عباده بمواسم الخيرات، وخص بالفضيلة الأيام المعلومات، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبده ورسوله صلى الله عليه وبارك وعلى آله وأصحابه وأزواجه وسلم تسليما كثيرا. സഹോദരങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യണം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനെ കൊണ്ടാണ് ഹൃദയങ്ങളും കർമ്മങ്ങളും ശരിയാവുക, പാപങ്ങൾ പൊറുക്കപ്പെടുക. വതസവ്വദു, നിങ്ങൾ പാതേയമായി സ്വീകരിക്കണം. നിങ്ങൾ സ്വീകരിക്കുന്നതിൽ ഏറ്റവും നല്ല പാതേയം തഖ്വയാണ് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. വിശ്വാസി സമൂഹമേ, മുസ്ലിമീങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 10 ബറക്കത്താക്കപ്പെട്ട ദിവസങ്ങളിലാണ്. അതേപോലെ തന്നെ അള്ളാഹു അയ്യാമുൻ മഅ്ലൂമാത്ത് എന്ന് നമ്മളെ പഠിപ്പിച്ച ദിവസങ്ങളിലാണ്, അള്ളാഹു സത്യം ചെയ്ത ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളേക്കാൾ അള്ളാഹു ശ്രേഷ്ഠതപ്പെടുത്തിയ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. സൗഭാഗ്യവാൻ ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ മുഴുകുകയും ചെയ്യും. സുനൻ ഇബ്നു മാജയിൽ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മൾ കാണാൻ പറ്റും. ദുനിയാവിലെ ഏത് ദിവസത്തേക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസം ഈ 10 ദിവസങ്ങളാണ്. ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ ഒന്നടങ്കം ഒരുമിച്ചുകൂടിയ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലാണ് ബലി ദിനമുള്ളത്. ഈ ദിവസത്തിലാണ് ഹയോമുൽ ഹജ്ജിൽ അക്ബർ, ഹജ്ജിൻ്റെ ദിവസമുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ ദിനങ്ങളാണത്. അപ്രകാരം തന്നെ ഈ ദിവസങ്ങളിലാണ് അറഫ നോമ്പുള്ളത്. അറഫ ദിവസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരിക. അള്ളാഹുവിന് യോജിച്ച ഇറക്കം, അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിനും യോജിച്ച രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരികയും മലക്കുകളോട് അവിടെ നിൽക്കുന്നവരെ പറ്റി, ആ അറഫ മൈതാനത്ത് നിൽക്കുന്ന ഹാജിമാരെ പറ്റി അള്ളാഹു പെരുമ പറയുകയും ചെയ്യുന്ന ദിവസമാണ് എന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം അത് അറഫയിൽ നിൽക്കുന്ന ആളുകൾക്കായാലും ആ ഭാഗ്യമുണ്ട്. അതല്ലാതെ മറ്റു നാടുകളിൽ ഹജ്ജിന് ഭാഗ്യം ലഭിക്കാത്ത, ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്കും ഈ ഭാഗ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. ആ ദിവസത്തിൽ ഹജ്ജ് ചെയ്യാത്തവർക്ക് നോമ്പുണ്ട്. ആ നോമ്പ് നോറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിഞ്ഞുപോയ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അത് ഹജ്ജ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ കഅബ ഷരീഫിലേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് കഴിയുന്നവർ അത് ചെയ്യണം. ഒരു ഏറ്റവും നല്ല സ്വീകരിക്കപ്പെട്ട ഹജ്ജിന് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് നമ്മൾക്കറിയാം. ഒരു ഹജ്ജ് അങ്ങനെ ഏറ്റവും സ്വീകരിക്കപ്പെട്ട മബ്റൂറായ ഹജ്ജാകണമെങ്കിൽ അത് ചെയ്യുന്ന ആൾ തൗഹീദുള്ള ആളായിരിക്കണം എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്ന ആളുകളായിരിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രം ആരാധനകൾ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹജ്ജ് മുഴുവനും തൗഹീദാണ്. ഹജ്ജിൻ്റെ സ്ഥലം കൊണ്ടും ഹജ്ജിൻ്റെ കാലം കൊണ്ടും ഹജ്ജിൻ്റെ അടയാളങ്ങൾ കൊണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടും അതിൻ്റെ ദിക്റുകളെ കൊണ്ടും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് തൗഹീദ് മാത്രമാണ്. അവർ ഇഹ്റാമിൽ പ്രവേശിച്ചത് തൊട്ട് മസ്ജിദുൽ ഹറാമിനോട് വിട ചൊല്ലുന്നത് വരെ പഠിപ്പിക്കുന്നത് തൗഹീദാണ്. ഹജ്ജിൽ തൗഹീദല്ലാത്ത ഒന്നുമില്ല. അവിടെ അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഉയർത്തുകയാണ്, അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. മുസ്നദുൽ ഇമാം അഹ്മദിൽ ഒരു ഹദീസ് കാണാം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, തവാഫ് നിർണയിക്കപ്പെട്ടത് കഅബയിലാണ്. അപ്രകാരം തന്നെ സഫക്കും മർവക്കും ഇടയിൽ, അപ്രകാരം ജംറകളിൽ കല്ലെറിയൽ, ഇതെല്ലാം ഈ കഅബയിൽ തവാഫ് ചെയ്യലും സഫാ മർവക്കിടയിൽ സഈ ചെയ്യലും ജംറകളിൽ എറിയലുമൊക്കെ അള്ളാഹുവിൻ്റെ സ്മരണയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്നുള്ള ആ ഒരു ഉബൂദിയത്ത് വെളിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹുവിന് കീഴ്പ്പെട്ട്, അള്ളാഹുവിന് വിനയപ്പെട്ട്, അള്ളാഹു

നിങ്ങളെ ഗോത്രങ്ങളും അപ്രകാരം ജനസമൂഹങ്ങളുമാക്കി നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്നറിയുമോ? അവർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവനാണ്. അള്ളാഹു എല്ലാം കാണുകയും അള്ളാഹു എല്ലാം അറിയുകയും ചെയ്യുന്നവനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് കൊണ്ട് കൽപ്പിച്ചതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രം ഇബാദത്തിന് നൽകണം എന്ന് കൽപ്പിച്ചതുപോലെ തന്നെ അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം കൽപ്പിച്ചതുപോലെ തന്നെ കൽപ്പിച്ച കാര്യമാണ്. ഷിർക്കിനെ തൊട്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. ചെറിയ ഷിർക്കിനെ തൊട്ടും വലിയ ഷിർക്കിനെ തൊട്ടും പ്രത്യക്ഷമായ ഷിർക്കിനെ തൊട്ടും പരോക്ഷമായ ഷിർക്കിനെ തൊട്ടും നമ്മൾ ജാഗരൂകരായിരിക്കണമെന്ന് റബ്ബ് നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹുവിൽ ആരെങ്കിലും പങ്കുചേർത്താൽ അതാണ് പാപങ്ങളിൽ ഏറ്റവും കൊടിയ പാപം, അതാണ് പാപങ്ങളിൽ ഏറ്റവും അപകടകരമായ പാപം. പാപങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അള്ളാഹു ശിക്ഷിക്കുന്ന പാപം അത് ശിർക്കാണ്. അപ്രകാരം അള്ളാഹു പൊറുക്കാത്ത പാപമാണ്. അതുകൊണ്ട് തന്നെ ആ പാപം നമ്മൾ ചെയ്താൽ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല പറഞ്ഞത്, റസൂലെ അങ്ങേക്കും അങ്ങേക്കും മുമ്പുള്ള എല്ലാ നബിമാർക്കും വഹി നൽകപ്പെട്ട ഒരു കാര്യം, ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോകും, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് തന്നെയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബിയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നു, അള്ളാഹുവിന്റെ റസൂലെ എന്താണ് അൽ മൂജിബത്താൻ എന്ന് ചോദിച്ചു. മൂജിബത്താൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ എന്താണ് ഒരു വ്യക്തിക്ക് സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യവും നരകം നിർബന്ധമാക്കുന്ന കാര്യവും, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, എന്താണ് എന്ന് ആ വ്യക്തി ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് മരണപ്പെട്ടു പോയതെങ്കിൽ അവൻ നരകാവകാശിയാണ്. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെയാണ് മരണപ്പെട്ടു പോയതെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്ത കൽപ്പന നമ്മൾക്ക് ഒന്നുകൂടി ശ്രവിക്കാം. വഇദ് ബവ്വഅ്നാ ലിഇബ്രാഹീമ മക്കാനൽ ബൈത്തി, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കഅബയുടെ സ്ഥലം ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തതിനും നിശ്ചയിച്ചു കൊടുത്തതിനും ശേഷം ഇബ്രാഹിം നബിയോടല്ലാ പറയുന്നു, അല്ലാ തുശ്രിക് ബി ഷൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വതുഹിർ ബൈതി ലിത്തായിഫീന വൽഖായിമീന വറുക്അഇ സുജൂദ്, തവാഫ് ചെയ്യുന്ന നിന്ന് നിസ്കരിക്കുന്ന റുക്കൂഅ് ചെയ്യുന്ന സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് എന്റെ ഭവനം നീ വൃത്തിയാക്കി കൊടുക്കണം ഇബ്രാഹിം. അപ്രകാരം ജനങ്ങളോട് ഹജ്ജിന് വിളംബരം ചെയ്യണം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, കാൽനടയായും മെലിഞ്ഞുണങ്ങിയ ഒട്ടകപ്പുറത്തൊക്കെ ഏറി ദൂരദേശങ്ങളിൽ നിന്ന് അവർ ഹജ്ജിന് വന്നുകൊള്ളും എന്ന് ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു സൽക്കർമ്മം, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സൽക്കർമ്മമാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകതയിൽ ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് സേവനങ്ങൾ അർപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നാടിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് ഔദാര്യങ്ങൾ കൊണ്ട് കനിഞ്ഞിട്ടുണ്ട്. ഈ സൗദി അറേബ്യയെ അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരണത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തെ അതിനെ പരിചരിക്കുന്നതിനും അതിൻ്റെ അതിഥികൾ ആദരിക്കുന്നതിനും അപ്രകാരം രണ്ട് ഹറമുകളെയും കൃത്യമായി മേൽനോട്ടം വഹിക്കുന്നതിനുമൊക്കെ കൃത്യമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം യാതൊരുവിധ സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സാധിപ്പിച്ചു തരുന്ന ഇതിൻ്റെ അധികാരികൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹജ്ജിൻ്റെയും ഉംറയുടെയുമൊക്കെ അടയാളങ്ങളെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഗാംഭീര്യം നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുവരിക. എത്ര ആളുകളാണ് സഹോദരങ്ങളെ ഹജ്ജിനും ഉംറക്കും വേണ്ടി പുറപ്പെടുന്നത്! ആ ഒരു ഗാംഭീര്യം നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉൾക്കൊള്ളുക. അതുകൊണ്ട് കൃത്യമായ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും, അവരുടെ നിയമങ്ങൾ എല്ലാവരും പാലിക്കണം. ഹജ്ജിന് വന്ന ആളുകളെല്ലാം കൃത്യമായി നിയമങ്ങൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന ഒന്നും ഒരു മുസ്ലിമിൻ്റെ അടുത്ത് നിന്നുണ്ടാകരുത്. റസൂലുള്ള പറഞ്ഞതുപോലെ ഉപദ്രവമുണ്ടാക്കരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, അറിയണം, മുഅ്മിനീങ്ങളെ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം.

0: കാരം നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു അള്ളാഹുവിനെ കൊണ്ടാണ് തുടങ്ങിയത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് ഹറം, അവതരിപ്പിച്ചത് ആഷിഖ് അൽ ഹിക്കമി.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സത്യം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത്. സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക എന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ആണ്
1: അല്ലേ. അതിന്റെ അറബി ടെക്സ്റ്റ് കൂടി ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ലാ തഹലിഫു ബി അബായികും വമൻ കാന ഹാലിഫൻ ഫല്യഹ്ലിഫ് ബില്ലാ.
0: പലപ്പോഴും പല സമ്പ്രദായങ്ങളിലും പല സംസ്കാരങ്ങളിലും വിരാജിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹം. മക്കക്കാർ, ആ ഖുറൈശികൾ, ആ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ അത്തരത്തിലൊന്നായിരുന്നു ആ കാലഘട്ടത്തിൽ അനാവശ്യമായ സത്യം ചെയ്യലുകൾ. സൃഷ്ടാവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യലുകൾ, സ്വന്തം കാരണവന്മാരെ പിടിച്ച്, വാപ്പ് വല്യമ്മമാരെ പിടിച്ചുള്ള സത്യം ചെയ്യലുകൾ, കഅബയെ പിടിച്ച് സത്യം ചെയ്യലുകൾ,
1: വല്യപ്പയാണ് സത്യം, കഅബയാണ് സത്യം,
0: അങ്ങനെയുള്ള ചില സത്യം ചെയ്യലുകൾ കൂടുതലുള്ള ഒരു കാലഘട്ടമായിരുന്നു. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന് ഓരോ വിഷയത്തിലും ആരെ സംസ്കരിച്ചതുപോലെ, നിങ്ങൾ സത്യം ചെയ്യുകയാണെങ്കിൽ, സത്യം ചെയ്യുക എന്നുള്ളത് അനിവാര്യമായി ഉണ്ടാകേണ്ട ഒന്ന്, അത് എപ്പോഴും ചെയ്യേണ്ട ഒന്നല്ല. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരെ, ലാ തഹലിഫു ബിയാബായിക്കും, നിങ്ങളുടെ പിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്യരുത്. നേരെ മറിച്ച് അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യുക.
1: എന്റെ ഉമ്മയാണേ സത്യം, എന്റെ മക്കളാണേ സത്യം, എന്റെ ഉപ്പയാണേ സത്യം എന്നൊന്നും പറഞ്ഞുകൂടാ.
0: നമ്മുടെയൊക്കെ നാടുകളിൽ ചില പ്രയോഗങ്ങൾ പണ്ട് മുതലൊക്കെ ഉണ്ടായിരുന്നു. അപ്പത് 30 മുസാഫ് തന്നെയാണ് സത്യം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. കഅബ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അമ്പർത്ത തങ്ങൾ തന്നെയാണ് സത്യം എന്ന് ഇപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടികളെ വെച്ച് പറയുന്ന പടച്ചവന്റെ ഷിആറുകൾ, ദീനിന്റെ ഷിആറുകൾ വെച്ചാകും, അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയ മഹാന്മാരെ പിടിച്ച് സത്യം ചെയ്യാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ അശ്റക, ആരെങ്കിലും അള്ളാഹനെ കൊണ്ടല്ലാതെ സത്യം ചെയ്താൽ അവനിൽ ശിർക്ക് വന്നു എന്നാണ്.
1: മുത്തുനബിയാണ് സത്യം എന്ന് പറഞ്ഞാലും അത്
0: തന്നെയാണ്. അപ്പൊ അത് വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ടേ ഈ പ്രഭാഷണങ്ങളിൽ നമ്മുടെ മരണപ്പെട്ടു പോയ ധാരാളം പണ്ഡിതന്മാർ അവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ അവർ സാധാരണ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ എ പി അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും കെ കെ സക്കരിയ സുലഹി ആണെങ്കിലും റഹിമഹുമല്ലാ,
1: അങ്ങനെ
0: അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ പ്രസംഗങ്ങളിൽ പറയുന്ന ഈ സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടതായി ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഈ അള്ളാഹനെ പിടിച്ച് സത്യം ചെയ്യാൻ പലപ്പോഴും ആളുകൾക്ക് പേടിയാവും,
1: പേടിയാണ്.
0: പക്ഷെ മമ്പൃത്ത തങ്ങളെ പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാല്, അള്ളാഹനെ പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാല്
1: പ്രശ്നമല്ല, എത്ര തവണ വേണമെങ്കിലും.
0: പക്ഷേ മറ്റുള്ള ഔലിയാക്കന്മാരെ പേരില് സത്യം ചെയ്യാൻ പറഞ്ഞു, പിടിച്ചതിനെ കുരുത്തക്കേടിട്ടുമ്പോൾ അത് പറ്റൂല എന്ന നിലക്ക് കാണുന്ന ഒരുപാട് ആളുകൾ.
1: അള്ളാഹനേക്കാൾ കൂടുതൽ അവർക്ക് പേടി ആരെയാണ്?
0: ഇത്തരത്തിൽ
1: ഉള്ള ആളുകളെ,
0: ആളുകളെയാണ്. അപ്പൊ അത് ആ സത്യം ചെയ്യലുകളിൽ പോലും അന്നത് പ്രതിഫലിച്ചിരുന്നു എന്നാണ്.
1: തീർച്ചയായും
0: ഒരു നാട്ടിൽ നടന്നിരുന്ന യാഥാർത്ഥ്യമായ കാര്യം പലപ്പോഴും അവരുടെ പ്രഭാഷണങ്ങളിലൂടെയും ഖുത്ബകളിലൂടെയും മറ്റുമൊക്കെ അവർ ഓർമ്മിപ്പിച്ചതാണത്. ശരിയാണും താണും അത്. അപ്പോ ഒന്ന്, അള്ളാഹ്ക്ക് പുറമെ മറ്റു ആരെ കൊണ്ടും സത്യം ചെയ്യരുത്. രണ്ട്, അള്ളാഹന്റെ പേരിൽ സത്യം ചെയ്യുകയാണെങ്കിലും അതിങ്ങനെ ഒരു ആവർത്തിക്കുന്ന, അതൊരു അതൊരു പതിവാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കരുത്. ഒരു ശീലം, നല്ല ശീലമല്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും
1: ഒരു വിശ്വാസ്യത കളഞ്ഞു കുളിക്കും,
0: വിശ്വാസ്യത കളഞ്ഞു കുളിക്കും. അവൻ എപ്പോഴും ഒരു സത്യത്തിന്റെ ആളാണ് എന്ന ആളുകൾ അവനെ പറ്റി അഭിപ്രായം പറയും, അവന് മാർക്കിടും. അപ്പൊ അത് യഥാർത്ഥത്തിൽ എന്റെ ആവശ്യമല്ല. അനിവാര്യമായ ഘട്ടം വരുമ്പോ, വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടം വരുമ്പോ, അങ്ങനെയുള്ള അനിവാര്യ സന്ദർഭങ്ങളിൽ മാത്രമേ വല്ലാഹി തന്നെയാണ് സത്യം എന്നല്ല പറയേണ്ടത്, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അവിടുത്തെ ശീലുകളും അവിടുത്തെ ശൈലികളും അവിടുത്തെ വാചകങ്ങളും അപ്രകാരമാണ്.
1: അപ്പൊ ചുരുക്കത്തിൽ ശ്രോതാക്കളോട് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇതാണ്. അതായത് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഇപ്പൊ കച്ചവടങ്ങൾ നടക്കുന്നു, അപ്പോഴൊക്കെ പറയാറുണ്ടെന്ത്, എന്റെ മക്കളാണേ സത്യം, എന്റെ ഭാര്യയാണ് സത്യം, എൻ്റെ മാതാപിതാക്കളാണേ സത്യം, അല്ലെങ്കിൽ എൻ്റെ ശരീരഭാഗങ്ങളാണേ സത്യം, അല്ലെങ്കിൽ മുത്തുനബിയാണേ സത്യം, അല്ലെങ്കിൽ മമ്പറം തങ്ങളാണേ സത്യം, ഇതൊക്കെയും ഇസ്ലാം വിരോധിച്ചതും അതേപോലെ തന്നെ ഗുരുതരമായ തെറ്റിലേക്ക് നമ്മൾ കൊണ്ടുചെന്നെത്തിക്കുന്നതും നരക ജീവിതം ശാശ്വതമാക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. വിശ്വാസി അനിവാര്യമാണെങ്കിൽ മാത്രമേ സത്യം ചെയ്യാവൂ, അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആരുടെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ, അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു തത്വമാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ നമ്മൾ ചിന്തയിൽ നമ്മൾ ചർച്ചക്കെടുത്തത്.
0: അത് മാത്രമല്ല, ഈ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അത് സത്യം ചെയ്യരുത്, ഞാൻ ഇന്ന കാര്യം അത് ചെയ്യും എന്നുള്ള നിലക്ക് സത്യം ചെയ്ത് ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തിരിക്കണം. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിന്റെ കഫാറത്ത് കൊടുക്കണം.
1: ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, നീ ചോറ് തിന്നോ, ചോറ് തിന്നു കഴിഞ്ഞാൽ നിനക്കിത് തരാം. അപ്പോൾ പിന്നെ ഉമ്മാനോട് പിന്നെ ചോറ് തിന്നതിന് ശേഷം കുട്ടി ചോദിക്കുകയാണ്, എവിടെ ഉമ്മ അത്? അപ്പം ചോറ് നാൻ വേണ്ടി പറഞ്ഞതല്ലേ.
0: ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി പ്രായശ്ചിത്തം കൊടുക്കണമെന്ന് പോലും ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. പത്ത് മിസ്കീനുകൾക്ക് എന്ത് കൊടുക്കണം? ഭക്ഷണം കൊടുക്കണം. ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ അവർക്ക് പത്ത് മിസ്കീനുകൾക്ക് വസ്ത്രം ധരിപ്പിക്കണം. ഔ തഹ്രീറു റഖബ, അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അപ്പോൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സത്യം ചെയ്യാനുള്ളത്. പറ്റുമെങ്കിൽ മാത്രം സത്യം ചെയ്താൽ മതി, അതും അനിവാര്യമായ കാര്യങ്ങൾ മാത്രമേ സത്യം ചെയ്യാവൂ എന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഇന്ന് നമുക്ക് നൽകാനുള്ളത്.
1: അപ്പം ചുരുക്കി പറഞ്ഞാൽ ശ്രോതാക്കളെ, നമ്മൾ ഇത്ര നേരം നമ്മുടെ ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും റബ്ബല്ലാത്തവരുടെ പേരിൽ നമ്മൾ സത്യം ചെയ്യരുത്. നമ്മുടെ നാട്ടു നടപ്പുകളിൽ അതിനൊരുപാട് വകഭേദങ്ങളുണ്ട്, അത് നമ്മളിവിടെ ആവർത്തിച്ച് പറഞ്ഞു. അത്രയും തവണ ആവർത്തിക്കാനുള്ള കാര്യം നമ്മുടെ വളർന്നു വരുന്ന മക്കളിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ അങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതിനും അതിൻ്റെ സാഹചര്യം നമ്മളെ എത്തിപ്പെടുന്ന അവസ്ഥ നിങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. ഒരിക്കലും റബ്ബല്ലാത്തവരുടെ പേരിൽ അവൻ്റെ ഷിആറുകൾ പിടിച്ചുകൊണ്ട് പള്ളിയാകട്ടെ, മദ്രസയാകട്ടെ, മുസഹഫുകളാകട്ടെ, അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ പേരിലാകട്ടെ, നമുക്ക് ജന്മം നൽകാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കളുടെ പേരിലാകട്ടെ, നമ്മുടെ മക്കളുടെ പേരിലാകട്ടെ, ഒരാളുടെ പേരിലും നമ്മൾ എന്ത് ചെയ്യരുത്? സത്യം ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ നമ്മൾ സത്യം ചെയ്യാവൂ എന്ന ഒരു സന്ദേശമാണ് നമ്മൾ ചർച്ചക്കെടുത്തത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്കലും ഉടയോനടുക്കുന്നു ലക്ഷം മീലാഹിന്റെ പൊരുത്തതിനൊരുങ്ങിക്കൊ

ജനക്കൊടിയടങ്കലും ഉടയോനടുക്കുന്നു ലക്ഷ്യം മീലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജപതി നടക്കും ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തുരസിച്ച്.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ എന്നത് ഒരു ദിവസത്തെ ആഘോഷം മാത്രമല്ല, അത് ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കേണ്ട നന്മകളുടെ മനോഹരമായ തുടക്കമാണ്. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും അടുത്തു ചേർക്കാനും ആരുമില്ലാത്തവരുടെ കണ്ണീരൊപ്പാനും വിശപ്പുള്ളവരുടെ പക്കൽ കൈത്താങ്ങാകാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന കാരുണ്യത്തിൻ്റെ പാഠങ്ങൾ നാം നെഞ്ചേറ്റേണ്ട ദിനങ്ങളാണ് ഈ പെരുന്നാൾ ദിവസങ്ങൾ.
1: കുടുംബസംഗമങ്ങളുടെ ആരവങ്ങളും കുട്ടികളുടെ കളിചിരികളും സ്നേഹസമ്മാനങ്ങളുടെ കൈമാറ്റങ്ങളും സാഹോദര്യത്വത്തിൻ്റെ ഹൃദയസ്പർശിയായ നിമിഷങ്ങളുമായി ഈ ദിനവും നന്മകളാൽ ധന്യമാകട്ടെ.
0: നമ്മിൽ നിന്ന് വിട്ടുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളെ പ്രാർത്ഥനകളിലൂടെ സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ട് വരുന്ന ഓരോ ദിനവും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ വീടുകളിൽ സമാധാനവും ഹൃദയങ്ങളിൽ അചഞ്ചലമായ ഈമാനും ജീവിതങ്ങളിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തും കരുണയും സദാ നിലനിൽക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും.
1: പുതു പുലരിയുടെ പ്രതീക്ഷകളുമായി നല്ലൊരു ദിവസത്തെ വരവേൽക്കാൻ പീസ് റേഡിയോയുടെ സ്വന്തം മോർണിംഗ് ലൈവ് നിങ്ങളോടൊപ്പം തുടരുന്നു.
2: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി.
0: പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഷുക്കൂർ അൻസാരിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇന്ന് 2026 മെയ് 29 വെള്ളി, ഹിജറ വർഷം 1447 ദുൽഹിജ്ജ 11, കൊല്ലവർഷം 1201 ഇടവം 15.

0: ഇൻഷാല്ലാ ഇന്നത്തെ പ്രധാന പ്രോഗ്രാമുകളെ പരിചയപ്പെടുകയാണ് നാം. ഇൻഷാല്ലാ ഇന്നത്തെ ഈ പ്രോഗ്രാം, ലൈവ് പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ ആദ്യമായി കടന്നു വരുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളാണ് പുലരിവട്ടവും അതുപോലെ തന്നെ തിരുമൊഴികളും. അത് കഴിഞ്ഞാൽ ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്താണ് ഹസൻ അൻസാരി? നമ്മുടെ കുട്ടികളുടെ
1: പ്രോഗ്രാമുകളാണ്
0: സ്റ്റാർ ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ധാരാളം കുട്ടികളുടെ പ്രോഗ്രാമുകൾ എന്തെയ്യുന്നു, പാട്ടായി, കഥയായി, അതുപോലെ തന്നെ അവരുടെ സംഭാഷണങ്ങളായി ഉണ്ട്. അതേപോലെ തന്നെ ഈദ് സന്ദേശങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാരുടെ ഈദ് സന്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഈദ് ആശംസകളും നമുക്ക് ധാരാളം, പിന്നെ രാഷ്ട്രീയ പ്രമുഖരുടെ ആശംസകളും നമുക്ക് കേൾക്കാം
1: തീർച്ചയായും.
0: അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ പ്രോഗ്രാമിൻ്റെ തൽബിയയുടെ ഏറ്റവും മികവ് കാണിക്കുന്ന, അതല്ലെങ്കിൽ നമ്മളെ ഏറ്റവും മതപരമായ രീതിയിൽ പഠിപ്പിക്കുന്ന രണ്ട് പ്രോഗ്രാമാണ് മധുരം ഖുർആൻ, അതേപോലെ തന്നെ പ്രാർത്ഥനാ പഠനം. അതോടൊപ്പം ഈ പെരുന്നാളിൻ്റെ എല്ലാ രുചിയും ചേർത്തുകൊണ്ട് സ്വരവും നമുക്ക് കൂടെ ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ധാരാളം പ്രോഗ്രാമുകളുമായിട്ട് ഇന്ന് എന്ത് ചെയ്യാണ്, തൽബിയ പ്രോഗ്രാം മുന്നോട്ട് പോവുകയാണ്.
1: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ വിശ്വാസികൾ, പ്രത്യേകിച്ച് മക്കയുടെ മുറ്റത്ത് തക്ബീർ ധ്വനികളാൽ മുഖരിതമായ ദിനരാത്രങ്ങളിലൂടെ കടന്നുപോകുന്ന നമ്മുടെ ഹാജിമാരുടെ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് ധന്യമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ നാട്ടിലാകുമ്പോൾ ശ്രോതാക്കളൊക്കെ കമൻറ്റുകളിൽ വരണം, നിങ്ങളുടെ വിഭവങ്ങൾ എങ്ങനെയുള്ള വിഭവങ്ങളാണ് നിങ്ങൾ ഒരുക്കിയത്, നിങ്ങൾ യാത്രയിലാണോ, അതായത് വിരുന്നു പോയിരുന്നോ, കുടുംബഗേഹങ്ങൾ സന്ദർശിച്ചിരുന്നോ, എന്നിത്യാദി ഒട്ടേറെ അപ്ഡേഷനുകൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും കമൻറ്റുകൾ ഉപയോഗപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബലിയുടെ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ബലിയുമായി ബന്ധപ്പെട്ട് ബഹുമാന്യ പണ്ഡിതൻ സമീർ മുണ്ടേരിയുടെ രചന, അതിൻ്റെ ശബ്ദാവിഷ്കാരം ഇനി നമുക്ക് കാതോർക്കാം.
2: എല്ലാ സമുദായത്തിനും ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് മകനെ അറുക്കാനാണ് കൽപ്പിച്ചത്. അദ്ദേഹം അതിന് സന്നദ്ധനായി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതിനദ്ദേഹം തയ്യാറായപ്പോൾ പകരമായി ആടിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ഉലുഹിയത്ത് നിർബന്ധമാണോ? ഉലുഹിയത്ത് നിർബന്ധമാണോ എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങൾ കാണാം. ഒരു വിഭാഗം പണ്ഡിതന്മാർ വാജിബാണ് എന്ന് പറയുന്നവരാണ്, മറ്റൊരു വിഭാഗം പ്രബലമായ സുന്നത്താണ് എന്നും വിശദീകരിക്കുന്നു. ഇബ്നു സീരീനിൽ നിന്ന് അദ്ദേഹം ഇബ്നു ഉമറിനോട് ചോദിച്ചു, ഉലുഹിയത്ത് കർമ്മം നിർബന്ധമാണോ? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരും മുസ്ലിങ്ങളും നിർവഹിച്ചുവന്ന ആ ചര്യ ഇന്നും തുടർന്നു പോരുന്നു. ഇബ്നു മാജ. ഇമാം അബൂ ഹനീഫയുടെയും സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിൻ്റെയും ലൈസ് റഹിമഹുല്ല, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല എന്നീ പണ്ഡിതന്മാരെല്ലാം ഉലുഹിയത്ത് നിർബന്ധ ബാധ്യതയാണെന്ന് അഭിപ്രായപ്പെട്ടവരാണ്. മഹാപണ്ഡിതനായ ഇബ്നു തൈമിയ ഉലുഹിയത്ത് അറുക്കൽ വാജിബാണ് എന്ന് സമർത്ഥിച്ചത് കാണാൻ കഴിയും. ആർക്കാണ് ഉലുഹിയത്ത് വാജിബാകുന്നത്? കഴിവുള്ളവർക്ക് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമസ്കാരത്തിൻ്റെ റുക്കുനുകളിൽ പെട്ടതാണ് കഴിവുള്ളവൻ നിന്നാണ് നമസ്കരിക്കേണ്ടത് എന്ന്. എന്നാൽ സാധിക്കാത്തവന് ഇരുന്ന് നമസ്കരിക്കാം. അതുപോലെ ഉലുഹിയത്ത് അറുക്കാൻ കഴിയാത്തവൻ നിർബന്ധമായും അറുക്കണം, അല്ലാത്തവൻ്റെ മേൽ കുറ്റമില്ല. അല്ലാഹു ആലം. ഉലുഹിയത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ടും അങ്ങനെ ചെയ്യാത്തവർ നമ്മുടെ നമസ്കാരത്തിലേക്ക് വരാതിരിക്കട്ടെ. പ്രവാചകന്റെ ഈ വാക്കുകൾ ഉലുഹിയത്തിൻ്റെ സ്ഥാനം എത്രയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉലുഹിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലി പെരുന്നാൾ ദിനത്തിൽ രണ്ടാടുകളെ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി ബലിയറുക്കുകയുണ്ടായി. എന്നിട്ടിങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു, അള്ളാഹുവേ, ഇത് മുഹമ്മദിൻ്റെയും കുടുംബത്തിൻ്റെയും എൻ്റെ സമുദായത്തിൽ ബലിയറുക്കാൻ കഴിയാത്തവർക്കും വേണ്ടിയുള്ള ബലിയാകുന്നു. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, നിശ്ചയം തൂവെള്ള നിറമുള്ളതും കൊമ്പുകളുള്ളതുമായ രണ്ട് മുട്ടനാടുകളെ അറുത്തുകൊണ്ട് തിരുനബി ഉലുഹിയത്ത് നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് അവയെ അറുക്കുകയും ബിസ്മി ചൊല്ലുകയും തക്ബീർ മുഴക്കുകയും അവയുടെ പിരടികളിൽ തൻ്റെ കാലുവയ്ക്കുകയും ചെയ്തു. അള്ളാഹു പറയുന്നത് കാണുക, ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധനാകർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് ഉപജീവനത്തിനായി അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള കന്നുകാലി മൃഗങ്ങളെ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർ അറുക്കേണ്ടതിന് വേണ്ടിയത്രേ അത്. വിശുദ്ധ ഖുർആൻ. ഒട്ടകം, മാട്, ആട് എന്നിവ കൊണ്ടല്ലാതെ ഉലുഹിയത്ത് ശരിയാവുകയില്ല എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബികളിൽ ഒരാളിൽ നിന്നും ഇവയല്ലാതെ ബലിയറുക്കപ്പെട്ടത് ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. ഒരൊട്ടകവും ഒരു മാടും ഏഴുപേർക്ക് ഉലുഹിയത്തിന് മതിയാകുന്നതാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹുദൈബിയ സന്ധിയുടെ വർഷം ഏഴുപേർക്കൊരൊട്ടകത്തെയും ഏഴുപേർക്കൊരു പശുവിനെയും അറുത്തിരുന്നു. എന്നാൽ ആടിനെ അറുക്കുന്നവർക്ക് പങ്കുകാരെ ചേർക്കാൻ തെളിവില്ല. ബലിമൃഗത്തിൽ ശ്രദ്ധിക്കേണ്ടത് എത്ര വയസ്സുള്ളതിനെയാണ് അറുക്കേണ്ടത്. ഒട്ടകം 5 വയസ്സ് പൂർത്തിയാകണം, മാട് 2 വയസ്സ് പൂർത്തിയാകണം, കോലാട് 1 വയസ്സ് പൂർത്തിയാകണം. അറുക്കുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ന്യൂനതകളിൽ നിന്ന് ഒഴിവുള്ളവയാകണം അറുക്കപ്പെടുന്ന ഉരുക്കൾ. മാംസം കുറയുവാൻ കാരണമാകുന്ന ന്യൂനതകളിൽ നിന്ന് ഒട്ടകം, മാട്, ആട് എന്നിവ സുരക്ഷിതമായിരിക്കണമെന്നത് ഉലുഹിയത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ്. അതിനാൽ മെലിഞ്ഞൊട്ടിയത്, മുടന്തുള്ളത്, കാഴ്ച നഷ്ടപ്പെട്ടത്, രോഗിയായത് എന്നിവ ഉലുഹിയത്ത് അറുക്കാൻ മതിയാവുകയില്ല. ഈ വചനം നോക്കൂ, 4 കാലികൾ ഉലുഹിയത്തിന് മതിയാവുകയില്ല. കാഴ്ച പോയെന്ന് വ്യക്തമായത്, പ്രത്യക്ഷമായ രോഗമുള്ളത്, വ്യക്തമായി മുടന്തുള്ളത്, മെലിഞ്ഞു മജ്ജ നശിച്ചത് എന്നിവയാണവ. എപ്പോൾ അറുക്കണം? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, പെരുന്നാൾ നമസ്കരിച്ചവർക്ക് നമസ്കാരശേഷം മുതലും പെരുന്നാൾ നമസ്കരിച്ചിട്ടില്ലാത്തവന് പെരുന്നാൾ സുദിനം സൂര്യനുദിച്ച് 2 റക്അത്തുകൾക്കും 2 ഖുതുബുകൾക്കും മതിയായ സമയം മുതലും ഉലുഹിയത്ത് അറുക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലവനും നമസ്കാരത്തിനു മുൻപ് ബലി നൽകിയാൽ അവൻ അതിന്റെ സ്ഥാനത്ത് മറ്റൊരെണ്ണത്തെ ബലി അറുക്കട്ടെ. അയ്യാമു തഷ്രീഖിന്റെ അഥവാ ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ അവസാനത്തെ അസ്തമയം വരേക്കും ബലി അറുക്കാവുന്നതാണ്. എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത്? നാം അറുക്കുന്ന ബലിമൃഗത്തെ 3 ഭാഗമാക്കൽ സുന്നത്താകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉലുഹിയത്തിന്റെ രീതിയെക്കുറിച്ചുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇപ്രകാരമുണ്ട്, അവന് 1/3 തന്റെ കുടുംബത്തെ ഭക്ഷിപ്പിക്കുകയും 1/3 തന്റെ അയൽവാസികളിലെ അഗതികളെ ഭക്ഷിപ്പിക്കുകയും 1/3 ചോദിക്കുന്നവർക്ക് ദാനം ചെയ്യുകയും ചെയ്യട്ടെ. ബലി ഉദ്ദേശിക്കുന്നവർക്ക് അനിവാര്യമായ കാര്യങ്ങൾ ഇതാണ്. ബലി അറുക്കുവാൻ ഉദ്ദേശിക്കുന്നവൻ അത് നൽകുന്നതുവരെ തന്റെ മുടിയോ നഖമോ എടുക്കൽ നിഷിദ്ധമാകുന്നു. ഉമ്മു സലമയിൽ നിന്നുള്ള ഹദീസിൽ ഇപ്രകാരമുണ്ട്, ഒരാളുടെ അടുക്കൽ ബലിമൃഗമുണ്ടായിരിക്കെ ദുൽഹജ്ജ് 10 പ്രവേശിക്കുകയും അയാൾ ബലി അറുക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ അവൻ തന്റെ മുടിയെടുക്കുകയോ നഖം വെട്ടുകയോ ചെയ്യരുത്.
0: വളരെ വ്യത്യസ്തമായ, അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തിലായിരുന്നു ഇന്നത്തെ ഇപ്പോഴത്തെ ഈ സംസാരം നാം കേട്ടത്. സമീർ മുണ്ടരി രചിച്ച ബലി അറക്കുക എന്ന വിഷയത്തിലായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഇതിലെ കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. പിന്നെ പല സ്ഥലത്തും ഇന്നലെ അറവ് കഴിഞ്ഞിട്ടുണ്ടാവും, ഇന്ന് ചില സ്ഥലങ്ങളിൽ അറവ്
1: തുടങ്ങിയിട്ടുണ്ടാവും. ദിവസങ്ങളിൽ അറവ് നടത്താം,
0: പ്രത്യേകിച്ച് 2 പെരുന്നാൾക്കാണ് അഥവാ ഇന്നത്തെ ദിവസമാണ് അറവ് നടത്തുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും, സുബീക്ക് തുടങ്ങും, നേരത്തെ തുടങ്ങും. അപ്പൊ അങ്ങനെ
1: വെള്ളിയാഴ്ച കൂടിയാണല്ലോ,
0: തീർച്ചയായിട്ടും അതുകൊണ്ട് നേരത്തെ തീർക്കാനും ഉണ്ടാവും. ചിലര് ശനിയാഴ്ച നാളെയായിരിക്കും അറവ് നടത്തുന്നുണ്ടാവുക. എങ്ങനെയായാലും അതിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അറവ് നടത്തിക്കഴിഞ്ഞാൽ അറവ് നടക്കുന്ന സ്ഥലത്ത് പോവുക, അവിടെ പങ്കുചേരുക, അതേപോലെ തന്നെ അതിൽ നിന്ന് മാംസം ഭക്ഷിക്കുക എന്നുള്ളതെല്ലാം. അത് എന്ത് ചെയ്യണം, ഇനിയുള്ള സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്ത് ചെയ്യണം, ഓർമ്മപ്പെടുത്തണം. കൂട്ടത്തിൽ ഇപ്രാവശ്യം ഈ ഒരു നന്മയിൽ പങ്കുചേരാൻ കഴിയാത്തവർ അടുത്ത പ്രാവശ്യത്തേക്ക് നീയത്ത് വെച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിരുന്നിടങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ വീടകങ്ങളിലുമൊക്കെ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കലാപരിപാടികളാണ് പെരുന്നാളിനെ കളറാക്കുന്നത്. ഇൻഷാല്ലാ നമ്മുടെ ഈ പ്രത്യേക ദിന പരിപാടിയിലും കൊച്ചു കൂട്ടുകാരന്മാർ കൂട്ടുകാരികൾ ഇടയ്ക്കിടെ നമ്മുടെ ഈ പരിപാടികൾക്കിടയിൽ പ്രത്യക്ഷപ്പെടും. ഈ ഒരു സമയം അവരുടേതാണ്. MES ഇന്ത്യൻ സ്കൂൾ ദോഹയിലെ ഇൽഫ ശംസ് എന്ന ഒരു കൊച്ചു കലാകാരി ഒരു മലയാള ഗാനവുമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഒരു മലയാള ഗാനം ഇനി നമുക്ക് കാതോർക്കാം.
3: അസ്സലാമലൈക്കും. ദേശ്യങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ, നേരിൻ തെളിദീപ തെളിച്ചവരിൻ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിന് വാഹകരാം പൊലിവ്. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവ ഹബീബിന്റെ സത്യമതത്തിന് വാഹകരാം പൊലിവ്.

ചുടുമണലിൽ വിളപിച്ചു ഹബീബ രസവിധമിളവരണയും അകമുണരും അനുഭൂതി നുകർന്ന റസൂലരെ അവരറിയും. ചുടുമണലിൽ വിളപിച്ചു ഹബീബ രസവിധമിളവരണയും അകമുണരും അനുഭൂതി നുകർന്ന റസൂലരെ അവരറിയും. സത്യവിളക്ക് മരത്തണലോരം സുഫയുരുക്കിയ വെൺമുകില് സൽഹൊഴി മുത്തുകൾ കോർത്ത ഹസീസുകൾ നെഞ്ചനഴുതിയ രാസ്വഹബ്. സത്യവിളക്ക് മരത്തണലോരം സുഫയുരുക്കിയ വെൺമുകില് സൽഹൊഴി മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിനെഴുതിയ രാസ്വഹബ്. അനുപമതാരസമാന സാത്വികര് ദേശ്യങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ. നേരിൻ തെളിദീപ തെളിച്ചവരിൻ ചൊരിയുന്നു സലാമാ.

0: ബദറുഹദിൻ ശരമാലിയിൽ അവൻ എഴുതിയ ശുഭകഥകളിലേ പതനൊരുക്കി തണലേകി ഹബീബിന് കവചമിടുന്നവരേ. ബദറുഹദിൻ ശരമാലിയിൽ അവൻ എഴുതിയ ശുഭകഥകളിലേ പതനൊരുക്കി തണലേകി ഹബീബിന് കവചമിടുന്നവരേ. നാഴിക താണ്ടി നാഥനു വേണ്ടി അവർ നിറവേറ്റിയ നന്മകള്, നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്ന് മറഞ്ഞവരുണ്ടവരും. നാഴിക താണ്ടി നാഥനു വേണ്ടി അവർ നിറവേറ്റിയ നന്മകള്, നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്ന് മറഞ്ഞവരുണ്ടവരും. അതിശേരം സഹബാക്കൾ സ്വാത്തികര്, ദേഷ്യങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ. പുണ്യ സഹാബ നേരിൻ തെളിദീപം, തെളിച്ചവരിൻ ചൊരിയുന്നു സലാമ.
1: ഇൽഫാ ഷംസ് വളരെ നന്നായി പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വഹാബാക്കളെ കുറിച്ചിട്ടുള്ള അല്ലേ, അവരുടെ എല്ലാ തലങ്ങളിലൂടെയും യുദ്ധ മുഖത്തുള്ളത്,
2: അതെ
1: അഹ്ലു സുഫയിലുള്ളത്, അതോടൊപ്പം തന്നെ അവർ കാതങ്ങൾ താണ്ടി ദീനെത്തിക്കാൻ പോയ ചരിത്രം, മൊത്തത്തിൽ സ്വഹാബാക്കൾ എന്ത് സഹിച്ചു എന്നുള്ളത് എന്ത് എന്തുണ്ട് ഈ പാട്ടിൻ്റെ ഈരടികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് നന്നായിട്ട് എന്ത് ചെയ്തു ഇൽഫമോൾ പാടുകയും ചെയ്തു.
2: തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പെരുന്നാൾ ദിനം എന്ന് പറയുന്നത് തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈദെന്ന് പറയുന്നത് ഭക്ഷണത്തോടൊപ്പം നമ്മൾ ഗൃഹസന്ദർശനം, അതേപോലെ തന്നെ രോഗി സന്ദർശനം, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, ഇങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഈദിലെ ഏറ്റവും മഹത്തരമായൊരു കർമ്മമാണ് ബലി എന്ന് പറയുന്നത്. ബഹുമാന്യ പണ്ഡിതൻ സാദിഖ് മദീനി ബലിയുടെ യുക്തി എന്ന വിഷയവുമായി നമ്മളോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. ദുൽഹജ്ജ് 10 തുടർന്നുള്ള അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളാവുന്ന 11, 12, 13 ദിനങ്ങളിൽ ലോക മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ബലികർമ്മമാണ് ഉദൂഹിയത്ത്. ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹു ഒരു രക്തദാഹിയായ ദൈവമല്ല. അള്ളാഹു തന്നെ പറയുന്നു, ലയ്യനാൽ അല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലു തഖ്വ മിൻ. ബലി മൃഗങ്ങളുടെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, മറിച്ച് അവ മുഖേനയുള്ള നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്ന്. ഒരു ഉദുഹിയത്തിലൂടെ എങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കുന്നത്? വീട്ടിൽ ഒരു അംഗത്തെപ്പോലെ ഓമനിച്ചു വളർത്തിയ ഒരു മൃഗം, ആ മൃഗത്തെ ഉദുഹിയത്തിൻ്റെ നാളാകുമ്പോൾ അള്ളാഹു അക്ബർ, എനിക്ക് അള്ളാഹുവാണ് വലുത് എന്നുച്ചരിച്ചുകൊണ്ട് കഴുത്തിൽ കത്തി വെക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസമുണ്ടാകും. പക്ഷേ എനിക്കെൻ്റെ റബ്ബാണ്, അവൻ്റെ കൽപ്പനയാണ് വലുത്, അവന് വേണ്ടി ഞാനിതാ എൻ്റെ ഈ കുടുംബത്തിലെ അംഗത്തെ പോലെയായിരുന്ന മൃഗത്തെ അറുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവൻ്റെ തഖ്വ സൂക്ഷ്മതാബോധം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിനു പുറമെ ഉദുഹിയത്തിൻ്റെ യുക്തിയിൽപ്പെട്ടതാണ് പാവങ്ങൾക്കും യാചിച്ചു വരുന്ന ആളുകൾക്കും കുടുംബത്തിലുള്ള ആളുകൾക്കുമൊക്കെ കഴിക്കുവാനുള്ള മാംസം അതിലൂടെ ഉണ്ടാകുന്നു എന്ന്. മനുഷ്യൻ മിശ്രബുക്കാണ്, അവൻ്റെ ശരീരത്തിന് പ്രോട്ടീൻ മാംസം അത്യാവശ്യമാണ്. ബലിയെറുക്കുന്നതിലൂടെ കുടുംബത്തിനും പാവപ്പെട്ട ആളുകൾക്കും മാംസം നൽകുകയും കുടുംബത്തിൽ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാവുകയും ചെയ്യും. പുറമെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ചര്യ അതൊരു പുതുക്കൽ കൂടിയാണ്. സ്വന്തം മകൻ ഇസ്മായിലിനെ ബലിയെറുക്കുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറായി എങ്കിൽ നമ്മൾ ഇവിടെ ബലിപെരുന്നാളിന് ചെയ്യുന്നത് നാം ഇഷ്ടപ്പെടുന്ന ഒരു മൃഗത്തെ, ന്യൂനതകളില്ലാത്ത ഒരു മൃഗത്തെ, ഭംഗിയുള്ള ഒരു മൃഗത്തെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലി കൊടുക്കുക. ഒട്ടനവധി ഉപകാരങ്ങൾ കന്നുകാലികളിലൂടെ ലഭിക്കും. വലക്കും ഫീഹ ജമാൽ ഹീന തുഹീ തുരീഹൂന വഹീന തസ്റഊൻ. കന്നുകാലികളെ മേയ്ക്കാൻ വിടുന്ന സമയത്തും വൈകുന്നേര സമയങ്ങളിൽ വയർനിറച്ച് ആലയിലേക്ക് മടങ്ങുന്ന സമയത്തുമൊക്കെ അവയിൽ നിങ്ങൾക്ക് വലിയ കൗതുകമുണ്ട് എന്ന് പറയുമ്പോൾ, നാം ഇഷ്ടപ്പെടുന്ന ആ മൃഗത്തെ ബലിയെറുക്കുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുകയും അള്ളാഹു അക്ബർ എന്നത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ഇത്തരം യുക്തികൾ മനസ്സിലാക്കി ഉദുഹിയത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
4: ബലിയുടെ യുക്തി എന്ന വിഷയത്തിൽ സാദിഖ് മദീനിയുടെ ഒരു ഈദ് സന്ദേശമാണ് നാം ഇപ്പോൾ കേട്ടത്. നമുക്കറിയാം ഇന്ന് വളരെയേറെ അല്ലെ നാസ്തികരായ ആളുകൾ ഇങ്ങനെ വിമർശിക്കുകയാണ് ഈ ബലികർമ്മത്തെ കുറിച്ച്. അപ്പൊ അതൊന്നും ശരിയല്ല, ഇതിന്റെ ശരിയായ രീതി ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഈ ചെറിയ സംസാരത്തിൽ നമുക്ക് കിട്ടി.
2: ഇതില്
4: വേറൊരു ആഡിങ് ചെയ്യാനുള്ളത്, ഈ സമയമായിട്ട് എന്താ പുലരിവട്ടമില്ലാത്ത ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. പ്രത്യേകം നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഇന്ന് ഈദാണ്, ഇന്ന് സ്പെഷ്യലാണ്, സാധാ പോലെയല്ല. അതുകൊണ്ട് ചില മാറ്റത്തിരുത്തലുകളും ചില ആഡിങ്സും ഒക്കെ ഇതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇൻഷാല്ലാ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പുലരിവട്ടം വൈകാതെ എന്ത് ചെയ്യും, എത്തുകയും ചെയ്യും ഇൻഷാല്ലാ.
2: പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികളുമായി പീസ് റേഡിയോ അതിൻ്റെ പ്രയാണം തുടരുമ്പോൾ മനോഹരമായ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ഗാനശകലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് എന്ന വരികൾ ഇനി നമുക്ക് കാതോർക്കാം.

0: ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ ആ ഹറമിൻ്റെ ചാരത്തെത്താൻ,
1: അതെ അതെ,
0: ആ കഅബയുടെ കില്ല പിടിക്കാൻ,
1: തീർച്ചയായും
0: അവിടെ നിന്ന് പാട്ടിൻ്റെ വരികളിൽ പറഞ്ഞതുപോലെ സംസം ഒന്ന് മോന്തി കുടിക്കാൻ ഒക്കെ ഇങ്ങനെ ആഗ്രഹം ജനിക്കുന്നു എന്നുള്ളത് അത് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്ന ഒരു ആഗ്രഹമാണ്. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ പെരുന്നാൾ ദിന സ്പെഷ്യൽ പരിപാടിയിൽ ഒരു ചെറിയൊരു അപ്ഡേഷനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. പീസ് റേഡിയോ തടസ്സമില്ലാതെ കേൾക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. പീസ് റേഡിയോ ആപ്പ് തുറക്കുമ്പോൾ താഴ്ഭാഗത്ത് കാണുന്ന നമ്മുടെ ബട്ടണുകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അതിൽ നമുക്ക് കാണാം ഹൈ ക്വാളിറ്റി ഓഡിയോ എന്നത് നമുക്കവിടെ ലഭ്യമാണ്. നല്ല വൈഫൈ അല്ലെങ്കിൽ 5G 4G കണക്റ്റിവിറ്റി ഉള്ളപ്പോൾ മികച്ച വ്യക്തതയോടും സ്റ്റീരിയോ സൗണ്ടോടും കൂടി പ്രഭാഷണങ്ങളും ഖുർആൻ പാരായണങ്ങളും കേൾക്കാൻ ഇത് നമ്മളെ സഹായിക്കും. അതോടൊപ്പം മറ്റൊരു ബട്ടണെക്കുറിച്ചാണ് പറയുന്നത്. ലോ ബട്ടൺ അവിടെ നമുക്ക് കാണാം. ഇൻ്റർനെറ്റ് സ്പീഡ് കുറവുള്ള സ്ഥലങ്ങളിലോ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകാതിരിക്കാൻ ആഗ്രഹിക്കുമ്പോഴോ ഓഡിയോ ക്വാളിറ്റി അല്പം കുറച്ച് കുറഞ്ഞ ഡാറ്റയിൽ തടസ്സമില്ലാതെ ബഫറിംഗ് ഇല്ലാതെ നമുക്ക് പീസ് റേഡിയോ പ്രോഗ്രാമുകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും.
0: ഓക്കെ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പലപ്പോഴും റേഡിയോ തുറക്കുമ്പോൾ ഒരു ബഫറിങ്ങിൽ ഇങ്ങനെ നിൽക്കും, സ്ട്രീമിംഗ് ആവില്ല. ആ സമയത്ത് നമുക്ക് സ്ട്രീമിങ്ങിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പ വഴി എന്തെന്ന് വെച്ചാൽ, ഈ താഴെയുള്ള ഓഡിയോ ക്വാളിറ്റി എന്നുള്ളടത്തുള്ള ആ മൂന്ന് ബട്ടണുകളിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ഹൈ ക്വാളിറ്റിയിലായിരിക്കും, അപ്പോൾ അതിങ്ങനെ ബഫർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ലോയിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കെന്ത് ചെയ്യും, നിങ്ങൾക്ക് റേഡിയോ കേൾക്കാൻ കഴിയും. അതിൽ ഹൈ, മീഡിയം എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി കേൾക്കാനും, അതല്ലാതെ പിന്നെ ഇൻ്റർനെറ്റ് ഇല്ലാത്ത അങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന സന്ദർഭത്തിലാണ് ലോ, വെരി ലോ എന്നുള്ള ആ ബട്ടണുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റേഡിയോ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് റേഡിയോ ആപ്പ് ഓപ്പണാക്കി പ്ലേ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഓഫാക്കി പോവുക എന്നുള്ളതല്ല. അതിൽ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് കൂടെ എന്ത് ചെയ്യാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
1: നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ മാധുര്യം അത് നുകരുംതോറും നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാറാണ് പതിവ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വ്യത്യസ്ത നാവുകളിലൂടെ അത് ഹൃദ്യമായി ഒഴുകി പരന്നിറങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനിർവചനീയമായ ഒരു ആസ്വാദനമാണ് നമുക്കുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, പീസ് റേഡിയോയുടെ ഖുർആനിൽ നിന്നുള്ളൊരു മധുരമാണ് ഇനി സമൃദ്ധിയിലൂടെ നിങ്ങളുടെ മുമ്പാകെ പരക്കാൻ വേണ്ടി പോകുന്നത്. അബൂബക്കർ അഷ്ഷാത്തുരി ഹഫീളഹുല്ലയുടെ ഖിറാഅത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കറിയാം, സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ് അബൂബക്കർ അഷ്ഷാത്തുരി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം അദ്ദേഹം നടത്തി. നമ്മൾ അദ്ദേഹത്തിന്റെ ഖിറാഅത്തിലേക്കാണ് ഇനി കടക്കുന്നത്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മുശ്രിക്കീൻ.
1: മാഷാല്ലാ. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ അശാത്തുരി ഹഫിളഹുല്ലയുടെ ഖിറാഅത്താണ് നമ്മൾ ശ്രവിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറ അൻആമിലെ 74 മുതലുള്ള ആയത്തുകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. വൈദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി, ഇബ്രാഹീം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം. ആരാണത്? ആസർ. ആസറിനോട് പറഞ്ഞ സന്ദർഭം. അതത്തഹിദു അസ്നാമൻ ആലിഹ, താങ്കൾ ബിംബങ്ങളെ ആരാധ്യ ദൈവങ്ങളാക്കുകയാണോ? ഇന്നി അറാക്ക വക്കൗമക്ക ഫീ ദലാലി മുബീൻ, നിശ്ചയമായും ഞാൻ താങ്കളെയും താങ്കളുടെ ജനതയെയും സ്പഷ്ടമായ വഴിപിഴവിലായി കാണുന്നു. വ കെദാലിക്ക നുരി ഇബ്രാഹീമ, അതുപോലെ ഇബ്രാഹീമിന് നാം കാണിച്ചു കൊടുത്തിരുന്നു. മലക്കൂത്ത സമാവാത്തി വല്ലറൽ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യ രഹസ്യവും. വലിയ കൂനമിനൽ മൂക്കിനീൻ, അദ്ദേഹം ദൃഢവിശ്വാസികളിൽ പെട്ടവനായിരിക്കുവാൻ വേണ്ടിക്കൂടിയാണത്. ഫലമ്മ ജന്ന അലൈഹില്ലയിലു റആ കൗകബ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ മേൽ രാത്രി വന്നു മൂടിയപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. ഖാല ഹാദാ റബ്ബി, അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ റബ്ബാകുന്നു, ഇതെൻ്റെ രക്ഷിതാവാകുന്നു എന്ന്. ഫലമ്മ അഫല, അങ്ങനെ ആ നക്ഷത്രം മറഞ്ഞുപോയപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, മറഞ്ഞുപോകുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഫലമ്മ റഅൽ ഖമറ ബാസിഗ, എന്നിട്ട് ചന്ദ്രൻ ഉദിച്ചു വരുന്നതായി കണ്ടപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെൻ്റെ റബ്ബാകുന്നു. ഫലം മാ അഫല, എന്നിട്ടത് മറഞ്ഞുപോയപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമി ദാല്ലീൻ, എൻ്റെ റബ്ബ് എനിക്ക് മാർഗദർശനം നൽകിയിട്ടില്ലെങ്കിൽ നിശ്ചയമായും ഞാൻ വഴിപിഴച്ച ജനങ്ങളിൽപ്പെട്ടവൻ തന്നെ ആയിത്തീരുന്നതാണ് എന്നദ്ദേഹം പറഞ്ഞു. ഫലം മാ റഅശംസ ബാസിഗതൻ, എന്നിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നതായി കണ്ടപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതെൻ്റെ റബ്ബാണ്, ഇത് ഏറ്റവും വലുതാകുന്നു. ഫലം മാ അഫലത്ത്, എന്നിട്ടത് മറഞ്ഞുപോയപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഇന്നി ബരീ ഉമ്മിമാ തുശ്രികൂൻ, എൻ്റെ ജനങ്ങളെ, നിശ്ചയമായും ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്നൊക്കെ ഒഴിവായവനാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വല്ലർള ഹനീഫ, ഞാൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചുണ്ടാക്കിയവനിലേക്ക് ഗൃജുമാനസനായിക്കൊണ്ട് എൻ്റെ മുഖമിതാ തിരിച്ചിരിക്കുന്നു. വമാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ പങ്കുചേർക്കുന്നവരിൽ മുശ്രിക്കുകളിൽ പെട്ടവനല്ല താനും എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വാക്കുകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ മാർഗത്തിലായിരുന്നില്ല. എന്നിട്ട് പോലും അദ്ദേഹം എന്തു ചെയ്തു? കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സ്വന്തം പിതാവിനെ ഈ ഒരു ആദർശ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഠിനമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തു എന്നതാണ് ഈ തുടർച്ചയായ ആയത്തുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. സ്വന്തം പിതാവിനെ മാത്രമല്ല, സ്വന്തം നാട്ടുകാരെ കൂടി. അതാണ് ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ, നക്ഷത്രങ്ങൾ ഉദിച്ചു വരുമ്പോൾ, അതേപോലെ തന്നെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴൊക്കെ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ റബ്ബാണ്. അങ്ങനെ അവയൊക്കെ അസ്തമിച്ചു പോയപ്പോൾ പറഞ്ഞു, അസ്തമിക്കുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലളിത സാരമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തത്. കാരണം

0: പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ നാവിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
1: തീർച്ചയായിട്ടും ഈ പെരുന്നാൾ സുദിനത്തിൽ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല. ഖുർആനിലെ ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ചില ദഅവ സമയങ്ങളെക്കുറിച്ചാണ്. നമ്മളൊക്കെ ദഅവത്ത് ചെയ്യുന്നവരാണ്, നമ്മുടെ വീട്ടിലുള്ളവർ അതല്ലെങ്കിൽ നാട്ടിലുള്ളവർ അയൽവാസികളായ ആളുകളൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും, ആദർശം ലഭിക്കാതെ നിൽക്കുന്നവരുണ്ടാകും. അവരോടൊക്കെ എങ്ങനെ ദഅവ ചെയ്യണമെന്നുള്ളത്, പ്രബോധനം ചെയ്യണമെന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞപ്പോഴും ഉപ്പയോട് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ അമ്പലത്തിൽ അവരുടെ ബിംബങ്ങൾക്ക് നേരെയുള്ള ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചപ്പോഴും അതുപോലെ തന്നെ രാജകൊട്ടാരത്തിലെത്തിയപ്പോഴുമെല്ലാം ഹിക്കമത്തോടുകൂടിയിട്ടാണ്. അത് നമുക്ക് വലിയൊരു പാഠമാണ് ഈ ആയത്തുകൾ നൽകുന്നത് എന്നുള്ളതും, അതിലപ്പുറം എൻ്റെ കൂടെ കഴിയുന്നവർക്ക് ഈ ആദർശം എത്തിച്ചു കൊടുക്കൽ നമുക്ക് ബാധ്യതയാണ് എന്നും ഈ ആയത്തുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
0: ആമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ പെരുന്നാൾ ദിന സ്പെഷ്യൽ പ്രോഗ്രാം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാരിലേക്കാണ് സമയം എത്തി നിൽക്കുന്നത്. നമുക്കറിയാം പെരുന്നാളിനെ കളറാക്കുന്നത് അവരാണല്ലോ. ഈമാൻ ഷൈജലലി ഒരു മലയാള ഗാനവുമായിട്ടാണ് വരുന്നത്. ഇലാഹിയ പബ്ലിക് സ്കൂൾ മൂവാറ്റുപുഴയിലെ വിദ്യാർത്ഥിയായ ഈമാൻ ഷൈജലലിയുടെ മലയാള ഗാനം ഇനി നമുക്ക് കാതോർക്കാം.

0: അസ്സലാമലൈക്കും.
1: മാഷാല്ലാ, ഈമാൻ ഷെയ്ജലാലി. അവൾ സ്വാഭാവികമായിട്ടും പ്രവാചകനെ കുറിച്ചിട്ട്
2: അതെ
1: അങ്ങനെ ചൊല്ലി ചൊല്ലി നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അവൾ ഇലാഹിയ പബ്ലിക് സ്കൂൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് ഈമാൻ ഷെയ്ജലാലി നമ്മുടെ കൂടെ ചേർന്നത്. നിങ്ങളുടെ ഇതൊക്കെ കേൾക്കുമ്പോഴേ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കണ്ടോ, അല്ല എൻ്റെ പേരക്കുട്ടിനെ കൊണ്ട് എൻ്റെ കുട്ടിനെ കൊണ്ടൊന്ന് പാട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ. ഞങ്ങൾ എത്ര തവണ നമ്മളെ മോർണിംഗ് ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിഷയം അല്ലെ, ഓർമ്മപ്പെടുത്തി. അപ്പൊ ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടികൾക്കുള്ള അവസരം നമ്മൾ കൊടുക്കണം, നമ്മുടെ കൂടെ ചേർക്കണം. അവര് നമ്മുടെ കൂടെ ചേർക്കുമ്പോഴേ ഭാവിയിലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഇൻഷാല്ലാ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ ഈദ് സ്പെഷ്യൽ പ്രോഗ്രാമുകളുമായി

0: പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്ന 1 മിനിറ്റ് ടോക്ക് ഇനി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. 1874 ദിവസങ്ങളിലായി നമ്മളിലേക്ക് കടന്നു വരുന്ന 1 മിനിറ്റ് ടോക്കിനാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പുതുമുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബി വര്യൻ നിസ്കാര സമയത്ത് ഒരിക്കൽ ഒരാൾ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ അതിനു മറുപടിയായി ഇർഹമുക്കുള്ളാ എന്ന് നിസ്കാരത്തിൽ തന്നെ മറുപടി നൽകി. ഇത് കേട്ട സ്വഹാബാക്കൾ അദ്ദേഹത്തെ തുറിച്ചു നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം, എന്തിനാണ് നിങ്ങളെല്ലാം തുറിച്ചു നോക്കുന്നത് എന്ന് നിസ്കാരത്തിനിടക്ക് സംസാരിക്കുകയുണ്ടായി. സ്വഹാബാക്കൾ അദ്ദേഹത്തെ നിശബ്ദരാക്കാൻ തുടയിൽ ശക്തമായി കൈകൊണ്ട് അടിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് ആ സ്വഹാബിയെ വളരെ ഗുണകാംക്ഷയോടുകൂടി തിരുത്തി കൊടുത്തു. പിന്നീട് ആ സ്വഹാബി വരിൻ പറയുന്നുണ്ട്, ഞാൻ കണ്ട അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നാണ്. അതുകൊണ്ട് തെറ്റുകൾ തിരുത്തുമ്പോൾ ഏറ്റവും യുക്തിയോടുകൂടി ഗുണകാംക്ഷയോടുകൂടി തിരുത്താൻ നമ്മൾ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്നും പറയുന്നത് പോലെ തന്നെ 1 മിനിറ്റ് ടോക്ക് കേൾക്കുക മാത്രമല്ല, അത് കേട്ടതിന് ശേഷം അത് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിൽ നമുക്കിത് ലഭ്യമാണ്. പരമാവധി എല്ലാവരും കേൾക്കുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ നിലപാടുള്ളവരാവുക. നമ്മുടെ ജീവിതത്തിലും മക്കളുടെ വിഷയത്തിലൊക്കെ തെറ്റുകൾ തിരുത്തുമ്പോൾ അവരെ പിന്നെ പ്രയാസപ്പെടുത്തുന്ന, ക്രൂശിക്കുന്ന രൂപത്തിലല്ല, മറിച്ച് തിരുത്തപ്പെടണം എന്നുള്ള രൂപത്തിൽ, അതല്ലെങ്കിൽ അവർ അത് മാറ്റണം എന്നുള്ള രൂപത്തിലുള്ള സ്നേഹത്തോടുകൂടി നസീഹത്തോടുകൂടി ആയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
0: പ്രിയപ്പെട്ടവരെ, ഒരുപാടൊരുപാട് പരിപാടികളുമായി നമ്മൾ ഇതുവരെ ഒന്നിച്ചു കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി ഇതിനേക്കാൾ മെച്ചമുള്ള പരിപാടികളുമായി അടുത്ത 2 കരങ്ങളിലേക്ക്, 2 ആങ്കർമാരിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് മടങ്ങുകയാണ്. മഅസ്സലാം. അസ്സലാമു അലൈക്കും.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോയിൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഷുക്കൂർ അൻസാരി, ഹസൻ അൻസാരി ആയിരുന്നു. ഇനി ഏതാനും സമയം നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ ഷമീ മേമണ്ടൂർ, പയ്യാമുത്ത് ഷരീഖിന്റെ ദിനങ്ങൾ, മഹത്തായ നല്ല പ്രതിഫലങ്ങൾ ലഭിക്കുന്ന, ആഘോഷിക്കാൻ വേണ്ടി ദീൻ നമ്മളോട് കൽപ്പിച്ച ദിനങ്ങൾ, സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, പരസ്പരം കൈമാറേണ്ടതിൻ്റെ ഒക്കെ പുണ്യങ്ങളേറെയുള്ള ദിനങ്ങളാണ് ഈ രണ്ട് മൂന്ന് ദിനങ്ങൾ എന്നത്.
1: തീർച്ചയായും സന്തോഷവും പുണ്യവും ഒന്നു ചേർന്ന അധികം ആഘോഷങ്ങൾ നമുക്ക് പരിചയമുണ്ടാവില്ല. ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ മാത്രമാണ് രണ്ടും കൂടി ചേർന്ന ആഘോഷങ്ങൾ,
0: ആരാധനകളോടൊപ്പം ആഘോഷങ്ങൾ അല്ലേ. ഇപ്പം നല്ല ഉലഹിയത്തൊക്കെ കഴിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്, ഇന്നിപ്പോൾ രാവിലെ അതിൻ്റെ ഉലഹിയത്ത് നിർവഹിക്കുന്ന ആളുകളുണ്ട്. അപ്പം എന്തായാലും ആ ഉലഹിയത്ത് നൽകിയ അതിൻ്റെ ആ ഒരു മാംസവും ആ പെരുന്നാളിൻ്റെ ആഹാരവും അതൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയാണ് ശരിക്കുണ്ടാവും അല്ലേ.
1: ഇപ്പോൾ ഇന്നലെ ഉലഹിയത്ത് ഇറക്കാൻ വിട്ടുപോയവർക്ക് ഇന്നും ചെയ്യാം, ഇനിയുള്ള ദിവസം രണ്ട് മൂന്ന്
0: സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് എന്ത് ചെയ്യാറ്, പെരുന്നാളിന്റെ അന്ന് ഉലഹിയത്ത് തിരക്കൊക്കെ ആകുമ്പോൾ മാറ്റി വെച്ചിട്ട് ഇന്ന് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. റിസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അനുവാദം തോന്നുന്ന ദിവസങ്ങളാണല്ലോ, ശരിക്കും അങ്ങനെ തന്നെ ചെയ്യാം, അതിനൊന്നൊരു കുഴപ്പമില്ല. രാവിലെ സുബഹിനൊക്കെ തുടങ്ങുന്ന എന്നിട്ട് വളരെ 8 മണി 9 മണിയാകുമ്പോഴേക്കും ആ മാംസം വിതരണം ചെയ്യുന്ന ഒരുപാട് മഹലുകളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പം എന്തായാലും ഈ ആഘോഷവേളയിലും പ്രാർത്ഥനകളായിട്ട് പിന്നെ നിങ്ങളുണ്ടാവുമെന്നറിയാം. പീസ് റേഡിയോയിൽ നിങ്ങൾ പ്രീവിയസ് റേഡിയോടൊപ്പം നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം, പ്രാർത്ഥനയിൽ ഉണ്ടാവണം, പ്രോഗ്രാമിൽ ഉണ്ടാവണം എന്നുകൂടി അറിയിക്കണം.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എല്ലാ ദിവസവും ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ 1 മിനിറ്റ് വീഡിയോ പുറത്തുവിടുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് 2369 എപ്പിസോഡാണ്.

0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മൾ കേട്ടത്. കഴിഞ്ഞ 2,193 ദിവസങ്ങളായിട്ട് 2,369 എപ്പിസോഡാണ് ഇന്നത്തെ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ കേട്ടത്. അത് കേൾക്കുകയും സ്റ്റാറ്റസ് വെക്കുകയും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കണം.
1: ഇനി നമുക്ക് മനോഹരമായ ഒരു കഥ കേട്ടാലോ.
0: ഇന്നലെ ഒരുപാട് ഗാനങ്ങൾ നമ്മൾ കേട്ടു, കുറെ കഥകൾ നമ്മൾ കേട്ടു. അതൊക്കെ ആരാ അവതരിപ്പിച്ച്?
1: ഇതൊക്കെ കൊച്ചു കൂട്ടുകാരാണ് അവതരിപ്പിക്കുന്നത്.
0: നമ്മളെയൊക്കെ മക്കളല്ലേ, ചെറിയ ചെറിയ കുട്ടികളാണ് ഇതൊക്കെ അവതരിപ്പിച്ചത്. അപ്പൊ പീസ് റേഡിയോയിൽ അവർക്ക് ഇടണ്ട്, സ്റ്റാർ ക്വസ്റ്റ് ആണത്.
1: മാത്രമല്ല പല കുട്ടികളുടെയും ആദ്യത്തെ ഇടം പീസ് റേഡിയോയിലായിരിക്കും.
0: അതെ അതെ അതെ. എന്തായിരുന്നാലും കഴിവുകൾ എന്താവട്ടെ, പാട്ടുകൾ പാടാൻ, കഥകൾ പറയാൻ, അതല്ലെങ്കിൽ ചിലപ്പോൾ ചരിത്ര സംഭവങ്ങൾ വായിക്കാനായിരിക്കും.
1: അതെ,
0: ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അറിയോ, പീസ് റേഡിയോയിൽ അവസരമുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞെങ്കിലും നെക്സ്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം, ഇതിലൊക്കെ നമ്മൾ പങ്കാളികളാണോ? ഏതായാലും നമുക്ക് ഈ കഥ ഒന്ന് കേൾക്കാം.
1: ഈ കഥ അവതരിപ്പിക്കുന്നത് ആദം ഇഷാൻ കെ ആണ്. അവൻ്റെ സ്കൂള് NCT ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആദം ഇഷാൻ കെ ആണ് ഈ കഥ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കൊച്ചു കഥയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരിടത്ത് രാജാവുണ്ടായിരുന്നു, നീതിമാനും നല്ലവനുമായ രാജാവ്. എന്നാൽ ആ രാജ്യത്തിലെ ജനങ്ങൾ മഹാമടിയന്മാരും അലസന്മാരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ നാട്ടിൽ ശക്തമായ കാറ്റും മഴയും വന്നു. അത് കാരണം കുന്നിൻ മുകളിൽ നിന്ന് വഴി തടസ്സപ്പെടുന്ന രീതിയിൽ ഒരു വലിയ കല്ല് ഉതിർന്നു വീണു. എന്നാൽ ആ കല്ല് ആരും നീക്കം ചെയ്യാൻ ശ്രമിച്ചില്ല. ആരെങ്കിലും ആ കല്ല് നീക്കം ചെയ്യുന്നതെന്താ അറിയാൻ രാജാവ് വേഷം മാറി അങ്ങോട്ട് യാത്രയായി. പലരും അതുവഴി കടന്നുപോയി, ആരും ആ കല്ല് നീക്കം ചെയ്തില്ല. അപ്പോഴാണ് ഒരു കൃഷിക്കാരൻ അതുവഴി വന്നത്. വഴിയിൽ തടസ്സമായി നിന്ന ആ വലിയ കല്ല് നീക്കം ചെയ്യുവാൻ കൃഷിക്കാരൻ തീരുമാനിച്ചു. ആരും കൃഷിക്കാരനെ സഹായിച്ചില്ല. വളരെ പാടുപെട്ട് കൃഷിക്കാരൻ ആ കല്ല് ഒറ്റക്ക് നീക്കി വെച്ചു. അപ്പോഴാണ് ആ കല്ല് കിടന്ന ഭാഗത്ത് ഒരു പൊതി അയാൾ ശ്രദ്ധിക്കുന്നത്. തുറന്നു നോക്കിയപ്പോൾ നിറയെ സ്വർണ നാണയങ്ങൾ. അതിൻ്റെപ്പം ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ എഴുത്തായിരുന്നു. ആരായി കല്ല് മാറ്റിവെക്കുന്നത്? അവർക്കുള്ളതാണ് ഈ സ്വർണ നാണയങ്ങൾ. കൃഷിക്കാരന് സന്തോഷമായി. ഇതെല്ലാം കണ്ടു നിന്ന രാജാവ് കൃഷിക്കാരനെ ഏറെ അഭിനന്ദിച്ചു. കൂട്ടുകാരെ, വയൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യുന്നത് സത്യവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇന്നമൽ അഅമാലു ബിന്നിയത്ത്, എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടുക നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അതിനാൽ നാം സൽക്കർമ്മകാരികളാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഒരു അടിപൊളി കഥയായിട്ട് ഒരു കൊച്ചു മിടുക്കനാണ് ആദം ഇഷാൻ. ആദം ഇഷാനാണ് നമ്മളുടെ ഈ കഥയിട്ടുണ്ടായിരുന്നത്. NCT ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥി കൂടിയാണ് അവൻ.
1: ഈ പെരുന്നാൾ പിറ്റേന്ന് അതിരാവിലെ പീസ് റേഡിയോയിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കാതോർക്കുന്നത്.
0: അതിനേക്കാൾ ഞാൻ എപ്പോഴും പറയാൻ അറിയോ, ഒരു മനോഹരമായ പ്രോഗ്രാം എന്നതിനപ്പുറം പീസ് റേഡിയോയിലെ പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന പ്രോഗ്രാം, ഈഗർലി വെയിറ്റിംഗ് എന്നൊരു ടേമാണ് ഇംഗ്ലീഷിൽ ഞാൻ ഉപയോഗിക്കുക, അല്ലെ, ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രോഗ്രാമാണ് പുലരിവട്ടം.
1: ചാനലുകളുടെ ഭാഷയിൽ പറഞ്ഞ ഏറ്റവും റേറ്റിംഗ് ഉള്ള പ്രോഗ്രാമാണ് പുലരിവട്ടം.
0: ഓക്കെ, പുലരിവട്ടത്തിൽ എന്നും നമ്മളോട് കൂടെ ജോയിൻ ചെയ്യാനുള്ളത് ആരാ?
1: ഹാരിസ് ബിൻ സലീം.
0: ഹാരിസ് മൗലവിയാണ്. ഹാരിസ് മൗലവിയുടെ പുലരിവട്ടത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: എന്നത്തെയും പോലെ തന്നെ വളരെ പ്രസക്തമായ വിഷയം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് പുലരിവട്ടം എന്ന പ്രോഗ്രാമിലൂടെ.
0: പുലരിവട്ടം അവതരിപ്പിച്ച ബഹുമാനനായ ഹാരിസ് മൗലവിക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും. ഇനിയും ഇതുപോലെയുള്ള നല്ല ഒരുപാട് പ്രോഗ്രാമുകളുമായി നമ്മളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലുപരി ആര് പ്രാർത്ഥിക്കുന്നുണ്ട്?
1: നമ്മുടെ ശ്രോതാക്കൾ.
0: ഇത് ഹാരിസ് മൗലവി പറയുന്നത്. ഹാരിസ് മൗലവി തന്നെ അദ്ദേഹത്തിന് കൂടെ ചിലപ്പോൾ ഇരിക്കാനുള്ള അവസരം കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പലതും നമ്മളെ കഴിവൊന്നുമല്ല, അല്ല തന്നാണ്. പക്ഷെ അന്ന് എങ്ങനെ കിട്ടി? എൻ്റെ പ്രാർത്ഥന എന്നുണ്ടല്ല. ഇങ്ങനെ ഈ മേഖലയിലൊക്കെ നിൽക്കുമ്പോൾ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിസ്വാർത്ഥരായ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കൊണ്ടാണ് പല കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്നത്, നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രേക്ഷകരുടെ പ്രാർത്ഥന ഉണ്ടാവും എന്നതിൽ സംശയമൊന്നുമില്ല. അതോ ഇനി നമ്മൾ വാചകം അടിച്ച് നിൽക്കാൻ പറ്റില്ല, കാരണം പ്രേക്ഷകർ അസ്വസ്ഥമായി തുടങ്ങും. ഒന്നുമല്ല, എന്താണ് ചോദിക്കും, എന്താണ് ക്വിസ് എവിടെ, ചോദ്യം എവിടെയെന്ന് ചോദിക്കും. അപ്പൊ അതിന് മുമ്പേ നമുക്കിത് അവതരിപ്പിക്കണ്ടേ? ശരി, അപ്പോ ഇത് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പലതവണ നമ്മൾ ആവർത്തിക്കുന്ന ഒരു കാര്യം ആവർത്തിച്ചാലും കുറച്ച് ആൾക്കാരൊക്കെ തെറ്റിക്കും, അത് സാരല്ല, അറിയാത്തോണ്ടല്ലേ.
1: അതൊക്കെ അവതരിപ്പിച്ചാൽ
0: ആ നിർദ്ദേശം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കും.
1: നിർദ്ദേശങ്ങൾ പറയാം, ഇത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്താണ് നമ്മൾ ഈ ക്വിസിന്റെ ഉത്തരം അയക്കണം. ഉത്തരം അയക്കുമ്പോൾ ഉത്തരം ഫുൾ ആയിട്ട് അയക്കണോ
0: വേണ്ട? ഓപ്ഷനുകൾ മാത്രം, എ ബി സി ഡി നാല് ഓപ്ഷനുകളാണ് ഉണ്ടാവുക. കറക്റ്റ് ആൻസർ ഏത് ഓപ്ഷനാണോ ആ ഓപ്ഷൻ, എ ആണെങ്കിൽ എ എന്നിടുക, ബി ആണെങ്കിൽ ബി എന്ന് എഴുതുക, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി, അത്ര മാത്രം ചെയ്താൽ മതി.
1: അതോടൊപ്പം നമ്മളെ പേര് വരുന്ന ഭാഗത്ത് സ്ഥലപ്പേര് കൂടി ഉൾപ്പെട്ടാൽ തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും.
0: സ്ഥലം കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല, അത് ആരാന്നുള്ള അറിയില്ല എന്നുള്ളു. അപ്പോൾ അറിയവേണമെന്നുണ്ടോ? എനിക്കാണെന്ന് ആശ്വസിക്കണോ? വിജയികൾ വരണോ? സ്ഥലപ്പേര് എന്തായാലും ചെയ്യണം, ടൈപ്പ് ചെയ്യണം.
1: അപ്പൊ ഷമീം എന്ന് കൊടുത്താൽ പോരാ, ഷമീം വണ്ടൂർ എന്ന് കൊടുക്കണം.
0: അതെ, അതുപോലെ കൊടുക്കണം. അബ്ദുള്ള എന്ന് മാത്രം കൊടുത്താൽ അബ്ദുള്ള ചുങ്കത്തര എന്ന് കൊടുക്കണം.
1: നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം.
3: ലോകത്ത് അല്ലാഹു വഴി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഓപ്ഷൻ എ മസ്ജിദുൽ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം കഅബ.
0: യാ, ചോദ്യം കേട്ടു, ഉത്തരങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും അഭിപ്രായം? ചോദ്യം വളരെ ഈസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അതെ, ഇതിപ്പോൾ നമ്മൾ പല ക്ലാസ്സുകളിൽ നിന്നായാലും ക്വിസ് പുസ്തകങ്ങളിൽ നിന്നായാലും കഥകളിൽ നിന്നും ഒക്കെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട മസ്ജിദ് ഏതാണ് എന്നുള്ളത്.
0: എന്തായാലും ആരൊക്കെയാണ് അയച്ചുള്ളത് വരട്ടെ, വിജയികൾ ആരൊക്കെയെന്നുള്ളതാവട്ടെ, എന്തായിരുന്നാലും എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം.
1: ഇതിൽ തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളി എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഓപ്ഷൻ മാറിപ്പോകാനുള്ള സാധ്യത കൂടി.
0: അതൊന്നും ഇപ്പൊ നമ്മൾ പറയണില്ല, നമുക്ക് ഉത്തരം വരുന്ന സമയത്ത് വെയിറ്റ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട ഒരു സമയമാണ് അതിപ്പോ.
1: ഇന്ന് നമ്മൾ ഒരു നിധി വിതരണം ചെയ്യാം.
0: അതെ, നിധി വിതരണം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്,
1: എല്ലാവർക്കും.
0: പക്ഷെ അതെല്ലാവർക്കും കിട്ടൂല. ആ നിധിയുടെ പിന്നെ ചില ഹിന്റുകൾ ഇങ്ങനെ പല സമയത്ത് തരും.
1: അങ്ങനെയാണല്ലേ.
0: അതില് 10 മണിക്ക് എന്ത് ചെയ്യണ്ട്, ഒരു ഹിന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ 10 മണിക്ക് ലൈവായിട്ട് തന്നെ എന്ത് ചെയ്യാം?
1: നമ്മളിപ്പോ തന്നെ പറയണത് എന്തിനാണ്? ഈ
0: 10 മണിക്ക് എല്ലാവരും വരാൻ വേണ്ടിട്ട്.
1: 10 മണിക്കൊക്കെ എല്ലാവരും റെഡിയാകുക. 10 മണിക്ക് വേറെ ഒരു പരിപാടിയില്ല, പീസ് റേഡിയോയിൽ എല്ലാവരും ഹാജരാകണം.
0: ഓക്കെ ഓക്കെ. പീസ് റേഡിയോയിലെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് മുഖമൊഴി അല്ലേ. മുഖമൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളൊക്കെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയാണല്ലോ. അപ്പോൾ പീസ് റേഡിയോയിലെ വലിയൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് മുഖമൊഴി. അത് എന്തുകൊണ്ടാണ് പ്രധാനമർഹിക്കുന്നത് അറിയോ?
1: എന്തുകൊണ്ടാണ്?
0: നേർപദത്തിലെ നല്ല കാമ്പുള്ള ഒരു ലേഖനമാണ് അതിലൂടെ വരുന്നത്. ഉസ്മാൻ പാലക്കാഴി രചിക്കുന്ന അദ്ദേഹത്തിൻ്റെ നല്ല ലേഖനങ്ങളാണ് അതിലൂടെ വരാറുള്ളത്.
1: മുഖമൊഴി ഞായറാഴ്ച രാവിലെ 11:10 പീസ് റേഡിയോ വഴി നിങ്ങൾക്ക് കേൾക്കാവുന്നത്. പിന്നീട് 24 മണിക്കൂർ റീവൈൻഡിലും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ കാര്യങ്ങളും മുഖത്ത് പ്രതിഫലിക്കൂലേ. അപ്പോൾ നമ്മുടെ നേർപദത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന നിലയ്ക്ക് മുഖമൊഴി നമ്മൾ പീസ് റേഡിയോയിൽ നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരം കൈവന്നിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 11:10 ഇത് പ്രക്ഷേപണം ചെയ്യുന്നത്.
0: ഹജ്ജിൻ്റെ ദിനങ്ങളാണല്ലോ ഈ ദിനങ്ങളൊക്കെ. ഹജിമാരൊക്കെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു കർമ്മം നിർവഹിക്കുന്നതിൻ്റെ തിരക്കിലും അതിൻ്റെ ആ ഒരു അനുഭൂതിയിലും അല്ലെ, അറഫ സംഗമൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ ബലി കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വ്യത്യസ്തമായ ഓരോ ഇബാദത്തുകളിങ്ങനെ നിർവഹിച്ചിങ്ങനെ പോവുകയാണ്. അപ്പം അതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളായാലോ ഇന്നത്തെ നുറുങ്ങിൽ.
4: ഹജ്ജ് ചെയ്ത പ്രതിഫലം. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഹജ്ജ് നിർവഹിക്കാൻ മക്കയിൽ എത്താറുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എത്രയോ ആളുകൾ ഹജ്ജ് ചെയ്യണമെന്നാഗ്രഹിക്കുകയും അത് പൂർത്തീകരിക്കാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഇന്നും പലരും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് അള്ളാഹുവേ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ഏകണേയെന്ന്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജ് ചെയ്താൽ പാപങ്ങളെല്ലാം പുറത്ത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ പരിശുദ്ധനാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹത്തായ ഈ പ്രതിഫലം ഹജ്ജ് ചെയ്യാതെ തന്നെ ലഭിച്ചാലോ? താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കണമെന്ന്? ഇതാ ചില പ്രവർത്തനങ്ങൾ, ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങൾ. നിർബന്ധ നമസ്കാരത്തിന് പള്ളിയിൽ പോയാൽ. അബു ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നിർബന്ധ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോയാൽ അവന് ഹജ്ജ് ചെയ്ത പ്രതിഫലം ഉണ്ട്. ഐച്ഛിക നമസ്കാരത്തിന് നടന്നു പോയാൽ അവന് ഉംറ നിർവഹിച്ച പ്രതിഫലം ഉണ്ട്. ഒരു നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം. അപ്പോൾ അഞ്ച് വക്ത് നാം ജമാഅത്തായി നിർവഹിച്ചാലോ? എത്ര സമയം വേണം മഹത്തായ ഈ പ്രതിഫലം നേടിയെടുക്കാൻ? കൂടിയാൽ 15 മിനിറ്റ്. നഷ്ടപ്പെടുത്താതിരിക്കുക. പുരുഷന് പള്ളിയിൽ പോയി നമസ്കരിക്കൽ നിർബന്ധമാണ്, സ്ത്രീകൾക്ക് അനുവദനീയവും. പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരെ, ഈ മഹത്തായ പ്രതിഫലം കൂടി ആഗ്രഹിക്കുക. സുബഹ് നമസ്കരിച്ച് സൂര്യോദയം വരെ. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുത്തൻ സുബഹ് ജമാഅത്തായി നമസ്കരിക്കുകയും സൂര്യൻ ഉദിക്കുന്നതുവരെ ദിക്റുകളുമായി പള്ളിയിൽ കഴിച്ചു കൂട്ടിയ ശേഷം 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ഉണ്ട്. തിരുമുദി. എത്ര മണിക്കൂർ വേണം? കൂടിയാൽ 2 മണിക്കൂർ. അല്ലേ, ഈ ചെറിയ സമയം കൊണ്ട് നമ്മെ കാത്തിരിക്കുന്നതോ ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം. ഈ ഹദീസിനെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ചില പണ്ഡിതന്മാർ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ മറ്റു പല പണ്ഡിതന്മാരും ഇതിനെ ശരിവെക്കുകയും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. പള്ളിയിൽ വെച്ച് നന്മ പഠിക്കുക. അബു ഉമാമയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു, ഒരു നന്മ പഠിക്കുകയോ പഠിപ്പിക്കുകയോ അല്ലാതെ മറ്റൊരു ഉദ്ദേശവും അയാൾക്കില്ല, എങ്കിൽ അവന് പൂർണ്ണമായ ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം ഉണ്ട്. തബറാനി. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കൂ, എത്ര വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്! പള്ളിയിൽ ഖുർആൻ പഠിക്കാനോ പഠിപ്പിക്കാനോ ജുമുഅ ഖുത്ബ പറയാനോ കേൾക്കാനോ പഠന ക്ലാസ് എടുക്കാനോ ശ്രവിക്കാനോ പോയിയെങ്കിൽ മടങ്ങുന്നത് ഒരു പൂർണ്ണമായ ഹജ്ജിൻ്റെ പ്രതിഫലവുമായിട്ടാണ്. അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഇത്തരം നന്മകളെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. റമദാനിലെ ഉംറ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിലെ ഉംറ ഹജ്ജിന് തുല്യമാണ്. സാധിക്കുന്നവർ ഈ അവസരം ഉപയോഗിക്കുക. ഉംറ പ്ലാൻ ചെയ്യുന്നവർ റമദാനിൽ പ്ലാൻ ചെയ്യുക. പ്രവാസ ലോകത്തുള്ളവർ റമദാനിൽ ഉംറയ്ക്ക് അവസരം ഉണ്ടാക്കുക. ഒരു ഹാജിയെ യാത്രയ്ക്ക് സജ്ജമാക്കിയാൽ, ആരെങ്കിലും ഒരു യോദ്ധാവിനെ സജ്ജമാക്കി, അല്ലെങ്കിൽ ഒരു ഹാജിയെ സജ്ജമാക്കി, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ പിൻഗാമിയായി അവൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു, അതല്ലെങ്കിൽ ഒരു നോമ്പുകാരനെ നോമ്പു തുറപ്പിച്ചു എങ്കിൽ അവന് അവരുടെ പ്രതിഫലത്തിൽ നിന്നും ഒട്ടും കുറയാതെ അതേ പ്രതിഫലം ഉണ്ട്. ഹജ്ജിന് പോകാൻ കഴിയാത്തവർ ആഗ്രഹിക്കുന്നവരെയും പോകാൻ ഒരുങ്ങിയവരെയും സഹായിക്കുക. അവരുടെ പ്രതിഫലം അവർക്ക് നഷ്ടപ്പെടാതെ നമുക്കും ലഭിക്കും. നമസ്കാരശേഷം ചില ദിക്റുകൾ. നിർബന്ധ നമസ്കാരശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിക്റുകളും പ്രാർത്ഥനകളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ ഏതാനും ദിക്റുകൾ നിർവഹിച്ചാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നും മനസ്സിലാക്കാം. നബിയുടെ അടുക്കൽ പാവപ്പെട്ട ചിലർ വന്ന് പറഞ്ഞു, സമ്പന്നരായ ആളുകൾ, അവർ ഞങ്ങളെപ്പോലെ നമസ്കരിക്കുന്നു, നോമ്പു നോൽക്കുന്നു, എന്നാൽ അവർക്ക് സമ്പത്തിൽ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠത ലഭിച്ചതുകൊണ്ട് അവർ ഹജ്ജ് ചെയ്തും ഉംറ ചെയ്തും ദാനധർമ്മങ്ങൾ ചെയ്തും പ്രതിഫലം നേടുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ച ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരുടെ ഹജ്ജ് ഉംറ സദഖ പോലുള്ള പ്രതിഫലം നിങ്ങൾക്കും നേടിയെടുക്കാൻ എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീറും അഥവാ അല്ലാഹു അക്ബർ, തഹ്മീദും അഥവാ അൽഹംദുലില്ലാ, തസ്ബീഹും അഥവാ സുബ്ഹാനല്ലാ എന്നിവ 33 തവണ ചൊല്ലുക. അതുകൊണ്ട് മത്സരിക്കുക ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് ഹജ്ജിൻ്റെ പ്രതിഫലം സ്വന്തമാക്കാൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടാൻ എന്ന വിഷയത്തിലുള്ള നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി മനോഹരമായ ഒരു മലയാള ഗാനവുമായി അസ്ഫിയ ബിന്ത് ആഷിഖ് ആലപ്പുഴയിൽ നിന്നാണ്.
0: സ്റ്റാർ ക്വസ്റ്റിൽ നിങ്ങൾ ആലോചിക്കുക, എവിടെ നിന്നൊക്കെയുള്ള കുട്ടികളാ പങ്കാളികളാണോ അല്ലേ? വിദേശത്തുള്ള കുട്ടികൾ വരെ ഉണ്ട്. അപ്പോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കൊച്ചു കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും അവരുടെ വ്യത്യസ്തമായ പ്രോഗ്രാമാണ് നമ്മൾ സ്റ്റാർ ക്വസ്റ്റിൽ അവതരിപ്പിക്കുന്നത്.
1: ഇനി എന്തൊക്കെ വരാനുണ്ട് സ്റ്റാർ ക്വസ്റ്റില്?
0: ഈ പെരുന്നാൾ ശരിക്കും കുട്ടികൾ കൊണ്ടുവരണല്ലേ?
1: കുട്ടികളെ
0: വാശി പറഞ്ഞ തൂക്കി എന്നാണ് പറയണത്.
1: അസ്ഫിയ ബിന്ത് ആഷിഖ് ആണ് നമുക്ക് മുമ്പിൽ ഒരു മലയാള ഗാനം അവതരിപ്പിക്കുന്നത്. മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസ് ആലപ്പുഴ.
5: അസ്സലാമു അലൈക്കും. ലബ്ബൈക്ക പാടുന്നു ജനഗണിയടങ്കലും ഉടയോനടക്കുന്നു, ലക്ഷം മീലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ഇത് ബുദ്ധി നടക്കും. ഉള്ള തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോ തുരസിച്ച് പതിമക്ക തടുത്തിടുന്നേ, റബ്ബിൽ ഒതുബത്ത് നടത്തിടുന്നേ, കൽബിൽ പെരുത്ത

ജനകോടിയടങ്കലും ഒടയോണടക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടിച്ച ബോധി നടക്കും ഉള്ളതുടിച്ച് കതിച്ച് വിളിച്ച് വധിച്ചുടനോത്ത് രസിച്ച് പതിമക്കത്തടുത്തിടും.

മീഡം അഖിലനും ഖലീലുള്ള വിളിച്ചര വിളി കേട്ട് അതൃപ്പത്തിൻ തൽബിയത്തിൻ വചനങ്ങൾ ഒരു വിട്ട് പാടി അവർ തേടി സുഖമാകി പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയി.

സ്മൃതികളിൽ പകരുന്ന ജലസംസം കുടിച്ച് സുബ്ഹാനും തസ്ബീഹും തക്ബീറും ഒരു വിട്ട് പാടി അവർ തേടി ജഗമാകി പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനെ വിണ്ടാനെ ഒന്ന് കൂടാനേ ലബ്ബൈക പാടുന്നു ജനകോടിയടങ്കലും മുട്ട ഒന്നോടടുക്കുന്നു ലക്ഷ്യം നീലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും ഉള്ളു തുടിച്ച് പൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തു രസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉദിബൈത്ത് നടത്തിടുന്നേ.

0: മനോഹരമായ മാപ്പിളപ്പാട്ടിന്റെ ശീലിൽ കോർത്തിണക്കിയ അതിമനോഹരമായ മലയാള ഗാനം നമ്മളിപ്പോ കേട്ടുകഴിഞ്ഞു.
1: ഈ പെരുന്നാളിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആ പാട്ട് അല്ലേ? നല്ല, നമ്മൾ പറഞ്ഞ ആ ഒരു അർത്ഥത്തിൽ തന്നെ പെരുന്നാളും പെരുന്നാളിന്റെ ഓർമ്മകളൊക്കെ ഓരോ പ്രോഗ്രാമിലൂടെ കുട്ടികൾ വരെ ആ അർത്ഥത്തിലാണ് നമ്മൾ കൂടെ പങ്കെടുക്കുന്നത്.
0: വെറും 8 വയസ്സ് മാത്രമാണ് ഈ കുട്ടിയുടെ പ്രായം. അത് ഒരു കെട്ടിക്കുടുക്കുള്ള വരികൾ, ആ അങ്ങനത്തെ ഒരു ശൈലി, അത് വളരെ മനോഹരമായി ഈ കുട്ടിക്ക് ആലപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
1: ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തരതു, ഈ മാപ്പിളപ്പാട്ട് കണ്ടുപിടിച്ച ആൾക്കാരാണെന്നാണ്. എങ്ങനെ അതൊക്കെ പാടി തീർക്കല്, പക്ഷെ അത് എത്ര, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എത്ര സുന്ദരമായിട്ട് അത് പാടണം. ആ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞ ചിലപ്പോ വേറെ എന്തെങ്കിലും
0: ഉദിച്ച് നമ്മളിങ്ങനെ ഒരേ വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ പോവും അറിയാത്തവര്.
1: പക്ഷെ മനോഹരമായിട്ട് പാടി, നല്ല പീസ് റൈഡിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ എന്ത് ചെയ്യാണ് അസ്വിയ ബിൻ താഷിക്കിന്, അതുപോലെ അവരുടെ ഫാമിലിക്ക് അറിയിക്കും. പീസ് റേഡിയോയിൽ ഒരു പെരുന്നാൾ സന്ദേശമായിട്ട് നമ്മളെ കൂടെ ഇനി ജോയിൻ ചെയ്യുന്നത് വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി നസീഫ്.
2: ഏവർക്കും ഹൃദ്യമായ വലിയ പെരുന്നാൾ ആശംസകൾ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മെ പഠിപ്പിച്ച ജീവിത തത്വങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ത്യാഗത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ഈ വലിയ പെരുന്നാൾ ലക്ഷക്കണക്കിന് ഹാജിമാർ പരിശുദ്ധ ഹറമിൽ ഒരുമിച്ചുകൂടി ഹജ്ജ് നിർവഹിക്കുകയും പ്രാർത്ഥനകളിൽ മുഴുകുകയുമൊക്കെ ചെയ്യുന്ന ഈ ഒരു സന്ദർഭത്തിൽ നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ ഈദ് ആഘോഷം എന്ന് പറയുന്നത് കുടുംബങ്ങൾ സന്ദർശിക്കുവാനും അതോടൊപ്പം രോഗികളായിട്ടുള്ള ആളുകളെ സന്ദർശിക്കുവാനും പരസ്പരം ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മുടെ വീടുകളിലും ഓഡിറ്റോറിയങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നതിന് പകരം പെരുന്നാൾ സന്ദർഭങ്ങൾ ഈയൊരു സന്ദർശനത്തിൽ ഉപകാരപ്പെടുത്തി മനസ്സിൻ്റെ ഐക്യവും സ്നേഹവും വിപുലമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകം വ്യത്യസ്തങ്ങളായുള്ള വിഷയങ്ങളിൽ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്തും മാന്യമായ ജീവിത രീതി പുലർത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള അധിക ചെലവുകളുമില്ലാതെ തന്നെ ഭംഗിയായി ജീവിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ടു പോവാൻ ഓരോരുത്തരും തയ്യാറാവണമെന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഉദയത്തിൻ്റെ വിതരണങ്ങളിലായിരുന്നാലും മറ്റു കർമ്മപരിപാടികളിലൊക്കെയായിരുന്നാലും സജീവമായ സാന്നിധ്യത്തോടൊപ്പം നിയ്യത്ത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിട്ടുപോവാൻ പാടില്ലാത്തതാണ്. ഓരോ സെക്കൻഡുകളിലും പുണ്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഈ വലിയ പെരുന്നാൾ എല്ലാവർക്കും ഭംഗിയായി നിർവഹിക്കാൻ, ഉൾക്കൊള്ളാൻ, ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ വലിയ പെരുന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വലിയ പെരുന്നാളിൻ്റെ എല്ലാവിധ സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഈദ് സന്ദേശം തന്നെയാണ് വിസ്ഡം യൂത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ നസീഫ് പി നമുക്ക് നൽകിയത്.
1: നമ്മൾ ഗൗരവമുള്ള ഒരുപാട് പ്രോഗ്രാമായിട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് നല്ല കാതിനിമ്പമുള്ള മനസ്സിന് കുളിർമയേകുന്ന സ്വരങ്ങളായിട്ട് നമ്മൾ വരാറുള്ളത്. ഒരു സ്വരം ആയിക്കോട്ടല്ലേ.
0: അതെ, ഇന്ന് ഏതാണ് സ്വരം ആയിട്ട് നമ്മൾ, ഒരു മനോഹരമായ ഗാനാണ്, നമ്മളൊക്കെ മുമ്പ് തന്നെ കേട്ട് പരിചയമുള്ള ഹജ്ജിൻ്റെ കാലത്ത് എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് സ്വരത്തിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: ഹജ്ജിന്റെ ഓരോ ഓർമ്മകളെ പുതുക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന നല്ല മനോഹരമായൊരു ഗാനമാണ് സ്വരത്തിലൂടെ നമ്മൾ കേട്ടത്. മ്യൂസിക്കുകളൊന്നും ഇല്ലാത്ത ഇതുപോലെയുള്ള ഗാനങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങൾ നമ്മൾ സ്വരത്തിലൂടെ മാത്രമല്ല, നമുക്കതിനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഈണം എന്ന പേരിൽ വിസ്ഡം സ്റ്റുഡൻസ് നേതൃത്വം നൽകുന്ന ഒരു ചാനലുണ്ട്. അതിൽ പോയാൽ ഇതുപോലെയുള്ള മനോഹരമായ ഗാനങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടെന്നും കൂടെ നമ്മളിപ്പോൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലേ.
1: നമ്മൾ അതിൽ നമ്മൾ യാത്രകളിലൊക്കെ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് ഇങ്ങനെ കേട്ടുപോകാൻ കഴിയും. പല പ്ലേലിസ്റ്റുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീൽ ആപ്പിലും നമുക്ക് ഗാനങ്ങളുടെ പ്രത്യേക സെഷൻ, പ്രത്യേക ഭാഗം തന്നെ ഉണ്ട്.
0: പാട്ട് തെരഞ്ഞ് അവിടെ ഇവിടെ ഒന്നും അലഞ്ഞു നടക്കേണ്ടതില്ല. ഈണം ചാനലുണ്ട്, ജമീൽ ആപ്പ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി നല്ല നല്ല ഗാനങ്ങൾ കേൾക്കാനും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനും കേൾപ്പിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ്, ഈ പെരുന്നാൾ ദിനത്തിലും അഥവാ രണ്ടാമത്തെ പെരുന്നാൾ ദിനമാണെന്നല്ലേ, അയ്യാമുത്ത് ശരീഖിന്റെ ദിനമാണ്. പീസ് റേഡിയോ പ്രേക്ഷകരെ കൂടെ ഒരല്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഇനിയും തീർന്നിട്ടില്ല ഇൻഷാല്ലാ, ഇനിയും നമ്മൾ ഇടക്കെപ്പോഴെങ്കിലൊക്കെ നമുക്ക് വരലാതെ. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇത്രയും സമയം ഉണ്ടായിരുന്നു ഞാൻ ഷമീം അമണ്ടൂർ.

0: ഹോം.
1: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് വിശുദ്ധ ഹറമിന്റെ മതാഫിൽ നിന്ന് തവാഫ് ചെയ്യണം. ഇടം വയ്ക്കുന്ന ചുറ്റുന്ന പതിനായിരങ്ങളിൽ ഒരു ബിന്ദുവായി അലിഞ്ഞു ചേരണം. ഹജറുൽ അസ്വദിനെ ഒന്ന് സ്പർശിക്കണം, പറ്റിയാലൊന്ന് ചുംബിക്കണം. ഹാജറ ബീവി തൻ്റെ പൊന്നുമകന് ദാഹജലത്തിനു വേണ്ടി അങ്ങുമിങ്ങും ഓടിയ സഫാ മറവയിൽ സഈ നിർവഹിക്കണം. ഇതൊക്കെയാണ് ഓരോ തീർത്ഥാടകന്റെയും ഉള്ളുലയ്ക്കുന്ന ലക്ഷ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ മോർണിംഗ് ലൈവ് അതിൻ്റെ തുടർച്ചയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഞാൻ അബ്ദുൽ ഷുക്കൂർ, എൻ്റെ കൂടെ സലാം വി ടി സാഹിബുണ്ട്. അപ്പോൾ മാഷേ, നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ മോർണിംഗ് ലൈവിൽ സാധാരണ ലൈവിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമുണ്ട്. അവരുടെ പാട്ട്, അവരുടെ കഥകൾ, അവരുടെ പ്രസംഗങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സമയത്ത് പ്രവേശിക്കുന്നത് ആരുടെ ഗാനത്തിലേക്കാണ്?
1: നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഗാനമാണുള്ളത്. ജി എം എൽ പി സ്കൂൾ പച്ചാട്ടിരിയിൽ പഠിക്കുന്ന മവദ്ദ ടിയോ എന്ന് പറയുന്ന കൊച്ചു മിടുക്കിയുടെ അതിമനോഹരമായൊരു ഗാനം കൊണ്ട് നമുക്ക് തുടങ്ങാം.
2: അസ്സലാമു അലൈക്കും, ഞാൻ മവദ്ദ.

0: പടച്ചു വെച്ചു.
1: മഷാല്ലാ. അപ്പോ ജി എം എൽ പി സ്കൂൾ പച്ചാട്ടിരിയിൽ പഠിക്കുന്ന മവദ്ദയുടെ, മവദ്ദ ടിയോ ആലപിച്ചിട്ടുള്ള കുഞ്ഞു ഗാനമാണ് പ്രിയമുള്ളവരെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. തൽബിയ ബലി പെരുന്നാൾ പ്രത്യേക പരിപാടികൾ നമ്മൾ ഈ ഒരു സെഷനിൽ വീണ്ടും വളരെ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് ഇനി പ്രവേശിക്കാനുണ്ട്. നമുക്ക് ശുക്രമശേ, അടുത്ത പ്രോഗ്രാം ഏതാണ്?
2: അടുത്ത പ്രോഗ്രാം പ്രാർത്ഥനാ പഠനമാണ്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ എന്ന പ്രാർത്ഥന നമുക്ക് മുമ്പിൽ നന്നായി മുഹ്സിൻ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് നന്നായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പലരും അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനാ പഠനം ഇങ്ങനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മുറിച്ച് മുറിച്ച് ഇങ്ങനെ ആ ക്ലാസ് എടുത്ത് കഴിയുമ്പോഴത്തേന് എന്താവും?
1: ആ പ്രാർത്ഥന പഠിച്ചിരിക്കും.
2: പ്രാർത്ഥന പഠിച്ചിരിക്കും.
1: മാഷാ.
2: അപ്പോൾ ഇനി പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം സാധാരണയായി ചൊല്ലാറുള്ള അള്ളാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മത്തി എന്ന പ്രാർത്ഥനയ്ക്ക് പുറമെ വേറെയും വ്യത്യസ്ത പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അഊദു ബില്ലാഹിൽ അലീമി വബിവജ്ഹിഹിൽ കരീമി വസുൽത്താനിഹിൽ ഖദീമി മിനശ്ശൈത്വാനിർ റജീം. പ്രാർത്ഥനയുടെ അർത്ഥം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും മഹാനായ അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു, അവൻ്റെ തിരുമുഖം മുഖേനയും അനാദിയായ അവൻ്റെ അധികാരം മുഖേനയും ഞാൻ അവനോട് അഭയം തേടുന്നു എന്നതാണ് പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഈയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാച് പറയും, ഈ ദിവസം മുഴുവനും അയാൾ എന്നിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവനാണ്. അഥവാ ഈ പ്രാർത്ഥന ചൊല്ലുന്നതോടുകൂടി പിന്നെ പിശാജ് ആ ഒരു ദിവസം മുഴുവനും നമ്മെ ഒന്നും ചെയ്യില്ല, ശല്യപ്പെടുത്തുകയില്ല എന്നുള്ളതാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അഊദു ബില്ലാഹിൽ അലീമി വബിവജ്ഹിഹിൽ കരീമി വസുൽത്താനിഹിൽ ഖദീമി മിനശ്ശൈത്വാനിർ റജീം. ഈ പ്രാർത്ഥന നാം മനഃപാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസത്തിൻ്റെ പ്രത്യേകതകളിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത തന്നെയാണ് ഒരു കാര്യം തന്നെയാണല്ലോ പ്രാർത്ഥന.
2: തീർച്ചയായും
1: പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സന്തോഷത്തിലും സന്താപത്തിലും എപ്പോഴും നമ്മൾ പറയുന്നതാണ് പ്രാർത്ഥന നമുക്ക്.

0: അപ്പം നല്ലൊരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ സന്തോഷത്തിൽ റേഡിയോ നമുക്ക് തരുന്ന മറ്റൊരു വിഭവം, ഒരു ചോദ്യം ഒരു ഉത്തരം.
1: ഈ മോർണിംഗ് ലൈവിൽ സ്വാഭാവികമായിട്ടും അവർ കേട്ട് തഴമ്പിച്ച സ്ഥിരമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്.
0: പേരായിരിക്കും കേട്ട് തഴമ്പിച്ചിട്ടുണ്ടാവാൻ തോന്നുന്നല്ലേ, ഒരു ചോദ്യം ഒരു ഉത്തരം എന്നുള്ളത്. പക്ഷേ അതിൻ്റെ വൈവിധ്യമാർന്ന ചോദ്യങ്ങളും വൈവിധ്യമായ ഉത്തരങ്ങളും ഒരുപാട്, എന്താ പറയുക, എത്ര കേട്ടാലും ഒരുപാട് അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരു അല്ലിജാബ സംശയ നിവാരണ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മൾ മോർണിംഗ് ലൈവിൽ കൊണ്ടുവരുന്ന പ്രോഗ്രാമല്ലോ, ആ പ്രോഗ്രാമിലേക്കാണ് നമ്മളിനി പോകുന്നത്.
2: വെടിക്കെട്ടും ഫയർ വർക്കുകളും ഇസ്ലാമിൽ നിഷിദ്ധമാണോ എന്ന ചോദ്യകർത്താവ് അന്വേഷിക്കുന്നു.
3: സമ്പത്ത് നേടിയെടുക്കൽ അനുവദീയമാണ് എന്നതുപോലെ തന്നെ അവ വിനിയോഗിക്കുന്നതും അനുവദിക്കപ്പെട്ട മാർഗത്തിലായിരിക്കണം. വെടിക്കെട്ടുകൾക്കും മറ്റും പണം ഉപയോഗിക്കുമ്പോൾ അത് ഭീമമായ സംഖ്യയാകട്ടെ നിസ്സാരമായ സംഖ്യയാകട്ടെ, അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിലാണ് താൻ വിനിയോഗിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുമോ? സക്കാത്ത് കൊടുക്കുന്നത് പോലെ, സദഖ കൊടുക്കുന്നത് പോലെ അള്ളാഹുവിന് പ്രീതിയുള്ള ഒരു മാർഗത്തിലാണോ? അത് ഒരിക്കലുമല്ല. എങ്കിൽ അന്നപാനീയങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പോലെ, വീട്ടിലുള്ളവർക്ക് ചെലവിന് കൊടുക്കുന്നത് പോലെ ഒരു ഭാഗമായിട്ടാണോ വെടിക്കെട്ടും കരിമരുന്നും എന്നിവയ്ക്ക് വേണ്ടി പണം ഉപയോഗിക്കുന്നത്? വമ്പിച്ച സംഖ്യകൾ ഏതാനും നിമിഷങ്ങൾക്ക് വേണ്ടി കത്തിച്ച് കളയുന്ന, പൊട്ടിച്ച് കളയുന്ന ഒരു തബ്ദീറിൻ്റെ, ദൂർത്തിൻ്റെ, ദുർവിനിയോഗത്തിൻ്റെ വഴിയായിട്ടാണ് ഇവയെ പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുക. പണം എങ്ങനെ നേടി എന്നതുപോലെ തന്നെ ഫീമ അംഫഖ, എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ചോദ്യവും നാളെ പരലോകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അതിന് മറുപടി കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
1: മാഷാല്ലാ, ഒരു കാലിക പ്രസക്തമായ വിഷയത്തിൽ തന്നെ. ഇപ്പോൾ പണ്ട് നമ്മുടെ ചെറുപ്പത്തിലേക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക, കാരണം നല്ല പടക്കം പിടിച്ച്
0: പൊട്ടിച്ചിട്ടുണ്ട്.
1: പക്ഷെ കുറച്ച് കാലം അതങ്ങനെ ഒഴിഞ്ഞു പോയിരുന്നു. വീണ്ടും അതെന്ത് ചെയ്തു, എല്ലാ കടകളിലും
0: ആഘോഷത്തിന് അരങ്ങ് വാഴ്ത്തുന്ന അല്ലെങ്കിൽ അരങ്ങിടുന്നൊരു പരിപാടിയാണ് പടക്കം പൊട്ടിക്കുക എന്നുള്ളത്. പക്ഷേ എല്ലാ കാണുന്ന ആഘോഷങ്ങളുടെയും പോലെ തന്നെ ഒരു ആഘോഷമാണ് പെരുന്നാൾ, ഈ രണ്ട് ഈദ് എന്നുള്ളൊരു ധാരണ ആൾക്കാരുടെ മനസ്സിലുണ്ട്. നമുക്കങ്ങനെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ളതല്ല പെരുന്നാൾ.
1: തീർച്ചയായിട്ടും അത് പടക്കത്തിൻ്റെ വിഷയത്തിലാണ്. ഇപ്പോൾ കല്യാണ സദസ്സുകളിലൊക്കെയും പടക്കം, അതേപോലെ തന്നെ ഡാൻസുകൾ, അതേപോലെ ഈ ഫയർ, അങ്ങനെ മുകളിൽ നിന്ന് പുഷ്പങ്ങൾ ഇങ്ങനെ വരിക, അവിടുന്ന് ആ ആണും പെണ്ണും അഥവാ പുതുനാരനും പുതുനാരിയും അഭിനയിക്കുന്ന അഭിനയങ്ങളടക്കം ഇങ്ങനെ പലതും ഇസ്ലാം അനുവദിക്കപ്പെടാത്ത ആഘോഷവേളകളിലുണ്ട്.
0: അപ്പം അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ നമ്മുടെ ആഘോഷത്തെ അള്ളി റസൂൽ എങ്ങനെയാണ് പഠിപ്പിച്ചത്, അതിൻ്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആഘോഷിക്കാൻ അവസരമുണ്ട്. അപ്പോൾ ഇല്ലാത്തൊരു ഒരു സമ്പ്രദായം കൊണ്ടുവന്ന് ആഘോഷിക്കേണ്ട രീതി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.
1: പ്രത്യേകം ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളത്, ഈ പെരുന്നാൾ സൂചനത്തിലും ഓർമ്മപ്പെടുത്തുന്നു, അല്ല ഇജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 ഉണ്ട്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം അത് പ്രത്യേകം കേൾക്കുക. അതിലപ്പുറം നമുക്ക് യൂട്യൂബ് ചാനലിൽ അൽ ഇജാബ എന്ന് പറഞ്ഞിട്ട് അവിടെയും നിങ്ങൾക്ക്

0: കുഞ്ഞുകുട്ടികളുടെ പാട്ടിൻ്റെ ഒരു സമയമാണിപ്പോൾ. മലയാള ഗാനം കേൾക്കാം. എസ് എൻ ഡി പി യു പി സ്കൂൾ പട്ടത്താനത്തുനിന്നും ഹാജറ എന്ന കുഞ്ഞുമോൾ ആലപിക്കുന്ന ഗാനത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്.
1: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹാജറ. എൻ്റെ സ്ഥലം കൊല്ലം, ജില്ല ആയിത്തിൽ. ഞാൻ പഠിക്കുന്നത് എസ് എൻ ഡി പി യു പി സ്കൂൾ പട്ടത്താനം, 6th standard. സന്തോഷ പുതു പെരുന്നാൾ, ഷറഫുറ്റ തിരുഹജൽ പൊലിവകും മക്ക, സഹലരും ഇലാഹിന്റെ പുകഴ്പെടും ദിക്ക, സമദിന്റെ റഹ്മത്തിൽ കുളിരടും ദിക്ക, സുദിത്ത് റബ്ബിനെ നമിത്ത് മന്ദിര തളിർത്ത് സുന്ദരമേ, സ്മരിത്ത് പാപന ചരിത്രമൊത്ത്

ഷറഫുറ്റ തിരുഹജൽ പുലിവകും മക്ക സഹലരും ഇലാഹിനെ പുകഴ്പെടും ദിക്ക സമദിന്റെ റഹ്മത്തിൽ കുളിരരും ദിക്ക സ്തുതിത്ത് റബ്ബിനെ നമിത്ത് മന്ദിര സ്തുതിത്ത്.

പുകഴ്പടും ദിക്ക സമതിന്റെ റഹ്മത്തിൽ കുളിരടും ദിക്ക സ്തുതി.

0: എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ, നമ്മുടെ ഹാജർ മുള്ള കണ്ട് തൂക്കി. കാരണം സലാമാഷെ, നിങ്ങൾ നേരത്തെ ഒരു കുട്ടിയുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. നല്ല സൗണ്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ചെയ്യണം എന്നൊക്കെ.
2: ഒരുവിധം മോള്
1: നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബറക്കല്ലാഹു ഫിഹ. കേൾക്കുമ്പോൾ നല്ല ഇമ്പമുണ്ടായിരുന്നു. ഇനിയും നന്നായി പാടാനും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയരാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.

ഉക്കരമിസ്അബ് തക്കമെ ഹക്ക് സ്രവിത്തിടലായി തക്കിടലായൊലി ബക്കമിലായി മനം ഷൗക്കാൽ ഫുർഖാൻ പൂക്കിടലായി തക്കുറുമിക്കുറു ചൊക്കരമിസ്അബ് തക്കമെ ഹക്ക് സ്രവിത്തിടലായി.

0: മക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിട കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി ബദുവയിടമയ്യായി മക്കുറബതി കടങ്ങൾ മുഷിരിക്കിൽ എതിർപ്പുങ്കും തക്ക നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിട.
1: ഈ മോർണിംഗ് ലൈവ് ഷോയിൽ ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എപ്പോഴാ തിരുമൊഴിക്ക് സമയമായില്ലേ, തിരുമൊഴിക്ക് സമയമായില്ലേ, തിരുമൊഴികളില്ലേ, അഥവാ ഇൻ കേസിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അല്പം ലേറ്റായി കഴിഞ്ഞാൽ തിരുമൊഴി ആ സമയത്ത് തന്നെ പോകണം കേട്ടോ. അത് കാത്തിരുന്ന് കേൾക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മൾ ചില ഷെഡ്യൂളുകളൊക്കെ മാറ്റം വരുത്തി ആണ്, പെരുന്നാളിൻ്റെ ഒരു സമയം ആയതുകൊണ്ടുള്ള ചില ഷെഡ്യൂൾ മാറ്റാണെങ്കിലും നമ്മൾ ആ പ്രോഗ്രാം ഒരിക്കലും സ്കിപ്പ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ തിരുമൊഴികളിലേക്കാണ് പോകുന്നത്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: തിരുമൊഴികളിൽ എന്നത്തെയും പോലെ കെ വി മുഹമ്മദ് അലിയാണ്. അയ്യാമുത്ത് ശരിക്കിന്റെ ദിനങ്ങൾ, പെരുന്നാൾ ദിനങ്ങൾ എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يوم عرفة ويوم النحر وأيام التشريق يعيدنا أهل الإسلام وهي أيام أكل وشرب. إمام أبو داود തന്റെ സുന്നനിൽ നൽകിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു തിരുവചനമാണ് കേൾപ്പിച്ചത്. മഹാനായ സ്വഹാബി ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് മുഴുവൻ പേരിങ്ങനെയാണ്, ഉഖബത്ത് ഇബ്നു ആമിർ ഇബ്നു അബ്സ് ഇബ്നു അംർ അൽ ജുഹനി. ഹിജ്റ കുമ്പ് 15 അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ 58 അദ്ദേഹത്തിന്റെ മരണം. സ്വഹാബികളിൽ നന്നായി എഴുതാനറിഞ്ഞിരുന്ന, കവിതയറിഞ്ഞിരുന്ന, അതോടൊപ്പം വലിയ പണ്ഡിതനുമായിരുന്നു ഉഖബ റളിയല്ലാഹു അൻഹു. മിസ്രിൽ വെച്ചാണ് അദ്ദേഹം ഹിജ്റ 58 മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിലുള്ളൊരു പള്ളിയൊക്കെ ഖൈറോവിൽ ഈജിപ്തിലുണ്ട് എന്ന് നമുക്ക് കാണാം. സ്വഹാബികളിൽ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. ഫറായിദ്, അതേപോലെ തന്നെ മറ്റ് വിജ്ഞാനങ്ങൾ, കർമ്മശാസ്ത്രം, അതിലൊക്കെ വലിയ അവഗാഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതും ചരിത്രമാണ്. ഇവിടെ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമു അറഫത്ത വയൗമു നഹരി വഅയ്യാമു തശ്രീഖ് ഈദുന അഹ്ലുൽ ഇസ്ലാം. യൗമു അറഫയും യൗമു നഹറും, ദുൽഹിജ്ജ 9 ദിവസവും ദുൽഹിജ്ജ 10 വഅയ്യാമു തശ്രീഖ് അയ്യാമു തശ്രീഖും തശ്രീഖിന്റെ ദിവസങ്ങളും അഥവാ ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളും ഈദുന അഹ്ലുൽ ഇസ്ലാം, നമ്മൾ വിശ്വാസികളുടെ ഇസ്ലാം വാഹകരുടെ പെരുന്നാൾ ദിവസമാണ്, വിശ്വാസികൾക്ക് ആഘോഷ ദിനങ്ങളാണ്. എന്നിട്ട് ഇങ്ങനെ കൂട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഹിയ അയ്യാമു അക്കലിൻ വശുർബിൻ, ഇവ ഭക്ഷണപാനീയങ്ങളുടെ തീറ്റയുടെയും കുടയുടെയും ഒക്കെ ദിവസങ്ങൾ കൂടിയാണ്. നന്നായി ഭക്ഷണം കഴിക്കേണ്ടുന്ന, പാനം ചെയ്യേണ്ടുന്ന, മറ്റുള്ളവരില്ലാത്തവരെ ഭക്ഷിപ്പിക്കേണ്ടുന്ന ദിവസങ്ങൾ കൂടിയാണ് എന്നാണ് വന്നത്. മറ്റു റിപ്പോർട്ടിൽ അയ്യാമു തശ്രീഖ് അയ്യാമു അക്കലിൻ വശുർബിൻ വദിക്കിരി ലില്ലാഹ് അസ്വജൽ എന്ന് വന്നിട്ടുണ്ട്. ഈ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ, അക്കലിൻ്റെയും ഷുർബിൻ്റെയും നന്നായി ഭക്ഷിക്കേണ്ടതിൻ്റെ ദിവസങ്ങളാണ്. അതോടൊപ്പം തക്ബീറുകളൊക്കെ മുഴക്കിക്കൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന വചനങ്ങൾ, തക്ബീറും തഹ്ലീലും തഹ്മീദും ഒക്കെ ഒന്നിച്ചു വരുന്ന ദിക്റുകളുടെ കൂടി ദിവസമാണ്, ദിവസങ്ങളാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയ്യാമു തശ്രീഖ് ദിനങ്ങൾ പെരുന്നാൾ ദിവസങ്ങളാണ്. അതോടൊപ്പം യൗമു നഹർ, ദുൽഹിജ്ജ 10 ദിവസവും യൗമു അറഫയും വിശ്വാസികൾക്ക് പെരുന്നാൾ ദിവസം തന്നെയാണ് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അറഫ ദിവസം പെരുന്നാൾ ദിവസം എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്കൊരു ആഘോഷം തന്നെയാണ്. സത്യത്തിൽ അറഫ ദിവസവും അറഫയിൽ സമ്മേളിക്കുന്നവരെ സംബന്ധിച്ച് പ്രത്യേകവും അവർക്ക് നോമ്പൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, റബ്ബിലേക്ക് അടുക്കുന്നതിൻ്റെ ഒരു സന്തോഷ നാളാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വന്ന് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നാം ആ സന്തോഷം പങ്കിടുന്നു. എന്നാൽ ഭക്ഷണപാനീയങ്ങൾ നോമ്പുകാരി നാളൊഴിവാക്കുമെങ്കിൽ അടുത്ത ദിവസം 10, 11, 12, 13 ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ആഘോഷിക്കേണ്ട ദിവസങ്ങളാണ്. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു എന്തുകൊണ്ട് യൗമു അറഫ എന്നുകൂടി പെരുന്നാളിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയെന്നതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, ഒന്നിച്ചു പറഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങളും ആഘോഷ ദിനങ്ങൾ തന്നെയാണല്ലോ, ഭക്ഷണത്തിൻ്റെ ദിവസങ്ങൾ തന്നെയാണ്. അറഫ ദിവസം മാത്രമാണ് അതിൽ നിന്നും മാറി നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ദിവസങ്ങൾ ഉള്ളത് എന്ന നിലക്കാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കാണാം. ഇനി അതില്ലെങ്കിൽ കൂടി സന്തോഷ നാളുകൾ തന്നെയാണ്, ഭക്ഷണം കഴിക്കാതെയും സന്തോഷിക്കാമെന്നവർക്ക് തന്നെയായിരിക്കണം അറഫ ദിവസവും അതിലുൾപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈദുന അഹ്ലുൽ ഇസ്ലാം, വിശ്വാസികളെ, ഇസ്ലാമിൻ്റെ വാഹകരെ, നമ്മുടെ പെരുന്നാൾ ദിവസമാണ്, നമ്മുടെ ആഘോഷ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദിവസം സന്തോഷിക്കേണ്ടതിൻ്റെ, റബ്ബ് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലൂടെ ആസ്വാദനം കണ്ടെത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച്

0: പറഞ്ഞത്. ഇവിടെ ഭക്ഷണം കഴിക്കേണ്ട ദിവസമാണെന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ നോമ്പ് ഇല്ല എന്നുകൂടി, നോമ്പ് പാടില്ല എന്നുകൂടിയുള്ള സൂചന നമ്മൾ കാണുകയാണ്. നോമ്പ് നോൽക്കരുതെന്ന് പറഞ്ഞ ദിനങ്ങളാണ്. ഒപ്പം അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിനെ മറക്കാതെ ദിക്റുള്ളയും ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അയ്യാമു തശ്രീഖ്, എന്തുകൊണ്ടാണ് പെരുന്നാൾ ദിവസങ്ങൾക്ക് ശേഷമുള്ള മൂന്ന് ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞതെന്നതിനെക്കുറിച്ച് ചർച്ചകളുണ്ട്. തഫ്സീറുകളിലൊക്കെ നാം വായിക്കുന്നതിൻ്റെ ഒരു ആശയം ഇങ്ങനെയാണ്: അറബികളൊക്കെ അന്ന് ബലിമാംസം വെയിലത്തിട്ട് ഉണക്കിയിരുന്ന നാളുകളായിരുന്നു ആ ദിവസങ്ങൾ, അതുകൊണ്ടാണ് അങ്ങനെയൊരു പേര് വന്നത് എന്ന് ചർച്ചകളുണ്ട്. അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. ഏതായിരുന്നാലും ഈ ദിവസങ്ങൾ എല്ലാവർക്കും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനാകണം. ലോകത്ത് സന്തോഷിക്കാനാവാത്ത, പെരുന്നാൾ ആഘോഷിക്കാനാവാത്ത, ബലിമൃഗങ്ങളെ ബലി കഴിക്കാനാകാത്ത, ബലിമാംസം ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉദ്ദേശത്തിനനുസരിച്ച് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷത്തോടുകൂടി തന്നെ ഈ നാളുകളെ കഴിച്ചുകൂട്ടാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്നവർക്കെല്ലാം അള്ളാഹു സമാധാനവും നിർഭയത്വവും ധന്യതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ. അപ്പോൾ അയ്യാമു തശ്രീഖിൻ്റെ ദിനങ്ങൾ, പെരുന്നാളിൻ്റെ അന്ന്, ബലി പെരുന്നാളിൻ്റെ അന്ന് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെയും പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ള ധാരണയല്ല നമുക്ക് വേണ്ട. മറിച്ച് സാധാരണ നമുക്കറിയാം പ്രാർത്ഥനകളുണ്ട്, തക്ബീറുകളുണ്ട്, അയ്യാമു തശ്രീഖിൻ്റെ അസ്ർ വരെ, അതും പെരുന്നാൾ തന്നെയാണ് എന്നത് പ്രമാണബദ്ധമായി നമ്മൾ തിരുമുടികളിലൂടെ വീണ്ടും കേട്ട് കഴിഞ്ഞിരിക്കും.

0: നമുക്ക് ശുക്രമശേ ക്വിസിലേക്ക് പോവാം.
1: അപ്പോൾ ഇന്നത്തെ ക്വിസ് നമ്മൾ ഒരു തവണ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ.
0: ആ സമയത്ത് ആർക്കെങ്കിലും പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതേ ചോദ്യവുമായി വീണ്ടും നമ്മൾ വന്നിരിക്കും.
1: തീർച്ചയായിട്ടും എന്നും പറയുന്ന കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കുന്നില്ല. ഒരു തവണ ഈ മോർണിംഗ് ഷോയിൽ പറഞ്ഞതുകൊണ്ട് ക്വസ്റ്റ്യൻ മാത്രമാണ് വായിക്കുന്നത്. ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ മസ്ജിദുൽ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം കഅബ. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങൾ എഴുതി വിടേണ്ടത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഒന്നുകൂടെ വായിക്കല്ലേ.
0: ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഓപ്ഷൻ എ മസ്ജിദുൽ നബവി, ബി മസ്ജിദുൽ അഖ്സ, സി മസ്ജിദുൽ ഖുബ, ഡി മസ്ജിദുൽ ഹറാം കഅബ.
1: അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ആൻസർ അയക്കാത്തവർ പെട്ടെന്ന് അയക്കുക. ഇൻഷാല്ലാ ഇനിയും ഉള്ള സ്ലോട്ടുകളിലും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരും. അപ്പോൾ കേൾക്കുന്നവർ അതിനനുസരിച്ച് ഇൻഷാല്ലാ ആൻസർ ചെയ്യുക. ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മൾ ധാരാളം പ്രോഗ്രാമുകൾ, നൂറിലധികം പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
0: ഈ നൂറിലധികം പ്രോഗ്രാമുകളും അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ആളുകളും അവതാരകരും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ നീളുന്ന ആ ഒരു ശൃംഖലകൾ, അത് 24 മണിക്കൂറും വ്യത്യസ്ത പരിപാടികൾക്കിടയിലെല്ലാം ചിലപ്പോൾ എല്ലാവർക്കും
1: കേൾക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.
0: പക്ഷേ ചില പ്രോഗ്രാമുകൾ പ്രത്യേകം അറിഞ്ഞൊരു തവണ കേട്ടുകഴിഞ്ഞാൽ അടുത്ത തവണ അതുകൂടി കേൾക്കണമെന്ന് തോന്നും. അപ്പം അങ്ങനെ പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്താനുള്ള ഒരു ഇതിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്.
1: ഇൻഷാല്ലാ സുബദം നമ്മുടെ ഏറ്റവും നല്ല ഒരു അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട വൈജ്ഞാനികമായ ഒരു പ്രോഗ്രാമാണ് സുബദം.
0: വെള്ളിയാഴ്ച വൈകുന്നേരം 4:10 സുബദം സംപ്രേഷണം ചെയ്യാറുള്ളത്.
1: പിന്നീട് 24 റിവൈൻഡ് ഓപ്ഷനിൽ നമുക്ക് അത് കേൾക്കാനുള്ള അവസരമുണ്ടാകും.
0: സുബദത്തിൽ നമ്മുടെ പ്രമുഖ പണ്ഡിതന്മാരുടെ ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുക. ഇവിടെ സംസാരമാണ് കേൾക്കുക
1: മൂസ സ്വലഹിക്കാര, മുഷ്താഖ് അൽഹിക്കമി, ഫൈസൽ മൗലവി, അങ്ങനെ അത് നീണ്ടുപോകുന്നു. അതുകൊണ്ട് അതിൽ വളരെ വ്യക്തമായ വൈജ്ഞാനികമായ ചർച്ചകളാണുള്ളത്. അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാം ഏതെങ്കിലും ഒരു സമയത്ത്, ആ ഇങ്ങനെ സുബദം എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, അല്ലെങ്കിൽ റിവൈൻഡ് ഓപ്ഷനിൽ ചെന്ന് ഇങ്ങനെ തപ്പുന്ന സമയത്ത് നമ്മൾ കേൾക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം.

0: പേരാവൂരിന്റെ കരുത്തനായ നിയമസഭാ സാമാജികൻ, കെ പി സി സിയുടെ പ്രസിഡന്റ്, ഇപ്പോൾ വൈദ്യുതി വകുപ്പിന്റെ അമരത്തിരിക്കുന്ന ആദരണീയനായ സണ്ണി ജോസഫ് ഇപ്പോൾ പിസ്രയുടെ ശ്രോതാക്കളോട് സംവദിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം.
1: ഏവർക്കും ബലി പെരുന്നാളിന്റെ ആശംസകൾ നേരും. പ്രത്യേകമായും പീസ് റേഡിയോയുടെ പ്രേക്ഷകർക്ക് പെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ ആഘോഷങ്ങൾ നമ്മുടെ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും വിശ്വാസ പ്രഖ്യാപനത്തിന്റെയും ഓർമ്മയാണ് നാം പുതുക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ മതസൌഹാർദ്ദവും മനുഷ്യ സാഹോദര്യവും സമാധാനവും ഉറപ്പിക്കാൻ ഈ പെരുന്നാൾ സന്ദേശങ്ങൾ ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു.
2: കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ, കേരളക്കാരുടെ സ്വന്തം സണ്ണി വക്കീലാണ് നമ്മോടൊപ്പം ചേർന്നത്. ഈ ഒരു വേളയിൽ മന്ത്രി നമ്മോടൊപ്പം ചേർന്നതിൽ അതിയായ സന്തോഷം. താങ്ക് യു സാർ.
0: അങ്ങയുടെ സാന്നിധ്യത്തിന്, അങ്ങയുടെ സഹകരണത്തിന് ഭാവിയിലും കൂടുതൽ പിന്തുണകൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.

0: ബലിയറുത്തതിൻ്റെ മാംസം കിട്ടി, വീട്ടിൽ ആ മാംസമൊക്കെ ഭക്ഷിച്ച്, അല്ലെങ്കിൽ ബലി ഉലഹിയത്തിൻ്റെ ഇറച്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ ബലി വരുന്നാളാകുമ്പോൾ ഇരിക്കുമായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഒന്നുകൂടി കേൾക്കാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പ്രോഗ്രാം ഏറെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുകയാണ്.
1: ഇൻഷാല്ലാ, ഇസ്ലാമും ബലികർമ്മവും എന്ന വിഷയത്തിൽ മെഹബൂബ് മദനി രചന നിർവഹിച്ച ഒരു രചനയുടെ ശബ്ദാവിഷ്കാരമാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്.
2: ഇസ്ലാം സൽക്കർമ്മമായി പരിചയപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയെന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. പുണ്യങ്ങൾ അധികരിപ്പിക്കുന്നതിലൂടെ നമുക്ക് നാഥനുമായി കൂടുതൽ അടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരണത്തിൽ നമ്മുടെ ഈമാനിനെ ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന ഏറെ ശ്രേഷ്ഠമായ സൽക്കർമ്മമാണ് ബലി. മറ്റു കർമ്മങ്ങളുടേതുപോലെ തന്നെ സ്രഷ്ടാവിൻ്റെ പ്രീതി മാത്രമായിരിക്കണം ബലികർമ്മത്തിൽ നിന്നും വിശ്വാസികൾ ലഭ്യമാക്കേണ്ടത്. നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയിലൂടെ നാം പ്രഖ്യാപിക്കാൻ കൽപ്പിക്കപ്പെട്ടതും അതുതന്നെയാണല്ലോ. ആകാശഭൂമികളുടെ സൃഷ്ടാവിലേക്ക് വിനയത്തോടെയും ഹൃജുമനസ്കനായിക്കൊണ്ടും ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചു നിർത്തിയിരിക്കുന്നു. ഞാനൊരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. എൻ്റെ നമസ്കാരവും ബലികർമ്മവും ജീവിതവും മരണവും എല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. അവന് യാതൊരു പങ്കുകാരുമില്ല. അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാകുന്നു. ഈ പ്രഖ്യാപനം നടത്തുന്ന വിശ്വാസികൾക്കൊരിക്കലും അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി ബലിയോ നേർച്ചയോ നടത്തുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായ അൽ കൗസറിലും ഇക്കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും നിനക്ക് നാം ധാരാളമായി നൽകിയിരിക്കുന്നു. ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ. വിശുദ്ധ ഖുർആൻ അധ്യായം 108 വചനം 1, 2, 3. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ധാരാളം മൃഗബലി നടക്കുന്നുവെന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ദർഗകളിലും ജാറങ്ങളിലും നടക്കുന്ന ഉറൂസുകളുടെയും നേർച്ചകളുടെയും മുഖ്യ ചടങ്ങ് അവർ ഉണ്ടെന്ന് പറയപ്പെടുന്ന വലിയിൻ്റെ പേരിലുള്ള മൃഗബലിയാണ്. അതുപോലെ കെട്ടിട നിർമ്മാണ വേളകളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന സമയങ്ങളിലും പല മഹാത്മാക്കളുടെ പ്രീതിക്ക് വേണ്ടി മൃഗബലി നടത്തപ്പെടുന്നു. ഇതെല്ലാം ഇസ്ലാമിൽ ഹറാമാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിലും പ്രീതിക്കും വേണ്ടി അറുക്കപ്പെട്ടത് മുസ്ലിമിന് നിഷിദ്ധമാണ്. അള്ളാഹു പറയുന്നു, ശവം, രക്തം, പന്നിമാംസം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, ശ്വാസം മുട്ടിച്ചത്തത്, അടിച്ചു കൊന്നത്, വീണ് ചത്തത്, കുത്തേറ്റ് ചത്തത്, വന്യമൃഗം കടിച്ചു തിന്നത് എന്നിവ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ജീവനോടെ നിങ്ങൾ അറുത്തത് ഇതിൽ നിന്നൊഴിവാകുന്നു. പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ബലിയർപ്പിക്കപ്പെട്ടതും നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 5, 3. ഇവിടെ ഒരു സംശയമുണ്ടാകാനിടയുണ്ട്. ദർഗകളിലും ജാറങ്ങളിലുമെല്ലാം ബലികർമ്മം നിർവഹിക്കുന്നത് ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെയാണല്ലോ. പിന്നെ എങ്ങനെ അത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതാകും? ഉത്തരം വ്യക്തമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ബിസ്മി ചൊല്ലാറുണ്ടെങ്കിലും അവർ ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള വലിയിൻ്റെ പ്രീതിയാണ്. അതുകൊണ്ട് തന്നെ അനുവദനീയമല്ല. അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അള്ളാഹു അല്ലാത്തവരുടെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ബലിയർത്താൽ അതുകൊണ്ട് റബ്ബിൻ്റെ ശാപമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയർക്കുന്നവരെയും മാതാപിതാക്കളെ ശപിക്കുന്നവരെയും മതത്തിലില്ലാത്ത പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവരെയും ഭൂമിയുടെ അതിർത്തികൾ മാറ്റുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. മുസ്ലിം. ഇസ്ലാമിൽ നിർബന്ധമായും അതല്ലാതെ പുണ്യകർമ്മം എന്ന നിലയിലും നിശ്ചയിക്കപ്പെട്ട ബലികർമ്മങ്ങളുണ്ട്. തമത്തുൾ ആയ രീതിയിൽ ഹജ്ജിൽ പ്രവേശിച്ചവർക്ക് മൃഗബലി നിർബന്ധമാണ്. ആദ്യം ഉംറ നിർവഹിച്ചതിന് ശേഷം ഇഹ്റാമിൽ നിന്നൊഴിവാകുകയും പിന്നീട് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി രണ്ടാമത് ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന രീതിക്കാണ് തമത്തുൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരോടുള്ള റബ്ബിൻ്റെ കൽപ്പന കാണുക. അപ്പോൾ ഒരാൾ ഉംറ നിർവഹിച്ച് ഹജ്ജ് വരെ സുഖമെടുക്കുന്ന പക്ഷം സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ പ്രായശ്ചിത്തമായി ബലി നടത്തേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 2, 196. ഹജ്ജിലെ ഏതെങ്കിലും കർമ്മം നിർവഹിക്കാൻ കഴിയാതെ വരികയോ ചെയ്തതിൽ അപാകത സംഭവിക്കുകയോ ചെയ്താലും മൃഗബലി നിർബന്ധമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക. ഇനി നിങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കപ്പെട്ടാൽ നിങ്ങൾ സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ ബലിയർപ്പിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 12, 196.
0: മാഷാല്ലാ, വളരെ നല്ല ഒരു ശബ്ദ മികവോടുകൂടി വലിയൊരു പോയിന്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇസ്ലാമും ബലികർമ്മവും എന്ന ടൈറ്റിലൂടെ മെഹബൂബ് മദനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകി കൊണ്ട് നമ്മുടെ ഇബൻ അലി എടത്തനാട്ടുകാരുടെ ശബ്ദമാണ് ഈ ഒരു സംസാരത്തിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്.
1: ഇന്നത്തെ മോർണിംഗ് ലൈവ് ഏകദേശം ഇവിടെ തീരുകയാണ്. ഇൻഷാല്ലാ പുതിയ വിഭവങ്ങളുമായി, തൽബിയയുടെ വ്യത്യസ്ത പ്രോഗ്രാമുകളുമായി ഇൻഷാല്ലാ ഇനിയും നമ്മൾ സഞ്ചാരം തുടരുകയാണ്. നമുക്ക് ആ സഞ്ചാരത്തിൻ്റെ തുടർച്ചയിലേക്ക് പോകാം.

0: السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله.
1: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ ദിന പരിപാടികളിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മുസ്തഫ മാഷ ഇന്ന് നമ്മൾ വീണ്ടും ഒരു സെഷനിൽ സംഗമിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ ഓർമ്മകൾ മായാതെ നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം ഇന്നലെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, സന്ദർശനങ്ങളുണ്ടാവും, വിരുന്നു പോയതുണ്ടാവും, പല ഓർമ്മകളുണ്ടാവും, ചില ആളുകൾ അതിൽ തന്നെ തുടരുന്നുണ്ടാവും. അപ്പോൾ മുസ്തഫ മാഷേ, ഇന്ന് നമ്മൾ വീണ്ടും പെരുന്നാൾ പ്രോഗ്രാമിൽ, പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ പെരുന്നാൾ പിറ്റേന്ന് പെരുന്നാളിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഏവർക്കുന്ന സന്ദർഭമാണിത്. കാരണം പെരുന്നാൾ കഴിഞ്ഞിട്ടില്ല, തക്ബീർ ധ്വനികൾ വീണ്ടും നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല ബലി പെരുന്നാൾ ഓർമ്മ, അല്ലെങ്കിൽ പെരുന്നാൾ ഓർമ്മ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ആദ്യമായി വരിക കുട്ടിക്കാലത്തെ പെരുന്നാളായിരിക്കും അല്ലേ? ഏറ്റവും നല്ല ഒരു മധുരതരമായ ഓർമ്മ എന്തായിരിക്കാം?
0: ഓർമ്മകൾ ഒരുപാടുണ്ടെങ്കിലും വലിയ പെരുന്നാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വലിയൊരു ജീവിതത്തിൽ വലിയൊരു വിധേയമായ ഒരു വലിയൊരു സംഭവം, എന്താ പറയുക, ഒരു ജീവിതത്തിൽ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവത്തിന് വിധേയമായ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്.
1: എന്താണ്?
0: വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. എന്നുവെച്ചാൽ ആ ഒരു ഉലൂഹിയത്തിൻ്റെ സംഭവത്തിലൊക്കെ പങ്കെടുത്തതിന് ശേഷം, പങ്കെടുത്തപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ കൂടെ അങ്ങനെ ഒഴുകി ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ സജീവമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഏറ്റവും അവസാനത്തെ പൊതി ഭാര്യ വീട്ടിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് പിന്നെ ഞാനൊരു കിടത്താണ്. ആ കിടത്തത്തിന് ശേഷം പിന്നെ ഞാൻ എഴുന്നേറ്റത് എൻ്റെ നട്ടലിൻ്റെ സർജറി കഴിഞ്ഞിട്ടാണ്. യെസ്, അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. നമുക്കേറെ സന്തോഷകരമായൊരു കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടത് എങ്കിലും, പക്ഷേ അതൊരു കാരണം അല്ല, ഒരു സബബാക്കി എന്നുള്ളത് മാത്രമാണ്. അതിന് മുമ്പേ പ്രയാസങ്ങളുണ്ടായിരുന്നു, പക്ഷേ പിന്നെ എഴുന്നേൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് പോകുകയും കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നൊരവസ്ഥയിലേക്ക് വരെ
1: പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അതൊരു പിന്നെ എന്താ പറയാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമ്മളിങ്ങനെ പെട്ടെന്ന് മറക്കുമല്ലോ, ഓർത്തു പോകും. കുഞ്ഞുനാളിലെ പെരുന്നാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആ കൈവെള്ളയിൽ നമുക്ക് ഉമ്മ വളഞ്ഞുകൊണ്ടിട്ട് തരുന്ന മൈലാഞ്ചി പൊതിഞ്ഞു തരുന്നതും അതേറ്റ് കിടക്കുന്നതും, നേരം വെളുത്ത് എണീറ്റിട്ട് എല്ലാവരും അനിയനും ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് ഇങ്ങനെ ആ മൈലാഞ്ചി കാണുന്നതും, അതിങ്ങനെ ഉമ്മ വെക്കുന്നതും മണത്തു നോക്കുന്നതും, അതിൻ്റെ ഒരു സുഗന്ധവും, ഒന്നാം പെരുന്നാൾ കഴിഞ്ഞ് രണ്ടാം പെരുന്നാളും മൂന്നാം പെരുന്നാളും ഇതൊക്കെ വിരുന്ന് വരുമ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു, എല്ലാവർക്കും ഉണ്ടാവുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ആ ഒരു മൈലാഞ്ചിയുടെ സാധാരണയുള്ള മൈലാഞ്ചി ഉണ്ടല്ലോ അരച്ചിടുന്നത്, അതിൻ്റെ ഒരു സുഗന്ധവും, ഇതൊക്കെ പെരുന്നാളിലെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെട്ട കാര്യങ്ങളാണത്, കാഴ്ചയും കേൾവിയും മധുരവും ഒക്കെ. അപ്പൊ അതൊന്നും നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടിയിട്ടില്ല, അത് ബാല്യം കൊണ്ടുപോയ ഓർമ്മകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് തന്നെ അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായത് കുട്ടികളാവുമ്പോൾ വിരുന്നു പോക്കാണ്. എൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് പോക്ക്, ഈ അടുത്ത് എൻ്റെ അമ്മായിൻ്റെ മോൻ മരണപ്പെടുകയുണ്ടായി. അമ്മായിയും സുഖമില്ലാതെ കിടപ്പിലാണ്, അപ്പോൾ ഒരു ഭാഗം തളർന്നുകൊണ്ട് കിടപ്പിലാണ്. പെട്ടെന്ന് മോനും ഇതുപോലെ, ആ ഒരു മോനുണ്ടായിരുന്നു, മോൻ ഇതുപോലെ ഒരു ഭാഗം ബ്രെയിൻ ട്യൂമർ വന്ന് ഒരു ഭാഗം തളർന്നു മരണപ്പെട്ടു പോയി. അവരൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഓർക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ പരിഗണിച്ചവരും നമ്മൾ വിരുന്നു പോയവരും ഇവരൊക്കെയാണ് നമ്മൾ ഓർമ്മയിൽ കടന്നു വരിക. അപ്പോൾ തീർച്ചയായും നമ്മുടെ മക്കൾക്കും അവരുടെ കുറേ കാലം കഴിഞ്ഞ് അവരുടെ ഓർമ്മയിൽ കുറേ പെരുന്നാളിൻ്റെ അന്ന് വട്ടത്തിലിരുന്ന് വർണ്ണശബളിമയാർന്ന കുപ്പായിട്ടിട്ട് ഫോണിൽ നോക്കി റീലും ഷോർട്സും കണ്ട് കുറേ കോമാളികൾ പെരുന്നാൾക്ക് ഇറങ്ങിയിട്ടുള്ള കുറേ റീൽസും കണ്ട് കുട്ടീൻ്റെ സമയം കഴിഞ്ഞ് പോകുന്നതല്ല നമ്മൾ പെരുന്നാളാവണ്ടേ. അതാണെന്ന് ആയിപ്പോകുന്നത് പലപ്പോഴും. ഓരോരുത്തർ ഓരോ മൂലക്കളിരുന്നിട്ട് റീലും ഷോർട്സും കണ്ടിട്ട് തിന്നതെന്താണ് കുടിച്ചതെന്താണെന്ന് ഓർമ്മല്ല, പെരുന്നാളും കഴിഞ്ഞ് നോമ്പും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ കുറേ അന്ന് കിട്ടിയ പോത്തർച്ചും കഴിച്ച് അങ്ങനെ തീർന്നു പോകുന്ന ഒരു അരസികമായിട്ടുള്ള ഒരു പെരുന്നാളായിട്ട് ഈ കുട്ടിയുടെ ഓർമ്മകളിലേക്ക് ബ്രെയിനിൽ ഒട്ടും സ്റ്റോർ ചെയ്യപ്പെട്ടാണ് സുഖകരമല്ലാത്ത ഓർമ്മകൾ കൊടുക്കുന്നിടത്ത് നമ്മളൊരു പങ്കുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ബോധപൂർവം കുട്ടികളെ ബന്ധങ്ങളിലേക്ക് നമ്മൾ ഇറക്കിവിടുക, ഇതാണ് നമുക്ക് പറയാനുള്ളത്.
0: ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ, ഈ മൈലാഞ്ചിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നത് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ മൈലാഞ്ചി, അരച്ചിട്ട മൈലാഞ്ചികൾ അതൊക്കെ ഇട്ട് കുട്ടികൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ നീക്കുമ്പോൾ ആ മൈലാഞ്ചി നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ, ചുമരിലും മുഖത്ത് പോലും അത് പതിഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആസ്വാദനമാണ് ശരിക്കും അല്ലേ?
1: ശരി, തീർച്ചയായിട്ടും. അപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ പറയാറുണ്ട്, നമ്മളൊരു യാത്രയുടെ എത്തലല്ല, യാത്രയിലേക്കുള്ള വഴി പോലും രസകരമാണ്, പെരുന്നാളിലേക്കുള്ള വഴി പോലും വളരെ മനോഹരമാണ്. പ്രിയമുള്ളവരെ, സ്റ്റാർ ക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നത്.
0: നമ്മുടെ കൂടെ IOLPS ഇടവണ്ണയിലെ ജസ നസ്ലിൻ PP ഒരു മലയാള ഗാനവുമായിക്കൊണ്ട് ചേരുന്നു.

0: സ്റ്റാർകൊസ്റ്റിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മക്കള് പെരുന്നാളിന് സ്റ്റാർകൊസ്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേകം റെക്കോർഡ് ചെയ്തിട്ട് അയച്ചിരുന്നതാണ്. കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ എക്കോ കെട്ടിട്ട് പാട്ടിനെ കുറച്ചുകൂടി മോശമാക്കുന്ന ഒരു സൗണ്ടിലേക്ക് ആവരുത്. കുട്ടികൾ റെക്കോർഡ് ചെയ്യുമ്പോഴേ അവരെ എക്കോ ഇട്ടിട്ടായിരിക്കും പലരും റെക്കോർഡ് ചെയ്യുക. അതല്ലെങ്കിൽ അവരൊരു നോയ്സ് നോർമൽ ഇതിലിട്ട് ഉണ്ടാണ്ട് അയക്കേണ്ടതെന്നുള്ളത്. ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യും. എന്നാൽ നോർമലായിട്ട് റെക്കോർഡ് ചെയ്ത് അയച്ചാൽ മതി. അപ്പൊ ചില ആൾക്കാര് നമ്മളെ വക പ്രത്യേകിച്ച് ഉഷാറാക്കാം. പക്ഷെ അത് ബോറാന്നുള്ളത് അറിയിക്കണം. പക്ഷെ മോള് ഇവിടെ മനോഹരമായി പാടിയിരിക്കുകയാണ്. വോയിസ് കൂടി ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിമനോഹരമാകുമായിരുന്നു. അപ്പോ ജസ നസ്ലിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ നേരുന്നു. മഷാല്ല, ഒരു സന്ദേശത്തിലേക്ക് പോലെ
1: നമ്മോടൊപ്പം ചേരുന്നത് നബീൽ രണ്ടത്താണിയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ. അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ ഏടുകൾ അയവിറക്കുന്ന സന്ദർഭമാണല്ലോ ഇത്. ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക പൂർണ്ണമായും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അദ്ദേഹം അള്ളാഹുവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായ പ്രവാചകനാണ്. ഉലിൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരിൽ പ്രധാനിയാണ്. അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടരാനാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത്. എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിച്ച പ്രവാചകനാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ശിരസാ വഹിക്കുകയും പൂർണ്ണമായും റബ്ബിന് സമർപ്പിക്കുകയും ചെയ്ത ആ മഹാനായ പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ഓരോ വിശ്വാസിക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ഈ സമൂഹത്തിന് സമുദായത്തിന് നേതൃത്വം നൽകുവാൻ ഏൽപ്പിക്കുകയും വിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണത്തിനും അതിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ ക്ഷണിക്കുവാനുള്ള ഉത്തരവാദിത്തം നൽകുകയും ചെയ്തു. ആ പ്രവാചകൻ അത് ഭംഗിയായി നിർവഹിച്ചു. തൻ്റെ മകനോട് ചേർന്ന് കഅബയുടെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ആ കഅബയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ആ പ്രവാചകൻ നമ്മുടെ മുമ്പിൽ ഏതൊക്കെ രംഗത്ത് മാതൃകാപരമായ ജീവിതം നയിച്ചിട്ടുണ്ടോ ആ മാതൃകകൾ ഉൾക്കൊള്ളുവാൻ നാം ബാധ്യസ്ഥരാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദിവ്യദർശനം ലഭിച്ച ആ പ്രവാചകൻ തൻ്റെ കുടുംബത്തിലും തൻ്റെ സമൂഹത്തിലും തൻ്റെ നാട്ടുകാരോടും ബഹുദൈവാരാധകരായ ആളുകളോടും പ്രകൃതി പ്രതിഭാസങ്ങളെ ആരാധിക്കുന്ന എല്ലാവരെയും വിശുദ്ധ ഇസ്ലാമിൻ്റെ സൽപാന്താവിലേക്ക് അഥവാ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഈ ഒരു മാതൃകയാണ് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നാം ഉൾക്കൊള്ളേണ്ടത്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് ക്ഷണിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാ വഹിക്കാനും നാം പൂർണ്ണമായും ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടിയുള്ള ത്യാഗ പരിശ്രമങ്ങൾ നമ്മൾ പൂർണ്ണമായും നിർവഹിക്കണം. ആ ഒരു സന്ദേശമാണ് ബലിപെരുന്നാളിൻ്റെ സന്ദേശമായി നമുക്ക് ലോകത്തിന് നൽകാനുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് സ്വന്തം മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു വൈമനസ്യവും കൂടാതെ അത് നിർവഹിക്കുവാൻ തയ്യാറായ ത്യാഗ സന്നദ്ധനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എല്ലാവിധ മാതൃകകളും പിന്തുടരുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. കുല്ലു ആം അൻതും ബിഖൈർ. തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും.
0: മാഷാല്ലാ, ഏത് സന്ദേശങ്ങൾ ഇന്നലെ മുതൽ നമ്മൾ തുടങ്ങിയല്ലേ മാഷേ? ഒരുപാട് സന്ദേശങ്ങളിലൂടെ പോയി നമ്മൾ. അപ്പോൾ ഇന്നിപ്പോൾ നബിൽ രണ്ടത്താണിയാണ് നമ്മൾ ഇത് സന്ദേശം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സന്ദേശം നമ്മൾ കേട്ട് കഴിഞ്ഞു. നമുക്ക് കേട്ടത് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും മനസ്സിൽ തങ്ങി നിൽക്കാനും കഴിയട്ടെ. പാട്ട് തന്നെയാണ് മുന്നിലേക്ക് വരുന്നത്. പാട്ട് കേട്ട ഒരു പെരുന്നാളാണ് പണ്ടത്തെ കാലത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഴയ ഓർമ്മകളിലൊക്കെ പാട്ടായിരിക്കും പെരുന്നാളിന്. നമുക്ക് ഇന്നും ആ പാട്ടിലേക്ക് തിരിച്ചെത്താണ്. പക്ഷെ നല്ല പാട്ടുകളാണ്, മ്യൂസിക് ഇല്ലാത്ത പാട്ടുകൾ. ഏത് പാട്ടാണ് നമ്മളിന്ന്?
1: മക്കാ മണൽ തട്ടില്ലെന്ന ഒരു ഗാനം കേൾക്കാം.

0: സ്വരം കേട്ട് മധുരതരമായ സ്വരത്തിൻ്റെ ഇമ്പം മാറുന്ന ആ ഒരു മൂഡിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയി. മനോഹരമായ ഈ പെരുന്നാൾ തെൽബിയ ബലിപെരുന്നാൾ ദിന പരിപാടിയുടെ ഓരോ പ്രോഗ്രാമുകളിലൂടെയും കേട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കിനി ജമീൽ ആപ്പ് വീഡിയോ സെക്ഷൻ്റെ ഒരു ഫീച്ചർ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. മുസ്തഫാഷേ, നമ്മൾ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഇങ്ങനെ പരിചയപ്പെട്ടു പോകല്ലേ? അപ്പോൾ അതിൽ ജമീൽ ആപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ജമീൽ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിങ് പിന്നെ ടൈമറും
1: ഡെയിലി
0: പ്ലാനറുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ നമ്മൾ ശരിക്കും ജമീൽ ആപ്പിലെ വീഡിയോ സെക്ഷനെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോ സെക്ഷന് കാണാനും അല്ലേ, അതിൻ്റെ എന്താ നമ്മൾ പറയുന്നതിനെ കുറിച്ചാണെങ്കിൽ,
1: അതായത് ജമീൽ ആപ്പിൽ നമുക്ക് ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും റീഡിംഗ് മോഡലായിട്ട് ഇനി ഡോക്യുമെൻ്റ് വായിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് വീഡിയോ സെഷൻ ആണെങ്കിലും അതിൽ ഓരോ പ്രസംഗങ്ങളാണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോകൾ പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ കാണാനുള്ള വിശാലമായ സംവിധാനം ജമീൽ ആപ്പിലൂടെ നമുക്ക് സാധ്യമാകുന്നു. അതേപോലെ തന്നെ വ്യത്യസ്തമായ വിഷയങ്ങളിലുള്ള പഠനങ്ങൾക്ക് ഏറെ നമ്മെ സഹായിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ജമീൽ ആപ്പിലൂടെ നമുക്ക് സുലഭമാണ് എന്ന് ഓർമ്മപ്പെടും.
0: ഈ ഹജ്ജ്, ഉംറ, ഗൈഡ്, കഅബ തവാഫ് ചെയ്യേണ്ട രൂപം, അറഫ സംഗമം, മിനയിലെ കർമ്മങ്ങൾ എന്നിവ കൃത്യം വിവരിക്കുന്ന പ്രായോഗികമായിട്ടുള്ള, അതായത് പ്രാക്ടിക്കൽ വീഡിയോകൾ ജമീൽ ആപ്പിലുണ്ട് അല്ലേ?
1: യെസ്.
0: പിന്നെ
1: ഇസ്ലാമിക ക്ലാസ്സുകൾ, വിശ്വാസ കാര്യങ്ങൾ, കർമ്മശാസ്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങളുടെ സഹായത്തോടുകൂടി വിവരിക്കുന്ന വീഡിയോകൾ നമുക്ക്.
0: റേഡിയോ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കേൾക്കും, പക്ഷെ കേൾവി കൊണ്ട് പരിമിതമാകുന്ന ഒരവസ്ഥ റേഡിയോക്ക് ഉണ്ട്. പക്ഷേ ആ പരിധിയെ, അല്ല പരിമിതിയെ നമ്മൾ അതിജയിക്കുന്നത് ജമീൽ ആപ്പിലൂടെയാണ്.
1: അതായത് ഇപ്പോൾ നമുക്ക് കർമ്മശാസ്ത്രപരമായിട്ട് നമസ്കാരവും മയ്യത്ത് നമസ്കാരം തുടങ്ങിയിട്ടുള്ള സുപ്രധാനമായ ചില കാര്യങ്ങളൊക്കെ, മയ്യത്ത് കുളിപ്പിക്കൽ, മയ്യത്ത് പരിപാലനം, ഇതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാനുള്ള ഒരു സൗകര്യം ജമീൽ ആപ്പിലൂടെ.
0: കുട്ടികൾക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ, വിജ്ഞാനപ്രദമായ പ്രോഗ്രാമുകൾ കുട്ടികൾക്കുണ്ട്. മദ്രസാ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കുമായിട്ട് ലളിതമായ രീതിയിൽ ഇസ്ലാം ചരിത്രം മൂല്യമൊക്കെ പറഞ്ഞു തരുന്ന വീഡിയോകളും ജമീൽ ആപ്പിലുണ്ട്. എല്ലാം കേട്ട് നമ്മളിങ്ങനെ പോവല്ലേ? അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു മധുര മനോഹരമായ സ്വരത്തിലേക്ക് നമുക്ക് പോവാം. മധുരം ഖുർആൻ സൂറത്ത് സോഫാത്ത്, കുറച്ച് വചനങ്ങളാണ് സോഫാത്തിൽ നമ്മൾ കേൾക്കുന്നത്. ശബ്ദം ഖാരിഇ മാഹിർ അൽ മുഅഖിലി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: സൂറത്തു അസ്വാഫാത്തിൻ്റെ ഏതാനും വചനങ്ങളാണ് മാഹിർ അൽ മുഅയ്ക്കിലിയുടെ പാരായണത്തിലൂടെ നമ്മൾ ഇന്ന് മധുരം ഖുർആനിൽ കേട്ടുകഴിഞ്ഞത്.
1: മധുരം ഖുർആനിന് ശേഷം ഇനി ഒരു കഥയാണ്. കഥ കേട്ടാലോ? കുഞ്ഞുമക്കളുടെ പ്രോഗ്രാമുകളാണല്ലോ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾ കേൾക്കുന്നത്. ശ്രീകൃഷ്ണപുരം സ്കൂളിലെ 6 വയസ്സ് പ്രായമുള്ള നമ്മുടെ ഫാദിലാണ് എന്നൊരു പ്രോഗ്രാമായിട്ട് വരുന്നത്. ഒരു കഥയാണ്, കഥ കേട്ടാലോ?
2: ഞാനിന്ന് പറയാൻ പോണ സ്റ്റോറി, പണ്ട് കുറുക്കനും ഒരു കൊക്കും കൂട്ടുകാരായിരുന്നു. കുറുക്കൻ ഒരു ദിവസം വിരുന്നിന് കൊക്കിനെ വിളിച്ചു. അപ്പോൾ കൊക്ക് വരാമെന്ന് സമ്മതിച്ചു വന്നു. കുറുക്കൻ ഒരു 2 പാത്രത്തിൽ പായസമായി വന്നു. കുറുക്കൻ കുടിക്കാൻ തുടങ്ങി. കൊക്ക് കുടിച്ചു, പക്ഷെ കുടിക്കാൻ പറ്റിയില്ല. കൊക്കിന്റെ നീളമുള്ള കൂർപ്പുള്ള വായ കൊണ്ട് തിന്നാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ കൊക്ക് വിഷമിച്ച് വീട്ടിൽ പോയി. ഒരു ദിവസം കൊക്ക് കുറുക്കനെ വിരുന്നിന് വിളിച്ചു. കുറുക്കൻ വരാമെന്ന് സമ്മതിച്ച് വരുന്നു. കൊക്ക് നല്ല 2 കുടത്തിൽ നല്ല മീൻകറി വച്ചിരുന്നു. കൊക്ക് വേഗം കുടിച്ചു. കുറുക്കൻ കുടിക്കാൻ നിന്നു. ചെറിയ വായ കൊണ്ട് പറ്റിയില്ല. പക്ഷേ കുറുക്കൻ 4 പുറം നടന്നു വായ കൊതിച്ച് നിന്നു. എന്നിട്ട് കിട്ടിയില്ല. എന്നിട്ട് കുറുക്കൻ വിഷമത്തോടെ പോയി.
0: നാം ഇപ്പോൾ കേട്ടത് ഫാദിൽ എന്ന കുഞ്ഞുമോൻ്റെ ഒരു കൊച്ചു കഥയാണ്.
1: എന്ന് ഗുണപാഠമുള്ള ഒരു കുഞ്ഞു കഥ അല്ലേ?
0: വീട്ടിയാങ്കളുടെ കഥ പറയൽ കേൾക്കുന്ന ഒരു കുട്ടിയാണോ എന്നൊരു സംശയമുണ്ട്.
1: നോക്കാം, നമുക്ക് കഥകൾ അങ്ങനെ നല്ല നല്ല കഥകളായിട്ട് കുട്ടികൾ വരട്ടെ.
0: നമുക്ക് ശ്രോതാക്കളോട് ഒരു കാര്യം ചോദിച്ചാലോ, ഇന്നലെ ഇപ്പോ 1st പെരുന്നാള്, ഇന്ന് 2nd പെരുന്നാള്, ഇന്നലെ ചിലപ്പോ ബിരിയാണി ആയിരിക്കും അല്ലേ? ഇന്നിപ്പോ എന്താണ്? ഈ രാവിലെ പറയാലോ, കാരണം ഉച്ചയാകുന്നതിന് മുമ്പ് തീരുമാനിക്കേണ്ട ഒരു സമയത്തിലാണല്ലോ ഇപ്പൊ ഉള്ളത്.
1: ഞാനേ ഒരു ചെറിയ കഥ വായിച്ചാലോ. മെസ്സിന്റെ അത്രക്ക് കളിയുണ്ടോ ഉമ്മാ? ഇങ്ങളെ പെലന്റെ കാലുമേ, തൻവീർ വീറോടെ ചോദിക്കാണ്. പെലന്റെ കളി അനക്കറിയില്ല കുഞ്ഞുനെ, മെസ്സി ഒന്നുമല്ല. കാരക്കുന്നുമല ലോക്കൽ ടൂർണമെന്റിൽ ഇറക്കണ സുടുക്കളെ കാണുമ്പോ ഓൻ്റെ പെലനെ ഓർക്കും. ഓ മുത്തേനു കറുത്ത മുത്ത് ഒലക്കേനി. മെസ്സി ബാഴ്സലോണിൻ്റെ ടീമിൽ വരുമ്പോ നിർത്തിക്കോ, ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം അറിയപ്പെട്ട് തന്നെ പെലനെ കൊണ്ടാണ്. അപ്പോ അർജന്റീനെ, അത് മറഡോണിനെ കൊണ്ട്. ഓൻ്റെ ഓട്ടത്തിൻ്റെ ചൊർക്കൊന്ന് വേറെ തന്നേനു. അതൊന്ന് മെസ്സിക്കില്ല കുഞ്ഞോനെ, ഓൻ്റെ സിസർക്കിക്കൊക്കെ വേറെ ലെവലാണ്. ഇന്ന് ജിംഖാനന്റെ കളിയാണ്. തിരൂർക്കാട് കളിമൈതാനത്ത് തീപ്പാറും ഉമ്മച്ചിയേ, തീപ്പാറും. നമുക്ക് വേഗം പോണം, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടൂല. ലിലിച്ചേച്ചിയുടെ അനിയൻ സുരേഷിനെ ഫോർവേഡാക്കാഞ്ഞ മതിയനും. ഓൻ്റെ ഡ്രിബ്ലിംഗ് പോരാ, ഓം ബേക്കി ആവണതാ നല്ലത്. അഭിലാഷ ഫോർവേഡ് നല്ലത്. അതെന്നെ ഉമ്മച്ചിയേ, ഞാനെങ്ങാനും ആയിക്കോണം ഗോൾ വര. എപ്പോ കുലുങ്ങിന്ന് ചോദിച്ചാൽ മതി. ഉമ്മച്ചി ചിരിച്ചു. നിങ്ങൾ ചിരിക്കാണ്ട് വണ്ടി എടുക്കുകയും. ഉമ്മ അവൻ്റെ വീൽ ചെയർ ഉരുട്ടി മുറ്റത്തേക്ക് ഇറങ്ങി. പരിമിതികളുള്ള ഒരു കുട്ടി, അവൻ്റെ സ്വപ്നങ്ങൾ അവന് കാണുന്നു. പക്ഷേ അവൻ്റെ അങ്ങനെ പരിമിതികൾക്കുള്ളിൽ നിന്ന് സ്വപ്നം കാണുന്ന കുട്ടികളുണ്ട്. നമ്മൾ ഇവിടെ പറയുന്ന ചില പെരുന്നാളിൻ്റെ ഈ ഒരു സന്ദേശത്തിലും നമ്മളൊരു കുഞ്ഞു കഥ, അവിടെ ഒരു ശബാന ബീഗം അവതരിപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കഥയാണ്, എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞു കഥ, നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചെന്ന് മാത്രം. അപ്പോൾ അവിടെ പറയണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മക്കളോടുകൂടി നമുക്ക് പറയേണ്ടത്, നേരത്തെ നമ്മൾ കുട്ടികളുടെ പരിപാടികളൊക്കെ കേട്ടല്ലോ, നമുക്ക് ഒരു പരിമിതികളും ഇല്ല പലപ്പോഴും. അതെല്ലാം അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്നിട്ടും നമ്മൾ എന്തൊക്കെയോ പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒന്നിലും പങ്കെടുക്കുന്നില്ല, ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല.
0: കുട്ടികൾക്ക് അവസരങ്ങൾ ഉണ്ട്, പക്ഷെ അത് ഉപയോഗിക്കേണ്ടിടത്ത് അതിനുള്ള ഒരു മനസ്സ് അവർക്ക് വരുന്നില്ല. പകരം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റെന്തിൻ്റെയൊക്കെയോ പിന്നാലെ സമയവും ആനന്ദവും കണ്ടെത്തി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ട് പരിമിതിയുള്ള കുട്ടികൾക്ക് ഒരുപാട് സമയം കിട്ടുന്നത് പോലെ ഫീൽ ചെയ്യും. നമ്മൾ കുട്ടികൾക്ക് സമയം കിട്ടാഞ്ഞിട്ടല്ല, പകരം ആ സമയത്തെ വിനിയോഗിക്കാവുന്നതിൻ്റെ ഒരു ഐഡിയാസുകൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യങ്ങൾ അവർക്ക് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടോ ആണ്.
1: അതെ, ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ റേഡിയോ വലിയൊരു ഒരു അവസരമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിലാണ് പെരുന്നാൾ സ്റ്റാർ കൊസ്റ്റിൽ കുഞ്ഞുകുട്ടി നേരത്തെ കഥ പറഞ്ഞിട്ടുള്ളത്. ആ കഥയിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഒരു വേറെ കഥ നമ്മൾ അവതരിപ്പിച്ചുവെന്ന് മാത്രം. നമുക്ക് സമയം പോയി, വേഗം പ്രാർത്ഥനാ പഠനത്തിലേക്ക് പോകണം. മുസ്തഫ ഷേ,
0: നമ്മൾ ഇന്ന് പഠിക്കുന്നത് കടം വീട് കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. ഇബ്രാഹിം സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അമീന റബ്ബിൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന, നമുക്ക് കടം ഉണ്ട് എങ്കിൽ അത് വീടി കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. ഹദീസിൽ കാണാം, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. അയാൾ വന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, അയാൾക്ക് ധാരാളം കടമുണ്ട്, എന്നാൽ അത് കൊടുത്തു വീട്ടുവാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അയാളുടെ പണം അയാളെടുത്തില്ല. അത് അത്രയും പണം സമ്പാദിക്കാനുള്ള ജോലിയും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ ഫഅഇന്നി, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു വാചകം പഠിപ്പിച്ചു തരട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന വാചകമാണത്. നിനക്ക് മലയോളം കടമുണ്ട് എങ്കിലും നീ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അള്ളാഹു നിനക്കത് വീട്ടി തരും. എന്നിട്ടാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ ബിഫളിക അമ്മൻ സിവാക. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മക്ഫിനീ, കേഫാണ്, കേഫിന് സുക്കൂന്, ക്, അല്ലാഹുമ്മക്ഫിനീന്നാണ്. നമ്മൾ അറബിയിൽ ഉച്ചരിക്കുമ്പോൾ ക്ന്ന് വെളിവാക്കി ഉച്ചരിക്കൂല. അല്ലാഹുമ്മക്ഫിനീ, ക് ഫി നീന്നാണ്. അല്ലാഹുമ്മക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ ബിഫളിക അമ്മൻ സിവാക്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക, അനുവദനീയമാക്കിയതുകൊണ്ട് എനിക്ക് തൃപ്തി വരുത്തി നീ നിഷിദ്ധമാക്കിയതിൽ നിന്ന് എന്നെ വിട്ടു നിർത്തേണമേ. അല്ലാഹുമ്മക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ ബിഫളിക അമ്മൻ സിവാക്. നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് സമൃദ്ധി വരുത്തി നീയല്ലാത്തവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ വിട്ടു നിർത്തേണമേ. അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാഹുമ്മക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ, ഗൈനാണ്, കുത്തുള്ള ഗൈനാണ്, വഅഗ്നിനീ ബിഫളിക അമ്മൻ, ഐനാണ്, അമ്മൻ സിവാക. അല്ലാഹുമ്മക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ ബിഫളിക അമ്മൻ സിവാക. ഈ പ്രാർത്ഥന കടമുണ്ടെങ്കിൽ നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മുടെ കടം വീടുവാൻ നമ്മെ സഹായിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കടങ്ങളെല്ലാം ദൂരീകരിച്ച് തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: കടം വീട്ടി കിട്ടാനുള്ള പ്രാർത്ഥനയാണ് പഠിച്ചത്. ഇബ്രാഹിം സലഫി പുലമന്തളായിരുന്നു ഈ പ്രാർത്ഥന പഠനം നമ്മൾ പഠിപ്പിച്ചത്. പീസ് റേഡിയോ ബലിപെരുന്നാൾ തെൽബിയ പ്രോഗ്രാമുകളിലൂടെ നമ്മളിങ്ങനെ എന്താ ഓരോ കയറ്റിറക്കങ്ങളിലൂടെ അങ്ങനെ അങ്ങനെ പോവാണല്ലേ. അപ്പോൾ സന്തോഷകരമാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവാം. പ്രിയമുള്ളവരെ, പ്രാർത്ഥന അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. എല്ലാ നന്മകൾക്കു വേണ്ടി, നാളെ പരലോകം നമുക്ക് മോക്ഷമുണ്ടാവാൻ വേണ്ടി ഒക്കെ ഈ നല്ല കേൾവികൾ കൊണ്ട് നമുക്ക് ഉപകാരപ്പെടട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.

0: പെരുന്നാളിൻ്റെ സന്തോഷം ഇനി ഒരു ഗാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മോടൊപ്പം ചേരുന്നത്
1: ബിലാലിൻ്റെ പാട്ടാണ്. ബിലാല് 7 വയസ്സുള്ള ഒരു കുഞ്ഞു മിടുക്കനാണ്.
0: എസ് എൻ ഡി പി യു പി സ്കൂൾ പട്ടത്താനത്ത് നിന്നാണ് ബിലാൽ.
1: അപ്പോൾ ബിലാലിനെ കേൾക്കാം നമുക്ക്. ബിലാലെ പാടിക്കോ.

പാട്ട് പാടാൻ ഈ ബാക്കിയുള്ള ആൾക്കാർക്കും ഓരോ പെരുന്നാളിലും കഴിയട്ടെ. പെരുന്നാൾ കാത്തിരിക്കേണ്ട, അല്ലാത്ത സമയങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ ദിവസവും ഉണ്ട് പാട്ട് പാടി തരാൻ പറ്റും. ഇപ്പൊ ഈ ചെയ്ത പോലെ തന്നെ എല്ലാ ദിവസവും ചെയ്യാം, 5 to 6 വരെ വൈകുന്നേരം 5 മുതൽ 6 മണി വരെ ഇങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റും. 85 90 745 845 നമ്പർ ഇതാ ഒരിക്കൽ കൂടി പറയാം, 85 90 745 845 ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രിയമുള്ളവരെ, ബലിപെരുന്നാൾ തെൽബിയ പ്രോഗ്രാമിൻ്റെ ഈ സെഷൻ്റെ അവസാനത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരുപാട് പാട്ടും കുഞ്ഞു കഥയും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു അല്ലേ. അപ്പോൾ മുസ്തഫാഷേ, നമുക്ക് തൽക്കാലം ഇതോടെ വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ പ്രോഗ്രാമുകൾ വൈൻഡപ്പ് ആവുന്നില്ല. തെൽബിയ പ്രോഗ്രാമുകൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് അങ്ങനെ കടന്നു പോകുന്നു. നമുക്ക് തൽക്കാലം വിടവാങ്ങാം അല്ലേ.

0: വീണ്ടും ചൊല്ലൂ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പെരുന്നാൾ ദിന പ്രത്യേക പരിപാടി തുടരുമ്പോൾ നിങ്ങളുടെ കൂടെ ഷുക്കൂർ അൻസാരിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി കൂടി ചേരുന്നു. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു സമയം എത്തി നിൽക്കുന്നത് ഒരു ചെറിയൊരു ക്വിസിൻ്റെ സെഷനിലേക്കാണ് എത്തി നിൽക്കുന്നത്. ക്വിസുമായി ബന്ധപ്പെട്ട ആമുഖം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാൽ പോലും പുതിയ ശ്രോതാക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് പറയട്ടെ, ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷൻ എന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ലൈവ് ക്വിസ് എന്നത് മാത്രമേ സെലക്ട് ചെയ്യാവൂ. അങ്ങനെ അത് സെലക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ പ്രത്യക്ഷപ്പെടുന്ന വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവുമുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യം 3 തവണ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. അത് കൃത്യമായി കേട്ടതിന് ശേഷം മാത്രമേ അതിൻ്റെ ഓപ്ഷൻസ് മാത്രം, ഉത്തരം മുഴുവൻ എഴുതേണ്ടതില്ല. എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. ചോദ്യം എന്താണ് അൻസാരി?
2: ചോദ്യം, ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണെന്നാണ്.
1: അതെ,
2: ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണെന്നാണ്. ഓപ്ഷൻ എ മസ്ജിദുൽ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറം കഅബ.
1: ചോദ്യം രണ്ടാമതും ആവർത്തിക്കുന്നു, ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ എ മസ്ജിദുൽ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറം.
2: തീർച്ചയായിട്ടും ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ പോലും അവസാനത്തെ ഒരു തവണ കൂടി വായിക്കുകയാണ്. അതിൽ ശ്രദ്ധിക്കണം, നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് അതിൻ്റെ ടെക്സ്റ്റ് അല്ല, മറിച്ച് അതിൻ്റെ കോഡാണ്. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നാണ്. ഓപ്ഷൻ ഒന്നുകൂടെ വായിക്കുന്നു, ചോദ്യം ഒന്നുകൂടെ വായിക്കുന്നു. ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഉത്തരത്തിൽ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ മസ്ജിദുൽ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, മസ്ജിദ് ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം കഅബ. അപ്പോൾ സാധാരണ നമ്മൾ മോർണിംഗ് ലൈവിലൊക്കെ ഒരൊറ്റ ക്വിസുകൾ കൊടുത്ത് പെരുന്നാളിനോടനുബന്ധിച്ച് എന്താണ് 2 ദിവസമായിട്ട് എന്താണ്
1: തുടർച്ചയായി
2: സമയങ്ങളിൽ ക്വിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പരമാവധി എന്ത് ചെയ്യുക, ആൻസർ അയക്കുക. നിങ്ങൾ വീട്ടിൽ എന്തായിരിക്കും ഇങ്ങനെ പിന്നെ തിരക്കിലായിരിക്കും, നമ്മുടെ കുടുംബിനികളൊക്കെ
1: എല്ലാവരും വിരുന്നുകാരും വിരുന്നു പോകുന്നവരും വിരുന്നു വരുന്നവരൊക്കെ തമ്മിലുള്ള ഒരു തിരക്കിൻ്റെ ഒരു സമയത്ത് എന്തായിരുന്നാലും നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ആദർശമാണ്, നമ്മുടെ വിശ്വാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ ആദർശവും

0: ഒരു വ്യക്തമായ ഒരു അടിത്തറയുമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലകൊള്ളാൻ തന്നെ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചതുപോലെ കാറ്റിലാടുന്ന ആ ഒരു ഇലകളെപ്പോലെയായി നമ്മൾ മാറും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമാണ് പരമപ്രധാനം. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ നമുക്ക് വേണ്ടി ഒരുക്കുന്നൊരു സ്ലോട്ടാണ് അൽ ഉസൂൽ എന്നുള്ളത്. അൽ ഉസൂൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഖീദയെക്കുറിച്ച് ഗ്രാഹ്യമായ ആഴത്തിൽ ഗ്രാഹ്യമാകുന്ന രൂപത്തിൽ ആഴത്തിലുള്ളൊരു പഠനമാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യമായ പതിവ് പോലെ എല്ലാ സ്ലോട്ടുകളിലും നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ മാലിക് സലഫി അവർകളാണ്. മാത്രമല്ല ഇത് കഴിഞ്ഞാലും തുടർന്നും നിങ്ങൾക്കിത് കേൾക്കാൻ റിവൈൻഡ് ഓപ്ഷനിൽ ലഭ്യമാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകൾ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റിവൈൻഡ് ഓപ്ഷനിൽ നമ്മൾ പ്രവേശിക്കുക, അവിടെ നിന്ന് ഈ പ്രോഗ്രാമുകളെ നമ്മൾ പരിചയപ്പെടുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 10:35 അൽ ഉസൂൽ പ്രക്ഷേപണം ചെയ്യുന്നത് എന്ന കാര്യം എല്ലാ ശ്രോതാക്കളുടെയും ശ്രദ്ധയിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞു കുഞ്ഞു വരികളിൽ വലിയ ആശയങ്ങളെ പങ്കുവെക്കുന്ന രചനകൾ നമുക്ക് എന്നും ഇഷ്ടമാണ്. ഇന്ന് റീലുകളുടെയും സ്റ്റാറ്റസുകളുടെയും കാലമാണല്ലോ. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ആശയങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പീസ് റേഡിയോ നുറുങ്ങുകൾ എന്ന സ്ലോട്ട് അത്തരത്തിലുള്ള ഒരു സംഗതിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ചെറിയ രചനകളിൽ വലിയ ആശയങ്ങൾ നമുക്ക് പകർന്നു തരുന്നു. ഇന്ന് സമീർ മുണ്ടേരിയുടെ രചന, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു സ്വർഗം നല്ല മണ്ണാണ് എന്നതിൻ്റെ ശബ്ദാവിഷ്കാരം ഇനി നമുക്ക് കാതോർക്കാം.
1: ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു സ്വർഗം നല്ല മണ്ണാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മിമ്പറിൽ പുതിയ ഖതീബിനെയാണ് കണ്ടത്. ഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമ. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഖുത്ബ ശ്രദ്ധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ചരിത്രത്തിലൂടെ അദ്ദേഹം തൻ്റെ ഖുത്ബ പൂർത്തീകരിച്ചു. ഖുത്ബയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം പതറിപ്പോയ ചില സമയങ്ങളുണ്ടായിരുന്നു. ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഇസ്രായിലിൻ്റെ യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദ് എൻ്റെ സലാം താങ്കളുടെ സമൂഹത്തെ അറിയിക്കുക. അതെ, എന്നോടും നിങ്ങളോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം സലാം പറഞ്ഞിരിക്കുന്നു. കഅബ പണിത കൈകളുടെ ഉടമ എന്നോടും നിങ്ങളോടും സലാം പറഞ്ഞിരിക്കുന്നു. മകന്റെ കഴുത്തിൽ കത്തിവയ്ക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മോട് സലാം പറഞ്ഞിരിക്കുന്നു. അന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റൊരു കാര്യം കൂടി അറിയിച്ചു. ഇക്കാര്യം അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിശ്ചയം സ്വർഗം നല്ല മണ്ണാണ്, സ്വച്ഛമായ വെള്ളമാണ്. നിശ്ചയം അത് നീണ്ടു വിശാലമാണ്. ബനു ഉദറ ഗോത്രത്തിലെ 3 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കുവേണ്ടി ഇവരുടെ കാര്യം നോക്കുവാൻ ആരാണുള്ളത്? തൊൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ, അബ്ദുള്ള പറയുന്നു. അങ്ങനെ അവർ തൊൽഹ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെ ധർമ്മസമരത്തിനായി നിയോഗിച്ചു. ആ സംഘത്തിൽ അവരിൽ ഒരാൾ പുറപ്പെടുകയും അയാൾ രക്തസാക്ഷിയാവുകയുമുണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു യുദ്ധസംഘത്തെ നിയോഗിച്ചു. അവരോടൊപ്പം മറ്റൊരാൾ പുറപ്പെട്ടു. അയാളും രക്തസാക്ഷിയായി. അബ്ദുള്ള പറയുന്നു, 3-ാമൻ തൻ്റെ വിരിപ്പിൽ കിടന്നാണ് മരണപ്പെട്ടത്. തൊൽഹ പറയുന്നു, എൻ്റെ അടുക്കലുണ്ടായിരുന്ന ഈ 3 പേരെയും അവർ സ്വർഗത്തിലുള്ളതായി ഞാൻ സ്വപ്നം കണ്ടു. അവരിൽ തൻ്റെ കട്ടിലിൽ കിടന്ന് മരണപ്പെട്ടയാളെ 1-ാമനായി ഞാൻ കാണുകയുണ്ടായി. 2-ാമത് രക്തസാക്ഷിയായ ആളെ മരണപ്പെട്ടയാളെ തുടർന്നും ഞാൻ കണ്ടു. അവരിൽ ആദ്യം രക്തസാക്ഷിയായ ആൾ അവസാനത്തെ ആളായി ഞാൻ കണ്ടു. അത് എന്നിൽ ഒരു വല്ലായ്മ ഉളവാക്കി. തൊൽഹ റളിയല്ലാഹു അൻഹു തുടരുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് കാര്യം അദ്ദേഹത്തെ ഉണർത്തി. അപ്പോൾ നബി പറഞ്ഞു, താങ്കൾ അതിലേതാണ് നിഷേധിക്കുന്നത്? ഇസ്ലാമിൽ ആയുസ് നൽകപ്പെടുകയും തക്ബീറും തസ്ബീഹും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കുകയും ചെയ്ത വിശ്വാസിയേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്കൃഷ്ടനായ ഒരാളും ഇല്ല. അള്ളാഹു നമുക്കായി തെരഞ്ഞെടുത്ത വാക്യങ്ങൾ. ഒരാൾ സുബ്ഹാനല്ലാ എന്നു പറഞ്ഞാൽ അയാൾക്ക് 20 നന്മകൾ രേഖപ്പെടുത്തും, അവരിൽ നിന്ന് 20 തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യും. ഒരാൾ ആത്മാർത്ഥമായി അൽഹംദുലില്ലാ വറബ്ബിൽ ആലമീൻ എന്നു പറഞ്ഞാൽ അവന് 30 നന്മകൾ രേഖപ്പെടുത്തുകയും 30 പാപങ്ങൾ അയാളിൽ നിന്നും മായ്ക്കപ്പെടുകയും ചെയ്യും. നരകത്തിൽ നിന്ന് കാവൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പരിച എടുക്കുക. സ്വഹാബികൾ പറഞ്ഞു, വന്നണഞ്ഞ വല്ല ശത്രുവെ തടുക്കുവാനാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, നരകത്തിൽ നിന്നും നിങ്ങളെ കാക്കാനുള്ള പരിച. നിങ്ങൾ സുബ്ഹാനല്ലാ, വൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാ, വല്ലാഹു അക്ബർ എന്നു പറയുക. കാരണം അവ അന്ത്യനാളിൽ വരുന്നത് രക്ഷപ്പെടുത്തുന്നവയും മുന്നോട്ട് ആനയിക്കുന്നവയുമായിരിക്കും. അവയത്രേ അൽബാഖിയാത്തുസ്വാലിഹാത്ത്, അഥവാ പ്രതിഫലം അവശേഷിക്കുന്നതും കൂലി നിത്യമാകുന്നതുമായ നിലനിൽക്കുന്ന സൽപ്രവർത്തനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവുമില്ലാതെ ചൊല്ലുവാൻ സാധിക്കുന്ന 4 ശ്രേഷ്ഠ വചനങ്ങളാണ് ഏറെ പ്രതിഫലം ലഭിക്കുന്നതും മഹത്വമുള്ളതുമായ. ഈ വചനങ്ങളെ ജീവിതത്തിൽ ചേർത്തുപിടിക്കൂ. സാധിക്കുന്ന എല്ലാ സമയങ്ങളിലും ഇതുരുവിടൂ. നന്മയുടെ തുലാസ് ഖനം തൂങ്ങട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
2: മാഷാല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, സ്വർഗം നല്ല മണ്ണാണ് എന്ന സമീർ മുണ്ടേരിയുടെ രചനയാണ് നാം ഇതുവരെ കേട്ടത്. വളരെ ഹൃദ്യമായിരുന്നു അല്ലേ?
3: അതെ,
2: തീർച്ചയായിട്ടും. നമ്മുടെ ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ ഇത്തരം നല്ല സംസാരങ്ങൾ നമ്മുടെ മനസ്സിനെ ഇളക്കേണ്ടതുണ്ട്. ആ ഒരു സ്വർഗത്തിന് വേണ്ടി നാം കൊതിക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
0: പീസ് റേഡിയോ പെരുന്നാൾ ദിന പ്രക്ഷേപണം അതിൻ്റെ ഏറ്റവും നല്ല സുന്ദരമായ മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പെരുന്നാൾ ദിനങ്ങളെ നമ്മൾ കളറാക്കുന്നത് നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പരിപാടികളാണ്. സെൻറ്റ് ജോസഫ് സ്കൂൾ പുത്തനങ്ങാടിയിലെ മുഹമ്മദ് അസ്ലം ഒരു മലയാള ഗാനം ആലപിച്ചിട്ടുണ്ട്. ആ ഒരു ഗാനം നമുക്കൊന്ന് കേട്ടുനോക്കാം.
4: മധുരഗപതിഗുരു മുണ്ടൻ തളമിൽ മധുപെന്നുക മതി കൊതിയാൽ കാബ കൗസൈനളവിൽ മതിയൊളിവോൻ ചേർന്നി സിറാതിൽ പാശമാൽ മധുഹുഡ

0: അസ്സലാമു
1: മാഷാ അല്ലാ, നല്ലൊരു മാപ്പിളപ്പാട്ടായിരുന്നു നമ്മുടെ മുഹമ്മദ് അസ്ലം പാടിയത്.
2: പുത്തനങ്ങാടിയിലെ സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്.
1: തീർച്ചയായിട്ടും നമ്മുടെ റേഡിയോയിലേക്കും വരുന്നൊരു കുട്ടി കൂടെയാണ്, പല പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മുടെ മക്കളിൽ ഇത്തരം കഴിവുകളുണ്ടെങ്കിൽ നമ്മൾ അത് പുറത്തു കൊണ്ടുവരാനും, ഇത്തരം മെസ്സേജുകൾ കാണുമ്പോൾ അതിലൂടെ കുട്ടികളൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഒരു പാട്ട് അയച്ചു കൊടുക്കാനും റേഡിയോയ്ക്ക് എത്തിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക എന്ന് ഈ ഒരു അവസരത്തിൽ പിന്നെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ പെരുന്നാൾ ദിന പ്രത്യേക സംപ്രേഷണം തുടരുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന ഭാരവാഹി റിഷാദ് പൂക്കാടഞ്ചേരിയുടെ എയ്ദ് സന്ദേശത്തിലേക്കാണ്. ആ എയ്ദ് സന്ദേശം നമുക്കിനി കാതോർക്കാം.
3: വിശ്വാസി സമൂഹം ത്യാഗത്തിൻ്റെയും ആദർശഗരിമയുടെയും ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് വീണ്ടും ഒരു ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യങ്ങളും, ആഘോഷമുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആഘോഷങ്ങളിൽ നിഷിദ്ധങ്ങൾ കലരാതെ, ഹറാമുകൾ വരാതെ പൂർണ്ണമായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഈ ദിവസത്തെ കൃത്യമായി അവന് തൃപ്തിപ്പെടുന്ന രീതിയിൽ, അവനിഷ്ടമുള്ള രീതിയിൽ ആഘോഷിക്കുവാൻ വിശ്വാസികൾ തയ്യാറാകേണ്ടതുണ്ട്. തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, സാധാരണ നമ്മൾ ഈദ് സന്ദേശത്തിൽ കടന്നു വരാറ് പണ്ഡിതന്മാരും നമ്മുടെ പിന്നെ മുതിർന്ന ഭാരവാഹികളുമാണ്. ഇർഷാദ് പൂക്കടഞ്ചേരിയുടെ ഈ ഒരു സന്ദേശം നമുക്ക് ഓരോ സന്ദേശങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാണ്ടാവും, എന്തെങ്കിലും ഒരു നന്മ നമുക്ക് സന്ദേശമായി കിട്ടാണ്ടാവും. അതല്ലാതെ ഒരു ആശംസ പറഞ്ഞു പോക്കല്ല, അത്തരത്തിലുള്ള ചില നല്ല നന്മകൾ നമുക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് ഇൻഷാല്ലാ.
2: ലോകമെമ്പാടുമുള്ള വിശ്വാസി സഹോദരങ്ങൾ, ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കഅബാലയത്തിൻ്റെ ചുറ്റിലും ദിക്റുകളും ദുആകളുമായി കഴിഞ്ഞുകൂടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതൊരു വരികളാവട്ടെ, സംസാരമാകട്ടെ, വിശ്വാസി കേൾക്കുവാനും കാതോർക്കുവാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വേളകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കഅബാലയം കാണിക്കണേ എന്ന് പറയുന്ന വരികളുമായി തുടങ്ങുന്ന ഒരു സ്വരം നമ്മൾ കേട്ടാലോ? ഇൻഷാ അല്ലാ, ആ സ്വരത്തിലേക്ക് ഇനി നമുക്ക് കാതോർക്കാം.

0: മാഷാ അല്ലാ, കഅബാലയും കാണിക്കണേ എന്നുള്ള ഒരു അതിമനോഹര ഗാനമാണ് നാം കേട്ടത്. പലപ്പോഴും നമ്മുടെ ശ്രോതാക്കളെ
1: അതെ
0: എല്ലാം നമ്മളടക്കം ഇതിൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ഏറ്റു പാടിപ്പോയി.
1: തീർച്ചയായും
0: അത്രക്കും നമുക്ക് പരിചിതമായൊരു പാട്ടാണ്.
1: അതെ അതെ അതെ.
0: പരിചിതമായ സംഭവങ്ങൾ ചിലപ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാക്കും വീണ്ടും കേൾക്കുമ്പോൾ. പക്ഷേ ഈ ഒരു പാട്ട് വീണ്ടും കേൾക്കാൻ ആഗ്രഹം ജനിപ്പിക്കും. അങ്ങനെയുള്ള പാട്ടായിരുന്നു.
1: അതെ,
0: ബറക്കല്ലാ.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടി പുരോഗമിക്കുമ്പോൾ ഒരു അപ്ഡേഷനാണ് ശ്രോതാക്കളുമായി ചേർന്ന് നൽകാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജമീൽ ആപ്പിനെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഈ ഒരു സമയം ഉദ്ദേശിക്കുന്നത്. ജമീൽ എന്ന ആപ്പ് നമ്മൾ തുറന്ന് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരുപാട് വിൻഡോകൾ നമുക്ക് അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. അത് കാർ ഡോക്യുമെൻ്റ്, വീഡിയോ, ഓഡിയോ, ഹോം, അതുപോലെയുള്ള വിൻഡോകൾ നമുക്കവിടെ കാണാൻ കഴിയും. അതിൽ ഇന്ന് പ്രത്യേകമായി സവിശേഷമായി പരിചയപ്പെടുത്തുന്നത് ഡോക്യുമെൻ്റ് ബട്ടണെ കുറിച്ചാണ്. ഡോക്യുമെൻ്റ് ബട്ടൺ അത് തുറന്നു വരുന്നതോടുകൂടി ഒട്ടനവധി വിൻഡോകൾ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അവിടെ പിന്നെ പ്രത്യക്ഷപ്പെടും. അതിലൊക്കെയും നമുക്ക് ബ്രൗസ് ചെയ്യുന്നതോടുകൂടി അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ലേഖനങ്ങൾ, അറിവുകൾ, ടെക്സ്റ്റ് രൂപത്തിലുള്ള അറിവുകൾ, അതിൻ്റെ ഒരു ശേഖരം തന്നെ ആ വിൻഡോകളിൽ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി നമ്മൾ തുറന്നു കാണുമ്പോൾ അസ്മാഉൽ ഹുസ്ന എന്ന് അവിടെ പ്രത്യക്ഷപ്പെടും. അതേപോലെ തന്നെ നേർവഴി എന്ന് പ്രത്യക്ഷപ്പെടും. നേർപഥം എന്നവിടെ പ്രത്യക്ഷപ്പെടും. ഉദാഹരണത്തിന് അസ്മാഉൽ ഹുസ്ന എന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് രൂപത്തിലുള്ള അറിവുകൾ, അതിൽ ഇഷ്ടംപോലെ ഒരു വലിയൊരു ശേഖരം തന്നെ നമുക്കവിടെ ലഭ്യമാണ്. അങ്ങനെ ഓരോ വിഷയങ്ങളിലും കാറ്റഗറി തിരിച്ചുള്ള ഒരു പിന്നെ ലേഖനങ്ങളുടെ സമാഹാരം നമുക്ക് ഈ ഡോക്യുമെൻ്റ് ബട്ടണിൽ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ തുടർന്നുള്ള പഠനത്തിനും അറിവിനും വേണ്ടി ജമീൽ ആപ്പിനെ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ജമീൽ ആപ്പിലെ ഡോക്യുമെൻ്റ് ബട്ടൺ പ്രത്യേകം ഉപയോഗിക്കുക എന്നതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അപ്ഡേഷനായിട്ട് നൽകാനുള്ളത്.
0: തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ജമീൽ ആപ്പ് പലതിനും നമ്മൾ ഏതാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് എടുത്തു പോവുക എന്നുള്ളൊരു സിസ്റ്റമാണ് പലതിലും ഉണ്ടാവുക. ചിലപ്പോൾ നമുക്ക് അറിയാഞ്ഞിട്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ജമീലിൽ നമസ്കാര സമയം നോക്കുന്നവരുണ്ട്. ഇപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നു, ഖിബ്ല ഫൈൻഡർ അടക്കമുള്ള ധാരാളം വന്നു. പക്ഷേ ഈ ഡോക്യുമെൻ്റ് സെഷൻ പലരും ശ്രദ്ധിച്ച് കാണില്ല. ഇതുകൊണ്ടുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ, നമുക്കൊരു വിഷയത്തിൽ എന്തെങ്കിലും എഴുത്ത് വേണം. ചിലർ ചോദിക്കും അതിലെന്തെങ്കിലും ഡോക്യുമെൻ്റ് കിട്ടുമോ എന്ന് ചോദിക്കും. അവർക്ക് പ്രഭാഷണം പോരാ. അതുകൊണ്ട് ഇത് നിങ്ങൾ ഉപയോഗിക്കണം. റമദാനി ഹജ്ജ്, ഉംറ, കർമ്മശാസ്ത്രം, സക്കാത്ത്, അതുപോലെ തന്നെ അനന്തരാവകാശം, ഇങ്ങനെയുള്ള നമസ്കാരത്തെക്കുറിച്ചുള്ള, നബിചരിത്രം, പലിശ, മയ്യത്ത് പരിപാലനം എങ്ങനെ നമ്മൾ നോക്കി പഠിക്കാൻ, വായിച്ച് പഠിക്കാൻ നമുക്ക് സംശയങ്ങൾ, അതുപോലെ തന്നെ അത് മാത്രമല്ല നിങ്ങളുടെ കുട്ടികൾക്ക്, ഇവിടെ കിഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അവിടെ കുട്ടികൾക്ക് കഥ മദ്രസയെ പറയുകയാണെന്നുണ്ടെങ്കിൽ കഥ അവിടെ ഉണ്ട്. കുട്ടികൾക്ക് പാട്ട് ഇനി ലിറിക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പാട്ടിൻ്റെ ലിറിക്സ് അവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഈ പുതിയ കാലത്ത് യുക്തിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കണമെങ്കിൽ അതവിടെ ഉണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അങ്ങനെ ലേഖനങ്ങൾ, ധാരാളം കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാമുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്, അതാണ് ഇതിനെക്കുറിച്ച് ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം. അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്റ് സെഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണമെന്ന് ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം അത് അനുഭവിക്കുവാനും രുചിച്ചറിയാനുമുള്ള ഒരു സമയത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇൻഷാല്ലാ, സൂറ അസ്വാഫാത്തിലെ 22 മുതൽ 65 വരെയുള്ള ആയത്തുകളാണ് മാഹിർ അൽ മുഅയ്ക്കലിയുടെ ഖിറാഅത്തിലൂടെ ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അന്നഹു റുഊസു ശയാത്തീൻ.
1: അൽഹംദുലില്ലാഹ്, ഇത്തരം പാരായണങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അറിയാതെ കൽബ് പിടയും കണ്ണിനിറയും. തീർച്ചയായിട്ടും നമ്മൾ ഖുർആൻ കേട്ട് കരയേണ്ട, അതല്ലെങ്കിൽ വായിച്ച് കരയേണ്ട ഓരോ വ്യക്തികളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ച്, അവൻ്റെ ജീവിതത്തിൽ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അവൻ അറിയാതെ കരഞ്ഞു പോകും. പ്രത്യേകിച്ച് ഈ മാഹിറുൽ മുഅക്കിലയുടെ പാരായണം കേട്ടപ്പോൾ, അവിടെ ഉംറക്ക് പോയിട്ട് പിന്നെ ഹറമിൻ്റെ പള്ളിയുടെ ഏറ്റവും ടോപ്പ് റൂഫിൽ നിന്നിട്ട് നിസ്കരിക്കുന്ന ഒരു ഫീലിങ്ങാണ് ഉണ്ടായത്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സൗണ്ട് ഇങ്ങനെ അലയൊലികൾ എന്ത് ചെയ്യും, അവിടെയുള്ള പിന്നെ ക്ലോക്ക് ടവറിലെല്ലാം അടിച്ചിട്ടിങ്ങനെ ഒരു വേവ് ഉണ്ടാവും. ഇങ്ങനെ ഒരു വല്ലാത്ത ഫീലിങ്ങാണ്. പ്രത്യേകിച്ച് മാഹിർ മഴക്കലെടുക്കുക, അള്ളാഹു തആല ഇനിയും അവിടെ ആ ഹറമിൻ്റെ ചാരിത്രത്തിൽ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എത്താത്തവർക്ക് പ്രത്യേകിച്ച് അവിടെ ചെന്ന് ഹജ്ജും ഉംറയും എല്ലാം നിർവഹിക്കേണ്ട തൗഫീഖ് നൽകുമാറാകട്ടെ.
2: തീർച്ചയായിട്ടും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ പെരുന്നാൾ ദിന പ്രത്യേക പ്രക്ഷേപണ പരിപാടി തുടരുകയാണ്. ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു കൊച്ചു കൂട്ടുകാരിയാണ്, ഫാത്തിമ ഹയൽ. ഒരു മലയാള ഗാനവുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നമുക്ക് ഫാത്തിമ ഹയലിൻ്റെ ഗാനം ഒന്ന് കേട്ടുനോക്കാം.

കണ്ട് സ്വർണക്കിളികൾ പൂന്തോപ്പിൽ പറക്കണ കണ്ട് സ്വർണപ്പല്ലെങ്കിൽ സുലൈമാൻ നബിയെ കണ്ട് ഹജ്ജിന്റെ രാവിൽ ഞാൻ കബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത് സുബഹം കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ എനിക്ക് മോഹം കുടിക്കുവാനെനിക്ക് ദാഹം ജന്നത്തുൽ ഫിർദൗസിൻ ചേരാൻ എനിക്ക് മോഹം കൗസർ കുടിക്കുവാൻ എനിക്ക് ദാഹം കാരിക്കോട്ടത്തിൽ തേനൊഴുകുന്നത് കണ്ട് കത്തയ്ക്ക ഓട്ടത്തിൽ കാഫിറുകൾ നീങ്ങി വരുന്നത് കണ്ട് ആഴക്കിൽ ജറാതുന്ന പക്ഷി പറക്കണ കണ്ട് ജിബ്രീൽ വെച്ചിറങ്ങണ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൻ ചേരാൻ എനിക്ക് മോഹം ഹോറു ദൗസിൻ കുടിക്കാൻ എനിക്ക് നാം.

കണ്ട് ഇസ്മായിൽ പുഞ്ചിരി പൂ. ജന്നത്തുൽ ഫിർദൗസിൻ ചേരാൻ എനിക്ക് മോഹം, ഹൗലർ കൗസർ കുടിക്കാനേ.

0: ഫലകത്തിൽ ഫാദിൽ കണ്ട് ജന്നാത്തിൽ ഫിർദൗസിൻ ചേരാനെ എനിക്ക് മോഹം, ഹൗസർ കൗസർ കുടിക്കുവാൻ എനിക്ക് ദാഹം.
1: മാഷാല്ല, ഫാത്തിമ ഹയൽ ആർ വളരെ നന്നായി പാടി. ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ, പിന്നെ വലിയ ഗായകരല്ലെങ്കിലും
2: അതെ
1: അത് കേൾക്കുമ്പോൾ അതിൻ്റെ കൗതുകമുണ്ട്.
2: അതെ
1: അങ്ങനെ
2: തീർച്ചയായും
1: കേട്ടിരിക്കാൻ കുട്ടികളുടെ ആ കുട്ടിത്തം നിറഞ്ഞ.
2: തീർച്ചയായും.
1: ഓക്കെ, ബറക്കല്ലാഹു ഫിഹ. എങ്ങനെയായാലും ഇനിയും അവസരങ്ങൾ നമുക്ക് മുന്നിൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എത്രയോ നീണ്ടു കിടക്കുകയാണ്. എല്ലാവരും പിന്നെ ആ പ്രോഗ്രാം പ്രത്യേകം എടുത്ത് കാണണം, ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു ആഘോഷ ദിനവേളകളിൽ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ കൊച്ചു പ്രാർത്ഥനയാണ്. അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന അവതരിപ്പിക്കുന്നത് അബ്ദുല്ല മഹ്സിൻ വണ്ടൂർ.
3: ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, ആരെങ്കിലും അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അയാൾക്ക് ആയിരം ആയിരം നന്മകൾ വീതം രേഖപ്പെടുത്തുകയും അയാളുടെ ആയിരം ആയിരം തിന്മകൾ മായ്ക്കപ്പെടുകയും അയാളുടെ പദവികൾ ആയിരം ആയിരം ഉയർത്തുകയും അയാൾക്ക് സ്വർഗത്തിലൊരു വീട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ പ്രവാചകൻ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ആ ഒരു പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹയ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹയ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രാർത്ഥനയുടെ അർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, രാജാധിപത്യം അവനു മാത്രമാണ്. വലഹുൽ ഹംദു, എല്ലാ സ്തുതികളും അവനു മാത്രമാണ്. യുഹയ്യി വയുമീതു, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. വഹുവ ഹയ്യുൻ ലാ യമൂതു, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലായമൂത്തു, അവൻ മരിക്കുകയില്ല. ബിയദിഹിൽ ഖൈർ, അവൻ്റെ കയ്യിലാകുന്നു എല്ലാ നന്മയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ മനഃപ്പാഠമാക്കാൻ സാധിക്കണം, വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥന ആവർത്തിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹയ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഹ്ദഹു ലാ ശരീക ലഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹയ്യി വയുമീതു യുഹയ്യി വയുമീതു യുഹയ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു വഹുവ ഹയ്യുൻ ലാ യമൂതു യുഹയ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ ബിയദിഹിൽ ഖൈർ ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹയ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹയ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇബ്ലീസിന്റെ എല്ലാവിധ ഷെറുകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വാഖദ അവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രാർത്ഥനാ പഠനം അതൊരു ശരിക്കുമുള്ളൊരു പഠനമായിരുന്നു. ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തന്ന് അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് നാം പഠിച്ചത്. അബ്ദുള്ള മുഹസിൻ വണ്ടൂരായിരുന്നു. തീർച്ചയായിട്ടും അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള പ്രാർത്ഥനയാണ്.
2: തീർച്ചയായും
1: അഥവാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ധാരാളം നന്മകൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന എന്നിവരെ അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ടാണ് ഓർമ്മയിലുള്ളത്. ഇൻഷാല്ലാ അള്ളാഹു തആല അത് നമ്മൾക്ക് അങ്ങാടി പോകുന്നവരാണ് അതിങ്ങനെ പോകുന്ന സമയത്ത് ചൊല്ലാനുള്ളൊരു തൗഫീഖിനെ നൽകട്ടെ. പഠിക്കാത്തോണ്ടല്ല, അറിയാത്തോണ്ടല്ല, പക്ഷേ അതൊരു തൗഫീഖാണ്. അവിടെ എത്തുമ്പോൾ ചെല്ലാനുള്ള റബ്ബ് അതിന് നമുക്കുള്ള എല്ലാ ആപത്തും നൽകും.

0: പ്രിയപ്പെട്ടവരെ, പീസ് റേഡിയോ എന്നത് പലരെ സംബന്ധിച്ചിടത്തോളവും അതൊരാശ്വാസമാണ്, അതൊരു സമാധാനമാണ്, അതൊരു ശാന്തി തീരമാണ്. ആദർശവും വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ക്രമപ്പെടുത്തുന്ന ഒരു ഇമാമു കൂടിയാണ് പീസ് റേഡിയോ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശബ്ദപ്രവാഹം കാതങ്ങൾക്കകലെ നമുക്ക് എത്തിക്കാൻ കഴിയണം, തലമുറകളോളം നിലനിർത്താനും നമുക്ക് സാധിക്കണം. ഭാരിച്ച സാമ്പത്തിക ചെലവുകളിലൂടെയാണ് പീസ് റേഡിയോ ദൈനംദിനം കടന്നുപോകുന്നത്. നമ്മളെക്കൊണ്ട് ആവുന്ന വിധം ഈ വരി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ: കാശില്ലാത്തവൻ്റെ കാശും സമയമില്ലാത്തവൻ്റെ സമയവുമാണ് ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ മുതൽക്കൂട്ട്. അതുകൊണ്ട് തങ്ങളെക്കൊണ്ടാവുന്ന വിധം പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായി ഈ ഒരു കണ്ണിയിൽ ചേരണമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പീസ് റേഡിയോ ആപ്പ് തുറന്നു വരുമ്പോൾ കാണുന്ന ഡൊണേറ്റ് ബട്ടണിൽ നമുക്ക് നൽകാവുന്ന സംഖ്യകളുടെ ഒരു എണ്ണം നമുക്കവിടെ കാണാൻ കഴിയും. ഇഷ്ടമുള്ള സംഖ്യ, അതല്ലെങ്കിൽ അതർ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്ന തരത്തിലുള്ള സംഖ്യകളും നമുക്കവിടെ ചേർക്കാം. അങ്ങനെ ഈ ഒരു മഹാപ്രസ്ഥാനത്തെ, ഈ ഒരു മഹാവിളക്കുമാടത്തെ നിലനിർത്താൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത ഒരു അവസരത്തിലേക്കുള്ള രണ്ട് ആങ്കർമാരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ പ്രത്യേക ദിന പരിപാടികൾ അതിൻ്റെ യാത്ര തുടരുമ്പോൾ, ഇന്ന് ഈ സന്തോഷ സുദിനത്തിൽ നമ്മൾ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ, വ്യത്യസ്തമായ അതിഥികൾ എല്ലാവരെയും കേട്ടു, അനുഭവിച്ചു, ആസ്വദിച്ച് ഈ രാത്രി അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന സുഹൃത്തുക്കളെ കൂടി പീസ് റേഡിയോ ഈ വേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ്. അതിനു മുമ്പ് ഒരു അതിഥി നമ്മോടൊപ്പം ചേരുകയാണ്. നാദാപുരത്തിൻ്റെ MLA, യുവ പോരാളി അഭിജിത്ത് MLA നമ്മോടൊപ്പം ഈ സുദിനത്തിൽ നമ്മോടൊപ്പം പീസ് റേഡിയോ സന്തോഷം പങ്കുവെക്കാൻ ചേരുന്നു. അഭിജിത്ത് MLAയിലേക്ക് നമ്മൾ കാതോർക്കുന്നു.
2: ലോകത്താകമാനമുള്ള വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ പീസ് റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നാദാപുരത്തിന്റെ ജനപ്രതിയായതിനു ശേഷം പീസ് റേഡിയോയിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഇത്. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ പാവനമായ സ്മരണകളാണ് ഈ സുദിനത്തിൽ ലോകം സ്മരിക്കുന്നത്. ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും പതറാതെ കരുത്തുറ്റ ദൃഢനിശ്ചയത്തോടെയും ഉന്നതമായ വിവേകത്തോടെയും എല്ലാ പ്രയാസങ്ങളെയും നേരിട്ട ഇബ്രാഹിം പ്രവാചകന്റെ സ്മരണകൾ ഏത് പ്രതിസന്ധികളിലും വിശ്വാസികൾക്ക് കരുത്താണ്. എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, ഒരുപിടി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലത്തെ ഒരു പെരുന്നാൾ ദിനം കൂടിയാണിത്. യുദ്ധഭീതികൾക്കിടയിലും സ്വന്തം കുടുംബത്തിന്റെ നന്മയ്ക്കായി, നാടിന്റെ നന്മയ്ക്കായി മണലാരണ്യത്തിൽ ജീവിതം കരുപിടിപ്പിക്കാൻ പ്രയത്നിക്കുന്ന പ്രിയ പ്രവാസി സുഹൃത്തുക്കളുടെ പ്രതിസന്ധികൾക്കിടയിലെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എന്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കളുടെയും നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. അതോടൊപ്പം ഒരാഴ്ചക്കാലത്തെ സ്വപ്നസാക്ഷാത്കാരത്തിന്റെ നിറവിൽ നമ്മുടെ നാട്ടിലെയും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹാജിമാരാണ് മക്കയിൽ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. യുദ്ധഭീതികൾക്കിടയിലും പ്രതിസന്ധികൾക്കുമിടയിൽ ലോകത്തിന്റെ സമാധാനത്തിനും നന്മയ്ക്കുമായി പ്രാർത്ഥനാ നിർഭരമായ ഹാജിമാർക്കൊപ്പം മനസ്സുകൊണ്ട് നമ്മളും ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹവും സൗഹാർദ്ദവും സേവനങ്ങളും സഹായങ്ങളും ബന്ധങ്ങളും നന്മകളും ഇണക്കി ചേർക്കുന്ന ഈ സുദിനത്തിൽ മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം പടർന്നു പന്തലിച്ച പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി എന്റെ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. സ്നേഹത്തോടെ, അഭിജിത്ത്.
1: ഈ പെരുന്നാൾ സുദിനത്തിൽ പീസ് റേഡിയോടൊപ്പം ചേർന്ന MLA അഭിജിത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു ഈ സമയത്ത് ചേർന്നതിൽ. അതേപോലെ അങ്ങയുടെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ നിർവഹിക്കാൻ കഴിയട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, ഈയൊരു സുദിനത്തിൽ പോലും വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ കുടുംബത്തെ വിട്ട് എല്ലാം പെരുന്നാൾ ആഘോഷിക്കുന്ന പ്രവാസികളെ നാം വിസ്മരിക്കരുത്. രാവിലെ മുതലുള്ള പ്രോഗ്രാമുകൾ, പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിശദീകരണങ്ങൾ, അവരുമായി ഇടപഴകണം, അവരെ ഫോണിൽ വിളിക്കണമെന്നെല്ലാം നമ്മൾ കേട്ടിരുന്നു. ഏതായാലും ഈ ഒരു വേളയിൽ നമ്മൾ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നവരുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. ഇന്ന് സ്പെയിനിൽ നിന്ന് വിശിഷ്ടാതിഥി അസീം ആദം പീസ് റേഡിയോടൊപ്പം ചേരുന്നു. പീസ് റേഡിയോ പ്രതിനിധികളായ ഡോക്ടർ മുബീൻ കൊടിയത്തൂരും ജസീൽ കൊടിയത്തൂരും അവരുമായി സംസാരിക്കും. അതിലേക്ക് നാം കാതോർക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. നമ്മൾ ഈയൊരു തൽബിയയുടെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ ഇതിനോടകം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞു.
4: അതെ.
3: ഇനി ഈദ് എവരിവേർ, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള പെരുന്നാൾ അനുഭവങ്ങൾ പങ്കുവെക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ മുബീൻ കൊടിയത്തൂർ, കൂടെയുള്ളത്
4: ഞാൻ ജസീൽ കൊടിയത്തൂർ.
3: ഇന്ന് നമ്മുടെ അതിഥി സ്പെയിനിൽ നിന്നാണ്.
4: മാഷാല്ലാ.
3: സ്പെയിനിലെ വലൻസിയ ഫുട്ബോൾ ക്ലബ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും.
4: അതെ.
3: അപ്പോൾ സ്പെയിനിൽ നിന്നും സഹോദരൻ അസീം കയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അസീം ക, അസ്സലാമു അലൈക്കും.
5: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: അതെ, അസീം ക ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ആരംഭിക്കാം.
5: എന്റെ സ്ഥലം മലപ്പുറം കോട്ടക്കൽ ഒതുക്കുങ്ങൽ പഞ്ചായത്താ. അപ്പോ ഇവിടെ സ്പെയിനിലെത്തിയിട്ട് 2 വർഷം കഴിഞ്ഞു. മുമ്പ് ഇതേ സ്ഥാപനത്തിന്റെ തന്നെ മറ്റു പല കൺട്രികളിലായിരുന്നു, ആഫ്രിക്കയിലും ലെബനനിലും ഇറാഖും കുവൈറ്റിലും ഒക്കെ ആയിരുന്നു മുമ്പ്.
3: അപ്പോ ജോലി എന്തായിരുന്നു?
5: എന്റേത് ടെലികമ്മ്യൂണിക്കേഷൻസിന്റെ ഫീൽഡിലാണ്, ടെലികോം ഓഫീസർ. ഈ പോലീസ് റേഡിയോ, സാറ്റലൈറ്റ് സ്റ്റേഷൻ, ടെലിഫോൺ എക്സ്ചേഞ്ചുകള്, അങ്ങനത്തെ ഒരു ഫീൽഡിലാണ്, ടെക്നിക്കൽ ഫീൽഡാ.
3: ഓക്കേ. യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള സ്ഥാപനം അല്ലേ?
5: ആ, യുണൈറ്റഡ് നേഷൻസിന് ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടേത് പീസ് കീപ്പിംഗ് ആണ്, സമാധാന സേന എന്ന് പറയും. ഈ കോൺഫ്ലിക്റ്റിംഗ് ബോർഡർ ഉണ്ടല്ലോ, ഇറാഖ് കുവൈറ്റ് ബോർഡർ, ലെബനൻ ഇസ്രായേൽ ബോർഡർ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും ജോലി ചെയ്തിട്ടുള്ളത്. പീസ് കീപ്പേഴ്സ്.
3: ഓക്കേ. അപ്പോൾ ഇതിനോടകം എത്ര രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്തിട്ടുണ്ടാകും?
5: ഏകദേശം ഒരു ജോലിയായിട്ട് തന്നെ ഒരു 6-7 രാജ്യങ്ങളായി. അല്ലാതെ മറ്റേ ട്രെയിനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വിസിറ്റ് ചെയ്ത് ഒരു 20-ന് മുകളിൽ രാജ്യങ്ങളിൽ പോകേണ്ടി വന്നു.
4: ജോലി കയറിയ ആദ്യം പുറത്ത് കിട്ടിയ ജോലി കിട്ടിയ രാജ്യം ഏതായിരുന്നു?
5: ഫസ്റ്റില് നാട്ടിൽ നിന്ന് വിട്ടുകഴിഞ്ഞാല് പിന്നെ മെയിൻ ആയിട്ട് ജോലി ചെയ്തത് കുവൈറ്റിലാണ്. കുവൈറ്റ് ഇറാഖ് ബോർഡറിലാണ് ഞാൻ UN കയറുന്നത്. അതിന് മുന്നേ പ്രൈവറ്റ് കമ്പനിയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു.
3: ഓക്കെ. അപ്പോൾ കുവൈറ്റ് ഇറാഖ് ബോർഡറിൽ ആണ് ആദ്യമായിട്ട് UN കയറുന്നത്. ഒരു പിന്നെ ഇങ്ങനത്തെ ഉള്ള പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് അപ്പോൾ കാര്യമായിട്ട് ജോലി ചെയ്യുന്നത് അല്ലേ? മുമ്പ് കോങ്കോയിലായിരുന്ന സമയത്ത് പീസ് റേഡിയോ റമദാൻ അക്രോസ് ദി വേൾഡിൽ വന്നിരുന്നു എന്ന് തോന്നുന്നു അല്ലേ?
5: കോങ്കോയിലല്ല, ഞാൻ
3: അപ്പോ
4: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വ്യത്യസ്ത രാജ്യങ്ങളിലെ പെരുന്നാൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഈദ് എവരിവേർ പുതിയ ഒരു അനുഭവങ്ങൾ അവർക്കും കൂടി കിട്ടുകയാണ്.
3: അതെ.
4: പെരുന്നാള്, നിങ്ങളെ പെരുന്നാൾ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ 2-ാമത്തെ പെരുന്നാളാണ് അവിടെ.
5: ഇപ്പൊ 3-ാമത്തെ 4-ാമത്തെയാണ്.
4: അതെ അതെ അതെ.
3: എങ്ങനെയുണ്ട് അവിടുത്തെ പെരുന്നാൾ അനുഭവങ്ങൾ?
5: അനുഭവങ്ങളായിട്ട് പറയാനുള്ളത്, പിന്നെ വാലൻസിയ എന്ന് പറഞ്ഞാൽ സ്പെയിൻ്റെ ഒരു സദേൺ സിറ്റിയാണ്. ഇവിടെ ഈ മൊറോക്കോയുടെ അടുത്തായതുകൊണ്ട് ധാരാളം മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഇത് കാണാം, ഏകദേശം 20-ലേറെ പള്ളികൾ വാലൻസിയ സിറ്റിയിലുണ്ട്. അത് തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ട് ശരിക്ക് പിന്നെ ഗവൺമെന്റ് രജിസ്റ്റേർഡ് അതിനുള്ള ബോർഡൊക്കെ വെച്ച് ഗൂഗിളിലൊക്കെ ലൊക്കേഷൻ ഇട്ട പള്ളികളാണത്. അതല്ലാതെയും ഉള്ള പള്ളികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ 20-ലേറെ എന്ന് പറയാം താരതമ്യേന. ഓക്കെ. പിന്നെ ഞങ്ങൾ നിൽക്കുന്നത് ആദ്യം വാലൻസിയ സിറ്റിയിലായിരുന്നു. ഇപ്പൊ കുറച്ച് ദൂരെ പുസോൾ എന്ന് പറയുന്ന ലേശം ഒരു ദൂരെയുള്ള സ്ഥലത്താണ്. കാരണം സ്കൂള്, കുട്ടികളുടെ സ്കൂൾ ഇവിടെയാണ്, ഒരു ബ്രിട്ടീഷ് സ്കൂളാണ്. അപ്പൊ അതിന്റെ അടുത്തുള്ള സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ അവിടെ അധികം പള്ളികളില്ല. അത് ഒരു വാലൻസിയ സിറ്റിയിൽ നിന്ന് ഒരു 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട്. ഇവിടെ ഒരു മൊറോക്കൻ പള്ളിയാണ് ഉള്ളത്. അതൊരു പിന്നെ വലിയൊരു പള്ളിയാണ്. അതൊരു ഫാക്ടറി ബിൽഡിംഗ് എടുത്തിട്ട് അവർ പള്ളിയായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. അപ്പൊ ഒരു 1000 പേർക്കൊക്കെ കൂടുതലായിട്ട് നിസ്കരിക്കാവുന്ന സ്പേസ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ട്, മുകളിലും അത്രയുണ്ട്.
3: അപ്പോൾ ഒരു വലിയ പള്ളി സൗകര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എങ്ങനെയായിരുന്നു? ഈദ്ഗാഹോ അതോ പള്ളിയോ എങ്ങനെയായിരുന്നു?
5: ഈദ് നമസ്കാരം ഇതുവരെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള എല്ലായിടത്തും കണ്ടിട്ടുള്ളതും പള്ളിക്കകത്താണ്, പുറത്ത് കണ്ടിട്ടില്ല. കാരണം പബ്ലിക് ഗാദറിങ്സ് കുറവാണ് മുസ്ലിങ്ങളെ, മറ്റ് റിലീജിയൻസും തന്നെ അങ്ങനെ പബ്ലിക് ആയിട്ടല്ല എല്ലാം അവരുടെ ചർച്ചിനകത്തും അവരുടെ കോമ്പൗണ്ടിനകത്താണ് സാധാരണ ഇതൊക്കെ നടക്കാറ്. പിന്നെ ഈ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ അതിന് പ്ലേ കോർട്ട് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നടത്താമായിരിക്കാം, പക്ഷെ അതൊക്കെ ഫണ്ടിങ് ഒക്കെ വേണ്ടി വരുന്നതായതുകൊണ്ട് ആൾക്കാർ അങ്ങനെ നിൽക്കലില്ല. സാധാരണ പള്ളിക്കകത്ത് തന്നെയാണ് ഈ ഈദ് നമസ്കാരങ്ങൾ ചെയ്യുന്നത്.
4: ബലി പെരുന്നാളിന് ഉദുഹിയത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ?
5: ഉദുഹിയത്ത് സാധാരണ വ്യാപകമായിട്ട് നാട്ടിൽ ചെയ്യുന്നത് പോലെ സംഘടനകൾ സംഘടിച്ച് കളക്ട് ചെയ്ത് പിന്നെ പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും ഒക്കെ ഉള്ള ഉദുഹിയത്ത് രീതി ഇവിടെ അധികം കാണുന്നില്ല. ഇവിടെ ഉദുഹിയത്ത് ചെയ്യേണ്ടവര് ഇവിടെ മീറ്റ് ഷോപ്പ് ബുച്ചർ ഷോപ്പിൽ ഏൽപ്പിക്കുക ചെയ്യുക, ഈ പിന്നെ സ്ലോട്ടർ ഹൗസുകളിലാണ് ഇത് ചെയ്യുക ശരിക്കും. അപ്പൊ നമ്മുടെ പേര് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ നാലു ദിവസം മുന്നേ നമ്മൾ പേര് കൊടുക്കണം. നമ്മൾ പേര് അവർ എഴുതിയെടുക്കും, പൈസയുടെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ സ്ലോട്ടർ ഹൗസുകാരുടെ അടുത്ത് ഏൽപ്പിക്കും. അവിടുന്ന് നമ്മളെ പേരിൽ ഈ മൊറോക്കോക്കാർ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ട്, അവര് നമ്മളെ പേരിൽ ആ സ്ലോട്ടർ ചെയ്ത് അതിനെല്ലാം ക്ലീൻ ചെയ്ത് ആ മീറ്റ് ഈ കടയിൽ കൊണ്ടുപോയി കൊടുക്കും മൊത്തത്തിൽ, ഒരാടിനെ മൊത്തത്തിൽ എന്നിട്ട് അവിടുന്ന് നമ്മൾ എടുത്തുകൊണ്ട് വരെ ചെയ്യും. അതാണ് ഇവിടുത്തെ ഉദുഹിയത്തെ രീതി.
3: അപ്പോൾ അവിടെ വലൻസിയ എന്നുള്ളത് ധാരാളം മുസ്ലിം പള്ളികളൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞു, മൊറോക്കോയുടെ അടുത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അല്ലേ. അവിടെ മൊത്തത്തിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
5: ഇപ്പോൾ ഞാൻ അധികം ഇവിടെ കണ്ടിട്ടുള്ളത് ഈ ഒരു ഇതിന്റെ സോറി റമദാനിൽ എല്ലാ ദിവസവും തന്നെ എല്ലാ ദിവസവും ഈവനിംഗിൽ ക്ലാസ്സും കുറെ ദിവസങ്ങളിലൊക്കെ ഇഫ്താർ പ്രോഗ്രാംസും ഒക്കെ
3: നടക്കുന്നുണ്ടായിരുന്നു. അസീം കാ, നിങ്ങൾ പറഞ്ഞതിൽ ഇപ്പൊ പറഞ്ഞ കാര്യം ആ ഉത്തരം ഒന്നുകൂടി ഒന്ന് പറയട്ടോ. ആദ്യം മുതൽ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഡിസ്കണക്ഷൻ വന്നു. ഇപ്പം പറഞ്ഞ ഉത്തരം ആദ്യം മുതൽ ഒന്ന് പറഞ്ഞു തുടങ്ങാം.
4: പ്രവർത്തനങ്ങൾ
5: ഇവിടുത്തെ ഈദ് മുസ്ലിം ആക്ടിവിറ്റികൾ അധികവും പള്ളിക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വെള്ളിയാഴ്ച നമസ്കാരം ഉണ്ട്, എല്ലാ നേരവും അഞ്ചു നേരം നമസ്കാരം പള്ളിയിൽ നടക്കുന്നുണ്ട്. പെരുന്നാളിന് പിന്നെ റമദാനിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ക്ലാസ്സുകളുണ്ട്, ഇഫ്താർ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അല്ല പള്ളിക്കകത്താണ് അത് നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡായിട്ട് മൊറോക്കൻ ഫുഡ് ഒക്കെ സെർവ് ചെയ്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ പുറമെ മദ്രസ ഒരു ആഴ്ചയിൽ രണ്ട് ക്ലാസ് വെച്ച് കുട്ടികൾക്ക് ഒരു ആഫ്റ്റർനൂണ് ഒരു ഈ രണ്ട് മണിക്കൂർന്ന് കൂട്ടാം. ഡെയിലി അല്ല, വീക്ക്ലി ടു ഡേയ്സ് മദ്രസ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവർ ആ പള്ളിയുടെ കൂടെ തന്നെ അതിന്റെ മുകളിൽ നല്ല സ്ത്രീകൾക്കുള്ള ഏരിയയിൽ പാർട്ടീഷൻ ചെയ്ത് ക്ലാസ് റൂമൊക്കെ ഉണ്ടാക്കി മൂന്ന് ക്ലാസ് റൂമുകൾ റെഗുലർ ആയിട്ട് നടക്കുന്നുണ്ട്.
4: ഈ ക്ലാസ് ഒക്കെ ഇംഗ്ലീഷിലാണോ അതോ അവിടുത്തെ ഭാഷയിലാണോ?
5: ഇവരെടുക്കുന്നത് സ്പാനിഷിലുമാണ്. കുട്ടികൾ അധികം ഈ സ്കൂളിൽ പഠിച്ച് ഇവിടുന്ന് സ്പാനിഷ് സ്പീക്കേഴ്സ് ആണ് അധികം, മൊറോക്കൻ കുട്ടികളാണെങ്കിലും. മൊറോക്കൻസ് ഉണ്ട്, കുറച്ച് പാകിസ്ഥാനികളും ഒക്കെ ഉണ്ട്, അൾജീരിയൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ജനറലി അതാണ് സ്പാനിഷ്, ഒറിജിനൽ സ്പാനിഷ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ കുറച്ചുപേരെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഒക്കെ ഈ പുറത്തുനിന്ന് വന്നവരധികം ഉള്ളത്. അപ്പൊ അവരുടെ മദർടങ്ങിലാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. അറബിക് ആൻഡ് പിന്നെ സ്പാനിഷ്, ഈ രണ്ട് ലാംഗ്വേജിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത്.
3: സ്പെയിനിനൊരു വലിയ മുസ്ലിം പാരമ്പര്യം പറയാനുണ്ടല്ലോ, ഇടക്കാലത്ത് അതെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും അതിന്റെ ശേഷിപ്പുകൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു പ്രദേശങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ?
5: ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ചില നമ്മളെ മുസ്ലിം പള്ളീന്റെ ഷേപ്പിലുള്ള പള്ളികൾ കാണാം. പക്ഷെ അത് പറയുന്നത് പണ്ടൊക്കെ മുസ്ലിം പള്ളി ആയിരുന്നത് ഇവർ പിടിച്ചെടുത്ത കാലത്ത് കൺവേർട്ട് ചെയ്തതാണ് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കൊർത്തൂബ എന്നൊരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് കുറച്ച് ദൂരെയാണ്. ഇവിടെ ബാലൻസ് ചെയ്യുന്ന ഒരു 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. എനിക്ക് ഒരിക്കാൻ പോയി പ്രശ്നം വരെ തിരിച്ചു വന്നു, വണ്ടിയുടെ ടയറൊക്കെ പഞ്ചറായ വീക്കെൻഡ് ആയിരുന്നു, ഫിക്സ് ചെയ്യാനൊന്നും പറ്റാതെ കുറച്ച് ഇടങ്ങാറായി. അങ്ങനെയൊക്കെ ട്രിപ്പ് കംപ്ലീറ്റ് ആയാലും ഇനി പോകണം എന്ന് വെച്ചാൽ അത് വലിയൊരു പള്ളിയാണ് കുർത്തുപോലുള്ള. അതും ഒരു മുസ്ലിം പള്ളിയല്ല, ഇപ്പൊ ഒരു ചർച്ചാണ് ശരിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ ചർച്ചിന്റെ ചില ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നത് മുസ്ലിങ്ങളായാലും പോയാൽ അവിടെ ഒക്കെ മാറി നിസ്കരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് പള്ളി എന്നുള്ള പേരിലല്ല അത് അറിയപ്പെടുന്നത്, ഒരു കത്തീഡ്രൽ എന്നൊക്കെയുള്ള പേരിലാണ് അത് സംഭവം. കുർത്തുബ പള്ളിയാണത്. അപ്പോ പറഞ്ഞു കേട്ടിട്ടുള്ളത് മദീനത്തെ പള്ളി ഉണ്ടാക്കിയത് ഈ കുർത്തുബ പള്ളിയുടെ മാതൃകയിലാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് സ്പേഷ്യസ് ആണ്, ഗൂഗിളിൽ കാണാം അതിന്റെ പേരിപ്പം, റിയലി സ്പേഷ്യസ്.
3: അവിടുത്തെ ഒരു ജനങ്ങളുടെ മൊത്തത്തിലുള്ളൊരു റിലീജിയസ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമല്ല പൊതുവേരിൽ
5: സ്പാനിഷ് മുസ്ലിംസ് ആയിട്ടുള്ള വളരെ കുറവാണ്. ഞാനിപ്പോ ജോലി ചെയ്യുന്നതിന് അടുത്തുള്ള ഒരു പള്ളിയിൽ ഒരാള് സ്പാനിഷ് ഒരു ഇമാമുണ്ട്, സ്പെയിൻകാരൻ തന്നെ ഇമാമായിട്ട് നിൽക്കുന്ന ഒരു പള്ളി എനിക്കറിയാം. പക്ഷെ എങ്കിലും സ്പാനിഷ് മുസ്ലിംസിനെ നമ്മൾ വളരെ കുറച്ചേ കാണുന്നുള്ളൂ ജനറലി. അതെന്തുകൊണ്ടെന്നാണ് അതറിയില്ല. പക്ഷെ ശരിക്കും അന്നത്തെ എമിഗ്രൻസ് ആയിട്ട് വന്ന ആളുകൾ മെയിൻലി പാകിസ്ഥാനീസ്, സം ഇന്ത്യൻസ്, അൾജീരിയൻസ് ആൻഡ് പിന്നെ ഇവര് മൊറോക്കൻസ്, ഇതാണ് കൂടുതൽ. കുറച്ച് ആഫ്രിക്കക്കാരുണ്ട്, ഈ മറ്റേ ദക്കാറിൽ നിന്ന് മാലി, ബമാക്കോ, അങ്ങനെ ഈ ആഫ്രിക്കൻ കൺട്രികളിൽ വന്ന കുറച്ച് പേര്, അതുകൊണ്ട് മുസ്ലിങ്ങൾ. അങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ ജനറലി. അപ്പൊ അവർക്കുണ്ടാകുന്ന കുട്ടികൾ കുറെ പേരൊക്കെ ഇവിടുന്ന് തന്നെ കല്യാണം കഴിച്ച് കൂടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ സ്പാനിഷ് ആണ് അവരെ സംസാര ഭാഷയായിട്ട് വരിക. പിന്നെ അവർ മദർ ടങ് ആയിട്ടുള്ള
4: ഇപ്പൊ പെരുന്നാള് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ സമയം എത്രയാണ് ഇപ്പൊ അവിടെ?
5: ഇപ്പൊ ഏകദേശം ഇവിടെ ഒരു 11 മണിയാണോ, 10:30.
3: ഓക്കെ, ഈ ഒരു പെരുന്നാളിന്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയാണ് ഇപ്പം അവിടുത്തെ നിങ്ങളെ ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
5: വീട്ടില് വൈഫ്, മൂന്ന് കുട്ടികൾ, അവരിവിടെ സ്കൂളിൽ പഠിക്കുന്നു, ബ്രിട്ടീഷ് സ്കൂളിൽ പഠിക്കുന്നു. ഇപ്പൊ വെക്കേഷൻ ആവാൻ തുടങ്ങി, ഇവിടെ ഇപ്പൊ ജൂണിൽ അവസാനത്തിലെ പൂട്ടുക. അപ്പൊ നാട്ടിൽ വരുമ്പോ നാട്ടിലെല്ലാരും സ്കൂൾ തുറന്നിട്ടുണ്ടാവും, അതാണ്
3: ശരി. അപ്പൊ അവിടെ ഈ സമയത്തുള്ള കാലാവസ്ഥ എങ്ങനെയാണ്?
5: ഇപ്പൊ ചൂടായി തുടങ്ങി, ഇതുവരെ തണുപ്പായി, നമ്മൾ ജാക്കറ്റ് ഒക്കെ ഇട്ട് നടക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഒന്നൊക്കെ ടീഷർട്ടാ ഇട്ടിട്ടുള്ളത്, കാരണം ഇന്നിപ്പോ തണുപ്പില്ലാത്ത ദിവസമാണ്, കഴിഞ്ഞൊരാഴ്ചയായിട്ട് വലിയ തണുപ്പില്ല.
3: ഓക്കെ, ഈ ചൂടാകുമ്പോ നല്ല ചൂട് ആണ് അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ?
5: അതെ അതെ, ചൂടാകുമ്പോ ഇപ്പോഴല്ല, ഇനിയൊരു ഒരു ഒരു മാസം കൊണ്ട് നല്ല ചൂടാകും. അപ്പൊ നമ്മൾ AC ഇടേണ്ടി വരും രാത്രി ഉറങ്ങാനൊക്കെ, നല്ല ചൂടാണ്. കാരണം ഇവിടെ മാത്രം ഉണ്ടാവും, ഓൾ ഓവർ സ്പെയിനിലോ യൂറോപ്പിലോ അങ്ങനെ അല്ല. ഇത് വാലൻസിയ എന്ന് പറഞ്ഞാൽ സതേൺ സൈഡാ, ഈ മറ്റേ യൂറോപ്പിന്റെ സൗത്ത് ഭാഗം, മൊറോക്കോ, ഈ ആഫ്രിക്കൻ കോണ്ടിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. അപ്പൊ ഇവിടെ ചൂട് കുറച്ച് കൂടുതലാണ് ഇവിടെ, പക്ഷെ കുറച്ചുകൂടി നോർത്തിലേക്ക് പോയാല് കാലാവസ്ഥ വ്യത്യസ്തമാണ്.
4: ഈ റമദാനും പെരുന്നാളൊക്കെ ആകുമ്പം മലയാളി കൂട്ടായ്മകൾ എന്തെങ്കിലും ഒരുമിച്ച് കൂട്ടണം, അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടക്കലുണ്ടോ?
5: ഞാൻ പറയാൻ വന്നത്, മലയാളി കൂട്ടായ്മ, മലയാളി സമാജം ഒക്കെ ഒന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അതല്ലാതെ മുസ്ലിം മലയാളി കമ്മ്യൂണിറ്റി വളരെ വീക്കാണ്, വളരെ കുറവാണ് ഇവിടെ. പിന്നെ നമ്മൾ പലയിടത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്ന ആളുകളെ കൂടിയിട്ട് ഒരു ഖുറാൻ ക്ലാസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതില് ഇപ്പൊ നമ്മളൊരു 10-15 പേര് എല്ലാ ആഴ്ചയും ആക്റ്റീവ് ആയിട്ടൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അത് പലയിടത്തുള്ളതാണ്, യുകെയിലുള്ളവരും പിന്നെ പല കൺട്രികളിലെ, ചെക്കോസ്ലോവാക്യയിലുള്ളവരും ഒക്കെ, പല കൺട്രികളിലുള്ളവരൊക്കെ കൂടിയിട്ട് ഒരു ക്ലാസ് നടത്തുന്നുണ്ട്.
3: ഓൺലൈൻ ക്ലാസ്
5: നേരിട്ട് കണ്ടിട്ട്,
3: ഓൺലൈൻ ക്ലാസ്,
5: ഓൺലൈൻ ക്ലാസ് ഉള്ളൂ. അപ്പൊ വ്യാപകമായിട്ട് 1-to-1 ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു അത്രത്തോളം ഒരു ഗാദറിംഗ് ഇവിടെ ഇല്ല, ഇത്രയും ആൾക്കാർ എണ്ണം കുറവാണ് അവിടെ, വളരെ കുറച്ചുള്ളൂ.
4: ഓക്കെ, ഇൻഷാല്ലാ.
3: ഓക്കെ, അവിടെ പൊതുവിൽ ഇപ്പം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾ, നോമ്പ്, നമ്മുടേതായ ഇസ്ലാമിൻ്റെതായ ചിഹ്നങ്ങൾ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പുലർത്തി ജീവിക്കുമ്പോൾ മറ്റു മതസ്ഥർക്ക് നമ്മളോടുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്?
5: ജനറലി എല്ലാവരും അവനവൻ്റെ സൗകര്യത്തിന് ജീവിക്കുന്നു എന്നുള്ളൂ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിറ്റിസൈസ് ചെയ്യാനോ ഒന്നും ചെയ്യില്ല. പല ഫാഷനിൽ നടക്കേണ്ടവർ അങ്ങനെ നടക്കുന്നു, പിന്നെ ഹിജാബ് ധരിച്ച് കവർ ചെയ്ത് താടി വെച്ച് നടക്കുന്നവരൊക്കെ അങ്ങനെ നടക്കുന്നു എന്നല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്യുന്ന ഒരു രീതിയല്ല, എല്ലാം ഒരു മ്യൂച്വൽ റെസ്പെക്ടിൽ ഇങ്ങനെ അങ്ങനെ പോവുകയാണ്. ആരും ആർക്കും അത് കുഴപ്പമുള്ള കാര്യമല്ല. ഇഫ് യു വോണ്ട് പ്രാക്ടീസ് ഇസ്, ഒരേ ഫാമിലിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ടാവും, പ്രാക്ടീസ് ചെയ്യാത്തവരും മുസ്ലിം പേരിൽ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും, എല്ലാം അങ്ങനെ ഒരുമിച്ച് അങ്ങനെ പോകുന്നല്ലാതെ കാര്യമായിട്ടൊരു ഇന്റർഫിയറിംഗ് ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് ജനറലി.
3: അവിടെ ഈ ഫുട്ബോൾ ഭ്രാന്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? വലൻസിയ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഫുട്ബോൾ ക്ലബ്ബാണ്, അതുകൊണ്ട് ചോദിച്ചതാ.
5: അതെ അതെ, ഞാൻ വന്ന സമയത്ത് ഇവിടെ യൂറോ കപ്പിന്റെ ഏറ്റവും ഒരു ഫൈനൽ നടക്കുന്ന സമയമാണ്, അന്നൊക്കെ സ്ട്രീറ്റിലൊക്കെ ഭയങ്കര

0: ഫുട്ബോളിലേക്ക് വല്ലാതെ പോയിട്ടില്ല, അതാണ് വിഷയം.
1: ഇപ്പൊ നാട്ടിലൊക്കെ പെരുന്നാള്, പിന്നെ നിങ്ങൾ പെരുന്നാള് കൂടിയപ്പോ, ഇപ്പൊ നാട്ടിലിപ്പോ നാളെയാണല്ലോ പെരുന്നാള്, പിറ്റേന്നാവുമ്പോൾ അങ്ങനെ നിങ്ങൾ പെരുന്നാള് കൂടുമ്പം കുടുംബക്കാരൊക്കെ ഇങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ച് സന്തോഷം പങ്കിടലായിരിക്കുമല്ലേ
0: അതെ,
1: പെരുന്നാൾ?
0: ഫോട്ടോ വീഡിയോ ഒക്കെ വിടും, എല്ലായിടത്തും അറിയിക്കും ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഗ്രീറ്റിംഗ്സ് ഒക്കെ അയക്കുക. അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരിതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് ജീവിക്കുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ എല്ലാവർക്കും. അതെ,
1: ഈ പെരുന്നാളിന് എന്താണ് ഇപ്പൊ അവിടെ ഇന്നുണ്ടാക്കിയ വിഭവം? എന്താണ്
0: ഇന്നിപ്പോ
1: ബിരിയാണിയൊക്കെ ഉണ്ടോ?
0: പിന്നെ ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇന്നിപ്പോ കുട്ടികൾക്ക് പിന്നെ കുറച്ചൊരു സ്പെഷ്യൽ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ പിസ്സ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പോയി. വൈഫ് അതിന്റെ പണി നടന്നു കൊടുക്കാ അത്.
1: മാഷാല്ലാ. ഓക്കേ,
0: അതാണ് ഇന്ന്
1: അവിടെ
0: അഞ്ചു വട്ടം ഉണ്ടാക്കണം. ആടിനെ വാങ്ങിക്കാൻ പോകണ്ട, അവിടെ കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ടുവരുമ്പോ അതിന് പള്ളിയിലൊക്കെ കൊടുക്കാനായിട്ട് ഒരു സെറ്റപ്പ് അത് ഉണ്ടാക്കണം. ചോറും ഇതൊക്കെ ആയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയില്ല.
1: നമ്മൾ ഈ ബുച്ചർ ഷോപ്പിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞല്ലോ, നമുക്ക് അറുക്കാനുള്ള കന്നിനെ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടും, ബാക്കിയുള്ളത് അവർ എവിടെയെങ്കിലും വിതരണം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് വിതരണം ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്?
0: നോർമലി അവരതിൽ ഇടപെടില്ല. അവർ നമുക്ക് ഇറച്ചിയായിട്ട് തരും, എങ്ങനെ പീസാക്കണം, ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ കട്ട് ചെയ്ത് തല വേണേ തലയൊക്കെ പീസാക്കി എല്ലാം പീസാക്കി തരുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ തന്നെ പാക്ക് ചെയ്ത് ഓരോ കിലോ 2 കിലോ ഒക്കെ പാക്ക് ചെയ്തോ എങ്ങനെയാ വെച്ചാൽ നമ്മളെ സൗകര്യം നമ്മൾ വീട്ടിൽ കൊണ്ടുവരാം. പിന്നെ നമ്മളെ സൗകര്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യാം. പിന്നെ പുതിയ ആൾക്കാർ തീരെ ഇവിടെ പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാർ കടക്കാരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് മിസ്കിങ്ങളൊന്നും അറിയില്ല നിങ്ങൾ കൊടുക്കുമെന്ന് ചോദിച്ചാൽ അവർ ആരെങ്കിലും കണ്ടുപിടിച്ച് അവർ പള്ളി വഴിയൊക്കെ കൊടുത്തു തരും, അത്രേ ഉള്ളൂ.
1: ഓക്കെ,
0: അങ്ങനെയാണ് നമ്മളെടുക്കണം, നമ്മൾ അതിന് ഓണർഷിപ്പ് എടുത്ത് നമ്മൾ തന്നെ ചെയ്യണം.
1: ഓക്കെ. അപ്പോൾ
0: മറ്റാരല്ല കൂടാൻ സംഘടനകളൊന്നും അങ്ങനെയൊന്നും സംഘടിതമായിട്ടൊന്നും ചെയ്ത് കണ്ടിട്ടില്ല.
1: നിങ്ങൾ പിന്നെ 10 രാജ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ എത്ര കൂടുമ്പോഴാണ് നിങ്ങൾ ഈ സ്ഥലം മാറ്റം കിട്ടലാണോ, അതോ എങ്ങനെയാണ് ഇതിൻ്റെ രാജ്യങ്ങൾ മാറുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യലാണോ?
0: ജനറലി UNന്റെ അല്ലെങ്കിൽ എംബസികൾക്കൊക്കെ ഒരു 5 ഇയേഴ്സ് കഴിയുമ്പോൾ മാറണമെന്നാണ് റൂള്. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല, നമ്മൾ ഈ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ ആവുമ്പോൾ അതിന്റെ മിഷൻ ലൈഫ് അനുസരിച്ചാണ് ബാക്കിയൊക്കെ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ലെബനോനിൽ നിന്നപ്പോ 9 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്.
1: ഓ മാഷാല്ലാ.
0: ഒരു ആഫ്രിക്കൻ മിഷനിൽ മാലിയിൽ 6 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് മറ്റൊരു ആഫ്രിക്കൻ മിഷനിൽ 2 വർഷം, കുവൈറ്റ് ഇറാഖ് ബോർഡറിൽ 3 വർഷം, കുവൈറ്റിനകത്ത് യുനാമി എന്ന് പറഞ്ഞ ഇറാഖിന് വേണ്ടി ഉണ്ടാക്കിയ കുവൈറ്റിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന മിഷൻ ഉണ്ടായിരുന്നു, അതിനിൽ 3 വർഷം. അങ്ങനെ പലയിടത്തും പല രീതിയിലാണ്. ഇപ്പൊ സ്പെയിനിലെത്തിയിട്ട് 2 വർഷം, ഇനി ഇവിടെ എത്ര വർഷം നിൽക്കുന്ന അറിയില്ല. സ്പെയിനിൽ തന്നെ എന്റെ പോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റാഫായിട്ട് ഇവിടെ ഒരു 15 വർഷമൊക്കെ ക്ലോസ് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ഫിക്സ്ഡ് ഡ്യൂറേഷൻ അതിനകത്തില്ല. അത് ജോലി സംബന്ധമായിട്ട് എങ്ങനെയാണ്, എവിടെയാണ് വേക്കൻസി വരുന്നത്, എവിടെയാണ് ഏത് മിഷനെ ക്ലോസ് ചെയ്യുന്നത്, അതിനൊക്കെ അനുസരിച്ചാണ് ഇതിന്റെ ആളുകളുടെ മൂവ്മെന്റ് സാധാരണ വരുന്നത്. പിന്നെ പ്രൊമോഷനും അനുസരിച്ച്
1: നിങ്ങൾ ഈ ജോലിയിലെ അനുഭവങ്ങൾ വെച്ചിട്ടേ നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ ജോലിയെ പ്രൊമോട്ട് ചെയ്യുമോ, അങ്ങനെ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കാൻ?
0: ഇത് ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ, ഒരു വ്യക്തികൾക്ക് അനുസരിച്ചാണ്. എന്നെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, പല രാജ്യങ്ങൾ കാണാൻ, പലയിടത്ത് പോകാൻ, കുറച്ച് ബെറ്റർ സാലറി കിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് റിസ്ക്കും ഉണ്ട് ഇതിനകത്ത് ഒരുപാട്. പിന്നെ ഈ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വാർ സോണുകളാണ്. അപ്പോൾ അതുപോലെ ചിലയിടത്തൊന്നും മെഡിക്കൽ ട്രീറ്റ്മെന്റ്സും ഹോസ്പിറ്റൽസ് ഒന്നും ഉണ്ടാവില്ല കാര്യമായിട്ട്. ഇപ്പൊ ഞാൻ ചെല്ലുമ്പോൾ മാലിയിലെ മിഷനിൽ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അത് ഏകദേശം ഒരു 15,000 ആളുകൾ, പട്ടാളവും പോലീസും ഒക്കെ അടക്കം 15,000 സ്ട്രെങ്ത് ഉള്ള ഒരു മിഷനായിരുന്നു അത്. അവർ ഞാൻ ചെല്ലുന്ന സമയത്തിന് 175 മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, സ്റ്റാഫ് ഈ മിലിറ്ററിയും ഇതൊക്കെ. ഞാൻ അവിടുന്ന് മിഷൻ പിന്നെ ഒരു 6 വർഷം കഴിഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞാൻ വരുന്നത്. ആ സമയത്തേക്ക് അത് എണ്ണം 350 മുകളിൽ കടന്നു എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അത്
1: ഓക്കെ.
0: പലതും ഡിസീസസ് വന്ന് മരിക്കുന്നുണ്ടാവും, ഈ പറഞ്ഞ റോക്കറ്റും ഷെല്ലും ഒക്കെ വീണ് മരിക്കുന്നുണ്ടാവും, ഈ റോഡ് സൈഡ് ബോംബ് പൊട്ടി മരിക്കുന്നുണ്ട്, അങ്ങനത്തെ റിസ്കുകൾ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത് ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ലോജിക്കലായിട്ട് തോന്നുന്നത് തവക്കലത്ത് പോലുള്ള സ്വീകരിക്കുക.
1: അപ്പോൾ ഒരുപാട് വർഷത്തെ അനുഭവങ്ങളുണ്ട് മാഷാല്ലാ, വർഷങ്ങളോളമായി ഈ ഒരു ഫീൽഡിൽ. അല്ല, ഇതിൽ യുദ്ധത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങൾ എവിടുന്നാണ് ശരിക്കുണ്ടായിട്ടുള്ളത്?
0: ജനറലി നമ്മൾ അത്രത്തോളം വാറിനെ ഫേസ് ചെയ്യാൻ നിൽക്കൂല. യു എൻ ഓപ്പറേഷൻസ് അധികവും വാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഇതിനുള്ള ഇൻഫർമേഷൻസ് കിട്ടും, അതിനനുസരിച്ച് സ്റ്റാഫിനെ ഡൗൺ സൈസ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കുവൈറ്റിലുള്ള സമയത്ത് ഞാൻ ഇറാഖ് കുവൈറ്റ് ബോർഡറിൽ വർക്ക് ചെയ്യുന്നു, ഫാമിലി കുവൈറ്റ് സിറ്റിയിലായിരുന്നു. അപ്പൊ അത് പിന്നെ വാർ എടുത്തു വന്നപ്പോ സെക്കൻഡ് ഗൾഫ് വാറിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഫാമിലി എവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ഫാമിലി നാട്ടിൽ വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഈ ടെലികോം ആയതാണ് എസൻഷ്യൽ സ്റ്റാഫാണ്. അപ്പൊ നമ്മൾ കുറച്ചുപേര് മാത്രം മിഷൻ കണ്ടിന്യൂ ചെയ്യും. അത് തന്നെ കോൺഫ്ലിക്റ്റിംഗ് ബോർഡറൊന്നും ആയിരിക്കില്ല, നമ്മൾ കുറച്ചും കൂടി ഉള്ളിലായുള്ള ഇപ്പൊ കുവൈറ്റ് സിറ്റിയിലായിരുന്നു അന്നേരം നമ്മൾ ഓഫീസൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ റിലേറ്റീവ്ലി സേഫ് ആയിരിക്കും, അതാണ് അതിന്റെ ഒരു സൈഡ്. പക്ഷെ ചില സമയത്ത് ഇഷ്ടംപോലെ കാഷ്വാലിറ്റി വരലുണ്ട്. ഇപ്പൊ ഞാൻ ലെബനനിൽ ചെന്ന സമയത്ത് 2007 ആ സമയത്ത് അവിടെ മാറിങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ UNന്റെ ഒരു സ്റ്റാഫ് ഫുൾ ഫാമിലിയും ബോംബിങ്ങിലും മരിച്ചിട്ടുണ്ട്. ആ ഡെഡ് ബോഡി എടുക്കാൻ തന്നെ 2-3 ആഴ്ചയായിട്ട് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. കാരണം വാർ ആയതുകൊണ്ട് ആർക്കും പോയി റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ലെബനാനിലെ ന്യൂസുകളൊക്കെ കേട്ടപ്പോ ഉണർവ, മറ്റേ ഇവിടുത്തെ ഗാസയിലെ മിഷനിലൊക്കെ 250 പേരെ ഒറ്റയടിക്ക് മരിച്ചു.

0: യു എൻ സ്റ്റാഫ്. ഇതൊക്കെ സംഭവിക്കണതാണ്, അപ്പൊ റിസ്ക് ഉണ്ട് അതിനകത്ത്.
1: അപ്പോൾ ഏതാണെങ്കിലും ഒരു യുദ്ധത്തിൻ്റെ പല സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളൊക്കെ ജീവിച്ച് സ്വാഭാവികമായിട്ടൊരു പെരുന്നാൾ എന്ന് പറയുമ്പോൾ, പിന്നെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ തീർച്ചയായിട്ടും, അതായത് യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന കുറേ ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ ഒരു സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി പെരുന്നാൾ പിന്നെ കൊണ്ടാടാൻ സാധിക്കുക എന്നുള്ളതൊരു വലിയ ഒരു തൗഫീക്ക് തന്നെയാണ്. അപ്പോൾ എന്താണ് പിന്നെ അസീംകക്ക് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകാനുള്ള ഒരു പെരുന്നാൾ മെസ്സേജ് എന്താണെന്നുള്ള ഒന്ന് ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ?
0: ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എവിടെയാണെങ്കിലും റബ്ബ് പറഞ്ഞ രീതിയിൽ മാക്സിമം വരെ പിടിച്ചു നിൽക്കാൻ നോക്കുക. ഇന്ന് കാരണം ഇന്നത്തെ കാലത്ത് ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് കൂടുതലാണ്, വിവാദത്ത് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യമാണ് നമ്മളെ മുന്നിലുള്ള കൂടുതൽ. അപ്പൊ അത് ഒഴിവാക്കി കഴിയുന്നത്ര നമ്മൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് അള്ളാഹ് പറഞ്ഞ പോലെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ ഇബാദത്തിൽ മുറുകി പിടിക്കാൻ നോക്കുക. അത് നമ്മൾ ഏത് ജോലിയാണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും നമ്മൾ അതിന് പരിശ്രമിച്ചാൽ നമുക്ക് അതിനൊരു വഴി ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ നിൽക്കുന്ന സീറ്റിൽ ആ ഒറ്റ പള്ളിയേ ഉള്ളൂ. ഇവിടുന്ന് ഒരു പിന്നെ 5 മിനിറ്റ് ഡ്രൈവ് ചെയ്യണം, ഒരു ഏകദേശം 3 കിലോമീറ്റർ ദൂരത്താണ്. പെട്ടെന്ന് നടന്നു പോയാൽ വരാൻ പറ്റുന്ന അത് കാര്യമൊന്നുമില്ല. അത് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അടിച്ച് കഴിക്കാം, അതായത് പോകാൻ പറ്റൂലല്ലോ ദൂരമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല നമ്മൾ വണ്ടി എടുത്ത് പോവാ, അല്ലെങ്കിൽ കുറച്ച് അതിനായിട്ട് സമയം നമ്മൾ മെനക്കെട്ട് ഇറങ്ങിയാൽ കാര്യം നടക്കും. എന്ന് പറയുന്നത് ഓരോ ഭേദത്തും അത്രയാണ്. ഈ പെരുന്നാളിന്റെ കാര്യമാണെങ്കിൽ, പെരുന്നാൾ നിസ്കാരം ആണെങ്കിലും, നമ്മളതിനെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ അല്ലാതെ തവക്കലാക്കി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്ന പടച്ചോ നമുക്ക് അതിനുള്ള മാർഗങ്ങൾ ഓപ്പൺ ചെയ്തു തരും എവിടെയാണെങ്കിലും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
2: മസാല. അപ്പോൾ സ്പെയിനിലെ വലൻസിയ സിറ്റിയിലുള്ള അസീംക്ക ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ പെരുന്നാൾ വിശേഷങ്ങളും അവിടുത്തെ ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ജോലി വിഷയമായിട്ട് ഒരുപാട് ഏരിയകളിലോട്ട് നമ്മൾ പോയി. അപ്പോൾ പിസോഡിയോ ശ്രോതാക്കൾക്ക് സ്വന്തം നാട്ടിലെ പെരുന്നാൾ എന്നും എന്നും ആഘോഷമാണെങ്കിലും ഒരു പുതുമ മറ്റുള്ള നാടുകളിലെ വിവരങ്ങളും കൂടി അറിയുമ്പോൾ അതിലുള്ള ഒരു പുതിയ അറിവുകൾ കാര്യങ്ങൾ അനുഭവങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. മാഷാല്ല, വളരെ സുന്ദരമായി നല്ല രൂപത്തിൽ അസീംക്ക പങ്കുവച്ചിട്ടുണ്ട്.
1: ഇതിൽ അസീംക്ക അവസാനമായിട്ട് ഒറ്റ കാര്യം, നമ്മുടെ ഒരു പീസ് റേഡിയോ ഇത്തരത്തിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു കൂട്ടുകാരനാണ് പീസ് റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ജീവിതത്തിൽ എത്രമാത്രം പീസ് റേഡിയോ അസീംക്കക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒന്ന് പങ്കുവെക്കാൻ കഴിയുമോ?
0: പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. വർഷങ്ങളായിട്ട് ഇപ്പോ പിന്നെ നാട്ടിലുള്ളവർക്കും വളരെ റിമോട്ടായിട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ തന്നെയും ദീനീ വിവരം പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ഒഴിവ് സമയം നമുക്ക് ഒരു വളരെ എഫിഷ്യന്റ് ആയിട്ട് ദീനീ മാർഗത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ വളരെ നല്ലൊരു ടൂളാണ് ഈ പറയുന്ന പീസ് റേഡിയോ. അതെല്ലാവരും നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണം എന്നാണ് എന്റെ അഭിപ്രായം.
3: സ്പെയിനിലെ പെരുന്നാൾ വിശേഷങ്ങളും എല്ലാമായി കൊണ്ടായിരുന്നു അസീം ആദം പീസ് റേഡിയോടൊപ്പം ചേർന്നത്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ യാത്ര തുടരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. ഇറാഖ് ജനതയെയും പിതാവ് ആസറിനെയും ദൈവേതര മാർഗത്തിൽ നിന്ന് ഏകേശ്വര സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവരാൻ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം യുക്തിപൂർണമായും പക്വമായും പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. തന്റെ പിതാവ് ഒരു സത്യവിശ്വാസിയായി കണ്ടാൽ കൊള്ളാമെന്നുള്ള അത്യാഗ്രഹത്താൽ അദ്ദേഹത്തെ വളരെ ഭക്തിയാദരവോടെ ഉപദേശിച്ചു നോക്കിയ വിവരവും അയാൾ മകനെ എറിഞ്ഞാട്ടുവാൻ ശ്രമിച്ചതും സൂറ മറിയമിലും നമുക്ക് വായിക്കാനാകും. അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കണ്ട് സ്വജനങ്ങളിൽ കുറച്ചാളുകൾ വിശ്വസിക്കുകയുണ്ടായെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഭരണകൂടത്തെയും നാട്ടുകാരെയും ഭയന്നുകൊണ്ടിരിക്കുകയാണവർ. നാട്ടിലുള്ളവരെല്ലാം ശത്രുക്കൾ. സത്യം കേൾക്കുവാനുള്ള കാതും ചിന്തിക്കുവാനുള്ള ഹൃദയവും അദ്ദേഹം അവിടെ കണ്ടില്ല. അങ്ങനെ സ്വദേശത്തോട് യാത്ര പറയേണ്ടി വന്നു ഇബ്രാഹീമിന്. അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹീതമായ ഭൂമിയിലേക്ക്, ശ്യാമിലേക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു. സഹോദരപുത്രൻ ലൂത്ത് അലിഹിസ്സലാം, ഭാര്യ സാറ എന്നിവരും കൂടെയുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരായിരുന്നു. ലൂത്ത് നബി അലിഹിസ്സലാമിയുടെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നുവെന്നും കാണുന്നു. പിതാവിന്റെ പാപമോചനത്തിനു വേണ്ടി അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് വെളിപ്പെട്ടപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞുകളയുകയാണുണ്ടായത്. ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറ പ്രസവിക്കാത്ത വന്ധ്യയായിരുന്നു. അവർക്ക് ഈജിപ്തിൽ വെച്ച് ലഭിച്ച ഒരു അടിമ സ്ത്രീയായിരുന്നു ഹാഗാർ എന്ന ഹാജർ. തങ്ങൾക്കൊരു ഓമനപുത്രനെ കാണുവാൻ കഴിഞ്ഞെങ്കിലോ എന്ന ആഗ്രഹത്തോടെ ഹാജറിനെ അവർ ഭർത്താവിന് ദാനം ചെയ്തു. അങ്ങനെ കിബിത്തിക്കാരിയായ ഹാജർ ഇബ്രാഹിം നബി അലഹിസ്സലാമിയുടെ ഒരു രണ്ടാം ഭാര്യയായി. ഇവരിൽ നിന്നാണ് മൂത്തപുത്രനായ ഇസ്മായിൽ അലഹിസ്സലാം ജനിച്ചത്. അറബികളുടെ പിതാവായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയുടെ മാതൃകുടുംബത്തെ ഉദ്ദേശിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞത്: നിങ്ങൾ ഈജിപ്റ്റ് ജയിച്ചടക്കുമ്പോൾ അവിടത്തുകാരുമായി നല്ല നിലയിൽ ഇടപെടണം. നിശ്ചയമായും അവരോട് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും കുടുംബബന്ധവുമുണ്ട്. കുടുംബബന്ധം പാലിക്കുന്നതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം നിഷ്കർഷിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഹജ്ജിന്റെ ബലിപെരുന്നാളിന്റെ ഈ ശ്രേഷ്ഠ ദിനങ്ങളിൽ നാം ഓർമ്മിക്കേണ്ടതും പാലിക്കേണ്ടതും കുടുംബബന്ധത്തെക്കുറിച്ചുകൂടിയായിരിക്കണം. കുടുംബബന്ധം പവിത്രമാണ്. അത് വിച്ഛേദിക്കുന്നവർ സ്വർഗാവകാശികൾ ആവുകയില്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

0: വീണ്ടും.
1: പീസ് റേഡിയോ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടി തൽബിയ തുടരുകയാണ്. ഈ ഒരു ബലിപെരുന്നാളിൻ്റെ ഭാഗമായി ഒട്ടേറെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞു, മിനിയാന്ന് അറഫയുമായി ബന്ധപ്പെട്ട ലൈവ് പരിപാടികൾ നമ്മൾ കേട്ടു. ഇന്ന് ഈ ഒരു പെരുന്നാളിൻ്റെ പിറ്റേന്ന് നമ്മൾ പല സ്ഥലത്തും ഉലഹിയത്തൊക്കെ നടക്കുകയായിരിക്കും.
2: യെസ്, ഇന്നലെ അത്യാവശ്യം സ്ഥലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടാവും.
1: അതെ, ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം കൂടിയാണ് അല്ലേ? അപ്പോൾ ഏതാണെങ്കിലും പിന്നെ കുറേ യാത്രകളൊക്കെ, ബന്ധുവീടുകളിലേക്കുള്ള യാത്രകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കുന്ന ഒരു സമയം കൂടിയാണ്. രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞു, പെരുന്നാളൊക്കെ കഴിഞ്ഞ് അല്ലേ, ഒരു ആ നിലയ്ക്കൊരു തിരക്കുള്ള സമയമാണ്. അപ്പോൾ ഏതാണെങ്കിലും നമ്മുടെ മക്കയുടെ തീരത്ത് പ്രോഗ്രാം നമ്മൾ അതിൻ്റെ ഭാഗമായി പല പരിപാടികളും കേട്ടു. അതുപോലെ തന്നെ തൽബിയയുമായി ബന്ധപ്പെട്ട്

0: തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുമ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഒരു കൊച്ചു കൂട്ടുകാരി അർവ ഇബ്രാഹിം, GHS നെല്ലിക്കുഴി.
1: അർവ ഇബ്രാഹിം 11 വയസ്സുകാരിയാണ്. അർവയുടെ ഒരു മലയാള ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്.

വായിക്കുന്നതും നിനച്ചു കൊണ്ടൻ മയക്കം. പോകും മുമ്പോത്തു പള്ളിയിൽ എന്നെ ചേർത്തു പോയാറേ ബാപ്പാന്റെ കത്തും വന്നെത്തി. പിന്നേക്കും പിന്നെയാ കത്ത്

0: പണവും പൊന്നും മരച്ചില്ലേലും വരുന്ന മാസം വരണേ, കരളുരുകി മരിക്കും മുമ്പായിക്കാവിട് മുത്തം തരണേ.
1: മാഷാല്ലാ, നമ്മള് കുറെ കാലം മുമ്പ് കേട്ട ഒരു പാട്ടാണ് അല്ലേ?
2: ഒരു പ്രവാസി അല്ലേ,
1: പ്രവാസി കുടുംബത്തിലുള്ള ഒരു ഉപ്പക്ക് ഉപ്പയോട് മകള് പറയുന്ന രൂപത്തിലുള്ള നല്ലൊരു വളരെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന
2: ഫീലിംഗ് ഉള്ള ഗാനം.
1: അത് ഫീലിംഗ് ഉള്ള ഗാനം.
2: മാഷാല്ലാ, അർവമോള് നന്നായി പാടി. ബറക്കല്ലാ ഫീക്ക്.
1: നെല്ലിക്കുഴി ജി എച്ച് എസിലെ വിദ്യാർത്ഥിനിയാണ് അറിവ. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ ഇന്നലെ ക്വിസ് നടന്നിരുന്നു, ലൈവ് ക്വിസ്. അപ്പോൾ അതിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, പലരും ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടാകും. അതിൽ സമ്മാനാർഹരായിട്ടുണ്ടോ എന്നുള്ളത് ഇങ്ങനെ കാത്തിരിക്കായിരിക്കും. ഇന്നും നമുക്ക് ചോദ്യമുണ്ട്.
2: യെസ്, ഇന്നത്തേത് ഇന്നും ചാൻസ് ഉണ്ട്. രണ്ട് ദിവസത്തെ ക്വിസാണ് ഇന്ന്. പുതിയ ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ക്വിസിലേക്ക് കടക്കുമ്പോൾ ജസ്റ്റ് പുതിയതായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ അയക്കേണ്ടത്. ഓപ്ഷൻ ലൈവ് ക്വിസ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത് പ്രോഗ്രാമിൻ്റെ സെലക്ഷൻ. പിന്നെ പേരിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്ഥലവും കൂടി ചേർക്കാൻ ശ്രദ്ധിക്കുക. ചോദ്യത്തിലേക്ക് കടക്കാം.
1: ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ചോദ്യം: ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഓപ്ഷൻ എ മസ്ജിദുൻ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം, കഴബ.
2: ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഓപ്ഷൻ എ മസ്ജിദുൻ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം. അതിൽ ഓപ്ഷൻ മാത്രമാണ് അയക്കേണ്ടത്.
1: അതെ, ഓപ്ഷൻ മാത്രം അയക്കുക. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാവുന്നതാണ്.

0: അപ്പൊ ലൈവായ ഒരു ക്വിസില് പങ്കെടുത്ത് അതിൻ്റെ ഒരു ഒരു ഇതിൽ നിൽക്കുകയാണ്. ഇൻഷാല്ലാ വിജയി ആവൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ശ്രോതാക്കളുള്ളത്. അപ്പോൾ മറ്റൊരു വളരെ ആകാംക്ഷ നിറഞ്ഞ നമ്മുടെ ട്രഷർ ഹണ്ടിൻ്റെ
1: എന്തായി ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
0: ട്രഷർ ഹണ്ട്
1: നമ്മൾ സൂചനകളിലൂടെ
0: അയ്യോ
1: ഒരു ഉത്തരത്തിലേക്ക് എത്തുക
0: അതെ.
1: അല്ലേ?
0: 5 ക്ലൂ കിട്ടിയതിന് ശേഷം ആ ക്ലൂകളൊക്കെ കൂട്ടി വെച്ചിട്ട് എന്താണോ അതിൽ നിന്ന് ഒരു ഒരു ഫൈനൽ ആൻസർ കിട്ടുന്നത്
1: അതെ,
0: അത് മാത്രമാണ് ഉത്തരമായിട്ട് അയക്കേണ്ടത്.
1: അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒരു പ്രത്യേക ഫൈനൽ ഉത്തരത്തിലേക്കുള്ള സൂചനയാണ്. അപ്പൊ
0: ആദ്യം ഓരോ സിമ്പിൾ സിമ്പിൾ ചോദ്യം തരും.
1: അതെ,
0: അതിന് ആൻസർ കൊടുക്കുന്നതനുസരിച്ച് ആൻസർ ശരിയായാൽ പുതിയ ആ ക്ലൂ കിട്ടും.
1: അതെ,
0: ആ ക്ലൂകൾ കൂട്ടി വായിച്ചിട്ട് അവസാന ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്തണം.
1: ഓക്കെ, അപ്പോൾ പെരുന്നാളിന് വളരെ ആവേശം നിറഞ്ഞൊരു മത്സരമാണ് ഈ ട്രഷർ ഹണ്ട്.
0: കഴിഞ്ഞ കുറേ പെരുന്നാളുകളായി ട്രഷർ ഹണ്ട് വളരെ ഭംഗിയായി പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മാഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന മാ ബാദ്. മാന്യ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഈദ് സ്പെഷ്യൽ ട്രഷർ ഹണ്ടിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. അതോടൊപ്പം ഇന്നത്തെ പ്രത്യേക സുദിനത്തിൽ എല്ലാവർക്കും പീസ് റേഡിയോയുടെ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇന്ന് ഈ ഒരു സമയത്ത് ഇന്ത്യൻ സമയം കൃത്യം 10 മണിക്ക് എല്ലാ ശ്രോതാക്കളും പീസ് റേഡിയോ പ്രത്യേകം കേൾക്കാൻ ചില കാരണങ്ങളുണ്ട്. കാരണം എല്ലാ പെരുന്നാൾ സുദിനങ്ങളിലും പീസ് റേഡിയോ ട്രഷർ ഹണ്ടുമായി വരുമെന്ന് സാധാരണ പീസ് റേഡിയോ കേൾക്കുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് പീസ് റേഡിയോയുടെ മുന്നിലുണ്ടെന്ന കൃത്യമായ ബോധ്യത്തിലാണ് ഈ ഒരു പെരുന്നാൾ സുദിനത്തിലും നമ്മൾ ട്രഷർ ഹണ്ടുമായി ഈ സമയത്ത് തന്നെ വരാൻ കാരണം. 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ, അതോടൊപ്പം വരുന്ന ക്ലൂകൾ, അതിൽ നിന്നും അവസാനം നിങ്ങൾ എത്തിച്ചേരുന്ന വലിയ ഒരു നിധിയിലേക്കുള്ള ഉത്തരം, ഇങ്ങനെ വലിയ വളരെ വലിയ സമ്മാനങ്ങളുമായിട്ട് പീസ് റേഡിയോ നിങ്ങളോടൊപ്പം ചേരുന്നു ഈ ഒരു സുദിനത്തിൽ. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ പീസ് റേഡിയോയുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാം ഇൻഷാല്ലാ. ചില ചില ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരങ്ങളുമായിട്ട് നിങ്ങളോടൊപ്പമുണ്ട്. എൻ്റെ പേര് ജൗഹർ ഒഴുകൂർ. ഇന്നത്തെ ഒരു ട്രഷർ ഹണ്ടിൽ നിങ്ങളോടൊപ്പം ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ഇക്ബാൽ ആനക്കയം. ചോദ്യങ്ങളിലേക്ക് പോകുന്നു. അതിന് മുന്നേ ഈ ഒരു എല്ലാവർക്കും അറിയാം, ഈ ഒരു ട്രഷർ ഹണ്ടിൽ ആദ്യമായി പങ്കെടുക്കുന്നവരുണ്ടാകാം, അതുപോലെ തന്നെ ഇതിന് മുൻ വർഷങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവരുണ്ടാവാം, തെറ്റുകൾ സംഭവിച്ച് സമ്മാനം മിസ്സായവരുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. എല്ലാവരെയും പരിഗണിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ട്രഷർ ഹണ്ട് നമ്മൾ തുടങ്ങുന്നത്. ചില ചില ചെറിയ സംശയങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്, എങ്ങനെ രജിസ്റ്റർ ചെയ്യും, അതുപോലെ തന്നെ എവിടെ രജിസ്റ്റർ ചെയ്യും, എവിടെയാണ് ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ സമയങ്ങളിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, ഏതൊക്കെ എത്രത്തോളം ആളുകൾക്കാണ് സമ്മാനം ലഭിക്കുക, ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ഈ ഒരു ട്രഷർ ഹണ്ടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ദൂരീകരണമാണ് ആദ്യമായിട്ട് ഞങ്ങൾ നടത്തുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇത് കേൾക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇക്ബാൽ ആനക്കെ നമ്മോട് സംസാരിക്കും. ഏതായിരുന്നാലും നമുക്ക് ചില ചോദ്യങ്ങളിലേക്ക് പോകാം. ഏത് ചോദ്യങ്ങൾ? ട്രഷർ ഹണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല, നമ്മുടെ ശ്രോതാക്കൾ ഇപ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇക്ബാൽ ആനക്കയം പറയും. അതിനു മുന്നേ എന്തൊക്കെയുണ്ട് പെരുന്നാൾ വിശേഷങ്ങൾ?
3: ഇന്നലെ എല്ലാവരും പെരുന്നാൾ പള്ളിയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നീട് ആ ഒരു ബലികർമ്മത്തിൻ്റെ തിരക്കിലായിരുന്നു.
2: അതെ,
3: എല്ലാവരും ആ ഒരു ബലികർമ്മം നിർവഹിച്ച് അതിൻ്റെ മാംസങ്ങൾ വിതരണം ചെയ്യുന്ന
2: തിരക്കിലായിരുന്നു. ഒരു പക്ഷേ ഇപ്പൊ ശ്രോതാവ് ഇത് കേൾക്കുന്നത് പക്ഷേ ഈ ബലിയർക്കപ്പെട്ട മൃഗത്തിന്റെ
3: മാംസം
2: ബ്ലഡിലുള്ള കൈകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് കേൾക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ഒരു പക്ഷേ കുടുംബക്കാരിലേക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കുന്ന വഴിയിലായിരിക്കും ചില ആളുകൾ ഉണ്ടാവുക അല്ലേ. ഈ കവർ കൊണ്ടുപോയി കൊടുക്കുന്ന വഴിയിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പണിയിലായിരിക്കും ഉണ്ടാവുക, അതുമല്ലെങ്കിൽ യാത്രയിലായിരിക്കാം, കുടുംബ സന്ദർശനത്തിലായിരിക്കാം, എല്ലാമായിരിക്കാം ഇൻഷാല്ലാ. എന്തൊക്കെയാണ് ട്രഷർ ഹണ്ടിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
3: യെസ്, അതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ട്രഷർ ഹണ്ട് പീസ് റേഡിയോ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഉത്തരം അയക്കേണ്ടത് കമൻറ്റ് ബോക്സിലോ മറ്റു ഫീഡ്ബാക്ക് ഫോമിലൊന്നുമല്ല, കൃത്യമായിട്ട് പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ വലത്തേ അറ്റത്തുള്ള മൂലയിൽ, താഴെ മൂലയിലുള്ള ആ ട്രഷർ ഹണ്ട് ഓപ്ഷൻ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യുക. അവിടെ കൃത്യമായിട്ട് ട്രഷർ ഹണ്ടിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമേ ഉത്തരം അയക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ അഡ്രസ്സും എല്ലാം കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക. അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം, കാരണം നിങ്ങൾ ഒരു പക്ഷേ വിജയിയായേക്കാം. നിങ്ങൾക്കുള്ള സമ്മാനം കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ അഡ്രസ്സ് കൃത്യമായിട്ട് അയക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം.
2: അതെ, നിങ്ങൾ വിജയിയായി ആ സമ്മാനം റേഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
3: യെസ്, ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഈ മത്സരത്തിൽ വിജയിക്കുന്ന 20 പേർക്ക് ഇൻഷാ അല്ലാ പീസ് റേഡിയോയിൽ നിന്നും ട്രഷർ ഹണ്ടിൻ്റെ സമ്മാനം ലഭിക്കുന്നതായിരിക്കും.
2: അതെ, ഇന്നത്തെ ഈ ട്രഷർ ഹണ്ടിൽ നമ്മൾക്ക് എത്ര ചോദ്യങ്ങളുണ്ട്, എത്ര ക്ലൂകളുണ്ട്, ഏതൊക്കെ സമയത്താണ് ആ ചോദ്യങ്ങൾ വരുന്നത് എന്നൊന്ന് ഒരു ചെറിയ വിശദീകരണം കിട്ടിയാൽ.
3: നമ്മൾ ഇന്നത്തെ ഈ ഒരു ട്രഷർ ഹണ്ടിൽ 5 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ 5 ചോദ്യങ്ങൾ, ഓരോ ചോദ്യവും വിവിധ സമയങ്ങളിലാണ് വരിക. ഓരോ ചോദ്യത്തിനും ഉത്തരം അയക്കുമ്പോൾ ഓരോ ക്ലൂകൾ ലഭിക്കും. ഈ ക്ലൂകളെല്ലാം കോർത്തിണക്കുമ്പോൾ അവസാനം ഒരു ഉത്തരം ലഭിക്കും. ആ ഉത്തരമാണ് നിങ്ങൾ നിധിവേട്ടക്കായി അവസാനം അയക്കേണ്ടത്. അപ്പോൾ ആദ്യമായി ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ 10 മണിക്ക് നിങ്ങൾക്ക് ഇൻഷാല്ലാ ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ചോദ്യം 12 മണിക്ക്, മൂന്നാമത്തെ ചോദ്യം ഉച്ചയ്ക്ക് 2 മണിക്ക്, നാലാമത്തെ ചോദ്യം വൈകുന്നേരം 4 മണിക്ക്, അഞ്ചാമത്തെ ചോദ്യം വൈകുന്നേരം 5 മണിക്ക്. ഈ 5 ചോദ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന പക്ഷം നിങ്ങൾ ഉത്തരം പീസ് റേഡിയോ ട്രഷർ ഹണ്ട് ഓപ്ഷനിൽ പോയി അയക്കേണ്ടതാണ്. നിങ്ങൾ ഉത്തരം അയക്കുമ്പോൾ ഉത്തരം കൃത്യമായിട്ട് തന്നെ അയക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഉത്തരം നിങ്ങൾ അയക്കുമ്പോൾ ശരിയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലൂ ലഭിക്കും. ഈ ക്ലൂകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു ഫൈനൽ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. ഇന്ത്യൻ സമയം 5:30 മുതൽ 7 മണി വരെ അയക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ആ സമയത്തിൽ അയക്കുന്ന ഉത്തരങ്ങളായിരിക്കും ഫൈനൽ നിധിയിലേക്കുള്ള ഉത്തരമായിട്ട് ഇൻഷാല്ലാ സ്വീകരിക്കുക.
2: അപ്പോൾ ഇന്നത്തെ സമയം രാവിലെ 10 മണി കഴിഞ്ഞ് ഏകദേശം 6 മിനിറ്റും പിന്നിടുമ്പോൾ നമ്മുടെ പീസ് റേഡിയോ സ്പെഷ്യൽ ട്രഷർ ഹണ്ടിൻ്റെ ഒന്നാമത്തെ ചോദ്യം നമ്മൾ റിവീൽ ചെയ്യുകയാണ്. എന്താണ് ചോദ്യം?
3: ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയൊക്കെ ത്യാഗപൂർണമായ ചരിത്രത്തെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. ഈ ഒരു ആഘോഷത്തിൽ നമ്മൾ അവരുടെ ത്യാഗങ്ങൾ ഇങ്ങനെ സ്മരിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ത്യാഗമാണ് കഅബ പുതുക്കിപ്പണിയ എന്നുള്ളത്.
2: അതെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു ഉപ്പയും മകനും മനുഷ്യന്മാരുടെ ഒരു സഹായമില്ലാതെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അവരിങ്ങനെ കഅബയുടെ പുനർനിർമ്മാണം അല്ലേ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൻ്റെ പിന്നീട് അങ്ങോട്ടും കഅബയ്ക്ക് പലതരം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന മനോഹരമായ രൂപത്തിലേക്ക് വരുന്നതിന് മുൻപ് മറ്റനേകം മാറ്റങ്ങൾ അതിന് സംഭവിച്ചിട്ടുണ്ട്.
3: അതുപോലെ തന്നെ റസൂലിന്റെ കാലത്തും കഅബ പുതുക്കി പണിതിട്ടുണ്ട്. ഖുറൈശി ഗോത്രക്കാർ അവര് കഅബയുടെ പുതുക്കി പണിയുന്ന ഒരു സാഹചര്യം നമ്മൾ ആ ചരിത്രം കേട്ടിട്ടുണ്ടാവും അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ആ ഒരു സാഹചര്യത്തിൽ, ആ കാലഘട്ടത്തിൽ.
2: എന്റെ ഒരു സംശയം, ഇന്നത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ടതാണോ?
3: ആയിരിക്കും, അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്.
2: ഓക്കെ, ഞാൻ നിങ്ങൾ ആ ഇൻട്രോ ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് തോന്നി ഇന്നത്തെ ചോദ്യം അതായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കേൾക്കാം ചോദ്യത്തിലേക്കുള്ള വഴികൾ.
3: നമുക്കറിയാം, നമ്മൾ പഠിച്ച ചരിത്രം, റസൂലിന്റെ കാലഘട്ടത്തിൽ കഅബ പുതുക്കി പണിയുമ്പോൾ ഹജ്റുൽ അസ്വദ് ആര് സ്ഥാപിക്കണം എന്നുള്ള ചർച്ച അവിടെ ഉണ്ടാവുമ്പോൾ അതൊരു തർക്കത്തിലേക്ക് പോകുമ്പോൾ അവരെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇവിടേക്ക് ആദ്യം ആര് കടന്നു വരുന്നു അവർ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു രൂപത്തിൽ അവർ ആ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ഒരു വിരിപ്പ് വിരിക്കുകയും അതിലേക്ക് ഹജ്റുൽ അസ്വദ് വെക്കുകയും വിവിധ ഗോത്രക്കാർ ആ വിരിപ്പിൻ്റെ ഓരോ ഭാഗം പിടിക്കുകയും എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഹജ്റുൽ അസ്വദ് സ്ഥാപിക്കുകയാണ് ചെയ്തത്.
2: പരിശുദ്ധ റസൂലിൻ്റെ വിവേകപരമായ ബുദ്ധിപരമായ തീരുമാനവും അതിൽ ഒരുപാട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒരൊറ്റ തീരുമാനം കൊണ്ട് തീരുമാനിക്കപ്പെടുന്ന അല്ലെ അവിടെ സോൾവ് ചെയ്യപ്പെടുന്ന സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റും.
3: ആ ഒരു ഹിക്മത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം. അതുപോലെ നമ്മുടെ ട്രഷർ ഹണ്ടിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു എടുത്തുചാട്ടമില്ലാതെ കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളിൽ ലഭിക്കുന്ന ക്ലൂകൾ കൃത്യമായി കോർത്തിണക്കിക്കൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പ്രത്യേകം.
2: എല്ലാ ചോദ്യത്തിനും എല്ലാ ഉത്തരത്തിനും എല്ലാ ക്ലൂകൾക്കും ഹിക്മത്ത് വേണം.
3: യെസ്,
2: അതല്ലേ?
3: അതാണ് ഞാൻ പറഞ്ഞത്.
2: ഓക്കെ,
3: അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
2: ചോദ്യം ഇതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഖുറൈശികൾ കഅബ പുതുക്കി പണിതപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? എൻ്റെ ഒരു സംശയം, ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതും? മലയാളത്തിൽ എഴുതാൻ പറ്റുമോ, ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമോ, അറബിയിൽ എഴുതാൻ പറ്റുമോ, എങ്ങനെ എഴുതും നമ്മൾ?
3: ഉത്തരം പീസ് റേഡിയോ ട്രഷർ ഹണ്ട് ഓപ്ഷനിലൂടെ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഡിജിറ്റ് ആയിക്കൊണ്ട് തന്നെ ഉത്തരം അയക്കാൻ ശ്രദ്ധിക്കുക, അഥവാ അക്കമായിക്കൊണ്ട് അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉദാഹരണമായി ഉത്തരം 10 എന്നാണെങ്കിൽ 10 എന്നുള്ളതിൽ 1, 0 ഇങ്ങനെ ഡിജിറ്റ് ആയിക്കൊണ്ട് തന്നെ ഉത്തരം അയക്കാൻ വേണ്ടി.
2: അല്ലാതെ 10 എന്ന് കാര്യമില്ല,
3: കൃത്യമായിട്ട് ഡിജിറ്റ് ആയി അയക്കുന്ന ഉത്തരങ്ങൾ അയച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലൂ ലഭിക്കുകയുള്ളൂ. ആ ക്ലൂ നിങ്ങളുടെ അടുത്ത ക്ലൂകളെല്ലാം കണക്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ ക്ലൂ ആണ് നിങ്ങൾക്ക് ഉത്തരം അയക്കുമ്പോൾ ലഭിക്കുക.
2: ആദ്യത്തെ ചോദ്യം കിട്ടിക്കഴിഞ്ഞു, ഉത്തരം അയക്കുന്ന ഉടനെ തന്നെ ക്ലൂ വരും. 12 മണിക്ക് വീണ്ടും നമ്മൾ ഒരുമിച്ച് കാണും ഇൻഷാല്ലാ.
3: ശ്രോതാക്കൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഉത്തരം അയക്കുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ രണ്ടാമത്തെ ചോദ്യവുമായി നമ്മൾ കൃത്യം 12 മണിക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: ഇമെയിൽ hello@peaceradio.com ലബ്ബൈക പാടുന്നു ജനകോടിയടങ്കൽ.

0: നമ്മൾ പീസ് റേഡിയോയിലെ പല പരിപാടികളെക്കുറിച്ചും നമ്മൾ ഇതിനോടകം നമ്മൾ പറഞ്ഞു പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് സലഫി ദുറൂസ്. നമ്മുടെ മഹാന്മാരായ സലഫി പണ്ഡിതന്മാരുടെ ആഴത്തിലുള്ള ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ആഴത്തിലുള്ള വിജ്ഞാനീയങ്ങൾ ഉൾക്കൊള്ളുന്ന എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യവസ്ഥാപിതമായ പഠനമാണ് യഥാർത്ഥത്തിൽ സലഫി ദുറൂസ്.
1: സലഫി ദുറൂസ് എല്ലാ ദിവസവും, സോറി, എല്ലാ ആഴ്ചയും ഞായറാഴ്ച രാത്രി 9 മണിക്കാണ്. പിന്നീട് റിവൈൻഡിൽ കേൾക്കാൻ സാധിക്കും. ഇതിൽ നമുക്ക് അബൂക്കർ സലഫിയാണ്, അദ്ദേഹമാണ് സലഫി ദുറൂസ് എന്ന പ്രോഗ്രാം നമ്മൾക്ക് ആ ഒരു അറിവുകൾ പകർന്നിരുന്നത്.
0: നമ്മൾ ഈയൊരു പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ പുതുക്കുക എന്നുള്ളതാണ് അല്ലേ. ബന്ധുവീടുകളിലേക്കുള്ള യാത്രകൾ, ബന്ധങ്ങൾ പുതുക്കുക എന്നുള്ളത് പെരുന്നാളിന് പ്രത്യേകം സുന്നത്താക്കപ്പെട്ടൊരു കാര്യമാണ്.
1: ഇതറിഞ്ഞുകൊണ്ടെന്ന് ചിലപ്പം ഇപ്പം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കുറേ ആളുകൾ സന്ദർശനമൊക്കെ
0: നടത്തിയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നടത്താൻ ബാക്കിയുള്ളവർ ഇന്നും നാളെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നടത്തണം. ഈ ബന്ധങ്ങളുടെ വിലയറിയുക എന്നുള്ള ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയ സംസാരം ആണ് നുറുങ്ങുകളിൽ നമ്മൾ ഇനി കേൾക്കുന്നത്. മുസ്ലിം ബിൻ ഹൈദറിന്റെ രചനയ്ക്ക് ശബ്ദം നൽകപ്പെടുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം അല്ലേ.
2: കയ്പുനീര് കുടിക്കുന്ന ഒറ്റപ്പെടലുകളിൽ നാം മനസ്സിലാക്കും എത്ര ചെറിയ ബന്ധമാണെങ്കിലും അത് പവിത്രതയോടെ സൂക്ഷിക്കണമെന്ന്. അത്രമേൽ സമാധാനം സമ്മാനിക്കുന്ന ഒരു അമൂല്യമായ കൂട്ടാണത്. പക്ഷേ സുഖസൗകര്യങ്ങളുടെ ആധിക്യത്തിൽ അറിയാതെ നാമാവശേഷമായി പോകുന്ന ബന്ധങ്ങളും അതോടൊപ്പം കാരണം എന്ന മൂന്നക്ഷരത്തിൻ്റെ പരിധിയിൽ പോലും വരാത്ത കാര്യങ്ങൾക്ക് ഊതിക്കാച്ചി തിളങ്ങേണ്ട പവിത്ര ബന്ധങ്ങളെ അന്യം നിർത്തുന്നവർ പരസ്പര സഹകരണത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാത്തവരും കരുണ വറ്റിയ ഹൃദയമുള്ളവരുമാണെന്നറിയുക. മനുഷ്യരെ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. ഏതൊരു അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക. കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 4:1. നേർക്കാഴ്ചയിൽ ചെറു പുഞ്ചിരി പകരം നൽകാനില്ലാതെയും കുശലാന്വേഷണത്തിൻ്റെ മധുരം പകരാതെയും ആത്മസംതൃപ്തിയുടെ ഹസ്തദാനം കൈമാറാതെയും നടന്നകലേണ്ടി വരിക എന്നത് അതീവ സങ്കടകരമാണ്. അനന്തരസ്വത്ത് നിയമപ്രകാരം വിഭജിച്ച് നൽകുന്നിടത്തുള്ള അസ്വാരസ്യങ്ങളാണ് ബന്ധങ്ങൾ തകരുന്നതിനുള്ള വലിയ ഹേതുവായി കാണുന്നത്. സ്നേഹനിധിയായ പിതാവിൻ്റെ അധ്വാനഫലമായി ഉണ്ടാവുകയും അയാൾ സ്വയം അനുഭവിക്കാതെ മക്കൾക്കായി മാറ്റിവെക്കുകയും ചെയ്ത സ്വത്ത് ദിവസങ്ങൾക്കകം കുടുംബത്തിൽ അഭ്യന്തര കലാപത്തിൻ്റെ കാരണമായി തീരുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയാത്തവരാണ് അതിൻ്റെ യഥാർത്ഥ കാരണക്കാരെന്നറിയുക. കാശ് കൊടുത്ത് അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നതല്ല കുടുംബ ബന്ധങ്ങൾ. ഒന്നിനും പകരം വയ്ക്കാൻ ഉതകുന്നതും പകരം നൽകാൻ കഴിയുന്നതുമല്ല ഈ അമൂല്യനിധി. അബൂ അയ്യൂബിൽ അൻസ്വാരിയിൽ നിന്ന് നിവേദനം. ഒരാൾ പറഞ്ഞു, പ്രവാചകരെ, സ്വർഗത്തിലേക്കെന്നെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്നെന്നെ അകറ്റുന്നതുമായ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു തരിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അള്ളാഹുവിനെ ആരാധിക്കുക, അവനിൽ യാതൊന്നും പങ്കുചേർക്കാതിരിക്കുക, നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും കുടുംബബന്ധം ചേർക്കുകയും ചെയ്യുക. ബുഖാരി മുസ്ലിം. ബന്ധം ചേർക്കുന്നവരെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, കൂട്ടിയിണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചത് കൂട്ടിയിണക്കുകയും തങ്ങളുടെ രക്ഷിതാവിനെ പേടിക്കുകയും കടുത്ത വിചാരണയെ ഭയപ്പെടുകയും ചെയ്യുന്നവർ. വിശുദ്ധ ഖുർആൻ 13:21. ഇസ്ലാം ഇണക്കത്തിൻ്റെ മതമാണ്, നന്മയുടെയും കാരുണ്യത്തിൻ്റെയും മതമാണ്. അത് ബന്ധം ചേർക്കാൻ കൽപ്പിക്കുകയും ബന്ധം മുറിക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നു. എത്രത്തോളമെന്നാൽ ബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാത്ത, അതിനെ പരിഗണിക്കാത്ത ഭൂമുഖത്തുള്ള സർവ്വവ്യവസ്ഥിതികൾക്കും വിരുദ്ധമായി മുസ്ലിം സമൂഹത്തെ പരസ്പരം ബന്ധപ്പെട്ടവരും ഇണക്കമുള്ളവരും കാരുണ്യം കാണിക്കുന്നവരുമാക്കി മാറ്റാൻ അതിന് സാധിക്കുന്നു. വാക്കിലും നോക്കിലും ശ്രദ്ധിച്ച് കൊടുക്കലും വാങ്ങലും നന്നാക്കി ചൂഷണമുക്തമായ ഇടപഴകലിലൂടെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും പൊൻകിരണങ്ങൾ ഉദിച്ചുയരണം ഓരോ ബന്ധങ്ങളിൽ നിന്നും. അനാഥർക്കും അശരണർക്കുമാണ് സ്നേഹത്തിൻ്റെയും കുടുംബ ബന്ധത്തിൻ്റെയും വില നന്നായി അറിയുക. ഇരുട്ടറിയുന്നവനെ വെളിച്ചത്തിൻ്റെ വിലയറിയൂ. സ്നേഹിക്കപ്പെടേണ്ടവർ വേർപെട്ടുപോയി അനാഥത്വം പേറുന്നവരുടെ അകത്തള ചിത്രങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണ് ആരോടും പറയാതെയും ആരുമറിയാതെയും കടിച്ചമർത്തുന്ന സങ്കടങ്ങളുടെ ആധിക്യം മനസ്സിലാവുക. യത്തീമിനെ സംരക്ഷിക്കുന്നവന് സ്വർഗത്തിൽ പ്രവാചകന്റെ സാമീപ്യം കിട്ടുമെങ്കിൽ അർഹതയ്ക്കുള്ള അംഗീകാരം മാത്രമാണതെന്നറിയുക. നബിയെ, അവർ നിന്നോട് ചോദിക്കുന്നു, അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന്. നീ പറയുക, നിങ്ങൾ നല്ലതെന്ത് ചെലവഴിക്കുകയാണെങ്കിലും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിപോക്കന്മാർക്കും വേണ്ടിയാണത് ചെയ്യേണ്ടത്. നല്ലതെന്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹു അതറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 2:215 വചനം.
0: മാഷാ അല്ലാ, ബന്ധങ്ങളുടെ വിലയറിയുക. മുസ്ലിം ബിൻ ഹൈദറാണ് ഈ രചന നിർവഹിച്ചത്.
1: നമ്മൾ വളരെ ഈ ഒരു സന്ദർഭത്തിന് കൃത്യമായി ടച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പറ്റിയ വലിയൊരു അവസരമാണ് ഈ ഒരു സന്ദർഭം. പ്രത്യേകിച്ചും അധികം ബന്ധം ഇല്ലാത്ത ആളുകളെ പ്രത്യേകം പോയി കാണാനും ബന്ധങ്ങൾ പുതുക്കാനും ഒക്കെയുള്ളൊരു അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഈ ഒരു സമയത്ത് ഇൻഷാല്ലാ.
0: ശരിക്കും ഈ കുട്ടികൾക്കൊക്കെ ഈ ഒരു പെരുന്നാളിന് ധാരാളം സമയം ഒഴിവ് സമയങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ വ്യാഴാഴ്ച പെരുന്നാൾ കഴിഞ്ഞ് വെള്ളി ശനി ഞായർ 3 ദിവസവും സ്കൂളുകളൊക്കെ ലീവാണ്.
1: അതെ, തുടർച്ചയായിട്ട് കിട്ടുകയാണ്.
0: അതെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഒഴിവ് സമയങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം?
1: ബന്ധു പെരുന്നാളായിട്ട് 3 അയ്യാമുത്തശ്ശേരി അടക്കം കിട്ടുന്നത് വളരെ കിട്ടല്ലേ? അപ്പൊ കിട്ടുന്നത് മാക്സിമം മുതലെടുക്കാൻ ശ്രദ്ധിക്കുക ഈ വിഷയത്തിൽ ഇൻഷാല്ല. അപ്പോൾ ബന്ധങ്ങളുടെ വില അറിയുക എന്ന ഈയൊരു ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളാണ് ഇൻഷാല്ല. നമ്മൾ ഇനിയൊരു പ്രസംഗത്തിലേക്കാണ്, മലയാള പ്രസംഗത്തിലേക്കാണ് പോകുന്നത്.
0: നമ്മോടൊപ്പം ഉള്ളത് ഇഹ്സാൻ എൻ. 6 വയസ്സുള്ള കൊച്ചു കൂട്ടുകാരനാണ് ഇഹ്സാൻ. കൽമണ്ഡപം സലഫി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇഹ്സാന്റെ പ്രസംഗം നമുക്ക് കേൾക്കാം.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. നമസ്കാരത്തിൽ അറബിൽ പറയുന്ന പേരാണ് അസ്സലാത്ത്. സലാത്ത് എന്നാൽ പ്രാർത്ഥന എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ പ്രാർത്ഥന എന്ന വാക്ക് നമസ്കാരത്തിൽ അള്ളാഹു പ്രയോഗിച്ചത്? നമസ്കാരത്തിൽ അധികവും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുണ്ടാവും പാവങ്ങൾ പുറത്തു തരാനും നിർവഹിയിലാക്കാനും അള്ളാഹുവിനോട് തേടുകയാണ് നാം ചെയ്യുന്നത്. നാളെ റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ റബ്ബ് ആദ്യമായി ചോദ്യം ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചായിരിക്കും. ആ പരീക്ഷണത്തിൽ ജയിക്കാൻ നമസ്കാരം ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കണം. അതുകൊണ്ട് നല്ല കുട്ടികളായി റബ്ബിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കണം. ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ് നമ്മളെ ഖുർആൻ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ ശാപം വെച്ച് ഇത്ര നമസ്കാരക്കാരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, ഇഹ്സാൻ മോന് വളരെ സൂപ്പറായി പ്രസംഗിച്ചു. ചെറിയ കൊച്ചു കൂട്ടുകാരനാണ്, 6 വയസ്സാണ് ഇഹ്സാൻ മോൻ്റെ പ്രായം. കൽമണ്ഡപം സലഫി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. മാഷാല്ലാ, പീസ് റേഡിയോയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ബറക്കല്ലാഹു ഫിക്.
2: നമ്മളിനി ഈ ഒരു പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരു പെരുന്നാൾ സന്ദേശത്തിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. ഇതിനോടകം ഒട്ടേറെ പണ്ഡിതന്മാരുടെ ഈദ് സന്ദേശം നമ്മൾ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന്യ പണ്ഡിതൻ ഫൈസൽ മൗലവിയാണ്. ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ഡയറക്ടറാണ് ബഹുമാന്യ പണ്ഡിതൻ ഫൈസൽ മൗലവി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാ, പെരുന്നാൾ സുദിനത്തിൽ വ്യത്യസ്തങ്ങളായ ഇബാദത്തുകളും അതോടൊപ്പം സന്തോഷങ്ങളുമായിക്കൊണ്ട് നമ്മളൊക്കെ ഈ പെരുന്നാളിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾക്ക് പറയുന്ന പേരാണ് അയ്യാമു തശ്രീഖ് എന്നുള്ളത്. പെരുന്നാൾ ദിവസം കഴിഞ്ഞാൽ അതിനോട് ചേർത്തി വിശേഷിപ്പിക്കപ്പെട്ട ദിവസങ്ങളാണ് അയ്യാമു തശ്രീഖ്. അയ്യാമു മിന എന്ന് ഹദീസുകൾ പ്രയോഗിച്ചത് കാണാൻ കഴിയും. നബി തങ്ങൾ പറഞ്ഞു, അയ്യാമു മിന, അയ്യാമു അക്ലിൻ വഷുർബിൻ വദിക്രില്ല. മിന ദിവസങ്ങൾ, അഥവാ ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ, അത് തീറ്റയുടെയും കുടയുടെയും ദൈവസ്മരണയുടെയും ദിവസങ്ങളാണ് എന്ന് നബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. പെരുന്നാളിൻ്റെ കൂടെ ചേർത്തി പ്രയോഗിക്കപ്പെട്ട ദിവസങ്ങളാണ് ഈ 3 എന്നർത്ഥം. അതും പെരുന്നാൾ ദിവസങ്ങൾ തന്നെയാണ്. ആ ദിവസങ്ങളിൽ തക്ബീർ പ്രത്യേകം സുന്നത്തായി പഠിപ്പിക്കപ്പെടുന്നു. അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ അസ്ർ വരെ, അഥവാ 13 അസ്ർ വരെ തക്ബീറുകൾ വർദ്ധിപ്പിക്കൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ബലി അറുക്കാൻ അനുവാദമുള്ള ദിവസങ്ങളാണ് ഈ 3 പെരുന്നാൾ ദിവസം അറക്കം, യോമു നഹർ, ദുൽഹിജ്ജ 10, 11, 12, 13 ഈ ദിവസങ്ങളും അറവിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ എല്ലാവരും ദുൽഹിജ്ജ 10 അറക്കണമെന്നില്ല. 11 അറക്കാം, 12 അറക്കാം, 13 അറക്കാം. ഈ 3 അറുക്കാൻ അനുവാദമുള്ള ദിവസങ്ങളാണ്. ഹാജിമാർ മിനയിൽ നിൽക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ഈ ദിവസങ്ങൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ധൃതിയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ദിവസം നേരത്തെ പോകാം. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി. 11, 12 നിന്ന് ഒരാൾ ധൃതിപ്പെട്ട് പോകുന്നുവെങ്കിൽ കുറ്റമൊന്നുമില്ല. എന്നാൽ പൂർത്തിയായി നിൽക്കുന്നവർക്ക് 13 കൂടി നിൽക്കലാണ് ഖൈർ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നു. ഒരുപാട് നന്മകൾ കൊണ്ട് സമ്പന്നമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്നർത്ഥം. അന്ന് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ട, പഠിപ്പിക്കപ്പെട്ട ഇത്തരം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, ദിക്കറുകൾ അന്ന് പ്രത്യേകമായി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക, സന്തോഷവേളകളായി അവയെ ഉപയോഗപ്പെടുത്താം, ഭക്ഷണം കഴിക്കാം, പാനീയങ്ങളാവാം, പെരുന്നാൾ സന്തോഷങ്ങളെല്ലാം ആവാം. എന്നാൽ ഹറാമുകൾ അന്നും ഹറാമുകൾ തന്നെയാണ് എന്ന് നാം തിരിച്ചറിയും. പെരുന്നാളായതുകൊണ്ട് ഒരു ഹറാം ഹറാമല്ലാതായി മാറുന്നില്ല, ഒരു ഹറാം ഹലാലാകുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കുകയും ഹറാമായ വഴികൾ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ആ ദിവസങ്ങളെ, മഹത്വങ്ങളെ പാലിച്ചുകൊണ്ട് ആ ദിവസങ്ങൾ കൂടി ആ നിലക്കുള്ള ആദരവ് കൽപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ജസാകല്ലാഹു ഖൈർ. ഫൈസൽ മൗലവിയുടെ പെരുന്നാൾ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: പെരുന്നാൾ 10-ാം തീയതി മാത്രമല്ല, ദുൽഹിജ്ജ 10 കഴിഞ്ഞിട്ട് 11, 12, 13 ഉണ്ട്. അത് പിന്നെ തീറ്റയുടെയും കുടിയുടെയും പിന്നെ അതുകൂടി സമയമാണ്.
2: നമ്മൾ ഈ ചെറിയ പെരുന്നാളിന് ഈദ്ഗാഹിലേക്ക് പോകുന്ന സമയം വരെ അല്ലേ, ഈദ്ഗാഹ് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, തക്ബീറില്ല.
1: അതെ അതെ.
2: എന്നാൽ ബലിപെരുന്നാളിൽ തക്ബീർ ഏതൊക്കെ സമയത്താണ് ചെല്ലേണ്ടത്?
1: നമ്മൾ പിന്നെ ഈ 3 ദിവസവും യൗമുൽ ശരിക്കിൽ 3 ദിവസവും ഉണ്ട് ചെല്ലേണ്ടതുണ്ട്. ഈ ഒരു പെരുന്നാൾ ശരിക്ക് ഇന്നലത്തോടുകൂടി കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പിന്നെ മൗലവി നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. അത് ഭക്ഷണത്തിൻ്റെയും അതേപോലെ തന്നെ ദിക്കറിൻ്റെയും അതും കൂടി അതിൽ കൂടെ ആലോചിക്കണം. തിന്നലും കുടിക്കലും ദിക്കറും അങ്ങനെയാണ് ആ ഹദീസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൗലവി നല്ല രൂപത്തിൽ ഉണർത്തിയിട്ടുണ്ട്. ഈ ഒരു സന്ദേശം കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
2: ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം.
1: യെസ്,
2: മക്ക ബക്കൂറു മിക്ക എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ് നമ്മളിനി കേൾക്കുന്നത്.
1: സ്വരത്തിലേക്ക്.

കുറു ചൊക്കര മിസ് അബ് തക്കമെ ഹക്ക് സ്രവിത്തിടലായി തക്കിടലായൊലി ബക്കമിലായി മനം ഷൗക്കാൽ ഫുറുഖാൻ പൂക്കിടലായി തക്കുറു മിക്കുറു ചൊക്കര മിസ് അബ് തക്കമെ ഹക്ക് സ്രവിത്തിടലായി

മക്കുറബദി കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്കം നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിയുടെ കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി ബദുവയിടമയ്യായി മക്കുറബദി കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്കം നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിയുടെ കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി ബദുവായി.

0: പാട്ട് മഷാല്ല, കുറച്ച് സ്പീഡുള്ള പാട്ടല്ലേ.
1: അതെ
0: നല്ല വാക്കുകള്. ഇപ്പൊ സാധാരണ നമ്മള് മ്യൂസിക്കില്ലാത്ത പാട്ടിടുമ്പോൾ മ്യൂസിക്കില്ലാത്തതുകൊണ്ട് അർത്ഥമൊക്കെ മനസ്സിലാക്കി ആലോചിക്കാനുള്ള സമയമുണ്ടെന്നൊക്കെ പറയും. ഈ പാട്ടിൻ്റെ അങ്ങനെ വളരെ ഈ വാക്കുകളുടെ അർത്ഥം കിട്ടാതെ വളരെ സ്പീഡിലുള്ള പാട്ടാണ്. മാഷാല്ല, നല്ല ഉഷാറായിട്ട് ആലോചിച്ചിട്ടുണ്ട്.
1: അതെ, പീസ് റേഡിയോയിൽ വ്യത്യസ്തങ്ങളായ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ പിന്നെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഓപ്ഷനെക്കുറിച്ച് നമ്മൾ ഇന്നലെയും ഉണർത്തിയിരുന്നു, ഫീഡ്ബാക്ക് ഓപ്ഷൻ. നമുക്കറിയാം പീസ് റേഡിയോയിലെ പ്രോഗ്രാമുകളെക്കുറിച്ച് നിങ്ങൾക്ക് പല നിർദ്ദേശങ്ങളും ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, ഇപ്പോൾ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ നൽകുന്ന പരിപാടികൾ പീസ് റേഡിയോയിലുണ്ട്. അല്ലി ജാബ സംശയ നിവാരണം പോലെയുള്ള പ്രോഗ്രാമുകളുണ്ട്, അതുപോലെ തന്നെ ലൈവ് ക്വിസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പീസ് റേഡിയോക്ക് മെസ്സേജ് അയക്കേണ്ടത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ്.
0: ഒറ്റ വിൻഡോയിലെ എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ ചോദ്യം ചോദിക്കൽ, അഭിപ്രായങ്ങൾ പറയൽ, ക്വിസിൽ പങ്കെടുക്കൽ, എല്ലാം അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി നമ്മുടെ പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും.
1: പീസ് റേഡിയോ ആപ്പിൻ്റെ ഹോം സ്ക്രീനിൽ താഴെ മധ്യഭാഗത്തായി മെസ്സേജ് ബോക്സിൻ്റെ ഐക്കണോടുകൂടി ഫീഡ്ബാക്ക് എന്ന് നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ നമ്മുടെ വിവരങ്ങൾ, അതായത് നമ്മുടെ പേരും സ്ഥലവും പിന്നെ മൊബൈൽ നമ്പർ, അത് കഴിഞ്ഞ് നമുക്കെന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യം നമ്മളെ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് ടൈപ്പ് ചെയ്യാം.
0: ഒറ്റത്തവണ ചെയ്താൽ മതി. ഫസ്റ്റത്തെ ഡീറ്റെയിൽസ് കൊടുക്കൽ ഒറ്റത്തവണ ചെയ്താൽ മതി. പിന്നെ എപ്പോഴും നമ്മൾ ഫീഡ്ബാക്ക് അയക്കുമ്പോഴും ആ പേരും സ്ഥലവും അവിടെ ഉണ്ടാവും.
1: എന്നിട്ടത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി.

0: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. നിമ്രോദ് അശൂറിൽ നീനവെ എന്ന പട്ടണം പണിത് അവിടെ തന്റെ രാജ്യം സ്ഥാപിച്ചു എന്നും ബാബിലോൺ അഥവാ ബാബേൽ എന്ന നഗരം നിർമ്മിച്ചു എന്നും പറഞ്ഞിരിക്കുന്നു. ബാബിലോണിയ ഭാഷയിൽ ഇവന്റെ പേരും അവർ ആരാധിച്ചു വന്ന മെരോദോക്ക് എന്ന ദേവന്റെ പേരും ഒന്നായിരുന്നതുകൊണ്ട് അവർ അവനെ ദേവനായി വിചാരിച്ചു വന്നു എന്ന് അറിയാവുന്നതാണ്. പിന്നീട് അമ്രാഫിൽ രാജാവിനെ പറ്റി ഇങ്ങനെ പറയുന്നു: അബ്രഹാമിനോട് യുദ്ധം ചെയ്ത ഷീനാർ ബാബിലോൺ രാജാവായ അമ്രാഫിലും പുരാതന ബാബിലോണി രാജാവായ ഹമ്മുറബിയും ഒരേ ആൾ തന്നെയെന്ന് ചിലർക്ക് തോന്നിയാലും പണ്ഡിതനായ ഉള്ളി ഈ കാര്യത്തെക്കുറിച്ച് സംശയിക്കുന്നു. വേദപുസ്തക നിഘണ്ടു പുറം 26. നമ്രൂദും ബാബിലോണിയർ പറയുന്ന ആദ്യ രാജാവായ ഗിൽഗാമേശും ഒരു രാജാവ് തന്നെയാണെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. ഭാഗം 201. ചുരുക്കി പറഞ്ഞാൽ നമ്രൂദിനെ സംബന്ധിച്ച് ശരിയായ ഒരു വിവരണം നമുക്കിവിടെ ലഭിക്കുക സാധ്യമല്ല. ഇസ്ലാം ചരിത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ട ഒരു രാജ്യമാണല്ലോ ഇറാഖ്. ആ സ്ഥിതിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ സ്വരാജ്യമായിരുന്ന പ്രാചീന ഇറാഖിന്റെ ഒരു സാമാന്യ വിവരം അറിയുന്നത് അസ്ഥാനത്താവുകയില്ല. ഇറാഖിന്റെ പല ഭാഗങ്ങളും പല കാലത്തും പല പേരുകളായി അറിയപ്പെട്ടിട്ടുണ്ട്. പല ഭരണകൂടങ്ങളും അവിടെ കഴിഞ്ഞുപോയിട്ടുമുണ്ട്. കൂടുതൽ വിശ്രുതമായ രണ്ടു രാഷ്ട്രങ്ങളായിരുന്നു അശൂറും ബാബിലോണിയയും. ഇരു രാജ്യങ്ങളുടെയും ചരിത്രം തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണുള്ളത്. രണ്ടും ഓരോ കാലത്ത് ചുരുങ്ങിയും വികസിച്ചും അന്യോന്യം ലയിച്ചും കൊണ്ടുയിരുന്നിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ യുദ്ധം, കെട്ടിട നിർമ്മാണം, ശില്പവേല, നായാട്ട് മുതലായവയിലും വിദ്യാഭ്യാസ വിഷയങ്ങളിലും സമർത്ഥന്മാരായിരുന്നു. ശത്രുക്കളോട് അവർ ക്രൂരരായി പെരുമാറിയിരുന്നു. ഇരു രാജ്യക്കാരും തമ്മിൽ പൊതുവിൽ ബഹുദൈവ ആരാധകരായിരുന്നു. ബാബിലോണിക്കാർക്കില്ലാത്ത ഒരു ദൈവമായിരുന്നു അശൂർ ദേവത. ഇത് അശൂരികൾക്ക് മാത്രമുള്ളതായിരുന്നു. ബാബിലോണിയയിൽ രാജാക്കളേക്കാൾ പുരോഹിതന്മാർക്കും അശൂറിൽ മറിച്ചുമായിരുന്നു സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബലി പെരുന്നാൾ തൽബിയ ദിന പ്രത്യേക പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ബലി പെരുന്നാൾ തൽബിയ ദിന പ്രത്യേക പരിപാടികളിൽ നമ്മളതിൻ്റെ പ്രോഗ്രാമുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ ഞാൻ മുഹമ്മദ് നുസ്ഹാനോടൊപ്പം ഷെരീഫ് കാര
1: നമ്മള് ഇന്നലെയാണ് കണ്ടുമുട്ടിയത്. ഇന്നലെ പെരുന്നാളിന്റെ ദിവസത്തിൽ ആ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വരുന്ന സമയത്തും പിന്നെ വൈകുന്നേരത്തെ വിശ്രമവേളയിലും രണ്ടു തവണ നമുക്ക് റേഡിയോ പ്രോഗ്രാമിൽ ഒത്തുചേരാൻ കഴിഞ്ഞു. അപ്പോ ഇന്ന് ഈ സമയത്ത് ചില ആളുകൾ ഇന്നലെ കുടുംബ വീട്ടിൽ പോയി, എത്തിയ കുടുംബ വീട്ടിലെ പെരുന്നാൾ സന്തോഷത്തിലായിരിക്കും, ചില ആളുകൾ യാത്രയിലായിരിക്കും. പിന്നെ പ്രത്യേകിച്ചും ഈ ഒരു പെരുന്നാൾ സമയം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ ഇടവേളയാണ് നമുക്കുള്ളത്. കാരണം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് കേരളത്തിൽ, പിന്നെ രണ്ടാമത്തെ പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ യാത്രകളും തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. മിനിഞ്ഞാന്ന് മുതലേ നമ്മൾ തെൽബിയ പരിപാടിയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ കേട്ടു, ഇൻഷാല്ലാ നമ്മളുടെ
0: ലൈവ് കേട്ടു,
1: അതെ അതെ അറഫ ലൈവ് കേട്ടു, എല്ലാമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇൻഷാല്ലാ മധുരം ഖുർആനാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്.

0: അൽഹംദുലില്ലാ, നമ്മളെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജദയിലെ 12 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ മധുരം ഖുർആൻ സെഷനിൽ കേട്ടത്. മധുരം ഖുർആൻ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല വിശുദ്ധ ഖുർആനിലെ ഇമ്പമാർന്ന ആയത്തുകൾ കേൾക്കുക എന്നുള്ളത്, എല്ലാ ആയത്തുകളും ഇമ്പമാർന്നാണ്, പക്ഷേ ഇമ്പമാർന്ന ശൈലിയിലുള്ള ഓത്തുകളിൽ അത് കേൾക്കുക എന്നുള്ളത് വല്ലാത്തൊരനുഭൂതിയാണ് അല്ലേ. അപ്പൊ അനുഭൂതികളിലൂടെ നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഈ സമയത്ത് നമ്മൾ കേട്ട ആയത്തുകളുടെ ഒരു പ്രത്യേകത, സൂറത്തു സജദയിലെ ആയത്തുകളാണ് കേട്ടത്. ഈ ആയത്തുകൾ മിക്കവാറും ശ്രോതാക്കൾക്ക് ഹിഫ്ളുള്ള ഭാഗമായിരിക്കും. വെള്ളിയാഴ്ചകളിൽ സുബഹിന് ആവർത്തിച്ച് കേൾക്കുന്നതാണ്. നമ്മുടെ പരലോകവും ഒക്കെയായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, ഇഹലോകത്ത് അള്ളാഹു ചെറിയ പരീക്ഷണങ്ങളൊക്കെ തന്ന് അവൻ്റെ യഥാർത്ഥ ദീനിലേക്ക് നമ്മൾ തിരിച്ചു വിളിക്കുന്നത് വലിയ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താനാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്ന ചില ആയത്തുകളാണ് നമ്മൾ കേട്ടത്. കഴിഞ്ഞ നമ്മുടെ സെഷനിലും മധുരം ഖുർആൻ കഴിഞ്ഞപ്പോൾ മനോഹരമായൊരു ഗാനം നമ്മൾ കേട്ടിരുന്നു.
0: ഈ റേഡിയോയെ സംബന്ധിച്ചിടത്തോളം റേഡിയോയുടെ ശ്രോതാക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരന്നു കിടക്കുന്നതാണ്. അപ്പം ദുബായിൽ നിന്ന് നമുക്കൊരു കൂട്ടുകാരി അല്ലേ നമ്മോടൊപ്പം ചേർത്തിട്ടുണ്ട്,
1: നിംസ് സ്കൂളിലെ ഹന്ന ഫാത്തിമ, ഹന്ന ഫാത്തിമ എം എഫ്.

കലിമ സഹാദത്ത് ഒന്നാണ്, നിസ്കാരം അത് രണ്ടാണ്, ഇസ്ലാം കാരിമിൽ മൂന്നാമത്തത് മുതലിന് അടുത്ത സകാത്താണ്. ഇസ്ലാം

0: റമദാൻ നോമ്പതുൽ നാളാണ്, അഞ്ചാമത്തേത് ഹജ്ജാണ്. മുതലും മയും ദേശകവും ഹജ്ജുൽ ബൈത്തിന് സർത്താണ്.
1: മാഷാല്ലാ, വളരെയധികം അല്ലേ ഉഷാറായിട്ട് ഹന്ന ഫാത്തിമ പാട്ടുപാടി അല്ലേ.
2: എല്ലാ
1: ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചുള്ള
2: ചെറിയ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളുടെ നാവിലും എപ്പോഴും വരുന്ന ഒരു പാട്ടാണ് അത്. ഈ ഇസ്ലാം കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഈ പാട്ടിലൂടെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മനോഹരമായിരുന്നു ഹന്ന ഫാത്തിമയുടെ ഗാനം. ഇനി നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം.
1: പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായവും സംരക്ഷണവും ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മോടൊപ്പം ചേരുന്നത്
2: സഹൽ അരിപ്ര.
1: പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം

0: കൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്നതായ ഒരുപാട് പ്രാർത്ഥനകളും ദിക്റുകളും നമുക്ക് പഠിപ്പിച്ചു നിന്നതായി കാണാം. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇമാം ബുഖാരി റഹ്മഹുല്ലാ അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ റിപ്പോർട്ടറായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ വന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. പലപ്പോഴും നമ്മളെല്ലാം ഈ പ്രാർത്ഥന അർത്ഥസഹിതം പഠിക്കുകയും ആ പ്രാർത്ഥന ചൊല്ലാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസ് വായിക്കാം. كان سعد يعلم بنيه هؤلاء الكلمات كما يعلم المعلم الغلمان الكتابة ويقول إن رسول الله صلى الله عليه وسلم كان يتعوذ منهن دبر الصلاة അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പ്രാർത്ഥന ഫർദ് നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ പ്രാർത്ഥനയിൽ വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ കാവൽ തേടാറുണ്ടായിരുന്നു എന്നാണ്. അതായത് സഅദ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തൻ്റെ മക്കൾക്ക് ഈ പ്രാർത്ഥനാവാചകങ്ങൾ ഒരു അധ്യാപകൻ കുട്ടികൾക്ക് എഴുത്ത് പഠിപ്പിക്കുന്നത് പോലെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ്. പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വ അഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ وأعوذ بك من فتنة الدنيا وأعوذ بك من عذاب القبر فحد എന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാര ശേഷം ശരണം തേടിക്കൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ وأعوذ بك أن أرد إلى أرذل العمر وأعوذ بك من فتنة الدنيا وأعوذ بك من عذاب القبر. പ്രാർത്ഥന അർത്ഥസഹിതം മനസ്സിലാക്കുക. اللهم إني أعوذ بك അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. എന്തിൽ നിന്ന്? മിനൽ ജുബ്നി. ജുബ്ൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം എന്നാണ്, പേടി. അപ്പം അമിതമായ ഭീരുത്വത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുന്നു. വ അഊദു ബിക അൻ ഉറദ്ദ ഇല അർദലിൽ ഉമർ. ഇല അർദലിൽ ഉമർ അഥവാ വാർദ്ധക്യാവസ്ഥയിലേക്ക് എന്നെ മടക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. വാർദ്ധക്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ചെന്നി പിച്ചും പിഴയും പറയുന്ന നിലക്കുള്ള ഒന്നിനും കഴിയാത്ത രൂപത്തിലുള്ള ആ നിലക്ക് ഉള്ള വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ നിന്ന് അവസ്ഥയെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ്. വ അഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ. ഫിത്നത്തി ദുനിയ, ഫിത്നത്തു ദുനിയ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ കുഴപ്പങ്ങൾ, ദുനിയാവിലെ എല്ലാ നിലക്കുള്ള പരീക്ഷണങ്ങളും. അള്ളാഹുവേ ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വ അഊദു ബിക മിൻ ആദാബിൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അപ്പോൾ നാല് ശരണം തേടുന്ന പ്രാർത്ഥനാവാചകങ്ങളാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യുക? ശീലമാക്കുക. പ്രാർത്ഥന വാചകങ്ങൾ അത് അക്ഷരം തെറ്റാതെ ഉച്ചാരണം മാറാതെ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വ അഊദു ബിക അൻ ഉറദ്ദ ഇല അർദലിൽ ഉമരി വ അഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ വ അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രാർത്ഥനകൾ ജീവിതത്തിൽ ഭാഗമാക്കുന്നവരിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: വ്യത്യസ്തങ്ങളായ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ പ്രായം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ദുനിയാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരീക്ഷണങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ തേടുന്ന സവിശേഷമായ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ സന്തോഷ ദിവസങ്ങളിലും വിവിധങ്ങളായ പ്രാർത്ഥനകൾ പഠിക്കാൻ നമുക്ക് കഴിയുന്നു എന്നത് ഏറെ ആശ്വാസകരമാണ്. പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ഉണ്ടായത് ബഹുമാനനായ സഹൽ അരിപ്ര.
2: മാഷാല്ലാഹ്, എന്തായാലും നമ്മൾ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ദിനത്തിലൂടെ ഈ ഒരു സമയത്ത് പ്രാർത്ഥനകളുമായി കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആഘോഷവും പ്രാർത്ഥനയാണ് അല്ലേ? ആഘോഷത്തിൻ്റെ സമയത്തും പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ ജീവിതത്തിൻ്റെ എല്ലായ്പ്പോഴും മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്. ഈ ഒരു സമയത്ത് നമ്മോടൊപ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ മത സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരും നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മുടെ ഈ ഒരു ഈദിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ചേരുന്നത് ബഹുമാനായ MLA AKM അഷ്റഫ് സാഹിബാണ്. AKM അഷ്റഫ് സാഹിബിൻ്റെ സംസാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഈദ് ആശംസകളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകമെമ്പാടുമുള്ള മുസ്ലിം സമുദായം വലിയ പെരുന്നാൾ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ദിനം കടന്നു പോകുന്നത്. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി പീസ് റേഡിയോയുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് തീവ്രവാദത്തിനെതിരെ, കുടുംബ ശിഥിലീകരണത്തിനെതിരെ, കാലുഷ്യം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം വിതറിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ജനതയെ മാനവികതയുടെ ചരടിൽ കൂർത്തടക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മുസ്ലിം സമുദായം വലിയ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്തോഷകരമായ വേളയിൽ പീസ് റേഡിയോയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാമുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ തീർച്ചയായും പീസ് റേഡിയോയുടെ ഈ പ്രോഗ്രാമിനെല്ലാവിധ പിന്തുണ അറിയിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള പെരുന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്.
1: ബഹുമാനായ AKM അഷ്റഫ് MLA സംസാരമാണ് നമ്മൾ കേട്ടത്. ശരിക്ക് സംഘപരിവാറിനോട് ശക്തമായ പടപൊരുതിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തുടർച്ചയായി വിജയിച്ചു വരുന്നത് എന്നത് മാത്രമല്ല, കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ നല്ല ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തവണ നിയമസഭയിലെത്തിയത്. തീർച്ചയായും ആ പോരാട്ടങ്ങൾക്ക് എല്ലാ പിന്തുണകളും നമ്മൾ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആശംസ വാക്കുകളാണ് നമ്മൾ കേട്ടത്.
2: നമ്മളിനി ഒരു പുതിയ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്, വിദ്യാനിധി.
4: ഒരു പുതിയ അധ്യയന വർഷം കൂടി നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്.
5: വീടുകളിലൊക്കെയും ഇപ്പോൾ കുട്ടികളുടെ ഒച്ചയും ബഹളവും,
4: പുതിയ പുസ്തകങ്ങളുടെ മണം,
5: വർണ്ണശബളമായ കുടകൾ,
4: പുതിയ ബാഗുകൾ,
5: മിന്നുന്ന ചെരുപ്പുകൾ,
4: മക്കൾക്കായി ഇതെല്ലാം വാങ്ങി നൽകുമ്പോൾ ഓരോ മാതാപിതാക്കളുടെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നു.
5: ആ സന്തോഷം കുട്ടികളുടെ മുഖത്ത് കാണുമ്പോൾ നമ്മളും അഭിമാനിക്കുന്നു.
4: എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ,
5: ഇതേ നാട്ടിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ
4: പുതിയ അധ്യയന വർഷത്തെ ഭയത്തോടെയും സങ്കടത്തോടെയും നോക്കി നിൽക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്.
5: അവരുടെ മാതാപിതാക്കളുമുണ്ട്.
4: കൂട്ടുകാർ പുതിയ ബാഗും കുടയുമായി സ്കൂളിലേക്ക് പോകുമ്പോൾ,
5: കീറിയ ബാഗും തുന്നിച്ചേർത്ത കുടയുമായി പോകേണ്ടി വരുന്ന ആ കുഞ്ഞിൻ്റെ മനസ്സിലെ വേദന,
4: എനിക്കും പുതിയ ബാഗ് വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുന്ന മകന്റെ മുന്നിൽ
5: സ്വന്തം ദാരിദ്ര്യമോർത്ത് നിസ്സഹായരായി കണ്ണീരൊഴുക്കുന്ന ആ പാവം മാതാപിതാക്കളുടെ ഹൃദയവേദന
4: നമ്മൾ കാണാതെ പോകരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു,
5: ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക
4: എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. തിർമിതി.
5: നമുക്ക് ലഭിച്ച സമ്പത്ത് നമ്മുടേത് മാത്രമല്ല,
4: അതിൽ പാവപ്പെട്ടവർക്കും അവകാശമുണ്ട്.
5: ഒരു കുട്ടിയുടെ പുസ്തകത്തിനോ
4: ഒരു ബാഗിനോ
5: ഒരു കുടയ്ക്കോ വേണ്ടി നാം നൽകുന്ന സഹായം
4: വെറുമൊരു സാമ്പത്തിക സഹായം മാത്രമല്ല,
5: മറിച്ച് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സങ്കടം തുടച്ചുമാറ്റുന്ന കരുണയാണ്.
4: നിങ്ങളുടെ സഹായം കൊണ്ട്
5: ഒരു പാവപ്പെട്ട കുട്ടി പുതിയ ബാഗും പുസ്തകങ്ങളുമായി സന്തോഷത്തോടെ സ്കൂളിലേക്ക് നടക്കുമ്പോൾ
4: ആ കുഞ്ഞിൻ്റെ മുഖത്തെ പുഞ്ചിരി,
5: ആ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന,
4: അതിനേക്കാൾ വലിയ പ്രതിഫലം ഈ ദുനിയാവിലും ആഖിറത്തിലുമില്ല. വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു,
5: നിങ്ങൾ ഇഷ്ടപ്പെടുന്നവയിൽ നിന്ന് ചെലവഴിക്കുന്നതുവരെ നിങ്ങൾക്ക് പുണ്യം കൈവരിക്കാനാവില്ല. സൂറത്തു ആൽ ഇംറാൻ 92.
4: ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ
5: നമ്മുടെ മക്കൾക്ക് സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ
4: ഒരു പാവപ്പെട്ട കുട്ടിയുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാൻ നമുക്ക് സാധിക്കട്ടെ.
5: നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ,
4: നാഥ, നീ തന്ന സമ്പത്ത് കൊണ്ട് ഞാനൊരു കുഞ്ഞിന്റെ കണ്ണീരൊപ്പിയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയട്ടെ. അല്ലാഹു നമ്മുടെ സമ്പത്തിനും ആയുസ്സിനും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
1: വളരെ സവിശേഷമായൊരു പ്രോഗ്രാമായിരുന്നു വിദ്യാനിധി എന്ന പ്രോഗ്രാം. മനോഹരമായി തന്നെ ആ ഭാഗം അവതരിപ്പിക്കുകയുണ്ടായി. വീണ്ടും തെൽബിയ മുന്നോട്ട് പോകുമ്പോൾ സ്റ്റാർക്വസ്റ്റ് ഇടക്കിങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ആളുകൾക്ക് പ്രയാസമാണ്. ഒരുപാട് കുട്ടികൾ അവരുടെ പരിപാടികൾക്ക് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാർക്വസ്റ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഇന്നലെ രണ്ട് സെഷനിൽ നമ്മൾ റേഡിയോയിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈയൊരു പകൽ നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന സെഷനുകളിൽ സ്റ്റാർക്വസ്റ്റിൽ വന്നതൊക്കെയും ഗാനങ്ങളായിരുന്നു.
2: അതെ, അറബിയും മലയാളവും ഗാനങ്ങളായിരുന്നു.
1: ഇന്ന് പ്രസംഗമാണ്. ഓക്കെ. സെന്റ് അൽഫോൻസ പബ്ലിക് സ്കൂളിലെ
2: കൊച്ചുകൂട്ടുകാരൻ റസിൻ നവാസ് അവതരിപ്പിക്കുന്ന മലയാള പ്രസംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.
6: നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും അനുസരണയുടെയും പ്രതീകമായി വീണ്ടും ഒരു ബലിപെരുന്നാൾ കൂടി വന്നെത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിനോടുള്ള അനുസരണയുടെ ഭാഗമായി തന്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലി കൊടുക്കുവാൻ തയ്യാറായ കഥയാണ് ഈദുൽ അദ്ഹയുടെ അടിസ്ഥാനം. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതും എത്ര പ്രധാനമാണെന്ന് ബലി പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ബലി പെരുന്നാൾ ഒരു ആഘോഷം മാത്രമല്ല, മനുഷ്യർ തമ്മിലുള്ള സഹോദര്യവും സ്നേഹവും വർദ്ധിപ്പിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗ നിർഭരമായ ജീവിതം വിശ്വാസികൾക്ക് വലിയ മാതൃകയാണ്. വിഗ്രഹങ്ങളെ തകർത്തതിനെ തുടർന്ന് അക്കാലത്തെ ഭരണാധികാരിയായിരുന്ന നംറൂദും ജനങ്ങളും ചേർന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ വലിയ തീക്കുണ്ടത്തിലേക്ക് എറിഞ്ഞു. എന്നാൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, അവൻ എത്ര നല്ല കാര്യകർത്താവ് എന്ന് വിശ്വസിച്ച് നിന്ന അദ്ദേഹത്തിന് നേരെ അല്ലാഹു തണുപ്പും സമാധാനവും നൽകി അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സത്യത്തിന് വേണ്ടി നിലകൊള്ളാനും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിക്കുവാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ മുസ്ലിമിനും എക്കാലത്തും പ്രചോദനമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. തഗർപ്പൻ തുടക്കം മുതൽ ഒടുക്കം വരെയും
2: നല്ല എനർജി ഉണ്ട്,
1: ഒരേ വൈബ് നിലനിർത്തിക്കൊണ്ടുള്ള പ്രസംഗമാണ് റസിൻ. മാഷാല്ലാ, അടിപൊളിയായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമർപ്പണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ മനോഹരമായൊരു പ്രസംഗമാണ് നിർവഹിച്ചത്.
2: അപ്പോൾ ഓരോ കുട്ടികളും ഓരോ പ്രസംഗങ്ങളും അതുപോലെ തന്നെ കഥകളും അതുപോലെ തന്നെ ഗാനങ്ങളൊക്കെ നമ്മളെ സ്റ്റാർക്വസ്റ്റിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളോട് നമുക്കൊരു ചെറിയൊരു ഉപദേശം അല്ലേ, വെച്ചാൽ ചിലതൊക്കെ നല്ല ആക്റ്റീവായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത്, ഇത് ഈ സ്കില്ല് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. പ്രത്യേകിച്ച് പ്രസംഗമൊക്കെ ഉണ്ടെങ്കിലേ ഒരുപാട് മേഖലകളിൽ ശോഭിക്കാൻ കഴിയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ഓരോ ആളുകളും അല്ലേ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ എന്തു ചോദിച്ചാൽ അത്തരം സ്കില്ലുകളെ വളർത്തിയെടുത്ത ആളുകൾ. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് എത്താൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം എന്നും കൂടി ഉറപ്പെടുത്തുകയാണ്. നമ്മളിനി
1: ഇഫ്ദുൽ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ പാരായണങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടു. ഈ പീസ് റേഡിയോ ഇഫ്ദുൽ ഖുർആൻ അതിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെ ബഹുമാനായ ജാഫർ സലഫി അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ വളരെ ചെറിയ സൂറത്തുകളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങി. നമുക്കിങ്ങനെ തോന്നും ഇപ്പോൾ റേഡിയോയിലെ ഒരു 10 മിനിറ്റ് സമയം ഒരു ഉസ്താദിൻ്റെ കൂടെ ഓതിയിട്ട് ഇപ്പോൾ സൂറത്ത് പഠിക്കാൻ കഴിയുമോ? ഈ സംവിധാനത്തിലൂടെ ഒരുപാട് സൂറത്തുകളെ ഹിഫ്ലാക്കിയ ആളുകളുണ്ട്. മാഷാല്ലാ, സൂറത്തുൻ നഹ്ലിലെ 69-ാമത്തെ വചനം ജാഫർ സലഫിയുടെ കൂടെ നമുക്ക് ഒന്നിച്ച് കേട്ടു പഠിക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 69-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 68-ാമത്തെ ആയത്ത് ആദ്യം പാരായണം ചെയ്യാം.

ഫസ്ലുകി സുബുല റബ്ബിക ഫസ്ലുകി സുബുല റബ്ബിക ഫസ്ലുകി സുബുല റബ്ബിക ദുലുല ഫസ്ലുകി സുബുല റബ്ബിക ദുലുല ഫസ്ലുകി സുബുല റബ്ബിക ദുലുല.

فاسلكي سبل ربك ذللا. يخرج من بطونها

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായാലും വിശുദ്ധ ഖുർആൻ സൂറത്തിൻ്റെ ഹൽ 69-ാമത്തെ ആയത്താണ് ഹിഫ്ദുൽ ഖുർആൻ നമ്മൾ കേട്ടത്. നമ്മോടൊപ്പം ചേർന്ന ബഹുമാനായ ജാഫർ സലഫിയാണ്. ഈ ഒരു സമയത്ത് നമ്മളെ ക്വിസിൻ്റെ ടൈമാണ്.
2: ആളുകൾ നമ്മൾ അങ്ങോട്ട് പറയണത് ഇങ്ങനെ
1: അതെ
2: കേൾക്കല്ല, ഞങ്ങൾക്ക് ചിലത് ഇങ്ങോട്ട് പറയാണ്ട്. നമുക്ക് ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മൊത്തം നമ്മുടെ റേഡിയോയെക്കുറിച്ച്, റേഡിയോയിലെ സ്പെഷ്യൽ പ്രോഗ്രാമുകളെക്കുറിച്ച്, ഈ തെൽബിയെക്കുറിച്ചൊക്കെയുള്ള ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് അയക്കാവുന്നതാണ്. ഇപ്പോൾ സവിശേഷമായി ഒരു ഉത്തരമയക്കാനുള്ള ഒരു സന്ദർഭമാണ്, ക്വിസിൻ്റെ ടൈമാണ്. നമുക്കറിയാം ഉത്തരമയക്കേണ്ടത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ്, അറിയാവുന്നതാണ്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ. ഇപ്പോൾ മുഹമ്മദ് എന്നാണ് പേരെങ്കിൽ കുറേ മുഹമ്മദുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ സ്ഥലപ്പേര് കൂടി അതിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് കുറച്ചും കൂടി ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇൻഷാല്ലാ ചോദ്യം ഇപ്പോൾ വരും. ആ ചോദ്യത്തിന് ഓപ്ഷൻ തിരഞ്ഞെടുത്തേക്ക്.
3: ലോകത്ത് അല്ലാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഓപ്ഷൻ എ മസ്ജിദ് നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം കഅബ.
1: മാഷാ അല്ലാ, ഉത്തരം എങ്ങളുടെ ഉത്തരങ്ങൾ എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്ന് പറയുന്ന ടാബാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ,
2: നമുക്ക് റേഡിയോ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുന്നത് ഒറ്റ ലക്ഷ്യത്തിലല്ല. ഒരു ആനന്ദങ്ങളുണ്ട്, പാട്ട് കേൾക്കാൻ പറ്റും, ഖുർആൻ പഠിക്കാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ കർമ്മ മേഖലകൾ കൂടി ശരിപ്പെടുത്താൻ, പ്രാമാണികമാക്കാൻ നമുക്ക് അവസരമുണ്ട്. പീസ് റേഡിയോയിലെ നമ്മൾ വളരെ സവിശേഷമായൊരു പ്രോഗ്രാമാണ് കർമ്മസരണി എന്ന പ്രോഗ്രാം. ബഹുമാനനായ ഹംസ മദീനിയാണ് ആ ഒരു പ്രോഗ്രാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇസ്ലാമികമായി നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അടിസ്ഥാനമാക്കി അതെങ്ങനെയൊക്കെയാണ് നിർവഹിക്കേണ്ടത്. ഇപ്പോൾ ഉളു ആണെങ്കിൽ, നമ്മുടെ കുളിയാണെങ്കിൽ, അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി നമ്മുടെ നിസ്കാരാണെങ്കിൽ, ജുമഴയാണെങ്കിൽ, എല്ലായിടത്തും പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സവിശേഷമായൊരു പ്രോഗ്രാമാണ്.
1: എല്ലാ ദിവസവും ബുധനാഴ്ച രാത്രി 9 മണിക്കാണ് കർമ്മസരണി ഉണ്ടാകാറുള്ളത്. 24 മണിക്കൂർ പ്രോഗ്രാമിന് ശേഷം റിവൈൻഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.
2: ആഴ്ചയിൽ ബുധനാഴ്ചകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ സമയം രാത്രി 9 മണിക്കുള്ള പ്രോഗ്രാം 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനം കൂടി ഉപയോഗപ്പെടുത്തി നമുക്ക് കേൾക്കാവുന്നതാണ്. പീസ് റേഡിയോ ബലിപെരുന്നാൾ തെൽഭിയ പ്രോഗ്രാം മുന്നോട്ട് പോവുകയാണ്. ഇനി ചില നുറുങ്ങുകൾ നമുക്ക് കേൾക്കാം.
1: ഈ നുറുങ്ങുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനായ മൻസൂർ മണ്ണാർക്കാടാണ്. അദ്ദേഹം മക്കയിലെ പുണ്യങ്ങൾ എന്നുള്ള വിഷയത്തിലാണ് നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
4: മക്കയിലെ പുണ്യങ്ങൾ. ഏറെ പുണ്യം പ്രതീക്ഷിച്ചാണ് ഒരാൾ ഹജ്ജിന് പോകാറുള്ളത്. എന്നാൽ ഹജ്ജിൻ്റെ യാത്രയിൽ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാനുള്ള പരിശ്രമം ഹജ്ജ് ചെയ്യുന്ന വ്യക്തി നടത്താറുണ്ടോ? ഹജ്ജ് കർമ്മത്തിനുള്ള യാത്രയിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന നന്മകളെക്കുറിച്ചുള്ള ചെറിയ വിശകലനമാണിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഭവനത്തിലേക്ക് ആരെങ്കിലും തീർത്ഥാടനം നടത്തുകയും സ്ത്രീ പുരുഷ സംസർഗമോ ദുർവൃത്തിയോ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ മാതാവ് പ്രസവിച്ച ദിനത്തിലെ പരിശുദ്ധിയോടെയാണ് തിരിച്ചു പോകുന്നത്. ബുഖാരി മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള പാപങ്ങളുടെ അഥവാ കഫ്ഫാറത്ത് പ്രായശ്ചിത്തമാണ്. പുണ്യകരമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. മുസ്ലിം. പ്രശസ്തിയോ ലോകമാന്യതയോ കൊതിക്കാത്ത ഹജ്ജാണ് മബ്രൂറായ ഹജ്ജ്. നമ്മുടെ യാത്ര അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജ് ചെയ്യാനാണ്, നമ്മുടെ റബ്ബിൻ്റെ പുണ്യം നേടാനാണ്. മറ്റുള്ളവരുടെ നല്ല വാക്ക് കേൾക്കാനോ ഹാജി എന്ന പേര് നേടിയെടുക്കാനോ അല്ല ഇത്. ഹജ്ജിന് പോകുന്നവർ മറക്കരുത്. പാപങ്ങളെല്ലാം പൊറുത്തുകിട്ടും. അംറു ബിനു ആസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം ആശ്ലേഷണം അതിനു മുമ്പുള്ള പാപങ്ങളെയും ഹിജ്റ അതിനു മുമ്പുള്ള പാപങ്ങളെയും ഹജ്ജ് അതിനു മുമ്പുള്ള പാപങ്ങളെയും നശിപ്പിക്കുമെന്ന് താങ്കൾക്ക് അറിഞ്ഞുകൂടെ? മുസ്ലിം. കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ തിരുദൂതർ മറുപടി നൽകി, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലുമുള്ള വിശ്വാസം പിന്നെ ഏതാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം പിന്നെ ഏതാണ്? മക്ബൂലായ ഹജ്ജ്. ബുഖാരി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ധർമ്മസമര പോരാളി ദൈവമാർഗത്തിലാണ്. ഹജ്ജ് ചെയ്യുന്നവനും ഉംറ ചെയ്യുന്നവനും അള്ളാഹുവിൻ്റെ വഫ്ദാണ്, അഥവാ ദൗത്യ സംഘമാണ്. അള്ളാഹു അവരെ ക്ഷണിച്ചപ്പോൾ അവർ അള്ളാഹുവിന് ഉത്തരം നൽകി, അവർ അവനോട് ചോദിച്ചപ്പോൾ അവൻ അവർക്ക് നൽകി. ഹാക്കിം നസായി. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറഫ ദിനത്തേക്കാൾ കൂടുതലായി അള്ളാഹു തൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിനവുമില്ല. അന്ന് അള്ളാഹു അടുത്തു വരുന്നു, എന്നിട്ടവൻ മലക്കുകളോട് തൻ്റെ അടിമകളെപ്പറ്റി അഭിമാനം കൊള്ളുന്നു. അവർ അഥവാ അറഫയിൽ നിൽക്കുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൻ അഥവാ അള്ളാഹു ചോദിക്കുന്നു. മുസ്ലിം. ഏറ്റവും നല്ല പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാകുന്നു. അറഫയിൽ നിൽക്കുന്ന ഹാജി ധാരാളം പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കണം, കാരണം അറഫയിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ലോകത്ത് ഏതു പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാലും ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ 100,000 ഇരട്ടി പ്രതിഫലം പരിശുദ്ധ ഹറമിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നാം അത് നഷ്ടപ്പെടുത്തരുത്. ഒരു ജമാഅത്തിന് 100,000 ഇരട്ടി പ്രതിഫലം. നാം മക്കയിലുള്ള സന്ദർഭങ്ങളിലെല്ലാം ഹറമിലെ ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക.
2: നുറുങ്ങുകളാണ് നമ്മൾ കേട്ടത്. മക്കയിലെ പുണ്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചപ്പോൾ. നമുക്ക് ചില സ്ഥലങ്ങൾ, ചില ദിവസങ്ങൾ, ചില സമയങ്ങൾ, ഇതൊക്കെ സവിശേഷമായ ചില പുണ്യങ്ങൾ നേടാനുള്ള അവസരമാണ്. നമ്മൾ ലോകത്തെ ഏത് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും മക്കയിലെ വിശുദ്ധമായ ഭവനത്തിൽ നിസ്കരിക്കുമ്പോൾ നമുക്ക് 100,000 നിസ്കാരത്തിന് കൂലി. ഇങ്ങനെ മക്കയെന്ന നാടിനോട് ചേർന്ന് നേടാവുന്ന കുറേ പുണ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ബഹുമാനനായ മൻസൂർ മണ്ണാർക്കാട് നമ്മോട് സംസാരിച്ചത്. പനുസാൻ, നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ഇറങ്ങാനായിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
1: അടുത്ത പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളുടെ കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്.
2: നമുക്ക് ഇൻഷാല്ലാ പെരുന്നാളിന്റെ സന്തോഷങ്ങളിൽ ഇന്നു തന്നെ ഇനിയും കണ്ടുമുട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.

0: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് യുഗാന്തരങ്ങൾക്കപ്പുറത്തുനിന്ന് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന പുലരുകയാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അനിർവചനീയമായ സാക്ഷ്യമായി അള്ളാഹുവിൻ്റെ വിളിയാളത്തിന് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ ഉത്തരം കൊടുക്കുകയാണ് തലമുറകൾ നെഞ്ചേറ്റിയ ആഹ്വാനം. നിരവധി തലമുറകൾ മറുപടി നൽകിയ വിളിയാളം. അവർ പുറപ്പെട്ടിരിക്കുന്നു അങ്ങ് മക്കാ മരുഭൂവിലേക്ക്. മഞ്ഞ് വീഴുന്ന നാട്ടിൽ നിന്നുള്ളവരുണ്ട്, ചുട്ടുപഴുത്ത മരുഭൂവിയിൽ നിന്നുള്ളവരുമുണ്ട്, നിലയ്ക്കാതെ മഴ പെയ്യുന്ന നാട്ടിൽ നിന്നുള്ളവരുമുണ്ട്, വിശപ്പും ദാഹവുമുള്ള നാട്ടിൽ നിന്നുള്ളവരും അക്കൂട്ടത്തിലുണ്ട്, സുഖലോലുപതയുടെ സമൂഹത്തിൽ നിന്നുള്ളവരും ആ തീർത്ഥാടക സംഘത്തിലുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണ്, വിശുദ്ധ മക്ക, വിശുദ്ധ ഹജ്ജ്. ഹജ്ജിന്റെ സാഫല്യം അതൊന്നു മാത്രം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഈ ദിന പ്രത്യേക പരിപാടികളുടെ തുടർച്ചകളിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി തുടർച്ചയായ സംപ്രേഷണങ്ങളാണ്. കൊമേഴ്ഷ്യൽ ആഡുകളുടെ വിരസതകളില്ലാതെ ഹൃദയത്തെയും മനസ്സിനെയും മലിനീകരിക്കുന്ന ഒരു കോണ്ടന്റും ഒരു നിമിഷം പോലും സംപ്രേഷണം ചെയ്യാതെ പരസ്യവാചകങ്ങളുടെ മടുപ്പുകളില്ലാതെ നമ്മൾ യാത്ര തുടരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതികരണങ്ങളും അതുപോലെ തന്നെ ഫീഡ്ബാക്കുകളും ഒക്കെ ഏറെ പ്രധാനമാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പലരും അയച്ച മെസ്സേജുകൾ, ഒരുപാട് ദിനം, ഒരുപാട് ദിവസം, ഒരുപാട് ദൂരം ഇനിയും നമുക്ക് പരിശ്രമിക്കാൻ കരുത്തു തരുന്നതാണ്. എൻ്റെ കൂടെ ഈ സെഷനിലും ബഹുമാനിയ ജ്യേഷ്ഠ സുഹൃത്ത് സുഹൈർ പാണ്ടിക്കാട് ജോയിൻ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ബീഫ് വീട്ടിൽ പൊരിച്ചു വെച്ചത് എടുത്തുനിന്ന് പോകുന്ന ഒരു സങ്കടം മാത്രമേ ഇപ്പോഴുള്ളൂ. ദീർഘ, നിങ്ങൾക്ക് സങ്കടം ഉണ്ടോ സത്യത്തിൽ?
1: സങ്കടം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഈ ഒരാഴ്ച ബീഫ് തന്നെയാണ് കഴിക്കുക. എന്നാൽ പിന്നെ ഈ പെരുന്നാളിൻ്റെ അന്ന് പെരുന്നാൾ പിറ്റേന്ന് നമ്മൾ പുതിയ വിഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ.
0: അല്ല, എന്താ പറയുക, നമ്മൾ ഈ പയർ, വെണ്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കൂട്ടത്തിൽ കുറച്ച് വാങ്ങിയിട്ട് ഈ ബീഫിൻ്റെ മേലെ, ഈ പുട്ടിൻ്റെ മേലെ നമ്മൾ ഇതിടുമല്ലോ, തേങ്ങ ഇടുമല്ലോ, അതേപോലെ അടിയിലും മേലെയും വെച്ചെടുത്താൽ മതി.
1: എന്നാലും ബീഫ് ഒഴിവാക്കില്ല.
0: അല്ല, അതല്ല, ബീഫ് ഒഴിവാക്കാൻ പാടുണ്ടോ? മലപ്പുറം ജില്ലയുടെ ദേശീയ മൃഗം, ഞാൻ പ്രതിഷേധിക്കുന്നു, ശക്തമായി പ്രതിഷേധിക്കുന്നു. ഓക്കെ, നമ്മുടെ നാഷാൻ ഉഷാദിനെ കൊണ്ടുവന്നാലോ.
1: നാഷാൻ ഉഷാദ് ഇപ്പോ പാട്ടാണോ പാടുക അതോ പ്രസംഗിക്ക ചെയ്യുക, എന്താന്ന് അറിയില്ല.
0: നാഷാൻ ഉഷാദ് പാട്ടും അയച്ചു, പ്രസംഗവും അയച്ചു. അപ്പൊ നമുക്കാണെങ്കിൽ ഇത് രണ്ടും സംപ്രേഷണം ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹം. ഇപ്പോഴും ഈ മണിക്കൂറുകളായിട്ടും നാഷാൻ ഉഷാദിനേക്കാളും വയസ്സ് കൂടിയവരും കുറഞ്ഞവരുമായ ടീമിനെ നമ്മളിങ്ങനെ ക്യൂ നിർത്തുകയാണെങ്കിൽ, ഇവിടുന്ന് പീസ് റേഡിയോ ഓഫീസിൻ്റെ അവിടുന്ന് ക്യൂ നിർത്തുകയാണെങ്കിൽ മിക്കവാറും പട്ടിക്കാട് ജംഗ്ഷനിലേക്ക് എത്തും. അത്ര ആളുകൾ ഫയലുകൾ ഇഷ്ടംപോലെ വന്ന് കിടക്കുന്നുണ്ട്. എന്നാലും അവസാനത്തെ കുട്ടിയുടെ ഫയൽ നമ്മൾ പ്ലേ ചെയ്യും. അത് പെരുന്നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും തീർച്ചയായിട്ടും പ്ലേ ചെയ്യും. നമുക്ക് നാഷാൻ ഉഷാദിൻ്റെ ഒന്ന് നറുക്കിട്ടാലോ.
1: നോക്കാം, നമുക്ക്
0: റെഡി അല്ലേ?
1: എ യു പി സ്കൂളിലെ താനാളൂരിലെ AUPS സ്കൂളിലെ നാഷാൻ ഉഷാദിന്റെ
0: ഫയൽ നറുക്കിടാൻ പോകുന്നു. ഏതാണ് നോക്കി, ഏതാണ്?
1: ടോസ് കിട്ടിയത് പ്രസംഗത്തിനാണ്.
0: എന്നാ നാഷാൻ ഉഷാദ് പൊളിക്കോ, അതിവേഗം വരൂ.
2: ورحمه الله وبركاته. الحمد لله الحمد لله رب العالمين, الصلاه والسلام على رسول الامين وعلى اله واصحابه اجمعين, اما بعد. പ്രേമുള്ള കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മാതാപിതാക്കളോടുള്ള കടമ എന്ന വിഷയത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങളാണ്. ഉമ്മയും ഉപ്പയും നമ്മുടെ ജീവിതത്തിന്റെ സൗഭാഗ്യമാണ്. അവർ നമുക്ക് വേണ്ടി ധാരാളം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. നാം അവരോട് വളരെയധികം കടപ്പെട്ടവരാണ്. അവർക്ക് നന്മ ചെയ്യണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും വളരെ പുണ്യമുള്ള കാര്യമാണ്. മാതാപിതാക്കളോടുള്ള ബന്ധവും കടപ്പാടും അവരുടെ മരണശേഷിയും തുടരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരോട് സംസാരിക്കുന്നത് പോലും സൂക്ഷ്മയോടെ ആയിരിക്കണം. വാർദ്ധക്യത്തിലെത്തിയാൽ പ്രത്യേകിച്ച് അല്ലാഹു പറയുന്നു, വഹ്ഫിർ ലഹുമ ജനാഹൽ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹംഹുമകമാ റബ്ബയാനി സഗീറ. അവരോട് മാന്യമായി വാക്ക് പറയുക, കാരുണ്യത്തോടു കൂടി എളിമയുടെ ചിറക് നീ ഇരുവർക്കും താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക. എന്റെ രക്ഷിതാവ്, ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പൂച്ചി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്ക. സംസാരത്തിലും പെരുമാറ്റത്തിലും മാതാപിതാക്കൾക്ക് ഒരു പ്രയാസവും നാം ഉണ്ടാക്കരുത്. അത് മഹാപാപങ്ങളിൽ പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വാർദ്ധക്യ ജീവിതത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. വൃദ്ധജനങ്ങളെ കരുണയോടും ആദരവോടും കാണേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ കൂടി വരുന്നത് ദുഃഖകരമായ കാര്യമാണ്. നാം ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ ഏറ്റിട്ടില്ല. അവർ നമ്മോടൊപ്പം കഴിയേണ്ടവരാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: നാഷാൻ ഉഷാദ് IUP എസ് സ്ഥാനാളൂരിലെ കുട്ടിയാണ്. നല്ല സ്പീച്ചാണ്, പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് ഉണ്ട്. കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റിയിൽ പാരൻസ് ഇങ്ങനത്തെ സംഗതികൾ അയക്കണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ആ കുട്ടിയുടെ സ്പീച്ച് അത്ര നന്നായതുകൊണ്ടാണ് നമ്മളത് ഇതിൽ ഉൾപ്പെടുത്തിയത്. സാധാരണ ഇതിൽ അങ്ങനത്തെ ഫയലുകൾ ഒരു കാരണവശാലും നമ്മൾ ഉൾപ്പെടുത്താറില്ല.
1: നല്ല
0: ടോപ്പിക് ആയിരുന്നു, നല്ല സംസാരമായിരുന്നു. നമ്മളെ മുഖ്യമന്ത്രി കണ്ട ചിലപ്പോൾ വയോജന വകുപ്പിന്റെ അംബാസിഡറാക്കും. ആ ടൈപ്പ് നല്ലൊരു ടോക്കായിരുന്നു ആ കുട്ടി നടത്തിയത്. കൂടുതൽ പരിശ്രമിക്കുക, വലിയ ലക്ഷ്യങ്ങളിലെത്തും. നല്ല അടിപൊളിയായിട്ടുണ്ട്, ഞാൻ മനസ്സറിഞ്ഞ് പറയുന്നു, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഭാവിയുണ്ട്, നന്നായി പരിശ്രമിക്കുക.
1: നല്ല പ്ലസന്റ് ആയിട്ട് കുട്ടി പ്രസംഗിച്ചിട്ടുണ്ട്.

0: ഫീഡ്ബാക്കിലൂടെ ആളുകൾ ചോദിക്കുന്നു, ഹാരിസ് മൗലവി ഒന്നും ഇവിടെയല്ലേ എന്നാ ചോദ്യം. നല്ല കറക്റ്റ് സമയത്താണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സന്ദേശമൊക്കെ മൗലവി പെരുന്നാളിന് വേണ്ടി ചെയ്തു. നമ്മളൊരു നല്ലൊരു മനോഹരമായ ഫയൽ നമ്മളുടെ മുമ്പിലുണ്ട്. ചോദിച്ച് ശ്രോതാവിന്റെ മുന്നിലേക്ക് അത് അങ്ങോട്ട് കൊടുത്താലോ?
1: അതെ, പീസ് റേഡിയോ ശ്രോതാക്കൾക്കൊക്കെ ഏറെ പ്രതീക്ഷയുള്ള വാക്കുകളാണ് ഹാരിസ് മൗലവിയുടെ സംസാരത്തിലൂടെ.
0: ഇബ്രാഹിം നബി ഇസ്ലാം ജീവിതത്തിന്റെ പാഠപുസ്തകം എന്ന വിഷയം നമ്മളോട് അദ്ദേഹം സംസാരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ബലിപെരുന്നാളിൻ്റെ ദിനത്തിൽ ആ സന്തോഷം നമ്മളെ തേടിയെത്തിയിരിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് മലമ്പാതകൾ കടന്ന്, ചുരങ്ങൾ കടന്ന് മുന്നോട്ട് പോകേണ്ട ഒന്നാണ്. പല പല പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നിർണായകമായ ചില ജീവിത പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വേണ്ട കരുത്ത് എന്ന് പറയുന്നത് ഈ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്താണ് നമുക്കാവശ്യം. ആ മാനസികമായ ശക്തി നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഏതു സാഹചര്യങ്ങളിലും ഒരാൾക്ക് ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നത്? എന്തായാലും പെരുന്നാൾ ഒരു ആഘോഷമാണല്ലോ. പുതുവസ്ത്രമണിഞ്ഞ് നമ്മൾ ഏറ്റവും ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ നല്ല ഭക്ഷണം കഴിച്ച് ആഘോഷിക്കണമല്ലോ. ഒരുപക്ഷെ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ മരണം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഈ സന്ദർഭത്തിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ അടുത്ത ബന്ധുക്കളെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ആശുപത്രിയിലായിരിക്കും. നമുക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായിരിക്കും. ഒരുപക്ഷെ ഒരു ജോലിയില്ലാത്തതിൻ്റെ അസ്വസ്ഥത നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. കടങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ അലട്ടുന്നുണ്ടായിരിക്കും. നമുക്ക് സ്വന്തമായി തന്നെ ചില രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നത്? ഇവിടെയാണ് ഈമാനികമായ ഒരു ശക്തി, ആ പവറാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പെരുന്നാളിൻ്റെ സന്ദർഭത്തിലും നാം ശക്തിപ്പെടുത്തുന്ന നമ്മുടെ ഈമാനികമായ ശക്തിയാണ്. എന്തായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സംഭവ ബഹുലമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഒരിക്കലും നമുക്ക് ഈ ഈദുൽ അദ്ഹ എന്ന് പറയുന്ന ഒരാശയത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. എന്താണ് ആ മഹത്തായ ജീവിതത്തിലെ സന്ദേശം? അത് ഈമാനിൻ്റെ ദൃഢതയാണത്, വിശ്വാസദാഢ്യത. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ അദ്ദേഹം അതിനെ വളരെ ലളിതമായി മുൻകടന്നു എന്നുള്ളതാണ്. അതായത് പ്രവാചകന്മാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാണ്. അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നത് സ്വന്തം മകനെ അറുക്കണമെന്നാണ്. ജീവിതത്തിൽ അത് അറുക്കുമോ അറുക്കുകയില്ലയോ, അത് നേർക്കുനേരെ സ്വന്തം കൈകളെക്കൊണ്ട് ചെയ്യുവാനുള്ള ഒരു കരുത്ത്, എന്തെല്ലാം വികാരങ്ങൾ അവിടെ ഒന്നിച്ചു ചേരുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പന. അതെന്തായാലും അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന് ഉറപ്പാണ്, അള്ളാഹ് പറയാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ടത് ചെയ്തേ പറ്റൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് ചെയ്യാനുള്ളൊരു മാനസികമായ കരുത്ത് വേണം. എന്തൊക്കെ അതിജീവിക്കണം? തൻ്റെ മകനോടുള്ള അതീവമായ സ്നേഹം, വാർദ്ധക്യത്തിൽ തനിക്ക് കിട്ടിയ തൻ്റെ അനന്തരഗാമിയായി വരേണ്ട തൻ്റെ കൂടെ ഓടി നടക്കാൻ പ്രായമായ ഒരു കുട്ടിയെ സ്വന്തം കൈകൊണ്ട് അറുക്കുക. നമ്മുടെ ഒരു കുട്ടി ആകസ്മികമായി ആശുപത്രിയിലായാൽ ഒരുപക്ഷെ ജീവിതത്തെയും മരണത്തിൻ്റെയും ഇടക്ക് ഒരവസ്ഥ അവന് വന്നല്ലെങ്കിൽ അവൾക്ക് വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആ സമയത്ത് സ്വന്തം കൈകളെക്കൊണ്ട് മകനെ അറുക്കണം എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ഈമാനികമായ കരുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നു. അദ്ദേഹം ധൈര്യസമേതം മകനോട് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നി അറഫിൽ മനാമി അന്നി അദ്ബഹുക, സ്വപ്നത്തിൽ ഞാൻ കണ്ടു നിന്നെ അറുക്കണമെന്ന് എന്നാണ്. അതേ സമയത്ത് നമ്മൾ കാണുന്നു, നോക്കൂ നിങ്ങൾ, ഇങ്ങനത്തെ ഒരു ജീവിത പരീക്ഷണം അവിടെ അറുക്കലിന്, ജീവിത സമാപനത്തിന് വിധേയമാവുകയാണിത് അതിൽ മകൻ. ആ പ്രായത്തിൽ അതിനെ, ആ ഒരു പരീക്ഷണഘട്ടത്തെ, മരിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ അപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. ജീവൻ കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് വേറെന്താ ഉള്ളത്? അതിന് തയ്യാറാകുന്ന ഒരു ഈമാനികമായ കരുത്ത് ആ മകൻ പ്രകടിപ്പിക്കാൻ, യാ അബത്തിഫ് അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പിതാവെ, നിങ്ങൾ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ചെയ്തുകൊള്ളു, നിങ്ങൾ അറുത്തുകൊള്ളുക, അള്ളാഹു കൽപ്പിച്ച് നിങ്ങൾ ചെയ്തു. നിന്നെ എന്നെ വളരെ ക്ഷമയോടുകൂടെ നിങ്ങളുടെ ആ കടാരിക്ക് മുന്നിൽ കിടക്കുന്നവനായി എന്നെ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ഈമാനികമായ ഫലം കൊണ്ട് ഒരു മരണത്തെ അതിജീവിക്കുവാനുള്ള കരുത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം നേടുന്നു. അതോടൊപ്പം തന്നെ സ്വന്തം കരളിൻ്റെ കഷ്ണമായ പൊന്നോമന മകനെ അറുക്കുവാനുള്ള ആ കരുത്തും ഈമാനികമായ കരുത്താണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ജീവൻ നൽകുവാനുള്ള മാനസികമായ കരുത്തും സ്വന്തം മകനെ അറുക്കുവാനുള്ള മാനസിക കരുത്തും വിശ്വാസം കൊണ്ട് നേടാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ ജീവിതത്തിൽ എന്തു കാര്യത്തെയാണ് നമുക്ക് അതിജീവിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് നാം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഈമാനികമായ കരുത്ത് നമ്മൾ ആർജിക്കണം. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് അള്ളാഹു സംസാരിക്കുന്നതുകൊണ്ടും വഹി കിട്ടുന്നതുകൊണ്ടും ആ ബോധ്യതക്കൊരു പ്രശ്നമല്ല. പിന്നെ ആകാശ ലോകങ്ങളുടെയൊക്കെ രഹസ്യങ്ങളെ കാണിച്ചു കൊടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് അള്ളാഹു വിശ്വാസ ദാഢ്യത നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈമാനികമായ കരുത്തിൽ ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ അവസ്ഥകളെയും അതിജീവിക്കാൻ കഴിയും. നമുക്കിത് എങ്ങനെ ഉണ്ടാകുക? നമുക്ക് അറിവിൽ നിന്ന് ഉണ്ടാവുള്ളൂ. നാം പഠിക്കണം, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, ദീനിനെ കുറിച്ച് പഠിക്കണം, ഖലാഖദറിനെ കുറിച്ച് പഠിക്കണം, പരലോകത്തെക്കുറിച്ച് പഠിക്കണം, ഖുർആനിൻ്റെ ദൈവീകതയെക്കുറിച്ച് പഠിക്കണം. ആ അറിവിലൂടെ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ പറ്റും. ആ ശക്തമായ ഈമാൻ കൊണ്ട് നമുക്ക് എന്തും പ്രവർത്തിക്കാൻ പറ്റും, എന്തും അതിജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഇനിയുള്ള ദിനങ്ങളും ജീവിതത്തിൽ അവശേഷിക്കുന്ന കാലവും കൂടുതൽ അള്ളാഹുവിനെക്കുറിച്ച് അറിയാനും അതിലൂടെ വിശ്വാസ ശക്തി ആർജിക്കുവാനും ജീവിതത്തെയും മരണത്തെയും എല്ലാം അതിജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും ബലിപെരുന്നാളിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. അള്ളാഹു ഈ ഒരു ബലിപെരുന്നാളിൻ്റെ പുണ്യവും ബലിയുടെ പുണ്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: മാഷാല്ലാ, ഈ ഒരു സന്ദർഭത്തിൽ നമുക്കൊരു കൊച്ചു സന്ദേശമാണെങ്കിലും വളരെ വലിയൊരു മെസ്സേജാണ് ഹാരിസ് മൗലവി നൽകിയത്.
1: ഈ ഒരു സന്ദേശം സത്യത്തില് ഒരു പെരുന്നാളിന്റെ സന്ദേശം എന്നതിലപ്പുറം ഇനിയുള്ള അടുത്ത പെരുന്നാൾ വരെയൊക്കെ നമുക്കൊരു എനർജി കിട്ടുന്നതിന് ഒരുപാട് ആശയങ്ങൾ ഇതിലുണ്ട്.
0: ശ്രോതാക്കളൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ ഹാരിസ് മൗലവിയെ നമ്മൾ ലഭ്യമാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും മംഗലാപുരത്തു നിന്നുള്ള, അല്ലെ, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്, മലയാളം അറിയാത്ത, മലയാളം വായിക്കാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ട്. അവർ പൊതുവെ പറയാറുള്ള ഒരു പ്രശ്നം, പീസ് റേഡിയോ ആപ്പ് ഞങ്ങൾക്ക് അനുയോജ്യമല്ല, ഞങ്ങൾക്ക് മലയാളം വായിക്കാൻ കഴിയാത്തതുകൊണ്ട് റിവൈൻഡിലൊക്കെ പോയാൽ ഇത് ആരുടെ പരിപാടിയാണ്, ഏത് ഉസ്താദാണെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാറില്ല എന്നാണ്. അപ്പോൾ ഈ പെരുന്നാൾ ദിവസത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാണ്. അത്തരം ആളുകളൊക്കെ ജസ്റ്റ് പീസ് റേഡിയോ എടുക്കുക. പീസ് റേഡിയോ ജസ്റ്റ് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലൈവ് സെഷൻ നടക്കുന്ന വിൻഡോ എടുത്ത് ജസ്റ്റ് ആപ്പ് തുറന്നു കഴിഞ്ഞാൽ മുകളിൽ മൂന്ന് വരകൾ കാണാം. ആ വരകൾ കടന്നു ചെല്ലുന്നിടത്ത് നിങ്ങൾക്ക് സെറ്റിങ്സ് എന്നൊരു വിൻഡോ കാണാം. ആ സെറ്റിങ്സിന് താഴെ എനേബിൾ നോട്ടിഫിക്കേഷൻ, ഓട്ടോ പ്ലേ, ഇങ്ങനെ വന്നിട്ട് ലാംഗ്വേജ് എന്ന് കാണാം. ആ ലാംഗ്വേജ് എന്നുള്ളടത്ത് ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ് എന്ന് കാണാം. അതിൽ നിങ്ങൾ ഇംഗ്ലീഷ് കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യം റിവൈൻഡിലൊക്കെ ഓരോന്നിൻ്റെയും കൂടെ അതിൻ്റെ മംഗ്ലീഷ് കൂടി കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് വായിക്കാവുന്ന വിധം അതിൻ്റെ മംഗ്ലീഷ് കൂടി കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടം ഇനി ആവശ്യമില്ല. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കാം, പീസറുടെ ആപ്പ് യൂസ് ചെയ്യാം, എല്ലാ നിലക്കും സൗകര്യപ്രദമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്ന കാര്യം നിങ്ങളെ പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. നമ്മൾ ജന്ന മഹക്ക്, ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ജിദ്ദ, വെയ്റ്റിംഗ് ഫോർ ഹെയർ പ്രോഗ്രാം.
3: A very good morning to respected dignitaries, honorable judges, worthy opponents and my dear audience. I rise to speak against the motion that virtual reality is making us forget the actual reality. They say the classrooms is where learning happens. What if the classrooms had no walls? What if knowledge didn't wait for textbooks but appeared the moment you searched for it? That's not a dream anymore. That's the world we live in, a world shaped by virtual reality and digital learning. And today, we have a living proof of how powerful this new world can be. Hebel Anwar, a 13-year-old boy, received a scholarship worth 10 lakhs from George Mason University of America. At an age where most students are just beginning to explore their passion, Hable prepared a thesis on white hole, which was accepted by the American University itself. For this extraordinary achievement, his only mentors were the internet, the media, and artificial intelligence, his guide, support, and tutor. Education is no longer a place you go to. It's something that follows you, grows with you, and adapts to you. From science lab that exists inside a headset to history lessons that let you walk through ancient civilizations, the line between learning and living is starting to disappear. And that's not a threat, that's evolution. Virtual platforms are not here to replace teachers, they're here to redefine teaching. They guide, they stimulate, they make the impossible feel real. A shy student who fears speaking in class can practice confidently in a virtual world until courage becomes natural. A curious learner can explore space, oceans, or human anatomy, not by reading about them, but being inside them. And speaking of possibilities, let me tell you about another student from Manjeri, Kerala. At just 17, he used nothing more than YouTube and learning apps to teach himself coding, starting from 6th grade. While others scrolled for entertainment, he scrolled for education. And today, that same boy has received a 42 lakh per year job offer from an American company. That's learning redefined. That's virtual reality in action. Because the future of learning isn't about escaping reality. It's about upgrading it. And we, the learners of this digital age, are not the audience of change. We are the authors of it.
0: Jenna Mahak delivered an excellent and inspiring speech. Her clarity, confidence, and powerful presentation truly impressed the thousands audience of Peace Radio, isn't it?
1: Exactly.
0: Exactly. Mashallah, Barakallah Fiki. Njan sherikkum njettitharichirikkanu ivide Jenna. ഈ ഇങ്ങനെ പേടിപ്പിക്കരുത്. ആ ജാതി കണ്ടന്റും അതുപോലെ തന്നെ ആ നിലക്കുള്ള
1: പ്രസന്റേഷനായിരുന്നു.
0: മാഷാ ബാർക്കുള്ള ഫീക്കി, നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് പോകണം. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ജന്നക്ക് സംസാരിച്ചപ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷവും ആശ്ചര്യമൊക്കെ ഉണ്ടായല്ലോ അല്ലേ. അപ്പോഴാ ഓർമ്മ വന്ന്, ഈ സന്തോഷവും ആശ്ചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ചൊല്ലാനുള്ള ഒരു ദിക്കറുണ്ട്. ആ ദിക്കറൊന്ന് കേട്ടുവരാം.
4: ജീവിതത്തിൽ നമുക്ക് വിവിധങ്ങളായ അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഏറെ ആശ്ചര്യമുണ്ടാക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, അതേപോലെ നമ്മളെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ സ്തുതിക്കുന്നൊരവസ്ഥാവിശേഷമാണ് നമുക്കുണ്ടാകേണ്ടത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കുന്നത്. ഈ ദിക്കർ അറിയാത്തവരായി എൻ്റെ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളിൽ ഒരാളും ഉണ്ടാവുകയില്ല. പക്ഷേ നമ്മൾക്കൊരു അത്ഭുതമുണ്ടാകുമ്പോൾ നമ്മളിത് പറയാറുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ദിക്കർ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്.

0: ഒന്നും ചൊല്ലാത്തൊരവസ്ഥ വിശേഷം, രണ്ടും ചൊല്ലാതെ ഒരു ദിക്കറും ചൊല്ലാതെ നമ്മൾ വെറുതെ അയ്യോ എന്നോ അതല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദവീചികൾ പുറപ്പെടുവിക്കുന്നതിനപ്പുറത്ത് ഈ ഒരു ദിക്കർ നമ്മൾ പതിവാക്കിയാൽ ഒരു സുന്നത്തിൻ്റെ കൂലി കൂടി നമുക്ക് ലഭിക്കും. അപ്പോൾ സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാ എന്നത് ഹാ എന്ന ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിൽ ആവർത്തിച്ചു വരുന്ന ഒരു ഉച്ചാരണമാണ് ഹാ എന്നുള്ളത്. പല പ്രാർത്ഥനകളിലും ഹാവും ഐനും കടന്നു വരാറുണ്ട്. ആ ഹാവിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഈ അക്ഷരം പുറപ്പെടേണ്ടത്, സുബ്ഹാനല്ലാ എന്ന്. ഇത് ധൃതി കൂട്ടി തിരക്കിട്ട് ചൊല്ലേണ്ട ദിക്കറല്ല. നമസ്കാരത്തിന് ശേഷമൊക്കെ സുബ്ഹാനല്ലാ എന്നത് വ്യക്തമാകാതെ വേഗത്തിൽ എന്തൊക്കെയോ ഉരുവിട്ട് പോകുന്ന അവസ്ഥാവിശേഷം പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ശ്രദ്ധിച്ച് പറയേണ്ട ദിക്കറാണ് സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ എന്നത്. അപ്പോൾ ഞാനിത് പറയാം, നിങ്ങൾ ഏറ്റു പറയണം. പരിചയമില്ലാത്ത ആരും ഉണ്ടാവുകയില്ല എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു പഠിക്കാം. സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ. എന്താണ് ഈ ദിക്കറുകളുടെ അർത്ഥം? പതിവായി നമ്മൾ കേൾക്കാറുള്ള അല്ലെങ്കിൽ പതിവായി നമ്മൾ ചൊല്ലാറുള്ള ദിക്കറാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു എത്ര പരിശുദ്ധനാണ് എന്നാണ്. അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധൻ എന്നാണ് സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്ഭുതമുണ്ടാകുമ്പോൾ, ആശ്ചര്യമുണ്ടാകുമ്പോൾ, ആശ്ചര്യമുണ്ടാക്കുന്നതായ സംഗതിയുടെ ഉടമയായ, അത് ചെയ്യാൻ കാരണമായ, ചെയ്യിപ്പിച്ച അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ നമ്മൾ ഓർക്കുകയാണ് ആ സമയം ചെന്ന്, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധൻ, സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ, അള്ളാഹുവേ നീ എത്ര വലിയവനാണ്, നീ വളരെ വലിയവനാണ് എന്നാണ് അല്ലാഹു അക്ബർ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവേ നീ എത്ര പരിശുദ്ധൻ, നീ എത്ര വലിയവൻ എന്ന് നമ്മൾ അള്ളാഹുവിനെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ദിക്കറാണിത്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോൾ, ആശ്ചര്യമുണ്ടാകുമ്പോൾ, സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ ഈ ദിക്കർ പതിവാക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയാം, സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബറകല്ലാഹു ഫീക്. ചെറിയൊരു കാര്യമായിരുന്നു, പക്ഷേ വലിയൊരു സന്ദേശമാണ് ചെറിയൊരു സമയം കൊണ്ട് സഫീർ അൽ ഹിക്മി നമുക്ക് നൽകിയിട്ടുള്ളത്. ഇരു പെരുന്നാളിൻ്റെ സന്തോഷ ദിവസത്തിൽ
2: ഉച്ചാരണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ശ്രദ്ധിച്ചോ, ഹാ ആയി തന്നെ ഉച്ചരിക്കണം, ഹാ ആയി തന്നെ ഉച്ചരിക്കണം, ഹാ ഹാ ആയി തന്നെ ഉച്ചരിക്കണം. ചില ആളുകൾക്ക് ഹാ ഹാ ഹാ എല്ലാം കൂടി ഹായ് ആണ്. ദൂരത്തു നിന്ന് കേൾക്കുന്ന ആളുകളെ ഹാ ഹി ഹൂ അല്ലാ എന്നൊക്കെ പറയണേ ഏതോ പരിപാടിയും കൂടി റേഡിയോയിൽ തുടക്കം എന്ന് വിചാരിക്കും. ഈ ഉച്ചാരണം തെറ്റിയ ഭയങ്കര പ്രശ്നമാണ്. അല്ലാഹു ഖാലിഖുൻ, ഹ പുള്ളിയുണ്ട്, അത് മാറിയിട്ട് അല്ലാഹു ഹാലിഖുൻ, അവിടെ അക്ഷരം മാറുമ്പോൾ അർത്ഥം വലിയ വ്യത്യാസം വരുന്നുണ്ട്. അല്ലാഹു സൃഷ്ടാവ് എന്നുള്ളത് അല്ലാഹു വടിക്കണാണ്, ബാർബർ എന്നൊക്കെ ഹല്ലാക്ക് എന്നൊക്കെയാണ് പറയാം. അപ്പം ആ ഒരു ഭാഗം ശ്രോതാക്കൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് പോകേണ്ടതാണ്. ഇങ്ങനെ റേഡിയോ കേട്ട് നിങ്ങൾ പോകുമ്പോൾ സാധാരണഗതിയിൽ ജീവിതത്തിൽ നമ്മൾ കേൾക്കാത്ത ഭയങ്കര സൂക്ഷ്മമായ അറിവുകൾ നമുക്ക് കിട്ടും, തിരുത്തലുകൾ കിട്ടും. ഇപ്പോൾ ഇത് പെരുന്നാൾ ദിനമാണ്, കഅബയും മക്കയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും ഒക്കെ കൂടുതൽ ഓർക്കപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് ഈ സഫീറിൻ്റെ സംസാരത്തിലെ ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, സൂക്ഷ്മമായ ഒരു അക്ഷരത്തെക്കുറിച്ചുള്ള ഒരു കമൻ്റ്, പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രാർത്ഥനയെ ആശ്ചര്യവും സന്തോഷവും ഉണ്ടാക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്നുള്ള നിലക്കൊക്കെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഈ കഅബാലയത്തിൻ്റെ ഒരു രൂപമുണ്ടല്ലോ, നാല് മൂലകളുണ്ട് കഅബാലയത്തിന്. അപ്പോൾ അതൊരു സൂക്ഷ്മമായ അറിവാണ്, അത് ഒന്ന് പറഞ്ഞു പോകാൻ തോന്നി. ഷിഹാബ് മുജ്തബ നമുക്ക് ആർക്കൈവ്സിൽ നിന്ന് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനയുടെ ആ ഫയല് ഒന്ന് ലഭ്യമാക്കണം.
3: കഅബ ഇന്ന് നമ്മൾ നാല് മൂലകളായി സമ ചതുരത്തിൽ കാണുന്ന എടുപ്പാണ്. ഈ നാല് മൂലകൾക്കും പ്രത്യേകം പേരുകളുണ്ട്. അതിൽ വടക്ക് ഭാഗം രണ്ട് മൂലകൾ, ഒന്ന് അർറുക്നുൽ ഇറാഖിയും മറ്റൊന്ന് അർറുക്നു ഷാമിയും. അൽ ഇറാഖി മൂല, ഷാമി മൂല. തെക്ക് ഭാഗം രണ്ട് മൂലകൾ, അത് അർക്കുനുൽ ഹജറിൽ അസ്വദ്, റുക്കുനുൽ ഹജറിൽ അസ്വദ്, പിന്നെ മറ്റൊന്ന് അർക്കുനുൽ യമാനി. റുക്കുനുൽ ഹജറിൽ

0: അസ്വദ്. അതിനെ തുടർന്നാണ് കഅബയുടെ വാതിൽ വരുന്നത്. ആ വാതിൽ കഴിഞ്ഞുള്ള അതിൻ്റെ വടക്ക് ഭാഗത്തുള്ള മൂലയാണ് അർറുക്നുൽ ഇറാഖി. പിന്നീട് അതിനെ തുടർന്ന് അർറുക്നു ഷാമി. റുക്നു ഷാമിയുടെ ശേഷം റുക്നുൽ ഹജറിൽ അസ്വദിൻ്റെ മുമ്പ് സ്ഥിതി ചെയ്യുന്ന കഅബയുടെ മൂല, അതാണ് അർറുക്നുൽ യമാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർറുക്നുൽ യമാനിയെ ഇസ്തിലാമു ചെയ്തു, തൻ്റെ കൈകൊണ്ട് തടവി ഒരു പ്രാവശ്യം. തടവുന്നത് സുന്നത്താണ്, പുണ്യമാണ്. റുക്നുൽ ഹജറിൽ അസ്വദ്, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറിനെ ചുംബിക്കുകയുണ്ടായത്. ഹജറിന്മേൽ തൻ്റെ മുഖമർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ആശ്ലേഷിക്കുകയുണ്ടായത്. അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി, ചില റിപ്പോർട്ടുകളിൽ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി ഹജർ അസ്വദിനെ ചുംബിച്ച് പിന്നെ തവാഫ് തുടങ്ങി എന്നുള്ളതാണ്. ഈ നാല് മൂലകൾ, അതിൽ ഹജർ അസ്വദ് അതിനെ ചുംബിക്കുക, അല്ലെങ്കിൽ കൈകൊണ്ടോ വടി കൊണ്ടോ തൊട്ട് അത് ചുംബിക്കുക, അവിടേക്ക് തിരിഞ്ഞ് കൈയുയർത്തി അള്ളാഹു അക്ബർ പറയുക, ഇത് സുന്നത്താണ്. അർറുക്നുൽ യമാനി എന്ന മൂലയെ ഇസ്തിലാമു ചെയ്യൽ, കൈകൊണ്ടൊരു തവണ തടവൽ സുന്നത്താണ്. എന്നാൽ ഈ തടവൽ ചുംബിക്കൽ, ഇത് കഅബയുടെ മറ്റ് മൂലകൾക്കോ കഅബയുടെ മറ്റ് ഭാഗങ്ങൾക്കോ പറയപ്പെട്ടിട്ടില്ല. അൽ മുൽതസം എന്ന് പറയുന്ന ഭാഗത്ത് നെഞ്ചമർത്തി, കയ്യമർത്തി, കവിളമർത്തി ദുആ ചെയ്യുന്ന വിഷയമല്ലാതെ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം മുആവിയ റളിയല്ലാഹു തആല അൻഹു ഹജ്ജ് നിർവഹിക്കവേ ഹജറിൻ്റെ ഭാഗം ചുംബിച്ച് മുആവിയ തവാഫ് തുടങ്ങി. റുക്നുൽ ഇറാഖിയെയും പിന്നീട് റുക്നുൽ ഷാമിയെയും മുആവിയ തൻ്റെ കൈകൊണ്ട് ഇസ്തിലാം ചെയ്തു തടവി. തുടർന്ന് അർറുക്നുൽ യമാനിയെയും തടവി. അപ്പോൾ ഉമർ മുആവിയയെ തിരുത്തി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറിനെയും റുക്നുൽ യമാനിയെയുമാണ് ഇസ്തിലാമു ചെയ്തത്, താങ്കൾ എന്തിനാണ് റുക്നുൽ ഇറാഖിയെയും റുക്നുൽ ഷാമിയെയും തടവിയത്? മുആവിയ പ്രതികരിച്ചു, എല്ലാം കഅബയിൽപ്പെട്ടത്. അൽ യമാനി ഒരു മൂലയാണ്, അൽ ഹജറുൽ അസ്വദ് കഅബയുടെ മറ്റൊരു മൂലയാണ്, അതുപോലെ തന്നെ കഅബയിൽപ്പെട്ട രണ്ട് മൂലകളാണ് അൽ ഇറാഖിയും അഷാമിയും, അതുകൊണ്ട് ഞാൻ തടവിയെന്ന് മാത്രം. ഉമർ മുആവിയയോട് പ്രകാരമാണ് പ്രതികരിച്ചത്, വലക്കും ഫി റസൂലില്ലാഹ് ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ അത്യുത്തമമായ മാതൃകയുണ്ട്, ഇത്രമാത്രം. അതോടുകൂടി മുആവിയ തിരുദൂതരിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ നിലപാട് പിൻവലിച്ചു, താൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ചു എന്ന് ചരിത്രം. ഉമർ ഉണർത്തിയത് തിരുദൂതർ ഹജറിനെയാണ് മുഖമർത്തി മുത്തിയത്, അവിടെയാണ് ഇസ്തിലാമു ചെയ്തത്. അൽ യമാനി മൂലയിലുമാണ് ഇസ്തിലാം ചെയ്തത്. ഇറാഖി മൂലയെയും ഷാമി മൂലയെയും തിരുദൂതർ ഇസ്തിലാമു ചെയ്തിട്ടില്ല, അതുകൊണ്ട് തിരുദൂതർ ചെയ്തത് നമുക്ക് മതി. ഇതായിരുന്നു ഉമറിൻ്റെ ഉണർത്തൽ. തിരുചര്യ കേട്ടപാടെ, വിശുദ്ധ വചനം കേട്ടപാടെ അതിൽ സ്വാധീനിക്കപ്പെട്ട് മുആവിയ തൻ്റെ നിലപാട് മാറ്റി തൻ്റെ അഭിപ്രായത്തെ പിൻവലിച്ചു, താൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ചു.
1: അപ്പോൾ നമ്മൾ ഒരു ഗൗരവത്തോടുകൂടെ ഈ ദിവസത്തിലും ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കാത്ത കാണിക്കാത്ത ഒരു ചെറിയ കാര്യം മുആവിയ റളിയല്ലാഹുവിനെ പോലത്തെ ഒരു വലിയ സ്വഹാബിയിൽ നിന്ന് വന്നപ്പോൾ പോലും അത് തിരുത്തുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനിലേക്ക് ചേർത്തുകൊണ്ട് ഈ കാര്യം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരി റഹ്മഹുള്ള അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചതാണ്, ലിമ തംസഹു ഹാദൈനി റുക്നൈനി വലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യംസഹുഹ, പ്രവാചകൻ തടവാത്തതിനെ നിങ്ങൾ എന്തിനാണ് തടവുന്നത്? റുക്നുൽ ഇറാഖി പ്രവാചകൻ തടവിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഇതൊക്കെ കബാലയത്തിൽപ്പെട്ടത് തന്നെയല്ല, ലൈസ ഷൈഉൻ മിനൽ ബൈത്തി മഹ്ജൂറൻ, കബാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് എടുക്കാം, ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരെ ഖുർആനിൽ ആയത്ത് ഓതി കൊടുത്തു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട്. അപ്പം മുആവിയ റളിയല്ലാഹു അൻഹു തർക്കിക്കാൻ നിന്നില്ല, എന്നെക്കാളും പ്രായം കുറഞ്ഞ നീയാണോ ഇത് പറയുന്നതെന്ന് ചോദിച്ചില്ല, സദഖ്ത. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവിടെ എല്ലാം നമ്മൾ പ്രമാണങ്ങളിൽ നിന്നാണ് എടുക്കേണ്ടതെന്നുള്ള വലിയൊരു സന്ദേശം നമുക്കിതുകൊണ്ട് ലഭിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്.
2: ഒരുപാട് തവണ ഹജ്ജും ഉംറയൊക്കെ ചെയ്ത ആളുകളുണ്ടാവും, അതല്ലെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ അള്ളാഹു എളുപ്പത്തിൽ ആ ഒരു കർമ്മം ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിത് തോഫ് ചെയ്യുന്ന സമയത്ത് ഇത്തരം അറിവുകളൊക്കെ കിട്ടുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഓരോ മൂലകളിൽ നമ്മൾ എത്തുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഫീല് വരുന്നത്.
1: നല്ലൊരു വളരെ നല്ലൊരു പോയിൻ്റാണ് നിങ്ങൾ പറഞ്ഞത്. ശരിക്ക് നമ്മൾ ഇതിങ്ങനെ കേട്ട് നമ്മളാ തവാഫ് ചെയ്തത് ഇങ്ങനെ ഓർക്കുമ്പോൾ മുൽത്തസം ഒക്കെ എവിടെയാണെന്ന് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഹിജർ ഇസ്മായിൽ എന്ന് നമ്മൾ പറഞ്ഞു, ലൈവിനെവിടെയോ എവിടെയോ ഒരു സ്ഥലത്ത് നമ്മൾ പറയണ്ടായി. അതേപോലെ തന്നെ കഅബാലയത്തിൻ്റെ വാതിൽ, റുക്കുനുൽ യമാനി, റുക്കുനുൽ ഇറാഖി ഒക്കെ, റുക്കുനുൽ ഇറാഖിലൊക്കെ പോയിട്ട് ആളുകൾ മുത്തുന്നു, തടവുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ഇങ്ങനൊരു സംഭാഷണം ചരിത്രത്തിലുണ്ടായത് കോട്ട് ചെയ്യപ്പെട്ട് കിതാബിൽ കിടക്കുന്നുണ്ട്. ഏട്ടിലൊന്നും നാട്ടിൽ വേറെ ഒന്നുമാണ് ദീന്. ഏടിൽ എന്ന് പറഞ്ഞാൽ കിതാബിൽ, ഒന്നും നാട്ടിൽ വേറെ ഒന്നുമാണ് ദീൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സങ്കടം.
2: ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പാത പിന്തുടരാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്നാൽ ചില വിഡ്ഢികളായ ആളുകൾ, അവരുടെ അവസ്ഥ തീർത്തും പരിതാപകരമാണ്.
1: വിശുദ്ധ ഖുർആനെ സത്യത്തിൽ നിങ്ങളീ പറഞ്ഞ പ്രയോഗം അതേപോലെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മാതൃക പിൻപറ്റാത്തവർ, അവർ വിഡ്ഢികളാണ്, മണ്ടന്മാരാണ് എന്ന് തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പം കബാലയത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം സ്പർശിക്കാത്ത മൂലയിൽ സ്പർശിച്ചപ്പോൾ നോ എന്ന് പറഞ്ഞല്ലോ, നോ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് സമ്മതിച്ചല്ലോ. അതൊരു മാതൃകയാണ്. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയിലൂടെ അമ്പിയാക്കളിലൂടെ പകർന്നു കിട്ടിയ മാതൃകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെക്കുറിച്ച് നടത്തിയ ആ ഒരു പ്രയോഗവും അനുബന്ധമായി വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളും ഒന്ന് കേട്ടുപോയാലോ.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ഈ വചനങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മാർഗം അവലംബിക്കാത്തവൻ വിഡ്ഢിയാണ്, അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നാണ്. എങ്ങനെ തെരഞ്ഞെടുത്തു? നമ്മൾ കഴിഞ്ഞ ദിവസം ആ കാര്യം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. 17 വയസ്സ് മാത്രം ഉണ്ടായപ്പോൾ ആദ്യം അദ്ദേഹത്തെ നബിയാക്കി, പിന്നെ അദ്ദേഹത്തെ റസൂലാക്കി, പിന്നെ ഏറ്റവും കരുത്തുള്ള സമീപനങ്ങൾ സ്വീകരിച്ച ഉലുൽ അസ്മുകളിൽ പെടുത്തി അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാക്കി, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടി രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്തു, അള്ളാഹു അദ്ദേഹത്തെ മാതൃകാ പുരുഷനെന്ന് വിളിച്ചു, അദ്ദേഹം ലോകത്തിൻ്റെ ഇമാമാക്കി അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റി. മാത്രമല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പാണ്, അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചക ശൃംഖലകളെ സൃഷ്ടിച്ചു. ഇസ്മായിൽ, ഇസ്ഹാഖ് രണ്ട് മക്കളിലൂടെ, പ്രവാചകന്മാരായ മക്കളിലൂടെ സൃഷ്ടിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിന് അള്ളാഹു എടുക്കണം. എൻ്റെ കാര്യം എന്താ? ഇത് ഖാലല്ലഹു റബ്ബുഹു അസ്ലിം, അള്ളാഹു കീഴൊതുങ്ങു ഇബ്രാഹിം എന്ന് പറഞ്ഞപ്പോഴൊക്കെ അദ്ദേഹം കീഴൊതുങ്ങി. അദ്ദേഹത്തോട് ദൈവത്തിനിറങ്ങാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തു, നാടുവിടാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തു, തീക്കുണ്ടാരം മുന്നിൽ വന്നപ്പോഴും പിന്മാറാതെ അദ്ദേഹം പിടിച്ചു നിന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായി, കുഞ്ഞിനെയും ഭാര്യയെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തു, അറുക്കാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തു. എല്ലാം ചെയ്തു പോയ ആ പ്രവാചകൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാതൃകയാണ്, അദ്ദേഹത്തെ തന്നെയാണ് നമുക്ക് പിൻപറ്റാനുള്ളത്. ആ പ്രവാചകൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഹജ്ജും ഉംറയും അതുപോലെ തന്നെ മക്കയും സഫയും മർവയും അവിടുത്തെ ഹാജിമാരുടെ രാവുകളും പകലുകളൊക്കെ ഏറെ മനോഹരമായ ദിനങ്ങളും സമയങ്ങളുമാണ് എന്നത് പറയാതെ വയ്യ.

0: ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം.
1: ഹൗലുൽ കൗസറിൻ്റെ അരികിലെത്തി പ്രവാചകൻ്റെ കരങ്ങളിൽ നിന്ന് അത് സ്വീകരിച്ച് ഒരിക്കൽ കുടിച്ചാൽ പിന്നീടൊരിക്കലും ദാഹിക്കാത്ത വിശക്കാത്ത ആ വെള്ളം, ആ പരിശുദ്ധ പാനജലം, അത് കുടിക്കാനുള്ള തോഫിക് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ. നമ്മളിത് പറഞ്ഞപ്പോഴാണ്, ഇന്നിപ്പോ ക്വിസ് അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ പുതിയ ക്വിസ് ഇന്നത്തെ ക്വിസ് ചോദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: അത് ശരിയാണല്ലോ, നമ്മള് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ ചോദിച്ചിട്ടില്ലല്ലേ.
1: പക്ഷെ പാട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, അടിപൊളി സോങ്ങുകൾ കൊടുത്തിട്ടുണ്ട് നമ്മള്. അതുകൊണ്ട് നമ്മളാരും കുറ്റം പറയില്ല. ഇനി കുറ്റം പറഞ്ഞാലും പ്രശ്നമല്ല, നമ്മൾ കേൾക്കണില്ലല്ലോ. ഒരു കുറ്റം പറയേണ്ടത്, ഈ രണ്ടാളുകൾ ഇരുന്നിട്ട് കിസ് ഇതേവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കുള്ള മരുന്ന് ബീഫ് നന്നായി വരട്ടി അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ട് കഴിച്ചാൽ ശരിയാകും. തൽക്കാലം കിസിന്റെ ചോദ്യം വായിച്ചു കൊടുക്കി.
2: ചോദ്യം ഇതാണ്, ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്?
1: സിമ്പിൾ ആൻഡ് സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ആവർത്തിക്കുന്നു, ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? അതാണ് ചോദ്യം. ഓപ്ഷനുകൾ വായിക്കാം. ഓപ്ഷൻ എ മസ്ജിദുൽ നബവി,
2: ഓപ്ഷൻ ബി മസ്ജിദുൽ അക്സ,
1: ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ,
2: ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം
1: അഥവാ കഅബ.
2: യെസ്,
1: ഉൾക്കൊള്ളുന്ന പള്ളി ഇതിലേതാണ് എന്നാണ്. ഇതിനൊന്നും ഇനി ഓപ്ഷനെ രണ്ടാമത് ആവർത്തിച്ച് പറയേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒന്ന് രണ്ടാളുകൾ ഇങ്ങനെ ഫീഡ്ബാക്ക് ഓപ്ഷനൊക്കെ തുറന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ശരിക്കുള്ള ഉത്തരം ബി ആണോ സി ആണോ ഡി ആണോ എന്നൊക്കെ ഓരോന്ന് പരിഗണിച്ചാലോ. എന്നാ നിങ്ങൾ പറയാം ആദ്യം.
2: ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മസ്ജിദുൻ നബവി,
1: ഓപ്ഷൻ ബി മസ്ജിദുൽ അക്സ,
2: ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ,
1: ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം. ഓപ്ഷൻ ഡി ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, നന്നായിരിക്കും എന്നാണ് നമ്മളെ അഭിപ്രായം. നിങ്ങളെ അഭിപ്രായം എന്താ?
2: എല്ലാ ഓപ്ഷനും ശ്രദ്ധിച്ച് കേൾക്കണം,
1: എന്നിട്ട് ശരിയായ ഉത്തരം എഴുതും വേണം അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഏതായാലും ക്വിസ് ഇന്നലെ ട്രൈ ചെയ്ത ആളുകൾക്ക് വിജയികളെ ആരാണെന്ന് അറിയാനുള്ള അത്യാഗ്രഹം ഉണ്ടാകും. നമ്മൾ വിജയികളെ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പോസ്റ്ററായി നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പീസ് റേഡിയോ എന്നുള്ള നിലക്ക് ജസ്റ്റ് നിങ്ങൾ എഫ് ബിയിൽ പോയി സെർച്ച് ചെയ്താൽ, ഇൻസ്റ്റയിൽ പോയി സെർച്ച് ചെയ്താൽ വിജയികളെ ഇന്നലത്തെ വിജയികൾ ആരായിരുന്നു എന്നത് ഇൻഷാല്ലാ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കുറേ സമയമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട്. ഇനി നമ്മുടെ വ്യത്യസ്തമായ ശൈലിയിൽ വ്യത്യസ്തമായ വിഷയങ്ങളുമായി മറ്റു ചില ആങ്കേഴ്സ് നിങ്ങളോടൊപ്പം ചേരും. അടുത്ത മണിക്കൂറുകളിൽ ഇൻഷാല്ലാ വീണ്ടും തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴൊക്കെ സ്റ്റേ ട്യൂൺ വിത്ത് പീസ് റേഡിയോ. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. വീണ്ടും ട്രഷർ ഹണ്ടിൻ്റെ രണ്ടാമത്തെ ചോദ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവരിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അൽഹംദുലില്ലാ. രണ്ടാമത്തെ ചോദ്യം തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ ചോദ്യം കൃത്യമായി ആൻസർ ചെയ്തവർക്ക് ഒരു ക്ലൂ ലഭിച്ചിട്ടുണ്ടാവും. ആ ക്ലൂവിൽ എന്താണ് ഉള്ളത് എന്ന് തല പുകഞ്ഞ് ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അതുമല്ലെങ്കിൽ ചില ആളുകൾക്ക് എന്താണ് പറഞ്ഞതെന്നുള്ള ഉത്തരം, അതിൽ മറിഞ്ഞു കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയുള്ളൊരു സമയത്ത് കൃത്യം ഇന്ത്യൻ സമയം 12 മണിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല. 12 മണി കഴിഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എന്താണ് രണ്ടാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്?
1: ഒന്നാമത്തെ ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ഉത്തരം അയച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. ഉത്തരം ചില ആളുകളൊക്കെ കമൻറ്റ് ബോക്സിലൂടെയും ഫീഡ്ബാക്ക് ഫോമിലൂടെയൊക്കെ അയക്കുന്നുണ്ട്. ഉത്തരം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ട്രഷർ ഉണ്ട് ഓപ്ഷനിലൂടെ തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം സെമിൽ ആപ്പ് ദ സോൾമേറ്റ് അല്ലേ, ഒരു സോൾമേറ്റ് ആണ്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് സെമിൽ ആപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് ഫീച്ചറുകൾ ലഭ്യമായിട്ടുള്ള ആപ്പാണ് സെമിൽ ആപ്പ്. നമുക്കറിയാം അതിൽ ഓരോ ഫീച്ചറുകൾ എടുക്കുമ്പോൾ, ഒന്ന് ഖുർആൻ എടുക്കുമ്പോൾ ഖുർആൻ ഓതാനും അതിൻ്റെ അർത്ഥം തഫ്സീർ വായിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഖിറാഅത്ത് ഓതുന്നതിൻ്റെ കൂടെ ഖിറാഅത്ത് കേൾക്കാനും, ഇങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഖുർആൻ ഫീച്ചറിലുണ്ട്. അതുപോലെ തന്നെ അദ്ക്കാർ ഓപ്ഷനുകളുണ്ട്, കിബില ഫൈൻഡർ ഉണ്ട്, ഡെയിലി പ്ലാനറുകളുണ്ട്, അതുപോലെ ഡോക്യുമെന്റ്, വീഡിയോ, ഓഡിയോ, ഇങ്ങനെ ഒരു വൈജ്ഞാനിക കലവറ തന്നെയാണ് സെമിൽ ആപ്പ് എന്ന് പറയുന്നത്.
0: അതെ, ഒരുപാടുകൾ അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ പോലെയാണ്. സാധാരണ
1: എല്ലാം കിട്ടും
0: എന്നതുപോലെ തന്നെ നമുക്ക് ഒരു ഇസ്ലാമികമായിട്ട് ഒരാൾക്ക് മുന്നേറാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അത് A to Z കാര്യങ്ങൾ അവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അത് വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഉപകാരം ലഭിക്കുവാൻ തൗഫീക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു.
1: അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും, സെമിൽ ആപ്പുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കുന്നു. യെസ്, തീർച്ചയായിട്ടും സെമിൽ ആപ്പുമായി ബന്ധപ്പെട്ടതാണ്. സെമിൽ ആപ്പിൽ ഡെയിലി പ്ലാനർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഡെയിലി പ്ലാനർ എന്നുള്ള ഓപ്ഷനിൽ നാലാമത്തെ ടാബിൽ ഡെയിലി പ്ലാനർ എന്നുള്ള മറ്റൊരു ടാബ് കൂടെയുണ്ട്. ചോദ്യം ഇതാണ്, ആ ഡെയിലി പ്ലാനറിൽ എത്ര ആക്ടിവിറ്റികളുണ്ട്?
0: അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു ശ്രോതാവ്, കാണുന്ന ഒരു ആള് തീർച്ചയായും സെമിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. ആരുടെയെങ്കിലും ഫോണിൽ സെമിൽ ആപ്പ് ഇല്ല എങ്കിൽ ഉടൻ തന്നെ പ്ലേ സ്റ്റോറിൽ, ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സെമിൽ ആപ്പ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിൽ കാണുന്ന നാലാമത്തെ ഓപ്ഷനായ ഡെയിലി പ്ലാനറിൽ എത്ര ആക്ടിവിറ്റികൾ ഉണ്ട് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ഉത്തരം ചെയ്യാവുന്ന ചോദ്യമാണ്. അതിനുശേഷം വരുന്ന ക്ലൂ ലഭിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യം, സെമിൽ ആപ്പിൽ ഡെയിലി പ്ലാനറിൽ എത്ര ആക്ടിവിറ്റികളുണ്ട്?
1: ഈ ഒരു ഉത്തരം ഇപ്പോൾ 12:05 മുതൽ നിങ്ങൾക്ക് ഇൻഷാല്ലാ അയച്ചു തുടങ്ങാവുന്നതാണ്.
0: എൻ്റെ ഒരു സംശയം, നേരത്തെ ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യം കിട്ടാത്ത ഒരാൾക്ക്, അത് കേൾക്കാത്ത ഒരാൾക്ക് ഇപ്പോൾ ഉത്തരം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്?
1: ഇൻഷാല്ലാ നമ്മൾ അങ്ങനെ ഒരു അവസരം കൂടെ കൊടുത്തിട്ടുണ്ട്.
0: അതെ,
1: ഒരാൾക്കും നമ്മുടെ ഈ ഒരു ട്രഷർ ഉണ്ട് മിസ്സാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയും അയക്കാനുള്ള അവസരമുണ്ട്.
0: അതായത് രാവിലെ തിരക്കിലായി പോയവർക്ക്, ഇപ്പോൾ പുതുതായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കറക്റ്റാക്കിയാൽ അതിൻ്റെ ക്ലൂ കിട്ടും. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം അതും കറക്റ്റാക്കിയാൽ രണ്ടാമത്തെ ക്ലൂ കിട്ടും. അങ്ങനെയാണല്ലോ പോകുന്നത്.
1: യെസ് യെസ്.
0: അപ്പോൾ ശ്രോതാക്കളെ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ചോദ്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം നിങ്ങൾ പീസ് റേഡിയോ ട്രഷർ ഹണ്ട് ഓപ്ഷൻ വഴി നിങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരം ചെയ്യുക. മൂന്നാമത്തെ ചോദ്യവുമായിട്ട് നമ്മളെപ്പോൾ വരും?
1: ഇൻഷാല്ലാ 2 മണിക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. ഉത്തരം അയക്കുമ്പോൾ ഡിജിറ്റായി അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി 2 മണിക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. കടൽ കടന്ന കപ്പലിൽ, വിമാനങ്ങളിൽ, സാധാരണ വാഹനങ്ങളിൽ തീർത്ഥാടകർ എത്തിക്കഴിഞ്ഞു. അവർ പുണ്യഭൂമിയിൽ സാത്വിക വിചാരത്തിലാണ്, ശ്രേഷ്ഠമായ ആരാധനാകർമ്മങ്ങളിലാണ്. അക്കൂട്ടത്തിൽ തൊഴിലാളികളുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്, പാമരരുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന്, വിശുദ്ധ മക്ക, വിശുദ്ധ ഹജ്ജ്. അതാണ് തീർത്ഥാടക ലക്ഷ്യം.
3: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊട്ടും വിരസതയില്ലാത്ത രൂപത്തിൽ, മടുപ്പുളവാക്കാത്ത രൂപത്തിൽ ഓരോ പ്രോഗ്രാമുകളെയും ഷെഡ്യൂൾ ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പലർക്കും ഇത് കേൾക്കുമ്പോൾ ചില കൗതുകങ്ങൾ ഉണ്ടാവും. ഇത്രയൊക്കെ മികവാർന്ന രൂപത്തിൽ ഈ പ്രോഗ്രാമുകൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരെയൊക്കെ ചിന്തിക്കുമ്പോൾ ആ ചിന്തയുടെ കൂട്ടം ചേർത്ത് വെക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ അദമ്യമായ, നിങ്ങളുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന ഈ സംവിധാനത്തിൻ്റെ പിന്നിൽ. അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് എപ്പോഴും ഉണ്ടാകണമേ എന്ന് ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ സെഷൻ നമുക്ക് തുടങ്ങാം.
1: തീർച്ചയായിട്ടും ഏകദേശം ഉച്ച സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എല്ലാവരും ഭക്ഷണമൊക്കെ ഇങ്ങനെ റെഡിയായി ദമ്മു പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കായിരിക്കും. വിരുന്നുകാരൊക്കെ വീട്ടിലേക്ക് വന്നിട്ടേ,
0: പെരുന്നാളിൻ്റെ അന്നാണെങ്കിൽ ചിലവരൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടാവും,
1: നേരത്തെ കഴിച്ചിട്ടുണ്ട്
0: പിറ്റേന്നായതുകൊണ്ട് അല്ലേ.
1: അത് വളരെ കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. പെരുന്നാളിന് അധിക സ്ഥലങ്ങളിലും നേരത്തെ 9 മണിയോട് കൂടിയിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പിന്നെ അത് മാത്രമല്ല, പെരുന്നാളിൻ്റെ അന്ന് ചിലരെന്ത് ചെയ്യുന്ന പറഞ്ഞാല് വല്ലാതെ കളറാക്കാൻ നിൽക്കൂല ഫുഡില്, കാരണം മോള് നാളെ വരിക, ആ ദിവസമാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ ദമ്മ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേരെ ഉമ്മാന്റെ വീട്ടില്, സ്വന്തം വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ആയിരിക്കും. അപ്പൊ എവിടെയാണെങ്കിലും ദമ്മ് പൊട്ടിക്കലുണ്ട്.
0: എവിടെ നിന്നൊക്കെയോ ബിരിയാണിയുടെ മണം കേൾക്കുന്നു
1: ഈ നട്ടുച്ച സമയത്ത്.
0: മണം കേൾക്കുന്നു എന്നാണോ മണക്കുന്നു എന്താ പറയണ്ടേ?
1: അത് നമ്മള് സാധാരണ പറഞ്ഞ പോലെ തന്നെ മണം കേൾക്കുന്നു, ആളുകൾക്ക് മനസ്സിലാവണ്ടേ?
0: പക്ഷേ അപ്പോൾ ഇവിടെ ആ ഒരു നല്ല സുഗന്ധത്തിനിടയിൽ ശബ്ദ സുഗന്ധം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ബി ശ്രീഡിയെ കൊണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ടിലേക്കുള്ള സമയമാണ്. ഫാത്തിമ ഷെസാസി സെൻറ്റ് ഡൊമനിക് എൽ പി സ്കൂളിലെ കൊച്ചുമിടിക്കുകയാണ്. പാട്ട് കേട്ട് വരാം.
2: അസ്സലാമു അലൈക്കും.

0: മാനേ,
1: മാഷാല്ലാ.
0: ഈ സമയത്ത് ഈ പാട്ട് പാടിയ കുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് വലിയ സന്തോഷമായിരിക്കും. ആ
1: തീർച്ചയായിട്ടും
0: ബിരിയാണി പൊട്ടിക്കുന്നതിനിടയിലാണെങ്കിൽ അവൾക്ക് വലിയ ബിരിയാണി അവളുടെ ശബ്ദം തന്നെ ആയിരിക്കാം
1: തീർച്ചയായിട്ടും.
0: അല്ലേ? അപ്പോൾ അതുപോലെ വേറെ ഈ സമയത്ത് ഇതിപ്പോൾ ഏതാ ഒരു കുട്ടി, ഫാത്തിമ ഷാസ അവളിപ്പോൾ എങ്ങനെ ഇത് പാടിയത്, ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചത്, എനിക്കും പാടാൻ കഴിയല്ലോ, അപ്പോൾ എനിക്ക് എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു രക്ഷിതാക്കൾ ചിന്തിക്കുകയാണ് എൻ്റെ കുട്ടീനെ ഇതിൽ പങ്കെടുപ്പിക്കാൻ എന്താ വഴി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ള വാതിൽ റേഡിയോയിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഒരു നമ്പർ പറയട്ടെ,
1: തീർച്ചയായിട്ടും.
0: 90 20 840 840, ഇത്രയേ ഉള്ളൂ. ആ നമ്പർ ഒന്ന്, ആ വാതിലൊന്ന് തുറന്നാൽ നിങ്ങൾക്കുള്ള അവസരമായി.
1: ചിലരുടെയൊക്കെ വിചാരം പെരുന്നാൾക്ക് മാത്രമേ എൻ്റെ കുട്ടിയുടെ പാട്ട് റേഡിയോ വഴി സംപ്രേഷണം ചെയ്യുള്ളൂ എന്നാണ്. അങ്ങനെയല്ല,
0: ഒരിക്കലുമല്ല.
1: വൈകുന്നേരങ്ങളിൽ
0: എല്ലാ ദിവസവും വൈകുന്നേരം 1 മണിക്കൂർ നിങ്ങളുടെ കുട്ടിക്കായിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഈവനിങ് ലൈവ് എന്നാണ് നമ്മൾ അതിന് പേരിട്ടിട്ടുള്ളത്.
0: അപ്പൊ അതിലേക്ക് ഇനി ആരെങ്കിലും അയക്കണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ കൂടി പറയാം.
1: തീർച്ചയായിട്ടും.
0: 85 90 745 845, 85 90 745 845.
1: ഇൻഷാല്ലാ ഇന്ന് പെരുന്നാൾ പ്രമാണിച്ച് ആ നമ്പറിൽ അയക്കേണ്ട. നാളെ മുതൽ ഇൻഷാല്ലാ അത് ചാലുമായിട്ട് തുടങ്ങും, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നല്ല പാട്ടുകളും കഥകളും പ്രസംഗങ്ങളൊക്കെ ആ വൈകുന്നേരങ്ങളിൽ ആ നമ്പറിൽ അയച്ചാൽ അവിടെ സംപ്രേഷണം ചെയ്യപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല്ലാ.

0: നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ റേഡിയോ കേൾക്കുന്ന ആളുകൾക്ക് ഓരോ സമയത്ത് ചില പ്രോഗ്രാമുകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് കേൾക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് മാത്രമേ ചിലപ്പോൾ അറിയണ്ടാവുള്ളൂ. എന്നാൽ വേറെയും പല പ്രോഗ്രാമുകളുണ്ട് എന്നറിയിക്കുന്ന ചില സംസാരങ്ങൾ പലപ്പോഴും നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ അതിനെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്.
1: ഇൻഷാല്ല പ്രകാശതീരമാണ്. പ്രകാശതീരം എന്ന പ്രോഗ്രാം ശ്രോതാക്കൾക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട് ഇൻഷാല്ല. അത് എന്നാണ് സംപ്രേഷണം ചെയ്യുന്നത്?
0: തിങ്കളാഴ്ച വൈകുന്നേരം 4:15. അപ്പൊ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 4:15. പിന്നെ 24 മണിക്കൂർ റിവൈൻഡിൽ നമുക്ക് കേൾക്കാൻ പറ്റും. പ്രകാശതീരത്തിൽ നമുക്ക് വലിയ പ്രകാശം തന്ന് നമ്മുടെ കൂടെ വരുന്നത് മുഹമ്മദ് സാദിഖ് മദീനിയാണ്. അദ്ദേഹത്തിന്റെ സെഷനുകൾ പ്രകാശതീരത്തിലൂടെ നമുക്ക് കേൾക്കാം.
1: ഓക്കെ, തീർച്ചയായും ഈ കാലഘട്ടം എന്ന് പറഞ്ഞത് നമുക്ക് വളരെ മാതൃകകളില്ലാത്ത കാലഘട്ടമാണ്. ഒരാളെ നമുക്ക് മുന്നിൽ വെച്ചിട്ട് മോൻ എങ്ങനെയാവണമെന്ന് പറയാനില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്
0: അല്ലേ. അത് അതിന്റെ അളവ് അല്ലേ, ചുരുങ്ങി പോയ കാലഘട്ടം. എല്ലാവരും വഴിവിട്ട മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലത്ത് യഥാർത്ഥ വഴിയിലേക്ക് ഏതാണെന്ന് നമുക്കൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുന്ന് ഒരാളെയും വ്യക്തിയും ചൂണ്ടിക്കാണിക്കണ്ട, നമുക്ക് യഥാർത്ഥ വഴി, യഥാർത്ഥ മാതൃക, ഉത്തമമായ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്.
1: അപ്പോൾ അതിനെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, ആ നബിയുടെ മാതൃകയെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയ സംസാരം ചെയ്യാം, കേൾക്കാം. സിറാജുൽ ഇസ്ലാം ബാലിശ്ശേരിയുടെ രചനയ്ക്കുള്ള ഒരു ശബ്ദാവിഷ്കാരമാണ് ഇവിടെ നമുക്ക് കേൾക്കുന്നത്.
2: തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അല്ലാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അല്ലാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്തു വരുന്നവർക്ക്. വിശുദ്ധ ഖുർആൻ 33:21. പല ആശയങ്ങളും നമുക്ക് നൽകുന്ന ഒരു ഖുർആൻ വചനമാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്നുള്ള ദൂതനാണ്. ഈ സുപ്രധാനമായ ആശയമാണിതിൽ ഒന്നാമത്തേത്. പ്രവാചകൻ ദൈവദൂതനാണ് എങ്കിൽ ആ പ്രവാചകനെ അനുസരിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. മനുഷ്യർക്ക് പൊതുവെയും സത്യവിശ്വാസികൾക്ക് പ്രത്യേകിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഇതാണ് രണ്ടാമത്തെ ആശയം. അല്ലാഹുവിന്റെ ദൂതൻ അനുകരിക്കപ്പെടാനുള്ള വ്യക്തിയല്ലെങ്കിൽ പിന്നെ ആരാണ് ആ യോഗ്യതയുള്ളവർ? വേറെ ആരിലാണ് അനുകരിക്കപ്പെടാവുന്ന മാതൃക നാം കണ്ടെത്തുക? ഉത്തമമായ മാതൃക എന്ന് പറഞ്ഞതും ശ്രദ്ധേയമാണ്. അഥവാ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാനരംഗത്തും സ്വഭാവ സാംസ്കാരിക രംഗത്തും തുടങ്ങി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഏറ്റവും ഉദാത്തമായ മാതൃക പ്രവാചകനിൽ നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം തുടങ്ങി വ്യത്യസ്തങ്ങളായ മേഖലകളിലെല്ലാം അതുല്യമായ ജീവിത മാതൃക കാണിച്ചിട്ടുണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞതും ശ്രദ്ധിക്കുക. മനുഷ്യന്റെ ഏത് കാര്യത്തെയും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അവന്റെ വിശ്വാസമാണല്ലോ. ഓരോ മനുഷ്യന്റെയും മനസ്സിലുള്ള നിലപാടുകൾ അനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കുന്നതും വിശ്വസിക്കുന്നതുമൊക്കെ. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം, നിങ്ങൾ യഥാർത്ഥ ആരാധ്യനായ അല്ലാഹുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ശരിയായ ധാർമ്മികമായ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയുക എന്നതാണ്. അതോടൊപ്പം മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും ഈ ലോക ജീവിതത്തിലെ കണക്കുകൾ അവിടെ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നുമുള്ള ധാരണ മനുഷ്യനിൽ ഉണ്ടാവണം. അല്ലാഹുവാണ് ആ ദൂതനെ അയച്ചതെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും അവിടെ കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നും അവിടെ എന്റെ കർമ്മങ്ങളെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ പ്രവാചകനെ മാതൃകയാക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് അല്ലാഹു അവിടെ പ്രത്യേകം ഈ കാര്യം എടുത്തു പറഞ്ഞത്. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കും പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന വാക്യവും ശ്രദ്ധേയം തന്നെ. കാരണം അല്ലാഹുവിനെ അറിയുന്നവർക്കും അവനെ ഇഷ്ടപ്പെടുന്നവർക്കും മാത്രമേ പ്രവാചകന്മാരുടെ മഹത്വവും അവരെ പിന്തുടരേണ്ടതിൻ്റെ പ്രാധാന്യവും മനസ്സിലാവുകയുള്ളൂ. അല്ലാഹുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അവൻ്റെ ഇഷ്ടങ്ങൾ നമുക്കാർക്കും സ്വന്തം നിലയ്ക്ക് അറിയുകയില്ല, സാധ്യവുമല്ല. പരലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചോ വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ചോ നമുക്കറിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് അവലംബിക്കാവുന്ന ഒരു പ്രമാണമുണ്ടെങ്കിൽ മാത്രമേ മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം മരണാനന്തര ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായി അവലംബിക്കാവുന്ന പ്രമാണവുമായിട്ടാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ ആ പ്രവാചകനെ അനുധാവനം ചെയ്തേ മതിയാവൂ. നീ പറയുക, നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കുവിൻ, റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവിൻ. എന്നാൽ നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം അദ്ദേഹം ചുമതലപ്പെടുത്തപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ബാധ്യതയുള്ളത്. നിങ്ങൾക്ക് ബാധ്യതയുള്ളത് നിങ്ങൾ ചുമതല ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിലാണ്. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം. റസൂലിന്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നു. വിശുദ്ധ ഖുർആൻ 24:54.
0: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമ മാതൃക എന്ന ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയുടെ ശബ്ദാഖ്യാനമാണ് നുറുങ്ങുകളിലൂടെ. പ്രിയമുള്ളവരെ നമസ്കാരം.

0: പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ ദിന പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പാട്ടുകളൊക്കെ നമുക്ക് ഇടയ്ക്ക് കേൾക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളുടെ പാട്ടുകൾ കേട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്കാവട്ടെ. ആരാണ് പാട്ടുമായിട്ട്?
1: ഇന്ന് ഐറ മറിയമാണ് അല്ലേ. ഈ ഐറ എന്ന് പറയുമ്പോൾ ഹൈറ എന്നായിരിക്കും ശരിക്ക് അതിൻ്റെ ഒരു ഉച്ചാരണം അറബിക്കല്ലേ
0: എന്ന് വിചാരിക്കാം അല്ലേ.
1: എന്ന് വിചാരിക്കാം. ഐറ മറിയത്തിൻ്റെ ഒരു നല്ല ഗാനം കേട്ടുകൊണ്ട് നമുക്ക് വരാം. അതും ഈ നമ്മുടെ ഏറ്റവും നല്ലൊരു പിന്നെ സ്ഥാപനമായ ഗ്രീൻ വാലി ഇന്റർനാഷണൽ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ്.
2: അസ്സലാമു അലൈക്കും.

വിഷയം അലിവുള്ള നാഥനാ അവനെ വടങ്ങിടാ. അഹദാണ് ഖാലിക്ക്, ഫർദാണ് റാസിക്ക്, അല്ലാഹു മാത്രമാ എല്ലാവർക്കും ആശ്രയം. അലിവുള്ള നാഥനാ അവനെ വടങ്ങിടാൻ.

ഒത്തിരി അതി നാം കൊതിക്കണേ, അതി നാം ശ്രമിക്കണേ, അവന്റെ കനിവിനായി തുവ ചെയ്യുകൊത്തിരി. അഹദാണ് ഖാലിക്ക്, ഫർദാണ് റാസിക്ക്, അല്ലാഹു മാത്രമാ എല്ലാവർക്കും ആശ്രയം. അലി

0: അസ്സലാമു അലൈക്കും.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ മുതൽ തുടർന്നുള്ള ഓരോ ദിവസത്തെ വിശേഷപ്പെട്ട കാര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നു. നിങ്ങൾക്കും ഒരുപാട് വിശേഷങ്ങളുണ്ടാവും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നല്ലത് മറ്റുള്ളവർ അറിയണമെന്നും തോന്നുന്ന നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു സന്ദേശം പോലെ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ഫീഡ്ബാക്കിലൂടെ അറിയിക്കാം. അതേപോലെ നമ്മൾ പെരുന്നാളിൻ്റെ സുദിനത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും ഓരോ വ്യക്തികളെ കൊണ്ടുവന്ന് അവരുടെ സന്ദേശങ്ങൾ കൈമാറാറുണ്ട്.
2: തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പണ്ഡിതന്മാരായ അതല്ലെങ്കിൽ നമ്മുടെ ദാവാ നേതൃത്വം വഹിക്കുന്ന ആളുകളൊക്കെ കൊണ്ടുവന്ന് ഈ ദിവസം നമ്മൾ എന്തിനു വിനിയോഗിക്കണം, അതല്ലെങ്കിൽ ഈ ദിവസത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്തായിരിക്കും എന്നുള്ളത് അവർ നമ്മെ ബോധ്യപ്പെടുത്താറുണ്ട്. അങ്ങനെയുള്ളൊരു സംസാരത്തിലേക്കാണ് ഇനി പോകുന്നത്. നമ്മുടെ കൂടെ ചേരുന്നത് ഷഹബാസ് കെ അബ്ബാസ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബലിപെരുന്നാളിൻ്റെ സന്തോഷത്തിലാണ് നാം ഏവരും ഉള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു റീലിൽ പറയുന്നത്, ലോകത്തെ 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാർ, വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഹാജിമാരെല്ലാം ഒന്നിച്ചു കൂടിയ ഒരേ വസ്ത്രത്തിൽ ശുഭ്രവസ്ത്രധാരികളായ ഹാജിമാരുടെ ഒരു ചിത്രം കണ്ടപ്പോൾ അതിൻ്റെ ഒരു കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ഹാജിമാരിൽ അവരിൽ CEOമാരുണ്ട്, അവരിൽ മന്ത്രിമാരുണ്ട്, രാജാക്കന്മാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, നിർധനരായ ആളുകളുണ്ട്, പണക്കാരുണ്ട്, വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള വ്യത്യസ്ത രൂപത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ കാണുന്നതെല്ലാം. ഇവരെയെല്ലാം ഒന്നിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ മാധുര്യമാണ്. ഇസ്ലാം അതിൻ്റെ തനതായ രൂപത്തിൽ കാണുന്നതാണ് ഈ ചിത്രങ്ങളിലുള്ളത് എന്ന് അതിൽ പറയുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ബലിപെരുന്നാളിൻ്റെ വലിയ സന്ദേശവും അതുതന്നെയാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് വിഷയം വന്നാലും അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണമെന്നത് തന്നെയാണ് ബലിപെരുന്നാൾ നമ്മോട് പറയുന്നത്. നടക്കാതെ പോയ ഒരു ബലിയുടെ ഓർമ്മ പെരുന്നാളാണല്ലോ നമ്മുടെ ഈ ബലിപെരുന്നാൾ. ഇന്നും ചരിത്രത്തിൻ്റെ ഒരുപാട് ആവർത്തനങ്ങൾ ആ രൂപത്തിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മഹാനായ, മാതൃകായോഗ്യനായ, ദിഷണാശാലിയായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ ഇന്നും നമ്മൾ ഓർക്കുകയാണ്. 4000 വർഷങ്ങൾക്കിപ്പുറവും ഖുർആനിൽ 69 സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറ്റി പറഞ്ഞിട്ടുണ്ട്. ദിനേന നമ്മൾ നമസ്കാരത്തിലൂടെയും സ്വലാത്തിലൂടെയും ഒക്കെ ഇബ്രാഹിം നബിയെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ അബുൽ അംബിയ എന്നറിയപ്പെടുന്ന ലക്ഷോപലക്ഷം ആളുകൾ അദ്ദേഹത്തിൻ്റെ വിളിക്കുത്തരം നൽകി ഹജ്ജ് പോലൊരു കർമ്മത്തിനേടി വരുന്ന ഒരു വലിയ ആത്മീയ ആചാര്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകുന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ഹജ്ജിലൂടെ, ഈ പെരുന്നാളിലൂടെ നമ്മളെല്ലാം നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുന്നത്. ആധുനിക ലോകത്തെ മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മുടെ ചിന്തകൾ എന്ത് കിട്ടുമെന്ന ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഭൗതികമായി ലോകത്തു നിന്ന് എന്തെല്ലാമാണ് എനിക്ക് കിട്ടുക എന്ന സ്വാർത്ഥമായ ചില ചോദ്യങ്ങൾ. എന്നാൽ അള്ളാഹുവിന് വേണ്ടി ഇതെല്ലാം നൽകിയ റബ്ബിന് വേണ്ടി എന്ത് നൽകും, എന്ത് നൽകാനാവുമെന്ന ചിന്തയാണ് ഇവിടെ ബലിപെരുന്നാളിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്കും തിരിച്ചു പറയാനുള്ളത്. നമുക്കിഷ്ടമുള്ളത് എന്തും നൽകണമെന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അള്ളാഹുലേക്ക് നീ കീഴൊതുങ്ങുക എന്ന് കൽപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു റബ്ബേ എന്ന് ആത്മാർത്ഥമായി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശവും ഇത്തരത്തിൽ നിരുപാധിക മുസ്ലിമാവുക എന്നത് തന്നെയാണ്. ഇസ്ലാമിൻ്റെ ഒരു കൽപ്പന എവിടെയെല്ലാം ഉണ്ടോ അവിടെ അത് ആത്മാർത്ഥമായി ഏറ്റെടുക്കാൻ, ഇതെൻ്റെ റബ്ബിനോട് പറഞ്ഞതാണ്, ആ റബ്ബ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഖൈർ എനിക്കുണ്ടാവും, അതിൽ മാത്രമേ എനിക്ക് വിമോചനമുണ്ടാകൂ, മോക്ഷമുണ്ടാകൂ, ഇതാണ് എൻ്റെ സ്വർഗീയമായ പാതയിലേക്കുള്ള യഥാർത്ഥത്തിലുള്ള മോക്ഷത്തിൻ്റെ മാർഗമെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുക എന്നതാണ് ബലിപെരുന്നാൾ നമ്മോട് പറയുന്ന സന്ദേശം. പ്രിയപ്പെട്ടവരെ, നാം മുസ്ലിമീങ്ങളാണ്. ദ വൺ ഹു സബ്മിറ്റ്സ്, അല്ലെങ്കിൽ ആരാണോ സമർപ്പിക്കുന്നത് അവനാണ് മുസ്ലിം എന്ന് പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ബലിപെരുന്നാളിൻ്റെ എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു അക്ബറാണ് എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ് അത് പ്രകീർത്തിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് പാലിച്ച് ജീവിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു. അത്തരത്തിൽ നമുക്ക് ഈ ഒരു ബലിപെരുന്നാളിന് ഏറ്റവും ആത്മാർത്ഥമായി ഒരുങ്ങുവാനും ഏറ്റവും നല്ല രൂപത്തിൽ സന്തോഷത്തോടെ ഈ പെരുന്നാൾ ആഘോഷിക്കുവാനും ആ ആഘോഷങ്ങളിലൊക്കെ റബ്ബിൻ്റെ കൽപ്പനകൾ ഏറ്റുപിടിക്കുവാനുള്ള വലിയ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശുക്രമാഷേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴായിരിക്കും അതിന് അഡീഷണലായിട്ട് ചിന്തിക്കേണ്ട ചില സന്ദേശങ്ങളൊക്കെ നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഫീഡ്ബാക്ക് എന്ന വാതിൽ നമ്മൾ തുറന്നിട്ടത്. അതിലൊരു അതിൽ അതിൽ വലിയൊരു തത്വം അതിലുണ്ട്. ഓരോരുത്തർക്കും തോന്നുന്ന അല്ലെങ്കിൽ നല്ല ചേർത്ത് പറയേണ്ട നല്ല നല്ല നല്ല നല്ല ആശയങ്ങൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അയക്കാവുന്നതാണ്. കേൾക്കുമ്പോൾ കണക്ട് ചെയ്ത് തോന്നുന്ന കുറേ കാര്യങ്ങൾ. അപ്പം നമുക്ക് നല്ല വളരെ മനോഹരമായൊരു സന്ദേശം ഷഹബാസ് കെ അബ്ബാസ് ഈ സന്ദർഭത്തിൽ നൽകുകയുണ്ടായി.
2: ഓക്കെ, അപ്പോൾ മാഷേ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമാണ്, ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയി വന്നിട്ട് മാത്രം മതി എന്ത് ദമ്മ് പൊട്ടിക്കല്ലേ. അപ്പോൾ ദമ്മ് പൊട്ടിക്കാൻ നിങ്ങൾ ഒരുങ്ങുന്നത് അവരെല്ലാവരും നമ്മുടെ ഉപ്പയും മക്കളെല്ലാവരും പള്ളിയിൽ പോയി വന്നിട്ട് മതി എന്ന് പ്രത്യേകം എന്ത് ചെയ്യാണ് ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരം അതിൻ്റെ മുറപ്രകാരം നമ്മൾ നിർവഹിക്കാൻ കുട്ടികളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും ശീലിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇൻഷാല്ലാ. ഇനി നമ്മൾ എന്തിലേക്കാണ്?
1: പാട്ട് കേൾക്കലാണ്.
2: പാട്ട് കേൾക്കുകയാണ്.
1: പാട്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നു. കേൾക്കുന്ന പാട്ടുകളെല്ലാം അത്രമേൽ വീണ്ടും കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന പാട്ടുകളാണ്. സ്വരത്തിലേക്കാണ് പോകുന്നത്.
2: ഓക്കെ, മസ്ജിദുൽ ഹറാം കാണാം എന്ന പാട്ടുമായി നമുക്ക് മുന്നിൽ ബാദുഷ ചേരുന്നു.

0: ഈ പാട്ട് ഒരുപാട് സമയത്ത് പല സന്ദർഭങ്ങളിലായി റേഡിയോയിലൂടെ നമ്മൾ കേട്ടതാണ്. ബാദ്ഷയുടെ ശബ്ദവും ആ ആശയവും ഈ സന്ദർഭവും ഈ സാഹചര്യവും എത്ര കേട്ടാലും മതി വരാത്ത വളരെ തന്മയത്വത്തോടുകൂടി ഇമ്പമാർന്ന സ്വരം നമ്മുടെ കാതുകളിൽ വന്ന് അലക്കുമ്പോൾ തീർച്ചയായിട്ടും പാട്ടിൻ്റെ വരികളിലൂടെ പറഞ്ഞ മസ്ജിദുൽ ഹറമും അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലും സഫയും മർവയും മിനയും അള്ളാഹു പറഞ്ഞ ഷായറുകളും ഹജ്ജും ഇതെല്ലാം ഒരു നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരിടം പോലെ ഒരിക്കലും നഷ്ടപ്പെടാൻ കഴിയാത്ത അവിടെ ചെന്ന് ചേരാനും അതിൽ വിലയം പ്രാപിക്കാനും അല്ലെങ്കിൽ അതിൽ അലിഞ്ഞു ചേരാനും കഴിയുന്ന ഹജ്ജൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, കഅബ വരുന്നു. അഞ്ച് നേരം നിസ്കരിക്കുമ്പോഴും ആ ഖിബല നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുമ്പോൾ റബ്ബിനെ നമ്മൾ കാണുന്നു, റബ്ബിനെ കുറിച്ച് ഓർക്കുന്നു. പാട്ടുകൊണ്ട് തീർച്ചയായും അത്തരം ഓർമ്മകളെ നമ്മൾ കൊണ്ടുവന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിമനോഹരമായ ഗാനം ഇപ്പോൾ എങ്കിൽ നമ്മൾ കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക്.
1: അപ്പോൾ നമ്മൾ ധാരാളം പ്രോഗ്രാമുകൾ പരിചയപ്പെട്ടു.
0: നമുക്ക് ഇനി പ്രോഗ്രാമുകളിലേക്ക് എന്ന് പറയണ്ട, പ്രോഗ്രാമുകളെ പരിചയപ്പെടലാവാം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ധാരാളം പ്രോഗ്രാമുകളെ പരിചയപ്പെട്ടതിന് മുന്നേ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചില ഫീച്ചേഴ്സ് അഥവാ നമ്മൾ ജമീൽ ആപ്പിനെ കുറിച്ചിട്ട് പലപ്പോഴായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാണ് പലതും പരിചയപ്പെട്ടു. പലർക്കും ഇന്നും റേഡിയോ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിവില്ലാത്തൊരു കാര്യമാണ് റിവൈൻഡ് ഓപ്ഷൻ. അത് പല ശ്രോതാക്കളും ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഓപ്ഷൻ ആണെങ്കിൽ പോലും പുതുതായി കയറിയ പലർക്കും റിവൈൻഡ് ഓപ്ഷനെ കുറിച്ച് അറിയില്ല.
0: റേഡിയോ ആപ്പിൽ റിവൈൻഡ് പ്രോഗ്രാമുകൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെയെന്നൊരു ചോദ്യത്തിന് എന്താ നമ്മൾ ഇത്ര പറയാം?
1: തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകും. പീസ് റേഡിയോയിലെ റിവൈൻഡ് ഓപ്ഷൻ വഴി കഴിഞ്ഞുപോയ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അതല്ല സോഷ്യൽ മീഡിയയിലോ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചോദ്യവും കൂടെ ഉണ്ടാകും. എന്താണ് അതിനുള്ളൊരു മറുപടി മാഷേ?
0: പ്രോഗ്രാം ഷെയർ ചെയ്യാനുള്ള ലളിതമായ ചില സ്റ്റെപ്പുകൾ പറയാം. ഒന്ന്, പ്രോഗ്രാം പ്ലേ ചെയ്യുക. ആദ്യം ആപ്പിലെ റിവൈൻഡ് ടാബിൽ നിന്നും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാം സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യുക. താഴെയുള്ള പ്ലെയർ ബാർ ശ്രദ്ധിക്കണം. പ്രോഗ്രാം പ്ലേ ആകുമ്പോൾ ആപ്പിൻ്റെ ഏറ്റവും താഴെയായി ആ പരിപാടിയുടെ പേരോടുകൂടി ഒരു പച്ച ബാർ കാണാൻ പറ്റും, പ്ലെയർ ബാർ. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ പ്ലെയർ ബാറിൽ പ്ലേ പോസ് ചെയ്ത് അല്ലെങ്കിൽ പ്ലേ ആൻഡ് പോസ് ആ ബട്ടണിന് ഇടതുവശത്തായി കാണുന്ന ഷെയർ ഐക്കൺ കാണും. മൂന്ന് കുത്തുകൾ പരസ്പരം ലൈൻ വഴി ബന്ധിപ്പിച്ച രൂപത്തിലുള്ള ഒരു ഐക്കൺ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ സുഹൃത്തുക്കൾക്ക് അയക്കാം. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലെ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്പുകളുടെ ലിസ്റ്റ് നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വരും. അതിൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള മീഡിയം തിരഞ്ഞെടുത്ത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ പ്രോഗ്രാമിൻ്റെ ലിങ്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്.
1: അഥവാ ഒരു പ്രോഗ്രാം കേട്ട് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് രാവിലത്തെ പുലരിവട്ടം കേട്ട് കഴിയുമ്പോൾ, ഇത് എൻ്റെ അനിയത്തി കൂടി കേൾക്കേണ്ടതായിരുന്നു തോന്നുമ്പോൾ എന്തുണ്ട് മാർഗം? അവിടെയാണ് ആ പുലരിവട്ടം റിവൈൻഡ് ഓപ്ഷനിൽ വരുമ്പോൾ അവിടെ ആ മൂന്ന് ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഷെയർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ഷെയർ ചെയ്യാൻ കഴിയും. ഈ 24 hours ഉള്ളിൽ അവർക്ക് അത് കേൾക്കാനുള്ള സൗകര്യം ഉണ്ട്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റിവൈൻഡിന്ന് പോകുന്നതോട് കൂടിയിട്ട് അത് നഷ്ടപ്പെടും. അതുകൊണ്ട് 24
0: ചില ആളുകൾക്ക് വേറൊരു ഐഡിയ ചെയ്യാം, അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെക്കാം.
1: ഓക്കെ ഓക്കെ,
0: അങ്ങനെ ആകുമ്പോൾ 24 hours കഴിഞ്ഞാലും ഇനിയും കേൾക്കണം തോന്നുകയാണെങ്കിൽ അത് അങ്ങനെ അയക്കുന്ന ആളുകളുണ്ട് കേട്ടോ ഒരുപാട്.
1: തീർച്ചയായിട്ടും നമ്മളെ യൂട്യൂബ് ചാനലിലുള്ള ചില പ്രോഗ്രാമുകൾ അങ്ങനെ എടുത്ത് കൊടുക്കാം, ജമീൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ എടുത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈൻഡ് ഓപ്ഷനെ പരമാവധി ഉപയോഗപ്പെടുത്തണം. രണ്ട് രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ, ഒന്ന് നമ്മൾ കേൾക്കാൻ മറന്നാൽ അവിടെ നമുക്ക് കേൾക്കാനും, രണ്ട് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ നമുക്ക് ലൈവിൽ നിന്ന് അയച്ചു കൊടുക്കാൻ പറ്റില്ല, മറിച്ച് ഈ റിവൈൻഡ് ഓപ്ഷനിൽ നിന്ന് പ്രോഗ്രാം

0: ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോ എന്തൊക്കെയോ ഒരു മധുരം നുണയാൻ തോന്നുന്നു. വീട്ടിലാണെങ്കിൽ ലഡുവോ അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ നാവിന് പറ്റുന്ന മധുരമാണ്, പക്ഷെ കാതിനൊരു മധുരം വേണം.
1: പക്ഷേ ഇപ്പോ ലഡു ഒന്നല്ല, പെരുന്നാളാണ്.
0: ആ അപ്പോ നമ്മളെ മറ്റേ മറ്റേ എന്താ പറയാ,
1: അടപ്പായസം,
0: ആ അങ്ങനെ
1: അടപ്രഥമൻ,
0: ചില ആൾക്കാർക്ക് കേക്ക് ഉണ്ടാവും,
1: ആ സേമിയ പായസം, അങ്ങനെ ഒരു പിന്നെ ഭക്ഷണത്തിന് ശേഷം ഒരു മധുരം നമ്മുടെ വീട്ടിൽ നുകരുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ. പക്ഷേ
0: അപ്പൊ നമുക്ക് കാതിനൊരു മധുരം വേണം,
1: തീർച്ചയായും
0: അത് ഖുർആൻ തന്നെയാണ്. എങ്കിൽ മധുരം ഖുർആനാണ് ആ മധുരം.
1: സൂറത്തു തഹ്രീമിലെ 6 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ ഖിറാഅത്ത് നിർവഹിക്കുന്നത് അഹ്മദ് അൽ അജിമിയാണ്.
2: أعوذ بالله من الشيطان الرجيم.

0: ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين.
1: ما شاء الله മധുരമെന്നത് വെറുമൊരു വാക്കല്ല, മനസ്സറിഞ്ഞ് കേൾക്കാനെന്നാൽ കാതിന് ഏറെ മധുരമാർന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൻ്റെ കോണുകളിൽ എവിടെയൊക്കെയോ നമ്മളെ തൊട്ടുണർത്തി കടന്നു പോകുന്നു എന്നത് നമുക്കൊക്കെ അനുഭവവേദ്യമാകുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, തൽബിയ ബലിപെരുന്നാൾ ദിന പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുമ്പോൾ കുഞ്ഞുമക്കളുടെ പാട്ടുകൾക്ക് വേണ്ടി പലരും ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. മലയാളം ഗാനമാണ് ഇനി.
2: തീർച്ചയായിട്ടും RMHSS മേലാറ്റൂരിൽ പഠിക്കുന്ന അസീം ഫാഹിമിന്റെ ഒരു നല്ല മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രശസ്ത കവി OM കരുവാരക്കുണ്ടിന്റെ ഉഹുദ് പടപ്പാട്ടിൽ നിന്നും ഏതാനും ചില വരികൾ ഇഷൽ മെഹ്ഫിൽ.

0: അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആസിമയെ, നീ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിൻ്റെ പാട്ട് നീ കേട്ടിട്ട് എന്ത് തോന്നി? നമുക്ക് തോന്നി എന്താണോ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ മലയാളം ഗാനല്ല, ഒരു അടിപൊളി മാപ്പിളപ്പാട്ടാണ്. സൂപ്പറായിട്ട് അവതരിപ്പിച്ചു, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഈ വാതിലടഞ്ഞിട്ടില്ല, റേഡിയോയിൽ നിനക്ക് ഇഷ്ടം പോലെ പാടാനുള്ള അവസരമുണ്ട്.
2: അതുകൊണ്ട്
1: സ്റ്റുഡിയോയിൽ വരാം, പെരിന്തൽമണ്ണ വിളിക്കാം. ഇനി അങ്ങനെ എങ്ങനെ ഇപ്പോൾ ഈ റേഡിയോയിലേക്ക് എത്തുകയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊരു നമ്പർ പറയാം.
2: തീർച്ചയായിട്ടും
1: 90 20 840 840. ഉറക്കത്തിൽ പോലും ചോദിച്ചാൽ ഓർമ്മ വരുന്ന നമ്പറാണത് അല്ലേ, അത്ര എളുപ്പമുള്ള നമ്പർ 90 20 840 840. ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, ഒന്ന് വിവരം അറിയിക്കുക, എനിക്ക് പാടാൻ ആഗ്രഹമുണ്ട്. ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാട്ട് പഠിച്ചിട്ട് വരിക സ്റ്റുഡിയോയിലേക്ക്.
2: ഇൻഷാ അല്ലാ, നമ്മുടെ സ്വരം അതുപോലെ തന്നെ ഈണം ചാനൽ അതുവഴിയൊക്കെ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ പറ്റും.

0: അപ്പോ നമ്മൾ ഖുർആൻ കേട്ടു, പാട്ട് കേട്ടു, ഒരു പഠനം കൂടി ആവാമെന്ന് തോന്നുന്നു.
1: തീർച്ചയായിട്ടും അത് പ്രാർത്ഥനയുടെ പഠനമാകുമ്പോൾ കുറച്ചുകൂടെ ഇമ്പമുള്ളതാകും. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ എന്ന വിഷയത്തിലുള്ള പ്രാർത്ഥന നാം പഠിക്കുന്നു. നമ്മുടെ കൂടെ ചേരുന്നത് അബ്ദുറഹൂഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മെ സൃഷ്ടിച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടം കരസ്ഥമാക്കുക എന്നത് ഒരു മുഅ്മിനിൻ്റെ പ്രധാന ലക്ഷ്യമായി മാറേണ്ടതുണ്ട്. അവൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിച്ചാൽ അവൻ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്ന ഹദീസ് നമ്മൾ പഠിച്ചവരാണ്, കേട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനുതകുന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലൊരു പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ നമ്മളിവിടെ പഠിക്കുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമലിൻ യുഖദ്ദിബു ഇലാ ഹുബ്ബിക. മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ തേടുന്നത്. അല്ലാഹുവേ, നിന്റെ ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹുവേ, നീ എന്നെ ഇഷ്ടപ്പെടണം. അതോടൊപ്പം വ ഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്ന ഈമാനുള്ള ആളുകളും എന്നെ ഇഷ്ടപ്പെടണം. അതുപോലെ തന്നെ വഹുബ്ബ അമലിൻ യുഖദ്ദിബു ഇലാ ഹുബ്ബിക, നീ ഇഷ്ടപ്പെടുവാൻ കാരണമാകുന്ന അമലുകൾ നിന്നിലേക്കടുക്കുന്ന, നിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധ്യമാകുന്ന അമലുകൾ ചെയ്യാനും നീ എനിക്ക് തൗഫീക്ക് നൽകണമേ, അതിനോട് ഇഷ്ടം നൽകണമേ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ കാരണമാകുന്ന കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ, അതോടൊപ്പം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഈമാനുള്ള ആളുകളുടെ ഇഷ്ടം ലഭിക്കാൻ, ഇങ്ങനെ മൂന്ന് രൂപത്തിലുള്ള കാര്യങ്ങൾ തേടിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് തേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കുക. അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ പ്രാർത്ഥന ഒരു ആവർത്തി കൂടി പറയുകയാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമലിൻ യുഖദ്ദിബു ഇലാ ഹുബ്ബിക. ഇനി ഓരോ വാക്കുകളായിക്കൊണ്ട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമലിൻ യുഖദ്ദിബു ഇലാ ഹുബ്ബിക. ഒരിക്കൽ കൂടി പറയാം: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമലിൻ യുഖദ്ദിബു ഇലാ ഹുബ്ബിക. പ്രാർത്ഥന പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടം നമുക്കെല്ലാവർക്കും നൽകി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ. അപ്പോൾ നമ്മൾ പ്രാർത്ഥന ഒക്കെ കേട്ടു, കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ എനർജറ്റിക് ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈയൊരു ബലിപെരുന്നാൾ ദിന പ്രോഗ്രാമുകളുടെ ഓരോ സെഷനുകളിലൂടെ പോകുമ്പോൾ ഈ ഒരു സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. പ്രേമുള്ളവരെ, അവസാനിപ്പിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പറയാനുള്ളത്, ഓരോ സമയവും നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്നു, പിരിഞ്ഞു പോകുന്നു, വീണ്ടും വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടവും സമാധാനവും തരുന്ന അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിലൊക്കെ ഖൈറും ബർക്കത്തുമൊക്കെ നമുക്ക് ഉണ്ടാവാനും, കേൾവിക്കും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിയും കരസ്ഥമാക്കാനൊക്കെ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക ഈ ഒരു സെഷനിൽ. ശുക്രമാഷെ, നമുക്കിത് തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം, അടുത്തൊരു സെഷനിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ഖുദ്സിൽ കേൾക്കാൻ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ പെരുന്നാൾ സുദിനത്തിലെ അയ്യാമത്ത് ശരീക്കിന്റെ ദിനങ്ങളിൽ നല്ല വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ നിങ്ങളെ കൂടെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. വീണ്ടും ഇതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഞാൻ ഷമീ മേമാണ്ടൂർ.
1: ഞാൻ അബ്ദുള്ള സുഹേർ ചുങ്കത്തറ.
0: അബ്ദുഫ്, ഈ തെക്ബീർ ധ്വനികൾ ചെല്ലേണ്ട സമയങ്ങൾ, ഇപ്പൊ ചെറിയ പെരുന്നാളാണെങ്കിലേ സാധാരണ നമസ്കാരം കഴിയുന്നതോടുകൂടി തെക്കുബീറുകൾ നിർത്തിയതാണ്. പക്ഷെ ബലി പെരുന്നാളിന് അങ്ങനെയല്ലല്ലോ. എത്ര ദിവസം ചൊല്ലാം
1: പെരുന്നാളിന്റെ അന്നും പിന്നീട് വരുന്ന മൂന്ന് ദിവസം
0: അയ്യാമുത്തെ ശരിക്കും. പക്ഷെ നമ്മളൊന്നും എന്തിരുന്നില്ല, മടിയാണ് നമുക്ക് അല്ലേ. പക്ഷെ തെക്കുബീർ ധ്വനികളിലൂടെ ഇങ്ങനെ ഓരോ നമ്മളെ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ, നമ്മളെ യാത്രയിലാവുമ്പോൾ, ഇതൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ അറിയാതെ കൂലികൾ വാങ്ങാൻ, പ്രതിഫലം വാങ്ങാനുള്ള നല്ല അവസരങ്ങളാണ് ഇതില്.
1: സഹാബികളൊക്കെ മാർക്കറ്റിലൂടെ നടന്ന് ഇത് നടന്നു പോകുമ്പോ
0: ആ തെക്ബീറുകൾ ചൊല്ലുകണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, ആ ഒരു എല്ലാം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ ദിനങ്ങൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ.

0: നമുക്കിനി നല്ലൊരു മലയാള ഗാനം കേൾക്കാം. അബ്ദുൽ ഹാദിയാണ് ഇത് പാടുന്നത്. 4 വയസ്സുകാരനായ
1: അബ്ദുൽ ഹാദി അല്ലേ? പറളി സ്കൂളിൽ പഠിച്ച, അൽമനാർ സ്കൂൾ പറളിയിലെ കൊച്ചുമിടുക്കാനാണ്. പിന്നെ ഈ പെരുന്നാളിനെ കുട്ടികൾ ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ആ ഒരു മേഖല നമ്മളോട് പറയുന്നുണ്ട് നല്ല അടിപൊളിയായി, ഇപ്പം ഇന്നലെയൊക്കെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് അതങ്ങനെ കേൾക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു കുട്ടി പിസ്രേഡയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? ഞാനത് എന്ത് ചെയ്യും, കുടുംബത്തിലെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കും. അപ്പം നല്ല സ്റ്റാർ ക്വസ്റ്റ് നമ്മുടെ ചെറിയ ചെറിയ കുട്ടികൾക്ക്, ലിറ്റിൽ ഏഞ്ചൽസ് അല്ലേ, ആ കുട്ടി മക്കൾക്കൊക്കെ നല്ല അടിപൊളിയാണ്. അബ്ദുൽ ഹാദിൻ്റെ ഒരു ഗാനം നമുക്ക് കേൾക്കാം.
2: ഉണ്ടോ സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവ, ഞാൻ നാലന കയ്യിൽ ഉണ്ട്.

0: ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാളെ കയ്യിൽ ഉണ്ട് പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. സലാം അലൈക്കും.
1: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്താ കുട്ടികളൊക്കെ പാട്ട്?
2: ഇത് കത്തുടോ?
1: കത്തല്ലേ. അതുമല്ലേ, നിങ്ങൾ നോക്കിയേ, ആ ഈ ഉണ്ടസാക്കി എന്നുള്ള ഒരു പാട്ടിന് ഒരു ചരിത്ര സംഭവമൊക്കെ അല്ലേ.
2: അതെ അതെ.
1: മഹാനായ പിന്നെ രണ്ടാം ഉമർ എന്ന അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയും കഥയൊക്കെയാണല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഒരു രാജാവാണ്.
2: അതെ.
1: ഷേ
2: കണ്ടാ പറയില്ല,
1: കണ്ടാ പറയില്ല എന്നല്ല, ഒന്നുമില്ല. ഈ പാട്ടിൽ പറയണ കാര്യങ്ങൾ എന്താ? ഒരു മുന്തിരി തിന്നാൻ ആഗ്രഹമുണ്ട്. നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ, നമ്മൾ ഓൺ സ്പോട്ടാണ്, ഇൻസ്റ്റന്റ് ആണ് നമ്മൾക്ക്. പക്ഷെ ഒരു രാജാവായിരുന്നിട്ട് പോലും തന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ആ ഒരു സങ്കടം, പൈസ അല്ല. അപ്പൊ പൈസ രാജാവായിട്ട് ഫക്കീറാണോ എന്ന് ഭാര്യ ചോദിക്കണത്. എന്നാലും ഈ കുഞ്ഞു കുട്ടിയിലെ എത്ര മനോഹരമായിട്ടാണ് അത് പാടിയത്. ഇപ്പൊ പൊന്നുമോൻ അബ്ദുൽ ഹാദി അനുഷാർ ആവട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇനിയും ഇതുപോലുള്ള ഗാനങ്ങൾ കേട്ടവരൊക്കെ പിസ്രേഡന്റെ കൂടെ ഉണ്ടാവുമായിരിക്കും, ഉണ്ടാവട്ടെ അല്ലേ.

വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധ ഹജ്ജിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന ദിനം കൂടിയാണ് പ്രവാചകൻ്റെ ഹജ്ജും പ്രവാചകൻ്റെ അറഫ പ്രസംഗവും. പ്രഗത്ഭരായ പലരുടെയും പ്രഭാഷണങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം സ്വാധീനിക്കപ്പെടുകയും പിന്നീട് വിസ്മരിക്കപ്പെടുകയും ചെയ്ത പ്രഭാഷണങ്ങളും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എക്കാലഘട്ടങ്ങളിലും വഴിവിളക്കായി ജ്വലിച്ചു നിൽക്കുന്ന പ്രഭാഷണമാണ് പ്രവാചകൻ തൻ്റെ പലായനത്തിൻ്റെ 10-ാം വർഷത്തിൽ ദുൽഹിജ്ജ 9-ന് 10,000-ക്കണക്കിന് അനുയായികളോട് അറഫ മൈതാനിയിലെ ബത്തുനുൽ വാദിയിൽ വെച്ച് നടത്തിയ പ്രശസ്തമായ അറഫ പ്രസംഗം. ഓരോ വർഷവും ഹജ്ജ് ആവർത്തിക്കുമ്പോൾ ലോകം മുഴുവൻ ഈ സന്ദേശങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാമർശിച്ച വിഷയങ്ങളുടെ കാലികതയാണ് ഈ ഓർമ്മകൾക്ക് കാരണം. പ്രവാചകൻ്റെ പ്രസംഗം എക്കാലത്തും പ്രസക്തമാണ് എന്നതാണ് ഇത് നമ്മെ അറിയിക്കുന്നത്. ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇലെ തൻ്റെ പ്രസംഗത്തിലെ ആദ്യ പരാമർശം മനുഷ്യൻ്റെ അഭിമാന സംരക്ഷണത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് ഭാഷയുടെയും വേഷത്തിൻ്റെയും തൊലിയുടെ നിറത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ അരുംകൊലകൾ നടക്കുന്ന ഒരു കാലമാണ് ഇന്ന്. എന്നാൽ ഇക്കാലത്ത് പ്രവാചകൻ്റെ അറഫ പ്രസംഗം ഒന്നുകൂടി നാം ശ്രദ്ധിച്ചു കേട്ടാൽ, ശ്രദ്ധിച്ചു വായിക്കാൻ ശ്രമിച്ചാൽ ലോകത്തിന് വെളിച്ചം നൽകുന്നതാണ് എന്ന് നമുക്കറിയാം. അറബിക്ക് അനറബിയേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു പ്രാധാന്യവും ലോകത്തില്ല, അള്ളാഹുവിൻ്റെ അടുത്തുമില്ല. ഈ പ്രഖ്യാപനം മനുഷ്യ മനസ്സുകളെ ചേർത്തു നിർത്തുന്ന പ്രവാചകൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ഇന്ന ദിമാഉക്കും വ അംവാലുക്കും ഹറാമുൻ അലൈക്കും കഹുർമത്ത് യോമിക്കും ഹാദ ഫി ഷഹരിക്കും ഹാദ ഫി ബലദിക്കും ഹാദ. നിങ്ങളുടെ ഈ ദിവസത്തിൻ്റെ, ഈ മാസത്തിൻ്റെ, ഈ സ്ഥലത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തവും സ്വത്തുക്കളും നിങ്ങൾക്ക് പവിത്രമാണ് എന്ന പ്രഖ്യാപനത്തിലൂടെ പരസ്പരം ആദരിക്കുന്നവനു മാത്രമേ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ലോകത്ത് എന്ന സന്ദേശമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് നടത്തിയിട്ടുള്ളത്. ലോകത്ത് നമുക്കറിയാവുന്നതുപോലെ അറഫ പ്രസംഗത്തിലെ അടുത്ത വിഷയമൊന്ന് പരിശോധിച്ചാൽ, ഇന്ന് ലോകത്ത് ഗ്രസിച്ച് ശാപമായി തീർന്ന പലിശയെക്കുറിച്ച് മാത്രമാണ്. ലോകത്ത് മനുഷ്യരാശിക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളുണ്ടായിട്ടും സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ സാധിക്കാതെ പോയത് പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതി ലോകം സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഓരോ പൗരനും അനുഭവിക്കുന്ന സാമ്പത്തിക അസ്ഥിരതയും ചൂഷണവും ഈ പലിശാധിഷ്ഠിത സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൊണ്ട് മാത്രമാണ് ഉള്ളത്. ഇവിടെയാണ് പലിശമുക്തമായ ഒരു സാമ്പത്തിക ക്രമം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറഫയിൽ മുഴങ്ങിക്കേട്ടത്. റിബൽ ജാഹിലിയത്തി മൗലൂർ, ലോകത്തന്നുവരെയുണ്ടായിരുന്ന എല്ലാ പലിശയും ഞാൻ കാൽക്കീഴിൽ ചവിട്ടിത്താഴ്ത്തിയിരിക്കുന്നു. പലിശകളിൽ ഞാൻ ഒന്നാമതായി ദുർബലപ്പെടുത്തുന്നത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് കിട്ടാനുള്ള പലിശയാണ്. അത് മുഴുവൻ തന്നെ ഞാനിതാ ദുർബലമാക്കിയിരിക്കുന്നു എന്നാണ് പലിശയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നടത്തിയ പ്രഖ്യാപനം. ഇന്ന് എങ്ങനെയാണ് പലിശയിൽ നിന്ന് ലോകത്തിന് രക്ഷ ലഭിക്കുക എന്ന് ലോകത്തെ എല്ലാ സാമ്പത്തിക വിദഗ്ധരും ആലോചിക്കുമ്പോൾ പലിശരഹിതമായൊരു ലോകം, സാമ്പത്തിക ലോകം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ പ്രവാചകൻ്റെ വാക്കുകൾക്ക് നിത്യപ്രസക്തമായി തീരുന്നത് നമുക്ക് കാണുവാൻ പറ്റും.
ഇന്ന് ലോകം തന്നെ ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ പ്രയോഗവൽക്കരിക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഈ സാമ്പത്തിക പ്രഖ്യാപനം മനുഷ്യർക്ക് ലോകത്തിന് തന്നെ മാതൃകയായി ഭവിക്കുകയാണ്. സഹോദരങ്ങളെ, പിഞ്ചു പൈതങ്ങളെപ്പോലും പീഡിപ്പിക്കുന്ന നിരന്തരമായ കാഴ്ചകൾക്ക് നാം സാക്ഷിയാവുകയാണ്. ഈ കാലഘട്ടം അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ അളിയിപ്പിക്കുന്ന എത്രയോ രംഗങ്ങൾ നമ്മുടെ ചുറ്റുപാടും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഒരു സ്ത്രീ എങ്ങനെ സുരക്ഷിതയായിരിക്കണം എന്നതിനെക്കുറിച്ച് ലോകം ചിന്തിക്കുമ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് ഒരു സ്ത്രീ എങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്ന് പ്രവാചകൻ തൻ്റെ പ്രസംഗത്തിലൂടെ ലോകത്തോട് സംസാരിച്ചിട്ടുണ്ട്. ആരാണ് സ്ത്രീ? എന്താണ് സ്ത്രീക്ക് പുരുഷനിലുള്ള അവകാശം? പുരുഷന് സ്ത്രീയിലുള്ള അവകാശം എന്താണ്? ഒറ്റവാചകത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഫത്തഖുല്ലാഹ് ഫിന്നിസ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഫഇന്നക്കും അഹത്തുമൂഹുന്ന ബിഅമാനത്തില്ല, അല്ലാഹുവിങ്കിൽ നിന്നുള്ള അമാനത്തായിട്ടാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചിട്ടുള്ളത്. വസ്തഹലത്തും ഫുറൂജഹുന്ന ബിഖലിമത്തില്ല, അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അല്ലാഹുവിൻ്റെ കലിമത്ത് കൊണ്ടാണ് അവളുടെ ഗുഹ്യസ്ഥാനങ്ങളെ നിങ്ങൾക്ക് ഹലാലായിട്ടുള്ളത് എന്ന് പ്രവാചകൻ പറഞ്ഞു. അത്രമാത്രം ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഒരു സ്ത്രീയെ പുരുഷന് ഏറ്റെടുക്കുവാൻ തന്നെ സാധിക്കുകയുള്ളൂ. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് അവരോടുള്ള ബാധ്യത എന്നത് മാന്യമായ നിലക്ക് അവർക്ക് ആഹാരവും വസ്ത്രവും സുരക്ഷിതത്വവും നൽകുക എന്നുള്ളതാണ്. ഇന്നത്തെ ലോകം നമുക്കറിയാം, സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ മാത്രം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ഈ ലോകത്ത് വെട്ടിത്തിളങ്ങുന്ന വാക്കുകളാണ് സ്ത്രീ സുരക്ഷയിൽ പ്രവാചകൻ്റെ അറഫ പ്രസംഗത്തിൽ നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു സന്ദേശം ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, അറഫ മൈതാനിയിൽ ഉയർന്നു കേട്ട പ്രവാചകൻ്റെ വാക്കുകൾ. ഒരു മനുഷ്യൻ്റെ ആശയപരമായ തർക്കങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾക്ക് സുരക്ഷിതനാകാൻ സാധിക്കുക? അവൻ്റെ ഇഹപരലോകത്തെ വിജയം എങ്ങനെയാണ് സാധ്യമായിത്തീരുക? ആശയപരമായ തർക്കങ്ങൾ ഇന്ന് ലോകത്ത് അപങ്കുരം തുടരുമ്പോൾ അതിന് എങ്ങനെ അറുതി വരുത്താം എന്നുകൂടിയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ്റെ പ്രഖ്യാപനം. ആ പരിഹാരമെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രമാണങ്ങളിലേക്ക് മടങ്ങുവാൻ തീരുമാനിക്കണം. ഞാനും എൻ്റെ സഹാബത്തും എങ്ങനെയാണ് ഖുർആനും ഹദീസും ജീവിതത്തിൽ പാലിച്ച് അത് ജീവിതത്തിൽ കൊണ്ടു നടന്നത്, അതുപ്രകാരം നിങ്ങൾ ജീവിക്കാൻ തയ്യാറാവണം. അതുമാത്രമാണ് എല്ലാവിധ ആശയപരമായ അനുഷ്ഠാനപരമായ തർക്കങ്ങളിൽ നിന്നും ലോകത്തിനു തന്നെ മോചനമുള്ളത്. തറക്ത് ഫിഖും അംറൈൻ, നിങ്ങൾക്കിതാ ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. ലൻ തളല്ലു മാ തമസ്സക്തും ബിഹിമ കിതാബല്ലാ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. രണ്ട്, അതിൻ്റെ വിശദീകരണമായ പ്രവാചകൻ്റെ തിരുസുന്നത്ത്. ഇത് രണ്ടും മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ വഴിപിഴക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് നിധാനമായ അടിസ്ഥാന പ്രമാണങ്ങളുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു പ്രവാചകൻ്റെ ഹജ്ജത്തുൽ വദാ ഇല പ്രസംഗം. സഹോദരങ്ങളെ, നമ്മെ ഒന്നുകൂടി ജാഗരൂകരാക്കുന്ന താക്കീതാണ് പ്രവാചക പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണുവാനുള്ളത്. ഈ പ്രമാണങ്ങൾ, ഖുർആനും പ്രവാചകൻ്റെ തിരുസുന്നത്തും, ഈ പ്രമാണങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പ്രബോധനം ചെയ്യാൻ ഇനിയൊരു പ്രവാചകൻ വരില്ലെന്ന മുന്നറിയിപ്പ്, പ്രവാചകന്മാർ ഇനി ഇല്ല ലോകത്തേക്ക് നിയോഗിക്കപ്പെടുകയില്ല എന്ന തിരിച്ചറിവ് നാം നെഞ്ചിലേറ്റുക തന്നെ ചെയ്യണം. പ്രവാചകൻ പറഞ്ഞു, ഫൽ യുബല്ലിഗ് ഷാഹിദ് അൽ ഗൈബ്, നിങ്ങളിൽ ഇവിടെ ഹാളിലുള്ളവൻ, ഇവിടെ ഹാജറുള്ളവൻ, ഇവിടെ ഹാജറില്ലാത്തവർക്ക് നിങ്ങൾ ഇതിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക. ലോകത്തിൻ്റെ വിവിധങ്ങളായ കോണുകളിലേക്ക് സഹാബത്ത് യാത്ര തിരിക്കുകയായിരുന്നു. അതോടുകൂടി അങ്ങനെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലും ഇസ്ലാമിൻ്റെ സന്ദേശം സഹാബത്തിൻ്റെ കൈകളാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രചരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും.
അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന നമുക്കുള്ള വലിയൊരു ഉത്തരവാദിത്വം നെഞ്ചേറ്റുക എന്നുള്ളത് കൂടി നാം ഈ പരിശുദ്ധ ഹജ്ജിൻ്റെ ദിനരാത്രങ്ങളിൽ നമ്മുടെ മനസ്സുകളിൽ രൂപപ്പെടുത്തേണ്ടുന്നതാണ്. മറ്റൊരു പ്രഖ്യാപനം ഈ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അയ്യുഹന്നാസ് ഇന്നഹു ലനബിയ ബഅദി, അല്ലയോ ജനങ്ങളെ, എനിക്കു ശേഷം ഇനി നബിമാരില്ല, ഇനി ഒരു പ്രവാചകൻ വരാനില്ല. നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന കൽപ്പനയാണ് ഇത്. നാം ഓരോരുത്തരും മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച പ്രവാചകന്റെ അനുചരന്മാർ കേട്ടു മനസ്സിലാക്കി ജീവിതത്തിൽ അനുഷ്ഠിച്ച് പ്രബോധനം ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് പ്രബോധകന്മാർ ആയി തീർന്നേ പറ്റൂ എന്നത് പ്രവാചകൻ അറഫയിൽ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. എന്നതിനുശേഷം റസൂലുള്ള പറഞ്ഞു, നിങ്ങളുടെ ജീവിതം തീർച്ചയായും സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരിക്കണം. അതിൽ ഒന്നാമത് നിങ്ങൾ തൗഹീദുള്ളവരാകണം. അല ഫഅബ്ദു റബ്ബക്കും, അറിയണേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായിത്തീരണം. പിന്നീട് പ്രവാചകൻ എണ്ണി എണ്ണി പഠിപ്പിച്ചു, നമസ്കാരം, നോമ്പ്, സക്കാത്ത് എല്ലാം മനസ്സംതൃപ്തിയോടുകൂടി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നിർവഹിക്കുകയും ചെയ്യണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, വിശ്വാസവും ആത്മവിശുദ്ധിയും ആരാധനാ നിഷ്ഠയും പരലോക വിജയത്തിനുള്ള ആഗ്രഹവും കൈമുതലാക്കി മുന്നോട്ട് പോകുന്നവർക്കേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രവാചകൻ്റെ പ്രസംഗത്തിലെ ഓരോ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി നാം സ്വീകരിക്കണം. പ്രവാചകൻ്റെ പ്രസംഗത്തിലെ അവസാനത്തൊരു ഉറപ്പ്, അത് നമുക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. എന്താണ് ആ ഉറപ്പ്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസവും സൽക്കർമ്മവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലയിലുമുള്ള ഇടപാടുകളും പ്രവാചകൻ്റെ കൽപ്പനയ്ക്ക് അനുസൃതമാക്കി മാറ്റാൻ സാധിച്ചാൽ, ആ പരീക്ഷണത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചാൽ, തദ്ഖുലു, നിങ്ങൾ പ്രവേശിപ്പിക്കപ്പെടും, ജന്നത്ത് റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. വിശ്വാസികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിഷ്ഠയോടുകൂടി നാം അനുഷ്ഠിക്കേണ്ടുന്ന വിശ്വാസ ആചാര മേഖലകളിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ഒരു ചെറു പ്രസംഗത്തിലൂടെ പ്രവാചകൻ സംസാരിച്ചുവെങ്കിൽ അതിൻ്റെ ആശയവും അതിൻ്റെ ലക്ഷ്യവും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ഈ പരിശുദ്ധ ഹജ്ജിൻ്റെ വേളയിൽ നമുക്ക് സാധിക്കണം. നമ്മിലൂടെ ലോകത്തിന് പ്രബോധനം നിർവഹിച്ചുകൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കുവാനും അങ്ങനെ നാളെ പരലോകത്ത് പ്രവാചകൻ്റെ യഥാർത്ഥ അനന്തരാവകാശികളായി മാറുവാനും നമുക്ക് സാധിക്കണം. സ്വർഗം നമുക്ക് വേണ്ടിയാണ് അള്ളാഹു ഒരുക്കിവച്ചിട്ടുള്ളത്. തൗഹീദുള്ളവർക്ക്, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ദീനനുഷ്ഠിച്ചവർക്ക്, തവക്കുലുള്ളവർക്ക് അള്ളാഹു ഒരുക്കിവച്ചിട്ടുള്ള സ്വർഗമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് സന്തോഷവർത്തമാനം അറിയിച്ചിട്ടുള്ളത്. തദ്ഖുലു, നിങ്ങൾ പ്രവേശിപ്പിക്കപ്പെടും, ജന്നത്ത് റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സ്വർഗത്തിലേക്ക് എന്ന കാര്യം നാം ഉൾക്കൊള്ളണം. അങ്ങനെ ഈ പരിശുദ്ധ ദിനരാത്രങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ, പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ ശിരസാ വഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതം വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.

0: മാഷാല്ലാ. ഇനി നമ്മൾ അടുത്തത് ഒരു ലൈവ് ക്വിസിലേക്കാണ് നമ്മൾ പോണത്. മോർണിംഗ് ലൈവിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ ക്വിസ്. അല്ല, അതിനിങ്ങനെ കാത്തിരിക്കായിരിക്കും. പക്ഷെ അതേപോലെ തന്നെ ഈ പെരുന്നാൾ ദിനമാണ്, രണ്ടാമത്തെ ദിവസമാണ്. ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി ഇങ്ങനെ നിൽക്കേണ്ട സമയമൊക്കെയാണ്, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഒരു ഒരു സമയമൊക്കെയാണല്ലോ ഉച്ചക്ക്, അല്ലേ? ഈ ഒരു സമയം തന്നെ ഭക്ഷണമൊക്കെ കഴിക്കേണ്ട, അല്ലെ? കുറെ ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും. ആ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് വന്ന് എല്ലാവരും പെരുന്നാളാണ്, ഭക്ഷണമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ, കഴിക്കാത്ത ആൾക്കാർ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാനായി ശ്രദ്ധിക്കുക. പക്ഷെ കൂട്ടത്തിൽ എന്തുകൂടെ ചെയ്യുക, നമ്മൾ ലൈവ് ക്യൂസിലും അറ്റൻഡ് ചെയ്യുക.
1: ഇപ്പൊ ഭക്ഷണം വിളമ്പുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് ക്യൂസ് അറ്റൻഡ് ചെയ്ത് ഈ വിഭവം കഴിച്ചിട്ട് മതി.
0: മറ്റ് പെരുന്നാൾ വിഭവം മാത്രല്ല, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പറയേണ്ടി വരും. പെരുന്നാളാകുമ്പോൾ വിരുന്നാരും ഒക്കെ ഉണ്ടാവുമല്ലോ, ഒക്കെ കേൾക്കട്ടെ. പീസ് റേഡിയോ ലൈവ് ക്വിസ് ആണ്, അത് ഫീഡ്ബാക്കിൽ പോയിട്ട് ലൈവ് ക്വിസ് എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനുകൾ പറയും, എ ബി സി ഡി, നാല് ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷനിൽ ഏതാണോ ശരിയായ ഓപ്ഷൻ, ആ ഓപ്ഷൻ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ,
1: ഫീഡ്ബാക്ക് പ്രോഗ്രാം ഓപ്ഷൻ ലൈവ് ക്വിസ് എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. നമ്മുടെ പേര് വരുന്നിടത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേര് വന്നു എന്ന് വരും. സ്ഥലം അതിലില്ലെങ്കിൽ സ്ഥലം കൂടി നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വേണം.
0: ഒരേ പേരിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് സ്ഥലം നിർബന്ധമായിട്ട് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. വേഗം തയ്യാറാവും.
1: നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം.
2: ലോകത്ത് അല്ലാഹു ഒരു വഴി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഓപ്ഷൻ എ മസ്ജിദുൻ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം കഅബ.
0: മാഷാല്ലാ, ചോദ്യം വളരെ ഈസി ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഉത്തരങ്ങൾ വരട്ടെ, വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരാണ്. ഈ ക്വിസിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.

0: അലഹമ്ദുലില്ലാ, അടുത്തതായി നമ്മൾ നുറുങ്ങുകളാണ് കേൾക്കുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമാണ്. ചെറിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ വലിയ വിശാലമായ ആശയങ്ങളായിരിക്കും അതിലുണ്ടാവുക. ഇന്നത്തെ നുറുങ്ങുകളിൽ അള്ളാഹു അക്ബർ എന്ന ഒരു സെമീർ മുണ്ടേരി രചിച്ച രചനയ്ക്ക് ശബ്ദം നൽകുന്ന ആരാധു
1: മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം.
2: അള്ളാഹു അക്ബർ, കോടിക്കണക്കിന് വിശ്വാസികൾ ഓരോ ദിവസവും പലതവണ ഉരുവിടുന്ന ശബ്ദം അള്ളാഹു അക്ബർ. രണ്ടു പെരുന്നാൾ സുദിനങ്ങളിൽ വിശ്വാസികൾ ഉറക്കെ പറയുന്ന ശബ്ദം അള്ളാഹു അക്ബർ. കറുത്ത കാപ്പിരിയായ ബിലാലിന്റെ മാറത്ത് കല്ലുവെച്ച് കഴുത്തിൽ കയറിട്ട് അങ്ങാടിക്കുട്ടികൾ ഉപദ്രവിച്ചപ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം അള്ളാഹു അക്ബർ. ഇബ്രാഹിം നബിയെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് കരുത്തേകിയ വാചകം അള്ളാഹു അക്ബർ. ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് തല ഉയർത്തി കടന്നു ചെല്ലാൻ കരുത്തു നൽകിയ കരുത്തുറ്റ ശബ്ദം അള്ളാഹു അക്ബർ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിപ്ലവങ്ങൾക്ക് കരുത്തുപകർന്ന അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യം നമ്മളും തമ്മിലുള്ള ബന്ധമെന്താണ്? ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് അള്ളാഹുവാണോ വലിയവൻ? ആണെന്ന് മനസ്സ് പറയുന്നുണ്ടോ? വിവാഹരംഗത്ത് അള്ളാഹു നമുക്ക് വലിയവനായിരുന്നോ? സ്ത്രീധനം വാങ്ങി വിവാഹം കഴിച്ചവരെ അള്ളാഹുവാണോ നിങ്ങൾക്ക് വലിയവൻ? പലിശയ്ക്ക് പണം വാങ്ങി വീട് വെച്ചവരെ അള്ളാഹുവാണോ നിങ്ങൾക്ക് വലിയവൻ? വാതിലടച്ച് ആരും കാണില്ലെന്ന് ഉറപ്പുവരുത്തി അശ്ലീലതകൾ ആസ്വദിക്കുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവാണോ വലിയവൻ? അവിഹിത മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവാണോ വലിയവൻ? മാതാപിതാക്കളെ പരിഗണിക്കാത്ത മക്കളെ നിങ്ങൾക്ക് അള്ളാഹുവാണോ വലിയവൻ? അള്ളാഹുവാണ് വലിയവൻ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കേവലം നാവുകൊണ്ട് ഉരുവിടാനുള്ള മുദ്രാവാക്യം മാത്രമല്ല അള്ളാഹു അക്ബർ. ജീവിതത്തിന്റെ എല്ലാ സ്ഥലത്തും നമുക്ക് അള്ളാഹു വലിയവനാകണം. പലിശയുടെ പണം മുന്നിൽ വരുമ്പോൾ അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്, അവന്റെ കൽപ്പന ഞാൻ തെറ്റിക്കില്ല, അവനാണ് വലിയവൻ എന്ന് പറയാൻ സാധിക്കണം നമുക്ക്. ഇന്നലകളിൽ ജീവിച്ചവർക്ക് ജീവിതത്തിൽ അള്ളാഹുവായിരുന്നു വലിയവൻ. അവരെ ത്യാഗത്തിനും സമർപ്പണത്തിനും പ്രേരിപ്പിച്ച മുദ്രാവാക്യമാണ് അള്ളാഹു അക്ബർ. തന്റെ സമ്പത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കരുത്തു നൽകിയത് അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യമാണ്. ഏതോ പെണ്ണിന്റെ പേറ്റുനോവെടുക്കാൻ സഹധർമ്മിണിയുടെ കൈപിടിച്ച് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നത് തന്റെ ജീവിതത്തിൽ അള്ളാഹുവാണ് വലിയവൻ എന്ന ചിന്തയുണ്ടായത് കൊണ്ടാണ്. റുമാക്കിണർ വാങ്ങി വിശ്വാസികൾക്ക് ദാനം ചെയ്യാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ച ഘടകവും മറ്റൊന്നല്ല അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ. പ്രിയപ്പെട്ടവരെ, 1000 തവണ അള്ളാഹു അക്ബർ എന്ന് ഉറക്കെയും പതുക്കെയും പറഞ്ഞവരാണ് നമ്മൾ. ബലിപെരുന്നാളിന് ഇനിയും അള്ളാഹു അനുഗ്രഹിച്ചാൽ നാം തക്ബീർ മുഴക്കും. ഉലുഹിയത്ത് അറുക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് നാം വിളിച്ചു പറയും. പറയുന്ന വാചകം മനസ്സിൽ തട്ടിയാണോ, ആത്മാർത്ഥമായാണോ? പരിശോധിക്കുക. അള്ളാഹുവാകട്ടെ എല്ലാ സ്ഥലത്തും നമുക്ക് വലിയവൻ. അള്ളാഹു അക്ബർ.
1: അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ നാവുകൊണ്ട് ഉരുവിടുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ അതുണ്ടോ, എല്ലാ സന്ദർഭങ്ങളിലും നമുക്കത് ഓർമ്മയുണ്ടോ എന്ന വല്ലാത്തൊരു ചിന്തയാണ് ഈ ഒരു നുറുങ്ങുകളിലൂടെ നമ്മുടെ മനസ്സിലെത്തിയത്.
0: അള്ളാഹു അക്ബർ എന്നത് നാവിലൂടെ ഒരു വ്യായാമത്തിന് വേണ്ടി പറയേണ്ട വാക്കുകളല്ല, കർമ്മപഥത്തിൽ ജീവിതത്തിലുടനീളം നമ്മൾ പാലിക്കേണ്ട വാക്കുകളാണ്, പ്രവർത്തനങ്ങളാണ് എന്നുള്ളതാണ്. ഇത് പെരുന്നാൾ ദിവസത്തിൽ മാത്രമല്ലല്ലോ, ഒരു വിശ്വാസി ഓരോ ദിവസവും നിരന്തരം ആവർത്തിക്കുന്ന നമസ്കാരങ്ങളിലാവട്ടെ, അല്ലാത്ത സമയത്താവട്ടെ, നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ആവട്ടെ, വ്യത്യസ്തമായ സമയത്തുള്ള പ്രാർത്ഥനകളിലാവട്ടെ, ഇവിടെയൊക്കെ നമ്മൾ ഉരുവിടുന്നത് ഈ അള്ളാഹു അക്ബറാണ്. ആ അള്ളാഹു അക്ബർ നമ്മുടെ ജീവിതത്തിൽ വേണമെന്നതാണ്. അപ്പോൾ അള്ളാഹു അക്ബർ എന്ന ഈ ഒരു പിന്നെ നുറുങ്ങുകളുടെ രചന നിർവഹിച്ചത് അതോ നിങ്ങൾക്കേറെ നിങ്ങളുടെ ഒരു എന്താ പറയാ ബന്ധുവല്ലേ
1: അളിയനാണ്
0: അഥവാ അത്രയും ഒരു നമുക്കൊരു സന്തോഷം. നിങ്ങളിവിടെ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അല്ലെ നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ ഇങ്ങനെ എഴുതിയത് വായിക്കുമ്പോൾ. ഏതായാലും ശബ്ദം നൽകിയത്
1: മൻസൂർ മണ്ണാർക്കാടാണ്.
0: അടുത്തതായി നമ്മളോടൊപ്പം ഒരു പെരുന്നാൾ സന്ദേശവുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ടി കെ ഉബൈദാണ്, വിസ്ഡം യൂത്തിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം
1: ടി കെ ഉബൈദ് ഈദ് സന്ദേശവുമായി നമ്മോട് ചേർന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും അനുസരണത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്തായ ഓർമ്മകളുമായി വീണ്ടും ഒരു ബലിപെരുന്നാൾ കൂടി നമ്മിലേക്ക് വന്നെത്തിയിരിക്കുന്നു. പീസ് റേഡിയോക്കൊപ്പം ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഏവർക്കും ഉള്ളവന്റെയും കുടുംബത്തിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. മനുഷ്യ ചരിത്രത്തിൽ സമർപ്പണത്തിന്റെ ഏറ്റവും മനോഹരമായ മാതൃകയായി നിലകൊള്ളുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ കുടുംബത്തിന്റെയും ജീവിത സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ത്യാഗനിർഭരമായ ജീവചരിത്രം അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സുദിനം കൂടിയാണ് ഈ പെരുന്നാൾ ദിനം. ഈ ഒരു ദിനം പോലെ അഥവാ നിത്യ പെരുന്നാൾ ജീവിതം മുഴുവൻ ഉണ്ടായിത്തീരണം എന്നാണല്ലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അദ്ദേഹവര ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാവണം, സംതൃപ്തി ഉണ്ടാവണം, ഇച്ഛയും സമാധാനവും ലഭിക്കണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള മാർഗമാണ് ആദർശപിതാവിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ജീവിതം നമുക്ക് വലിയ പാഠമായി കാണിച്ചു തരുന്നത്. നോക്കൂ, അള്ളാഹുവിൻ്റെ കൽപ്പനക്കു മുമ്പിൽ സ്വന്തം ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും മാറ്റി നിർത്തി എല്ലാം റബ്ബിൽ സമർപ്പിച്ച ആ മഹത്തായ അചഞ്ചലമായ വിശ്വാസമാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന പല കാര്യങ്ങളെയും അള്ളാഹുവിൻ്റെ പ്രീതിക്കായി സമർപ്പിക്കാൻ, നന്മയുടെ വഴിയിൽ നിലകൊള്ളാൻ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും, സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും പ്രയാസങ്ങളിലും എളുപ്പത്തിലും പ്രതിസന്ധിയിലുമെല്ലാം നമുക്ക് സാധിക്കണമെന്നാണ് ആ പ്രവാചകൻ്റെയും കുടുംബത്തിൻ്റെയും ജീവസന്ദേശം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ബലിപെരുന്നാൾ സുദിനം ഒരു ആഘോഷം മാത്രമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, മറിച്ച് മനുഷ്യസ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പങ്കിടലിൻ്റെയും സന്ദേശമാണ്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മ പുതുക്കലാണ്. അതുകൊണ്ട് ആഘോഷം അതിരുവിടാതെ റബ്ബിന് തൃപ്തിയുള്ളതാക്കാൻ, ഈ സന്തോഷത്തിൽ മറ്റുള്ളവരെയും പങ്കാളികളാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. വിശപ്പും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ഓർക്കാൻ, അവർക്കിടയിൽ സഹായഹസ്തം നീട്ടാൻ, രോഗികളായി കിടക്കുന്നവരെ സന്ദർശിക്കാൻ, കുടുംബബന്ധം ചേർക്കാൻ, ഇങ്ങനെ ബലി അറുക്കൽ, ഇങ്ങനെ ഒട്ടേറെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളോടൊപ്പം ആഘോഷിക്കാൻ ഈ സുദിനത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങളിലും സമൂഹത്തിലും സ്നേഹവും ഐക്യവും വർദ്ധിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനവും സുരക്ഷയും ലഭിക്കട്ടെ. നമ്മുടെ നിസ്കാരങ്ങളും ദുആകളും സൽപ്രവർത്തനങ്ങളും ബലിയുമെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു.
1: വിസ്ഡം യൂത്ത് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഉബൈദിൻ്റെ ഈദ് സന്ദേശമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. പെരുന്നാളിൻ്റെ ഈ സുദിനങ്ങളിൽ നമ്മൾ സ്വരത്തിലേക്കാണ് ഇനി പോകുന്നത്. ലബ്ബൈക പാടുന്നു എന്ന ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത്
0: ആരിഫ് അഷ്റഫ്.
4: ലബ്ബൈക പാടുന്നു ജനകോടി അടങ്കലുമുടയോനോടടുക്കുന്നു ലക്ഷ്യം മീലാഹിൻ്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്കത്തടുത്തിടുന്നേ.

ജനക്കോടിയടങ്കലുമുടയോനോടടുക്കുന്നു ലക്ഷ്യം മീലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ടി ജബോധി നടക്കും ഉള്ളു തൊടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക

പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക

കരുന്ന ജലസംസം കുടിച്ച് സുബ്ഹാനൽ തക്ബീറും തസ്ബീഹും ഒരു വിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നൈ.

പടുന്നു. ജനക്കൊടി അടങ്കല് മുടയോനോടടുക്കുന്നു ലക്ഷ്യം മീലാഹിന്റെ. പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും. ഉള്ളു തൊടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക

0: പെരുന്നാളിന്റെ ഓർമ്മകൾ വീണ്ടും നമ്മളെ വിളിച്ചോതിക്കൊണ്ടുള്ള ഒരു നല്ല മനോഹരമായ ഗാനമാണ് സരത്തിലൂടെ നമ്മൾ കേട്ടത്, ആലാപനം നിർവഹിച്ചത്
1: ആരിഫ അഷ്റഫ്.
0: ഫിസ്രൈഡിൽ നമുക്ക് ഈ പെരുന്നാളൊക്കെ ആണെങ്കിലും നമ്മൾ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളാണ്, ഒന്ന് ഷഹാദത്ത്, രണ്ട് നമസ്കാരം, മൂന്നാമത്തെ എന്താ?
1: മൂന്നാമത്തത് അതെ, അധികം ആളുകൾ മറന്നുപോകുന്ന ഒരു കാര്യം കൂടിയാണ്.
0: ആൾക്കാർക്ക് എത്ര സംശയമുള്ള വേറൊരു കാര്യം ഉണ്ടാവില്ല അല്ലേ, എത്രയാണത് കൊടുക്കണത്, എങ്ങനെയാണ് കൊടുക്കണത്, അത് എപ്പോൾ കൊടുക്കും, ആർക്ക് കൊടുക്കും, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എത്ര കേട്ടാലും സംശയം തീരാത്ത എന്ന് പറഞ്ഞാൽ കൊടുക്കാനല്ല, എന്ത് ചെയ്യുന്നത്,
1: സംശയം ചോദിക്കുന്നത്,
0: ചോദിക്കണത് കൊടുക്കാതിരിക്കാൻ, എവിടെയാണ് ആ ലൂപ്പ്, ആ ലൂപ്പ് ഹോൾ എവിടെ നോക്കിയിട്ടാണ് നടക്കുക. പക്ഷെ നമുക്കേ അതൊക്കെ പണ്ടത്തെ കാര്യമാണ്, ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ആളുകൾ ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. എത്ര ദാരിദ്ര്യത്തിൽ ജീവിക്കുകയാണെങ്കിലും ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടവനാണോ എന്നൊരു ചിന്ത മനുഷ്യർക്ക് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വലിയൊരു കാര്യമുണ്ടല്ലേ. പക്ഷെ എങ്ങനെ കൺഫ്യൂഷൻ നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അത് തീർക്കാനൊരു സംവിധാനമൊക്കെ വേണ്ടേ?
1: സംവിധാനം വേണം. നമുക്ക് അതിനെ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് എല്ലാവർക്കും ഓടി ചെല്ലാൻ കഴിയില്ല, അതൊന്നും കണക്കൂട്ടി തരി എന്ന് പറഞ്ഞിട്ട്. ഈ കാലത്ത് നമുക്ക് വേറെ മാർഗങ്ങളുണ്ട്, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മാർഗങ്ങൾ. സക്കാത്ത് കാൽക്കുലേറ്ററുകൾ നമുക്ക് മുമ്പിലുണ്ട്.
0: ആ കാൽക്കുലേറ്റർ എവിടെ, ഏത് കടയിൽ നിന്ന് വാങ്ങിട്ടോ?
1: അതിന് നമുക്ക് ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ മുമ്പിലുണ്ട്.
0: വാവ്, ഇപ്പൊ എനിക്ക് പിടുത്തം കിട്ടി അല്ലേ. ജമീൽ എന്ന നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അല്ല, ഹൈപ്പർ മാർക്കറ്റ്. ഹൈപ്പർ മാർക്കറ്റ്, അറിവിന്റെ വിജ്ഞാനത്തിന്റെ ഒരു ഹൈപ്പർ മാർക്കറ്റാണ് നമ്മുടെ ജമീൽ ആപ്പ്. ഇപ്പൊ ജമീൽ ആപ്പിൽ പോയാൽ എത്ര പ്രോഗ്രാം, എത്ര പരിപാടികൾ നമുക്ക്, എന്തൊക്കെ ഓപ്ഷനുകൾ നമുക്കുള്ളത്. ഇപ്പൊ നമ്മൾ ഇന്ന് ഇപ്പോ നമ്മൾ പറഞ്ഞ വിഷയത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള അത് സംവിധാനം നമ്മളെ കയ്യിലുണ്ട്, ജമീൽ ആപ്പിലുണ്ട്.
1: നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമുണ്ടോ, വെള്ളിയുണ്ടോ, പണമുണ്ടോ, നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണോ, എന്താണെങ്കിലും നിങ്ങളുടെ സമ്പാദ്യങ്ങൾക്ക് കൃത്യമായി എത്ര സക്കാത്ത് കൊടുക്കണമെന്ന് കണക്ക് കൂട്ടാനുള്ള ആപ്പാണ്. വളരെ സിമ്പിളാണ് അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്?
0: അതിൽ കൊടുക്കേണ്ടത് നമ്മുടെ അടുത്തുള്ള എന്താണോ വസ്തുക്കള്, ആ കാര്യങ്ങൾ ആ ജമീൽ ആപ്പിന്റെ സക്കാത്ത് കാൽക്കുലേറ്റർ എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എന്തൊക്കെയാണ് നമുക്കുള്ളത് എല്ലാം അല്ലെ, ഏതൊക്കെ സ്രോതസ്സിലാണ് നമുക്ക് വരുമാനങ്ങൾ.
1: അതിപ്പോ നമ്മൾക്ക് ജമീൽ ആപ്പിന്റെ ഹോം സ്ക്രീനിൽ തന്നെ മുകൾ വരിയിൽ പ്ലസ് മൈനസ് ചിഹ്നങ്ങളോടുകൂടി സക്കാത്ത് കാൽക്കുലേറ്റർ എന്ന ഐക്കൺ തന്നെ നമ്മൾ ഹോം സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്,
0: ആർക്കും കാണാൻ പറ്റും.
1: അതെ,
0: ജമീൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇങ്ങനെ നീക്കുന്ന സമയത്ത് എന്ത് വരും, സക്കാത്ത് കാൽക്കുലേറ്റർ എന്നുള്ള ഓപ്ഷൻ അവിടെ കാണാം. അതാണ് നെക്കിക്കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. പിന്നെ നമുക്ക് ഏതിലൊക്കെ സക്കാത്ത് വരുമാനം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരും.
1: അതെ, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എത്രയാണ്, അത് അതിനൊരു കോളം, ഒരു കോളം ഉണ്ടാവും.
0: സ്വർണം എത്ര ഉണ്ട്, വെള്ളി എത്ര ഉണ്ട്, ബിസിനസ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസറ്റുകൾ ഉണ്ടോ, ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ ഇങ്ങനെ ആ കോളത്തിൽ ഇട്ട് കൊടുത്താൽ മതി.
1: അതെ,
0: അവസാനം ആര് വരുന്നറിയൂ, നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട്, സക്കാത്തിന്റെ കണക്ക് കൃത്യമായിട്ട് കിട്ടും. പേപ്പർ വേണ്ട, പേന വേണ്ട, സമയം ചെലവഴിക്കേണ്ടതില്ല. ആകെ നമ്മൾ ചെയ്യേണ്ട ഇൻപുട്ട് കൃത്യമായിട്ട് കൊടുക്കും.
1: അതിൽ നിന്ന് നമ്മളുടെ വരുമാനം കൊടുത്തിട്ട് എന്തെങ്കിലും കുറക്കാനുണ്ടോ? അതിൽ നിന്ന് നമ്മുടെ ചെലവുകൾ, നിത്യ ചെലവുകൾ കുറക്കാനുള്ള ഒരു, അതും കൂടി കുറച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് നമുക്ക്
0: എന്ന് പറഞ്ഞാല്. ഇതിനെ കുറിച്ച് ഒരു വറി നമുക്കില്ല, അബ്സല്യൂട്ട് സൊല്യൂഷൻ അല്ലെ, അത്ര കറക്റ്റ് സൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിതിനെ കുറിച്ച് പറഞ്ഞ കുറെ സമയമാണ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെയധികം സക്കാത്തിന്റെ കാൽക്കുലേറ്റർ ജമീൽ ആപ്പിലുണ്ട്. പരിചയപ്പെടാത്ത ആളുകൾക്ക് പരിചയപ്പെടാനും അത് ഉപയോഗപ്പെടുത്താനും നമ്മളൊക്കെ ശ്രദ്ധിക്കാം. പീസ് റേഡിയോയിൽ ഇനി മധുരം ഖുർആനാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറത്ത് തൗബയിലെ 118 മുതൽ 129 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്.
1: നബീൽ അർ-റിഫാഈയുടെ ശബ്ദത്തിൽ നമുക്ക് മധുരം ഖുർആൻ കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم.

0: സൂറത്ത് തോബയിലെ 118 മുതൽ 129 വരെയുള്ള വചനങ്ങളാണ് നബീൽ അർ റിഫായിയുടെ ശബ്ദത്തിൽ മധുരം ഖുർആൻ സെഷനിൽ നമ്മൾ കേട്ടത്.
1: അൽഹംദുലില്ലാ, നമ്മുടെ ഏതാനും സമയമായിട്ട് പീസ് റേഡിയോ പ്രേക്ഷകരോടൊപ്പം നമ്മളുണ്ടായിരുന്നു. ഒരു ചെറിയ ഇടവേള നമുക്ക് വേണ്ടേ?
0: നമുക്ക് വേണം.
1: ഓക്കെ, അപ്പോൾ അടുത്ത ടീം.
0: നമ്മുടെ പ്രേക്ഷകർക്ക് ഇടവേളയില്ല.
1: പ്രേക്ഷകർക്ക് ഇടവേളയില്ല, നമുക്ക് തൽക്കാലം ഒരല്പം ഇടവേള എടുത്തിട്ട് വരാം. ഏതായാലും അല്പനേരം ഈ സമയത്ത് നിങ്ങളോട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഷമീ മേമാണ്ടൂർ,
0: ഞാൻ അബ്ദുള്ള സുഹേർ ചുങ്കത്തറ.
1: വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാല്ലാം.
2: അസ്സലാമു അലൈക്കും.

0: ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം.
1: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. നാടും വീടും കുട്ടികളും കച്ചവടവും വിദ്യാഭ്യാസവും ജോലിയുമെല്ലാം ഇട്ടെറിഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടിട്ടുള്ളത്. തന്നെ താനാക്കിയ ഒരുപാട് പേർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം കണ്ണീർ ജലം കൊണ്ട് വൃത്തിയാക്കണം. എല്ലാ അഹങ്കാരങ്ങളും അഹന്തയും സുജൂദിൽ കിടന്ന് ഇല്ലാതാക്കണം. തനിക്കു വേണ്ടി പ്രാർത്ഥിച്ചവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ലോക സമാധാനത്തിനു വേണ്ടി ദുആ ചെയ്യണം. സമൂഹ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം. പരമമായ പരലോകമോക്ഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥനകളിലലിഞ്ഞ് ജീവിതം സഫലമാക്കണം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള റേഡിയോ പ്രോഗ്രാമുകളുടെ വളരെ മനോഹരമായ എപ്പിസോഡുകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. ഓരോ സെഷനുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മറ്റൊരു പുതിയ സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടെ ആങ്കറിംഗ് ഡെസ്കിൽ

0: മഷാല്ലാ. അപ്പോൾ ഫതുവ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. ഫതുവ ഒരു വെറൈറ്റി കാക്ക കൊണ്ടൊരു കുപ്പായം.
1: ഞാനിത് പാടി തുടങ്ങിയപ്പോ വിചാരിച്ചേ
0: ആ
1: കാക്കേ കാക്കേ
0: കൂടെ വിട. അല്ല,
1: കൂടെ
0: അതല്ല, ഇത്
1: അതൊന്നല്ല,
0: കാക്കൻ്റെ
1: ഇത് വെറൈറ്റി.
0: കുപ്പായമാണ്. കറുത്ത കുപ്പായം, തത്തക്കൊണ്ടൊരു കുപ്പായം,
1: പച്ചക്കുപ്പായം.
0: പച്ചക്കുപ്പായം.
1: ഇന്നിപ്പോ മുന്നേ ഫതുവ മോള് പാടി ഉണ്ടാവും എന്തായിക്കാന്നല്ലോ, അവളൊരു ഡ്രസ് ഇട്ടിട്ടുണ്ടാവും, അപ്പൊ ഇങ്ങനെ പാടി നടക്കണ്ടാവും, ഫതുവ
0: കൊണ്ടൊരു
1: കൊണ്ടൊരു
0: കുപ്പായം,
1: കുപ്പായം.
0: ബഹുവർണ്ണ കുപ്പായം. ഒരേ കളറാവില്ല, ചിലപ്പോൾ പല കളറായിരിക്കും.
1: ഓക്കേ,
0: ശരി,
1: നന്നായിട്ടുണ്ടായിരുന്നു വാർക്കളാവും.
0: അപ്പം അടിപൊളി അടിപൊളിയായി ഫതുവ മോളെ. സൂപ്പറായിട്ടോ, സൂപ്പറായി. എങ്കിൽ റേഡിയോ തെൽബിയ പ്രോഗ്രാമിൻ്റെ ഈ സെഷനിൽ ഇനി നമുക്ക് പാട്ടൊക്കെ അവിടെ വെച്ച് നമുക്കിനി കുറച്ച് ഗൗരവത്തിൽ പഠിക്കേണ്ട ഒരു സെഷനിലേക്കാണ്. പ്രാർത്ഥന.
1: ഭക്ഷിപ്പിക്കുകയോ കുടിപ്പിക്കുകയോ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഈ സമയത്ത് നാം പഠിക്കുന്നത്. നമ്മുടെ കൂടെ
0: മുഹമ്മദ് ദാനിഷ് സുല്ലമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയ നിറഞ്ഞ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾക്ക് ഭക്ഷണമോ വെള്ളമോ അല്ലെങ്കിൽ മറ്റ് പാനീയമോ നൽകിയ ആളുകൾക്ക് വേണ്ടി നമ്മൾ നടത്തേണ്ട പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് ആളുകൾ പല സന്ദർഭങ്ങളിലായി നമുക്ക് വേണ്ട ഭക്ഷണം നൽകാറുണ്ട്, പലതരത്തിലുള്ള പാനീയം നമുക്ക് നൽകാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അള്ളാഹുമ്മ അത്വഈം മൻ അത്വഅമനി വസ്ഖി മൻ അസ്ഖാനി. ഒന്നുകൂടെ നമുക്ക് ആവർത്തിച്ച് കേൾക്കാം. അള്ളാഹുമ്മ അത്വഈം മൻ അത്വഅമനി വസ്ഖി മൻ അസ്ഖാനി. സ്വഹീഹ് മുസ്ലിമിലെ 2055 നമ്പർ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട പ്രാർത്ഥനയാണിത്. പ്രാർത്ഥനയുടെ ഭാഗം, അതിൻ്റെ സാരം നമുക്കൊന്ന് പരിശോധിക്കാം. അള്ളാഹുവേ, എന്നെ ഭക്ഷണം കഴിപ്പിച്ചയാളെ നീ ഭക്ഷിപ്പിക്കണമേ, അതുപോലെ എന്നെ കുടിപ്പിച്ച ആളെ നീയും കുടിപ്പിക്കണമേ എന്നുള്ളതാണ്. അള്ളാഹുമ്മ അത്വഈം മൻ അത്വഅമനി. അള്ളാഹുവേ, എന്നെ ഭക്ഷിപ്പിച്ച ആളെ നീ ഭക്ഷിപ്പിക്കണമേ. വസ്ഖി മൻ അസ്ഖാനി, എന്നെ കുടിപ്പിച്ച ആളെ നീയും കുടിപ്പിക്കണമേ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനകൾ നിത്യം ജീവിതത്തിൽ പതിവാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: അപ്പോൾ മാഷാല്ലാ, ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു. അപ്പോൾ ആളുകൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ സലാമാഷെ എങ്ങനെ വിചാരിക്കണ്ടാവും, ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ പെരുത് പഠിപ്പിച്ചല്ലോ എന്ന്. കാരണം ഇന്ന് രണ്ടാം പെരുന്നാളാണ്, എല്ലാവരും സ്വന്തം വീട്ടിൽ നിന്ന് കേൾക്കണ്ടാവില്ല, ഇവിടുന്ന് ആയിരിക്കും അധികം ആൾക്കാരും
0: പുറത്തുനിന്നായിരിക്കും ചിലപ്പോ
1: വിരുന്ന് പോയിട്ടുണ്ടാവും. ഉമ്മാന്റെ വീട്ടില്, ഭാര്യ വീട്ടില്, നിങ്ങള് പോയോ ഭാര്യ വീട്ടിക്ക്?
0: ഇല്ലേ, പോയിട്ടില്ലേ.
1: വേണം അല്ലേ, ഇവരൊക്കെ ഇപ്പോ പിന്നെ അങ്ങനെ കഴിക്കണവരുണ്ടാവും. അപ്പോ ഈ ഭക്ഷിപ്പിക്കുകയോ കുടിപ്പിക്കുകയോ ചെയ്താൽ, അത് അമ്മോഷനാണ് തന്നതെങ്കിലും ഇത്താത്ത തന്നതാണെങ്കിലും ഒരു മിഠായി കിട്ടിയതാണെങ്കിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് നാം പഠിച്ചിരിക്കണം. റബ്ബ് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
0: ആമീൻ. അപ്പോൾ ഏതായിരുന്നാലും നല്ലൊരു പ്രാർത്ഥനയൊക്കെ പഠിച്ച് നമ്മൾ അത് പ്രാവർത്തികമാക്കാനുള്ള തോഫിക്ക് നമുക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പീസ് റേഡിയോ തെൽബിയ ബലി പെരുന്നാൾ ദിന പ്രോഗ്രാമുകൾ വളരെ ആവേശത്തോടു കൂടി തന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ ഇന്നലെ മുതൽ തന്നെ നമ്മളിങ്ങനെ ആശംസകൾ കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ആശംസ കൂടി കേട്ടാൽ കൊള്ളാം എന്ന് തോന്നുന്നു.
1: പിന്നെ ഇന്നത്തെ ആശംസക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പുതുമുഖമായിട്ട് മുസ്ലിം

0: ഇന്ത്യൻ്റെ ഒരു പുതുമുഖമായി വന്ന ഒരാളാണ്
1: പി എം എ ഷമീർ അല്ലേ.
0: പി എം എ ഷമീർ. അദ്ദേഹം പിന്നെ വന്നപ്പോൾ കുറേ പ്രയാസങ്ങളും അഥവാ ഒരു പുതുമുഖം വന്നതിൻ്റെ ഇതുണ്ടെങ്കിലും, പക്ഷേ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഏകദേശം അദ്ദേഹം പിന്നെ കേരളത്തിലെ രണ്ടാമത്തെ സ്ഥാനത്ത് ഭൂരിപക്ഷത്തിലുണ്ടായി.
1: ആണോ?
0: ആ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ആശംസയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും പീസ് റേഡിയോയുടെ എല്ലാ ലിസണേഴ്സിനും വെൽവിഷേഴ്സിനും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഞാൻ ഒരുപാട് കാലമായി പീസ് റേഡിയോയുടെ ഒരു ലിസണർ കൂടിയാണ് എന്ന സന്തോഷത്തിൽ, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഈ പീസ് റേഡിയോയിലൂടെ, പീസ് റേഡിയോയുടെ ഈ ഒരു പങ്കാളിത്തം ഞാൻ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. ലോകത്തിലെ എല്ലാ മനുഷ്യരും വിശ്വാസികൾ എന്നുള്ള നിലക്ക് സമന്മാരാണ്. അറബിക്ക് അനറബിയേക്കാളും കറുത്തവന് വെളുത്തവനേക്കാളോ, അറബിക്ക് അനറബിയേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു പ്രയോറിറ്റിയും ഇല്ല എന്ന് പ്രഖ്യാപിച്ച ആ ലോക മനുഷ്യത്വത്തിൻ്റെ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം നടന്നതിൻ്റെ അനുസ്മരണ കൂടിയാണ് ഈ ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലോകത്തിലെല്ലാവർക്കും ഒരുപോലെ സമാധാനമുണ്ടാവാൻ വേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ എന്നുള്ള നിലക്ക് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാവട്ടെ എന്ന് ഈ മഹത്തായ ആഘോഷനാളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾ അവരുടെ ഏതെങ്കിലും ഒരു പരിഗണന കൂടാതെ എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് പരിഹാരമുണ്ടാകാൻ, അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം എത്തിക്കാൻ വീണ്ടും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. പീസിൻ്റെയും അതുപോലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നുണ്ട്. ഈ വേളയിൽ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്.
1: മാഷാ അല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ടത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിട്ടുള്ള എം എൽ എ ആയിട്ടുള്ള പി എം എ ഷമീറാണ്. അദ്ദേഹം റേഡിയോ ശ്രോതാവ് കൂടിയാണ് എന്നറിയിച്ചതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മൾ എത്ര എത്ര ആളുകളിലേക്കാണ് റേഡിയോ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ശബ്ദം എത്തുന്നത് എന്നത് നമുക്ക് അങ്ങേയറ്റം പ്രൗഡാക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഇതൊക്കെ നമുക്ക് കൂടുതൽ പ്രചോദനമാവട്ടെ.

0: ഈ മക്കയെന്ന പുണ്യതിക്കിൽ എന്ന് തുടങ്ങിയെന്ന ഗാനം നമ്മൾ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും റേഡിയോയിൽ നമ്മൾ ഈ സന്ദർഭത്തിൽ കേൾക്കുന്ന പാട്ടുകളൊക്കെ നമ്മളാണ് കൊണ്ടെത്തിക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടേക്കോ നമുക്ക് കണ്ടവരാണെങ്കിൽ വീണ്ടും കാണാനും കാണാത്തവർക്ക് ഒരിക്കലെങ്കിലും കാണാനും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കൊതിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷം. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ കൂടി ആകുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ അഭിലാഷം ഒന്നുകൂടി ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ യാത്ര തൽബിയയുടെ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അല്ലാതെ ഒരു വിശ്രമ മോഡിലേക്ക് ഇങ്ങനെ പോകുന്നൊരു സമയമാണ്. ഇന്നലെ അർത്ത പിന്നെ പുത്തർച്ചയ്ക്ക് ഇങ്ങനെ പിന്നെ കഴിച്ചിട്ട് നിൽക്കുന്നൊരു സമയമായിരിക്കും. ചില സ്ഥലങ്ങളിൽ ഇന്നാണ് അറിവ് അല്ലേ, ചില സമയങ്ങളിൽ ഇന്നാണ്, പിന്നെ രണ്ടാം പെരുന്നാൾക്ക് ആണ്. അത് മാത്രമല്ല, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആളുകൾ എന്താണ് ജുമാക്കും കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ച് ഇരിക്കുന്നൊരു സന്ദർഭം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് പിന്നെ ദുൽഹിജ്ജൻ്റെ പ്രത്യേകതയുണ്ട്, അതുപോലെ തന്നെ അയ്യാമത്ത് ശരീഖിൻ്റെ പ്രത്യേകതയുണ്ട്, വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയുണ്ട്,
0: എല്ലാം ഒരുമിച്ച്
1: വന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ റേഡിയോയെ ഒന്ന് ഓർമ്മപ്പെടുത്താതെ പോകാൻ പറ്റില്ല.
0: കാരണം ഇത്തരത്തിലുള്ള വിശിഷ്ട ദിനങ്ങളിലും പുണ്യമാക്കപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും പറയുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ് റേഡിയോയുടെ കാര്യം.
1: തീർച്ചയായിട്ടും
0: നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു നല്ല സമയത്ത് റേഡിയോ സഹായിക്കാൻ നമുക്ക് നമ്മളെ കൊണ്ടെന്താവുന്നത് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നിമിഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു കർമ്മം അതിൻ്റെ ഒരു അതിനെ ആ സമയത്ത് ഒന്നുകൂടി നമുക്ക് ധന്യമാക്കുകയാണ്. ആ കർമ്മം എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തികമായിട്ട് എന്താണോ നമ്മളെ കൊണ്ടാവുന്നത് അത് നമുക്ക് റേഡിയോക്ക് നൽകാം.
1: ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഓരോ പ്രോഗ്രാമും വീക്ഷിച്ചപ്പോൾ പലപ്പോഴും ശ്രോതാക്കൾ, സ്ഥിരം ശ്രോതാക്കളൊക്കെ കേൾക്കുന്നവർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും എത്ര ഹൃദ്യമായി, ഒരു വെറൈറ്റി ഫീലിംഗ്. പക്ഷെ ഇതിൻ്റെ മുന്നിൽ എത്രത്തോളം നമ്മളെ
0: എത്രയോ ദിവസത്തെ പ്ലാനിങ്ങും ചിന്തയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എത്രയോ ആൾക്കാരുടെ അധ്വാനങ്ങളും അല്ലേ.
1: തീർച്ചയായിട്ടും. അത് മാത്രമല്ല, കഴിഞ്ഞ അറഫ ലൈവ്, അത് നമ്മൾ ഒരു പുറത്തുനിന്ന് ആ അറഫ ലൈവ് പൂർണ്ണമായി വീക്ഷിച്ചവർക്കറിയാം, ഒരു ഇന്നത്തെ ഏറ്റവും കേരളത്തിലെ ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു ചർച്ചയുടെ അവരുടെ ഒരു രൂപം എന്താണോ ആ രൂപത്തിൽ, അപ്പോൾ അതിനുള്ള എക്യുപ്മെൻസും അതിനുള്ള ഇവിടെയുള്ള സ്റ്റാഫും അങ്ങനെ കുറേ സാമ്പത്തികമായ ചെലവുകൾ വരുന്നുണ്ട്. നമുക്ക് അത്രക്ക് ഹൃദ്യമായിട്ട് കേരളത്തിൽ ഒരു ചാനലും എന്ത് ചെയ്തിട്ടില്ല, ആ നേരത്തെ ആ ലൈവ് എന്ത് ചെയ്തിട്ടില്ല, പ്രഭാഷണം കൊടുത്തിട്ടില്ല, അതിൻ്റെ പരിഭാഷ ആ സമയത്ത് അറ്റ് എ ടൈം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് നൽകുന്ന ഈ റേഡിയോയെ നാം ചേർത്ത് നിർത്തണം.
0: അല്ല, ആ ചേർത്ത് നിർത്തലാണ് ഈ കഴിഞ്ഞ കാലയളവിലൂടെ എല്ലാം നമ്മുടെ ശ്രോതാക്കൾ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ അവരെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഓർമ്മിപ്പിക്കലിലൂടെ നമ്മളെ കൊണ്ടാവുന്നത് തീർച്ചയായിട്ടും നമുക്ക് നൽകാൻ പറ്റട്ടെ. അത്തരം നന്മകളുടെ പിന്നാലെ നമുക്ക് ഇനിയും ധാരാളം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
1: ഇൻഷാല്ലാ, ഈ സമയത്ത് നിങ്ങൾ നമ്മുടെ ഡൊണേറ്റ് ബട്ടൺ ഒന്നമർത്തി ഇന്നത്തെ ഒരു സദഖ, ഈ നന്മയുടെ ദിവസത്തിൻ്റെ ഒരു സദഖ നിങ്ങൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ.
0: അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പീസ് റേഡിയോ തൽബിയ പ്രോഗ്രാമുകൾ, ഇങ്ങനെ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, ശ്രോതാക്കൾക്ക് മടുപ്പുളവാക്കാത്ത രൂപത്തിൽ ഓരോ പ്രോഗ്രാമുകളും ഷെഡ്യൂൾ ചെയ്ത് ആവർത്തന വിരസത വരാതെ തന്നെ നമ്മളിങ്ങനെ മാക്സിമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മാറ്റുകൂട്ടുന്ന ഓരോരോ പ്രോഗ്രാമുകൾ അതിൻ്റേതായ ഒരു സ്ഥാനവും ആ ഒരു മഹിമയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കുട്ടികളെ പ്രോഗ്രാമുകൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു ഇമ്പം നമുക്ക് നൽകുന്നുണ്ട്. ഈ സെഷൻ നമ്മൾ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ഒരു കുഞ്ഞുമോളുടെ ഗാനം കൊണ്ട് നമ്മൾ തുടങ്ങിയിരുന്നു. ഇപ്പോൾ മറ്റൊരു കുട്ടിയുടെ പാട്ടുകൊണ്ട് നമുക്ക് ഈ സെഷൻ്റെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പാട്ട് കൂടി കേൾക്കാമെന്ന് തോന്നുന്നു. എസ്ലിൻ.
1: എസ്ലിൻ അല്ലേ, നല്ലൊരു വെറൈറ്റി പേര് എസ്ലിൻ. ഒരു നമ്മൾ ചെറിയൊരു കുട്ടിക്കാരിയാണ് അല്ലേ.
0: അതെ, ഹെവൻസ് പ്രീ സ്കൂൾ കുട്ടിയിൽ പഠിക്കുന്ന 7 വയസ്സുള്ള കുഞ്ഞു കുട്ടിയുടെ ഒരു ഗാനമാണ് അപ്പോൾ നമ്മൾ ഇനി കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അമ്പിളിച്ചിരുള്ള അമ്പർമണമുള്ള ഇമ്പത്തെ

0: മാഷാല്ലാ. അപ്പോ എസ്ലിൻ മോള് നന്നായി പൊളിച്ചു പാടി. പിന്നെ അമ്പിളിച്ചേലുള്ള എന്നുള്ളൊരു പാട്ടായിരുന്നു, ബറക്കല്ലാഹു ഫിഹ. പിന്നെ സംസമിൻ്റെ ചരിത്രം പറഞ്ഞു, അതേപോലെ തന്നെ സഫാ മർവ പറഞ്ഞു. എല്ലാം ഒരു ഹജ്ജിൻ്റെ മയത്തിലൂടെ എന്ത് ചെയ്തു, അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ എസ്ലിൻ കൊണ്ടുപോയി എന്നുള്ളതാണ്. പിന്നെ പലരും വെയിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താ, ഈ പെരുന്നാക്ക് അവർക്ക് എന്തോ ഒരു സ്പെഷ്യൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം.
1: ഓരോ സൂചകങ്ങളും കിട്ടി കിട്ടി ഇങ്ങനെ സൂചനകളിലൂടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നൊരു പ്രോഗ്രാം ട്രഷർ ഹണ്ട്.
0: ട്രഷർ ഹണ്ട് അത് ചിലരുടെ എന്താ പറയുക, ആവേശം നിറഞ്ഞു നിൽക്കുന്ന അവസാനത്തിലെത്തുമ്പോൾ എന്താ പറയുക, ആ ഫോട്ടോ ഫിനിഷിംഗ് എന്നൊക്കെ പറയുമല്ലോ, അവിടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ലാ. അതിൻ്റെ ചില പിന്നെ ഹിൻഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്, മാന്യ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടെ പീസ് റേഡിയോയുടെ പെരുന്നാൾ ആശംസകൾ. പീസ് റേഡിയോ ട്രഷർ ഹണ്ട് അതിന്റെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ?
1: അൽഹംദുലില്ലാ,
0: ഞാൻ ഭക്ഷണം കഴിച്ചു.
1: ഇന്നലെ അറുത്ത ബീഫും കൂട്ടി ഭക്ഷണം കഴിച്ചു.
0: അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പോ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുടുംബത്തോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു റാഹത്തിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ ട്രഷർ ഹണ്ടിന്റെ മൂന്നാമത്തെ ചോദ്യവുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഇപ്പോ ഒരു റാഹത്തിൽ പീസ് റേഡിയോ കേൾക്കാമെന്ന് വിചാരിച്ചു വന്ന ആളുകളുണ്ടാവും ഈ കൂട്ടത്തിൽ, അവർക്ക് എങ്ങനെ ട്രഷർ ഹണ്ടിൽ പങ്കെടുക്കാൻ പറ്റും?
1: യെസ്, ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു, മൂന്നാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. എന്നിരുന്നാലും ഇനിയും നമ്മുടെ ട്രഷർ ഹണ്ടിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും ഇൻഷാല്ലാ. അതിന് നിങ്ങൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ താഴെ വലത് മൂലയിലുള്ള ട്രഷർ ഹണ്ട് ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായിട്ട് നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും പീസ് റേഡിയോയിലൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ അയക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം.
0: അപ്പോൾ നിലവിലിപ്പോൾ അവിടെ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനുള്ള ബ്ലാങ്ക് ഏരിയയും ഉണ്ടായിരിക്കും. അവിടെ ഉത്തരങ്ങൾ കറക്റ്റ് കൊടുക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ രണ്ട് ക്ലൂ ലഭിച്ചിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ ക്ലൂവിനാണ്, അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യത്തിനാണ് നമ്മുടെ ശ്രോതാക്കൾ കാതോർത്ത് കൊണ്ടിരിക്കുന്നത്. നമുക്ക് അധികം മടുപ്പിക്കാതെ അതിലേക്ക് പോകാന്ന് തോന്നുന്നു.
1: മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അവൈലബിൾ ആണ്.
0: അതെ,
1: നമ്മുടെ പീസ് റേഡിയോയുടെ ഭാഗമായിട്ട് തന്നെ വിവിധ ചാനലുകളുണ്ട്. പീസ് റേഡിയോയുടെ ഭാഗമായിട്ട് അൽഇജാബ ചാനലുണ്ട്,
0: അതെ,
1: സ്നേഹക്കൂട് ചാനലുണ്ട്.
0: അതെ,
1: നമ്മുടെ അൽഇജാബ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും.
0: ഇസ്ലാമികപരമായിട്ടുള്ള
1: ഫീഗിപരമായിട്ടുള്ള വിവിധ സംശയങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് പ്രാമാണികമായ മറുപടി നൽകുന്ന ചാനലാണ്
0: അൽ
1: ഇജാബ ചാനല്. കൃത്യമായിട്ട് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ഒരു അൽ ഇജാബ ചാനൽ ഉണ്ട്. അതുപോലെ തന്നെ സ്നേഹക്കൂട്,
0: അതെ,
1: നമ്മുടെ ഇപ്പോഴുള്ള കാലഘട്ടത്തിലെ പല രക്ഷിതാക്കളുടെയും പ്രധാനപ്പെട്ട കൺസേൺ ആണ് കൃത്യമായിട്ടുള്ള പാരന്റിങ് എന്ന് പറയുന്നത്. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു രക്ഷിതാക്കൾക്ക് ഒരു അവയർനെസ് കൊടുക്കാനുള്ള ചാനലാണ് സ്നേഹക്കൂട് ചാനൽ.
0: അതുപോലെ തന്നെ ആരോഗ്യ വിചാരം ചാനൽ കാണണം. എന്താണ് അതിൻ്റെ ഒരു
1: ആരോഗ്യ വിചാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മളെ ഭക്ഷണക്രമം,
0: അതെ,
1: പല രൂപത്തിലുള്ള ഭക്ഷണക്രമമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, നമ്മൾ ആരോഗ്യമായി ജീവിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ഒരു ചാനലാണ് ശരിക്ക് ആരോഗ്യ വിചാരം എന്നുള്ളത്. അതുപോലെ തന്നെ ഡയലോഗ് ടി വി.
0: അതെ, ഡയലോഗ് ടി വി എന്ന് പറയുമ്പോൾ നമ്മുടെ ആനുകാലികമായി ആനുകാലികം ഒന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെതിരെ വരുന്ന ഒരുപാട് ശരങ്ങളുണ്ട് അല്ലെ, ചോദ്യ ശരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫ്രീ തിങ്കേഴ്സ് ആയ ആളുകൾ ഉന്നയിക്കുന്ന, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾ ഉന്നയിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത് ആളുകൾക്ക് വസ്വാസുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും വരാറുണ്ട്. അതിന് കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡയലോഗ് ടി വി അല്ലേ. അതോടൊപ്പം തന്നെ വിസ്ഡം ഗ്ലോബൽ ടി വി ഉണ്ട് അല്ലേ.
1: വിവിധ പ്രവർത്തനങ്ങൾ, നമ്മുടെ സമ്മേളനങ്ങളും പ്രവർത്തനങ്ങളും ആദർശ വിശദീകരണങ്ങളും എല്ലാം കൃത്യമായിട്ട് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന ചാനലാണ് വിസ്ഡം ഗ്ലോബൽ ടി വി.
0: ഇങ്ങനെ ഒട്ടനവധി ചാനലുകൾ നമുക്ക് പീസ് റേഡിയോയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ ഏതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം
1: ഇൻഷാല്ലാ.
0: അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽപ്പെട്ട ഒന്നാണ് ദർസ് അല്ലെ, ദർസ് ചാനൽ. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇസ്ലാമികപരമായിട്ട് ഒരു മുഗൾ ഭാഗം എല്ലാവർക്കും അറിയാം, എന്നാൽ അതിൻ്റെ ആഴത്തിലുള്ള പഠനം എങ്ങനെയായിരിക്കണം, അതിന് കൃത്യമായ ഒരു ഒരു ദിശാബോധം നൽകുന്ന ചാനലാണ് ദർസ് ടി വി. അതേപോലെ തന്നെയാണ് നമ്മുടെ വെളിച്ചം ടി വി. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആദർശം, അതായത് ഇസ്ലാമിൽ എക്കാലത്തും ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാന വ തആല ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതേ രൂപത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതേ ബാധ്യത നമ്മൾക്കുമുണ്ട്. ഇസ്ലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ രൂപത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതുണ്ട്. അങ്ങനെ പുറത്തു നിന്ന് വരുന്ന ഒരുപാട് ആഡിങ്സുകളെ കൃത്യമായി കണ്ടെത്തി അതിന് പരിഹാരം നൽകുന്ന പ്ലാറ്റ്ഫോമാണ് യഥാർത്ഥത്തിൽ വെളിച്ചം ചാനൽ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ നമ്മൾക്കുണ്ട്. അതിലേതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട ചാനൽ?
1: നമ്മുടെ വിവിധ ചാനലുകളിൽ അൽ ഇജാബയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അൽ ഇജാബ നേരത്തെ പറഞ്ഞു, നമുക്ക് സംശയങ്ങളുള്ള വിവിധ സംശയങ്ങൾക്ക് പ്രാമാണികമായി മറുപടി ലഭിക്കുന്ന പ്രോഗ്രാമാണ് അൽ ഇജാബ. ചോദ്യം ഇതാണ്, അൽ ഇജാബ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റുകൾ, വിവിധ പ്ലേലിസ്റ്റുകൾ ഉണ്ട്, വിവിധ സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ഫിക്കിപരമായിട്ടുള്ള വിവിധ പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. ഈ പ്ലേലിസ്റ്റിൽ ഉലുഹിയത്ത് എന്ന പ്ലേലിസ്റ്റിൽ എത്ര വീഡിയോകൾ ലഭ്യമാണ് എന്നുള്ളതാണ് ചോദ്യം.
0: ഒരു ട്രഷർ ഹണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ സ്കൂളുകളിലൊക്കെ നടത്താറുണ്ട്. സ്കൂളിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിട്ട് അവിടുന്ന് ഒരു ഓപ്ഷൻ കാണുന്നു, അതെടുത്ത് വരുന്നു, പിന്നെ വേറൊരു മൂലയിൽ പോയിട്ട് അവിടുന്ന് വേറൊന്ന് കിട്ടുന്നു, അങ്ങനെ വരെ ചെയ്യാം. ഇതും അതുപോലെ തന്നെയാണ്.
1: യെസ്,
0: ജമീലിൽ പോയിട്ട് എവിടെ പോകണം, രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മുടെ ഡെയിലി പ്ലാനറിൽ പോകണം, അവിടെ എത്ര എണ്ണം ഉണ്ട്, രണ്ടാമത്തെ ചോദ്യം. ഇതിപ്പോൾ അലിജാബ ചാനലിൽ പോയിട്ട് അവിടെ എത്ര വീഡിയോ ഉണ്ട് അല്ലേ,
1: ആ പ്ലേലിസ്റ്റ്,
0: ആ എത്ര യെസ് പ്ലേലിസ്റ്റ് നോക്കണം. ഏതായാലും കൃത്യമായി നമ്മൾക്ക് പഠിക്കേണ്ട, അറിയേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചാനലുകൾ, ഒരുപാട് അറിവുകൾ നമ്മൾക്ക് ഇതുമൂലം കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. ഒരുപാട് അറിയാത്ത ആളുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാനലിലെത്തും. അതുപോലെ തന്നെ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതൊക്കെ തന്നെയാണ്, അതല്ലാതെ വെറും ഒരു സമ്മാനം എന്നുള്ളതല്ല ട്രഷർ ഹണ്ടിൻ്റെ ലക്ഷ്യം. നമ്മൾ കൃത്യമായ ഒരു ദിശാബോധത്തിലൂടെ പോകണം എന്നുള്ളതാണ് പീസ് റേഡിയോയുടെ ആവശ്യം, പീസ് റേഡിയോ ട്രഷർ ഹണ്ടിൻ്റെയും ആവശ്യം. മൂന്നാമത്തെ ചോദ്യം ഒന്നുകൂടെ പറയാം.
1: യെസ്, മൂന്നാമത്തെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. പീസ് അൽ ഇജാബ യൂട്യൂബ് ചാനലിൽ ഉൽഹിയത്ത് എന്ന പ്ലേലിസ്റ്റിൽ എത്ര വീഡിയോകൾ ലഭ്യമാണ്? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അൽ ഇജാബ യൂട്യൂബ് ചാനലിൽ ഉൽഹിയത്ത് എന്ന പ്ലേലിസ്റ്റിൽ എത്ര വീഡിയോകൾ ലഭ്യമാണ്? ഈ ഉത്തരം കൃത്യമായിട്ട് ആ നമ്പർ, വീഡിയോയുടെ നമ്പറാണ് കൊടുക്കേണ്ടത്. എത്ര വീഡിയോകളുണ്ട്, ആ ഡിജിറ്റ് കൃത്യമായിട്ട് കൊടുക്കണം.
0: അപ്പോൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റാഹത്തായിട്ടിരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ ചോദ്യം കിട്ടിയിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഉടൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പീസ് റേഡിയോ ട്രഷർ ഹണ്ട് ഓപ്ഷൻ വഴി ഉത്തരം കമൻ്റ് ചെയ്യാം. അടുത്ത ചോദ്യവുമായിട്ട് നമ്മൾ 4 മണിക്ക് കൃത്യം.
2: മാഷാല്ലാ, അപ്പോൾ പ്രേമുള്ളവരെ, ട്രഷർ ഹണ്ടിൻ്റെ സൂചനകളൊക്കെ ലഭിച്ചല്ലോ അല്ലേ? ഒരു വല്ലാത്ത ക്യൂരിയോസിറ്റി ഒക്കെ കിട്ടി, നമ്മളിങ്ങനെ പോവായിരിക്കും. ശുക്ര മാഷേ, ഇപ്പേ ട്രഷർ ഹണ്ട് ഇനി എന്താണ് പഠിത്തത്? ചില ആൾക്കാർക്കൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ
3: കിട്ടിയിട്ടുണ്ടാവും.
2: അപ്പോ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കൂടിയും കിട്ടിയ ഏകദേശം എന്നിങ്ങനെ
3: സംശയത്തിന്റെ നേരിൽ നിൽക്കുന്നുണ്ടാവും.
2: ആ താല്പര്യം അത് അങ്ങനെ തന്നെ പോട്ടെ
3: പോട്ടെ പോട്ടെ,
2: അതിനെ നമ്മളൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ നിൽക്കട്ടെ. നിങ്ങൾ കാത്തിരിക്കൂ, അപ്പോഴേക്കും നമുക്ക് അഷ്റഫ് സലഫി വാണിയമ്പലം വളരെ പ്രസക്തമായ ഒരു വിഷയമായി നമ്മുടെ കൂടെ വരികയാണ്. ബാങ്ക് കേട്ടാൽ പിശാജ് ഓടുന്നു എന്ന വിഷയത്തിൽ ഒരു ഒരു സംസാരമുണ്ട്, നമുക്ക് കേൾക്കാം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്സല്ലി വഅസ്സല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ ബാങ്കിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്ന് 1036-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നൂദിയ ബിസ്സലാത്തി അദ്ബറ അശ്ശൈത്താനു വലഹു ദുറാത്തുൻ ഹത്ത യസ്മഅ അത്തഅദീന ഫഇദാ ഖുളിയ അന്നിദാ അഖ്ബല حتى إذا ثوب للصلاة أدبر حتى إذا قضي التثويب أقبل حتى يخطر بين المرء ونفسه يقول أذكر كذا واذكر كذا لما لم يذكر من قبل حتى يظل الرجل ما يدري كم صلى. متفق عليه. التثويب الإقامة. سهودر انجلي مهانا يا أبو هريرة رضي الله عنه رواية جين حديث. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ നൂദിയ ബിസ്സലാത്തി, നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, അദ്ബറ ശൈത്വാനു, പിശാച്ച് പിന്തിരിഞ്ഞു പോകുന്നതാണ്. വലഹു ദുറാത്തുൻ, അവനൊരു കീഴ്വാഴയുണ്ട് ശബ്ദമുണ്ടാക്കിയിട്ട്. ഹത്താ ലാ യസ്മഅത്തദീൻ, ആ അദാൻ ബാങ്ക് കേൾക്കാത്ത രൂപത്തിൽ കേൾക്കാതിരിക്കാൻ. ഫഇദാ ഖുളിയ നിദാഉ, ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അക്ബല, അവൻ മുന്നിട്ട് വരുന്നതാണ്. ഹറ്റ ഇദാ സുവ്വിബ ലിസ്വലാത്തി, ഏതുവരെ, ഇഖാമത്ത് വിളിക്കുന്നത് വരെ. ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ അത് ബറ, പിന്തിരിഞ്ഞു പോകുന്നതാണ്. ഹറ്റ ഇദാ ഖുളിയ തസ്ഫീബു അക്ബല, ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മുന്നിട്ട് വരുന്നതാണ്. നമസ്കാരം ആരംഭിക്കുമ്പോൾ ഹത്താ യഖ്തിറ ബൈനൽ മർഇ വ നഫ്സിഹി, ഒരാൾക്കും അയാളുടെ മനസ്സിനുമിടയിൽ ഓരോ ചിന്തകൾ ഉണ്ടാക്കും. യഖൂലു, ഈ ഷെയ്ത്താൻ പറയും, ഉദ്കുർ കദ വദ്കുർ കദ, ഇന്ന കാര്യങ്ങൾ നീ ഓർക്കുക, ഇന്ന കാര്യങ്ങൾ ഓർക്കുക. ലിമാ ലം യദ്കുർ മിൻ ഖബിൽ, അവന് മുമ്പ് ഓർക്കാത്ത പല കാര്യങ്ങളും ചിന്തിക്കാനും ഓർക്കാനും വേണ്ടി ഈ ഷെയ്ത്താൻ വസ്വാസുണ്ടാക്കും. ഹച്ചാ യദല്ല റജുലു മായദിരി കംസൊല്ല, എത്രത്തോളം എന്ന് വെച്ചാൽ അയാൾ വിചാരിക്കും, എത്രയാണ് നമസ്കരിച്ചത് എന്നുപോലും അയാൾക്കറിയില്ല. അത്തസ്വീബ് എന്നത് ഇഖാമത്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. സഹോദരങ്ങളെ, ഇബ്ലീസ് ലഅനഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയനായ ഇബ്ലീസ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അവനെ ആട്ടിയകറ്റുന്നു. മനുഷ്യനെ വഴിതെറ്റിക്കാൻ, മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവനാണ് ഷെയ്ത്താൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇടങ്ങളിലൊന്നും സന്ദർഭങ്ങളിലൊന്നും അവൻ നിൽക്കുകയില്ല. മനുഷ്യരെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് തെറ്റിക്കുക എന്നതാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഹദീസിൽ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഇദാ അദ്ദനൽ മുഅദ്ദിനു അദ്ബറ ഷൈത്താനു വലഹു ദുറാതുൻ കറാഹതായി യസ്മഅ ദിക്റല്ലാഹി അസ്സ വജല, അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിൻ്റെ സ്മരണ അത് കേൾക്കാതിരിക്കാൻ അത് അവനൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതിനോടുള്ള വെറുപ്പ് കാരണത്താൽ ഒരു കീഴ്വാഴു അവന് പ്രത്യേകമുണ്ട്, അത് ഇട്ടുകൊണ്ടവൻ പിന്തിരിയുന്നു എന്നതാണ്. മിൻ ഷരിൽ വസ്വാസിൽ ഖന്നാസ്, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്ന, വസ്വാസുണ്ടാക്കുന്ന പ്രവർത്തനമാണവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുന്നതായ അദാൻ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവൻ പിന്തിരിഞ്ഞു പോകും, ദൂരെ പോകും എന്നതാണ്, ഓടിമറയും. ലിഅന്ന ഷൈത്താന അക്റഹുമാ ഇൻദഹു ഇബാദത്തുല്ലാഹ്, ഷെയ്ത്താൻ്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട കാര്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അബ്ഗദുമാ ഇൻദഹു മിന റിജാൽ ഇബാദുല്ലാഹ്, പിശാചിൻ്റെ അടുക്കൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ദേഷ്യമുള്ളവർ അള്ളാഹുവിൻ്റെ അടിമകളാണ്. വഅഹബ്ബുമാ യുഹിബ്ബു ശിർക്കു ബില്ലാഹി അസ്സ വജൽ വൽ മആസി, പിശാചിന് ഷെയ്ത്താന് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ തിന്മകളുമാണ്, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുക. എന്തുകൊണ്ടല്ല, ലി അന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷാ, കാരണം അവൻ ഫഹ്ഷാ കൊണ്ടാണ് കൽപ്പിക്കുന്നത്. അഷ്ഷെയ്ത്വാന് യഅ്ദുക്കുമുൽ ഫഖ്റ വയഅ്മുറുക്കും ബിൽ ഫഹ്ഷാ, പിശാച്ച് നിങ്ങളോട് ദാരിദ്ര്യം കൊണ്ട് വാഗ്ദാനം നൽകുന്നു, മ്ലേച്ഛമായ കാര്യങ്ങൾ കൊണ്ടാണ് അവൻ കൽപ്പിക്കുന്നത്. ഫയുഹിബ്ബു മിനന്നാസി അൻ യഅ്തൂ മാ ലം യഅ്മുറില്ലാഹു ബിഹ്, അവൻ ജനങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് അള്ളാഹു കൽപ്പിക്കാത്ത കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വയക്റഹു മിൻഹും അൻ യഅ്തൂ മാ അമറ അല്ലാഹു അസ്സ വജൽ, അവൻ ജനങ്ങളിൽ നിന്ന് വെറുക്കുന്നത് അള്ളാഹു കൽപ്പിച്ചതായ കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യുന്നതിനെയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നതാണ് ഷെയ്ത്താൻ ലക്ഷ്യമാക്കുന്നത്. അതാണ് ഫഇദ അദ്ദനൽ മുഅദ്ദിനു വല്ല വഅബഅദ അൻ മകാനിൽ അദാൻ, ബാങ്ക് വിളിക്കുന്നയാൾ ബാങ്ക് വിളിച്ചാൽ അവൻ പിന്തിരിയുന്നതാണ്, വിദൂരമാകുന്നതാണ് ബാങ്കിൻ്റെ ആ ഒരു സ്ഥലത്ത് നിന്ന്. ഹത്ത യഖ്റുജ ബഈദൻ അനിൽ ബിലാദിലി അല്ലാ യസ്മഅ ദിക്റ, അള്ളാഹുവിൻ്റെ നാമം ആ ദിക്ർ കേൾക്കാതിരിക്കാൻ ആ നാട്ടിൽ നിന്ന് തന്നെ, ആ സ്ഥലത്ത് തന്നെ ദൂരെ ഓടിപ്പോകുമെന്നതാണ്. ഫൈദൻ ചഹൽ അദാനു, ബാങ്ക് വിളി കഴിഞ്ഞാൽ അക്ബല ഹത്ത യുഗവിയ ബനി ആദം, മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി പിശാച്ച് മുന്നിട്ട് വരുന്നതാണ്. ഫൈദ സുവിബ, സുവിബ എന്ന് പറഞ്ഞാൽ അനി ഉഖീമത്തി സ്വല, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ ഫൈനഹു ഫി ഹാലിൽ ഇഖാമ, ഇഖാമത്തിൻ്റെ അവസ്ഥയിൽ അയ്ദൻ യുവല്ലി വയുദ്ബിറു, അവൻ പിന്തിരിയുന്നതാണ് പിന്നെയും. സുമ ഇദാ ഫറഗത്തിൽ ഇഖാമ, ഇഖാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ അക്ബല മുന്നിട്ട് വരും. ഹത്ത യഖ്തിറ ബൈനൽ മർഇ വഖൽബിഹി, ഒരാളുടെ മനസ്സിനും അയാൾക്കുമിടയിൽ, അതായത് അയാളുടെ നമസ്കാരത്തിൽ അയാൾക്ക് വസ്വാസുണ്ടാക്കും, തടയിടും. എന്നിട്ട് പറയും ഇന്ന കാര്യങ്ങൾ ഓർക്ക്, പല കാര്യങ്ങളും മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. പല കാര്യങ്ങളും പലർക്കും നമസ്കാരത്തിലാണ് ഓർമ്മ വരിക. ഒരടിമ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഷെയ്ത്താൻ അവൻ്റെ ബാബു തദക്കുർ ഹത്ത ജാല യദ്കുറുഹ, പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന വാതിലുകൾ തുറക്കും. വയുദ്ക്കറു അന്ന റജുലൻ ഇസ്തക ഇല ആഖർ വഖാല ലഹു ഇന്നഹു ഇസ്തൗദഅ വദീഅതൻ യഅനി അലീമതൻ വനസിയഹ, അവിടെ ഓർക്കപ്പെടുന്നതാണ് ഒരാൾ മറ്റൊരാളോട് അബലാതി പറയുന്നത്, വലിയ കാര്യങ്ങൾ. ഫഖാല ലഹു ഇദ്ഹബ് ഫതവല്ലഹു ഫസല്ലി റകഅത്തൈൻ വസതദ്കുറുഹ, നീ പോയിട്ട് രണ്ട് റകഅത്ത് നമസ്കരിക്ക്, അപ്പോൾ ആ ഓർമ്മ വരും. അയാൾ അങ്ങനെ ചെയ്യും. പിശാച്ചാണ് അങ്ങനെ തോന്നിപ്പിക്കുന്നത്. അങ്ങനെ നമസ്കാരത്തിൽ മറന്നുപോയ കാര്യങ്ങളും ഓർക്കാനുള്ളതല്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വ്യക്തമാക്കുന്നത്. ഫളിൽ അദാൻ, അദാനിൻ്റെ ശ്രേഷ്ഠത, വന്നഹു യതുറുദു ഷയാത്തീന, പിശാചുക്കളെ ദൂരെയാക്കുന്നതാണ് അദാൻ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഇദാ വുലിദൽ മൗലൂദ് അവ്വലമാ യൂലദു അൻ യുഅദ്ദന ഫി ഉദുനിഹി ഹത്താ യുത്റദ ഷൈത്വാൻ അൻഹു, പിശാചിനെ ദൂരെയാക്കാൻ അങ്ങനെ ഒരു ആദത്ത് അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിൻ്റെ നാമം ആദ്യമായി കേൾക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായത്തിലും ഏതായിരുന്നാലും, ഫൽ അദാനു യത്റുദു ഷയാത്തീന, ബാങ്ക് പിശാചുക്കളെ ദൂരെയാക്കും, മാട്ടിയോടിക്കും. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെതായ കുതന്ത്രങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെതായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുവാനുള്ള മാർഗം. ഇബ്ലീസ് അവൻ്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ടോടുന്നു അദാൻ ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ പിശാച്ച്. അത് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീടും മുന്നോട്ട് വരുന്നു. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളുകളെ വസ്വാസിലാക്കാൻ, അവർക്ക് ദുർബോധനം നടത്തുവാൻ വേണ്ടി ഇഖാമത്ത് കൊടുക്കുമ്പോൾ പിന്നെയും പിന്തിരിഞ്ഞു പോകുന്നു. അള്ളാഹുവിൻ്റെ ഷഹാദത്ത് അത് കേൾക്കാൻ ഒരിക്കലും ഷെയ്ത്താൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുന്നത് വെറുക്കുകയാണ്, അതുകൊണ്ട് അതിൽ നിന്ന് പേടിച്ചോടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് നിർവഹിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ മുന്നോട്ട് വരികയാണ്. തൗഹീദിൻ്റെ ഷഹാദത്ത് അത് ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന ഒരു സമയമാണ് അദാനിൻ്റെ ആ ഒരു സമയം. നിശ്ചയമായും ആ സമയത്ത് ഷെയ്ത്താൻ ഓടിയകലുന്നു. വലിയ മഹത്വവും ശ്രേഷ്ഠതയും പ്രതിഫലവുമാണ് ബാങ്കിനും ഇഖാമത്തിനുമുള്ളത്. ഈ ബാങ്കും ഇഖാമത്തും നിർവഹിച്ചു കഴിഞ്ഞ് പിന്നീടൊരാൾ നമസ്കാരത്തിൽ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഷെയ്ത്താൻ വരും. എന്നിട്ട് ഉദ്കുർ കഥ ഇന്ന കാര്യങ്ങൾ നീ ഓർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വസ്വാസാക്കുന്നതാണ്. നമസ്കാരത്തിന് പുറത്തുള്ളതായ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു പല കാര്യങ്ങളും പലരെയും. എന്നിട്ട് അവസാനം ഈ നമസ്കരിച്ച ആൾക്കറിയില്ല എത്രയാണ് നമസ്കരിച്ചത്, എത്ര റക്അത്തായി നമസ്കരിച്ചത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ സഹോദരങ്ങളെ, ഈ പിശാച്ച് ഷെയ്ത്താൻ ബാങ്ക് കേട്ട് ഓടി ഒളിക്കുന്നത് പേടിച്ചോടുകയാണ്. അതിൽ നിന്ന് ഷെയ്ത്താൻ പിന്തിരിയുന്നത്, ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ ശത്രു അതാണ്. അള്ളാഹുവിൻ്റെ സ്മരണയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമസ്കാരത്തിന് നിൽക്കുന്ന സന്ദർഭത്തിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. സൊഫുകൾ ശരിപ്പെടുത്തണം, നേരെ നിൽക്കണം, ഷോൾഡറുകൾ ചേർത്ത് വെച്ച് നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫവല്ലദീ നഫ്സി ബിയദിഹി ഇന്നീ ലഅറ ഷൈത്താന യദ്ഖുലു മിൻ ഖിലാലി സഫ് കഅന്നഹൽ ഹദഫ്. സൊഫുകളുടെ ഗ്യാപ്പുകളിലൂടെ, വിടവുകളിലൂടെ കറുത്ത ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ ഷെയ്ത്താൻ, പിശാച്ച് പ്രവേശിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സൊഫുകൾ ശരിപ്പെടുത്തണം. ഒരു നിലക്കും നമുക്ക് നമ്മുടെ നമസ്കാരത്തിൽ വസ്വാസുണ്ടാക്കാത്ത രൂപത്തിൽ, മുഴുവനായും അള്ളാഹുവിനെ സ്മരിക്കുന്ന രൂപത്തിൽ നമസ്കരിക്കുവാൻ സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, പിശാചിൻ്റെ ഈ ദുർബോധനത്തിൽ നിന്ന്, ദുർമന്ത്രത്തിൽ നിന്ന് രക്ഷ ലഭിച്ചു കൊണ്ടുള്ള ഒരവസ്ഥയായിരിക്കണം. അതുകൊണ്ട് ബാങ്കിന് സമയമായാൽ ആ സമയത്ത് ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹുവിനെ സ്മരിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ നാമമാണ്, തൗഹീദിൻ്റെ ഷഹാദത്തിൻ്റെ പ്രഖ്യാപനമാണ് അദാനിലുള്ളത്. അത് ഒരിക്കലും പിശാച്ച് ഇഷ്ടപ്പെടുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. പിശാചിന് അവൻ്റേതായ പ്രവർത്തനങ്ങളുണ്ട്. മനുഷ്യൻ്റെ രക്തമോടുന്നിടത്തെല്ലാം പിശാച്ച് സഞ്ചരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷെയ്ത്താൻ ഏറെ ഭയപ്പെടുന്ന ഒരു കാര്യം ബാങ്കും ഇഖാമത്തുമൊക്കെയാണ്. നമസ്കാരത്തിൽ വസ്വാസുണ്ടാക്കുന്നതിൽ നിന്ന്, നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്നതിൽ നിന്ന് ഷെയ്ത്താനോടുള്ള ഒരു ശക്തമായ ഒരു ജിഹാദായിരിക്കണം. അള്ളാഹുവിൻ്റെ സ്മരണയിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷയുള്ളവരായി, പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
3: മാഷാല്ലാ, വളരെ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട അവനെ കെണിയിൽപ്പെടുത്തുന്ന പിശാചിൻ്റെ ഒരു കാര്യങ്ങൾ വിശദീകരിച്ച ഒരു ക്ലാസ്സായിരുന്നു. പിന്നെ അഷ്റഫ് സൽഫി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ഈ ഒരു പ്രോഗ്രാമുകൾ, എന്ത് ഹദീസുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കടന്നു വരാറുണ്ട്.
2: അല്ല, അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നത് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകൾ കേട്ട് പരിചയമുള്ള ആളുകളെ.
3: ആ ഓക്കെ. അപ്പോൾ അഷ്റഫ് സൽഫി വാണിയമ്പലത്തിൻ്റെ നല്ലൊരു ക്ലാസ്സാണ് നാം കേട്ടത്. ബാങ്ക് കേട്ടാൽ പിശാചു ഓടുന്നു എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം.
2: നമുക്ക് ഈ സംസാരം വിശ്വവിഖ്യാത ഗ്രന്ഥമായിട്ടുള്ള റിയാദു സ്വാലിഹ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, റിയാദു സ്വാലിഹിനെ ആസ്പദമാക്കിയിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ആ ഒരു ഒരു വിഷയമാണ് ശരിക്കും അതിലൂടെ ഓരോന്ന് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് റിയാദു സ്വാലിഹിൻ എന്ന ആ ഒരു പ്രോഗ്രാമിനെ നമ്മൾ ആ രൂപത്തിൽ തന്നെ കണ്ട് കേട്ട് പഠിക്കേണ്ട ഒരു പ്രോഗ്രാമാണ്.
3: അപ്പോൾ നമ്മുടെ ഏകദേശം പിന്നെ ഒരു ഉച്ച ഉറക്കത്തിലേക്ക് ചിലർ പോയിട്ടുണ്ടാകും, ചിലരെന്തെയും ഭക്ഷണം ഇങ്ങനെ വന്ന് എല്ലാവരും വരാൻ കാത്തിരുന്ന് ചുമ ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കാനോ അങ്ങനെ ഉള്ളൊരു സമയമാണ്. പിന്നെ നമ്മുടെ റേഡിയോ എന്ന് പറയുമ്പോൾ ചിലർക്ക് ചില പ്രോഗ്രാമുകൾ അറിയുള്ളൂ, അത് ചിലപ്പോൾ പുലരിവട്ടമാകാം, സ്നേഹക്കൂടാകാം, അങ്ങനെയല്ല. റേഡിയോയിൽ എന്തുണ്ട്, പിന്നെ ധാരാളം നൂറിൽ പറയും പ്രോഗ്രാമുകൾ എന്തുണ്ട് റേഡിയോ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചിലത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് അതിൻ്റെ വില ഇന്ന് മനസ്സിലാവാത്തത്. അതറിഞ്ഞാൽ ചിലപ്പോൾ അവർ പിന്നീട് കേൾക്കുന്നത് അത് തന്നെയായിരിക്കും. അങ്ങനെ ഓരോ പ്രോഗ്രാമിനും ആ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പെട്ടതാണ് ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാം. അത് പിന്നെ എല്ലാവരും കേൾക്കണം. ജീവിതത്തിൽ നമ്മൾ പിന്നെ പകർത്തേണ്ട കുറേ അറിവുകളാണ് നമ്മുടെ പണ്ഡിതന്മാർ അതിലൂടെ പങ്കുവെക്കുന്നത്. നമ്മൾ ഓരോന്നിലേക്കും അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കുറേ അറിവുകൾ കിട്ടാനുണ്ടാകും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാല്ലാ.
2: ഒരു ക്യുസ് ആയാലോ എന്ന് കുറേ കഴിയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും, ചിലപ്പം ഒരു പാട്ടായാലോ എന്ന് തോന്നും. അങ്ങനെ ആർക്കൊക്കെ എവിടെയൊക്കെ തോന്നുന്നോ എന്ന് ആ ഒരു വരുമ്പോഴേക്കും നമ്മൾ ഷെഡ്യൂൾ അനുസരിച്ച്
3: മാറും.
2: അപ്പൊ പിന്നെ ക്യുസിലേക്കാണ്.
3: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ക്യുസ് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആൻസർ ചെയ്യാത്തവർ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഫീഡ്ബാക്ക് ഓപ്ഷൻ തുറക്കുക. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം എന്ത് ചെയ്ത് പ്രോഗ്രാം സെലക്ട് ചെയ്യുക, ലൈവ് ക്യുസ് സെലക്ട് ചെയ്യുക. പേരിന്റെ കൂടെ എന്ത് കൂടെ കൊടുക്കണം?
2: സ്ഥലത്തിന്റെ
3: പേര് നിർബന്ധമായും കൊടുക്കണം. അപ്പൊ ഇന്നത്തെ ചോദ്യം വായിച്ചാലോ?
2: യെസ്, ചോദ്യം വായിക്കാൻ കേട്ടോളൂ. ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ് എന്നതാണ് ചോദ്യം.
3: ഓക്കെ,
2: ഓപ്ഷൻ എ മസ്ജിദ് നബവി, ബി മസ്ജിദ് അക്സ, സി മസ്ജിദ് ഖുബ, ഡി മസ്ജിദ് ഹറാം.
3: ഈ പെരുന്നാൾ ദിവസത്തിൽ അതിൻ്റെ സമ്മാനം ആർക്ക് ലഭിക്കുമെന്ന് വളരെയേറെ പ്രതീക്ഷയോടു കൂടി കാത്തിരിക്കുന്ന ക്വിസ് ഒന്നുകൂടെ വായിക്കുന്നു. ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഓപ്ഷൻ എ മസ്ജിദുൽ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം കഅബ എന്നുള്ളതാണ്. ആൻസറുകൾ അയക്കാൻ മറക്കേണ്ട, പെട്ടെന്ന് തന്നെ എന്ത്
2: ചെയ്യുക.
3: ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ചിലത് നമ്മുടെ ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊരു സംശയം.
2: അതെ, പ്രതീക്ഷിക്കാന്ന് പറയുമ്പോൾ എന്താ വെച്ചാല് പെരുന്നാളാവുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പം ആ മാറ്റം തന്നെയാണ് നമ്മൾ കണ്ടറിഞ്ഞു കൊടുക്കുന്നത്. കുട്ടികളുടെ പ്രോഗ്രാമുകൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ചേർത്ത് വെക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ തവണ കുട്ടികൾ നമ്മൾ ഈ സെഷൻ്റെ തുടക്കത്തിലൊക്കെ കുട്ടികൾ വന്നത് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കുട്ടികളൊന്ന് പ്രോത്സാഹിപ്പിക്കാം, മഷാല്ലാ. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീട് ആ നല്ല കമൻറ്റുകളൊക്കെ നമുക്ക് പിന്നീട് ശ്രോതാക്കളുടെ പിന്നെ ശ്രോതാക്കളോടൊപ്പം പരിപാടിയിലൊക്കെ നമുക്ക് നല്ല കമൻറ്റുകളൊക്കെ സെലക്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ മിൻഹ മറിയം എം, ഒരു 6 വയസ്സായ കുഞ്ഞുമോളാണ്. അവൾക്കൊരു പാട്ട് പാടുന്ന ആഗ്രഹം. അവളാണെ സാദിയ സ്കൂളിലാണ് പഠിക്കുന്നു.
3: അപ്പോൾ നിങ്ങൾ അവസരം കൊടുക്കുകയാണ്.
2: അപ്പോൾ ഒരു അവസരം കൊടുക്കുകയാണ്, ഓക്കൊന്ന് പാടി, അവളൊന്ന് പാടിക്കോട്ടെ.
3: ഓക്കെ, ഇൻഷാല്ലാ. ആ ഒരു നല്ലൊരു ഗാനം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
5: മത്തത്തിൽ ഒരു പൂമല്ല മുത്തു മുഹമ്മദ്.

0: പൂവരെ കാണാം മണമുള്ള പൂവാനന്ദൊരു സൂലുള്ള അല്ലാഹുക്കേറ്റം പ്രിയമുള്ള ആറ്റതായ ഹബീബുള്ള.
1: ഹൈ വാ, എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? അടിപൊളിയല്ലേ
2: പാട്ട്. നമ്മൾ ഈ കുട്ടികളെ, നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന പാട്ടുകളുണ്ടാവില്ല റസൂലിനെ കുറിച്ചിട്ട്, മുത്ത് മുഹമ്മദ് സല്ലല്ലാന്ന്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അതാണെന്നാണ് വിചാരിക്കുകയാണ്. എല്ലാ വെറൈറ്റി സോങ്ങാണ്. നമ്മൾ നേരത്തെ നമ്മൾ പിന്നെ കുപ്പായത്തെ കുറിച്ച് പാടിയില്ലേ, കാക്കൊണ്ടൊരു കുപ്പായം. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടാണ്. മുറ്റത്തുണ്ടൊരു പൂമുല്ല എന്നാണോ മക്കത്തുണ്ടൊരു പൂമുല്ല എന്നാണോ നമ്മുടെ മിൻഹ മറിയം പാടിയത്?
1: അങ്ങനെ ചോദിച്ചപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ. മക്കത്തുണ്ടൊരു മുഹമ്മദ് അല്ലേ. അപ്പോ മിൻഹ മറിയമിന് ഇതൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും വീട്ടിലാണെങ്കിൽ, ഉമ്മയപ്പയോ അതോ ഇനി സ്കൂളിലോ മദ്രസയിലേക്കുള്ള ടീച്ചേഴ്സാണ്. അവരൊക്കെ ഒന്ന് ഇത് എനിക്ക് തോന്നുന്നത് അതുകൂടി എന്റെ കൂട്ടത്തിൽ പറയാൻ, നമ്മളൊക്കെ വിവരം തരികയാണെങ്കിൽ നമുക്കത് പറയായിരുന്നു അവർ ആരായി പാട്ട് പഠിപ്പിച്ചു.
2: തീർച്ചയായിട്ടും മക്കളെ ഇതിലേക്ക് എത്തിക്കുന്ന രക്ഷിതാക്കൾക്ക് വല്ലാത്തൊരു എന്തുണ്ട്, ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം നമ്മൾ. കാരണം ഇത് കേൾക്കുമ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, എൻ്റെ കുട്ടിക്ക് അവസരം കിട്ടില്ലല്ലോ എന്നുള്ളൊരു നിരാശയുള്ള രക്ഷിതാക്കൾ ഉണ്ടാവും. നമ്മൾ പിന്നെ ഇതിൻ്റെ എല്ലാ തരത്തിലുമുള്ള മെസ്സേജുകൾ നമ്മൾ ഗ്രൂപ്പുകൾ വഴിയും നമ്മുടെ റേഡിയോ വഴിക്കും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കൾ റേഡിയോയിലേക്ക് നിങ്ങൾ എത്തിയതുപോലെ എത്തിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ.
1: അപ്പോൾ പീസ് റേഡിയോയുടെ നവീനമായ നവ്യമായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടും നവീനമായ ഒരുപാട് പ്രോഗ്രാമുകളുടെ വൈവിധ്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന പിന്തുണ റേഡിയോക്ക് ഉണ്ടായിരിക്കണം എന്ന് അവസാനമായി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു സെഷനിലേക്ക് പുതിയ പ്രോഗ്രാമുകളിലൂടെയൊക്കെ കടന്നു പോകാൻ ഇൻഷാല്ലാ അതിനുശേഷം ഉണ്ട്. എല്ലാവരും അവരുടെ പ്രാർത്ഥനകളിൽ റേഡിയോ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന വസീയത്തോടുകൂടി തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അങ്ങനെ ബലിപെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം പീസ് റേഡിയോ തെൽബിയ പ്രോഗ്രാമിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അല്ലെ ഷരീഫ്ത?
1: അതെ, ഒന്നാമത്തെ ദിവസം ഇന്നലെ നമ്മൾ ഒരു 4 മണി സമയത്താണ് എത്തിയത്. ഇന്ന് കുറച്ചുകൂടി നേരത്തെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പ്രിയപ്പെട്ടവരുമായി ഒന്നിച്ച് പെരുന്നാൾ മുന്നോട്ട് പോകാൻ അവസരമുണ്ടായിരിക്കുകയാണ്. എല്ലാവരെയും ഈ ഒരു തുടർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനിന ആസൻ അൻസാരിയും അബ്ദുഷുക്കൂർ അൻസാരിയുമാണ് ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
0: നമ്മളിനി പോകുന്നത് നുറുങ്ങുകളിലേക്കാണ്. നുറുങ്ങുകളിൽ നശിക്കുന്ന ലോകം എന്നുള്ള വിഷയത്തിൽ
1: സമീർ മുണ്ടേരി രചിച്ച ചില വരികൾ.
2: ഈ ലോകം സ്ഥിരവാസത്തിനുള്ള സ്ഥലമല്ല. നശിക്കുന്ന ഈ ലോകത്ത് ജീവിക്കുന്നവരിൽ ബുദ്ധിയുള്ളവർ പരലോകത്തെക്കുറിച്ച് അശ്രദ്ധരാവുകയില്ല തന്നെ. കടലിൽ വിരൽ മുക്കി എടുത്താൽ എത്ര വെള്ളം വിരലിൽ അവശേഷിക്കുമോ അത്രയാണ് ദുനിയാവ്. എന്നാൽ നാം ദുനിയാവിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു? മറ്റുള്ളവർക്ക് കാറുണ്ട്, വീടുണ്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മളും മത്സരിക്കുകയാണ്. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ പരലോകത്തിനു പകരം ഐഹിക ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടുപോ. എന്നാൽ പരലോകത്തെ സംബന്ധിച്ചു നോക്കുമ്പോൾ ഐഹിക ജീവിതത്തിൻ്റെ സുഖവിഭവം ഒരൽപ്പമാത്രമല്ലാതെയില്ല. തൗബ 38. ദുനിയാവിൻ്റെ വിഷയത്തിൽ നാം എവിടെയാണ്? അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതിനു വേണ്ടി നാം ദുനിയാവിനോട് വിരക്തി കാണിച്ചിട്ടുണ്ടോ? ഈ ദുനിയാവ് നീങ്ങിപ്പോകും, ഈ ജീവിതവും നശിക്കും. ദുനിയാവിലേക്ക് ചായുന്നതിന് നീ സൂക്ഷിക്കുക. ദുനിയാവ് നേടുന്നതല്ല യഥാർത്ഥ സൗഭാഗ്യം. അറിവും സൽക്കർമ്മവും നേടി പരലോക വിജയം നേടുന്നതാണ് യഥാർത്ഥ സൗഭാഗ്യം. അള്ളാഹു പറഞ്ഞു, ആണാവട്ടെ പെണ്ണാവട്ടെ, ആരെങ്കിലും താൻ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അവനെ തീർച്ചയായും നാം നല്ല വിശിഷ്ടമായ ഒരു ജീവിതം ജീവിപ്പിക്കുന്നതാണ്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം അവർക്ക് തീർച്ചയായും നാം നൽകുകയും ചെയ്യും. സമ്പത്തും പദവിയും എത്രയോ ആളുകൾക്ക് ദുരന്തമായി മാറിയിട്ടുണ്ട്. സമ്പത്തിൽ ഹലാലിന് വിചാരണയും ഹറാമിന് ശിക്ഷയുമുണ്ട്. നാം പണം സമ്പാദിക്കും, പിന്നെ അത് വർദ്ധിപ്പിക്കും, പിന്നെ അനന്തരാവകാശികൾക്ക് വിട്ടയച്ചു പോകും, പിന്നെ ആ സമ്പത്തിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണ നേരിടും. അബ്ദുല്ലാഹുബിൻ മസൂദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടാതെ ആദം സന്തതികൾക്ക് പരലോകത്ത് അവരുടെ കാലടികൾ മുന്നോട്ട് വയ്ക്കാൻ സാധ്യമല്ല. അതിലൊന്ന് സമ്പത്തിനെക്കുറിച്ചാണ്. അതെവിടെ നിന്നുണ്ടാക്കി, എങ്ങനെ ചിലവഴിച്ചു? പ്രിയപ്പെട്ടവരെ, ദുനിയാവ് ഒരു സ്വത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നേടുമായിരുന്നു. അദ്ദേഹം മരണപ്പെടുമ്പോൾ തൻ്റെ പടയങ്കി ഒരു ജൂതന്റെ പക്കൽ പണയത്തിലായിരുന്നു. കാരക്കയും പച്ചവെള്ളവും കുടിച്ച് മാസങ്ങളോളം ജീവിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ദുനിയാവ് നീങ്ങിപ്പോകുന്ന നിഴലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഒരു വഴിയാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ അപരിചിതനെപ്പോലെ ജീവിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തി. ദുനിയാവ് മറക്കണമെന്നല്ല, ദുനിയാവിൽ അള്ളാഹു നമുക്കു വേണ്ടി ഒരുക്കിയതിൽ നമുക്ക് അവകാശപ്പെട്ടതെല്ലാം സ്വീകരിക്കാം. പക്ഷേ പരലോകത്തെ മറക്കരുത്. ദുനിയാവ് നശിക്കുന്നതാണ്, പരലോകമോ ശാശ്വതവും.
1: ദുനിയാവ് നശിക്കുന്നതാണ്, പരലോകമാണ് എന്നും ബാക്കിയാകുന്നത്. ഇന്നലെ ഇപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൽ, പൊതുവേ ജുമാ നിസ്കാരങ്ങളിലൊക്കെ ഇമാമുമാർ അധികവും ഓതുന്ന സൂറത്താണ് സൂറത്തുൽ അഅല, വൽ ആഖിറ ഖൈറു വഅബ്ഖ. അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ റേഡിയോയിലെ ഒരു സവിശേഷമായൊരു ഓപ്ഷൻ പരിചയപ്പെടുകയാണ്.
0: നമ്മൾ റേഡിയോയിൽ പീസ് റേഡിയോ ആപ്പിന് പുറത്ത്, അതായത് പീസ് റേഡിയോ തന്നെ ഒന്നിലധികം സ്റ്റേഷൻസുകളുണ്ട് അല്ലേ. ഖുർആൻ സ്റ്റേഷൻ, അതുപോലെ തന്നെ ഉറുദു അല്ലേ. അപ്പോൾ കഴിഞ്ഞ് ഈ സ്റ്റേഷനുകളൊക്കെ നമ്മൾ അടിക്കലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റേഷൻ മാറ്റുക എന്നുള്ളൊരു സെഷനാണ് നമ്മൾ ഇനി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. 24 മണിക്കൂർ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യുന്ന ഈ ഒരു മെയിൻ സ്റ്റേഷനും, അതുപോലെ തന്നെ എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആൻ കേൾക്കാൻ സാധ്യത, ഖുർആൻ പാരായണവും പരിഭാഷയും ഒക്കെ കേൾക്കാൻ കഴിയുന്ന ഖുർആൻ സ്റ്റേഷനുമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്.
1: ഇതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇതിന് ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള സ്റ്റേഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ, ഒന്ന് നമ്മൾ പീസ് റേഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് പീസ് റേഡിയോ ആപ്പ് തുറക്കും. അതിൽ സ്റ്റേഷൻ തിരഞ്ഞെടുക്കാൻ, ഇപ്പോൾ ആപ്പിൻ്റെ സ്ക്രീനിൽ താഴെ ഭാഗത്ത് ഇടത് ഭാഗത്തായിക്കൊണ്ട് സ്റ്റേഷൻ എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ പീസ് റേഡിയോ, ഖുർആൻ റേഡിയോ എന്നീ രണ്ട് ഓപ്ഷനുകൾ വരും. ഒന്ന് പച്ച നിറത്തിൽ, ഒന്ന് മഞ്ഞ നിറത്തിലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതാണ്, ജനറൽ പ്രോഗ്രാമാണ്, കുട്ടികളുടെ പാട്ടുകളും പൊതുവിഷയങ്ങളിലുള്ള ചർച്ചകളും ഇസ്ലാമികമായ സാരോപദേശങ്ങളും ഒക്കെ അടങ്ങുന്ന ജനറൽ പ്രോഗ്രാം കേൾക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പീസ് റേഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഖുർആൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കാൻ, അതിൻ്റെ പാരായണം, അതിൻ്റെ ഹിഫ്ള്, പരിഭാഷ, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കേൾക്കാനാണെങ്കിൽ നമുക്ക് ഖുർആൻ റേഡിയോ എന്നതിലേക്ക് മാറാൻ കഴിയുന്നതാണ്.
0: അങ്ങനെ സെലക്ട് ചെയ്താൽ ഉടൻ തന്നെ എന്തെയ്യും, നമ്മുടെ വിൻഡോയിൽ ഓട്ടോമാറ്റിക്കലി എന്തെയ്യും, നമ്മുടെ ഖുർആൻ ഏത് സ്റ്റേഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് അത് പ്ലേ ആകുന്നതാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്.
1: വീണ്ടും നമ്മൾ നമ്മുടെ കുട്ടികളുടെ പരിപാടിയിലേക്ക് പോവുകയാണ്. പെരുന്നാൾ കുട്ടികളുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. സ്റ്റാർ ക്വസ്റ്റിൽ നിന്ന് ഇപ്പോൾ ഇസ ബിൻത്ത് ഷിജാബ്, ജി എം യു പി സ്കൂൾ ഒഴുകൂർ വിദ്യാർത്ഥിനി അവതരിപ്പിക്കുന്ന ഒരു അറബി ഗാനം.
3: يا باب أسناني ونحن نروح إلى الطبيب ما أكلت الهلويات كيف أشرب أنا ماء الحليب ما أكلت الهلويات كيف أشرب أنا ماء الحليب خرب الأسنان كل أيام خرب الأسنان كل أيام أسناني أنا أعشق شوكولاتي والبوط والمسلوجات أنا أعشق شوكولاتي والبوط والمسلوجات أنا آكل تفاحات والموزة والبقوق للفرشاة والمعروف والتنظيفات الأسنان للفرشاة والمعروف والتنظيفات الأسنان والله يشتوف الليال بالعلم والوجع السير والله يشتوف الليال بالعلم والوجع السير يا بابا أسناني ونحن نروح للطبيب ما أكلت الهلوى كيف أشرب أنا ماء الهلوى ما أكلت الهلوى كيف أشرب أنا ماء الحليب خرب الأسنان كل أيام خرب الأسنان كل أيام أسناني.
1: മഷാല്ലാ, സ്റ്റാർ ക്വസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രിയ കൂട്ടുകാരി, റിസ ബിൻത്ത് ഷിജാബ് അവതരിപ്പിച്ച മനോഹരമായൊരു അറബി ഗാനമായിരുന്നു. ഇൻഷാല്ലാ നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം.
0: പ്രാർത്ഥനാ പഠനത്തിൽ ഖുർആൻ പാരായണത്തിലെ സുജൂദിൻ്റെ പ്രാർത്ഥന.
1: അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് പ്രാർത്ഥന പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം, വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ, നിസ്കാരത്തിൽ, അതുപോലെ തന്നെ മറവി സംഭവിച്ചാൽ, ശുക്റിൻ്റെ ഭാഗമായൊക്കെ നമ്മൾ സുജൂദ് ചെയ്യും. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ 15 സ്ഥലത്ത് സുജൂദ് ചെയ്യാറുണ്ട്. ആ സുജൂദിൽ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഈ ഒരു പെരുന്നാൾ സന്തോഷത്തിൽ ആ ഒരു പ്രാർത്ഥന നമുക്ക് പഠിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് വ്യത്യസ്ത സമയങ്ങളിൽ ധാരാളം സുജൂദുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സുജൂദിൻ്റെ അവസരമാണ് തിലാവത്തിൻ്റെ സുജൂദ് എന്നുള്ളത്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ ചില സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യേണ്ടിയിരിക്കുന്ന അവസ്ഥയുണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള സമയങ്ങളിൽ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എന്നറിയാത്തവരാണ് നമ്മളിൽ പലരും. എന്നാൽ ആ പ്രാർത്ഥന സജദ വജിഹിയലില്ലദി ഖലഖഹു വശഖസ്സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി, ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, എൻ്റെ മുഖത്തെ സൃഷ്ടിക്കുകയും കാഴ്ചയും കേൾവിയും അതിൽ സജ്ജീകരിക്കുകയും ചെയ്തത് ഏതൊരുവൻ്റെ ശക്തിയും കഴിവും കൊണ്ടാണോ അവന് എൻ്റെ മുഖം ഞാൻ സുജൂദിൽ സാഷ്ടാംഗം ചെയ്തിരിക്കുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ചില റിവായത്തുകളിൽ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുകൂടെ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം, സൃഷ്ടിക്കുന്നതിൽ അത്യുത്തമനായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനാകുന്നു എന്നുള്ളതാണ്. ഈ പ്രാർത്ഥന നമുക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കണം. ഒന്നുകൂടി ആവർത്തിക്കാം. സജദ വജിഹിയലില്ലദി ഖലഖഹു വശഖസ്സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതുകൊണ്ട് ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളിപ്പോൾ കേട്ടത് വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ്, ആ സുജൂദിൽ ചൊല്ലണമെന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
1: ഈ ബലിപെരുന്നാൾ തന്നെ ഒരു സമർപ്പണത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത് എന്ന് ഇന്നലെയും ഇന്നും ഒക്കെ നമ്മുടെ സെഷനിൽ നമ്മൾ പറയുണ്ടായി. ഈ പ്രാർത്ഥനയും പൂർണ്ണമായി റബ്ബിന് നമ്മെ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരാശയം ഉൾക്കൊള്ളുന്നു എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
0: ഇനി നമ്മളൊരു കൊച്ചു കൂട്ടുകാരിയുടെ മലയാള ഗാനത്തിലേക്ക് പോയാലോ.
1: ഓക്കെ, നമ്മുടെ പ്രിയ കൂട്ടുകാരി ഫസീഹ ബിൻത് ഫൈറൂസ് അവതരിപ്പിക്കുന്ന ഒരു ഗാനം, മലയാള ഗാനം.
3: അസ്സലാമു അലൈക്കും. കാണാ

0: മാ അടിപൊളിയായിട്ടല്ലേ, വളരെയധികം അല്ലേ. നമുക്ക് നമ്മള് പലപ്പോഴും ബാലവേദി വേദികൾ കേട്ട പാട്ടാണ് കാണാം നമ്മുടെ കണ്ണുകളിൽ അല്ലേ.
1: ഈ പാട്ടിലൊരു സന്തോഷമുണ്ട്, ഞാൻ എഴുതിയ പാട്ടാണ്.
0: മാഷാല്ലാസ്. അപ്പോ കൊച്ചു കൂട്ടുകാരി ഫസീഹ അല്ലേ, എന്തായാലും ഈ ഒരു സമയത്ത് ഷെരീഫ് കണ്ണൂർ ഉണ്ടായി. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും നമ്മോടൊപ്പം ചേരുക.
1: ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഈദ് എവരിവർ. നമുക്കറിയാം പെരുന്നാൾ എന്ന് പറയുമ്പോൾ എല്ലായിടത്തുമുള്ള ആഘോഷമാണ്. ഓരോ ഇടങ്ങളിലെയും പെരുന്നാൾ ആഘോഷങ്ങൾ വ്യത്യസ്തമാണ് ഓരോ രാജ്യത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ച്. അപ്പോൾ നമ്മൾ പൊതുവേ പീസ് റേഡിയോയിൽ നമ്മുടെ ശ്രോതാക്കൾ ഓരോ വിദേശ നാടുകളിൽ, യൂറോപ്യൻ നാടുകളിൽ, ജി സി സിയിലൊക്കെ ആയിട്ടുള്ള പെരുന്നാൾ അനുഭവങ്ങൾ, പ്രത്യേകിച്ചും ഈ ഒരു സമയത്തെ ജി സി സിയിലെ പെരുന്നാൾ അനുഭവങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഒരു വൈകാരികതയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് മൊത്തം പെരുന്നാൾ അനുഭവങ്ങൾ ഓരോ ഇടങ്ങളിൽ നിന്നും ആളുകൾ പങ്കുവെക്കുന്ന സവിശേഷമായ പ്രോഗ്രാം, അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഒരുക്കുന്ന തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികളുടെ ഭാഗമായുള്ള ഈദ് എവരിവേർ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മോടൊപ്പം ഈ ഒരു എപ്പിസോഡിലുള്ളത് സി ടി ജുനൈദാണ്. ഓസ്ട്രേലിയയിൽ നിന്നും ജുനൈദാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പെരുന്നാൾ അനുഭവങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് ജീവിത അനുഭവങ്ങളൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുവെക്കപ്പെടുന്നത്. ഈ ഒരു എപ്പിസോഡിലേക്ക് ജുനൈദിനെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: എന്താണ് ഓസ്ട്രേലിയയിലെ പെരുന്നാളിൻ്റെ അറഫ നോമ്പിൻ്റെയും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെയൊക്കെ വിശേഷങ്ങൾ എന്താണ്?
3: അൽഹംദുലില്ലാ, നല്ല രീതിയിൽ പോണു, ഒരു കുഴപ്പമല്ല. പിന്നെ ഞങ്ങൾക്ക് രണ്ട് തരത്തിലാണ് ഇവിടെ, ചില ആൾക്കാർ ഫോളോ ചെയ്യുന്നത് മൂൺ സൈറ്റ് ആണ്, ചില ആൾക്കാർ ഫോളോ ചെയ്യുന്നത് ഇമാം കൗൺസിലാണ്. അപ്പോൾ രണ്ട് ദിവസമായിരിക്കും പെരുന്നാൾ. അങ്ങനെ ചില പള്ളിക്ക് ഇമാം കൗൺസിൽ ഫോളോ ചെയ്യും, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അൽഹംദുലില്ലാ നല്ല രീതിയിൽ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് പോണു.
2: ഓക്കെ, ഇമാം കൗൺസിൽ സൗദിയെ ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്? ാണ് പിന്നെ ഒന്ന് ഒന്ന് സ്വയം പരിചയപ്പെടുത്തി ആരംഭിക്കാമെന്ന്
3: തോന്നുന്നു. നാട്ടില് മണ്ണാർക്കാട്, പാലക്കാട് മണ്ണാർക്കാടാണ്. ഞാൻ വന്നിട്ട് ഒരു 7 വർഷത്തോളമായി ഓസ്ട്രേലിയക്ക് എത്തിയിട്ട്. നാട്ടിലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. അപ്പൊ നാട്ടിലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു വിസ ഓസ്ട്രേലിയക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു, 476 വിസ എന്ന വിസ. ആ വിസ വഴി വന്നാണ് ഓസ്ട്രേലിയക്ക്. ആ വിസ വഴി ഒരുപാട് പേര് വന്നിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഓസ്ട്രേലിയക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ തന്നെ.

0: എന്തൊക്കെയാണ് സജീവമായിട്ടുള്ളത്?
1: ഞാന് വേറെ ഫീൽഡ് ഉദ്ദേശിക്കുന്നത്,
0: അതായത് ഏതെങ്കിലും ദഴവ രംഗത്ത് ഏതെങ്കിലും ഫീൽഡിൽ പിന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനായിരുന്നു.
1: അൻമാസിക നോവലിസ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കണ്ടെത്തുന്ന പല ആൾക്കാരും ആ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോ ചെയ്യാറുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ ഓസ്ട്രേലിയ തന്നെ ദൗത്യം നടത്താറുണ്ട്. ഇവിടെ നമ്മൾ പബ്ലിക് ആയിക്കൊണ്ട് തന്നെ മെൽബൺ സിറ്റിയിൽ ഞായറാഴ്ചകളിലും വ്യാഴാഴ്ചകളിലൊക്കെ ദൗത്യം നടത്താറുണ്ട്, പലപ്പോഴും പോകാറുണ്ട്. പിന്നെ പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എപ്പോഴും പോകാൻ സാധിക്കില്ല, എന്നാലും ഒരു ഗ്രൂപ്പ് അതിനായിട്ടുണ്ട് ദൗത്യം നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ പരമാവധി ഞാൻ ചെയ്യാറുള്ളത്, ഫോക്കസ് ചെയ്യാറുള്ളത് ഓസ്ട്രേലിയൻ ഞാൻ പരമാവധി ഞാൻ ഫോക്കസ് ചെയ്യാറുള്ള മലയാളം വീഡിയോ ആണ് കൂടുതലായിട്ട്. മലയാളം കാര്യങ്ങളൊക്കെ മലയാളം ദൗത്യ രംഗത്താണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്.
0: ഓക്കെ, അപ്പോ ഓസ്ട്രേലിയയിലെ പിന്നെ പൊതുവിലുള്ള അവിടുത്തെ ഒരു, ഇപ്പം നിങ്ങൾ പറഞ്ഞു സാറ്റർഡേസ് സൺഡേസ് ഒക്കെ പബ്ലിക്കായിട്ട് പിന്നെ ദഴവത്തിന് പോകാറുണ്ട് എന്ന് പറഞ്ഞു. മെൽബൺ സിറ്റിയിൽ നിന്ന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരത്രയാണ്? താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരൊന്ന് എക്സാക്ട് സ്ഥലം പറയാമോ?
1: കറക്റ്റ് ലൊക്കേഷൻ ഡാൻഡിനോങ് എന്ന് സ്ഥലം. ഡാൻഡിനോങ് എന്ന് പറയുന്നത് മിക്സായിട്ട് അത്യാവശ്യം മലയാളികളും അത്യാവശ്യം എല്ലാ രാജ്യക്കാരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഡാൻഡിനോങ് എന്ന് പറയുന്നത്. അത്യാവശ്യം ജോബ് സാധ്യത കൂടുതലുള്ള ഏരിയ കൂടിയാണ്. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ട്രാവൽ ഉണ്ടാവും സിറ്റിയിലേക്ക്,
0: മെൽബണിലേക്ക്. ഓക്കെ, അവിടെ നിങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, കുറെ ജോലി സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണ് പല രൂപത്തിലുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ള
1: സിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അറിയപ്പെടുന്നത്. സിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അതിൻ്റെ പേരിൻ്റെ അങ്ങനെയുണ്ട്, ഡാൻഡിനോങ് സിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന്. ഒരുപാട് വേക്കൻസികൾ ഇഷ്ടം പോലെ, ഇപ്പം നമ്മൾ ഓസ്ട്രേലിയക്ക് വന്ന ഒരുപാട് ആൾക്കാരോട് പറയാറുണ്ട് ജോലിയൊന്നും ആയിട്ടില്ല എന്ന്. പക്ഷേ ഡാൻഡിനോങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യത ഉണ്ട്, കാരണം അത്രത്തോളം വേക്കൻസി ഇവിടെ ഉണ്ട്
0: എന്നുള്ളതാണ്.
1: എഞ്ചിനീയറിംഗ് മീൻസ് ഒരുപാട് ഇൻഡസ്ട്രികൾ ഉണ്ട്, സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗ് ഫീൽഡ് ഉണ്ടാവും. പിന്നെ പ്രൊഡക്ഷൻ ഫീൽഡ് ഉണ്ടാവും, പ്രോസസ് വർക്കിംഗ് ഫീൽഡ്, ട്രക്ക് ഡ്രൈവർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഒരു അത്യാവശ്യം ഒരു ഇൻഡസ്ട്രിയിൽ ഉള്ള ജോബൊക്കെ ഇവിടെ അവൈലബിൾ ആണ്.
0: ഓക്കെ, അവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് പൊതുവിൽ? അവിടുത്തെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലൊക്കെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്?
1: ഓസ്ട്രേലിയത്തെ കാലാവസ്ഥ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്, അത് ഇവിടുത്തെ ഒരു തമാശയാണ് സത്യത്തിൽ. കാരണം ടെമ്പറേച്ചർ എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും, അതേപോലെ തന്നെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. രാവിലെ ഇപ്പോൾ നമുക്ക് പോണ സമയത്ത് തണുപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ചൂടായിട്ടുണ്ടാവും, മഴയാണെന്ന് കരുതി പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അത് നല്ല വെയിലായിട്ടുണ്ടാവും. അപ്പോൾ സ്വതവേ ടെമ്പറേച്ചർ നമുക്കങ്ങനെ നോക്കേണ്ടി വരും. അതായത് എപ്പോഴും നമ്മൾ പുറത്തോട്ട് പോകുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് ഉണ്ടായ ശീലം കൂടിയാണത്, നമ്മൾ നോക്കും, വെതർ നോക്കും, ടെമ്പറേച്ചർ എത്ര എന്നുള്ളതും ക്ലൈമറ്റ് ഒന്ന് നോക്കും നമ്മൾ, എന്നിട്ട് പുറത്ത് പോവുള്ളൂ. അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ തണുപ്പായിരിക്കും എന്ന് പറയാം. ആ ഒരു സിറ്റുവേഷനിൽ മാറിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് പെട്ടെന്ന് കാലാവസ്ഥ മാറും. പിന്നെ തണുപ്പ് 6 മാസത്തോളം തണുപ്പുണ്ടെന്ന് പറയാം, പക്ഷെ അത്രത്തോളം ഈ കാനഡ പോലെ അത്ര തണുപ്പൊന്നും ഉണ്ടാവില്ല സാധാരണ നമ്മുടെ ഏരിയയിലൊന്നും. പിന്നെ ചൂടെന്ന് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടെമ്പറേച്ചർ 23-25 ആ റേഞ്ചിലേക്ക് നമുക്ക് പൊതുവെ കണക്കാക്കാം ശരിക്കും ടെമ്പറേച്ചർ. പക്ഷെ എന്തായാലും ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യമായതുകൊണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഓരോ സ്ഥലങ്ങളും ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നോർത്തേൺ ടെറിട്ടറിയിൽ പോയിട്ടുണ്ടെങ്കിലൊക്കെ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉണ്ടാവും. ചില സ്റ്റേറ്റിലൊക്കെ 30 മിനിമം 30 എപ്പോഴും ഒരു ആവറേജ്. ഇപ്പോൾ ക്യൂൻസ്ലാൻഡൊക്കെ ഒരു 30 എപ്പോഴും ഉണ്ടാവും, കേരളം പോലെയാണ് ക്യൂൻസ്ലാൻഡൊക്കെ.
0: ഈ കഠിനമായ തണുപ്പ് ഉണ്ടാവാറുണ്ടോ? തണുപ്പ് എന്ന് പറയുമ്പോൾ കഠിനമായ തണുപ്പ് അങ്ങനത്തെ ഒരു സാഹചര്യം
1: ഇല്ല, അത് നമ്മള് സ്നോ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ അത്ര കഠിനമായ തണുപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ ഓസ്ട്രേലിയ തണുപ്പിനെ കുറിച്ച് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് കാനഡയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടോ, നമുക്ക് എത്രത്തോളം വിശ്വസിക്കാറ്റൊന്നും അറിയില്ല. അവർ പറയുന്നതാ അവിടുത്തേക്കാൾ തണുപ്പ് ഫീൽ ചെയ്യുന്നു പറഞ്ഞ കേൾക്കാം. നമുക്ക് നമ്മൾ വേറെ എവിടെ പോവാത്തോണ്ട് ഒരു അറിയില്ല എന്താന്നുള്ളത്. അത് നല്ല കാറ്റുണ്ടാവും, ഓസ്ട്രേലിയ കടലിനോട് ചുറ്റും കടലായതുകൊണ്ട് സ്വാഭാവികം നല്ല കാറ്റുണ്ടാവും. ആ കാറ്റ് കാരണം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്ന പറഞ്ഞ കേൾക്കാം.
0: പൊതുവേ ഒരു നല്ല കാലാവസ്ഥയാണ്, ജീവിക്കാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥയാണ് അല്ലേ?
1: നല്ല കാലാവസ്ഥ അൽഹംദുലില്ലാ. അത് ഞാൻ പറഞ്ഞല്ലോ വലിയ രാജ്യമായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ
0: അതെ അതെ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ പൊതുവേ അവിടുത്തെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാണ്?
1: ഭക്ഷണ രീതി എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ചിട്ട് ഓസ്ട്രേലിയക്കാർക്കൊന്നും ഭക്ഷണ രീതി നമുക്ക് പറയണമെന്നില്ല. ഈ നമ്മൾ

0: കേരളത്തിലെ ഫുഡ് കൾച്ചർ ഒന്നും ഇവിടെ അല്ല ശരിക്ക്. അവര് നമ്മൾ കഴിക്കുന്നത് എന്താണോ അത് നോക്കി കഴിക്കുന്ന മാത്രമേ ഉള്ളൂ. അത് സ്വതവേ ഈ ഞാൻ പറയണത് കുറച്ച് യൂറോപ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഗ്രീക്കിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ കൂടെ ഉള്ള എഞ്ചിനീയർ ആള് ഗ്രീക്കുകാരനാണ്. അപ്പൊ ആളെ ഫുഡ് എന്ന് പറയും മെയിനായിട്ട് ഗ്രീക്ക് കൾച്ചറുമായി ബന്ധപ്പെട്ട ഫുഡുകളായിരിക്കും. ഇപ്പൊ ഏഷ്യൻസ് ആണ് ഏഷ്യൻസിന്റെ ഒരു ഫുഡ്, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഓസ്ട്രേലിയയിൽ ഒരു ഫുഡ് കൾച്ചർ ഇല്ല ശരിക്ക്. പിന്നെ ഇവിടെ അത്യാവശ്യം ഹലാൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ, ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് മുസ്ലിംസ് ഉണ്ട്, പിന്നെ ഒരുപാട് ഹലാൽ ഷോപ്സ് ഉണ്ട് ഇവിടെ, ഒരുപാട് ഹലാൽ ബീഫും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും ഇവിടെ. ഭക്ഷണം എന്ന് പറയുന്നത് വ്യത്യസ്ത കൾച്ചറിന് അനുസരിച്ചിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഒരു ഫുഡ് നമുക്ക് പറയാനൊന്നും
1: നമ്മളിപ്പോ അവിടെ പെരുന്നാളും ഒക്കെ ആണല്ലോ. പെരുന്നാളിന് പൊതുവെ നോമ്പ്, പെരുന്നാള്, അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം, ഇതൊക്കെ ഏത് രൂപത്തിലാണ് അതിന് പിന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് പള്ളികളും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആ രൂപത്തിലൊക്കെ എങ്ങനെയാണ് പറയാനുള്ളത്?
0: പെരുന്നാള് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, നല്ല സ്ട്രോങ് ആണ്. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് പള്ളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്തിൽ തന്നെ. നമുക്കറിയുന്നൊരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് റിലീജിയൻ ഇസ്ലാമാണെന്നൊരു പൊതു നമുക്കറിയുന്നൊരു കാര്യമാണല്ലോ. സ്വാഭാവികമായിട്ടും ഒരുപാട് പള്ളികൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് എവിടെയൊക്കെ മനുഷ്യന്മാർ മാറി താമസിക്കുന്ന ഏരിയകളുണ്ടോ ആ ഏരിയകളിലൊക്കെ പുതിയ പുതിയ പള്ളികൾ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പരമാവധി കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി നല്ലൊരു ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പരമാവധി അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കമ്മ്യൂണിറ്റി അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കാണാൻ സാധിക്കും. നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മലയാളികൾക്കും ഉണ്ട്, ഇതേപോലെ എല്ലാം ഒരു എല്ലാ ഒരു ഭാഷ നോക്കുകയാണെങ്കിലും മലയാളികളായിക്കോട്ടെ അല്ലെങ്കിൽ ആഫ്രിക്കൻസായിക്കോട്ടെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾ വേറെ കാണാൻ സാധിക്കും. അപ്പോൾ നല്ല പ്രവർത്തനമാണ്. പിന്നെ അവരെന്നെ മുസ്ലിം മലയാളികൾ തന്നെ പെരുന്നാൾ ആഘോഷം അവരുടെ പരിപാടികൾ നടത്താറുണ്ട്, അവരുടെ നമസ്കാരങ്ങൾ നടത്താറുണ്ട്. അതേപോലെ തന്നെ എല്ലാ മാസവും നമുക്ക് സൗത്ത് ഈസ്റ്റ് മലയാളി ഗ്രൂപ്പിലാണ് ഞാനിപ്പോൾ പോവാറുള്ളത്, നമ്മളെ ആ ഗ്രൂപ്പ് അതാ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അതാ. അപ്പോൾ അവിടെ എല്ലാ മാസവും ക്ലാസ് ഉണ്ടാവും, എല്ലാ മാസവും കുട്ടികൾക്കായിട്ടുള്ളതും നമ്മളെ എല്ലാവർക്കും ഒരു വിശ്വാസപരമായിട്ടും നമ്മൾ ഈമാൻ വർദ്ധിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള ക്ലാസ് അവിടെ എന്തായാലും ഉണ്ടാവും.
1: ഓൺലൈൻ ക്ലാസ്സുകളാണോ അതോ?
0: അല്ല, ഓൺലൈൻ ക്ലാസ് നമ്മൾ നേരിട്ട്
1: പോയി ഓഫ്ലൈൻ ആയിട്ട്
0: എല്ലാ മാസവും കൂടെ ഗാദറിംഗിന് പോവാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ മാസവും പോകാൻ പറ്റാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരമാവധി പോകാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്.
1: ഓക്കെ, ഈ മദ്രസ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്?
0: മദ്രസ എഡ്യൂക്കേഷന് പള്ളികൾ കേന്ദ്രീകരിച്ചിട്ട് മദ്രസ എഡ്യൂക്കേഷൻ ഉണ്ട് ഒന്നാമത്തെ കാര്യം. പിന്നെ അത് കൂടാതെ ആളുകൾ കുട്ടികളെ നാട്ടിൽ നിന്ന് തന്നെ അവരുടെ മലയാളം ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ നാട്ടിലെ പല ഉസ്താദുമാരെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഓൺലൈൻ, അപ്പോൾ ഓൺലൈൻ ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണല്ലോ ഇപ്പോൾ മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം വഴി കൂടി അങ്ങനെയും പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്.
1: ഇപ്പോൾ ഒരു സാന്ദർഭികമായിട്ട് പറയുകയാണ്, നമ്മുടെ പീസ് റേഡിയോയുടെ ഓൺലൈൻ മദ്രസ അത് വളരെ വ്യവസ്ഥാപിതമായിട്ട് ഒരു പോർട്ടൽ സംവിധാനത്തോടു കൂടി വളരെ വ്യവസ്ഥാപിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ വിസ്ഡം ഓൺലൈൻ മദ്രസ ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇതുപോലെയുള്ള പല മദ്രസകളില്ലാത്ത സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ വളരെ വ്യവസ്ഥാപിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ പിന്നെ ഇപ്പോൾ ഈ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നാട്ടിൽ അവിടുത്തെ ഒരു നാട്ടിലുള്ളൊരു പെരുന്നാളും അതുപോലെ തന്നെ നിങ്ങൾ ഓസ്ട്രേലിയയിലെ പെരുന്നാളും, അപ്പോൾ എന്താണ് ഒരു പൊതുവിലൊരു ഒരു വ്യത്യാസം ഫീൽ ചെയ്ത്? എന്താണ്
0: നാട്ടിലെ പെരുന്നാൾ? സ്വാഭാവികമായിട്ടും നമ്മളെ വളർന്നു വന്നൊരു സാഹചര്യമാകുമ്പോൾ ആ സ്ഥലത്തുള്ള ഒരു കൾച്ചറലി നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാണ്ടാവുമല്ലോ. ഇപ്പം ഫാമിലി വിസിറ്റും ഒരുപാട് ഫാമിലി കാണുന്നതും വരുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒരുമിച്ച് കൂടിച്ചേരുന്നതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വേറൊരു വൈബാണെന്ന് പറയാം ശരിക്ക്. അത് കുറച്ചൊരു കുറച്ചുകൂടി നമ്മുടെ ചൈൽഡ്ഹുഡ് നമുക്ക് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ഇപ്പോഴും ഉണ്ടാവും ശരിക്ക്. ആ ഒരു നമ്മൾ ബസ് പുതിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും പിന്നെ പെരുന്നാൾ ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടാവും. പെരുന്നാളിലൊക്കെ നല്ല ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടാവും നാട്ടിൽ, ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ മാച്ച് ഉണ്ടാവുമല്ലോ, അത് പ്രത്യേകമായിട്ട് പെരുന്നാൾ കളി നടത്തും നമ്മൾ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നാട്ടിലിങ്ങനെ പോയിക്കൂടെ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ പെരുന്നാളെന്ന് പറയുമ്പോൾ ഇവിടെ പള്ളിയില് നമ്മൾ പറയുന്ന മെസ്സേജ് വരും, ഇന്ന ദിവസമാണ് നിങ്ങൾക്ക് നമുക്ക് മുൻസൈറ്റ് അത് കണ്ടിട്ടുണ്ട്, അപ്പൊ ഇന്ന ഡേറ്റ് ആണ്, ഇതിന്റെ സമയമാണെന്ന് പറയും. അത് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും പള്ളികളിൽ, അപ്പൊ നമുക്ക് ആ മെസ്സേജ് കിട്ടും. എന്നിട്ട് ആ സമയം നമ്മൾ പോകും, നിസ്കരിക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ മലയാളികളുടെ കൂട്ടായ്മ ഉണ്ടാവും, അവരുടെ കൂടെ യാത്ര സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഹോദരങ്ങളായിട്ട് നമ്മളുടെ നാട്ടിലെ കുടുംബം തന്നെയാണ് ഇവരും, പക്ഷെ ഇവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ ചില സമയങ്ങളിൽ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകും എന്നുള്ളതാണ്. പരമാവധി ഒരു ക്യാമ്പിങ്ങിനും അതേപോലെ തന്നെ ഒരു 2 days ഒക്കെ പുറത്തു പോയി കുട്ടികളുടെ കൂടെ ഒക്കെ പോയി താമസിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്.
1: ഇതില് ഭക്ഷണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ. ഈ ബലിപെരുന്നാളിന് പിന്നെ ഏത് രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് പൊതുവെ അവിടെ ഉണ്ടാക്കാറുള്ളത്?
0: ബലിപെരുന്നാളിന് ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ജസ്റ്റ് നമുക്ക് പോയി ഞായറാഴ്ച, വരുന്ന ഞായറാഴ്ച അവിടെ ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പോ നമ്മളെ ദാവത്ത് നടത്തുന്ന പയ്യന്മാര് ഒരു കൂട്ടായ്മ കൊടുക്കുന്നതാണത്. അപ്പൊ അവര് കൊടുക്കുന്നത് ഫ്രീ ഫുഡ് എന്ന് പറയണത് മന്തിയാണ്, ബീഫോ അതോ ലാംബ് മന്തി എന്ന് കറക്റ്റ് അറിയില്ല. അപ്പം നമ്മളൊരു അറേബ്യൻ ടച്ച് ഉള്ള ഫുഡൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് നമ്മൾ പൊതുവെ മുസ്ലിം എന്ന രീതിയിലൊക്കെ നമ്മളൊക്കെ ഉപയോഗിക്കാറുള്ളത്. പിന്നെ അഫ്ഗാനികളുണ്ട്, ഒരുപാട് അഫ്ഗാനികൾ ഇവിടെ ഉണ്ട്, ഒരു പാകിസ്ഥാനികളുണ്ട്, പിന്നെ തുർക്കിഷ് ആൾക്കാരുണ്ട്, അൽബേനിയൻ, അങ്ങനെ ഒരുപാട് മോസ്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ ഏകദേശം സിമിലർ ആയിട്ട് ഫുഡാണ്. ഇപ്പം കഴിഞ്ഞ നോമ്പിന് ഞാൻ പോയ സമയത്ത്, ഒരു പള്ളിക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫുഡ് നമ്മളിതുവരെ കാണാത്ത ഫുഡുകളാണ്. പക്ഷെ എന്നാലും കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. ഏകദേശം നമ്മളെ ഒരു അറേബ്യൻ കൾച്ചറൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു ഫുഡാ തോന്നും നമുക്ക്.
1: അതെ, എന്നാലും നമ്മൾ നാട്ടിൽ കഴിച്ച പോലെ ഫുഡ് ആയിട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ചേർച്ച ഉണ്ടാവും അല്ലേ?
0: പിന്നെ
1: ബലിപെരുന്നാളിന് ഒലിഹിയത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ. ഒലിഹിയത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള, നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളത്?
0: നമ്മളെ പള്ളിയിൽ കൊടുക്കുക ചെയ്യാം. പള്ളി പറയും ഇങ്ങനെ ഇത്ര എമൗണ്ടാണ് അവര് കണക്കാക്കിയിട്ടുള്ളത്. ഒരു ആ ഒരു കാൽക്കുലേറ്റ് പറയും, ഇത്ര എമൗണ്ട് അവൾ പറയും. അപ്പൊ നമ്മൾ ആ എമൗണ്ട് പള്ളിക്ക് കൊടുക്കുക ചെയ്യുക.
1: ഏത് രൂപത്തിലുള്ള മൃഗങ്ങളെയാണ് അറുക്കല്? ആടാണോ അതോ?
0: പൊതുവെ നമ്മൾ ഞാൻ കണ്ടൊരു ശൈലി എന്ന് പറഞ്ഞാൽ, പൊതുവെ ആൾക്കാർ ആടിലേക്കാണ് ഫോക്കസ് ചെയ്യാറുന്നത് കണ്ടിട്ടുണ്ട് എപ്പോഴും. അത് ഒരു ഇപ്പൊ അറേബ്യൻ കൾച്ചർ ആയാലും അവര് ആടിലേക്കല്ലേ കൂടുതലായിട്ട് ഫോക്കസ് ഉള്ളത്. പിന്നെ ബാക്കി കന്നുകാലികൾ ഉണ്ടാവും എന്തായാലും, പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ആടായിരിക്കും, അതാണ് സാധ്യത.
1: ഓക്കെ, ഈ അറുത്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ പിന്നെ മാംസം അത് പിന്നെ നമുക്കും പിന്നെ അതുപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് വിതരണം ചെയ്യുന്ന സിസ്റ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
0: അത് മുഴുവൻ പാവപ്പെട്ട ആൾക്കാരെ പോകുന്നതായിരിക്കും, മുഴുവൻ അവരൊരു കമ്മ്യൂണിറ്റി കൊടുക്കായിരിക്കും. അത് നമ്മളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളത് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പിന്നെ പള്ളിയിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ പള്ളി അവർക്ക് കൃത്യമായിട്ട് വേണ്ട ആൾക്കാരേക്ക് എത്തിച്ചു കൊടുക്കും.
1: അതിന്റെ ഒരു ഭാഗം നമ്മളും കൂടി കഴിക്കുക എന്നുള്ളൊരു സംഗതി പലപ്പോഴും നടപ്പിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല അല്ലേ?
0: ആ പറ്റില്ല, കാരണം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അറുക്കുക എന്നുള്ളതിന് ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അതിപ്പോ നമ്മുടെ നാടത്തെ പോലെ പശു നറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പരിപാടി ഇല്ല. ഇവർക്കൊരു റൂൾസ് റെഗുലേഷൻ പറഞ്ഞാൽ ഇവര് അറുക്കുന്ന കാര്യങ്ങളൊക്കെ സേഫ് ആയിരിക്കണം, കുട്ടികൾ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കുവരും. അറുക്കുന്ന ആൾക്ക് ക്വാളിഫൈഡ് ആയിരിക്കണം, ഒരുപാട് സംഭവങ്ങൾ അവർ വരുന്നുണ്ട്. അതിന്റെ റെഗുലേഷൻസ് എന്താ കറക്റ്റ് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ പറയുന്നതിനുള്ളൂ. അപ്പൊ നമ്മള് അപ്പൊ ഹലാൽ ചിക്കൻ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഹലാൽ ചിക്കൻ ഇവിടെ വാങ്ങാറുണ്ട്. ഞാൻ ഹലാൽ ചിക്കൻ ഹലാൽ ചിക്കൻ ബീഫ് വാങ്ങുമല്ലോ, പക്ഷെ അതിനൊക്കെ സ്ലോട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫൈഡ് ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതെങ്ങനെയാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നൊക്കെ ഗവൺമെന്റ് റൂൾസ് അനുസരിച്ച് മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ
1: പാടുള്ളൂ.
0: ഇവിടെ എന്തിനും ക്വാളിഫിക്കേഷൻ നിർബന്ധം. ഇപ്പൊ നമ്മളെ ഒരു ഡ്രൈനേജ് ക്ലീനർ ആണെങ്കിൽ പോലും അതിന്റെ ക്വാളിഫിക്കേഷൻ വേണം. അപ്പോ ഏത് വിഷയമാണ് ക്വാളിഫിക്കേഷൻ വേണം? ഇലക്ട്രിക്കൽ വർക്ക് ആയിക്കോട്ടെ, മെക്കാനിക്കൽ വർക്ക് ആയിക്കോട്ടെ, പ്ലംബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടൈൽസ് ഇടുന്ന ആളായിക്കോട്ടെ, അപ്പൊ അതിനൊക്കെ ഗവൺമെന്റ് നിശ്ചയിച്ച ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾ തൊടാൻ പാടില്ല. അതിൽ അത് ബുച്ചറായാലും അങ്ങനെ തന്നെയാണ്, ഇറച്ചി വെട്ടുന്ന ആളായാലും അതിന് ഒരു കണക്കുണ്ട്, ആ കണക്കിൽ വെട്ടുന്ന ആൾക്കാരെ അറിയണം. അങ്ങനെയൊക്കെ
1: ഓക്കെ. നേരത്തെ ഈ ദഴവത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൽ ഈ ഓപ്പൺ ദഴവത്ത് എന്ന് പറയുമ്പോൾ പിന്നെ ഏത് രൂപത്തിലാണ് നിങ്ങൾ അവിടെ പോയി? സ്ട്രീറ്റ് ദാവയാണോ ഉദ്ദേശിച്ച്?
0: അതെ, സ്ട്രീറ്റ് ദാവയാണ്. അത് സ്റ്റേറ്റ് ദാവ് അതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റി മൊത്തത്തില്. ഞാൻ പറയുന്നത് ഇവിടെ മിക്സായ ആൾക്കാരാണ്, ഏഷ്യൻസ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് എല്ലാവരും ഉണ്ട്. പക്ഷെ പൊതുവെ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിക വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ, അത് ഞാൻ പറയുന്ന സ്ട്രീറ്റ് ദാവ് വേണം, നമ്മുടെ റൂട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയാം ഫ്രീ ഖുർആൻ, നമ്മൾ ഫ്രീ ഖുർആൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അവർക്കൊന്ന് സംസാരിക്കാം, ഡൗട്ട് ചോദിക്കാം. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്തൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം, പൊതുവെ ആളുകൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ പൊതുവെ കണ്ടിട്ടുള്ളത്, ഞാൻ അത് അതോട് പറയാട്ടുള്ളൂ, നാട്ടിൽ പൊതുവെ കണ്ടിട്ടുള്ളത് തർക്കിക്കുക എന്നൊരു മൈൻഡ് സെറ്റാണ്. ഒരാൾ വരുമ്പോൾ തർക്കിക്കാൻ വേണ്ടി അവനൊന്ന് കൂട്ടണം, തകർക്കണം എന്നൊരു മൈൻഡ് സെറ്റില്ല വരിക. പക്ഷെ ഇവിടെ കണ്ടിട്ടുള്ള പൊതുവെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ലോകത്തില് യൂറോപ്പിലും ഇങ്ങനെയുള്ള രാജ്യങ്ങളെ കൂടുതലായിട്ട് ഇസ്ലാമിലേക്ക് ആൾക്കാർ വരുന്നത്. ഇപ്പൊ നമ്മളെ നമുക്ക് അറിയുന്ന പള്ളി തൊട്ട്, ഞാൻ പള്ളിയിൽ പോകുന്ന പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞത് ഒരാഴ്ചയിൽ 4 പേരെങ്കിലും മിനിമം ഇസ്ലാമത സ്വീകരിക്കുന്നുണ്ട് ആ പള്ളിയിൽ മാത്രമല്ല, ആ പള്ളിയിൽ മാത്രം. അങ്ങനെ ഒരുപാട് പള്ളി ഓസ്ട്രേലിയ ഉണ്ട്, എത്രത്തോളം ആൾക്കാരും ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. പള്ളികൾ കേന്ദ്രീകരിച്ച് മാത്രമാണത്. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ദാവത്ത് രംഗത്ത് മറ്റു പല സംഘടനകളും, ഇപ്പോൾ IIERA എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായിരുന്നു, അവരൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുവെ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയത്, ഇപ്പം ഒരു വീഡിയോ നമ്മൾ അൺമാസ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അത് അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ ശ്രമിക്കുകയും ചെയ്യും. അതിൽ ഒരു പെൺകുട്ടി, അവർ ആ പെൺകുട്ടി ഒരു ചെറിയ പെൺകുട്ടി 10-20 വയസ്സ് പ്രായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഐഡന്റിഫൈ ചെയ്യണത് ഒരു മൃഗമായിട്ടാണ്. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ മൃഗ എന്ന് പറയണേ, മനുഷ്യനല്ല എന്ന് പറയണേ. അപ്പോൾ ആ പെൺകുട്ടിയോട് നമ്മളെ ഓസ്ട്രേലിയ തന്നെയുള്ള ദീൻ എന്ന് പേര്, ദീനാണ് നാളെ പേര്, ദീൻ. അപ്പോൾ ദീൻ ഇസ്ലാമിലേക്ക് വന്നതാ കേട്ടോ, ദീൻ ക്രിസ്ത്യൻ ആയിരുന്നു, ആ ദീൻ ഇസ്ലാമിലേക്ക് വന്നതാ, പിന്നെ ദാവത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ചെറിയ ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനാണ്. അപ്പോൾ ദീന് ആ പെൺകുട്ടിയോട് കാര്യം പറഞ്ഞു കൊടുത്തു, ആ പെൺകുട്ടി ഷഹാദത്ത് എടുത്തു, ഇസ്ലാമത സ്വീകരിച്ചു. വളരെ സിമ്പിളായിട്ട് അത് ഇത്രേ ഉള്ളൂ. ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആൾക്കാരാണെന്നുള്ളതാണ് പൊതുവെ ഞാൻ കണ്ട കാര്യം.
1: ഓക്കെ, പൊതുവിൽ അവരെ ഒരു ലിബറൽ കൾച്ചർ എത്രമാത്രം, ഇപ്പോൾ മൊത്തം ഒരു ലിബറലിസത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ടൊരു പക്ഷേ ഉണ്ടാവാം. അപ്പോൾ ഒരു ലിബറൽ കൾച്ചർ എത്രമാത്രം അവിടുത്തെ ഒരു പൊതുസമൂഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ജുലിയത്തിൻ്റെ ഒരു അഭിപ്രായം.
0: ലിബറൽ കൾച്ചർ എന്ന് പറയുന്നത് പൊതുവെ സമൂഹത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നമാക്കി ആയി മാറിയിട്ടുള്ളത് കുടുംബം തകർക്കുക എന്നുള്ളൊരു പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കി പോയി സംഭവം. ഇപ്പൊ നമ്മൾ ഒരു പെൺകുട്ടി റോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മൾ നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി ഒരു രാത്രി 8 മണിക്ക് നമ്മൾ റോഡ് സൈഡിൽ വഴിയിൽ കിടന്നുറങ്ങുന്ന സീനുകളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ സംഭവിക്കൂ? നമ്മുടെ നാട്ടിൽ പൊതുവെ സംഭവിക്കാറില്ലല്ലോ
1: അല്ലേ?
0: പെൺകുട്ടി റോട്ടിൽ പല സിറ്റിയിലേക്ക് പല പെൺകുട്ടി കിടക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ നാട്ടിൽ പൊതുവെ ഉണ്ടാവാറില്ല. ഞാനിവിടെ നടന്നു പോകുന്ന സമയത്ത് ഒരിക്കലും ഒരു പെൺകുട്ടി റോഡ് സൈഡിൽ തന്നെ കിടക്കുന്നത്, അതായത് രാത്രി 8 മണി, ഞാനൊരു വർക്ക് കഴിഞ്ഞ സമയമാണ്, വഴിയിൽ കിടന്നുറങ്ങുകയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പോലീസിനെ വിളിച്ചു പറഞ്ഞു, പോലീസ് ആ പെൺകുട്ടിയെ കൊണ്ട്. പക്ഷെ ആ പെൺകുട്ടിയുടെ കടക്കാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പെൺകുട്ടിക്ക് ഡ്രഗ്സ് അടിച്ച് ഉപയോഗിച്ച്, ചെറിയ പെൺകുട്ടിയാണ്, അത്ര പ്രായമൊന്നുമില്ല, കണ്ട മനസ്സിലാവും. അപ്പൊ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് കിടക്കണം അവര്. അങ്ങനെ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പാരന്റ്സ് നോക്കാനുള്ള ഒരു രീതിയിലില്ല, ഒരു ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവമല്ല. പിന്നെ ഒരു ഒരു പേറൊരു പയ്യന്, അവനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫാമിലി തന്നെയാണ് എന്ത് ചെയ്തത്, എൻ്റെ കൂടെ വർക്കിനെ എന്നെ ഏൽപ്പിച്ചത്. അപ്പം ആ പയ്യന് 16-17 വയസ്സുള്ളൂ, ചെറിയ കുട്ടിയാണ്, മലയാളിയാണ് കേട്ടോ, ഇവിടെ വളർന്ന കുട്ടിയാണ്. ഭയങ്കര ഡ്രഗ്സ് അഡിക്റ്റായി മാറി. ഡ്രഗ്സ് ഇങ്ങനെ ഡ്രഗ്സ് അഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വിട്ട് ഞാൻ ഡ്രഗ്സ് അടിച്ചു വരും, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അവൻ കൂടെ നിർത്തണം, ആ രീതിയിലായിരുന്നു അവൻ. പിന്നെ അവനെ നാട്ടിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ നാട്ടിൽ ചികിത്സ കൊടുക്കാൻ തോന്നുന്നു. അപ്പൊ ഇതാ ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി സ്ട്രക്ചർ തകർക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇവര് ഇവിടെ കൂടെയുള്ള കുട്ടികളുടെ കൂടെയുള്ള വേറെ കുട്ടികൾ, അവർ മേ ബി ഫാമിലി സ്ട്രക്ചർ ഓൾറെഡി തകർന്ന കുടുംബത്തു വന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ആ കുട്ടികളുമായി ഇവർ കൂട്ടപ്പെടുന്ന സമയത്ത് അവരിൽ നിന്ന് കിട്ടുന്ന കുറെ ബാഡ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ലിബറലിസം എന്ന് പറയുമ്പോൾ എന്തും സ്വീകരിക്കാന്നുള്ളതാണല്ലോ, ഏത് ആശയവും സ്വീകരിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ആ തരത്തില്
1: ഈയൊരു ലിബറൽ കൾച്ചർ അതിലേക്ക് നമ്മുടെ സമൂഹം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുരോഗമനത്തിന്റെ പേരും പറഞ്ഞ് ഈ ഒരു ലിബറൽ കൾച്ചറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുക ഈ ഒരു കുടുംബ സംവിധാനത്തിന്റെ പൂർണ്ണമായ പരാജയം, അത് തകർക്കപ്പെടും. അതുപോലെ തന്നെ
0: അതെ, ഒന്നാമത്തെ കാര്യം
1: കുടുംബ സംവിധാനം തകർക്കപ്പെടുന്നതോടുകൂടി മൊത്തം സമൂഹം ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങുമെന്നത് അതിൻ്റെ ഒരു നേർക്കാഴ്ച പലപ്പോഴും അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ?
0: അതെ അതെ, കുടുംബം തകരുന്നുള്ള ഒരു സംശയം കേട്ടോ, ഒരു സംശയം വേണ്ട, കുടുംബം തകരുന്നുള്ളത്. അതിപ്പോ നമുക്ക് പല എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട്, എക്സാമ്പിൾസും പറയാൻ പറ്റാത്തതുകൊണ്ടാ പലതും കണ്ടിട്ട് നമുക്ക് എങ്ങനെ ഇപ്പൊ പറയാം, അങ്ങനെ പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകൾ കാണാൻ സാധിക്കും. റോഡ് സൈഡിലൊക്കെ ഇരുന്ന് ആൾക്കാർ, ഇപ്പൊ നമ്മളെ നാട്ടില് ഞാൻ ചെറുപ്പത്തില് ഭിക്ഷക്കാരെ കണ്ടിട്ടുണ്ട്, സത്യം പറയാം, ഭിക്ഷക്കാരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, മലയാളികളെ. പിന്നെ നമ്മൾ ഈ ഭിക്ഷ ചോദിച്ചു വരുന്ന ആൾക്കാരെ കാണുന്നത് ചില തട്ടിപ്പുകാരൊക്കെ ആയിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് വരുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ജെന്യുവൻ ആയിട്ട് എത്ര കേസ് നമുക്ക് അറിയില്ല, അള്ളാഹുവാലം, ജെന്യുവൻ ആയിട്ട് ആഗ്രഹം ഉണ്ടാവാം, അള്ളാഹുവാലം. സ്വതവേ നമ്മളെ സൊസൈറ്റിയിൽ അങ്ങനെ കാണുന്ന ഒരു കാഴ്ചയല്ലല്ലോ അത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വൺ ഡോളർ ചോദിച്ചു വരുന്ന ആൾക്കാർ. പക്ഷെ $1 ചോദിക്കു വരുന്നത് അവർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു അങ്ങനെ ആയതുകൊണ്ടല്ല, ഡ്രഗ്സ് അടിച്ച് തന്നെ ഒരു മെയിൻ ഡ്രഗ്സ് അടിച്ച് പ്രശ്നം, ഡ്രഗ്സ് ഉപയോഗിച്ച് അങ്ങനെ നടക്കുന്ന ആൾക്കാരെ. ആ $1 ചോദിക്കുന്നത് സിഗരറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാ, സിഗരറ്റ് ഇവിടുത്തെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാ, അല്ലാതെ അതും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടല്ല,
1: പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല,
0: അല്ലല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ഇപ്പൊ നമ്മളത് $1 ചോദിച്ചു നമ്മൾ ഇല്ലാന്ന് പറയാ ഒരു സിഗരറ്റ് ഉണ്ടോന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ
1: ആ രൂപത്തിലാണ്.
0: അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല.
1: ഓക്കെ, നമ്മൾ ഇപ്പോ ജുനൈദ് പിന്നെ അവിടെ ഇപ്പൊ എത്രാമത്തെ പെരുന്നാളാണ്, ഓസ്ട്രേലിയയിൽ പോയതിനു ശേഷമുള്ള എത്രാമത്തെ പെരുന്നാളാണ്? ഇപ്പൊ
0: ഏഴാമത്തെ പെരുന്നാളായിരിക്കും, 7 വർഷത്തോളായി.
1: ഏഴ് വർഷത്തോളായി അല്ലേ? ഓക്കെ, അപ്പോ ഏതാണെങ്കിലും പിന്നെ 7 വർഷത്തോളമായിട്ട് ഇപ്പം ഓസ്ട്രേലിയയിലാണ് ഉള്ളത്. ഈ പീസ് റേഡിയോ പോലെയുള്ള ഓൺലൈൻ സംവിധാനങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ പ്രവാസ ലോകത്ത് താമസിക്കുന്ന ആൾക്കാരിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയും, അതിന്റെ ഒരു പീസ് റേഡിയോയുടെ ഒരു പ്രാധാന്യത്തെ എങ്ങനെയാണ് ജുനൈദ് മനസ്സിലാക്കുന്നത്?
0: ലോകം ടെക്നോളജി എന്ന് പറയുന്ന സംഭവം ഡെവലപ്പ് ആയ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് ഒരു എക്സ്ക്യൂസ് ഇല്ല. ഒന്നത്തെ കാര്യം എക്സ്ക്യൂസ് പറയാൻ പറ്റും, നാളെ അല്ലാണ്ട് കോടതി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നീ ഇന്ന അറിവ് തന്നെ കിട്ടിയിട്ടില്ലേ, നീ ഇത് പഠിച്ചില്ലേ, എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസ് ഇല്ല. എല്ലാവരും കോളേജ് പഠിക്കുന്നുണ്ട്, എല്ലാവരും ഡിഗ്രി എടുക്കുന്നുണ്ട്, 4 വർഷമൊക്കെ ഡിഗ്രി പഠിക്കാൻ പോകുന്നുണ്ട്, പ്ലസ് ടു പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പരമാവധി ഭൗതികപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ നേടാൻ വേണ്ടിയിട്ട് ആൾക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ എക്സ്ക്യൂസ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് നമ്മളെന്ത് ചെയ്യാ, നമ്മള് പരമാവധി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നല്ലൊരു ഭാവി. ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം സമയത്തിന്റെ പ്രശ്നം കൂടി ഇപ്പൊ ഉണ്ടല്ലോ. ഇപ്പൊ പ്രവാചകൻ പറഞ്ഞ പോലെ, റസൂൽ പറഞ്ഞ പോലെ തന്നെ സമയം എങ്ങനെ പോവുകയാണല്ലോ, എങ്ങോട്ടാ പോകുന്നിട്ട് പിടുത്തില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് റേഡിയോ വിഷയം എന്ന് പറയുന്നത് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തും വെറുതെ ഇരിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ വേറെ ചിന്തകളിലേക്ക് ഒന്നും പോവാത്ത രീതിയിൽ കേൾക്കാൻ പറ്റിയ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കേൾക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ ഏറ്റവും നല്ലൊരു മെത്തേഡായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എപ്പോഴും നല്ലതാണ്.
1: ഓക്കെ മാഷാല്ല, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. പീസ് റേഡിയോ ശ്രോതാക്കളുമായി തന്റെ അവിടുത്തെ പെരുന്നാൾ അനുഭവങ്ങൾ, അതുപോലെ തന്നെ പൊതുവേയുള്ള അവിടുത്തെ ജീവിതാനുഭവങ്ങളൊക്കെ ജുനൈദ് ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഒരു പ്രവാസ ലോകത്തൊക്കെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളുടെ പ്രാധാന്യവും ജുനൈദ് ഇവിടെ എടുത്തു പറഞ്ഞു. ഈ ഒരു എപ്പിസോഡിൽ, ഈദ് എവരിവേർ പ്രോഗ്രാമിൻ്റെ ഒരു എപ്പിസോഡിൽ പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേർന്ന ജുനൈദിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ ശ്രോതാക്കളുടെ ഏത് അനുഭവങ്ങളാണ്. എന്നാൽ അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷം നൽകുന്ന ഈ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ശ്രോതാക്കൾ നമ്മോടൊപ്പം ചേരുന്നു എന്നുള്ളത് തന്നെ വല്ലാത്തൊരു വികാരമാണ് അല്ലേ, സന്തോഷം നൽകുന്ന ഒന്നാണ്. നമുക്കിനി നമ്മുടെ ക്യുസിൻ്റെ സമയമാണല്ലേ.
3: ഓക്കെ, ക്യുസിൻ്റെ സമയത്ത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതാണ്, ഓരോ സെഷനിലും വരുന്ന ഓരോരുത്തരും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഉത്തരമയക്കാൻ ശ്രദ്ധിക്കുക. പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്യുസ് എന്നാണ് ഫീഡ്ബാക്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പേരിൻ്റെ കൂടെ നമ്മുടെ സ്ഥലപ്പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉത്തരമയക്കാൻ ശ്രദ്ധിക്കുക, ചോദ്യങ്ങൾ കേൾക്കാം.
4: ലോകത്ത് അല്ലാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഓപ്ഷൻ എ മസ്ജിദുൻ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം കഅബ.
2: അൽഹംദുലില്ലാ, നമ്മൾ ക്യുസ് കേട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഉത്തരങ്ങൾ എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി എന്ന് ഓപ്ഷൻ മാത്രം ടൈപ്പ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ പേരും മൊബൈൽ നമ്പറും സെലക്ട് കൊടുത്തതിന് ശേഷം ലൈവ് ക്യൂസ് എന്ന് പറയുന്ന ടാബിൽ നമ്മൾ പോയി സെലക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കേണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികളെ ഇൻഷാല്ലാഹ് എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പുറത്തു വിടുന്നതാണല്ലേ. ഓക്കെ
3: ഓക്കെ. നമ്മുടെ പീസ് റേഡിയോ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ കേവലം ഒരു ഏതെങ്കിലും ഒരു തലത്തിൽ വെറും പാട്ടുകൾ അല്ലെങ്കിൽ വെറും പ്രഭാഷണങ്ങൾ ക്ലാസ്സുകൾ എന്നതിൻ്റെ അപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാ തലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം പോകാറുള്ളത്. പീസ് റേഡിയോയിലെ സവിശേഷമായ ഒരു പ്രോഗ്രാമാണ് ജനക്ഷേമം എന്ന പ്രോഗ്രാം. ജനക്ഷേമം എന്ന പ്രോഗ്രാം വ്യാഴാഴ്ച രാത്രി 9:30 ഇന്ത്യൻ സമയം, വ്യാഴാഴ്ച രാത്രി 9:30 നമ്മുടെ പ്രോഗ്രാം. പിന്നെ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചക്ക് 12:05 അത് നമുക്ക് കേൾക്കാൻ കഴിയും. 24 മണിക്കൂർ റിവൈൻഡിലും നമുക്കത് ലഭ്യമാണ്.
2: ഈ ജനക്ഷേമം പ്രോഗ്രാമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദൈനംദിനമായ നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് ആവശ്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കും.
3: അതെ.
2: അപ്പം ഈ ആവശ്യങ്ങളൊക്കെ മുൻനിർത്തി അവർ മനസ്സിലാക്കേണ്ടെന്ന് സർക്കാർ സേവനങ്ങളെക്കുറിച്ചും അതുപോലെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അറിയിക്കുന്നൊരു പ്രോഗ്രാമാണ് ജനക്ഷേമം. അപ്പോൾ ഈ ജനക്ഷേമ പരിപാടി നേരത്തെ സൂചിപ്പിച്ച പോലെ കൃത്യം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9:30 നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, സംപ്രേഷണം ചെയ്തത്. അതുപോലെ തന്നെ ബുധൻ വ്യാഴം ദിവസങ്ങൾ ഉച്ചക്ക് 12 മണിക്കൂർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാ ആളുകളും അത് കേൾക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്.
3: ഓക്കെ. നമുക്ക് ഓരോ തലങ്ങളിലും ഇപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ അതാത് തലങ്ങളിൽ ആ രംഗത്ത് അറിവും കഴിവുമുള്ള പ്രാവീണ്യമുള്ള ആളുകളാണ് വിവിധ സെഷനുകളിൽ പങ്കെടുക്കാറുള്ളത്. പ്രത്യേകം ഇത്തരം പ്രോഗ്രാമുകൾ ഫോളോ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും നുറുങ്ങുകളാണ്. സെമീർ മുണ്ടേരിയുടെ വരികൾ കേൾക്കാം.
5: മക്കയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് മദീനയിലേക്ക് വന്ന സഹോദരങ്ങളെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച മദീന നിവാസികളുടെ ചരിത്രം പഠിച്ചവരാണ് നാം. നാം നമ്മുടെ ചുറ്റുപാടിൽ വർഷങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെ നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായരായവരുടെ മുഖങ്ങൾ നാം കാണുകയാണ്. അവരെ സഹായിക്കുന്ന അൻസാറുകളായി മാറാൻ നമുക്കവസരം ലഭിച്ചിരിക്കുകയാണ്. വീട്ടിലേക്ക് ഭർത്താവ് കൊണ്ടുവന്ന അതിഥിയെ കുട്ടിക്കുള്ള ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ച് കുട്ടിയെ കിടത്തിയുറക്കിയ സുഹാബ വനിതയുടെ ചരിത്രം കേട്ട് ആവേശം കൊണ്ടവരാണ് നാം. വിളക്കണച്ച് ഭക്ഷണം കഴിക്കുന്നതുപോലെ അഭിനയിച്ച് തൻ്റെ അതിഥിയുടെ വിശപ്പ് മാറ്റിയ സുഹാബിയുടെ പിൻഗാമികളാകാൻ കാലം നമ്മോടാവശ്യപ്പെടുകയാണ്. യുദ്ധക്കളത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ വെള്ളവുമായി സമീപത്തെത്തിയ സഹോദരനോട് തൻ്റെ സമീപത്തുള്ളവന് വെള്ളം കൊടുക്കാൻ പറഞ്ഞ് ഇന്നലകളിൽ തുല്യതയില്ലാത്ത മാതൃക കാണിച്ചവരുടെ പിൻതലമുറയാണ് നാം. വെള്ളം ലഭിക്കാതെ പ്രയാസമനുഭവിക്കുന്നവർക്ക് വെള്ളമെത്തിച്ച് അവരുടെ ദാഹമകറ്റേണ്ട സമയമാണിത്. കച്ചവടത്തിനുള്ള ഭക്ഷണവസ്തുക്കളുമായി മദീനയിലേക്ക് കടന്നുവന്ന ഒട്ടകക്കൂട്ടങ്ങളിലെ മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളും പാവപ്പെട്ടവർക്ക് സ്വദഖ നൽകിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പഠിച്ചവരാണ് നാം. ഭക്ഷണം ലഭിക്കാതെ മരണത്തെ മുഖാമുഖം കാണുന്നവർക്ക് ഭക്ഷണമെത്തിക്കാൻ മുന്നിൽ നിൽക്കാൻ നമുക്കാവണം. അതെ, കാലം നമ്മോട് അൻസ്വാറുകളാവാൻ ആവശ്യപ്പെടുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഒരാളുടെ ഭക്ഷണം രണ്ടുപേർക്ക് മതിയാകും, രണ്ടുപേരുടെ ഭക്ഷണം നാലുപേർക്ക് മതിയാകും, നാലുപേരുടെ ഭക്ഷണം എട്ടുപേർക്ക് മതിയാകും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു യുദ്ധയാത്ര ഉദ്ദേശിച്ചപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹാജിർ അൻസ്വാരി സമൂഹമേ, നിങ്ങളുടെ സഹോദരങ്ങളിൽ ഒരു വിഭാഗത്തിന് സ്വത്തുക്കളോ സ്വന്തക്കാരോ ഇല്ല. അതിനാൽ നിങ്ങളിലൊരാൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ രണ്ടു വ്യക്തികളെ തന്നിലേക്ക് ചേർത്തുകൊള്ളട്ടെ. ഞങ്ങളിലാകട്ടെ ഒരാൾക്കും അവരെ ഊഴമനുസരിച്ച് വഹിക്കാവുന്ന ഒരു ഒട്ടകമല്ലാതെ ഇല്ലതാനും. അങ്ങനെ ഞാൻ എന്നിലേക്ക് രണ്ടല്ലെങ്കിൽ മൂന്നാളുകളെ ചേർത്തു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ഒട്ടകപ്പുറത്ത് എനിക്ക് സഞ്ചരിക്കുവാൻ അവർക്കുള്ള ഊഴമല്ലാതെ ഒരു ഊഴം എനിക്കുണ്ടായിരുന്നില്ല. അള്ളാഹു പറഞ്ഞു, തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായാൽ പോലും സ്വദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്കവർ പ്രാധാന്യം നൽകുകയും ചെയ്യും. ഏതൊരാൾ തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നുവോ അത്തരക്കാർ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവർ. വിശുദ്ധ ഖുർആൻ 59:10 സൂക്തം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല. നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിക്കുന്നതായാലും തീർച്ചയായും അല്ലാഹു അതിനെപ്പറ്റി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 3:92. അവരുടെ അഥവാ മുഹാജിറുകളുടെ വരവിന് മുമ്പായി വാസസ്ഥലവും വിശ്വാസവും സ്വീകരിച്ചു വെച്ചവർക്കും അഥവാ അൻസ്വാറുകൾക്ക് തങ്ങളുടെ അടുത്തേക്ക് സ്വദേശം വെടിഞ്ഞു വന്നവരെ അവർ സ്നേഹിക്കുന്നു. അവർക്ക് അഥവാ മുഹാജിറുകൾക്ക് നൽകപ്പെട്ട ധനം സംബന്ധിച്ച് തങ്ങളുടെ മനസ്സുകളിൽ ഒരു ആവശ്യവും അവർ അഥവാ അൻസ്വാറുകൾ കണ്ടെത്തുന്നുമില്ല. തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായാൽ പോലും സ്വദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്കവർ പ്രാധാന്യം നൽകുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ 59:9. പ്രിയപ്പെട്ടവരെ, കേവലം എഴുത്തും വായനയും പ്രമോഷനും മാത്രമാകാതെ വേദനിക്കുന്നവരുടെ കണ്ണുനീരപ്പാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനല്ല, നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: ആമീൻ. ഒരു നാട് വിട്ട്, സ്വന്തം കുടുംബത്തെ വിട്ട്, വീടിനെ വിട്ട്, ഉപജീവനമാർഗത്തെ വിട്ട്, സർവം അല്ലാഹുവിനു വേണ്ടി നൽകി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്ന വിശ്വാസി സമൂഹത്തെ സ്വീകരിക്കാൻ തങ്ങളുടെ അടുത്തുള്ള എന്തും പങ്കുവെക്കാൻ തയ്യാറായ അൻസ്വാറുകൾ, അവരെക്കുറിച്ചാണ് നമ്മൾ നുറുങ്ങുകളിൽ കേട്ടത്. സമീർ മുണ്ടേരി രചിച്ച വരികളായിരുന്നു നമ്മൾ കേട്ടത്. ഈ സെഷനിൽ നിന്ന് നമ്മൾ തൽക്കാലത്തേക്ക് വിട ചോദിക്കുകയാണ്. തൽബിയ ബലിപെരുന്നാൾ പരിപാടികൾ ഇനിയും

0: പീസ് റേഡിയോ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. നമ്മൾ പെരുന്നാൾ പിറ്റേന്നുള്ള ദിവസത്തിലാണുള്ളത്. ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ജുമാഒക്കെ കഴിഞ്ഞു, വീട്ടിൽ പലരും വിശ്രമിക്കുന്ന ഒരു സമയമായിരിക്കും. ചിലരെങ്കിലും ബന്ധു വീടുകളിലേക്കുള്ള യാത്രയിലായിരിക്കും. അപ്പോൾ ഏതാണെങ്കിലും നമ്മുടെ ഈ രണ്ട് ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ കൂട്ടുകാരെ കൊച്ചു കൂട്ടുകാരെ പരിചയപ്പെട്ടു.
1: അതെ, ഇപ്പോൾ വീണ്ടും നമ്മുടെ കൂടെ ഒരു കൊച്ചു കൂട്ടുകാരി ഒരു ഗാനവുമായി ചേരുകയാണ്. ജി എം യു പി എസ് ബി പി അങ്ങാടി സ്കൂളിലെ ആയിഷ ഹസൽ. ആയിഷ ഹസലാണ്, 7 വയസ്സാണ് മോളുടെ പ്രായം. ഇൻഷാല്ലാ ആയിഷ ഹസലിൻ്റെ മനോഹരമായ മലയാള ഗാനം കേൾക്കാം.
2: ചെങ്കുട്ടിയ സൂര്യപൂരി മുന്തും ചിങ്കും പൊന്തു ഫാദർ ലിംഗിടും ദീർഘസ്വർഗത്താനം ചങ്കാരി താരുണിമാർ പൊന്തല ഒത്ത് കളിയാടും ചങ്കുത്തികമൊടു സോനം മുഷിത്താനം റെങ്കിലുടുപ്പം ഇടുപ്പം ചങ്കുതടുപ്പം മിന്നുപ്പം എങ്ങും പുതുപ്പും തീമർപ്പും ചൊറ്റുസാർ സുഖസ്വര തരമാൽ മിക പൊരിഹരമാ സുഖസുന്ദരി തരമാൽ മിക പരികരമാ ഷാജർ ഹാജ സലാമാറഫുടെ മക്കാമാ സുഖത്താനും ചുങ്കുറ്റ സൂര്യപൂരി മുന്തും ചിങ്കും പൊന്തു പാതരെ ലംഘിടും തീക സ്വർഗത്താനും ചൊങ്കാര താരുണിമർ പൊന്തല ഒത്ത് കളിയാടും ചങ്കി തികമൊടു സോനം മുഷിത്താനും പങ്കി സമന്തരമിങ്കും പങ്കിടും ഹഗിൻ പൂക്കളെ വള്ളികൾ ചൊല്ലിടുന്നേ സംഗീതമാക്കും പോരോളെ ആലികത്താകുമ്പോഴും താനേമേ ആലയത്തിൻ പൂരിത പൈത്ത് അത്തറും മുത്തും വിധമേ തുതി മുതി മുഷങ്കും കതിരൊളി തുളങ്കും ചിത്തിരമത്തിരമത്തിരമേടാ ചൊങ്കുളിറങ്ങുളി പൊന്തലും കൂടാൻ മതി മതി വിധി മതിസുത മദനതു കാമാ ചുങ്കുറ്റ സൂര്യപുരി മുൻ

0: മാഷാല്ലാ, ആയിഷ മോള് വളരെ ഉഷാറായിട്ട് പാടി,
1: നല്ല എനർജറ്റിക് ആണ്, നല്ല ആക്റ്റീവായി പാടിയിട്ടുണ്ട്. മാഷാല്ലാ, ബറക്കല്ലാ ഫീക്ക്, ഉഷാറായിട്ടുണ്ട്.
0: പീസ് റെഡിയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ ആയിഷ മോളെ അറിയിക്കുകയാണ്. നമ്മൾ ഈ പാട്ട് പിന്നെ ഇപ്പോൾ കേൾക്കാത്ത പലരും ഉണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യണം, ഇത് റിവൈൻഡ് ഓപ്ഷൻ വഴി അയച്ചു കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു പെരുന്നാളിൻ്റെ ഭാഗമായിട്ട്, ഈ തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികളുടെ ഭാഗമായി ഒട്ടേറെ പെരുന്നാൾ സന്ദേശങ്ങൾ നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞിട്ടുണ്ട്.
1: വ്യത്യസ്ത തലത്തിലുള്ള ആളുകൾ,
0: അതെ,
1: നമ്മുടെ പിന്നെ പണ്ഡിതന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, നമ്മുടെ പിന്നെ ഭരണകർത്താക്കളുണ്ട്.
0: അതെ, ഇനിയിപ്പോൾ നമ്മൾ നമുക്കുള്ളൊരു ഈ പീസ് റേഡിയോ ശ്രോതാക്കൾക്കുള്ള ഈദ് സന്ദേശം കൈമാറുന്നത് നുസ്ഹാനാണ്.
1: നുസ്ഹാൻ രണ്ടത്താണി.
0: അപ്പോൾ ആ ഒരു പെരുന്നാൾ സന്ദേശം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഒരു ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്വലമായ ഒരു ജീവിതത്തെ അയവിറക്കിക്കൊണ്ട് ഈ ഒരു ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് സന്ദേശങ്ങൾ ഈ റേഡിയോയിലൂടെ തന്നെ നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഈ പുതിയ കാലഘട്ടത്തിൽ ബന്ധങ്ങളുടെ വില തിരിച്ചറിയാത്ത ഒരു പുതിയ സമൂഹം ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരിലേക്ക് ഏറ്റവും നന്നായിട്ട് അടുക്കുന്ന, എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ആളുകൾ അകന്നുകൊണ്ടിരിക്കുന്ന, സാമൂഹികമായ ബന്ധങ്ങളിൽ നിന്ന് ഏറ്റവും നന്നായി പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, കേവലം നാല് മൂലകളിലുള്ള നാല് ചുവരുകൾക്കുള്ളിൽ തൻ്റെ സ്ക്രീനിൻ്റെ മുന്നിൽ മാത്രം തളച്ചിടപ്പെട്ട ഒരു പുതിയ തലമുറ നമുക്ക് മുമ്പിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചില സന്ദേശങ്ങൾ, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ, അതല്ലെങ്കിൽ കുടുംബക്കാർ എന്നുള്ള നിലയിൽ ചില സന്ദേശങ്ങൾ നമ്മൾ ഈ ഐദിൻ്റെ ദിവസത്തിൽ അവർക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, പലപ്പോഴും കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യമോ കുടുംബ സന്ദർശനത്തിൻ്റെ പ്രാധാന്യമോ അവരെ പഠിപ്പിച്ചു കൊടുക്കൽ ഈ പുതിയ കാലഘട്ടത്തിൽ ഏറെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് തന്നെയാണ്. കേവലം മൊബൈൽ ഫോണുകളിലൂടെ ചാറ്റ് ചെയ്താൽ പോരെ, ഫാമിലി ഗ്രൂപ്പുകളിൽ ബന്ധപ്പെട്ടാൽ പോരെ, അതല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് പുതിയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഒരു ത്യാഗോജ്വലമായ ജീവിതത്തെ അയവിറക്കുമ്പോൾ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവിശ്വാസിയായ തൻ്റെ പിതാവായിട്ട് പോലും ആ പിതാവിനോട് എത്ര മാന്യമായിട്ടാണ് പെരുമാറിയത്, ആ നാട്ടുകാരോട് എത്ര മാന്യമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പെരുമാറിയത്. തന്നെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ പോലും തന്നെ കൊല്ലാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളുമാണ് അവർ ഒരുക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരിക്കലും അവരോടൊരു മോശമായ പെരുമാറ്റം ഉണ്ടായില്ല. ഇനിയോ തൻ്റെ റബ്ബിനോടുള്ളൊരു പെരുമാറ്റമുണ്ട്. റബ്ബിനോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് തൻ്റെ കുഞ്ഞുമകനെ അറുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ ഭാര്യയും ചെറിയ കുഞ്ഞിനെയും ആരാരുമില്ലാത്ത മരുഭൂമിയിലേക്ക് കൊണ്ടു ചെന്നാക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെട്ടപ്പോൾ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അതിനെ നേരിട്ട രീതി നമുക്കൊരു പാഠമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നല്ല പെരുമാറ്റമുള്ളവരായി മാറാനും, അതുപോലെ തന്നെ ഈ ഒരു പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ പുതിയൊരു ശീലം വളർത്തിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സ്വന്തം കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനും അവരോട് ബന്ധം പുഴുക്കുവാനും, അത് മുഖേന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ ഒരു നേട്ടം കൈവരിക്കാനും ധാരാളം പുണ്യങ്ങൾ നേടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: നുസ്ഹാൻ രണ്ടത്താണിയുടെ പെരുന്നാൾ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമുക്കൊരു പാട്ട് കേൾക്കല്ലേ?
1: യെസ്. അപ്പോൾ പെരുന്നാള് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഹജ്ജ് പെരുന്നാൾ ഒക്കെ ബന്ധമുള്ള പാട്ട് തന്നെയാണ് കേൾക്കുന്നത്. ഇനി അതുപോലൊരു പാട്ട് തന്നെയാണ് ഇത്. നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം പാട്ട് കേട്ടിട്ട്. ഇൻഷാല്ലാ.
0: ദുൽഹജ്ജിൻ അമ്പിളി വാനിൽ അല്ലേ എന്ന് തുടങ്ങുന്ന ഗാനം.

0: മാഷാല്ലാ, വളരെ സുന്ദരമായ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ദുൽഹിജ്ജിൻ അമ്പിളിവാനിൽ മിന്നല കണ്ടില്ലേ,
1: അതെ,
0: തക്ബീറാണ് അല്ലേ? ഹജ്ജ് എന്ന് കേൾക്കുമ്പോൾ അല്ലെ, പെരുന്നാൾ കേൾക്കുമ്പോൾ തക്ബീറാണ് നമ്മളൊക്കെ മൈൻഡിലുള്ളത്.
1: ഓരോ പെരുന്നാളിലും പീസ് റേഡിയോയിലും അതുപോലെ തന്നെ ഈണം ചാനലിലൊക്കെ വരുന്ന പാട്ടുകൾ അതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചെറിയ പെരുന്നാളായിട്ട് ബന്ധപ്പെട്ട് പീസ് റേഡിയോ പുറത്തിറക്കിയ ഗാനങ്ങൾ വളരെ മനോഹരമായ ഗാനങ്ങളായിരുന്നു.
0: മാഷാല്ലാ, നമ്മൾ ഇപ്പോൾ സ്വരം കേട്ടു. നമ്മൾ പീസ് റേഡിയോയിലെ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഓപ്ഷൻ, റിവൈൻഡ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നൊരു പ്രോഗ്രാം ചിലപ്പോൾ ചില സന്ദർഭങ്ങളിലെങ്കിലും യാത്രയിലോ മറ്റെന്തെങ്കിലും തിരക്കിൽ പെട്ട് ചിലപ്പോൾ മിസ്സാകും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ റേഡിയോയിൽ കയറിയ സമയത്ത് കേൾക്കുന്നത് ഒരു പകുതി ആയിട്ടുള്ള പ്രോഗ്രാമാണ്. തുടക്കം കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അപ്പോൾ നമുക്ക് കേൾക്കാനുള്ള ഓപ്ഷനില്ല ലൈവായിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ നമ്മൾക്ക് വീണ്ടും കേൾക്കണം തോന്നുമ്പോൾ റിവൈൻഡ് ഓപ്ഷൻ, നമ്മുടെ സ്ക്രീനിലുള്ള റിവൈൻഡ് എന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രോഗ്രാമുകൾ ഒരു 24 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ പ്രോഗ്രാമുകൾ മുഴുവൻ കേൾക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതിനെ പരിചയപ്പെടുത്തുകയാണ്.
1: അതിന് പീസ് റേഡിയോ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിവൈൻഡ് ടാബ് നമുക്ക് കാണാവുന്നതാണ്. റിവൈൻഡ് ടാബ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന മെനുവിൽ ലൈവ് എന്നതിൻ്റെ തൊട്ടടുത്തായി റിവൈൻഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. റിവൈൻഡ് സെക്ഷൻ അത് ഓപ്പൺ ആകും. അപ്പോൾ നമുക്ക് കഴിഞ്ഞുപോയ പ്രോഗ്രാമുകളുടെ ലിസ്റ്റ് നമുക്ക് അതിൽ കാണാം. അത് നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇഷ്ടമുള്ള പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്യുക. ആ പ്രോഗ്രാം നമുക്ക് പൂർണ്ണമായിട്ടും കേൾക്കാം. അതുപോലെ തന്നെ ആ പ്രോഗ്രാം നമുക്ക് വേണ്ട നമ്മുടെ ഗ്രൂപ്പുകളിൽ ബന്ധുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷനും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കതിൽ കാണാൻ സാധിക്കും.
0: റിവൈൻഡിലെ പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമുക്കിഷ്ടപ്പെട്ട പ്രോഗ്രാം അല്ലെങ്കിൽ കേൾക്കണം എന്ന് വിചാരിച്ച് നമ്മൾ റിവൈൻഡിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ നമുക്ക് ലൈവായിട്ട് ഈ റേഡിയോയ്ക്ക് തന്നെ വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിലുള്ള ആ ഒരു ലൈവ് ടാബിൽ, റിവൈൻഡിൽ നിന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ള ലൈവ് ടാബിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ റിവൈൻഡ് ഓപ്ഷൻ പിന്നെ പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി പരിചയപ്പെടുത്താണ്. ആ ഒരു പിന്നെ ഭാഗത്ത് നിങ്ങൾക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാമുകൾ, ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ വീണ്ടും കേൾക്കാനുള്ള അവസരമാണ്.
1: ഇതൊക്കെ ഒറ്റവട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ് അല്ലേ?
0: അതെ,
1: നമ്മൾ പലപ്പോഴും ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് ഒരു കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും. ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഓപ്ഷൻസ് ആണ് പീസ് റേഡിയോ ആപ്പിലുള്ളത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ഉപയോഗപ്പെടുത്തുക.
0: റിവൈൻഡിലൊരു പ്രത്യേകതയോടെ ഉള്ളത് നമുക്കിങ്ങനെ സെക്കൻഡുകൾ ഫാസ്റ്റ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താ പറയുക, 10 സെക്കൻഡ് മുമ്പോട്ടും ബാക്കോട്ടും ഒക്കെ അതിനുള്ള സെറ്റപ്പും. ജസ്റ്റ് നമ്മൾക്ക് കേൾക്കുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നമ്മുടെ പിന്നെ ഏതാണോ പ്ലേ ചെയ്യണമെന്ന് കാണിക്കും. ആ ഒരു നെയിമിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ താഴെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് പോസ് ചെയ്യാനും പിന്നെ സെക്കൻഡുകൾ അങ്ങോട്ടും ബാക്കോട്ടും ഫ്രണ്ട് ബാക്ക് രണ്ട് ഭാഗത്തേക്കും നമുക്ക് ഫാസ്റ്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
1: അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് കൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് അല്പം ഖുർആൻ കേൾക്കാം.
0: യെസ്,
1: മധുരം ഖുർആൻ.
0: ഖാരി സഅദ് അൽ ഖാമിദിയാണ് നമ്മുടെ ഇപ്പോൾ മധുരം ഖുർആനുമായി ചേരുന്നത്. സൂറത്തു സുമർ, വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായം, സൂറത്തു സുമറിലെ 9 മുതൽ 22 കൂടിയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. സഅദ് അൽ ഖാമിദിയുടെ പാരായണം കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم.

0: تي في قرآن، صوت في آفاق الحياة.
1: أم هل في الملأ إله غيرك فيرجى.
2: ما شاء الله، സൂറ സൂമറിലെ 9 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്.
3: ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് ഈ ഭാഗം പാരായണം ചെയ്തത്. ഇനി നമ്മോടൊപ്പം ചേരുന്നത് കൊച്ചുകൂട്ടുകാരി റോയ റസാഖാണ്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഭാഗമായി റോയ റസാഖ്
2: ഇസ്ലാമിക് സ്കൂളിലെ
3: അതെ
2: വിദ്യാർത്ഥിനിയാണ്. മലയാള ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും.

0: പാട്ട് എല്ലാവർക്കും കേട്ട് പരിചയമുണ്ടാവും.
1: അതെ അതെ, ഈ ഒരു ദഴവ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഏറെ ആവേശം നൽകുന്ന ഒരു ഗാനമാണ് യഥാർത്ഥത്തിൽ ഈ വരികൾ. വളരെ മനോഹരമായിട്ട് റോയ റസാഖ്
0: ആലാപനം ചെയ്തു,
1: അത് നമുക്ക് വേണ്ടി പാടി. അന്നൂർ ഇസ്ലാമിക് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് റോയ. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
0: ഇനി ഒരു പ്രാർത്ഥന പഠിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ സദസ് പിരിയുമ്പോൾ ഉള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്.
1: അമീൻ അൽ ഹിക്കമിയാണ് ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രാർത്ഥനയിലേക്ക് കടക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥന പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. പലപ്പോഴായും പല സദസ്സുകളിലും പോകാറുള്ളവരാണ് നാം ഓരോരുത്തരും. ദീൻ പഠിക്കുവാനും ദീൻ നുകരുവാനും വേണ്ടി പല സദസ്സുകളിൽ നിന്ന് നാം പ്രവേശിക്കാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സദസ്സുകളിൽ നിന്ന് നാം എഴുന്നേറ്റു പോരുമ്പോൾ, പിരിഞ്ഞു പോരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, യഥാർത്ഥ ആരാധ്യനായി നീയല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ആരെങ്കിലും ഒരു സദസ്സിലിരുന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ആ സദസ്സിൽ അയാൾക്ക് സംഭവിച്ച തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈർ. സദസ്സ് പിരിയുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് അമീൻ അൽ ഹിക്കമി നമ്മയിപ്പോൾ പഠിപ്പിച്ചത്. ബലിപെരുന്നാൾ പ്രത്യേക പരിപാടി തൽബിയ തുടരുകയാണ്. ഈ ഒരു പരിപാടിയുടെ ഭാഗമായി നമ്മൾ ഒട്ടേറെ പെരുന്നാൾ ആശംസകൾ കേൾക്കുകയുണ്ടായി. നമ്മുടെ പണ്ഡിതന്മാരുടെ പെരുന്നാൾ സന്ദേശങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കേട്ടു.

0: അങ്ങനെ ഒരു പെരുന്നാൾ കൂടി വന്നൂലേ?
1: അതെ അമ്മാവ്, എല്ലാം അല്ലാഹുവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ചരിത്രം നിനക്കറിയില്ലേ?
0: ഞങ്ങളുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ ലക്ഷ്യം അനുസരിച്ച് ജീവിക്കാൻ കാണിച്ച നബി അല്ലേ?
1: ആ നബിയാകണം നമ്മളുടെ മാതൃക.
0: അല്ലാഹുവിന്റെ ലക്ഷ്യമിടാത്ത മരക വാങ്ങി തന്നെ വേണം. സന്തോഷങ്ങൾ ഒഴിവാക്കി എന്നും നിലനിൽക്കുന്ന വേണ്ടി പണിയെടുക്കാം.
2: മാഷാല്ലാ, വളരെ മനോഹരമായി ഈ ഒരു ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ കൊച്ചു കൂട്ടുകാർ അമ്മാറും അതുപോലെ തന്നെ മർജാനും
3: വളരെ
2: മനോഹരമായ സംഭാഷണമായിരുന്നു. ഈ ഒരു സംഭാഷണം കേട്ടപ്പോഴും ഒന്ന് നമ്മുടെ വളരെ മനോഹരമായിട്ട് അത് ഒരു പ്രിപ്പയർ ചെയ്തു അവതരിപ്പിച്ചു. ഇത് നമ്മുടെ ഒരു പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ വന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ അല്ലേ, നല്ല ക്ലാരിറ്റിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയുണ്ടാവും.
3: ശരിക്കും ഇത് ബാക്കിയുള്ള ആളുകൾക്ക്, ഇവരിപ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്, ഇത്ര സൂപ്പറായിട്ട് അവർ അവതരിപ്പിച്ചു. ഇതിനേക്കാളും ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും ഉഷാറായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ സ്റ്റാർ ക്വസ്റ്റിൽ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാൻ കഴിയും, നിങ്ങളുടെ മക്കളുടെയും പങ്കെടുപ്പിക്കാൻ കഴിയും.
2: നമ്മൾ സ്റ്റാർ ക്വസ്റ്റിൽ കുറേ പ്രോഗ്രാമുകൾ നമ്മളിപ്പോൾ കേട്ടു, പക്ഷേ ഒരു സംഭാഷണം എനിക്ക് തോന്നുന്നു ഈ ഒരു പെരുന്നാളിന് ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് എന്ന്. അപ്പോൾ ഏതാണെങ്കിലും അമ്മാറിനും മർജാനും നമ്മുടെ കൊച്ചു കൂട്ടുകാർ, അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ പീസ് റേഡിയോ അറിയിക്കാൻ കേട്ടോ. അതുപോലെ അവരെ ഇതിനു വേണ്ടി ഒരുക്കിയ രക്ഷിതാക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്യണം എന്നുകൂടി ഈ ഒരു സമയത്ത് ആവശ്യപ്പെടാം.

0: ആവേശകരമായ ഒരു ലൈവ് ക്വിസ് നേരത്തെ ചോദിച്ചതാണ്. ഇപ്പോഴുള്ള പുതിയ പ്രേക്ഷകർക്കോ അല്ലെ ശ്രോതാക്കൾക്കോ വേണ്ടിയിട്ട് പങ്കെടുക്കാൻ ആ ഒരു ഭാഗം
1: നമ്മൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അതിൻ്റെ ഉത്തരം അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷൻ ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഉത്തരം അതിൻ്റെ ഓപ്ഷൻ മാത്രം നമുക്ക് അയക്കാം. നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ പേരിൻ്റെ കൂടെ സ്ഥലം കൂടി അതിൽ ഉൾപ്പെടുത്തുക. ചോദ്യം നമുക്ക് കേൾക്കാം.
0: ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? എ മസ്ജിദുൽ നബവി, ബി മസ്ജിദുൽ അഖ്സ, സി മസ്ജിദുൽ ഖുബ, ഡി മസ്ജിദുൽ ഹറാം.
1: ഇപ്പോൾ ചോദ്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അതിൻ്റെ ഓപ്ഷൻ നമുക്ക് നിങ്ങൾ അയക്കാം.
0: ഇന്ന് രാത്രിയാണ് വിജയികളെ അറിയുക. ഇൻഷാല്ലാ ഇന്ന് രാത്രി 8:30 സമയത്ത് നമ്മളെ ട്രഷർ ഹണ്ടിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുമ്പോൾ ഈ ലൈവ് ക്വിസിലുള്ള വിജയികളെയും കൂടി പ്രഖ്യാപിക്കും.
1: ഇന്നിപ്പോൾ ശരിക്ക് രണ്ട് മത്സരങ്ങൾ നടക്കണ്ടല്ലേ, ട്രഷർ ഹണ്ടും അതുപോലെ തന്നെ ലൈവ് ക്വിസും.
0: അതെ,
1: അപ്പോൾ രണ്ടും നമ്മൾ സജീവമായിട്ട് പങ്കെടുക്കുക. ആർക്കാണ് സമ്മാനം കിട്ടുക നമുക്ക് അറിയില്ല. ഇപ്പോൾ ഏതാണെങ്കിലും ഇന്ന് രാത്രി അതിനൊരു ഉത്തരം ഉണ്ടാവും. ആർക്കാണ് ഈ ട്രഷർ ഹണ്ടാണെങ്കിലും അതുപോലെ തന്നെ ലൈവ് ക്വിസ് ആണെങ്കിലും ഒക്കെ ഇതിൻ്റെ സമ്മാനം ലഭിച്ചിട്ടുള്ളതെന്ന്. ഇന്നലെയും ലൈവ് ക്വിസ് ഉണ്ടായിരുന്നു, ഇന്നലെ മറ്റൊരു ചോദ്യമായിരുന്നു.
0: യെസ്, അതെ.
1: അപ്പം അതിനൊക്കെ നിങ്ങൾ ഉത്തരം നൽകിയിട്ടുണ്ടാകുമെന്ന്.
0: അപ്പോൾ മൊത്തത്തിൽ ഇന്നലത്തെയും ഇന്നത്തെയും രണ്ട് ക്വിസിലും വിജയികളാവാൻ അല്ലേ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് ശ്രോതാക്കൾക്ക്. ഇൻഷാല്ലാ മുബീൻക, നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്തേ നിസ്കരിക്കാനാവുമ്പം പ്രത്യേകിച്ചും പിന്നെ ഖിബില നമുക്ക് പ്രത്യേകമായി അറിയാത്ത സ്ഥലമൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഖിബില നോക്കാൻ
1: നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ഫോണിലുള്ള ഖിബില ഫൈൻഡർ ആപ്പുകളുണ്ട്, അതാണ് നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത് അല്ലേ. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഒരു നമ്മുടെ ജമീൽ ആപ്പിലുള്ള ഒരു വിവരമാണ് ഖിബില ഫൈൻഡറിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മൾ കേൾക്കുന്നത്.
0: റേഡിയോ ലൈവ് കേൾക്കുന്ന മോർണിംഗ് ലൈവിൽ ഒരുപാട് ആളുകൾ കേൾക്കാറുണ്ടല്ലോ. മോർണിംഗ് ലൈവും അതുപോലെ തന്നെ മറ്റു സന്ദർഭങ്ങളിലൊക്കെ കേൾക്കുന്നവർക്ക് ജമീൽ പരിചയം ഉണ്ടാകും, ജമീൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാകും ചിലപ്പോൾ. അപ്പോൾ അതിൽ വന്ന പുതിയൊരു ഫീച്ചറാണ് നമുക്ക് ഖിബില ഫൈൻഡ് ചെയ്യാൻ നമുക്ക്

0: എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്.
1: സമീൽ ആപ്പിൻ്റെ ഹോം സ്ക്രീനിൽ കാണുന്ന കഴബയുടെ ഐക്കണോട് കൂടിയുള്ള ഖിബില ഫൈൻഡർ, ആ ഒരു ഓപ്ഷൻ നമുക്കവിടെ കാണാം. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഒരു പച്ച വട്ടത്തിലാണ് അത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ഫോണ് നേരെ പിടിക്കുക.
0: നേരെ പിടിക്കാറുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ എന്തായാലും മുഖത്തിന് നേരെ ഇങ്ങനെ പിടിക്കും, അപ്പോൾ അതിന് പകരം ഫ്ലാറ്റായിട്ട് പിടിക്കുക.
1: അതെ, തറക്കോ അല്ലെങ്കിൽ കൈവെള്ളക്കോ പാരലായിട്ട് സമാന്തരമായിട്ട് ഫ്ലാറ്റായിട്ട് പിടിക്കുക.
0: അതെ.
1: എന്നിട്ട് നമ്മുടെ സ്ക്രീനിലെ നിർദ്ദേശം നമ്മൾ ശ്രദ്ധിക്കുക. എന്താണ് നിർദ്ദേശം?
0: ഏത് ഭാഗത്തേക്ക് എത്ര ഡിഗ്രി തിരിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് റൊട്ടേറ്റ് ദ ഫോൺ 35 degrees ടു ദ റൈറ്റ്.
1: അപ്പോൾ ആ ഒരു നിർദ്ദേശം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഫോണ് ഫ്ലാറ്റായി പിടിച്ച ഫോണ് നമ്മൾ തിരിക്കുക.
0: അപ്പോൾ അതിനനുസരിച്ച് ഫോണ് തിരിക്കണതനുസരിച്ച് നീല അമ്പടയാളം അവിടെ ഉണ്ട്. അവിടെ അപ്പം ഖിബില കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അടുത്തേക്ക് പോകും.
1: ആ ഒരു നീല അമ്പടയാളത്തിന് നേരെയുള്ളതാണ് നമ്മുടെ ഖിബിലയുടെ ഡയറക്ഷൻ അല്ലേ.
0: യെസ്. അപ്പോൾ സമീൽ എന്നുള്ളത് വെറും നമ്മൾ ഒരു ഓൺലൈൻ ലൈബ്രറി എന്നാണ് പറയല്. ഇപ്പോൾ ലൈബ്രറി പ്ലസ് ഒരുപാട് ഓപ്ഷൻസ് വന്നു. അതിപ്പോൾ ഒന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത് ലൊക്കേഷൻ ഓണാക്കി കൊടുക്കണം ചെയ്യണമെങ്കിൽ. ലൊക്കേഷൻ ഓണാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഖിബില ഫൈൻഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറയും എത്ര ഡിഗ്രി അങ്ങോട്ട് തിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു ഖിബിലൻ്റെ നേരെ തൊട്ടപ്പുറത്തൊരു നീല ഒരു അമ്പടയാളുണ്ട്, ഒരു ചെറിയൊരു ആരോ ടൈപ്പ്. അവിടേക്ക് കാണിക്കുന്ന സമയത്ത് നമ്മുടെ ഖിബില കഅബൻ്റെ അവിടെ ഒരു കളറ് മാറിയിട്ട് വരും. അതാണ് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഖിബില കഅബ എന്തെയും ചെറിയ റൗണ്ടിനുള്ളിലാവും, ആ റൗണ്ടിൽ കളറ് വരും. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ താഴെ കാണിക്കുന്നുണ്ടാവും ലൊക്കേഷൻ ഇനാബിൾ ചെയ്യുമ്പോൾ. ഇൻഷാല്ലാ. അപ്പോൾ ഇതൊരു വലിയ സൗകര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ യാത്ര പോകുന്ന പല നാടുകളിലേക്കും യാത്ര പോകുന്ന ആളുകൾക്കൊക്കെ അറിയാത്ത സ്ഥലത്തെത്തുമ്പോൾ വലിയ സൗകര്യമാണ് ഖിബില ഫൈൻഡർ എന്നുള്ളത്.
1: നമ്മൾ യാത്ര ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ എത്തി ഖിബില അറിയാത്തൊരവസ്ഥ വരുമ്പോഴാണ് പെട്ടെന്ന് ഈ ആപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ പലതും ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ആഡുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും.
0: ഇത് ഓൾറെഡി നമ്മളടുത്ത് ഉണ്ടാവും, അതിലുണ്ടാവും പലയിടത്തും.
1: അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ തന്നെ നമ്മളെ സമീൽ നമ്മൾ നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
0: യെസ്, ഇൻഷാല്ലാ.
1: അപ്പോൾ നമുക്കിനി മധുരം ഖുർആനിൽ ഖുർആനിൽ നിന്നും അല്പം നമുക്ക് കേൾക്കാം. മിഷാരി റാഷിദ് അലഫസിയുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. സൂറത്തു സുമറിലെ 62 മുതൽ 75 വരെയുള്ള ആയത്തുകളാണ് ഈ ഒരു സമയത്ത് നമ്മൾ കേൾക്കുന്നത്.
2: أعوذ بالله من الشيطان

0: മഷാല്ല, വളരെ മധുരമേറിയ ഒരു ശബ്ദമാണ് നമ്മൾ ഇപ്പോൾ മധുരം ഖുറാനിൽ കേട്ടത്. സൂറത്ത് സുമറിലെ 62 മുതൽ 75 വരെയുള്ള ആയത്തുകളാണ്. മിഷാരി റാഷിദ് അലഫാസി ആയിരുന്നു പാരായണം ചെയ്തത്. പെരുന്നാളിൻ്റെ ദിവസങ്ങളിലാണെങ്കിലും നമ്മൾ ഖുർആനിനെ അതിനെ വായിക്കാനും പാരായണം ചെയ്യാനും കേൾക്കാനുമൊക്കെ സമയം കണ്ടെത്തണം. ഇടയ്ക്കിടയ്ക്ക് അതൊരു ഉണർത്തലാണ് നമുക്കുള്ള ഖുർആനുമായുള്ള ബന്ധം വിശ്വാസികൾക്ക് എപ്പോഴും വേണമെന്നുള്ളതാണ്. നമ്മൾക്ക് ഈ പെരുന്നാൾ ദിനങ്ങളിലാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് മധുരം ഖുർആൻ നമ്മൾ കേൾക്കുന്നത്. അള്ളാഹു അങ്ങനെ ഖുർആനിനോട് ബന്ധം പുലർത്തുന്ന ആളുകളിൽ നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: നമ്മൾ ഈ ഒരു പെരുന്നാൾ പിറ്റേന്ന് വെള്ളിയാഴ്ച ഒരു വൈകുന്നേര സമയത്തിലേക്ക് കടക്കുകയാണ് അല്ലേ? 4 മണിയായി ഏകദേശം. അപ്പോൾ ഇനിയും നമ്മൾ പോകാൻ ബാക്കിയുള്ള ബന്ധുവീടുകളുണ്ടാകും, അതുപോലെ തന്നെ നമ്മൾ പോയി കാണേണ്ട, സന്ദർശനം നടത്തേണ്ട രോഗികളുണ്ടാവും. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ഓർമ്മ നമുക്ക് വേണം. ഇന്നും നാളെയൊക്കെ അതിനുള്ളൊരു സമയം കൂടിയാണ്, അത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക.

0: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് അവർ ഒരു ഭവനം പണിത് ലോകസൃഷ്ടാവിന് സമർപ്പിച്ചു. ആ സമർപ്പണത്തിനാഥൻ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു. പിന്നീടങ്ങോട്ട് ജനസാഗരം യുഗങ്ങളോളം ഒഴുകി വരികയായിരുന്നു. ആ മരുഭൂമി മലർവാടിയായി, തിരക്കേറിയ നഗരമായി. ലക്ഷോപലക്ഷം ജനങ്ങൾ എന്നുമെന്നും അവിടെ സംഗമിക്കുകയായി. ഒരിക്കൽ എത്തിയവർ വീണ്ടും വീണ്ടും അവിടെ എത്താൻ കൊതിക്കുന്നു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി മക്ക മദീന നഗരങ്ങളിലേക്ക് ഹാജിമാരുടെ പ്രവാഹം തുടരുകയായി. ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങളിലായി ഹാജിമാർ എത്തിത്തുടങ്ങി. വ്യക്തിപരമായ കഷ്ടപ്പാടുകൾ ഏറെ ഉണ്ടാകാമെങ്കിലും സമത്വവും സാഹോദര്യവും അടുത്തറിയുന്ന ഹൃദയസ്പൃക്കായ അതുല്യ സംഗമമാണ് വിശുദ്ധ ഹജ്ജ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ ട്രഷർ ഹണ്ടിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞ് നാലാമത്തെ ചോദ്യത്തിന് കാത്തിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ പല അവസ്ഥയിലായിരിക്കും. നേരത്തെ നമ്മൾ മൂന്നാമത്തെ ചോദ്യം കൊടുത്തപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു റെസ്റ്റ് മൂഡിലായി ആണ് എങ്കിൽ, ഇപ്പോൾ ആ റെസ്റ്റ് മൂഡിനൊരു വിരാമം ഇട്ട് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഒരു 4 മണി സമയം കഴിഞ്ഞ് അസർ നമസ്കാരത്തിൻ്റെ ആ ഒരു ഒരു ഒരു ഒരു അവസ്ഥയിലായിരിക്കും ചില ആളുകൾ യാത്രകളിലായിരിക്കാം.
1: ചെറിയ യാത്ര ബീച്ചിലോ പാർക്കുകളിലൊക്കെ ഫാമിലിയായിട്ട്
0: പോകുന്നവരുണ്ടാകാം. അതേപോലെ തന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ കളിക്കുന്ന ഒരു സംരംഭത്തിലായിരിക്കാം. അതല്ലെങ്കിൽ തൊട്ട അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ സന്ദർശിച്ച് അല്ലേ, ഈ ഒരു 3 പെരുന്നാളുകളുണ്ടല്ലോ ഏതായിരുന്നാലും, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിലായിരിക്കാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ അവസ്ഥയിലിരിക്കുന്ന ആളുകളിലേക്കാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം വരുന്നത്. നാലാമത്തെ
1: ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ മാഷാല്ലാ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. പല ആളുകളും ഉത്തരം അയക്കുമ്പോൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങളും തെറ്റായിട്ടുള്ള ഉത്തരങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ ശരി ഉത്തരം അയച്ച ആളുകൾക്ക് മാത്രമേ ക്ലൂ ലഭിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പൊ 3 ക്ലൂ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പൊ കുറെ ആളുകൾ ഈ 3 ക്ലൂ ഇങ്ങനെ കണക്ട് ചെയ്ത് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ടാവും.
0: പല ഏരിയയിൽ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ
1: പല ആളുകളും പല ഏരിയയിലായിരിക്കും. ചില ആളുകൾ ഒന്നാമത്തെ ക്ലൂ കിട്ടിയപ്പോൾ തന്നെ ചിലത് ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ ക്ലൂ കിട്ടുമ്പോൾ അതും ഒന്നാമത്തെ ക്ലൂ കണക്ട് ചെയ്തിട്ടുണ്ടാവും. മൂന്നാമത്തത് കിട്ടുമ്പോൾ കുറച്ചുകൂടെ വൈഡ് ഏരിയയിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാവും. കാരണം പല രീതിയിൽ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. ചില ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാറ്റ് GPT-യും ജെമിനിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ?
0: അല്ല, അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഏത് ചോദ്യം കിട്ടിയാലും ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് എന്ത് ചെയ്തു, അയാൾക്ക് പണയപ്പെടുത്തിയിട്ട് ഇപ്പോൾ എല്ലാം അവിടെ പോയി ചോദിക്കാം അല്ലേ, പെട്ടെന്ന് കിട്ടുമല്ലോ. അങ്ങനെ ഒരു ശൈലിയിലേക്ക് മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകളെല്ലാവരും, മൊത്തത്തിൽ ലോകം തന്നെ അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ അയാളുടെ ബുദ്ധിയിലൂടെ പോയപ്പോൾ കിട്ടിയ ചില സ്ഥലങ്ങളിലും ആളുകൾ എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ.
1: അതെ
0: അതെ. 3 ചോദ്യങ്ങൾ കഴിഞ്ഞു, 3 ക്ലൂ നമുക്ക് ലഭിച്ചു. ഒരു സംശയം കൂടെ, ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ ട്രഷർ ഹണ്ടിനെ കുറിച്ച്. ഒരു ചെറിയ വിശദീകരണം കൊടുത്തോളൂ.
1: നിങ്ങൾ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ വലത്ത് മൂലയിൽ, താഴെ വലത്ത് മൂലയിലുള്ള ട്രഷർ ഹാൻഡ് ഓപ്ഷൻ ഓപ്പൺ ചെയ്താൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് ഇതുവരെ കഴിഞ്ഞ 3 ഉത്തരങ്ങളും ആ ചോദ്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും മറ്റൊക്കെ അവൈലബിൾ ആണ്. ആ ചോദ്യങ്ങൾ കേട്ട് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ആ 3 ചോദ്യങ്ങളും കൃത്യമായിട്ടുള്ള ഉത്തരം അയച്ചാൽ നിങ്ങൾക്ക് 4-ാമത്തെ ചോദ്യവും അൺലോക്ക് ചെയ്യാവുന്നതാണ്. 4-ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്.
0: പീസ് റേഡിയോ ട്രഷർ ഹണ്ടിൻ്റെ നമ്മുടെ 4-ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ചായ കുടിച്ചോ?
1: ഇല്ല, ഞാൻ കുടിച്ചിട്ടില്ല.
0: കുടിച്ചിട്ടില്ല. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് അല്ലേ, ഒരു ഒരു ഒരു റിഫ്രഷ്മെൻ്റൊക്കെ ആയതിനു ശേഷമാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് അല്ലേ.
1: 4-ാമത്തെ ചോദ്യം,
0: ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ എത്ര തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് 4-ാമത്തെ ചോദ്യം. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. പല തവണ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ടുണ്ട്, യഥാർത്ഥ രൂപത്തിൽ
1: എത്ര തവണ
0: വന്നിട്ടുള്ളതാണ്
1: ഉത്തരമായിട്ട് അയക്കേണ്ടത്. ഈ ഉത്തരം അയക്കുമ്പോൾ നിങ്ങൾക്ക് 4 ക്ലൂകളാണ് ആകെ ലഭിക്കാൻ പോകുന്നത്. ആ 4-ാമത്തെ ക്ലൂ കൂടെ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൈഡായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ പ്രേക്ഷകർ ഉത്തരത്തിലേക്ക് ചിന്തിക്കുന്നുണ്ടാവും.
0: ഇത് ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഒരു ഒരു വീട്ടിൽ ഒരു 5 പേരുണ്ടെങ്കിൽ, ഒരു ഒരു ഉമ്മയും ഉപ്പയും ഒരു 3 മക്കളും അല്ലെങ്കിൽ ഒരു വല്യപ്പ വല്യമ്മക്ക, അങ്ങനെ 5-6 ആൾക്കാരുള്ള ഒരു ഫാമിലി ആയിട്ട് ഇത് ചെയ്യുന്നതെങ്കിൽ 6 തലങ്ങളിലേക്ക് ചിന്ത പോയിട്ടുണ്ടാവും.
1: യെസ്,
0: 6 തലങ്ങളിലേക്ക് ചിന്ത പോയിട്ടുണ്ടാവും അല്ലേ. അതല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ അയാളുടെ ചിന്ത 1-2 തരങ്ങളിലേക്ക് മാത്രം പോയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഉത്തരത്തിന് വേണ്ടി, ട്രഷറിന് വേണ്ടി, നിധിക്ക് വേണ്ടി ഇങ്ങനെ പരതി നടക്കുന്ന ഈ വൈകുന്നേര സമയത്ത് നമ്മുടെ 4-ാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ 5-ാമത്തെ ചോദ്യവുമായിട്ട് നമ്മൾ അപ്പോൾ വരും.
1: കൃത്യം ഇൻഷാല്ലാ 5 മണിക്കായിരിക്കും അടുത്ത ചോദ്യവുമായിട്ട് വരിക. 5 മണിക്ക് വരുന്ന ചോദ്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് 5-ാമത്തെ ക്ലൂ കൂടെ ലഭിക്കും. അങ്ങനെ 5-ാമത്തെ ക്ലൂ കൂടെ ലഭിച്ചാൽ ഈ 5 ക്ലൂകൾ കോർത്തിണക്കണം. ഈ 5 ക്ലൂകൾ കോർത്തിണക്കുമ്പോൾ നിങ്ങൾക്ക് അവസാനം ക്ലൂകൾ കോർത്തിണക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരമായിരിക്കും നമ്മുടെ നിധിയിലേക്കുള്ള ഉത്തരമായിട്ട് അയക്കേണ്ടത്. ആ ഫൈനൽ ഉത്തരം, ആ ഒരു നിധി കിട്ടാനുള്ള 5 ക്ലൂകൾ കോർത്തിണക്കിയിട്ടുള്ള ഉത്തരം അയക്കേണ്ടത് കൃത്യം 5:30 മുതൽ 7 മണി വരെ ആയിരിക്കും അതിനുള്ള അവസരം ഉണ്ടായിരിക്കുക. 5-ാമത്തെ ചോദ്യവുമായി കൃത്യം 5 മണിക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തൽബിയ ഈദ് ദിന പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ അൽ മുഅല്ലിം എന്ന ഖുർആൻ റേഡിയോയിലെ പ്രത്യേക പ്രോഗ്രാമിനെക്കുറിച്ചുള്ള ധാരണകൾ കൈമാറുന്നു. എല്ലാ ദിവസവും രാവിലെ 7:20 പിന്നെ 24 മണിക്കൂറും റിവൈൻഡിലും നമുക്ക് ലഭ്യമാകുന്നു ഖലീഫ അത്തുനൈജിയുടെ മധുരമാർന്ന ശബ്ദത്തിലുള്ള ഖുർആൻ പാരായണം. ഖുർആൻ റേഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഹൃദയങ്ങൾക്ക് അത്രമേൽ കുളിരുപകരുന്ന ഈ മനോഹരമായ പ്രോഗ്രാം അൽ മുഅല്ലിം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാവട്ടെ.
1: പീസ് റേഡിയോ ബലിപെരുന്നാൾ പ്രത്യേക ദിന പരിപാടികൾ തുടരുമ്പോൾ ഇനി നമ്മോടൊപ്പം റാൽഹിയ എന്ന കൊച്ചുമിടിക്ക് നമ്മോടൊപ്പം ചേരുന്നു ഒരു മലയാള ഗാനവുമായി. അൽ മദ്രസത്തുൽ മുബാറക്ക എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. മനോഹരമായ ഗാനത്തിലേക്ക്.

0: പെരുന്നാൾ തലേന്നാരംഭിച്ച് പെരുന്നാൾ സുദിനവും കടന്ന് പെരുന്നാൾ പിറ്റേന്ന് ഇന്ന് വൈകുന്നേരം അയ്യാമുത്ത് ശരീക്കിൻ്റെ പുണ്യങ്ങളോരോന്നേറ്റുവാങ്ങുന്ന മനോഹരമായ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഏറെ ഹൃദ്യമായ ഒരു ഗാനമാല ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട റാൽഹിയ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: അയ്യാമു അക്ലിം വശുറുബ് എന്നീ ദിവസങ്ങളിലൂടെ ഭക്ഷണത്തിൻ്റെയും കുടിയുടെയും എല്ലാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ, ബലി അറുത്ത മൃഗത്തിൻ്റെയും എല്ലാം മാംസം നമ്മൾ കഴിക്കുമ്പോൾ ബലിയുടെ ഹിക്മത്ത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈദ് സന്ദേശവുമായി നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന്യ പണ്ഡിതൻ ഉസ്താദ് മുഹമ്മദ് സ്വാദിഖ് മദീനിയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. ദുൽഹജ്ജ് 10 തുടർന്നുള്ള അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളാവുന്ന 11, 12, 13 ദിനങ്ങളിൽ ലോക മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ബലികർമ്മമാണ് ഉദൂഹിയത്ത്. ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹു ഒരു രക്തദാഹിയായ ദൈവമല്ല. അള്ളാഹു തന്നെ പറയുന്നു, ലയ്യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലു തഖ്വ മിൻഹു. ബലി മൃഗങ്ങളുടെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, മറിച്ച് അവ മുഖേനയുള്ള നിങ്ങളുടെ തത്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്ന്. ഒരു ഉദുഹിയത്തിലൂടെ എങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കുന്നത്? വീട്ടിൽ ഒരു അംഗത്തെപ്പോലെ ഓമനിച്ചു വളർത്തിയ ഒരു മൃഗം, ആ മൃഗത്തെ ഉദുഹിയത്തിൻ്റെ നാളാകുമ്പോൾ അള്ളാഹു അക്ബർ, എനിക്ക് അള്ളാഹുവാണ് വലുത് എന്നുച്ചരിച്ചുകൊണ്ട് കഴുത്തിൽ കത്തി വെക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസമുണ്ടാകും. പക്ഷേ എനിക്കെൻ്റെ റബ്ബാണ്, അവൻ്റെ കൽപ്പനയാണ് വലുത്, അവന് വേണ്ടി ഞാനിതാ എൻ്റെ ഈ കുടുംബത്തിലെ അംഗത്തെ പോലെയായിരുന്ന മൃഗത്തെ അറുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവൻ്റെ തഖ്വ സൂക്ഷ്മതാബോധം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിനു പുറമെ ഉദുഹിയത്തിൻ്റെ യുക്തിയിൽപ്പെട്ടതാണ് പാവങ്ങൾക്കും യാചിച്ചു വരുന്ന ആളുകൾക്കും കുടുംബത്തിലുള്ള ആളുകൾക്കുമൊക്കെ കഴിക്കുവാനുള്ള മാംസം അതിലൂടെ ഉണ്ടാകുന്നു എന്ന്. മനുഷ്യൻ മിശ്രബുക്കാണ്, അവൻ്റെ ശരീരത്തിന് പ്രോട്ടീൻ മാംസം അത്യാവശ്യമാണ്. ബലിയെറുക്കുന്നതിലൂടെ കുടുംബത്തിനും പാവപ്പെട്ട ആളുകൾക്കും മാംസം നൽകുകയും കുടുംബത്തിൽ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാവുകയും ചെയ്യുന്നു. പുറമെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ചര്യ അതൊരു പുതുക്കൽ കൂടിയാണ്. സ്വന്തം മകൻ ഇസ്മായിലിനെ ബലിയെറുക്കുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറായി എങ്കിൽ നമ്മൾ ഇവിടെ ബലിപെരുന്നാളിന് ചെയ്യുന്നത് നാം ഇഷ്ടപ്പെടുന്ന ഒരു മൃഗത്തെ, ന്യൂനതകളില്ലാത്ത ഒരു മൃഗത്തെ, ഭംഗിയുള്ളൊരു മൃഗത്തെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലി കൊടുക്കുക. ഒട്ടനവധി ഉപകാരങ്ങൾ കന്നുകാലികളിലൂടെ ലഭിക്കും. വലക്കും ഫീഹ ജമാൽ ഹീന തുരീഹൂന വഹീന തസ്റഊൻ. കന്നുകാലികളെ മേയ്ക്കാൻ വിടുന്ന സമയത്തും വൈകുന്നേര സമയങ്ങളിൽ വയർനിറച്ച് ആലയിലേക്ക് മടങ്ങുന്ന സമയത്തുമൊക്കെ അവയിൽ നിങ്ങൾക്ക് വലിയ കൗതുകമുണ്ട് എന്ന് പറയുമ്പോൾ, നാം ഇഷ്ടപ്പെടുന്ന ആ മൃഗത്തെ ബലിയെറുക്കുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുകയും അള്ളാഹു അക്ബർ എന്നത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ഇത്തരം യുക്തികൾ മനസ്സിലാക്കി ഉദുഹിയത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേറ്റ് ആയ ബഹുമാന്യ പണ്ഡിതൻ സാദിഖ് മദീനയുടെ ഹൃദ്യമായ സംസാരമാണ്, യുക്തിപൂർണമായ സംസാരമാണ് ഇപ്പോൾ നാം കേട്ടിട്ടുള്ളത്.

0: നാം നേരെ പ്രവേശിക്കുന്നത് ഒരു കുഞ്ഞു ഗാനത്തിലേക്കാണ്.
1: ഷെരീഫ് കാര രചിച്ച, നവാൽ കെ ശബ്ദം നൽകിയ, ത്യാഗമാണൻ ഈദിൻ പാഠമെന്ന ഗാനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു.

0: ഈദിൻ്റെ സുദിനത്തിൽ ഈദ് നൽകുന്ന പാഠവും ഈദ് നൽകുന്ന ഓരോ കാര്യങ്ങളും എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ഗാനമാണ് ഷെരീഫ്കാർ രചിച്ച നവാൽ കെയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്.
1: പ്രിയപ്പെട്ട പ്രതിഭകളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ ശബ്ദം റേഡിയോയിൽ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു സുവർണാവസരമുണ്ട്. സ്റ്റാർ ക്വസ്റ്റ്, കഴിഞ്ഞ കാലങ്ങളിൽ സ്റ്റാർ ക്വസ്റ്റിലൂടെ നിരവധി പ്രതിഭകളാണ് അവരുടെ ശബ്ദം ലോകം ശ്രവിക്കുന്നയിടത്തേക്ക് എത്തിയതെങ്കിൽ ഇപ്പോൾ നമ്മോടൊപ്പം ഒരു 9 വയസ്സുകാരി ഒരു മലയാള ഗാനവുമായി സ്റ്റാർ ക്വസ്റ്റിലൂടെ തന്നെ കടന്നു വരികയാണ്. സിദ്റത്തുൽ മുൻതഹ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

പാനായി GLPS സ്കൂളിലെ ബാലുശ്ശേരി സ്കൂളിലെ സിദ്ധർത്തുൽ മുൻതഹയാണ് വളരെ മനോഹരമായ ഒരു ഗാനവുമായി നമ്മോടൊപ്പം ചേർന്നത്. അഭിനന്ദനങ്ങൾ, മാഷാ അള്ളാ, അടിപൊളി ഗാനമായിരുന്നു മോള് പാടിയത് എന്നുകൂടി ചേർക്കുകയാണ്.

0: തൽബിയ ഈദ് ദീന പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ നാം മനോഹരമായ ഒരു ഗാനമാണ് കേട്ടതെങ്കിൽ ഇനി നിത്യജീവിതത്തിൽ നാം പാലിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ ഓരോന്നോരോന്നായി ഓരോ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു പ്രാർത്ഥനയുമായി അബ്ദുറഊഫ് അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ജനിച്ചാൽ മരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു മനുഷ്യന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത് മരണമാണ്. മരണം സംഭവിക്കുമെന്നതിൽ ആർക്കും തർക്കമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തു നിന്ന് നമ്മൾ വിട പറഞ്ഞ് നാളെ റബ്ബിൻ്റെ കോടതിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ പാപങ്ങൾ നിറഞ്ഞ അവസ്ഥയാണ് എങ്കിൽ നമ്മൾ നഷ്ടത്തിലായിരിക്കും. അവിടെയാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാചകങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ പൊറുത്തു നൽകേണമേ, നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം. അപ്പോൾ മടങ്ങി ചെല്ലേണ്ടത് നമ്മുടെ റബ്ബിൻ്റെ മുന്നിലേക്കാണ്. നാം ഒരുപാട് പാപങ്ങളുമായി കൊണ്ടാണ് ചെല്ലുന്നത് എങ്കിൽ അള്ളാഹു നമുക്ക് പാപങ്ങൾ പൊറുത്തു നൽകാത്ത അവസ്ഥയിലാണ് നമ്മൾ പരലോകത്തെത്തുന്നത് എങ്കിൽ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നമ്മൾ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതുണ്ട്. പ്രാർത്ഥനാ വേളകളിൽ, നമസ്കാരത്തിൻ്റെ വേളകളിൽ, സുജൂദുകളിൽ, റുക്കൂഅകളിൽ, അത്തഹിയാത്തിൻ്റെ അവസാനത്തെ സമയങ്ങളിൽ ഉള്ള പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട. ഇരുകരങ്ങളുമുയർത്തിക്കൊണ്ട് റബ്ബിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ അത്തരം വേളകളിലും നമ്മൾ ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി ഒരിക്കൽ പോലും ഒഴിയാതെ വെടിയാതെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ. വളരെ ചുരുങ്ങിയ, വളരെ ലളിതമായ പ്രാർത്ഥനയും ധാരാളം ആശയം നിറഞ്ഞ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥനയെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ പ്രാർത്ഥനാ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥന ഒരാവർത്തി കൂടി പറയുകയാണ്. ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ. ഒരിക്കൽ എല്ലാവരും എൻ്റെ കൂടെ പറയാൻ ശ്രമിക്കുക. അതോടൊപ്പം ചെറിയ വാചകങ്ങളായതുകൊണ്ട് തന്നെ മനഃപ്പാഠമാക്കാൻ ഇപ്പോൾ തന്നെ പരിശ്രമിക്കുക. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ. ഒന്നുകൂടെ പറയാം. ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ. എല്ലാവരും പഠിക്കുക, പ്രാവർത്തികമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ പുറക്കപ്പെടാനുള്ള പ്രാർത്ഥനയാണ് ബഹുമാന്യനായ അബ്ദുറഊഫ് അലിക്കുമി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പീസ് റേഡിയോ ഏത് ദിന പ്രത്യേക പരിപാടികൾ തുടരുമ്പോൾ ശ്രോതാക്കൾ ഇനി കാതോർക്കുന്നത് ഒരു ഗാനത്തിലേക്കാണ്. ഹാനിയ സൈനബ് അൽഫിത്ര സ്കൂളിലെ 7 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകൂട്ടുകാരിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഒരു മലയാള ഗാനവുമായി ഹാനിയ സൈനബ് നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാം.

ജീവിതം മുഴുവൻ അള്ളാഹുവിന് സമർപ്പിച്ച് സ്വർഗലോകത്തേക്ക് കടന്നുപോയ പ്രവാചകന്മാരിലെ ഏറ്റവും പ്രഗത്ഭനായ ഖലീലുള്ള എന്ന് പേര് കിട്ടുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് വരച്ചുകാട്ടിത്തന്ന ഒരു ഗാനമാണ് യഥാർത്ഥത്തിൽ ഹാനിയ സൈനബ് ഇവിടെ ആലപിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട ഹാനിയ മോൾ അൽഫിത്തർ സ്കൂളിലാണ്, നല്ല കൂട്ടുകാരിയാണ്, വിശുദ്ധ ഖുർആൻ അറബി ഭാഷ ഇതെല്ലാം പഠിച്ചെടുക്കുന്ന തിരക്കിൽ ഇങ്ങനെ ഒരു ഗാനവുമായി പീസ് റേഡിയോയിൽ ചേർന്നതിൽ നന്ദി അറിയിക്കുന്നു. വീട്ടുകാർക്കും കുടുംബക്കാർക്കുമൊക്കെ ഈദിൻ്റെ സന്ദേശങ്ങൾ, പെരുന്നാളിൻ്റെ സന്ദേശങ്ങളും സന്തോഷങ്ങളും ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഈദ് ദിന പരിപാടികൾ തൽബിയ തുടരുന്നു, ഞങ്ങളിവിടെ വിടവാങ്ങുകയാണ്. അടുത്ത അതിഥികൾ നിങ്ങളിലേക്ക്.

0: തു വെള്ളവസ്ത്രമണിഞ്ഞ് ഹാജിമാർ മഹത്തായ ഹജ്ജ് കർമ്മത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ മക്കയും മുസ്ദലിഫയും അറഫയും എല്ലാം കഴിഞ്ഞ് ആ യാത്ര അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിച്ചേരുക എന്നുള്ളതും അവിടുത്തെ ഇബാദത്തുകളിൽ ഹറമിൻ്റെ ഭാഗമാകാനുമെല്ലാം സാധിക്കട്ടെ എന്നുള്ള തേട്ടങ്ങളിലുമാണ് നാട്ടിലുള്ള നമ്മൾ ഓരോരുത്തരും. ഈ ഒരു വേളയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ത്യാഗസ്മരണകൾ ഓർക്കുന്ന ഈ ദിനങ്ങളിൽ പ്രിയപത്നി ഹാജറ അലൈഹി സ്വലാം തൻ്റെ മകന് വേണ്ടി ഉരിറ്റ് ദാഹജലത്തിനു വേണ്ടി ഓടി നടന്ന സൊഫയും മർവയും എന്ന രണ്ട് കുന്നുകളെക്കുറിച്ച് ഈ വേളയിൽ നാം സ്മരിക്കുകയാണ്. വിശദമായി സൊഫയും മർവയും കുറിച്ചുള്ള സംസാരത്തിലേക്കാണ് ഇനി നാം കാതോർക്കുന്നത്. ബഹുമാനി ഉസ്താദ് മുഹമ്മദ് സ്വാദിഖ് മദീനി ഈ ഒരു വേളയിൽ നമ്മോടൊപ്പം ചേരുന്നു, കാതോർക്കാം.
1: ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഹജ്ജുമായും അതുപോലെ ഉംറയുമായും ചരിത്ര പ്രാധാന്യമുള്ള മക്കയുമായുമൊക്കെ ബന്ധമുള്ള ഒരു വിഷയമാണ് സഫയും മർവയും. അത് സംബന്ധമായ ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഹജ്ജിൻ്റെയും ഉംറയുടെയും അവിഭാജ്യ ഘടകം റുക്നുകളിൽപ്പെട്ടതാണ് ഇഹ്റാമിൽ പ്രവേശിച്ച ഹാജിമാർ അവക്കിടയിലൂടെ സഈ നടത്തുക എന്നത്. സഫ എന്ന വാക്കിനർത്ഥം മിനുസമുള്ള പാറ, തെളിഞ്ഞത്, പ്യുറായത് എന്നൊക്കെയാണ്. കഠിനമല്ലാത്തതും എന്നാൽ ഉറപ്പുള്ളതുമായ പാറക്കെട്ടിനെയാണ് സഫ എന്ന് സാധാരണ വിളിക്കാറുള്ളത്. മർവ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വെളുത്ത തിളക്കമുള്ള കല്ല് എന്നാണ്. കടുപ്പമേറിയതും വെളുത്ത നിറവുമുള്ള കല്ലിനെയാണ് മർവ എന്ന് വിളിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി അതിൻ്റെ ഘടന നമ്മൾ പരിശോധിക്കുമ്പോൾ സഫ കുന്ന്, സഫ മല എന്ന് പറയുന്നതിലപ്പുറം ഏറ്റവും നല്ലത് സഫ കുന്ന്, കഅബയുടെ തെക്ക് കിഴക്ക് ഭാഗമാണ്. മർവയാകട്ടെ വടക്ക് കിഴക്ക് ഭാഗമാണ്. അപ്പോൾ കിഴക്ക് ഭാഗമാണ് സഫ, തെക്ക് ഭാഗത്തും മർവ വടക്ക് ഭാഗത്തുമാണ്. ഒരാൾ സഫയിൽ നിന്ന് മർവയിലേക്ക് നടക്കുമ്പോൾ അയാൾ വടക്കു ഭാഗത്തേക്കാണ് നടക്കുന്നത്. മർവയിൽ നിന്നും സഫയിലേക്ക് നടക്കുമ്പോൾ അയാൾ തെക്കു ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഫയും മർവയും ഉഹദ് പർവ്വതം പോലെ വലിയ മലയല്ല. അല്ലെങ്കിൽ സൗർ ഗുഹ പോലെ, ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജബലുന്നൂർ പോലെ വലിയ മലകളല്ല, മറിച്ച് ചെറിയ രണ്ട് പാറക്കുന്നുകളാണ്. ഇന്നും ഹറം പരിസരവും പലതവണ നവീകരണത്തിന് വിധേയമായപ്പോഴും സഫയും മർവയും അതിൻ്റെ പഴയ രൂപത്തിൽ തന്നെ കല്ലുകളും പാറകളുമൊക്കെ കാണുന്ന രൂപത്തിൽ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഉയരമുള്ള മലകളല്ല, കുന്നുകളല്ല എന്ന് പറഞ്ഞു. സഫയാണെങ്കിൽ സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം 15 മീറ്റർ ഉയരം മാത്രമാണ് ഉള്ളത്. മർവ ഒന്നുകൂടെ ചെറുതാണ്, ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 8 മീറ്റർ മാത്രമാണ് ഉയരമുള്ളത്. അപ്പോൾ വലിയ പർവ്വതങ്ങളല്ല, മലകളല്ല, രണ്ട് കുന്നുകളാണ്, പാറക്കുന്നുകളാണ് എന്ന് മനസ്സിലാക്കണം. സാധാരണ ഉംറക്ക് പോയ, ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ അറിയാം, പക്ഷേ ഈ ശബ്ദം ശ്രവിക്കുന്ന അവ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഇതൊരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം. സഫയും മർവയും തമ്മിലുള്ള ദൂരം സഫയിൽ നിന്ന് ഏകദേശം 450 മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മർവയിലെത്താം. സഈ നടത്തുന്ന ഒരു ഹാജി സഫയിൽ നിന്നും മർവയിലെത്തുമ്പോൾ ഒരു സഈയായി, അങ്ങനെ 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനിക്കുമ്പോൾ അയാൾ എത്തിപ്പെടുക മർവയിലായിരിക്കും. അതാണ് ഒരു സഈ എന്ന് പറയുന്നത്. സഫയിൽ നിന്നും മർവയിലെത്തുമ്പോൾ 1, മർവയിൽ നിന്നും സഫയിലെത്തുമ്പോൾ 2, അവസാനം 7-ാമത്തെ അയാളുടെ ആ സഈ പൂർത്തിയാകുമ്പോൾ മർവയിലായിരിക്കും. അപ്പോഴേക്കും അയാൾ ഏകദേശം 3.15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ ഏകദേശം സഞ്ചരിച്ചു കാണും. സഫയും മർവയിലെയും ഇടയിൽ സഞ്ചരിക്കുമ്പോൾ പുരുഷന്മാർ പച്ച ലൈറ്റ് കാണുന്ന സ്ഥലത്ത് അല്പം ധൃതിയിൽ നടക്കേണ്ടത്, ഒരു ചെറിയൊരോട്ടം, റംല് നടത്തം എന്നൊക്കെയാണ് പറയുക. അത് ഏകദേശം ഒരു 70 അല്ലെങ്കിൽ 80 മീറ്റർ ആണ് ഈ റംല് നടത്തം നടക്കേണ്ടത്. പഴയ കാലത്ത് സൈ ചെയ്യുന്ന ഹാജിമാർക്ക് അവക്കിട ഇടയുള്ള വീതി വെറും 20 മീറ്ററായിരുന്നു, ആകെയുള്ള വീതി 20 മീറ്ററായിരുന്നു. പക്ഷെ പിന്നീട് നവീകരണങ്ങൾ വന്നു, 2007 2008 അബ്ദുള്ള രാജാവിൻ്റെ കാലത്ത് ഒന്നുകൂടെ അത് വിപുലീകരിച്ച് ഇപ്പോൾ ഏകദേശം 40 മീറ്ററാണ്. അണ്ടർഗ്രൗണ്ട് അടക്കം 4 ഫ്ലോറുകളിലായി ഏകദേശം 100,000-ത്തിലധികം ഹാജിമാർക്ക് ഒരേ സമയം സഹി ചെയ്യുവാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ സഫയുടെയും മർവയുടെയും ചില ഭൂമിശാസ്ത്രപരമായ ഇപ്പോൾ നിലവിലുള്ള സൗകര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. എന്താണ് സത്യത്തിൽ സഫയും മർവയും ഹജ്ജുമായുള്ള ബന്ധം, ചരിത്രവുമായുള്ള ബന്ധം എന്ന് മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യ ഹാജറും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയുമായി വിജനമായ മക്കയിലെത്തുകയും ആരോരുമില്ലാത്ത ആ സ്ഥലത്ത് അവരെ താമസിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹം തിരിഞ്ഞു നടന്നു മനുഷ്യരില്ലാത്ത, ഭക്ഷ്യയോഗ്യമല്ലാത്ത ഈ സ്ഥലത്ത് ഹാജറും ഇസ്മായിലും മാത്രം അവശേഷിച്ചു. അവരുടെ കയ്യിലുള്ള വെള്ളം തീരാറായി, തോൽപാത്രത്തിലുണ്ടായിരുന്ന കാരക്ക അവസാനിക്കാറായി. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാഹിച്ച് വിശന്ന് കരഞ്ഞു. അപ്പോൾ എവിടുന്നെങ്കിലും വല്ല സഹായം ലഭിക്കുമോ, ഭക്ഷണം ലഭിക്കുമ്പോൾ വല്ല ആളുകളെയും കാണുമോ എന്ന ആഗ്രഹത്താൽ ഹാജർ സഫയുടെ മുകളിൽ കയറി. ആരെയും കാണാനില്ല, ഒരു സഹായവും ലഭിക്കാനില്ല, കുഞ്ഞിൻ്റെ കരച്ചിൽ അവസാനിക്കൊന്നുമില്ല. ആ മാതൃഹൃദയം കുഞ്ഞിനോടുള്ള സ്നേഹത്താൽ മർവയിലേക്ക് ഓടുകയാണ്. അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയും പിന്നീട് അവിടെ സംസം നിർഗളിക്കുകയും ചെയ്തു. ഇതാണ് ഹാജിമാര് മനസ്സിലാക്കേണ്ട ചരിത്രം. ഇവിടെ സഫയുടെയും മർവയുടെയും ഇടയിൽ ഹാജറ റളിയല്ലാഹു അൻഹ ഓടിയെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന, സഹി ചെയ്യുന്ന ഹാജിമാര് ഇത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഉംറത്തുൽ ഖളാഇലും മറ്റു ഉംറകളിലുമൊക്കെ പ്രവാചകനും ഈ ഒരു ചര്യ പിന്തുടർന്നു. മദീനയിൽ നിന്നും മക്കയിലെത്തിയപ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിൻ്റെ വിശ്വാസവും ധാരണയും മദീനയിൽ പോയ മുഹമ്മദും കൂട്ടരും മദീനയിലെ വബ രോഗം പിടിക്കുകയും അനാരോഗ്യവും ക്ഷീണവും കാരണത്താൽ ദുർബലരാകുകയും ചെയ്തു എന്ന ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു. ആ ധാരണ തിരുത്തുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്തപ്പോഴും ഉംറയുടെ വേളയിൽ തവാഫ് ചെയ്യുന്നു, സഹി ചെയ്യുന്നു, ഈ സമയത്തൊക്കെ മക്കയിലുള്ള മുശ്രിക്കിൻ്റെ നേതാക്കന്മാർ മുസ്ലിമീങ്ങളെ കാണുന്നുണ്ട്. അവർ കാണട്ടെ നമ്മൾ ആരോഗ്യ ദൃഢഗാത്രരാണ്, ശക്തരാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി തവാഫ് ചെയ്തപ്പോൾ 3 ചുറ്റൽ അല്പം സ്പീഡിൽ റംല് നടന്നു. സഫയുടെയും മർവയുടെയും ഇടയിൽ ആ താഴ്വാരത്ത് ഇന്ന് പച്ച ലൈറ്റ് കാണുന്ന ഭാഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റംല് നടത്തം നടക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉംറ ചെയ്യുമ്പോൾ, സഹി ചെയ്യുമ്പോൾ ഹാജിമാർ സഹിയിൽ ഈ ഭാഗങ്ങളിൽ റംല് നടത്തം നടക്കുന്നത്. ഇന്ന് അൽഹംദുലില്ലാ സൗദി ഭരണകൂടം ലോക മുസ്ലിമീങ്ങളുടെ നന്മയ്ക്കു വേണ്ടി ഹജ്ജ്, ഉംറ എന്നിവ ഏറ്റവും സുഗമമായി നടത്തണം എന്ന ലക്ഷ്യത്തോടുകൂടി ഹറമും പരിസരങ്ങളുമൊക്കെ നവീകരിച്ച കൂട്ടത്തിൽ സഹി ചെയ്യുന്ന ഭാഗവും വളരെ കൂടുതലായി നവീകരിച്ചു. ആദ്യകാലത്ത് സഫയും മർവയും ഉൾക്കൊള്ളുന്ന ഭാഗം ഹറമിന് പുറത്ത്, ഹറം നിറ പള്ളിക്ക് പുറത്തായിരുന്നു. എന്നാൽ 1955 മുതൽ അന്ന് സൗദി ഭരണകൂടത്തിലെ രാജാവായിരുന്ന മലിക് സഊദ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വലിയ പരിഷ്കരണമുണ്ടായത്. സഫ മർവ ഉൾക്കൊള്ളുന്ന കുന്നുകൾ വലിയ ബിൽഡിങ്ങിലാക്കി പള്ളിക്ക് ഉള്ളിലാക്കി, പിന്നീടത് എയർ കണ്ടീഷൻ ചെയ്തു. പിന്നീട് അബ്ദുള്ള രാജാവിൻ്റെ കാലഘട്ടത്തിൽ അത് 4 നിലകളായി. ഇന്ന് അൽഹംദുലില്ല സഹി ചെയ്യുന്ന ആളുകൾ, ശാരീരികമായി പ്രയാസമുള്ള നടക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇലക്ട്രിക് വീൽ ചെയർ സൗകര്യമുണ്ട്. എത്ര ചൂടാണെങ്കിലും ശീതീകരിച്ച സൗകര്യങ്ങൾ അവിടെയുണ്ട്. 20 മീറ്റർ വീതിയുണ്ടായിരുന്ന മസ ഇപ്പോൾ 40 മീറ്ററായി അബ്ദുള്ള രാജാവ് അല്ലാഹു റഹ്മഹു നവീകരിച്ചു. ഇതൊക്കെയാണ് സഫയുടെയും മർവയുടെയും ചില ചരിത്ര പശ്ചാത്തലങ്ങൾ. ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന ഒരു ഹാജി അയാളുടെ കർമ്മത്തിൻ്റെ ഭാഗമായി തവാഫ് കഴിഞ്ഞാൽ സഫ കുന്നിലേക്ക് വരുന്നു. സഫ കുന്ന് കയറുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽബഖറയിലെ 158-ാമത്തെ ആയത്ത് അയാൾ പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന സഫ വൽ മർവത മിൻ ഷഅഇറില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫല ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ ഫമൻ തതവ ഖൈറൻ ഫഇന്ന അല്ലാഹ ശാകിറുൻ അലീം. തീർച്ചയായും സഫയും മർവയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ, ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ഒരാൾ കഅബാലയം, ഹജ്ജ് ആവശ്യാർത്ഥം, ഉംറ ആവശ്യാർത്ഥം അവിടെ കടന്നു വരുന്ന ആൾക്ക് സഫ മർവക്കിടയിൽ സഈ നടത്തുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് സഫയിലേക്ക് കയറേണ്ടത്. അതോടൊപ്പം അബ്ദു ബിമാ ബദ അല്ലാ ഇന്ന സഫ വൽ മർവത്ത എന്ന് അല്ലാഹു പറഞ്ഞ ആദ്യം സഫ കൊണ്ടാണ് ആരംഭിച്ചത്. ഞാനും എൻ്റെ സഈ ആരംഭിക്കുന്നത് സഫ കൊണ്ടാണ്. അബ്ദു ബിമാ ബദ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സഫയുടെ മുകളിലേക്ക് കയറുക. എന്നിട്ട് കഅബാലയത്തിന് നേരെ തിരിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാ അൻജസ വഅദഹ് വനസറ അബ്ദഹ് വഹസമൽ അഹ്സാബ വഹ്ദഹ് എന്ന് പറയുകയും തനിക്ക് എന്താണോ റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ളത്, റബ്ബിനോട് ചോദിക്കാനുള്ളത്, അത് ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. വീണ്ടും 2 തവണ കൂടി നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാ അൻജസ വഅദഹ് വനസറ അബ്ദഹ് വഹസമൽ അഹ്സാബ വഹ്ദഹ് എന്ന് ചൊല്ലുക, അവക്കിടയിലൊക്കെ പ്രാർത്ഥിക്കുക, ശേഷം മർവയിലേക്ക് നീങ്ങുക. 2 പച്ചലൈറ്റുകൾക്കിടയിലുള്ള സ്ഥാനത്ത് ഏകദേശം അത് 70-80 മീറ്ററാണ്. അവിടെ പുരുഷന്മാർ റംല് നടത്തുക, അല്പം സ്പീഡിൽ നടക്കുക. അങ്ങനെ മർവയിലെത്തുന്നു. മർവയിലെത്തിക്കഴിഞ്ഞാൽ നേരത്തെ സഫയിൽ ചെയ്തതുപോലെ അവിടെ ഇന്ന സഫ വൽ മർവത്ത എന്ന ആയത്ത് ഓതേണ്ടതില്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാ അൻജസ വഅദഹ് വനസറ അബ്ദഹ് വഹസമൽ അഹ്സാബ വഹ്ദഹ് എന്ന് പറയുക, 3 തവണ പറയുക. അതോടുകൂടി 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഈയിൽ 1 കഴിഞ്ഞു. അവസാനം 7 പൂർത്തിയാക്കുമ്പോൾ അയാൾ അവശേഷിക്കുന്നത് മർവയിലായിരിക്കും. അതോടുകൂടി അയാളുടെ സഈ കഴിഞ്ഞു. പിന്നീട് ഉംറക്കാരനാണ് എങ്കിൽ മുടി പൂർണ്ണമായി വടിച്ചു കളയുകയോ അല്ലെങ്കിൽ മുടി വെട്ടുകയോ ആണ് ചെയ്യേണ്ടത്. വിശുദ്ധ

0: അതിനൊന്ന് തൊട്ട് കൊണ്ടായിരുന്നു സഹി നടത്തിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ജഅൽ ഹഖു വസഹക്കൽ ബാത്തിൽ, സത്യം വന്നു, ബാത്തിൽ അസത്യം ഇല്ലാതെയായിപ്പോയി, കഅബയും പരിസരങ്ങളും ശുദ്ധിയായി, ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി. അപ്പോഴും പണ്ടുകാലത്ത് രണ്ട് വിഗ്രഹങ്ങളുണ്ടായിരുന്ന ഇസാഫും നായിലയുമുണ്ടായിരുന്ന ആ ഭാഗത്ത് തവാഫ് ചെയ്യാൻ ഒരു പ്രയാസമുള്ളതുപോലെ സഹാബിമാർക്ക് അനുഭവപ്പെട്ടു. അതൊരു ഷിർക്കിൻ്റെ അടയാളമാണ് ഉണ്ടായിരുന്നുവല്ലോ എന്നാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. സഫയും മർവയും മിൻ ഷഅഇറില്ലാ, അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹുവിൻ്റെ അടയാളങ്ങൾ ആരെങ്കിലും ബഹുമാനിക്കുന്നുവെങ്കിൽ, ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, അത് അയാളുടെ ഹൃദയത്തിലുള്ള തഖ്വയാണ് അറിയിക്കുന്നത് എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അവക്കിടയിൽ നിങ്ങൾ സഈ നടത്തുന്നതിന് കുഴപ്പമില്ല. ഇവിടെ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അനുവദനീയമാണ് എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ സുന്നത്താണ് എന്ന ആശയത്തിലുമല്ല.
1: സൊഫയെയും മർവയെയും കുറിച്ചുള്ള വിശദമായ സംസാരമാണ് ബഹുമാനായ സ്വാദിഖ് മദീനി നമുക്ക് നൽകിയത്. വിശദമായി സൊഫയുടെയും മർവയുടെയും ചരിത്രവും ഇപ്പോഴുള്ള അവസ്ഥയും എല്ലാം വിശദമായി അദ്ദേഹം നമുക്ക് വിവരിച്ചു തന്നു. തൽബിയ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികൾ ഈ യാത്ര തുടരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ പ്രത്യേക പ്രോഗ്രാമുകളിലൂടെ തന്നെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. ഈ ഒരു സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ സെഷനിൽ നടന്ന പ്രോഗ്രാമുകളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും ഇൻഷാല്ലാഹ്. അപ്പോൾ നമ്മൾ പുതിയൊരു സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ സമയം വൈകുന്നേരമാണ്, പെരുന്നാളിൻ്റെ പിറ്റേന്നാണ്. വിശേഷങ്ങൾ പലതും ഉണ്ടാവും ഓർമ്മയിൽ, പോയതും വന്നതും കണ്ടതും മിണ്ടിയതും. പെരുന്നാൾ, ബലിപെരുന്നാളിൻ്റെ അല്ലേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം, എൻ്റെ കൂടെ ഉള്ളത് ഷുക്കൂർ അൻസാരി.
1: അപ്പോൾ പലരും യാത്രയിലായിരിക്കും. പെരുന്നാളിൻ്റെ അന്ന് പോയതിനേക്കാൾ യാത്ര കൂടുതൽ പെരുന്നാൾ പിറ്റേന്ന് ആയിരിക്കും. അപ്പൊ ആ സമയത്ത്
0: അങ്ങനെ ചാൻസ്
1: അന്നത്തെ ഒരു തിരക്ക്. അന്ന് ഇപ്പൊ നമ്മള് വീടുന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ വീട്ടിൽ കുറെ ആളുകൾ വരാണ്ടാവും, പിന്നെ ഉമ്മാന്റെ വീട് എന്നുള്ള നിലക്കും, അതല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്രകൾ, കുടുംബ സന്ദർശനങ്ങൾ ഒന്നാമത്തെ പെരുന്നാൾക്കും, വേറെ എവിടേക്കെങ്കിലുള്ള യാത്രകൾ അതെന്തായിരിക്കും രണ്ടാം പെരുന്നാൾക്കും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോ ഇൻഷാല്ലാ യാത്രകൾ തുടരുക, നമ്മുടെ പ്രോഗ്രാമും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വാഹനത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുക ഇൻഷാല്ലാ.
0: ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നത്. ഇൻസൈറ്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്, സന്തോഷം, ഇസ്ലാമിക മാനങ്ങൾ. ഈ വിഷയത്തിൽ മുഹമ്മദ് അജ്മലാണല്ലേ നമ്മുടെ കൂടെ ചേരുന്നത്.
2: സന്തോഷം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. എങ്ങനെ നമുക്ക് സന്തുഷ്ടരായിരിക്കാം എന്നത് പലപ്പോഴും പല ക്ലാസുകളിലും, അത് ഭൗതികമോ മതപരമോ ആവട്ടെ, നാം പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കാറുണ്ട്, പലപ്പോഴും പല കൗൺസിലർമാരോടും ചോദിക്കാറുണ്ട്, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ബന്ധുമിത്രാദികളോട് ചോദിക്കാറുണ്ട് എങ്ങനെ സന്തോഷമായിരിക്കാം. പലപ്പോഴും കലുഷിതമായ ജീവിതങ്ങൾക്കിടയിൽ, ദുഃഖങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് സന്തോഷം എന്നുള്ളത് ഒരു കിട്ടാക്കനിയായി ആളുകൾക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് സന്തോഷം? ഇംഗ്ലീഷിൽ നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഹാപ്പിനെസ്, സന്തോഷം എന്നുള്ളത് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഒരു മൂഡാണോ, നമ്മുടെ ഒരു വികാരമാണോ സന്തോഷം എന്ന് പറയുന്നത്? അതല്ലെങ്കിൽ അതെല്ലാം ഒരു മിഥ്യയായ ഒരു ധാരണയാണോ സന്തോഷം എന്നുള്ളത്? അതല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്റ്റേറ്റാണോ, നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണോ സന്തോഷം എന്ന് പറയുന്നത്? അതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിശേഷമായ അവസരമാണോ സന്തോഷം?

0: എന്ന് പറയുന്നത്? എന്താണ് നമ്മെ സന്തുഷ്ടരാക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ലോകത്ത് പൂർണമായ സന്തോഷം എന്നുള്ള ഒന്നുണ്ടോ? ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ ആളുകൾക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളെക്കുറിച്ച് പലയിടങ്ങളിലായി പ്രസ്താവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സൂറത്തു തൂറിൽ 52:18 വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഫാഖിഹീന ബിമാ ആതാഹും റബ്ബുഹും, തങ്ങളുടെ രക്ഷിതാവ് അവർക്ക് നൽകിയതിൽ ആനന്ദം കൊള്ളുന്നവരായിട്ട്, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരെ, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടവരെ നിനക്ക് കാണുവാൻ സാധിക്കും എന്ന് ഖുർആനിൽ നമുക്ക് കാണാം. എന്നാൽ ഈ ലോകത്ത് സന്തോഷം ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? പരലോകത്ത് സന്തോഷം ലഭിക്കാൻ എന്ത് ചെയ്യണം എന്ന് വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പല ഖുർആൻ ആയത്തുകളിൽ നിന്നും നമുക്ക് ഇത്തരമൊരു ആശയം നമുക്ക് ഗ്രഹിക്കാനാകും. മാത്രമല്ല, പല ഹദീസുകളിൽ നിന്നും നമുക്ക് ഇഹലോകത്ത് സന്തോഷം ലഭിക്കാൻ ഉതകുന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് മാത്രമല്ല, പലപ്പോഴും ഈ ലോകത്ത് ജീവിക്കുന്ന ശാസ്ത്രകാരന്മാരും അതോടൊപ്പം ചിന്തകന്മാരുമെല്ലാം സന്തോഷത്തിന് വേണ്ട ചില ഫോർമുലകൾ അല്ലെങ്കിൽ അതിന് വേണ്ട ചില കണ്ടീഷനുകൾ പറയാറുണ്ട്. വളരെ പ്രസിദ്ധമായ ഒന്നാണ് മാസ്ലോവിൻ്റെ ഹയറാർക്കി ഓഫ് നീഡ്സ് എന്ന തിയറി. അതായത്, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരു മുൻഗണനാ ക്രമമുണ്ട്. മാസ്ലോവ് പറയുന്നത്, ഒരു മനുഷ്യൻ ആദ്യമായി വേണ്ടത് അവൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനുതകുന്ന, അതായത് അവൻ്റെ ഉറക്കം, ഭക്ഷണം, അവൻ്റെ വായു, വെള്ളം തുടങ്ങിയവ. അത് കഴിഞ്ഞാൽ അവന് സുരക്ഷിതത്വം വേണം, അതായത് അവന് സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം വേണം, അതല്ലെങ്കിൽ അവന് നല്ലൊരു അടച്ചുറപ്പുള്ള വീട് വേണം, നല്ല ആരോഗ്യം വേണം. അതുപോലെ അവന് സ്നേഹം വേണം, അവന് ചുറ്റും ഒരു ഫാമിലി, ഒരു കുടുംബം വേണം, ഒരു സമൂഹം, ഒരു കമ്മ്യൂണിറ്റി വേണം. എസ്റ്റീം, അവന് സ്വന്തമായി ഒരു അഭിമാന ബോധം വേണം, അത് അവന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിൽ വരണം. അവന് സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് ആത്മസാക്ഷാത്കാരം വേണം, അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവന് ചെയ്യാൻ കഴിയണം. സെൽഫ് ട്രാൻസെൻഡൻസ്, അതായത് അവൻ്റെ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് അവന് അത് തൃപ്തിപ്പെടുത്താൻ സാധിക്കണം. ഇതാണ് മാസ്ലോ നിശ്ചയിച്ച മുൻഗണനാക്രമം. പൊതുവിൽ നമുക്ക് വളരെ യുക്തിപരം എന്ന് തോന്നാവുന്ന കാര്യമാണ്. എന്നാൽ ഖുർആനിൽ പറയുന്നത് എന്താണ്? വളരെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുത നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആനിലെ 14 സൂറത്തുൽ ഇബ്രാഹീമിലെ 37 വചനം. ഈ വചനത്തിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത്, മക്കയിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഭാര്യ ഹാജറ റളിയല്ലാഹു അൻഹയെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം അലൈഹിസ്സലാം ഉപേക്ഷിച്ച് പോകുന്ന രംഗമാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുന്ന പ്രാർത്ഥന സൂറത്തുൽ ഇബ്രാഹീമിലെ 37 വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന? ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നുമില്ലാത്ത ഒരു താഴ്വാരയിൽ നിന്റെ പവിത്രമായ ഈ ഭവനത്തിൻ്റെ അഥവാ കഅബയുടെ അടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിനാൽ മനുഷ്യരിൽ ചിലരുടെ മനസ്സുകളെ നീ അവരോട് ചായ്വുള്ളതാക്കുകയും അവർക്ക് കായ്ക്കനികളിൽ നിന്ന് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ. അവർ നന്ദി കാണിച്ചെന്ന് വരാം. ഇവിടെ ഈ വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുണ്ട്. മനുഷ്യന് ആവശ്യമുള്ളത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്നാമത്തതായി ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിക്കുന്നത്, എന്തിനാണ് അവരെ മക്കയിൽ ഉപേക്ഷിച്ച് പോയത്? അവിടെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നമസ്കാരം മുറപ്രകാരം നിർവഹിച്ചുകൊണ്ട് ഒരു ജനത വളർന്നു വരണം. അതായത്, അവൻ്റെ ആത്മീയമായ അവൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ആദ്യം മനുഷ്യന് കഴിയണം. അവൻ്റെ മതപരമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ മനുഷ്യന് കഴിയണം. രണ്ടാമത്, മനസ്സുകളെ പരസ്പരം ചായ്വുള്ളതാക്കണം. അതായത്, അവന് ചുറ്റും പരസ്പരം സ്നേഹിക്കുന്ന, അറിയുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബവും ഒരു സമൂഹവും വളർന്നു വരണം. മൂന്നാമത്തേത്, അവന് കായ്കനികൾ കൊണ്ട് ഉപജീവനം നൽകണം, അവന് ആവശ്യമായ ഭക്ഷണങ്ങൾ നൽകണം. അതായത് ഒരു മനുഷ്യന് ആവശ്യമുള്ള ആദ്യത്തെ കാര്യം അവൻ്റെ ഏറ്റവും നല്ല വിശ്വാസമാണെന്നും രണ്ടാമത്തെ കാര്യം അവന് ചുറ്റുമുള്ള കുടുംബവും സമൂഹവുമാണെന്നും മൂന്നാമത്തെ കാര്യം അവന് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണമാണെന്നും നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് കാണുവാൻ സാധിക്കും. നേരത്തെ മാസ്ലോവ് പറഞ്ഞ ആ ആവശ്യങ്ങളിൽ പെട്ടതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഒരു വ്യത്യാസം എന്നുള്ളത്, മാസ്ലോവ് ആദ്യം പറഞ്ഞത് ഭക്ഷണവും പിന്നീട് സമൂഹവും പിന്നീട് വിശ്വാസവുമാണെങ്കിൽ ഖുർആനിൻ്റെ സമീപനം നേരെ തിരിച്ചാണ്, വ്യത്യസ്തമാണ്. ഖുർആൻ ആദ്യം വിശ്വാസത്തെയും പിന്നീട് അവൻ്റെ സാമൂഹികമായ ആവശ്യങ്ങളെയും പിന്നീട് അവൻ്റെ ഉപജീവനത്തെയും കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതുപോലുള്ള വചനങ്ങൾ നമുക്ക് പ്രവാചകൻ്റെ ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഫദല ഇബ്നു ഉബൈദ് അൽ അൻസാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾക്ക് വരാനുള്ള സന്തോഷം എന്ന് പറയുന്നത് അവൻ ഇസ്ലാമിലേക്ക് അവന് മാർഗനിർദ്ദേശം നൽകപ്പെടുകയും പിന്നീട് അവൻ ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമായ ഉപജീവന മാർഗങ്ങൾ അവൻ നൽകപ്പെടുകയും അതിൽ അവന് തൃപ്തി പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആദ്യം അവൻ്റെ വിശ്വാസം ശരിയാവണം, പിന്നീട് അവന് ജീവിക്കാൻ ആവശ്യമായ ഉപജീവനം ലഭിക്കണം, അവന് അതിൽ തൃപ്തിപ്പെടണം. അതേപോലെ നായിഫ് ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ സന്തോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ വിശാലമായ ഒരു പാർപ്പിടവും അവന് നല്ലവനായ ഒരു അയൽക്കാരനും അവന് നല്ലൊരു വാഹനവും ഉണ്ടാവുക എന്നതാണ്. അതായത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച്, നമ്മുടെ വിശ്വാസം അനുസരിച്ച്, നമ്മുടെ ഉപജീവന മാർഗങ്ങൾ അനുസരിച്ച് നമ്മുടെ സന്തോഷത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എന്ന് നമുക്ക് ഈ വചനങ്ങളിൽ നിന്നും ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രമല്ല പല പഠനങ്ങളും തെളിയിക്കുന്നത് വിശ്വാസം കൂടുതലുള്ള ആളുകൾ, കൂടുതൽ മതപരമായി ചിന്തിക്കുന്ന ആളുകൾ, അവർ കൂടുതൽ സന്തുഷ്ടരാണ് എന്നതാണ്. ഇനി ഈ സന്തോഷം നിലനിർത്താൻ നമുക്ക് എന്തെല്ലാമാണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ നമസ്കാരം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രാർത്ഥന അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാം തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല നമ്മൾ അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുകയും എപ്പോഴും പ്രത്യാശ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഇന്ന മഅൽ ഉസ്രി യുസ്ര, തീർച്ചയായും പ്രയാസത്തിനോടൊപ്പം ഒരു സന്തോഷവുമുണ്ട്. അപ്പോൾ എപ്പോഴും പ്രയാസമുണ്ടാവുമെങ്കിലും തീർച്ചയായും ഈ പ്രയാസം കഴിഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥ വരാനുണ്ട് എന്ന പ്രത്യാശ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സന്തോഷം വരുമ്പോൾ സുജൂദിൽ വീഴാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ സന്തോഷത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. തീർച്ചയായും ഈ വചനങ്ങളിൽ നിന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് മനസ്സിലാക്കാവുന്നത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം അടിയുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ദുഃഖങ്ങളുണ്ടായാലും എന്ത് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാലും അതെല്ലാം അള്ളാഹു അവൻ്റെ വിധിക്കനുസരിച്ച് വന്നതാണെന്നും തീർച്ചയായും ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഈ പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പവും വന്നു ചേരുമെന്ന് വിശ്വാസിക്ക് ഏത് സമയവും പ്രത്യാശിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശുക്രമാഷേ, ആരാണ് നമ്മുടെ മുഹമ്മദ് അജ്മലിന്റെ സംസാരല്ലേ?
2: മുഹമ്മദ് അജ്മൽ സി അല്ലേ? അങ്ങനെ പറയുമ്പോഴേ പലർക്കും അറിയുള്ളൂ അദ്ദേഹത്തിൻ്റെ പിന്നെ സംസാരമായിരുന്നു. സന്തോഷം ഇസ്ലാമിക മാനങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ പിന്നെ മോർണിംഗിൽ പലർക്കും ഒരു പരാതി, ഞങ്ങൾ മോർണിംഗ് ക്വിസ് പോയി എന്നുള്ളതാണ്. പക്ഷെ മോർണിംഗ് ലൈവ് ക്വിസ് പോയെങ്കിൽ പോലും എന്തായി,
1: ഓരോ മാറ്റം വന്നിട്ടുള്ളൂ.
2: അഥവാ ഒരു ദിവസം ഒരു ക്വിസ് ആയിരുന്നു അടുത്ത് പെരുന്നാൾ തൽബിയ പ്രോഗ്രാമിൽ ധാരാളം ക്വിസുകൾ, ഓരോ സ്ലോട്ട് ഓരോ മണിക്കൂറിലും ക്വിസാണ്.
1: എനിക്ക് തോന്നുന്നത് അറഫ ലൈവ് കേട്ട ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ഓരോ മണിക്കൂറിലും ആ ഗിസിൽ ഉത്തര എഴുതിയിട്ടുള്ള ആളുകളായിരിക്കും പലരും ഉണ്ടാവുക. അപ്പൊ അവരുടെ മുന്നിലേക്ക് നമ്മൾ അങ്ങനെയെങ്കിൽ ഇനി
2: അടുത്തൊരു ഗിസിലേക്ക് പോകാം.
1: ഗിസിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത് അല്ലേ?
2: ഉത്തരം ഫീഡ്ബാക്ക് വഴി അയക്കണം എന്നുള്ളത് സ്ഥിരം പറയുന്നത് പോലെ ഇപ്പോഴും പറയുന്നു. ഫീഡ്ബാക്കിലെ പ്രോഗ്രാം ഓപ്ഷൻ ലൈവ് ക്വിസ് സെലക്ട് ചെയ്യുക, പേരിന്റെ കൂടെ സ്ഥലം, അത് ഒരിക്കലും എഴുതാൻ മറക്കരുത്. തയ്യാറായിട്ടുണ്ടാവൂലേ അവർ, പിന്നെ യാത്രയിലാണെങ്കിലും പിന്നെ വീട്ടിൽ വിരുന്നുകാർ വരുന്ന തിരക്കിലാണെങ്കിലും സ്വാഭാവികമായിട്ടും അവർ ഒരുങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ചോദ്യത്തിലേക്ക് കടക്കാം.
1: അപ്പോൾ ചോദ്യം ഇതാണ്, ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ മസ്ജിദുൽ നബവി, ബി മസ്ജിദുൽ അക്സ, സി മസ്ജിദുൽ ഖുബ, ഡി മസ്ജിദുൽ ഹറാം അഥവാ കഅബ.
2: ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഓപ്ഷൻ എ മസ്ജിദുൽ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അക്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം കഅബ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ആൻസർ അയക്കണം. ആൻസർ ഇതുവരെ അയക്കാത്തവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.
1: നമുക്ക് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോ തവണയും നിങ്ങൾക്ക് ഓരോ സമയങ്ങളിൽ വരുന്നുണ്ടല്ലോ ക്വസ്റ്റ്യൻസ്,
2: തീർച്ചയായിട്ടും.
1: അപ്പോൾ ചോദ്യങ്ങൾക്ക് മാറ്റങ്ങളില്ല,
2: ഇല്ല,
1: ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് വരുന്നുള്ളൂ. ഒരു തവണ രാവിലെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വേറെ ഉണ്ട്,
2: തീർച്ചയായിട്ടും.
1: അങ്ങനെ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഇതിപ്പോൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കരുതാം ചേ ചോദ്യത്തിൻ്റെ അവസരം മിസ്സായി പോയില്ല, ശരിക്കും കേട്ടില്ല. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ വീണ്ടും വരും,
2: വീണ്ടും വരും.
1: അപ്പോൾ നമ്മൾ ഈ ലൈവ് ഇങ്ങനെ ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. നമ്മൾ ഓരോ പ്രോഗ്രാമുകളായിട്ടാണ് നമ്മൾ ഇന്നത്തെ തെൽബിയ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിനി കേൾക്കുന്നത് നമുക്ക് ഏറ്റവും ഇമ്പമാർന്ന പെരുന്നാളിൻ്റെ അന്ന് റേഡിയോയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ ആളുകളുടെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ട്രഷർ ആണ്ടല്ലേ.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: അപ്പോൾ പിന്നെ അതന്നെ ആയിക്കോട്ടെ.
2: ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹിൻസുകൾ ഇങ്ങനെ കാത്തിരിക്കായിരിക്കും ഇവരുടെ മനസ്സിൽ. അടുത്തതെന്താണ്? ഇതുവരെയുള്ള ഹിൻസുകൾ കിട്ടിയിട്ടുണ്ടാവും, അടുത്തൊരു ഹിൻഡും കൂടി കിട്ടിയാലേ ആ ഒരു വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയുള്ള ആ ഹിൻഡ്

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ ട്രഷർ ഹണ്ടിൻ്റെ അഞ്ചാമത്തെ ചോദ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു നിമിഷത്തിലാണ് നാം ഓരോരുത്തരും. ഈ ഒരു നിമിഷത്തിൽ നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അയച്ചുകൊണ്ട് അഞ്ചാമത്തെ ഫൈനൽ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് കാത്തു നിൽക്കുമ്പോൾ, ഇതുവരെ അയച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ലഭിച്ച് നിങ്ങൾക്കൊരു ക്ലൂകൾ ലഭിച്ചിട്ടുണ്ടാവും. ഈ ക്ലൂകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാലും പുതിയ ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. പീസ് റേഡിയോ ആപ്പ് ഓപ്പൺ ചെയ്ത് ട്രഷർ ഹണ്ട് എന്നുള്ള ഫീച്ചർ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കവിടെ നിങ്ങളുടെ പേരും കാര്യങ്ങളും കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ നാല് ചോദ്യങ്ങൾക്കും ഉത്തരവയ്ക്കാനുള്ള അവസരം ഇനിയും ഉണ്ടായിരിക്കുമെന്നുള്ള സന്തോഷ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്.
2: ഇന്ത്യൻ സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു. ആളുകൾ അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ ആളുകൾക്ക് അവസരമുണ്ട് എന്നുള്ളതും പറഞ്ഞു. നാല് ക്ലൂകൾ കിട്ടി. ഇനി ഒരു ക്ലൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ട്രഷറിലേക്ക് എത്തണം. ഒരു നെഞ്ചിടിപ്പ് കൂടുന്ന സമയം കൂടെയാണ് ഇപ്പോൾ, അല്ലേ? അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ബീഫൊക്കെ എടുത്ത് കഴിക്കുക ഈ സമയത്ത്, അല്ലെ? ആ ഒരു സമാധാനം കിട്ടി. ഒരു കുറച്ച് ബീഫൊക്കെ എടുത്ത് കഴിച്ച് അഞ്ചാമത്തെ ചോദ്യമൊക്കെ കേട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യാം, അഞ്ചാമത്തെ ക്ലൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം, അവസാനത്തെ ഉത്തരത്തിലേക്ക് എത്താം. അഞ്ചാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ പീസ് റേഡിയോയിൽ ഒരുപാട് കോഴ്സുകളുണ്ട്.
1: നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പീസ് റേഡിയോ, അല്ലേ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പീസ് റേഡിയോയിൽ ഒരു വൈജ്ഞാനിക കലവറ തന്നെയാണ് നമ്മുടെ പീസ് റേഡിയോ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. അത് പല പ്രായത്തിലുള്ള, പല കാറ്റഗറിയിലുള്ള, പല മേഖലയിലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അവബോധമുണ്ടാക്കാവുന്ന കോഴ്സുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് 500 എന്ന് പറയുന്നത്. എന്താണ് 500?
2: ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയാണ് 500 കോഴ്സ്.
1: അത് വളരെ ഡീപ്പായിക്കൊണ്ട് ഖുർആൻ വളരെ ആഴത്തിൽ പഠിക്കാൻ, സമഗ്രമായി പഠിക്കാനുള്ള ഒരു കോഴ്സാണ് 500 കോഴ്സ് എന്ന് പറയുന്നത്.
2: അതെ, അതിൻ്റെ നിയമവശങ്ങൾ, ഓത്തിൻ്റെ നിയമങ്ങളിലെ അതുമായി ബന്ധപ്പെട്ട എല്ലാം, ഖുർആനുമായി ബന്ധപ്പെട്ട് എല്ലാം നമ്മൾക്ക് ലഭിക്കുന്ന ഒരു പഠന മേഖലയാണ് 500 കോഴ്സ് എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ നമുക്കറിയാം ഖുർആന്റെ ഭാഷയാണ് അറബി, അല്ലേ? ആ അറബി പഠിക്കുക എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് വേണ്ടിയിട്ട്, അറബി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മുടെ പീസ് റേഡിയോ ആപ്പിൽ അവൈലബിൾ ആണ്. അതിൽ ഇപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി.
2: അതെ,
1: ഇനി ഇൻഷാല്ലാ രണ്ടാമത്തെ മൊഡ്യൂളായിട്ട് എന്ത് ചെയ്യും, ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അറബി ഭാഷ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ, അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ, അറബിയെക്കുറിച്ച് ഒരു ABCD അറിയാത്ത ആളുകളുണ്ടെങ്കിലും അവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് ഒന്നാമത്തെ ക്ലാസ് മുതൽ കേട്ടുകൊണ്ട് കൃത്യമായിട്ട് അറബി ഭാഷയിൽ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കോഴ്സ് നമ്മുടെ പീസ് റേഡിയോയിലുണ്ട്.
2: ഞാൻ സാധാരണ എന്താ വെച്ചാൽ, ചില യൂട്യൂബ് ആഡുകൾ കാണാറുണ്ട്, അറബി ഭാഷ പഠിക്കാൻ പെയ്ഡ് ആപ്പുകൾ, അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് നമുക്ക് അല്ലേ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന രൂപത്തിൽ പീസ് റേഡിയോ അതെന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അധ്യാപകർക്ക് സഹായകമാകുന്ന കേട്ടറ്റ് പരിശീലനം അതിൻ്റെ കൂടെയുണ്ട്.
1: അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ മദ്രസ,
2: ഡെയിലി മദ്രസയിൽ പോകാൻ കഴിയാത്ത കുട്ടികൾ, രാവിലെ പോകാൻ സമയമില്ലാത്ത കുട്ടികൾ, മദ്രസ പഠനം, മദ്രസ സൗകര്യം തൊട്ടടുത്തൊന്നും ഇല്ലാത്ത ആളുകൾക്ക്, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് പരിഹാരമാണ് ഈ മദ്രസ.
1: അതുപോലെ
2: ഉപയോഗപ്പെടുത്തുന്ന രക്ഷിതാക്കൾ.
1: അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വെക്കേഷനിൽ, നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ വെക്കേഷനിലൂടെ കടന്നു പോവാണ്, ഈ ഒരു വെക്കേഷനിലുള്ള ഒരു കോഴ്സായിരുന്നു സമ്മർ ക്വസ്റ്റ് എന്ന് പറയുന്നത്.
2: സമ്മർ ക്വസ്റ്റ് LP കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും UP കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ട് അത് ഒരു 2 മാസം കുട്ടികളെ ഏകദേശം മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനിൽ നിന്ന്, ഉപയോഗത്തിൽ നിന്ന്, സ്ക്രീൻ ടൈമിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടികളെ മറ്റൊരു മേഖലയിലേക്ക് തിരിച്ചു വിടുന്ന ഒരു സംരംഭമായിരുന്നു സമ്മർ ക്വസ്റ്റ്. അതെല്ലാം ഈ പീസ് റേഡിയോയുടെ കോഴ്സുകൾ വരുന്ന.
1: അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ഉണ്ട്, ലൈഫ് കോഴ്സ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് ലൈഫ് കോഴ്സ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ മേഖലകളിലും, ഇപ്പോൾ ഉദാഹരണമായിട്ട് വിവാഹം, ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ആ വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പീസ് റേഡിയോയിൽ, ഈ ഒരു ലൈഫ് കോഴ്സിൽ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. വിവാഹവുമായി ബന്ധപ്പെട്ട്
2: നമസ്കാരം,
1: അതുപോലെ തന്നെ കുളി, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഒരു നമ്മുടെ ലൈഫ് കോഴ്സിൽ അവൈലബിൾ ആണ്.
2: യെസ്, അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ചോദ്യം എന്തായിരിക്കും?
1: യെസ്, അഞ്ചാമത്തെ ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ പരിചയപ്പെടുത്തിയ ഓരോ കോഴ്സുകളും നമ്മൾ പരിചയപ്പെടുത്തിയത് നമ്മൾ പഠിക്കാൻ വേണ്ടി, നമ്മുടെ അറിവ് വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശ്രോതാക്കളെല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്, ഉപകാരപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ആ ഒരു വിവരം പഠിക്കാൻ വേണ്ടി, വിജ്ഞാന ദാഹികളായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം, അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമത്തെ ചോദ്യം, പീസ് റേഡിയോ ആപ്പിൽ കോഴ്സിൽ ഹജ്ജ് പഠന കോഴ്സ് എന്നുള്ളൊരു കോഴ്സ് ഉണ്ട്. ഹജ്ജ് പഠന കോഴ്സ് വളരെ വിശദമായിക്കൊണ്ട് ഹജ്ജ് പഠനം പഠിപ്പിക്കുന്ന, ഹജ്ജ് കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഹജ്ജ് പഠന കോഴ്സിൽ ആകെ എത്ര വീഡിയോകൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം.
2: പീസ് റേഡിയോ ആപ്പ് തുറക്കുമ്പോൾ കോഴ്സ് ഓപ്ഷനിൽ ഹജ്ജ് പഠന കോഴ്സിൽ എത്ര വീഡിയോകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്.
1: യെസ്,
2: അതാണ് അഞ്ചാമത്തെ ചോദ്യം. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ സിമ്പിളായിട്ടില്ലേ? നമുക്കിത് ഒരു മുൻപരിചയമൊന്നും വേണ്ട. പീസ് റേഡിയോ തുറക്കുന്നു, ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുന്നു, തുറക്കുന്നു, അവിടെ പോയി നോക്കുന്നു, ആ ഡിജിറ്റ് അതേ രൂപത്തിൽ ഇവിടെ എൻ്റർ ചെയ്യുന്നു. ശരിയാണെങ്കിൽ അഞ്ചാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നു.
1: യെസ്, അതൊന്ന് പറയല്ലേ.
2: അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. ഇത് ആദ്യമായിട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് പോകുന്ന ആളുകൾക്ക് നേരിടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ ഏറ്റവും താഴെ സ്റ്റേഷൻസ് എന്ന് കാണാം. അതിന് തൊട്ടുപുറത്ത് കോഴ്സ് എന്നൊരു ഒരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കോഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ആളുകൾക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. അതിൽ നമ്മളിങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഹജ്ജ് പഠന ക്ലാസ്സുകൾ, ഹജ്ജ് പഠന കോഴ്സ് എന്നൊരു ഭാഗം കാണാൻ പറ്റും. അതിൽ ഞെക്കുമ്പോൾ, അതിൽ അമർത്തുമ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് ലഭിക്കുക. അതിൽ എൻറോൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ കാണാൻ പറ്റുക, അതിൻ്റെ വീഡിയോകൾ കേൾക്കാൻ പറ്റുക, ഹജ്ജുമായി ബന്ധപ്പെട്ടും ബാക്കിയുള്ള കോഴ്സുകളൊക്കെ എല്ലാം നമുക്ക് കാണാൻ പറ്റുക. അതിൽ നമ്മൾ കൃത്യമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, പീസ് റേഡിയോ തുറക്കുന്നു, കോഴ്സ് ഓപ്ഷനിൽ പോകുന്നു, ഹജ്ജുമായി ബന്ധപ്പെട്ട ഭാഗം കാണുമ്പോൾ അവിടെ നമ്മൾ അമർത്തുന്നു. അതിൽ കാണുമ്പോൾ ഉള്ള ചോദ്യമാണ് എത്ര വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്, അല്ലേ? കൃത്യമായി എണ്ണി
1: എത്ര ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു?
2: അഞ്ച് ചോദ്യം.
1: അഞ്ച് ചോദ്യങ്ങൾ. ഈ അഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കുമ്പോൾ, ആദ്യത്തെ ചോദ്യം അയക്കുമ്പോൾ ഒരു ക്ലൂ കിട്ടി, രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ ചോദ്യങ്ങൾ അയക്കുമ്പോൾ ഓരോ ക്ലൂ കിട്ടി.
2: യെസ്.
1: ഈ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ക്ലൂ കൂടെ അയക്കുമ്പോൾ അഞ്ച് ക്ലൂകൾ കിട്ടിയിട്ടുണ്ടാവും.
2: യെസ്.
1: ഇനിയാണ് നമ്മുടെ പ്രേക്ഷകര് ചിന്തിക്കേണ്ടത്.
2: യെസ്. അഞ്ച് ചോദ്യങ്ങൾ കിട്ടി, അഞ്ചിൻ്റെയും ഉത്തരം കൃത്യമായി ചെയ്ത ആളുകൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനും കിട്ടും, അല്ലേ? അതിൽ നിന്ന് ചിന്തിച്ച് കണ്ടെത്തിയിട്ടാണ് നമ്മൾ പ്രഷറിലേക്കുള്ള ഏറ്റവും വലിയ ഉത്തരം ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു.
1: പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ മുതൽ ഈ അഞ്ചാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അയക്കാവുന്നതാണ്.
2: അതെ,
1: അപ്പോൾ ക്ലൂ കിട്ടും. ഈ ക്ലൂകളെല്ലാം അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഉത്തരത്തിലേക്ക് എന്തായാലും ഇൻഷാല്ലാ നമ്മുടെ പ്രേക്ഷകർ എത്തും.
2: യെസ്.
1: ഈ ഉത്തരങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ഒരു ഉത്തരം ഉണ്ടാവും, നിധിയിലേക്കുള്ള ആ ഒരു താക്കോൽ. ആ താക്കോൽ എത്ര മണി മുതൽ അപ്ലോഡ് ചെയ്യാം?
2: അപ്പൊ 5:30, 6:30, 7 മണി വരെ 1.5 മണിക്കൂർ സമയമുണ്ട്. ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, 1.5 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യം മുതൽ നമുക്ക് കിട്ടിയ ഓരോ ക്ലൂകളും പരിശോധിക്കാം, അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ച് വന്ന് അഞ്ചാമത്തെ ക്ലൂവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൽ നിന്നും നമുക്ക് ഫൈനൽ ഉത്തരത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടാകും. ആ നിങ്ങൾക്ക് കിട്ടിയ ആ ഉത്തരമുണ്ടല്ലോ, അതാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്?
1: 5:30 മുതൽ 7 മണി വരെ അയക്കേണ്ടത്.
2: അപ്പോൾ ആരാണ് വിജയി, ആരൊക്കെയാണ് യഥാർത്ഥമായ ഉത്തരത്തിലെത്തിയത്, നമുക്ക് എന്ത് ചെയ്യാം? കൃത്യം 7 മണി മുതലുള്ള നമ്മുടെ അപ്ഡേഷൻസിലൂടെ അറിയാൻ പറ്റും. 7 മണിക്ക് കൃത്യം നമ്മൾ ഓരോ ക്ലൂകളും എന്താണ് എന്ന് വിശദീകരിക്കുന്ന വളരെ രസകരമായ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. പീസ് റേഡിയോയിൽ ലൈവായിട്ട് കേൾക്കാൻ പറ്റും, ചാനലിൽ ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സംഗതി കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും, കാണാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കാം 7 മണിക്ക് പീസ് റേഡിയോ ആപ്പിലൂടെ. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് കിസ്വ പുതച്ചു നിൽക്കുന്ന കഅബയുടെ പ്രഥമ ദർശനം ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും എത്തുന്ന വിശ്വാസികളിൽ തീർക്കുന്ന ഉൾപ്പുളകം കുറച്ചൊന്നുമല്ല. തവാഫും സഅയും സംസവും നമസ്കാരവും ഉൾപ്പെടെ ആത്മീയ അനുഭൂതിയുടെ പരമ കൂടിയാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം പ്രധാനം ചെയ്യുന്നത്. സമത്വത്തിന്റെ മഹാസന്ദേശമായി അറഫയാണ് ഹജ്ജ്. മാനവ ചരിത്രം, സാഹോദര്യം, അറഫയിൽ നിന്ന് ആരംഭിക്കുന്നു. ഹജ്ജിൻ്റെ ആനന്ദദായകമായ ഒരു അനുഭൂതി പ്രേക്ഷകരുമായി പീസ് റേഡിയോ പങ്കുവയ്ക്കുന്നു. മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിലൂടെ കാതോർക്കുക ഹജ്ജ് വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ, അനുഷ്ഠാനം മക്കയുടെ തീരത്ത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അപ്പോൾ ട്രഷറൻ്റൊക്കെ കഴിഞ്ഞ് സൂചനകളൊക്കെ കിട്ടി നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം. ഷുക്കൂർ മാഷേ, നമ്മൾ ലൈഫിൽ പലപ്പോഴും മനുഷ്യന് കുറേ ക്വാളിറ്റി ഉള്ള കുറേ സംഗതികളുണ്ടാവുമല്ലോ. ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട കുറേ ക്വാളിറ്റികളെ കുറിച്ച് പറയാറുണ്ട്. അതിലെപ്പോഴും ഒരു നാണം മാനമില്ലാത്തവനാണ് എന്ന് നമ്മളെക്കുറിച്ച് ഒരാളും പറയാൻ പാടില്ല. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത് ലജ്ജയാണ്. നമുക്കതിനെ കുറിച്ചൊന്ന് കേട്ടാൽ.
5: തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ലജ്ജ എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് അല്ലേ പ്രവാചക വചനം?
4: യെസ്,
5: നമ്മൾ ധാരാളം കേട്ടതാണ്.
4: നമ്മളിനി കേൾക്കുന്നത് ശരിക്കും ലജ്ജ വിശ്വാസിയുടെ ഗുണം എന്നൊരു ടൈറ്റിൽ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. കേൾക്കാം.
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനിന് 70 പരം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാണ്. ഏറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജാശീലത്തെക്കുറിച്ച് ഇപ്രകാരം പറയപ്പെട്ടിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണിയറയിൽ പ്രവേശിക്കുന്ന കന്യകയേക്കാൾ ലജ്ജാശീലമുള്ള വ്യക്തിയായിരുന്നു. ബുഖാരി. അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി ലജ്ജ കാണിച്ചതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി, അദ്ദേഹത്തെ വിട്ടുകളയുക, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, തിരുദൂതർ പറഞ്ഞു, ലജ്ജ മുഴുവനും നന്മ മാത്രമാണ്, ലജ്ജാശീലം നന്മയല്ലാതെ കൊണ്ടുവരികയില്ല. ബുഖാരി. സമൂഹത്തിൽ ആരാധനകളിൽ മുന്നിൽ നിൽക്കുന്ന സൽ സ്വഭാവത്തിൽ മാതൃകയായ എത്രയോ ആളുകൾ ഒറ്റക്കാവുമ്പോൾ ലജ്ജയില്ലാത്തവരായി മാറാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് കാണുക. സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമൂഹത്തിലെ ചില ആളുകൾ നാളെ പരലോകത്ത് വെളുത്ത തിഹാമ പർവ്വതത്തിന് സമാനമായി നന്മകളുമായി കടന്നുവരും. എന്നാൽ അള്ളാഹു ആ നന്മകളെ പറത്തിക്കളയും. സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, അവരെ ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നാലും അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കുന്നതുപോലെ നമസ്കരിക്കുന്നവർ. പക്ഷേ അവർ ഒറ്റക്കായാൽ ഹറാമുകളിൽ മുഴുകുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമായ താക്കീതാണിത്. നമ്മുടെ സ്വന്തം ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കൂ. എല്ലാവരുടെയും മുന്നിൽ നമ്മൾ എത്ര ആദരണീയരാണ്. കുടുംബം നമ്മെ സ്നേഹിക്കുന്നു. നാട്ടുകാരും പരിചയപ്പെടുന്നവരുമെല്ലാം നമ്മോട് പ്രകടിപ്പിക്കുന്ന സ്നേഹവും ബഹുമാനവും വർണ്ണിക്കുക അസാധ്യം. എന്നാൽ മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് നമ്മെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? മറ്റുള്ളവർക്കറിയാത്ത ഒരു മുഖം നമ്മളിൽ പലർക്കുമുണ്ട്. ഒറ്റക്കായാൽ തെറ്റിൽ മുഴുകുന്ന ഒരു മുഖം, ലജ്ജയില്ലാതെ പെരുമാറുന്ന ഒരു മുഖം. വർത്തമാനകാലത്ത് പല സ്ത്രീകളും ലജ്ജ നഷ്ടപ്പെട്ടവരാണ്. മഹ്റമില്ലാതെ യാത്ര ചെയ്യുന്നവർ, പൂർണ്ണമായ വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങുന്നവർ, കൊഞ്ചിക്കുഴഞ്ഞ് അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നവർ, ഇതെല്ലാം ലജ്ജ നശിച്ചതിൻ്റെ അടയാളങ്ങളാണ്. നാം ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ട വിഷയം. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സമൂഹത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടും. തിന്മകൾ വ്യാപകമാവും. അറിവ് തേടുന്നത് ആളുകൾ അവസാനിപ്പിക്കും. ഇതെല്ലാം ലജ്ജ നശിച്ചാൽ സംഭവിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ലജ്ജയുള്ളവരായി മാറാൻ നാം ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. വിചാരണയുണ്ടെന്നോർക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക. അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശ്രദ്ധിക്കുക. എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്. ഇസ്ലാമിൻ്റെ സ്വഭാവം ലജ്ജയാണ്.
5: അപ്പോൾ മാഷേ, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ വളരെ വിശദമായിട്ട് എന്ത് ചെയ്തു, ആ ലജ്ജയുടെ എല്ലാ വശങ്ങളും ദീനിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവണം. പ്രത്യേകിച്ച് ഈ നൂജൻ കാലഘട്ടത്തിൽ, പണ്ടൊക്കെയും ഒരു തിന്മ ചെയ്യണമെങ്കിൽ ഈ ആളുകൾക്കിടയിൽ വന്ന് ചെയ്യാൻ മടിയായിരുന്നു. ഒരു അന്യ പെണ്ണിൻ്റെ നഗ്നത കാണണമെങ്കിൽ ഏതെങ്കിലും കുളിക്കടവിൽ പോയി പ്രയാസം, ഇപ്പൊ അതൊന്നും വേണ്ട. ഇപ്പൊ അത് പൊതു എന്താണ് പൊതുവായിട്ട് പരസ്യപ്പെടുത്തുകയാണ്, എല്ലായിടത്തും ലജ്ജ പോയി.
4: അപ്പൊ ലജ്ജല്ലാത്തോണ്ട് തന്നെ എന്തും ചെയ്യാൻ മനുഷ്യൻ തൽപരനാവുന്നു എന്നുള്ള ഒരു ലോകത്താണ്. അവിടെ ലജ്ജയെ കൊണ്ടുവരുന്നത് വിശ്വാസത്തിന്റെ ഒരു ഒരു ഈമാന ഇഖ്ലാസൊക്കെ ഉണ്ടെങ്കിലാണ് ആ ലജ്ജയെ നമുക്ക് നിലനിർത്താൻ പറ്റുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. തീർച്ചയായിട്ടും നമ്മൾ ലജ്ജയുള്ള ആളുകളായി മാറുക. ലജ്ജ നമ്മുടെ തിന്മകളിൽ നമ്മളെ തടയാൻ നമുക്ക് പ്രേരിതമാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പെരുന്നാൾ തൽബിയ, പീസ് റേഡിയോ തൽബിയ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികളിലൂടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. നമുക്കൊരു പാട്ട് കേട്ടാലോ എന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ് നമുക്ക് പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞുമോൾ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. ഇൽഫ ബിൻത്ത് സലീം, ഒരു മലയാള കവിതയാണ്. എരിക്കൂർ ഇസ്ലാഹി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുമോളുടെ ഗാനത്തിലേക്കാണ് ഇനി നമ്മൾ
7: പ്രവേശിക്കുന്നത്. എന്റെ പേര് ഇൽഫ ബിൻത്ത് സലീം. ഞാൻ ഇരിക്കൂർ ഇസ്ലാഹി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ ആലപിക്കുന്നത് മുഹമ്മദ് സലീം പി എം രചിച്ച നല്ല നാട് കാക്കണം എന്ന കവിതയാണ്. നല്ല നാട് കാക്കണം.

0: ياي، السلام عليكم.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഇൽഫമോള് വിചാരിച്ച പോലെ തന്നെ കേട്ടോ, നന്നായി
2: അടിപൊളിയാണ്,
1: കവിത ആലപിക്കുന്നുണ്ട്.
2: ഷാറായിട്ടുണ്ട്. നമുക്കത് ശരിക്കാവും മോള് ഇവിടെ സ്റ്റുഡിയോയിലൊക്കെ വന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിഗംഭീരമാകുമായിരുന്നു. അപ്പത്തെ ഒരു സാഹചര്യത്തിൽ നമ്മള് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളത്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട, ചില കുട്ടികള് നമുക്ക് വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു അവസരം റെഡി ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം ലോ ലെവലിൽ ചെയ്യാതെ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ അതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റും എന്നാലോചിച്ചിട്ട് വീട്ടിൻ്റെ റൂമിൻ്റെ അകത്തിരുന്ന് നോയ്സുകളൊന്നും ഇല്ലാതെ ഇപ്പോൾ ഇവള് ഭയങ്കര മോശമാക്കി എന്നല്ല പറഞ്ഞത്, പൊതുവേ കുട്ടികൾ എന്ത് ചെയ്യലുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുക, ബാക്കി ഇൻഷാല്ലാ. അപ്പോൾ അത്രയും പെർഫോം ചെയ്യുന്ന പ്രോഗ്രാമുകളെ ആ ഒരു മികവോടുകൂടി നമുക്ക് കേൾക്കാൻ പറ്റും.
1: തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാം. ധാരാളം പീസ് റെഡി ഒരുക്കുന്ന മക്കൾക്കുള്ള പ്രോഗ്രാമുകളുണ്ട്, പൂമരത്തണലുണ്ട്, അതുപോലെ തന്നെ സ്റ്റാർ കൊസ്റ്റ്, അതുപോലെ തന്നെ പിന്നെ ടെലികിസുകളുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക എന്ന് പ്രത്യേക ഓർമ്മ കൊടുക്കുന്നു. ഇൻഷാല്ലാ ഈ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചില വേണ്ടപ്പെട്ട ആളുകളുടെ സന്ദേശങ്ങൾ കേൾക്കേണ്ടതുണ്ട്.
2: സന്ദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സന്ദേശങ്ങൾ പലപ്പോഴും റേഡിയോയിൽ വരാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഒരു വലിയ വലിയ ആൾക്കാരെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടുള്ള സന്ദേശങ്ങളായിരിക്കും. പക്ഷെ കുട്ടികളായ ഞങ്ങൾക്കിപ്പോൾ അതെന്ത് സന്ദേശമാണ് ഉള്ളതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ വിചാരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ വരികയാണ് സന്ദേശമായിട്ട്.
1: ഇഷ്ടപ്പെട്ടതെന്ന് പറയണം, അടിവരയിട്ട് പറയണം. പൂമരത്തണലിൽ അവരുടെ എന്താണ് ചങ്ക് ബ്രോ ആണ് ഇനി അടുത്തതായി വരുന്നത്.
2: ഷമീൽ മഞ്ചേരി കുട്ടികളോട്, പ്രിയപ്പെട്ട കുട്ടികളെ ഈ സന്ദേശം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും നല്ലൊരു ബലിപെരുന്നാൾ ആശംസിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ മറ്റൊരു പെരുന്നാൾ സുദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ സന്തോഷത്തിലാണ് മുസ്ലിം സമൂഹം ഒന്നടങ്കം, അല്ലേ? കാരണം നമ്മുടെ രണ്ടാഘോഷങ്ങളിൽ ഒന്നായ ഈദുൽ അദ്ഹയുടെ സുദിനത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അൽഹംദുലില്ലാ, ഈ ഒരു ബലിപെരുന്നാളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, നമ്മളേറ്റവും കൂടുതൽ ഓർമ്മിച്ചെടുക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലഹിസ്ലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ നബി അലഹിസ്ലാമിൻ്റെയും ഒക്കെ ചരിത്രങ്ങളാണ്, അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാര്യമായി കേട്ടു പഠിച്ചു, അതൊക്കെ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നു, അല്ലേ? തൗഹീദിൻ്റെ വലിയ പാഠങ്ങൾ, അതിൻ്റെ പ്രബോധനത്തിൻ്റെ വലിയ മേഖലകൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്, അതേപോലെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വേണം. അതോടൊപ്പം പ്രിയപ്പെട്ട കുട്ടികളെ, കുട്ടികളെന്ന നിലക്ക് നമുക്കൊരു വലിയ മാതൃക ഇസ്മായിൽ നബി അലഹിസ്ലാം എന്ന പൊന്നുമോനിലുണ്ട്, അല്ലേ? ചരിത്രം നമുക്കൊക്കെ അറിയാം. ഇബ്രാഹിം നബി അലഹിസ്ലാം അദ്ദേഹത്തിൻ്റെ മകനായ ഇസ്മായിൽ നബിയോട് പറയുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്? സൂറത്തു സ്വാഫാത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഖാല യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫന്നുർ മാദാ തറാ. ഇബ്രാഹിം നബി അലഹിസ്ലാം തൻ്റെ മകനായിട്ടുള്ള, നമ്മെപ്പോലെ ഒരു കുട്ടിയായിട്ടുള്ള ആ ഒരു പ്രായത്തിൽ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, മോനെ ഞാൻ നിന്നെ അറുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അഥവാ പ്രവാചകന്മാരുടെ സ്വപ്നം നമുക്കറിയാം, വഹിയാണ്, അല്ലേ? അപ്പോൾ ആ രൂപത്തിൽ വഹി കിട്ടിയിട്ടുണ്ട്, എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്താണ് കൊടുക്കുന്ന മറുപടി? ഖാല യാ അബതിഫ്അൽ മാ തുമർ. എൻ്റെ ഉപ്പ, താങ്കളോട് കൽപ്പിച്ചതു പ്രകാരം തന്നെ ചെയ്തുകൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്വാബിരീൻ. അതാണ് നമ്മൾ കുറച്ച് അടിവരയിട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാചകം. എന്താ ഇസ്മായിൽ എന്ന കുട്ടി, നമ്മെപ്പോലെയുള്ളൊരു ഒരു കൂട്ടുകാരൻ പറയുന്ന വാക്കെന്താണ്? താങ്കൾക്കെന്നെ ക്ഷമ കാണിക്കുന്നവരിൽപ്പെട്ടവനായി കണ്ടെത്താം എന്ന് പറയുകയാണ്. നോക്കൂ, നമ്മളോട് നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, നിസ്കരിക്കാൻ വേണ്ടി പറയുമ്പോൾ, അല്ലെങ്കിൽ ഈദ് സുദിനത്തിൻ്റെ ദിവസത്തിൽ മറ്റുള്ളവരോടൊക്കെ നന്നായി സംസാരിക്കണം, മൊബൈൽ ഫോണൊക്കെ മാറ്റിവെക്കണം, അങ്ങനെയുള്ള നല്ല നല്ല ഉപദേശങ്ങൾ, ദീനിൻ്റേതായ ഉപദേശങ്ങൾ നൽകുമ്പോൾ, നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ നമ്മളത് ക്ഷമയോടുകൂടി സ്വീകരിക്കാറുണ്ടോ? ഇവിടെ നോക്കൂ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം എത്ര വലിയ കാര്യമാണ് ക്ഷമയോടുകൂടി സ്വീകരിക്കുന്നത്. തന്നെ അറുക്കുക, തന്നെ ബലി നൽകുക എന്ന വലിയൊരു കാര്യം, അവനവന് ഒരു വേള സഹിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. ഞാൻ ക്ഷമയോടുകൂടി കേട്ടുകൊള്ളാം, ഞാൻ ക്ഷമയോടുകൂടി അനുസരിച്ചു കൊള്ളാം എന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പറയുന്നത് അല്ലേ? നമ്മളോട് അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മുടെ ഉപ്പയും ഉമ്മയും പറയുന്നത്. മറിച്ച് കൃത്യമായി നമസ്കരിക്കാനും ഖുർആൻ ഓതാനും കൃത്യമായി പഠിക്കാനും അതേപോലെ എല്ലാവരെയും അനുസരിക്കാനും എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറാനും അങ്ങനെയുള്ള എളുപ്പമുള്ള കാര്യങ്ങളല്ലേ നമ്മളോട് നമ്മുടെ ഉപ്പ പറയാറുള്ളത്, നമ്മുടെ ഉമ്മ പറയാറുള്ളത്. അപ്പോൾ അത് ഏറ്റവും ക്ഷമയോടുകൂടി കേൾക്കാനും അനുസരിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഈ ചരിത്രവും ഈ പാഠങ്ങളും ഒക്കെ കേൾക്കുന്നതും പകർത്തുന്നതുമായ കുട്ടികളായിട്ട് മാറുക. ഓക്കെ, അപ്പം അത്തരത്തിൽ നമുക്കെല്ലാം നല്ല കുട്ടികളാകാൻ സാധിക്കട്ടെ. ഈ ഒരു പെരുന്നാൾ നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും. ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അപ്പോൾ കൂട്ടുകാരെ, ഷമീൽ കാക്കു പറഞ്ഞത് പ്രകാരം ജീവിതത്തിൽ എല്ലാം പകർത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മുടെ കൂട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് പോവല്ലേ.
2: സ്വരമാണ് മുന്നിൽ, കേൾക്കുവാൻ സമയമായി.
1: തീർച്ചയായിട്ടും തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട് എന്ന ഒരു ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.

0: മാത്രം.
1: മാഷാല്ലാ, തേട്ടങ്ങളെല്ലാം അള്ളാഹുവോട് എന്ന് തുടങ്ങുന്ന ആ സ്വരം കേട്ടല്ലോ, സ്വരമധുരമായ വളരെ ഇമ്പമാർന്ന ഗാനം കേട്ട് അതിൻ്റെ കുളിർമയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തെൽബിയ പ്രോഗ്രാമുകളിലാണല്ലോ നമ്മളുള്ളത്. അപ്പോൾ പെരുന്നാൾ പിറ്റേന്നാവുമ്പോൾ നമുക്കിനി നാളത്തെ ഒരു ദിവസത്തെക്കുറിച്ചുള്ള കുറേ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടാവും. വലിയ പെരുന്നാളാവുമ്പോൾ ഇന്നും ഇന്നലെ ഇന്ന് നാളെ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം അയ്യാമത്തെ ശരിക്ക് വരെ നമുക്കതിൻ്റെ ആ പവിത്രതയും പുണ്യമൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ പീസ് റേഡിയോ നമുക്കത് ഓർമ്മിപ്പിക്കുന്നു, ആ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നു. സന്തോഷമായിരിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഷുക്കൂർ മാഷെ, ഇനി അടുത്ത എന്താണ് പരിപാടി?
2: ഇനി നമുക്ക് ചില മധുരം നുകരാം, പെരുന്നാളൊക്കെയല്ലേ.
1: അപ്പം മധുരം നുകരുന്നത് നുകരേണ്ട മധുരമാണ്
2: തീർച്ചയായും
1: അല്ലേ. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലേക്കാണ് പോകുന്നത്. ഖുർആന്റെ ഏത് വചനം?
2: സൂറത്തുൽ ഗാഫിറിലെ 41 മുതൽ 56 വരെയുള്ള വചനങ്ങൾ അഹ്മദ് അൽ അജ്മിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
4: ويا قوم ما لي أدعوكم إلى النجاة وتدعونني إلى النار تدعونني لأكفر بالله وأشرك به ما ليس لي به علم.

ربك وسبح بحمد ربك بالعشي والإبكار إن الذين يجادلون فيه

0: മഷാല്ലാ. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഖുർആനിൻ്റെ വചനങ്ങൾ നമ്മുടെ കേൾവി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഷിഫാ ഉലിമാ ഫിസ് സുദൂർ, നമ്മുടെ ഹൃദയത്തിന് ശമനം. അപ്പോൾ ആ ഹൃദയത്തിന് ശമനമേകുന്നതിന് ഇടക്കിടക്ക് ആ ശമനത്തിനുള്ള ഇത് നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് എത്തിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കണ്ണും കാതും. കാതിലൂടെയാണ്, കാതാണ് നമുക്ക് ആദ്യം ഉണ്ടായത്. കാതിലൂടെ നമ്മൾ കേൾക്കേണ്ടത് കേട്ടുകൊണ്ടേയിരിക്കണം. അതിനാണ് മധുരം ഖുർആൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ കേൾവിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണം കിട്ടട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: ആമീൻ. അപ്പോൾ ഇൻഷാല്ലാ ഈ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഞാൻ ഇവിടെ പറയുകയാണ്. ഇൻഷാല്ലാ പുതിയ പ്രോഗ്രാമുകളും പുതിയ പാട്ടും അതുപോലെ തന്നെ കഥകളും അതുപോലെ തന്നെ ഖുർആനിന്റെ പാരായണങ്ങളുമായി നമുക്ക്
0: വീണ്ടും കാണാം അടുത്ത ഒരു സമയത്ത്. നമുക്ക് വീണ്ടും ഒരുമിക്കാം ഇൻഷാല്ലാ.
2: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് കിസ്വ പുതച്ചു നിൽക്കുന്ന കഅബയുടെ പ്രഥമ ദർശനം ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും എത്തുന്ന വിശ്വാസികളിൽ തീർക്കുന്ന ഉൾപ്പുളകം കുറച്ചൊന്നുമല്ല. തവാഫും സഅയും സംസവും നമസ്കാരവും ഉൾപ്പെടെ ആത്മീയ അനുഭൂതിയുടെ പരമ കൂടിയാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം പ്രധാനം ചെയ്യുന്നത്. സമത്വത്തിന്റെ മഹാസന്ദേശമായി അറഫയാണ് ഹജ്ജ്. മാനവ ചരിത്രം, സാഹോദര്യം അറഫയിൽ നിന്ന് ആരംഭിക്കുന്നു. ഹജ്ജിന്റെ ആനന്ദദായകമായ ഒരു അനുഭൂതി പ്രേക്ഷകരുമായി പീസ് റേഡിയോ പങ്കുവെക്കുന്നു മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിലൂടെ. കാതോർക്കുക, ഹജ്ജ് വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ, അനുഷ്ഠാനം മക്കയുടെ തീരത്ത്.
3: പീസ് റേഡിയോ. Tune to reality.

0: السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله. ബലി പെരുന്നാൾ തൽബിയ സ്പെഷ്യൽ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വി ടി കാരാപറമ്പിൻ്റെ കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ ഏപ്പിക്കാട്.
1: മുസ്തഫാഷേ, ഇപ്പോൾ സമയം പെരുന്നാൾ പിറ്റേന്ന്
0: വൈകുന്നേരത്തിൻ്റെ ഒരു സായാഹ്നത്തിലാണ് നമ്മൾ.
1: അതെ അതെ അതെ. അപ്പോൾ ഈ ഒരു പകലും എരിഞ്ഞു തീരുമ്പോൾ പെരുന്നാളിൻ്റെ ഓർമ്മയിൽ കുറേ നല്ല മുഹൂർത്തങ്ങൾ, നല്ല നിമിഷങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പെരുന്നാൾ നമസ്കാരവും ഉദഹയ്യത്തും പിന്നെ കുടുംബ സന്ദർശനങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെയായി കഴിഞ്ഞപ്പോൾ എന്ത് ബാക്കിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെയ്ത നന്മകളുടെ ബാക്കിയാണ് നമുക്കുള്ളത്. പക്ഷേ പലപ്പോഴും പെരുന്നാൾ ഒരു അടിച്ചു പൊളിച്ച് തീർന്ന ആളുകൾക്ക് ഇതൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒരു ഈ പൂരപ്പറമ്പിൽ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ കച്ചറകൾ ബാക്കി കാണുമല്ലോ. ഇതുപോലത്തെ കുറേ മനസ്സിൽ ബാക്കിയാവുന്ന കച്ചറകൾ അല്ലേ ആവരുത്.
0: നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്ന്, പരിസരം മറന്ന്, നമ്മൾ ഏതൊരു ആഘോഷത്തിലാണ്, ഈ ആഘോഷത്തിൻ്റെ ഏറ്റവും മഹത്വമായ കർമ്മം എന്താണ്, ഉൽഹിയത്തിൽ പോലും പങ്കെടുക്കാതെ അതിൻ്റെ വിതരണത്തിലും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളിലൊന്നും ഇടപഴകാൻ നമ്മൾ മുതിരാതെ നമ്മളൊരു യാത്ര അങ്ങോട്ട് പോകും, നീണ്ടൊരു യാത്ര. ആ യാത്രയിൽ നമസ്കാരങ്ങളില്ല, തക്ബീറുകളില്ല, അങ്ങനെയുള്ള യാത്ര കൊണ്ട് നമുക്ക് എന്ത് മെച്ചം?
1: അപ്പോൾ അത് നമ്മൾ ആലോചിക്കണം. നമ്മളെ മക്കളോ നമ്മളെ കുടുംബത്തിലോ നമ്മളാരോ അങ്ങനെ ഇല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റണം, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാനും നമുക്ക് പറ്റണം.
0: അതെ, പെരുന്നാളിൻ്റെ ദിനങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല.
1: അതെ, അയ്യാമുത്തശ്ശേരിക്ക് വരെ, അതിൻ്റെ അസർ വരെ നമ്മുടെ ആ ഒരു പുണ്യം നിലനിൽക്കുകയാണ്. ഹാജിമാർ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ വ്യാപൃതരായി കൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ്. വിശുദ്ധമായ ആ ദിനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മറക്കാതെ നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
0: അമീൻ. നമ്മുടെ ഹാജിമാർക്ക് അവരുടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് എല്ലാവിധ സ്വസ്ഥതയും സമാധാനവും ആരോഗ്യവും തിരിച്ച് അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യട്ടെ എന്ന് ഈ പ്രത്യേകം ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു.
1: അല്ല, അവിടെ ആരൊക്കെയോ അടുക്കളയിൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്.
0: അതെ അതെ അതെ.
1: എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പാഞ്ഞ് ഇറന്നുമ്പച്ച് വിശക്കുന്ന ഇറച്ചി ബാക്കിയുണ്ടോ അല്ലേ,
0: ഫ്രിഡ്ജ് തുറക്കാൻ, ഫ്രിഡ്ജിന്റെ ഡോറിനൊക്കെ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്.
1: അതെ അതെ അതെ അതെ. അപ്പോ പിന്നെ എടുത്തു വെച്ച് മാംസം, ആ മാംസം കഴിക്കുന്ന പോലും നമുക്ക് പുണ്യാണ് അല്ലേ. സാധാരണ നമ്മൾ പിന്നെ രണ്ടിലോ ഇറച്ചി വാങ്ങി കൊടുന്നിച്ച് കഴിക്കുന്ന പോലെയല്ല ഉദയത്തിൻ്റെ ഇറച്ചി. ഇടയ്ക്ക് എവിടേക്ക് ഒരു തൊട്ട് ഒരു ഉച്ച സമയത്തൊന്ന് ഉറങ്ങിയ സമയത്തായിരിക്കാം ചിലപ്പോൾ ബെല്ലടി കേൾക്കുമ്പോൾ ഉദയത്തിൻ്റെ മാംസം കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് ആ പുണ്യത്തോടുകൂടി തന്നെ വാങ്ങി വെച്ചത് കഴിക്കുമ്പോഴും പാകം ചെയ്യുമ്പോഴും ആ ഓർമ്മകളോടുകൂടി കഴിക്കുമ്പോൾ പോലും ആ ഓർമ്മകൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം എത്രയധികം അത് ഉണക്കി സൂക്ഷിച്ച് കഴിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് നന്മകൾ അല്ലേ, ഏതോ മനോഹരമായിട്ടാണ് അതെല്ലാം നമുക്ക് പ്രതീകവൽക്കരിച്ച് തന്നിരിക്കുന്നത്.
0: അതിലേറെ നമുക്ക് വലിയ പ്രതീക്ഷയാണല്ലോ. നമ്മളിപ്പോൾ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ പ്രത്യക്ഷമായിട്ട് ഈ ദുനിയാവിൽ തന്നെ നമുക്ക് അതിൻ്റെ ഫലങ്ങളും പ്രതിഫലനങ്ങളും അല്ലെങ്കിൽ ലഭിച്ചോളന്നില്ലല്ലോ. എന്നിരുന്നാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട് മുമ്പിൽ. എന്തായാലും ഇതിൻ്റെയൊക്കെ പുണ്യം എനിക്ക് ലഭിക്കുന്നൊരു ലോകം എൻ്റെ മുമ്പിലുണ്ട് എന്ന വലിയൊരു പ്രതീക്ഷ കൂടിയാണല്ലോ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് പ്രചോദനം.
1: യെസ്, തീർച്ചയായിട്ടും. അപ്പൊ ഇനി ആരെങ്കിലും വിരുന്നാരൊക്കെ വരാനുണ്ടോ അല്ലേ എന്ന് കോർത്തിരിക്കുന്ന കൊലായിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന ഉമ്മമാരുണ്ടാവും. മക്കള് വരാനുള്ള ഒരു ബാക്കിയുണ്ടെങ്കിൽ ഉളപ്പള വരിക എന്നൊക്കെ കാത്തിരിക്കുന്നവരുണ്ടാവും. ആ വരവും ഒക്കെ സംഗമങ്ങളും നടക്കട്ടെ, സന്തോഷമാവട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ, എൽ പി സ്കൂൾ വിളത്തൂരിൽ നിന്നും അർഷിത ടി പി ആണ് ഒരു മലയാള ഗാനവുമായി കൊണ്ട് ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്.

0: മാഷാല്ല, അർഷിദ പി ടിയുടെ മനോഹരമായ ഒരു ഗാനമാണ് നാം ഇപ്പോൾ കേട്ടത്. എൽ പി സ്കൂൾ വെളുത്തൂരിലാണ് അർഷിദ പി ടി പഠിക്കുന്നത്.
1: ഓക്കെ, അർഷിദയുടെ ഗാനം കേൾക്കുമ്പോൾ ഞാൻ ഓർത്തുപോയതെന്ന് വെച്ചാൽ, ആരുമില്ലാത്ത മണലാരണ്യത്തിൽ ഹാജറ ബീവി കുഞ്ഞുമോൻ ഇസ്മായിലിനെ കൊണ്ടുപോയിട്ട് സഫ മറവുകൾക്കിടയിൽ ഇങ്ങനെ ഓടി നടക്കുന്നതും ആ വെപ്രാളപ്പെടുന്നതും, അതിൻ്റെയും മുന്നേ കുഞ്ഞുമോനെ തനിച്ചാക്കി ഇബ്രാഹിം നബി മോനെയും ഉമ്മയും തനിച്ചാക്കി പോകുമ്പോൾ ആ അള്ളാഹു അമറക്ക ബിഹാദ എന്ന് പറയുമ്പോൾ കുറച്ചകലെ ദൂരെ ഒരു ഒരു മണൽ കൂനയുടെ ചെരുവിൽ നിന്നുകൊണ്ട് അതേ എന്ന് പറയുമ്പോൾ, എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടില്ല എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടുകൂടി നിന്ന ഒരു പൊന്നുമ്മ, ആ പൊന്നുമ്മക്ക് പ്രതീക്ഷയെ നൽകിക്കൊണ്ട് പൊന്നുമോൻ ഇസ്മായിലും മക്കയിൽ വളർന്നതും പിന്നീടൊരു ചരിത്രമായതും അവിടെ നാഗരികത രൂപപ്പെട്ടതും പിതാവിൻ്റെ തിരിച്ചുവരവും കുടുംബമാകുന്നതും ആ കുടുംബത്തിലൂടെ പൊന്നുമോൻ ഇസ്മായിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹുവിൻ്റെ വെളിച്ചം പകർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതും മനുഷ്യർ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചരിത്രങ്ങളുടെ ഓർമ്മകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്.
0: യെസ്, ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരു വെളിച്ചം നമ്മിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം പകരാനുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചരിത്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഒരു കാലങ്ങളിൽ കഴിഞ്ഞു പോയൊരു സംഭവം മാത്രമാണ് നമ്മുടെ മുമ്പിൽ, ഒരു കഥയെ പോലെ ഒക്കെയാണല്ലോ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു വെളിച്ചം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ്റെ വചനങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഒരുപാട് കണ്ണോടിക്കുമ്പോൾ ആ ഒരു തെളിച്ചം നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും ആ നാട്ടിലേക്കൊന്ന് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതിനുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉത്ഭവിക്കാനും അതിനുവേണ്ടി തേടാനും പ്രവർത്തിക്കാനും കൂടിയുള്ള പ്രചോദനമാകട്ടെ ഇന്നത്തെ അർഷിദ പിടിയുടെ ഗാനം എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
1: അപ്പോൾ പ്രിയമുള്ളവരെ, പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ ദിനപരിപാടികൾ തുടരുകയാണ്. ഈ ഇനി പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.
0: ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യാത്രയിലെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. സുഫിയാൻ ഫൈസൽ അൽ ഹൈക്കമിയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഏറെ ബഹുമാനം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ യാത്രകൾ ചെയ്യുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ തൻ്റെ യാത്ര ആരംഭിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്റിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ, ഈ വാഹനം

0: ചർച്ച മറ്റൊരു എപ്പിസോഡിലായിട്ട് നമുക്ക് ഇൻഷാ അള്ളാ പഠിക്കാവുന്നതാണ്. പ്രാർത്ഥന ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. സുബ്ഹാനല്ലദി സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ.
1: അപ്പോൾ യാത്രയിലെ പ്രാർത്ഥന ആണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. സുഫിയാൻ ഫൈസൽ അൽഹിക്കമിയാണ് പ്രാർത്ഥനാ പഠനം, യാത്രയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന നമ്മൾ പഠിപ്പിച്ചത്. മാഷാല്ലാ, നമുക്കൊക്കെ യാത്രയിൽ ഇത് എത്ര കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് എന്നതുകൂടി ചിന്തിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്.
2: യെസ്, മനഃപൂർവ്വം നമ്മളൊരു ഒരു യാത്ര പുറപ്പെടുമ്പോൾ മനഃപൂർവ്വം നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു ഇസ്ലാമിയത്തോടു കൂടി ഇങ്ങനെ പോകുമ്പോൾ അതിലൊരുപാട് പുണ്യങ്ങൾ ലഭിക്കുന്നു, മനസ്സിന് സമാധാനം ലഭിക്കുന്നു. അതോടൊപ്പം നമ്മൾ ബലി പെരുന്നാളിൽ കുടുംബത്തോടൊപ്പമുള്ള യാത്രയ്ക്ക് പ്രത്യേകം ഒരു പുണ്യം പോലും നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നു.
1: പീസ് റേഡിയോ തൽബിയ ബലി പെരുന്നാൾ ദിനപരിപാടികൾ തുടരുന്നു. മുസ്തഫ മാഷേ, പെരുന്നാൾ രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞ് ഈ സമയത്ത് ഓർക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര പെട്ടെന്നാണ് എല്ലാം കഴിഞ്ഞു പോകുന്നത്. തലേന്ന് അതിൻ്റെ തലേന്ന് പെരുന്നാളിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ജഗ പോകുകയായിരുന്നു. ഒരു മിന്നായം പോലെ എല്ലാം കഴിഞ്ഞു പോവുകയാണ്. സമയം നമ്മളിൽ നിന്ന് അതിവേഗം ഓരോന്നോരോന്നായിട്ടിങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ചിന്ത കൂടി സന്ദർഭത്തിൽ നമുക്ക് വേണം. ഇങ്ങനെ എത്രയെത്ര പെരുന്നാളുകൾ നമ്മളുടെ ജീവിതത്തിലൂടെ കയറി ഇറങ്ങിപ്പോയി, ഇനി എത്ര പെരുന്നാൾ നമുക്ക് കാണാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായിട്ട് നമുക്ക് കടന്നു വരേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യമാണ്. ഏതായിരുന്നാലും പീസ് റേഡിയോയിലൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പീസ് റേഡിയോ തൽബിയ ബലി പെരുന്നാൾ ദിന പരിപാടി നമ്മൾ തുടരുകയാണല്ലേ.
2: ഇനി നമ്മൾ സ്റ്റാർ ക്വസ്റ്റിലേക്കാണ്. PTMHSS കൊടിയത്തൂരിലെ ജിയാ ഫാത്തിമ അവതരിപ്പിക്കുന്ന ഒരു മലയാള ഗാനം കേൾക്കാം.

0: കൂടി തന്നെ അവതരിപ്പിച്ച ഗാനത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും ഒളിപ്പിച്ചു വെച്ച മനോഹരമായൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്, ജിയ ഫാത്തിമയുടെ പാട്ട്.
1: ഹൃദ്യമായിരുന്നു.
0: അപ്പോൾ ജിയ ഫാത്തിമയുടെ പാട്ടൊക്കെ കേട്ടിങ്ങനെ വളരെ എന്താ പറയുക, വളരെ ഒരു ഒരു സന്തോഷത്തിലാണ് ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സന്തോഷത്തിൽ നമുക്ക് അറിവുകളും സന്തോഷകരമായി തന്നെ കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ സന്തോഷമാണല്ലോ. പീസ് റേഡിയോ, ബലിപെരുന്നാൾ, തെൽബിയ പ്രോഗ്രാമുകൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനി വോയിസ് ഓഫ് പീസിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
2: അതേസമയം ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ പത്മകുമാർ എന്ന് പറയുന്നൊരു അധ്യാപകൻ, അദ്ദേഹം ഒരു പെൺകുട്ടി എന്താണ് മറ്റേ പീഡിപ്പിച്ചു എന്നുള്ള കേസ് പെൺകുട്ടി തന്നെ മൊഴി കൊടുത്തു കഴിഞ്ഞിട്ടും പോലീസിനെന്തില്ല, അറസ്റ്റ് ചെയ്യാതില്ല, അവിടെ ബാലാവകാശമില്ല, മറ്റേ ചൈൽഡ്ലൈനൊന്നും എന്താണ് ഇല്ല. അപ്പോൾ അങ്ങനെ ആയിക്കൂടാ, അത് കൃത്യമായിട്ടും സർക്കാരിന് ആവശ്യങ്ങളൊക്കെ ഒരു നിലപാട് ഉണ്ടാവണം. ഇനിയിപ്പോൾ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നുണ്ടാവും. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ചില നയങ്ങൾ, ഈ നയങ്ങളിപ്പോൾ നമ്മളറിയാം, നമ്മൾ പത്മശ്രീ അവരൊക്കെ ഉപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ വരും. ഇവിടേക്ക് എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്
3: 100 ലക്ഷം വാങ്ങി,
2: ആ അതിൻ്റെ അതിൻ്റെ സെക്യുലർ സ്വഭാവത്തിന് ഒക്കെ ഒരു സുരക്ഷിതം അല്ലാതെയാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വളരെ നയപരമായി തടയാൻ സർക്കാരിന് കഴിയേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ പല സ്കൂളുകളിലും പല രീതിയിലും ഫെസിലിറ്റിയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അതിൻ്റെ യൂട്ടിലിറ്റി ഉറപ്പു വരുത്തേണ്ടതുണ്ട്. പിന്നെ ഈ ഈ അനാവശ്യമായ ചില നിയമങ്ങൾ, അപ്പോൾ ഈ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നൊരു തൊട്ട് മുൻപാണ്, ഒരു മാസം മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഫിറ്റ്നസ്സിൻ്റെ ഇത് വരുന്നത്. എങ്ങനെ വരുന്നത്, 6 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള പിന്നെ കൺസെൻ്റ് എന്ത് ചെയ്യണം കിട്ടണമെന്ന്. അതൊക്കെ എന്താ വെച്ചാൽ ഈ മറ്റേ പ്രധാന അധ്യാപകരും മറ്റുള്ളവരൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫൊക്കെ എങ്ങനെ ഓടി നടക്കും, മാത്രമല്ല അതിൻ്റെ കൃത്യമായ മാർഗ്ഗരേഖ കൊടുത്തിട്ടില്ല. ഓഫീസുകൾ പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യില്ല, അതിന് നിർദ്ദേശങ്ങളൊന്നും ഇട്ടില്ലാനും. അപ്പോൾ ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ വീഴ്ചകളാണ്, ആ രീതിയിലൊന്നുള്ള തീർക്കാൻ. അതൊക്കെ ബാധിക്കുന്നത് മൊത്തം സ്കൂളിൻ്റെ ഒരു സിസ്റ്റത്തെ തന്നെ ആയിരിക്കും. ഉച്ചക്കഞ്ഞി നമുക്കറിയാം, ഉച്ചക്കഞ്ഞി പലപ്പോഴും അധ്യാപകരുടെ തലയിൽ കെട്ടിവെക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. ഒന്ന് ഉച്ചകഞ്ഞി നിർത്തിയാലും കുഴപ്പമില്ല, അതിന് ആ അതിന് അർഹരായവർക്ക് മാത്രമാക്കി ചുരുക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അപ്പോൾ അത് വേണമെന്ന നിർബന്ധ ബുദ്ധിയിൽ പലപ്പോഴും സ്കൂളുകൾക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് വലിയ ബേർഡനാക്കിയിട്ട് മാറ്റുന്നുണ്ട്. എന്തായാലും വരുന്ന ഒരു ബജറ്റുകളിലെങ്കിലൊക്കെ അത് ഈ സ്കൂളുകൾക്ക് വേണ്ടി വകയിരുത്തുന്ന തുക കൂട്ടണം. ആ രീതിയിൽ ഉള്ള ഈ വ്യക്തമായി നടക്കേണ്ട ഈ പരിഷ്കാരങ്ങൾക്ക് ഉള്ളൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കണം. നിലവാരമുയർത്താൻ വേണ്ടത് സംഭവിക്കണം. സ്കൂളിൻ്റെ ഒരു സംസ്കാരം എന്താണെന്നുള്ളത് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരാവശ്യമുണ്ട്. അതുപോലെ പിന്നെ മഴക്കാലം വരികയാണ്, അവധി, സുരക്ഷാ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. അതിലൊക്കെ എന്താ വെച്ചാൽ വ്യക്തമായ ഒരു ധാരണയോടെ മുന്നോട്ട് പോകുന്ന സർക്കാരാവണം. അതിനൊക്കെ പുറമെന്താ വെച്ചാൽ ഇപ്പോൾ പ്ലസ് ടു എന്തായാലും സീറ്റുകളുടെ വിഷയം ഉണ്ട്. അതൊക്കെ കരയാനും ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ മോങ്ങാനും ഒന്നും ഇടവരാതെ തന്നെ അതൊക്കെ പരിഹരിക്കണം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചോളം നല്ല തുടക്കത്തിനുള്ള നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരവസരമാണ്. പഠിച്ച് ആ ഒരു മേഖലയെ മനസ്സിലാക്കിയുള്ള സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോയാൽ പോകേണ്ടതുണ്ടെന്നുള്ളതാണ്.
4: യെസ്, എന്താണ് ഏഷ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ
3: ഇതിൽ? പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ, ഇപ്പോൾ ശിവൻകുട്ടീൻ്റെ വിഷയങ്ങൾ പറഞ്ഞല്ലോ. ശരിക്കും അദ്ദേഹം കഴിഞ്ഞ വർഷം പിന്നെ സ്കൂള് തുറക്കുന്ന, വിദ്യാലയങ്ങൾ തുറക്കുന്ന സമയത്ത് അതിന് മുൻകൂട്ടിയായിട്ട് ഒരു സർക്കുലർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സർക്കുലറിൽ ശരിക്കും അതിൻ്റെ ക്ലീനിങ്, അതുപോലെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ സ്കൂളിലെ മാളം കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ അപകടങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ നിർദ്ദേശം, കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ചുറ്റുപാടുകൾ പിന്നെ വൃത്തിയാക്കുക എന്നുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിർദ്ദേശം ഈ പ്രാവശ്യം കണ്ടില്ല. അപ്പോൾ അതുകൂടി പിന്നെ ശരിക്കും പ്രാവർത്തികമായി കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പിന്നെ പറഞ്ഞ, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ശരിക്കും വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്ലസ് ടുവിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞല്ലോ. അതിൽ
2: നിയമനങ്ങൾ
3: മാത്രമല്ല, ഇത് ഇപ്പോൾ നമ്മുടെ മലബാറിൽ ഒരു ക്ലാസ്സിൽ, ഒരു പ്ലസ് ടുവിൽ ഒരു ക്ലാസ്, പ്ലസ് വണ്ണിൽ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം, ഇപ്പോൾ മാർജിനൽ ഇൻക്രീസ് പ്രകാരം 65 കുട്ടികളാണുള്ളത്. ഈ 65 കുട്ടികൾ തന്നെ ചിലപ്പോൾ ആ ക്ലാസ്സിലേക്ക് ഇപ്പോൾ IED കാറ്റഗറിയിലെ കുട്ടികൾ അഡ്മിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുട്ടി ഏത് ക്ലാസ്സാണോ ചോദിക്കുന്നത് അത് കൊടുക്കണം എന്നാണ് നിർദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 65 കൂടെ പ്ലസ് 7-8 കുട്ടികൾ കൂടുകയാണ്. അതിൽ 71-75 കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലിരിക്കുന്നുണ്ട്. അങ്ങനെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ മലബാർ ഏരിയയിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കാണാൻ പറ്റണത്. ഒരു അധ്യാപകൻ എത്രമാത്രം ഒരു കുട്ടീനെ എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. അവർ കുട്ടികളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രത്യേകമായ ഒരു ശ്രദ്ധ വേണ്ടതുണ്ടെങ്കിൽ അത് സാധിക്കാത്തൊരവസ്ഥ, പരിമിതമായ സമയം കൊണ്ട് ഇതൊക്കെ തീർക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതുപോലെ സി ഇ മാർക്കും കാര്യങ്ങളൊക്കെ കുട്ടികളെ നിരന്തരമായി നിരീക്ഷിക്കുന്നതിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു അപകടം. അതേപോലെ തന്നെ പിന്നെ അതിലൊരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും നമ്മളെ കുട്ടികൾ രക്ഷിതാക്കളൊക്കെ അറിയേണ്ട ഒരു സംഗതി, ഈ ഒരു വലിയ ഒരു പ്രയാസമായിട്ടാണ് ഈ രംഗം നോക്കിക്കാണുന്നത്. പല രക്ഷിതാക്കളും അത് നിരന്തരമായിട്ട് എന്താണ് എപ്പോഴാണ് എന്നൊന്നും അറിയാത്തൊരു സാഹചര്യമുണ്ട്. കൃത്യമായ ഒരു ഡയറക്ഷൻ ശരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കണമെന്നാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ പിന്നെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ്റെ അതിൻ്റെ കാര്യങ്ങളിപ്പോൾ തുടങ്ങി. ഇപ്പോൾ ഇന്ന് മുതൽ അതിൽ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം മുതൽ 25 മുതൽ. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ June 3. June 3 കൂടി ഓൺലൈൻ സമർപ്പണം, അപേക്ഷാ സമർപ്പണം അതിൻ്റെ അവസാനിക്കും എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻ്റ് ഉണ്ട്, അത് 8 June 8. പിന്നെ ശരിയായ ആദ്യ അലോട്ട്മെൻറ്റ് നടക്കുന്നത് 15. പിന്നെ അതിൽ മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് July 1. ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റിന് കൃത്യമായ ഒരു ബോധ രക്ഷിതാക്കളും കുട്ടികൾക്കും ഉണ്ടാവണം. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ ചില സംഗതികളൊക്കെ ഇപ്പോൾ ഈ എയ്ഡഡ് സ്കൂൾ അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ ഉണ്ട്, അതിലെ കമ്മ്യൂണിറ്റി കാറ്റഗറി കമ്മ്യൂണിറ്റിയിലേക്ക് കോട്ടയിലേക്ക് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ സംവരണമുണ്ട്, ഇപ്പോൾ മുസ്ലിം മാനേജ്മെൻ്റ് ആണെങ്കിലും മുസ്ലിം സംവരണം ഉണ്ടെങ്കിൽ ആ സംവരണത്തെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് പലപ്പോഴും ബോധ്യമില്ല. ഇവർ ഈ ഓൺലൈനിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യവും ഡേറ്റും കാര്യങ്ങളൊക്കെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പിന്നെ ഈ പ്ലസ് വണ്ണിൽ തന്നെ അതിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ, അപ്പോൾ അതിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പോലെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു അഭിരുചി അനുസരിച്ചുകൊണ്ട് ആ സംഗതി കൊടുക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കാനുമുള്ള ഒരു നിർദ്ദേശങ്ങൾ, കൃത്യമായൊരു നിർദ്ദേശം രക്ഷിതാക്കൾക്കും കുട്ടികൾക്ക് ലഭിക്കണം, അതിനൊരു വിവരം കിട്ടണം. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സയൻസ് കിട്ടണം എന്നുള്ള ഒരു സാഹചര്യം പൊതുവെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സയൻസ് കിട്ടിയാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചില വേർഡ്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ കേട്ടാൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ സമ്പന്നരായ കുട്ടികളാണെങ്കിൽ അത് ട്യൂഷന് പോയിട്ട് അവർ പഠിച്ചു വന്നിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞത്, ഒരു സയൻസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പറഞ്ഞത്, ആ സയൻസിൽ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവരുടെ ടീച്ചേഴ്സ് പറയുന്ന വാക്കുകളും കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം സയൻസിൽ നിന്ന് ഞാൻ കൊമേഴ്സിലേക്ക് ചാടിയെന്നാ. അപ്പോൾ കൊമേഴ്സിലപ്പോൾ കുറച്ചുകൂടി സിമ്പിളാണ്, കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ ആ കുട്ടി സിയേക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആ രൂപത്തിലുള്ള കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുകൊണ്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് ശരിക്കും ഉണ്ടാകണം, അങ്ങനൊരു സെലക്ഷൻ നടക്കണമെന്നാണ് ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ ക്ലാസ് തുടങ്ങുമ്പോഴും അതിൻ്റെ കുട്ടികളുടെ ഒരു ശൈലി, ഇപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട രീതി, അതിലെ പാഠപുസ്തകങ്ങൾ, പഠനം, അതുപോലെ തന്നെ അധ്യാപനം, കാര്യങ്ങളൊക്കെ കൃത്യമായ നിരീക്ഷണവും അതേപോലെ തന്നെ രക്ഷിതാക്കൾ ഇടപെടലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു ഒരുക്കം, ശരിക്ക് അതിനൊരു പ്ലാനിങ് നടക്കേണ്ട ഒരു സമയമാണിപ്പോൾ. ആ ഒരു പ്ലാനിങ്ങോടുകൂടി കുട്ടി ഏത് രൂപത്തിൽ പഠിച്ചു വരണമെന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിദ്യാഭ്യാസത്തെ നമുക്ക് പിന്നെ ഭാവിയിൽ പ്രതീക്ഷിക്കാമെന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാറുള്ളത്.
4: നല്ലൊരു അക്കാദമിക് ഇയർ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.
1: ഇനി നമ്മൾ പോകുന്നത് ലൈവ് ക്വിസിലേക്കാണ്. ലൈവ് ക്വിസിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് സെലക്ട് ചെയ്തുകൊണ്ട് പേരിൻ്റെ കൂടെ സ്ഥലവും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ ഫീഡ്ബാക്കിലൂടെ മെസ്സേജ് അയക്കുവാൻ, ഉത്തരങ്ങൾ അയക്കാൻ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യം കേൾക്കാം.
5: ലോകത്ത് അല്ലാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഓപ്ഷൻ എ മസ്ജിദുൽ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം കഅബ.

0: ഇനി നമ്മൾ ഈ ഒരു സമയത്ത് മറ്റൊരു പ്രോഗ്രാം പരിചയപ്പെടാൻ പോവുകയാണ്.
1: പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പ്രോഗ്രാം പ്രൊമോഷനാണ് ശരിക്ക്. പീസ് റേഡിയോയിലെ ഓരോ പ്രോഗ്രാമുകളെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അപ്പം അങ്ങനെ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തണം. ചിലപ്പോൾ അതിൻ്റെ മുന്നും പരിചയപ്പെട്ടവരുണ്ടാവും. പക്ഷെ പുതുതായി വന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സവിശേഷം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിനെയാണ് പരിചയപ്പെടുത്തുന്നത്.
0: ഞായറാഴ്ച രാത്രി 9:25 പിന്നീട് 24 മണിക്കൂർ റിവൈൻഡിലുമായിക്കൊണ്ട് ഈ പ്രോഗ്രാം കേൾക്കാൻ നമുക്ക് സാധ്യമാകുന്നതാണ്.
1: പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, പല പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിച്ചവർ തുടങ്ങിയ വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് അതിഥികളെ നമുക്ക് നേരിട്ട് അറിയാനും അവരുമായിട്ട് പുതിയ അറിവുകൾ അവരിൽ നിന്നുള്ള പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കാനും ഒക്കെ സഹായകമാവുന്ന സവിശേഷം പ്രോഗ്രാം.
0: വിശേഷവും സവിശേഷവുമായ സവിശേഷം പ്രോഗ്രാമുകൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ ഇനി നമ്മൾ
1: നുറുങ്ങുകൾ കേട്ട് തിരിച്ചു വരാം.
2: ഉലുഹിയത്ത് മാംസവിതരണം ശ്രദ്ധിക്കേണ്ടത്. രചന അബ്ദുൽ ലത്തീഫ് സുലമി, മാറഞ്ചേരി. അവയുടെ മാംസങ്ങളോ രക്തമോ അല്ലാഹുവിങ്കൽ എത്തുന്നതല്ല. എന്നാൽ നിങ്ങളുടെ തഖ്വ അഥവാ ധർമ്മനിഷ്ഠയാണ് അവൻ്റെ അടുത്ത് എത്തുന്നത്. വിശുദ്ധ ഖുർആൻ 22:37. മാംസം വിതരണം ചെയ്യുന്നതിന് പ്രത്യേക അനുപാതമോ പരിധിയോ നിശ്ചയിക്കപ്പെട്ടില്ല. ബലിയെ സംബന്ധിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഇപ്രകാരം വ്യക്തമാക്കുന്നുണ്ട്: ആ ബലിയൊട്ടകങ്ങൾ പാർശ്വങ്ങൾ വീണുകഴിഞ്ഞാൽ അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും യാചിക്കാതെ സംതൃപ്തിയടയുന്നവനും ആവശ്യപ്പെടുന്നവനും നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ 22:36. നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും പരവശനും ദരിദ്രനുമായിട്ടുള്ളവന് ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ 22:28. ഇവിടെ നൽകപ്പെടേണ്ടവർ പാവപ്പെട്ടവർ യാചിച്ചു വരുന്നവർ എന്ന് മാത്രമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തിന്നുക, ദാനം ചെയ്യുക, സൂക്ഷിക്കുക എന്ന് മാത്രമാണ് ഹദീസുകളിലും വന്നിട്ടുള്ളത്. ഇവിടെയെല്ലാം നിരുപാധികമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതിനാൽ അല്പം ഭക്ഷിക്കാനെടുക്കുകയും ബാക്കി ആവശ്യക്കാർക്കും ദരിദ്രർക്കും വിതരണം ചെയ്യുകയുമാണ് വേണ്ടത്. അറവുകാരന് കൂലിയെന്ന നിലക്ക് മാംസമോ മൃഗത്തിൻ്റെ തോലോ നൽകരുതെന്ന് പ്രത്യേകം ഹദീസുകളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഒട്ടകത്തിൻ്റെ കാര്യം നിർവഹിക്കുവാനും അതിൻ്റെ മാംസവും തോലും അതിന്മേലുള്ള വിരിപ്പും ദാനം ചെയ്യുവാനും എന്നോട് കൽപ്പിച്ചു. അതിൽ നിന്ന് ഒരു വസ്തുവും അറവുകാർക്ക് കൂലിയായി നൽകരുതെന്നും കൽപ്പിച്ചു. ഞങ്ങൾ അവർക്ക് കൂലിയായി വേറെ സ്വന്തമായി നൽകുകയാണ് ചെയ്തിരുന്നത്. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ചത്. ഇക്കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അറുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ഉൽഹിയത്ത് കർമ്മം ഉദ്ദേശിക്കുന്നവർ ദുൽഹജ്ജ് മാസം പിറന്നുകഴിഞ്ഞാൽ തൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് രോമങ്ങൾ നീക്കം ചെയ്യുവാനോ നഖം മുറിക്കുവാനോ പാടുള്ളതല്ല. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഉൽഹിയത്ത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടുകഴിഞ്ഞാൽ അറവ് നടത്തുന്നതുവരെ അവൻ്റെ ശരീരത്തിൽ നിന്ന് മുടികളും നഖങ്ങളും നീക്കം ചെയ്യുന്നത് ഉപേക്ഷിക്കേണ്ടതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചത്. കഴിവതും സ്വന്തമായി തന്നെ അറുക്കലാണ് ഏറ്റവും ഉത്തമം. അതിന് പ്രയാസമുള്ളവർ അറവ് നടത്തുന്നിടത്ത് ഹാജരാകുവാനെങ്കിലും ശ്രദ്ധിച്ചിരിക്കണം. സാധാരണ അറവിനുള്ള നിയമങ്ങൾ ഇവിടെയും പാലിക്കപ്പെടേണ്ടതാണ്. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം അറുക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരമായിരുന്നു നിർവഹിച്ചിരുന്നത് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിയറുത്ത ശേഷം അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ എന്ന് പ്രാർത്ഥിച്ചതായി മുസ്ലിമും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നീ, നാദാ എന്നിൽ നിന്നും ഇത് സ്വീകരിക്കണമേ എന്നോ അതല്ലെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞോ നമുക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരുങ്ങുക. മേൽപ്പറഞ്ഞ നല്ല നാളുകളിലേക്കടുക്കുമ്പോൾ പുണ്യം നേടാനുള്ള ആവേശവും ആത്മാർത്ഥതയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ മാത്രമേ നമുക്കത് പ്രതീക്ഷിക്കാനും നേടിയെടുക്കാനും കഴിയുകയുള്ളൂ. ആദ്യം നാം നമ്മുടെ മനസ്സ് നന്നാക്കി പാപമുക്തി നേടുക. അതാകുന്നു അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗം. അല്ലാഹു പറയുന്നു, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവരാരോ അവരെ നാം നമ്മുടെ നേർമാർഗത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും അല്ലാഹു സൽവൃത്രയോടൊപ്പമാകുന്നു. വിശുദ്ധ ഖുർആൻ 29:69. നന്മയിൽ നമുക്ക് മുന്നേറാം. അല്ലാഹു പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കു വേണ്ടി ഒരുക്കിവെക്കപ്പെട്ടതത്രേ അത്. വിശുദ്ധ ഖുർആൻ 3:133. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ത്യാഗനിർഭരമായ ചരിത്രമായി വിറക്കി ഒരിക്കൽ കൂടി പെരുന്നാൾ ആഘോഷിക്കാൻ അവസരം ലഭിച്ച നമുക്ക് അള്ളാഹുവിനെ വാഴ്ത്താം. അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കോവിഡ് കാരണത്താൽ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണമുള്ള കാര്യം, പള്ളിയിൽ വെച്ചോ ഈദ്ഗാഹുകളിൽ വെച്ചോ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ സൗകര്യപ്പെടാതിരുന്നാൽ നിരാശപ്പെടേണ്ടതില്ല. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടായിട്ടും ചെയ്യാൻ കഴിയാതിരുന്നാൽ അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു നൽകാതിരിക്കില്ല. തീർച്ചയായും ഇബ്രാഹീമിലും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. വിശുദ്ധ ഖുർആൻ 60:4. തൗഹീദിന്റെ മാർഗത്തിൽ എല്ലാ പരീക്ഷണങ്ങളെയും നേരിട്ട് നിർഭയം നിലകൊണ്ട മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എത്ര മഹനീയമാണ് ആ പാത! നമുക്കും ആ പാതയിലൂടെ സഞ്ചരിക്കാം.
1: മഷാല്ലാ. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ ദിനപരിപാടി ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ തുടർന്ന് അതിൻ്റെ അവസാനത്തിലേക്ക്, ഇന്നത്തെ പകൽ കഴിഞ്ഞു, രാത്രിയിലേക്കും നമ്മൾ അല്ലേ സായാഹ്നം കഴിഞ്ഞു. നമ്മൾ പ്രോഗ്രാമുകൾ ഇങ്ങനെ സാധാരണ ഷെഡ്യൂളിൽ നിന്നല്ലാത്ത വ്യത്യസ്ത പരിപാടികളൊക്കെ കേൾക്കുകയാണല്ലോ. അപ്പോൾ ഇനി നമ്മൾക്ക് സ്റ്റാർ ക്വസ്റ്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. മുസ്തഫ മാഷ്,
0: യെസ്, നമ്മളോടൊപ്പം ചേരുന്നത് അൽ ഹിക്മ ഹോളിഡേ മദ്രസ
1: നന്ദി അല്ലേ.
0: അവിടെ നിന്നും ആത്തിഖ ബിലാലാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഒരു
1: ഗാനാണ് അല്ലേ?
0: അതെ,
1: യെസ്. അപ്പോൾ പാട്ട് കേട്ടാലോ, എല്ലാവരും കേട്ടു നോക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ആത്തിക്ക ബിലാൽ പാടിയ പാട്ട് കേട്ടല്ലോ എല്ലാവരും, മഷാല്ലാ. അപ്പോൾ സ്റ്റാർ ക്വസ്റ്റിൻ്റെ കാര്യം നമുക്കറിയാം. പണ്ടാണെങ്കിൽ സ്റ്റാർ ക്വസ്റ്റ് ഒന്നായിട്ടൊരു കോമ്പല പോലെ പരിപാടി അവതരിപ്പിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ ഒറ്റക്കൊറ്റ ഓരോ പ്രോഗ്രാമുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നവീനമായ കുറേ പ്രോഗ്രാമുകൾ അതിൻ്റെ സ്ട്രക്ചറിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ശ്രോതാക്കൾക്ക് കേൾവിക്ക് സൗകര്യവും സുഖവും ആനന്ദവും കൂടുതൽ ലഭിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ പ്രോഗ്രാമുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഫീഡ്ബാക്ക് ഓപ്ഷൻ അവിടെ ഒഴിഞ്ഞു കിടക്കണം സുമാഷേ.
1: യെസ്,
0: അതിലൂടെ
1: പ്രതികരിക്കൂ പ്രിയ ശ്രോതാക്കളെ.
0: അപ്പോൾ പ്രതികരിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ നിങ്ങൾക്ക് വളരെ എന്താ പറയുക
1: റെലവൻ്റ്
0: ആയിട്ട് തോന്നുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം, അറിയിക്കാതിരിക്കരുത്.

0: നമുക്ക് പീസ് റേഡിയോയിലൂടെ നമ്മൾ പലതും പരിചയപ്പെടുന്ന കൂട്ടത്തിൽ എപ്പോഴും പറയുന്നതാണ് ജമീൽ ആപ്പിനെ. ജമീൽ ആപ്പിനെ എത്ര കുറിച്ച് പറഞ്ഞാലും നമുക്ക് ഓരോ ദിവസം അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
1: ജമീൽ ആപ്പിലെ ഖുർആൻ ഓപ്ഷൻ, വിശുദ്ധ ഖുർആൻ ഇനി അർത്ഥ സഹിതം നമുക്ക് എവിടെയും ഓതാം. നമ്മുടെ ഒഴിവു സമയങ്ങളിലോ യാത്രകളിലോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അതോടൊപ്പം തന്നെ അതിൻ്റെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ജമീൽ ആപ്പിലെ ഖുർആൻ ഓപ്ഷൻ സഹായിക്കുന്നു. മുസഹഫ് കയ്യിലില്ലെങ്കിലും ഡിജിറ്റലായി വളരെ എളുപ്പത്തിൽ ഖുർആൻ ഓതാൻ ഇത് നമ്മെ ഏവരെയും സഹായിക്കുന്നു. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഖുർആൻ ഓപ്ഷൻ തുറന്നു കഴിഞ്ഞാൽ ജമീൽ ആപ്പിൻ്റെ ഹോം സ്ക്രീനിലെ പ്രധാന മെനുവിൽ ആദ്യം തന്നെ കാണുന്ന പുസ്തകത്തിൻ്റെ ഐക്കണോട് കൂടിയ ഖുർആൻ എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. പിന്നീട് സൂറത്തുകളോ ജുസ്ഓ നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ സ്ക്രീനിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ ലിസ്റ്റും ജുസ്ഓകളുടെ ലിസ്റ്റും കാണാം. നിങ്ങൾക്ക് ഓതേണ്ട ഭാഗം അതിൽ നിന്നും തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഇനി അത് പാരായണവും പരിഭാഷയും വളരെ വ്യക്തമായി അറബിക് ലിപിയിൽ ഖുർആൻ വരികൾ വായിക്കുന്നതിനോടൊപ്പം അതിൻ്റെ മലയാളം പരിഭാഷയും ട്രാൻസ്ലേഷൻ നമുക്ക് ഇതിലൂടെ വായിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഖുർആൻ റീഡിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ അതിവിശാലമായ രൂപത്തിൽ അർത്ഥസഹിതം വായിക്കാനുള്ള അവസരമാണ് ജമീൽ ആപ്പ് നമുക്ക് സമ്മാനിക്കുന്നത്.
0: ജമീൽ ആപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ പിന്നെ വിവരം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പ്രാവർത്തികമാക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ മനസ്സിലത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഒരു പാട്ട് കേട്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ബലി പെരുന്നാളിൻ്റെ ദിനം വന്നണഞ്ഞുവല്ലോ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ പാട്ടിലേക്ക്.

പ്രിയമുള്ളവരെ, അതിമനോഹരമായ വരികളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ എവിടേക്കോ നമ്മളിങ്ങനെ തങ്ങി നിൽക്കുന്ന പോലെ തോന്നില്ലേ? മഹാനായ ഇബ്രാഹിം നബിയെ ഓർമ്മിക്കാതെ, പൊന്നുമോൻ ഇസ്മായിലിനെ ഓർമ്മിക്കാതെ, പൊന്നുമ്മ ഹാജറ ബീവിയെ ഓർമ്മിക്കാതെ, ആ ചരിത്രങ്ങളൊന്നും അയവിറക്കാതെ നമുക്ക് എന്ത് പെരുന്നാളാണല്ലേ! ആ പെരുന്നാളിനെ ശരിക്കും പാട്ടിൻ്റെ ഈരടികളിലൂടെ ഗായകൻ നമ്മൾ കൊണ്ടുപോയി. ആ ഓർമ്മകളിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പടച്ചറബനെ കുറിച്ചുള്ള അദമ്യമായ അഭിലാഷവും ആഗ്രഹവും പ്രതീക്ഷയും എല്ലാം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ജീവിതത്തിൻ്റെ സുഖദുഃഖ സന്താപ സമ്മിശ്രമായ ജീവിതത്തിനിടയിൽ ഏതൊരവസ്ഥയിലും നമുക്ക് പ്രതീക്ഷ കൈവിടാതെ ഈ ജീവിതത്തിൻ്റെ അപ്പുറത്ത് പ്രതീക്ഷയുടെ തിരുനാളമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ അവിടെ ബാക്കിയുണ്ട് എന്ന ആ ഒരു ഉറച്ച മനസ്സോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ നമ്മൾ കേട്ടത് സ്വരമാണ്. ബലിപെരുന്നാളിൻ്റെ ദിനം വന്നണഞ്ഞുവല്ലോ എന്ന പാട്ടിൽ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പെരുന്നാളിൻ്റെ ഒരു സന്തോഷ ദിവസത്തിൽ പീസ് റേഡിയോ ഏറെ വൈവിധ്യങ്ങളാർന്ന പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ത്യാഗത്തിൻ്റെ ഓർമ്മകളും തക്ബീറുകളുടെ ആത്മീയ സ്പന്ദനവുമായി മറ്റൊരു വിശുദ്ധ പെരുന്നാൾ സായാഹ്നത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞൊരു സമയമാണ്. കുടുംബങ്ങളും സുഹൃത്തുക്കളും അവരൊക്കെ സന്തോഷം പങ്കിടുന്ന ഈ മനോഹര നിമിഷങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രിയ എല്ലാ ശ്രോതാക്കളും ഈ ഒരു പെരുന്നാൾ സന്തോഷത്തിലാണ്. അതിൽ പീസ് റേഡിയോക്കൊപ്പം എല്ലാവരും പങ്കുചേരുകയാണ്. ഈ ഒരു സെഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ സുഹേർ, എൻ്റെ കൂടെ കെ താജുദ്ദീൻ സ്വലാഹി.
1: അപ്പോൾ ഞങ്ങൾ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുകയാണ്. ചേരുമ്പോൾ ചിലപ്പോൾ ഉള്ള ഫീലിംഗ്, അല്ലോ ഇവർ രണ്ടാളാണോ ചടപ്പിക്കാണോ എന്നൊക്കെ ആയിരിക്കും സുദീർഘമായി കേൾക്കുന്ന ആളുകൾക്ക്. ഞാൻ പറയണത് അങ്ങനെ ഫീൽ ചെയ്യണി യാതൊരു പ്രശ്നമല്ല, ആ ഫീലിങ്സ്
0: ടെക്സ്റ്റ് ചെയ്യണം
1: നിർബന്ധമായിട്ടും. ആ അച്ഛാത്തറ ലിഖിയേ ഹംകോ ദിജിയേ അല്ലേ, എഴുതിയിട്ടും കൂടെ തന്നാൽ റെഡി. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ നമ്മുടെ ആങ്കറിംഗ് ടീമിൻ്റെ ഡിസ്കഷനിൽ അത് വരും. ആളെ ഒന്നും കാണിക്കാതെ ടെക്സ്റ്റുകൾ മാത്രം കാണിക്കും. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടും. അങ്ങനെയാണ് നമ്മളുടെ ഒരു യാത്ര മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇഷ്ടമല്ലാത്ത കാര്യമാണ് പറയാൻ പോണത്. ഈ ഒരു ഈവനിങ് സമയത്തും ഈ പെരുന്നാളിൻ്റെ ദിവസത്തിൽ, സന്തോഷിക്കേണ്ട ഒരു ദിവസത്തിൽ, ഇന്നലെ പെരുന്നാളൊക്കെ എല്ലാ കുറേ ആൾക്ക് കഴിഞ്ഞു പെരുന്നാൾ, എന്നിട്ട് ഇപ്പോൾ റൂമിൽ അങ്ങനെ ഇരിക്കുന്നു, ഫോണ് തോണ്ടുന്നു. ഒരു വീട്ടിൽ 3-4 ആളുണ്ടെങ്കിൽ അവർ വേറെ വേറെയായി ജീവിക്കുന്നു. പ്രായമായ ഉമ്മയും മാതാപിതാക്കളും അവരൊക്കെ ഇങ്ങനെ വാതിൽക്കൽ നിൽക്കുന്നു. അങ്ങനെയൊന്നുമല്ല വേണ്ടേ, ശരിക്കും കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നൊരു സ്പേസ് കൊടുക്കണം.
0: അതെ,
1: ബലൂണുകൾ കൊണ്ടുവരണം, ബലൂൺ പൊട്ടിക്കണം, കൊച്ചു കൊച്ചു കളികളൊക്കെ കൊടുത്ത് അവരെ ശരിക്കും എൻഗേജ് ചെയ്യിക്കണം. മൊബൈലിൽ നിന്നൊക്കെ അവർ ശരിക്ക് ഇറക്കണം. അവർക്ക് അവരുടെ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ കൂടെ ഇറങ്ങി തന്നെ കളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നത് ഞാൻ നമ്മളെ ഫയലുകളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഒരു കുഞ്ഞുമോൻ്റെ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അവൻ്റെ കിളിയെക്കുറിച്ച് പറഞ്ഞ ഒരു ഭാഗം കേട്ടിരുന്നല്ലോ. ചരിത്രത്തിലുള്ള ഒരു സ്വഹീഹായ സംഭവമാണത്. അവൻ പറയുന്നതിലെ ചില വരികൾ സൂക്ഷ്മമായി അങ്ങനെ തന്നെ എന്താ പറയുക, അതേ ടെക്സ്റ്റ് ഹദീസിൽ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ച 6203 ഹദീസ്, അതേപോലെ സ്വഹീഹ് മുസ്ലിമും ഒക്കെ കോട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ ആ സംഭവം കാണാൻ കഴിയും. നമ്മുടെ ടെക്നിക്കൽ ഡെസ്കിൽ മുജ്തബയും ഷിഹാബുമാണ്. മുജ്തബ ഷിഹാബ്, ഞങ്ങൾ ചോദിച്ച ഫയൽ ലഭ്യമാണോ, അത് കിട്ടുമോ?
2: റെഡിയാണ്.
1: ഓക്കെ, കിട്ടുന്നാണ് ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാ സുഹൃക്ക, നമ്മളത് പ്ലേ ചെയ്താലോ?
0: യെസ്, ഈ ഒരു സമയത്ത് തുടക്കം തന്നെ നല്ലൊരു ഒരു കുട്ടിയുടെ മധുര ശബ്ദത്തിൽ നമുക്കൊരു നല്ലൊരു
1: നമ്മളെ തുടക്കം.
0: യെസ്,
1: അവരുടെ തുടർച്ച.
0: യെസ്,
1: കുട്ടി ആരാണെന്നറിയോ? ഒരു സർപ്രൈസ് ബോയ്, മുഹമ്മദ് ഹൈസിൻ. മലയാളത്തിലുള്ള ഒരു കഥയാണ് അവൻ അവതരിപ്പിക്കുന്നത്. അത് വെറും കഥയല്ല, ചരിത്രത്തിൽ ഉള്ളൊരു കഥയാണ്. എന്തായാലും ഹൈസിൻ കഥയൊന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അവനെ കുറിച്ച് കമന്റ് പറയാം.
0: കഥ കേട്ട് വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കിളിയുടെ കൂട്ടുകാരൻ അബൂ ഉമേർ എന്നായിരുന്ന കുട്ടിയുടെ പേര്. അവന് ഒരു കിളി ഉണ്ടായിരുന്നു. അവന് അതിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവൻ എന്നും കിളിക്ക് തീറ്റ കൊടുക്കും, അതിനെ കളിപ്പിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ വീട്ടിൽ വരും. നബി അവനോട് ചോദിക്കും, നിന്റെ കിളി എന്ത് ചെയ്യുന്നു? അപ്പോൾ അവൻ കിളിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തും. അവൻ കിളിയെക്കുറിച്ച് നബിയോട് ഒരുപാട് സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെല്ലാം സന്തോഷത്തോടെ കേൾക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വന്നപ്പോൾ അബൂ ഉമേർ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. നബി ചോദിച്ചു, മോനെ എന്തിനാ ദുഃഖിച്ചിരിക്കുന്നത്? എൻ്റെ കിളി ചത്തുപോയി. അവൻ പൊട്ടി പൊട്ടിക്കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു, അവനെ ആശ്വസിപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു.
1: ഓ ഹൈസിൻ, ഹൈസിൻ നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏതാണ് ആ കിളി? ഒരു കിളി ഉണ്ടല്ലോ നിങ്ങളെ കഥയിൽ, ബാക്കിൽ കൊളക്കൊളക്കൊളോ പ്ലക്കൊളക്കൊളോ എന്നൊക്കെ പറയുന്ന ഒരു കിളി ഉണ്ടല്ലോ. ജീർക്ക, ഈ ഹൈസിന്റെ ആരോ ഒരാൾ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഇക്കാക്ക ആരോ ഒരാൾ മിക്സ് ചെയ്ത് കൊടുത്ത കിളിയാണത്. അപ്പോൾ ആ കിളി ശബ്ദം നമുക്ക് പറ്റും എന്നുള്ളതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. എന്തായാലും ഹൈസിൻ, ഇങ്ങനത്തെ കുറച്ച് നല്ല ചരിത്രങ്ങളുണ്ട്. വിസ്ഡം ബുക്സ് പ്രസിദ്ധീകരിച്ച പ്രവാചകൻ പറഞ്ഞ കഥകൾ എന്നൊരു ഭാഗമുണ്ട്, അത് നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് നല്ല ഫ്ലോയിലാക്കിയിട്ട് അത് നമുക്ക് പീസ് റേഡിയോയിൽ അയച്ചു തന്നാൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഹൈസിനോട് മാത്രമല്ല, മൊത്തം കേൾക്കുന്ന എല്ലാവരോടാണ് നമ്മൾ പറയണത്. അപ്പോൾ വായിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും വായിച്ച് നല്ല തറോ ആക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു വോയിസ് മോഡുലേഷൻ വേറെ തന്നെ സെറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദിനം അയാൾ പതിയെ നടന്നു പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് പെട്ടെന്ന് അയാളൊരു കാഴ്ച കണ്ടു എന്നത് നമുക്ക് ഒന്നിങ്ങനെ വായിക്കാം. വേറെ ഒന്ന്, ഒരു ദിവസം അയാൾ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു, പെട്ടെന്ന് അയാളൊരു കാഴ്ച കണ്ടു.
0: അങ്ങനെയും വായിക്കാം,
1: അങ്ങനെ വായിക്കാം. ഇത് രണ്ടും വോയിസ് മോഡുലേഷനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ശബ്ദം കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഫീൽ ചെയ്യിക്കാൻ പറ്റും. എന്തായാലും ഹൈസിൻ, പൊളി, സൂപ്പർ, വണ്ടർഫുൾ.
0: ഹൈസിന് നന്നായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കാരണം ഒരുപക്ഷെ രക്ഷിതാക്കളൊക്കെ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും.
1: ഉണ്ടാവും. ഇനി കൊടുത്തിട്ടില്ലെങ്കിൽ ഹൈസിന് പാരന്റ്സ് ഫൈൻ കൊടുക്കണം.
0: അതെ,
1: ഫൈൻ എന്താണ്? ഒരു ഐസ്ക്രീം. ഇനി എങ്ങാനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈസിന് അവർ ഗിഫ്റ്റ് കൊടുക്കണം. സമ്മാനം എന്താണ്? ഒരു ഐസ്ക്രീം.
0: അതെ,
1: എങ്ങാനും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ജലദോഷം മാറിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ശരി. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും.
0: അപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടുത്താത്ത കുറേ രക്ഷിതാക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് പിന്നെ ഹൈസിന് കിട്ടിയൊരു ഭാഗ്യം, ഇതെങ്ങനെ കിട്ടുക എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ?
1: ഒന്നുമില്ല, അവർ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴിയോ അല്ലെങ്കിൽ പീസ് റേഡിയോ വാട്സാപ്പ് നമ്പർ വഴിയോ അയക്കണം. എങ്ങനെയാണത് എന്ത് കാര്യം പീസ് റേഡിയോ സംബന്ധിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്കിൽ ചോദിച്ചാൽ മതി. ഒന്ന് ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ടി വരും. എന്തായാലും ആ നിലയിൽ നമ്മുടെ മക്കളെയൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ശ്രോതാക്കളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ നമസ്കാരത്തിൻ്റെ സമയത്തോട് അടുക്കുകയാണ്. പീസ് റേഡിയോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ആണ് നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമസ്കാരത്തിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ആരാധനകൾ ഈ ദിവസം പ്രത്യേകിച്ചും നഷ്ടപ്പെടാതെ നിർവഹിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഉള്ളിലുള്ളൊരു സംശയം, മുസ്തഫ, മറ്റൊന്നുമല്ല പിന്നെ, അപ്പം നിങ്ങൾക്ക് നിസ്കാരമൊന്നുമില്ലേ എന്നൊരു ഒരു ചോദ്യം ഉണ്ടാകും. നിസ്കരിക്കാതെ ഫുൾ ടൈം നിങ്ങൾ സ്റ്റുഡിയോയിലാണോ എന്നൊക്കെ. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ലൈവും പ്രീ റെക്കോർഡഡ് ലൈവും ലൈവ് ബ്രോഡ്കാസ്റ്റും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചേരുവയാണ് നമ്മളുടേത് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനങ്ങനെ പറയാൻ കാരണം, നമ്മൾ ലൈവിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വെള്ളമൊക്കെ കുടിച്ചാൽ ആളുകൾക്ക് ഇതിൻ്റെ മിറർ ആംഗിളാണല്ലോ കിട്ടുക. അപ്പോൾ ആളുകൾ പറയും, നിങ്ങൾ ലൈവ് ചെയ്തപ്പോൾ അറിയാതെ മനസ്സിൽ ശ്രദ്ധിക്കാതെ ഇടത്തെ കൈ കൊണ്ട് കുടിച്ചോ എന്നൊക്കെ ചോദിക്കും. എനിക്കങ്ങനെ ചോദിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുമ്പോഴാണല്ലോ ശരിക്ക് എന്ത് വെറുതെ ഇയാളെങ്ങനെ തക്കുള്ള എന്നൊക്കെ പറയുന്നുള്ളത്. ഇടത്തെ കൈ കൊണ്ട് എപ്പോഴും വെള്ളം കുടിക്കുക എന്ന് മനസ്സിൽ വെച്ചാൽ നമ്മളോട് അവർക്ക് ഒരിക്കലും സ്നേഹപൂർവ്വം ഇടപെടാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ അത് തുറന്നു പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം
2: ഞങ്ങൾ കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ.
1: ആ തീർച്ചയായിട്ടും. അപ്പം ആ നിലക്ക് ഒരു സന്തോഷം പറയാണ്. ഇവിടെ നമ്മൾ ഹൈസിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളെ കുട്ടികൾക്ക് കുറേ ഇങ്ങനത്തെ കുറേ ഐഡിയാസൊക്കെ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ കുട്ടി ആ ഒരു പക്ഷിയെ ഇങ്ങനെ തൊട്ട് തലോടി വളർത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ആരാണ്? വിശാലമായ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയാണ്, ഒരുപാട് കുടുംബ വീടുകളിലെ ഭർത്താവാണ്, പേരക്കുട്ടികളുടെ പിതാമഹനാണ്, അവിടുത്തെ രോഗമനുഭവിക്കുന്നവരുടെ ചികിത്സകനാണ്. അങ്ങനെ ഒരുപാട് ആംഗിളിൽ ജീവിത ദൗത്യങ്ങളുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊച്ചുമിടുക്കൻ്റെ മുഖത്തെ ദുഃഖവും അവൻ്റെ ആ പക്ഷിയുമായുള്ള സന്തോഷമൊക്കെ മനസ്സിരുത്തിയത് നമ്മൾ ചരിത്രത്തിൽ കൃത്യമായി കാണുകയാണ്. അപ്പം ഇവിടെ ഞാൻ പറയാൻ വിചാരിച്ചത്, നമ്മളെ കുട്ടികളെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യിക്കണം. അപ്പം മൊബൈലിൻ്റെ ലോകത്തു നിന്ന് അവരെ നമുക്ക് ശരിക്ക് മോചിപ്പിക്കാൻ കഴിയും. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുകൾ വേറെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആ നിലക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒന്നാണ്. ഇപ്പം ഈ ഈദിന് കുട്ടികൾക്ക് പുതുവസ്ത്രം നൽകുന്ന നമ്മുടെ ഒരു പദ്ധതിയുണ്ട് എന്ന് പറയുമ്പോഴേക്കെ ആളുകൾക്ക് അതിൻ്റെ പേര് കിട്ടി, ഈദ് കിസ്വ എന്നുള്ളത് കിട്ടി. ശരിക്ക് ഈദ് കിസ്വ ഒരു കുട്ടികളെ നമുക്ക് എൻഗേജ് ചെയ്യിക്കാവുന്ന ഒരു കാര്യമാണ്. ആദ്യം നമുക്ക് ഈദ് കിസ്വ എന്താണെന്നൊന്ന് കേട്ടുവരാം.
2: ഈദ് കിസ്വ എന്താണെന്ന് ഷഫീഖ് മാഷിന്റെ ശബ്ദത്തിൽ നമുക്ക് കേട്ടുവരാം.
4: ഈദ് കിസ്വ, ഓരോ പെരുന്നാളിനും പതിനായിരങ്ങളിൽ പുഞ്ചിരി വിടർത്തി പതിറ്റാണ്ട് പിന്നിട്ട കർമ്മ പദ്ധതി. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നിർധനരും അഗതികളും അനാഥരുമായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പെരുന്നാളിന് പുതുവസ്ത്രം നൽകുന്നതിന് തുടക്കമിട്ട പദ്ധതി. പ്രധാന സവിശേഷതകൾ: ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ സേവനം ലഭ്യമാക്കി, 14 വർഷം വിജയകരമായി പൂർത്തിയാക്കി. പദ്ധതി ഗുണഭോക്താക്കളുടെ അഭിമാനബോധത്തിന് ഒരു നിലക്കും ഭംഗം വരുത്താത്ത വിധം കൂപ്പൺ അടിസ്ഥാനപ്പെടുത്തി അവരുടെ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം മാനിച്ചുള്ള പ്രത്യേക വിതരണ സംവിധാനം. സംസ്ഥാനത്തെ ആദിവാസി കോളനികൾ, തീരദേശ മേഖലകൾ, മലയോര മേഖലകൾ, മറ്റ് പിന്നാക്ക പ്രദേശങ്ങളിലും അനാഥകൾ, ഭിന്നശേഷിക്കാർ, അഗതിമന്ദിരം, പാലിയേറ്റീവ് കേന്ദ്രങ്ങളിലെ അന്തേവാസികൾ തുടങ്ങിയ സാമൂഹിക വിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക വിതരണം ഇതിന്റെ വൈപുല്യത്തെ വിളിച്ചോതുന്നു. ജില്ലാടിസ്ഥാനത്തിൽ തീരദേശ മേഖലകൾ, കോളനികൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകൾ കൂടാതെ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, പോണ്ടിച്ചേരി, അലിഗർ, മംഗലാപുരം, ബീജാപ്പൂർ, കുടക് സിദ്ധാപൂർ, കോയമ്പത്തൂർ, മൈസൂർ, ബാംഗ്ലൂർ, ത്രിപുര, ഹൊസൂർ, കൃഷ്ണഗിരി, ചെന്നൈ, ലക്ഷദ്വീപ്, ജാർഖണ്ഡ്, ഒറീസ, ഹരിയാന, മുംബൈ, ഉത്തർപ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ അന്തർ സംസ്ഥാനങ്ങളിലും പദ്ധതി മുഖാന്തരം പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ശാസ്ത്രീയമായ വിവര ശേഖരണ വിതരണ സംവിധാനം പദ്ധതി ഏകോപനം. സംസ്ഥാനത്തെ 300 വരുന്ന ടെക്സ്റ്റൈൽസുകൾ മുഖാന്തരമാണ് വിതരണം. ശാഖാതലങ്ങളിൽ വിസ്റ്റം പ്രവർത്തകർ അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി ഇതിനായി സജ്ജീകരിച്ച മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് രീതി. ജില്ലാതലങ്ങളിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ ഷോപ്പുകൾ നിശ്ചയിച്ച് ഗുണഭോക്താക്കൾക്ക് കൂപ്പണുകൾ നൽകുന്നു. പ്രസ്തുത കൂപ്പണുമായി ഷോപ്പിലെത്തുന്ന കുട്ടികൾക്ക് ഒരു കൂപ്പണിൽ പരമാവധി 1300 രൂപയുടെ വസ്ത്രം വാങ്ങിക്കാം. സഹായം ലഭിക്കുന്നവരുടെ അഭിമാനത്തിന് യാതൊരു കാരണവശാലും ഭംഗം വരുത്തരുതെന്ന നിർബന്ധമാണ് ഇത്തരത്തിൽ സംവിധാനം ഒരുക്കുന്നതിനുള്ള പ്രേരണ. അതീവ രഹസ്യമായി പദ്ധതി നിർവാഹകർ മാത്രം അവരുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ അവരുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാനാകുന്നു. ഗുണഭോക്താക്കളുടെ പദ്ധതി രജിസ്ട്രേഷൻ മുതൽ കൂപ്പൺ വിതരണവും ഷോപ്പുകൾ നിശ്ചയിച്ചു നൽകുന്നതും തുടങ്ങി പദ്ധതി സംബന്ധിച്ച എല്ലാ ഏകോപനവും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നിർവഹിക്കുന്നത്. രാജ്യത്തെയും വിദേശത്തെയും സുമനസ്കരായ മലയാളികളിൽ നിന്നാണ് പദ്ധതിക്കാവശ്യമായ തുക കണ്ടെത്തുന്നത്. വലിയ സ്വീകാര്യതയും മികച്ച പിന്തുണയുമാണ് പൊതുസമൂഹത്തിൽ നിന്ന് പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ, പ്രൊഫഷണലുകൾ, കച്ചവടക്കാർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളും പദ്ധതിയിൽ പങ്കാളികളാവുന്നുണ്ട്. പദ്ധതിയിലേക്ക് പണം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് 9201005415319832 വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എഡിഫൈസ് എന്ന അക്കൗണ്ട് നമ്പറിൽ കോഴിക്കോട് ബ്രാഞ്ച് ആക്സിസ് ബാങ്ക് അക്കൗണ്ടിൽ പണം അടക്കാവുന്നതാണ്. പണം അയക്കുന്നവർ 7560902902 എന്ന നമ്പറിലെ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് റെസിപ്റ്റുകൾ കൈപ്പറ്റണം. കൂടുതൽ വിവരങ്ങൾക്ക് 8281083568, മറ്റൊരു നമ്പർ 7560909902.
2: ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഏത് കിസ്വ എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: അതിൻ്റെ ഇടയിൽ ആരോ ആള് മാറിയല്ലോ എന്നേ ശബ്ദം, നിങ്ങൾ ശബ്ദം കേട്ടപ്പോഴേ ആള് മാറിയല്ലോ എന്നുള്ള ചില ആളുകൾ ഒരു സംശയമായിരിക്കും. നേരത്തെ വോയിസ് മോഡുലേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, അപ്പോൾ സുഹൈർക്ക പുതിയ വോയിസ് മോഡുലേഷനിലേക്ക് ചേഞ്ചായോ എന്നൊക്കെ ആയിരിക്കും ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ല, ഇത് ബീഫ് തിന്നാൻ വേണ്ടി മൂപ്പർ പോയതാണെന്നാണ് ഞാൻ പറയില്ലേ. ഞങ്ങൾ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യണ രാത്രി ഭയങ്കര വൈകിയാണ്. ശ്രോതാക്കളോട് അത് ഓപ്പണായിട്ട് പറയുകയാണ്. ഇപ്പോൾ സമയം രാത്രി നിങ്ങൾ കാണുന്ന സമയമല്ല, 1:30 അപ്പോൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം ടയർഡായപ്പോൾ അടുത്തൊരാൾ റിലേ
2: ബാറ്റൺ
1: കൈമാറിപ്പോയതാണ്. ഓക്കെ, ഏതായാലും ഈ ഒരു കാര്യത്തിൽ ശരിക്കും നമുക്കൊരു ഇവിടെ വെച്ച് തീരുമാനമെടുക്കാവുന്നൊരു കാര്യം, കുട്ടികൾക്ക് ചെറിയ പണക്കുറ്റി, ഞങ്ങളുടെ നാട്ടിലെ അതിനെന്താ പറയുക, പണക്കുറ്റി വാങ്ങിക്കൊടുക്കുക, അതിലേക്ക് കിട്ടുന്ന ക്യാഷൊക്കെ ഇടുക, 2000 രൂപ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പണി നമ്മളെടുക്കുക. നോർമലി ചിലപ്പോൾ എത്തൂല, പക്ഷേ കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ പല തവണകളായി പൈസ കൊടുത്തിട്ട്, എന്നിട്ട് ഒരു അവനും കൂട്ടി പോയിട്ട് ഒരു കൂപ്പൺ അർഹതപ്പെട്ടൊരു കുട്ടിക്ക് അവൻ്റെ കൈകൾ കൊണ്ട് കൊടുപ്പിക്കുക. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തീർച്ചയായും തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കുട്ടിയും നമ്മളും ഒക്കെ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലിയബുലുവക്കും അയ്യുക്കും
2: അഹ്സനു അമല,
1: ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല വിട്ടതാണെന്നാണ്. അതാണ് അടിസ്ഥാനം. ഓരോ ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മമായ നിമിഷങ്ങളിലും അത് മനസ്സിലുണ്ടാകണം. കാരണം നമുക്കൊരു വിചാരണ വരാനുണ്ട്. ആ വിചാരണ യെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ വന്നത്, ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമയുടെയും ഇരു കാലുകളും മുന്നോട്ട് വെക്കാൻ സാധിക്കൂല. വളരെ ബേസിക്കായ, വളരെ കൃത്യമായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാതെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് അത് നമ്മളെ ഭയപ്പെടുത്തേണ്ടതുണ്ട്, അത് നമ്മളെ നിയന്ത്രിക്കേണ്ടതുണ്ട്, അത് നമ്മളെ പുതിയ പദ്ധതികൾക്കും പ്ലാനുകൾക്കും പ്രചോദിപ്പിക്കേണ്ടതുണ്ട് എന്നത് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം പറഞ്ഞു പോവാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി അവർ ശരി ദിശയിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിങ്ങനെ ആലോചിച്ച്, അതാണ് ഇപ്പോൾ ശരിക്കും നമ്മൾ ഹൈസിൻ്റെ സ്പീച്ചിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. അബ്ദുൽ ജബ്ബാർ മദീനിൻ്റെ സ്പീച്ചിൽ നിന്ന് മാത്രമല്ല, ഹൈസിൻ്റെ സ്പീച്ചിൽ നിന്നും മെഹറിൻ്റെ പാട്ടിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് കിട്ടുന്ന ഒരു ദിവസമാണിത് എന്ന് ഞാൻ ചേർത്ത് വെക്കുകയാണ്.
2: തീർച്ചയായിട്ടും ആ ഒരു വിചാരണ നാളിൽ ആ വിചാരണ എളുപ്പമാകാൻ ഏറെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ വിചാരണ നാളിൽ വിചാരണ എളുപ്പമാകാൻ ചില പ്രാർത്ഥനകൾ ഈ ദുനിയാവിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രാർത്ഥന ഇരുവേളയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ബഹുമാന്യ ജ്യേഷ്ഠ സുഹൃത്ത് അബ്ദുർ റൌഫ് അലിക്കുമി നമ്മോടൊപ്പം ചേരുന്നു.
1: അദ്ദേഹം വീണ്ടും വീണ്ടും ചേരുന്നു, ഇടക്കിടക്ക് അദ്ദേഹം ചേരുന്നുണ്ട്. മാഷാല്ലാ, അബ്ദുർ റൌഫ് അലിക്കുമിയെ കേട്ടുവരാം.
5: ഏറെ സ്നേഹാദരനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈ ജീവിതം കഴിഞ്ഞ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും അന്ന് മഹ്ശറയിൽ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇനിയൊരു വിചാരണയുണ്ട് എന്നതും വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്ന വസ്തുതയാണ്. അതിൽ യാതൊരു സംശയവുമില്ല എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരവേളകളിൽ, പ്രത്യേകിച്ച് രാത്രി നിസ്കാരങ്ങളിൽ, ആ വിചാരണ എളുപ്പമായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ അള്ളാഹുവെ എൻ്റെ വിചാരണ എളുപ്പമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്ര കണ്ട് ആ വിഷയത്തിൽ പ്രാർത്ഥന അധികരിപ്പിക്കേണ്ടതുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ, വളരെ ലളിതമായ ചുരുങ്ങിയ വാക്കുകളുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറോ. പ്രാർത്ഥനയുടെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ, അല്ലാഹുവെ, ഹാസിബിനി, നീ എന്നെ വിചാരണ നടത്തണം, ഹിസാബൻ, ഒരു വിചാരണ, യസീറൻ, എളുപ്പമുള്ള ഒരു വിചാരണയാണ് അല്ലാഹുവെ നീ എന്നിൽ നടത്തേണ്ടത് എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വളരെ ബൃഹത്തായ ഒരു പ്രാർത്ഥനയാണ്, മഹത്വമേറിയ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മൾ നമ്മുടെ നിസ്കാരവേളകളിലും സുജൂദുകളിലും റുക്കൂകളിലും അത്തഹിയാത്തിൻ്റെ തശഹുദിൻ്റെ വേളകളിലും എല്ലാം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രത്യേക സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കണം. കാരണം അന്ന് വിചാരണ എളുപ്പമായി കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണ കടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം എന്താകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് വിചാരണ എളുപ്പമാകുവാൻ, അത് അല്ലാഹു എളുപ്പമാക്കി തരുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ, ഏത് ചെറിയ കുട്ടിക്കും വേഗത്തിൽ എളുപ്പമാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ചെറിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ഇത് പഠിക്കുകയും പ്രാർത്ഥനാ വേളകളിൽ പ്രാർത്ഥിക്കുവാൻ, ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. ഒരിക്കൽ കൂടി പ്രാർത്ഥന ആവർത്തിക്കുകയാണ്: അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. അള്ളാഹു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വിചാരണ വേളയിൽ നമ്മുടെ വിചാരണ എളുപ്പമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഈ പ്രാർത്ഥനകൾ പൊതുവെ അത് അതിൻ്റെ അർത്ഥമറിഞ്ഞും അതിൻ്റെ ആഴം ഉൾക്കൊണ്ടും ചെയ്യുന്ന ഒരാൾക്ക് അത് കൊടുക്കുന്നൊരു വലിയ ഒരു കരുത്തുണ്ട്. നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ധൈര്യമുണ്ട്. ഇപ്പം ആയത്തുൽ കുർസി ഓതി രാത്രി ഉറങ്ങുന്ന വ്യക്തിക്ക് ഒരു സംരക്ഷകനുണ്ട് എന്നുള്ളൊരു ഹദീസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ബിസ്മില്ലാഹി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ദിക്ര രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ അവന് സംരക്ഷണമുണ്ട്, വൈകുന്നേരം ചൊല്ലി രാവിലെ വരെ സംരക്ഷണം ഉണ്ടെന്നുണ്ട്. അപ്പോൾ രാത്രി ഉറങ്ങാൻ കഴിയാത്ത സ്വന്തം ഭാര്യയെക്കുറിച്ച് ഒരാൾ എൻ്റെ അടുത്ത് ഭയങ്കര വിഷമമൊക്കെ പറഞ്ഞപ്പോൾ അവരിങ്ങനെ ആശങ്കപ്പെട്ട് ഡോറ് തുറന്നിട്ടുണ്ടോ നോക്കും, പിന്നെ മക്കൾ ഉറങ്ങിയിട്ടില്ലേ നോക്കും, കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ നോക്കും. അവർക്ക് ഉറങ്ങാൻ സമയമില്ല, ഇങ്ങനെ നടക്കലാണ്. അപ്പം ഞാനും മൂപ്പരോട് ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഭാര്യനോട് പറഞ്ഞിട്ട് ഒന്ന് നിർബന്ധിച്ച് പിടിച്ച് കിടത്തിയും നിങ്ങൾ മെഡിക്കേഷനും ചെയ്യും മരുന്നും കുടിക്കും എന്ന് പറഞ്ഞു. വലിയ റിസൾട്ട് ഉണ്ടായി ആ സംഭവത്തിന്. അപ്പോൾ ശരിക്ക് അത് ഉൾക്കൊണ്ട് ചെല്ലുന്ന വ്യക്തികൾക്ക് അത് വലിയൊരു കരുത്താണ് നൽകുക. നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കുന്ന ഒരു സമയമാണിത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും ഒരാട്ടിൻ കുഞ്ഞുപോലുമില്ലാത്ത ആൾക്കൂട്ടങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ്റെ പാദസ്പർശനങ്ങൾ തന്നെ ഇവിടെ എത്തിയോ എന്ന് സംശയിക്കാവുന്ന മക്കയിൽ കൊണ്ടുപോയി വിടുന്ന സമയത്ത് തിരിച്ചു വരുമ്പോഴുള്ള പ്രാർത്ഥനകളുണ്ട്. അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ വലിയ പ്രചോദനങ്ങളും പ്രേരണകളുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത്.
2: അപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വളരെ മധുരമാർന്ന പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത്തരത്തിലൊരു പ്രാർത്ഥന കേൾക്കാമെന്ന് തോന്നുന്നുണ്ട്.
1: അത് നല്ല നല്ല നല്ലൊരു സംഭവമാണ്. അത് ഈയൊരു സന്ദർഭത്തോട് യോജിച്ചത് കൂടിയാണ്. എന്നാൽ പിന്നെ അത് ഷിഹാബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഷിഹാബ്,
6: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുറാനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 35 മുതൽ 41 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടത്.
1: 14-ാമത്തെ അധ്യായം സൂറത്തു ഇബ്രാഹിമിലെ 35 മുതൽ 41 വരെ. നിങ്ങൾ ജമീൽ ഓൺലൈൻ ലൈബ്രറി എടുക്കുകയാണെങ്കിൽ ജമീൽ തുറക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ ഖുർആൻ കാണാൻ കഴിയും. ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയത്തായിട്ട് സെർച്ച് ചെയ്യാം, ടെക്സ്റ്റായിട്ട് സെർച്ച് ചെയ്യാം. പല രീതിയിൽ ആയത്ത് അടിച്ചു കൊടുത്താൽ ആ ഭാഗം കിട്ടും, അല്ലെങ്കിൽ ആയത്ത് നമ്പർ അടിച്ചു കൊടുത്താൽ കിട്ടും, പിന്നെ പേജായിട്ട് കിട്ടും, അത് അതിൻ്റെ ട്രാൻസ്ലേഷൻ കിട്ടും, അതിൻ്റെ തഫ്സീർ കിട്ടും, എല്ലാം കിട്ടും. ഒന്ന് വായിച്ചൊക്കെ നോക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൽ അദ്ദേഹം സ്വന്തം മക്കൾ സ്വന്തം കുഞ്ഞു ഭാര്യ താമസിക്കേണ്ട സ്ഥലത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആ നാട്ടിലെ സുരക്ഷിതത്വം. ഇനി ആ നാട്ടിൽ അവർ ജീവിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, അജ്നബിനിയോ ബനിയോ അബ്ദുൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയൊക്കെ നീ വിഗ്രഹാരാധനയിൽ നിന്ന് കാക്കണേന്നാണ് വിഗ്രഹാരാധനയ്ക്കെതിരിൽ ജീവിതം ഒഴിഞ്ഞുവെച്ചൊരു പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. നമ്മളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു പ്രശ്നമല്ല, അതൊക്കെ കാക്കുകാരണവന്മാരുടെ വഴിയിലെങ്ങനെ പോയ ഏതെങ്കിലും ഒരു ഷെയ്ഖിൻ്റെ തൊരീഖത്തിൻ്റെ മുരീദിൻ്റെ ഭാഗമായി ജീവിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് സമൂഹത്തിൽ പലരും. അദ്ദേഹം ആ നാട്ടിൽ അള്ളാഹു അവരെ അവിടെ മക്കയിൽ കൊണ്ടുവാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് കഅബാലയത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയാക്കി എന്നുള്ളത് ഇനി ഇതിലൊരു ഉത്തരമുണ്ട്. ലിയുഖീമുസ്സല, അവർ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് എന്നാണ്. റബ്ബന ലിയുഖീമുസ്സല, അപ്പോൾ നമ്മളെ മക്കൾ നമ്മൾ ഹോസ്റ്റലിലാക്കുമ്പോഴും അവർക്ക് നമ്മൾ ജോലി തിരഞ്ഞെടുക്കുമ്പോഴും അവരുടെ പ്രൊഫഷൻ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ചിന്ത വേണം, ഈ കുട്ടി ഈ പ്രൊഫഷനിൽ കടന്നാൽ ഈ കുട്ടിക്ക് നിസ്കരിക്കാൻ പറ്റുമോ, അതല്ല നിസ്കാരമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കണം എന്നുള്ള പാഠവും ഇതിൽ യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി അതിൽ പറയുന്നത്, ഞങ്ങൾ രഹസ്യമാക്കി വെച്ചതും പരസ്യമാക്കി വെച്ചതും ഒക്കെ പഠിച്ചോനെ നിനക്കറിയാം, എൻ്റെ കൽബ് നിനക്കറിയാം, അതുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളെ വേണം, നീ എനിക്ക് കുഞ്ഞുങ്ങളെ തന്നു, ഞാൻ വയോധികനായിട്ടും ഇസ്മായിൽ ഇസഹാക്കിനെ എനിക്ക് നീ നൽകി, അതിലുള്ള ശുക്ര കൂടി പറയുന്നുണ്ട്. മാത്രമല്ല എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു തരണേന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. പഠിച്ചോൻ ആ പറഞ്ഞത് അംഗീകരിച്ചില്ല. ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ ഉപ്പാക്ക് വേണ്ടി ഇബ്രാഹിം നബി ഇസ്ലാം പ്രാർത്ഥിച്ചെങ്കിലും ഇബ്രാഹിം നബി ഇസ്ലാമയുടെ ഉപ്പ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചോട്ടിൽ ഒരു നികൃഷ്ട ജീവിയായി മാറുന്നതും നരകത്തിൽ വീഴുന്നതും അദ്ദേഹം കാണുകയാണ്. അപ്പം അവിടെ ശിർക്ക് ചെയ്ത വ്യക്തി ആരാണെങ്കിലും രക്ഷപ്പെടില്ല എന്നുള്ളൊരു പാഠവും ഉണ്ട്. ഒരുപാടായിരം പാഠങ്ങൾ ഒന്നിച്ച് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലുകളുടെ പാഠപുസ്തകമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി ഇസ്ലാം.

0: അത് പീസ് റേഡിയോ ആപ്പ് തുറന്നാണ് നമ്മുടെ ശ്രോതാക്കൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമില്ലാത്തൊരു സമയവും കാലവും ഞാൻ വ്യക്തിപരമായി ഓർക്കുകയാണ്. സീറോയിൽ കടലാസിൽ മാത്രം അപൂർണമായ ചിന്തകളിൽ, ഫില് ചെയ്യപ്പെടാത്ത പ്ലാനുകളിൽ, വളരെ ശാസ്ത്രീയമായ ഡി പി ആറുകളില്ലാത്ത, ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടുകളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മളിങ്ങനെ ഇതിലും എത്രയോ ചെറിയ ഒരു സ്വപ്നത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കണം. ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ പോയി ലോക്കാകുമ്പോൾ പഠിച്ചവനായിട്ട് നമ്മളിങ്ങനെ പറയും. ഇപ്പോൾ രാവിലെ ഇങ്ങനെ ചോദിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് പഠിച്ചവനതിങ്ങനെ ഓപ്പണാക്കി തരും. കാരണം അള്ളാഹുവിൻ്റെ ദീനിന് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആവശ്യമുണ്ട്. അതാണതിൻ്റെ കാരണം. ഇനിയിപ്പോൾ പുതിയ വഴികൾ തേടാൻ പോവുകയാണ് നമ്മൾ, പുതിയ വഴികൾ താണ്ടി തുടങ്ങി. അകലെ വളരെ ദൂരെ എവിടെയോ കാണുന്ന ഒരു വെളിച്ചവും തേടിയുള്ള ഒരു പ്രയാണമാണ്. ആ പ്രയാണത്തിൻ്റെ വഴിയിൽ എങ്ങും ഇരുട്ടാണ്. ആ പ്രയാണത്തിൻ്റെ വഴിയിൽ എങ്ങും ഒരുപാട് വൈതരണികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നല്ല ദിവസത്തിൽ ഈ പ്രാർത്ഥനയുടെ, ആരാധനയുടെ, ആത്മീയതയുടെ ഉച്ചൈസ്ത ഭാവത്തിൽ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എന്നെ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ലോകത്ത് വിവിധ ദിക്കുകളിൽ നിന്നും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്നും ഒക്കെ കേൾക്കണ ചെറുപ്പക്കാരും മുതിർന്നവരും, ഏറെ ഗൗരവത്തോടെ ഞാൻ പറയുന്നത് പ്രായമായ ഉമ്മമാർ, നിങ്ങൾക്കൊണ്ടത് പീസ് റേഡിയോ ഡെവലപ്പായതിൽ ഏറ്റവും വലിയ റോള് നിർവഹിച്ച ഒരു വിഭാഗം അവരായിരിക്കും. നമസ്കാര കുപ്പായത്തിൽ നിറക്കണ്ണുകളോടെ അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വലിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നം മറ്റൊന്നുമല്ല, ഇതിൻ്റെ വളരെ വിഷ്വലായിട്ടുള്ള ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം, അതെങ്ങനെയെന്നൊന്നും നമുക്ക് പറയില്ല. ഈ 28th അതിലൊരു നല്ല ഒരു വർക്ക്ഷോപ്പൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പീസ് റേഡിയോ ഫാമിലി ഈ സന്തോഷ ദിനങ്ങളിൽ അവരുടെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കണം. പീസ് റേഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും വേണം. സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ദിവസങ്ങളാണ്. സദഖയ്ക്കാവാം. നമ്മളുടെ സദഖകൾ എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും കൊടുക്കണ ക്യാഷ് എന്നുള്ളത് മാത്രമൊന്നുമല്ല, നമ്മുടെ നല്ല വിജയകരമായ ബിസിനസ്സിൻ്റെ 1% വർഷത്തിൽ പ്രോഫിറ്റിൻ്റെ 1% നമ്മൾ പറയണുള്ളൂ. വരുമാനത്തിൻ്റെ 1% എന്നല്ല, വരുമാനം കവർ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റിൻ്റെ, ലാഭത്തിൻ്റെ 1%, 2% ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന ബിൽഡിങ്ങിൽ നിന്നുള്ള 3% ആകാം. അങ്ങനത്തെ ചില വഖഫുകൾ കൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതൊക്കെ പീസ് റേഡിയോ ഡൊണേറ്റ് ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് അയക്കാൻ പറ്റും. റെസിപ്റ്റും നിങ്ങൾക്ക് തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇനിയും പഠിക്കാത്തവർ ഉണ്ടായിക്കൂടാ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്.
1: ഇൻഷാല്ലാ, ഈ സന്തോഷവേളയിൽ നമ്മുടെ ഈദ് ദിന പ്രത്യേക പരിപാടികൾ തുടരുമ്പോൾ ഒരു കുഞ്ഞു കൂട്ടുകാരൻ കൂടി നമ്മോടൊപ്പം ഈ വേളയിൽ ചേരുകയാണ്. സെയ്ദ് ബിൻ ഹഫീൽ ഒരു മനോഹരമായ അറബി ഗാനവുമായിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്. അൽ കലം ഇ ലേണിംഗ് സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ് സെയ്ദ് ബിൻ ഹഫീൽ.
0: സെയ്ദ് ബിൻ ഹഫീൽ, ഞാൻ നിങ്ങളെക്കുറിച്ചൊരു കമൻറ്റും പറയണില്ല. നിങ്ങളെ പാട്ട് ഈ നിമിഷം വരെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആള് ഭയങ്കര കച്ചറയാണ്. പാട്ട് ഉഷാറായിട്ടില്ലെങ്കിൽ ഉഷാറായിട്ടില്ല എന്ന് തന്നെ പറയും. എന്തായാലും നമുക്കൊന്ന് കേട്ടുനോക്കാം.
2: السلام عليكم ورحمة الله وبركاته منظومة في أسماء الله الحسنى الحمد لله العلي الحي ثم صلاته على النبي وبعد لي أسماء ذي الجلالة نظمتها في هذه المقالة بحفظها أوصيكم يا أبنائي وبالدعاء بها والالتجاء فإنه فيها اسمه العظيم وفضله لكلنا معلوم

0: والرقيب والأحد القدوس والخبير والواحد السبوح والسبوح والنصير والأول العظيم والقوي والآخر المبين والغني.
1: ما شاء الله، بارك الله فيك يا زيد بن حفيل. قصيد منظومة جميلة ومؤثرة. أنا أتفكر هذا عنده ذكاء كبير وموهبة، صحيح؟
2: نعم صحيح،
1: عنده موهبة خصوصا في التلفظ، وهو يتكلم جيدا، صحيح؟
2: نعم.
1: അപ്പോൾ മുജ്തബയും ഞാനും ആ വിഷയത്തിൽ യോജിക്കുകയാണ്. അവന് നല്ല മനോഹരമായ ഉച്ചാരണമുണ്ട്. ഒരു അറബി ജവ്വിൽ, ഒരു അറബി എൻവയോൺമെൻറ്റിൽ പഠിച്ച ഒരു ഫീൽ അവൻ്റെ ഉച്ചാരണത്തിലുണ്ട്. അത് ഇനി അവന് പുറത്ത് എവിടെയെങ്കിലും പഠിച്ചതുകൊണ്ടാണോ, ഹെൽക്കുകളിലൊക്കെ പോയതുകൊണ്ടാണോ, അതല്ലെങ്കിൽ തുടർച്ചയായിട്ട് പാരൻസ് ഇതിങ്ങനെ കേൾപ്പിച്ചതുകൊണ്ടാണോ, എന്തോന്നറിയില്ല. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ കുട്ടിയിൽ ഒരു വലിയ മൗഹിബത്ത് എന്നാണ് എന്നെ പറയുക. ഒരു ജന്മസിദ്ധമായൊരു ശേഷി ഇരിക്കുന്നുണ്ട്. പാരൻസ് അത് നല്ലോണം ഒരു ചെടി നട്ട് വളർത്തിയെടുക്കുന്നത് പോലെ വളർത്തി കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ എഴുതി വെച്ചോ, ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചോ. കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കും, നിങ്ങൾ എന്നോട് പറയും നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന്. അത്ര മാഷാല്ലാ ബാറക്കല്ലാ ഫീ. അല്ലാഹു സുബ്ഹാനഹു വതാല ഖൈർ കൊടുക്കട്ടെ. മക്കളെയൊക്കെ നമ്മളെ ആഗ്രഹങ്ങൾക്കപ്പുറം ഉയർച്ചയിലെത്തിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം.
2: നല്ലൊരു മന്തൂമയായിരുന്നു സെയ്ദ് പാടിയത്. പൊതുവേ മലയാളികൾക്കിടയിൽ പരിചയമില്ലാത്തൊരു സാധനമാണ് മന്തൂമ എന്നുള്ളത്. പലപ്പോയി പാട്ടാണ് നമുക്കെല്ലാം, പക്ഷെ അടിപൊളി മന്തൂമയായിരുന്നു. മാഷാല്ലാ ബാറക്കല്ലാ. റബ്ബിൻ്റെ അസ്മാവുകളെ കുറിച്ചുള്ള, സിഫാത്തുകളെ കുറിച്ചുള്ള ഒരു അടിപൊളി മന്തൂമയായിരുന്നു. ബാറക്കല്ലാ ഫീക്ക്, അടിപൊളിയായിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി ശ്രോതാക്കൾക്കൊരു സമ്മാനവുമായിട്ടാണ് പീസ് റേഡിയോ വരുന്നത്. ഒരു പുതിയൊരു പാട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്യുകയാണ്.
1: മാഷാല്ലാ ബാറക്കല്ലാ. അപ്പോൾ മുജ്തബ ഒരു പുതിയ സമ്മാനമായിട്ടാണ് വന്നത്. ആ സമ്മാനം വിലയിരുത്താനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് കേട്ടുവരാം. അസ്ലം പാങ് ശബ്ദം നൽകി സക്കീന ടീച്ചർ രചിച്ചു അല്ലേ?
2: അതെ,
1: പാട്ടതാണ്. നല്ല പാട്ടാണ്, ഞാൻ നേരത്തെ കേട്ടിരുന്നു. എന്തായാലും നന്നായിട്ടുണ്ട് പാട്ട്. നമുക്ക് കേട്ടു നോക്കാം.

0: ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരമെന്നോണം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അതിഥികളായി ഹറമിൽ എത്തിയ ആളുകളെ അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഓർമ്മപ്പെടുത്തുന്ന ഒരു മനോഹരമായ ഇമ്പമാർന്ന ഒരു ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്.
1: ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ഈ പാട്ടിൽ ഉത്തരമുള്ള ഒരു ക്വിസിൻ്റെ ചോദ്യം ഒന്ന് ആവർത്തിക്കണം എന്ന ആഗ്രഹം ചില ആളുകളുടെ മനസ്സിലുണ്ട്. കാരണം ഒരു ക്വിസുണ്ട്, നീ പങ്കെടുത്തോ എന്നൊക്കെ ചോദിച്ചതാണ്. പിന്നെ കുറേ നേരം കേട്ടിട്ടും ക്വിസിൻ്റെ ചോദ്യം കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ക്വിസ്, പൊതുവേ പി സിയുടെ ക്വിസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഓപ്ഷൻ. നമ്മൾ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ആപ്പിൻ്റെ സെക്കൻഡ് വിൻഡോയിൽ കിടക്കുന്നത് ഫീഡ്ബാക്കാണ്. ജസ്റ്റ് ഫീഡ്ബാക്കിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം എന്നുള്ളൊരു ഭാഗം കിട്ടും. അവിടെ നിന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഇങ്ങനോട്ട് താഴോട്ട് വരും. അതിൽ ലൈവ് ക്വിസ് എന്നുള്ള ഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടത്. ലൈവ് ക്വിസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ടാണ് ഉത്തരം അയക്കേണ്ടത്. ഉത്തരം അയക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ആര്? അബ്ദുള്ള എന്നല്ല എഴുതേണ്ടത്, എ അബ്ദുള്ള എന്നാണെങ്കിൽ എ എന്നാണ് എഴുതേണ്ടത്. ആ നിലയ്ക്ക് ഇന്നത്തെ നമ്മൾ രാവിലെ മുതൽ ആവർത്തിക്കുന്ന ചോദ്യം മുസ്തഫ,
0: ലോകത്ത് അള്ളാഹുവിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ എ മസ്ജിദുൻ നബവി.
1: ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു പോകാം, ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ് എന്നാണ് ചോദ്യം.
0: ഓക്കെ, ഓപ്ഷൻ എ മസ്ജിദുൻ നബവി,
1: ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ,
0: ഓപ്ഷൻ സി മസ്ജിദ് ഖുബ,
1: ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം.
0: ഓപ്ഷൻസ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഓപ്ഷൻ എ മസ്ജിദുൻ നബവി,
1: ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ,
0: ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ,
1: ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം. പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഒരു അധ്യയന വർഷത്തിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായി നമുക്ക് ചില വ്യക്തതകൾ ആവശ്യമുണ്ട്. നമ്മളെ കുട്ടിയെ എവിടെ ചേർക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, ഏത് കോഴ്സ് എടുക്കണം, അവൻ സ്റ്റഡി ഡിസേബിലിറ്റി ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോയിലൊരു പ്രോഗ്രാമുണ്ട്, വഴികാട്ടി എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്.
0: വെള്ളിയാഴ്ച 3:50 പിന്നീട് 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമാണ്.
1: ജോലി, പഠനം തുടങ്ങിയ കാര്യങ്ങളിൽ, കരിയർ അനുബന്ധ വിഷയങ്ങളിലൊക്കെയുള്ള വ്യത്യസ്തമായ ചർച്ചകൾ ഏറ്റവും പ്രഗത്ഭരായ ആ വിഷയത്തിൽ ഏറ്റവും ഏബിളായ വ്യക്തികളെ കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കാറുള്ളത്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടൊരു പ്രോഗ്രാമായിരുന്നു ഡോക്ടർ ഫവാസ് ടി കെ, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ അദ്ദേഹം അതിൻ്റെ കൊൽക്കത്തയിലെ ക്യാമ്പസിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തോടെ കോട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ അളിയനായതുകൊണ്ടല്ല, അദ്ദേഹത്തിൽ വളരെ അങ്ങനത്തെ ഏബിളായ ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലെ ഓരോ സെഷനിലും സാധാരണ കൊണ്ടുവരാറുള്ളത് എന്ന കാര്യം നിങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമ്മളെ ഫാത്തിമ സെൻഹ ഉമ്മാനോട് ഒരുപാട് തവണ ചോദിച്ചു എന്നാ പറഞ്ഞു,
0: എന്റെ പാട്ടൊന്നില്ലേ
2: അമ്മച്ചി, അമ്മച്ചി എന്റെ പാട്ടൊന്നും ഉണ്ടാവൂലേ.
1: അപ്പൊ സെൻഹ മോളെ, നിന്റെ പാട്ടാണ് ഇനി. സെൻഹ മോള് ഏത് സ്കൂളാണ് മുസ്തഫ?
0: SA UPS ചേലോട് കരളായി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ സെൻഹ.
1: ഫാത്തിമ സെൻഹയുടെ മലയാള ഗാനമാണ്, ഒന്ന് കേട്ടു വന്നാലോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ബിസ്മില്ലാ അൽഹംദുലില്ല അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇപ്പോൾ സമയം കൃത്യം 7 മണി. എല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം പീസ് റേഡിയോ ട്രഷർ ഹണ്ടിൻ്റെ ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ 5 ചോദ്യങ്ങൾ ചോദിച്ചു, 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ അയച്ചു. ഉത്തരം അയച്ച് നിങ്ങൾക്ക് ലഭിച്ച ക്ലൂകളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ ഉത്തരത്തിലേക്ക്, നിങ്ങൾ നിധിയിലേക്കുള്ള അവസാന താക്കോൽ നിങ്ങൾ തുറന്നിരിക്കുകയാണ്. ഇതിൽ ആരുടെയെല്ലാം ഉത്തരങ്ങൾ ശരിയായിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഓരോ ചോദ്യങ്ങളും നമ്മൾ പരിശോധിച്ചുകൊണ്ട് ആരൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായി കൊണ്ട് തിരിച്ചറിയാനുള്ള ഒരവസരമാണ് ഇപ്പോൾ.
1: ഓക്കെ, നമ്മൾ ഈ ഉത്തരം പറയുന്ന സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇനി ഉത്തരം അയക്കാൻ അവസരം ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇനി നമ്മൾക്ക് ചിലപ്പോൾ അയ്യടാ അതായിരുന്നു അല്ലേ എന്ന് തോന്നിയിട്ട് ഇപ്പോൾ കാര്യമില്ല. അത് നമ്മൾ നേരത്തെ ചിന്തിക്കാൻ നമ്മൾ സമയം എത്ര സമയം കൊടുത്തു, 1.5 മണിക്കൂർ കൊടുത്തു. രാവിലെ മുതൽ ഒന്നാമത്തെ ക്ലൂവിനുള്ള സമയങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ലാ. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? ഒന്നാമത്തെ ചോദ്യം, ഖുറൈശികൾ കാബ പണിതുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? ഉത്തരം പലതും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കമൻറ്റ് ബോക്സിൽ വന്നവരുണ്ട്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ചെയ്തവരുണ്ട്. എന്നാൽ കൃത്യമായിട്ട് ട്രഷർ ഹണ്ട് ഓപ്ഷനിൽ പോയി ചെയ്തവരുമുണ്ട്. എല്ലാത്തിലും നമുക്ക് ശരി ഉത്തരങ്ങളും തെറ്റുത്തരങ്ങളും വന്നിട്ടുണ്ട്. ഏതായിരുന്നു കറക്റ്റ് ഉത്തരം?
0: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഖുറൈശികൾ കഅബ പുതുക്കി പണിയുമ്പോൾ 35 വയസ്സായിരുന്നു റസൂലിൻ്റെ പ്രായം ഇരുന്നത്.
1: യെസ്, ഈ 35 എന്നുള്ളത് കൃത്യമായി ഡിജിറ്റ് എഴുതിയ ആളുകൾക്ക് ഒരു ഓപ്ഷൻ ലഭിച്ചിരുന്നു. എന്താണ് ഓപ്ഷൻ?
0: 14-37 എന്ന് പറയുന്ന ഒരു സംഖ്യ.
1: യെസ്, ഇവിടെ നമ്മൾ ഈ ഒരു സംഖ്യയെ മുറിച്ച് വായിക്കാൻ പോകണം. 14-37
0: ഖുർആനിലെ 14-37
1: വചനം.
0: യെസ്, 14-ാമത്തെ സൂറത്ത്, സൂറത്തു ഇബ്രാഹിം.
1: ഇബ്രാഹിമിലെ 37-ാമത്തെ വചനം നമുക്ക് ഒന്ന് ഇവിടെ ഒന്ന് വായിക്കാം. ربنا اني اسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم എന്ന് തുടങ്ങുന്ന ആയത്തിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 14-ാം അധ്യായം 37-ാമത്തെ
0: വചനം
1: ആണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടില്ലേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ബീവിയെയും മക്കയിൽ താമസിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നൊരു സന്ദർഭമുണ്ട് അല്ലേ. അവിടെ കൃഷിയൊന്നുമില്ലാത്ത, വെള്ളം ലഭിക്കാത്ത ഒരു സ്ഥലത്ത് അള്ളാഹൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സംഭവം ഓർക്കേണ്ട സമയമാണ് ഇവിടെ. ഇതിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ പറയില്ല. ഇത് ഈ ആയത്തിൻ്റെ തുടർന്ന് വരുന്ന വചനങ്ങളിൽ ഇതിൻ്റെ ഉത്തരം ഏകദേശം ഒളിഞ്ഞു കിടക്കുന്നത് ഇപ്പോൾ പറയില്ല. ഏതായിരുന്നു നമ്മൾ അടുത്ത ചോദ്യം? എന്തായിരുന്നു നമ്മുടെ
0: രണ്ടാമത്തെ ചോദ്യം? സെമിൽ ഡെയിലി പ്ലാനറിൽ മുകളിൽ 4-ാമത്തെ ഓപ്ഷനായ ഡെയിലി പ്ലാനറിൽ എത്ര ആക്ടിവിറ്റികൾ ഉണ്ട്?
1: യെസ്, ആക്ടിവിറ്റികൾ 10 എണ്ണമാണ്.
0: യെസ്,
1: അപ്പോൾ 10 എന്ന് കൃത്യമായി കൊടുത്ത, നേരത്തെ 35 എന്ന് കൃത്യമായി കൊടുത്തവർക്ക് 1437 കിട്ടി, 14-37 കിട്ടി. രണ്ടാമത്തെ ഉത്തരം 10 എന്ന് ഡിജിറ്റ് ചെയ്ത ആളുകൾക്ക് അനശ്വരം എന്ന ഒരു ഒരു ഒരു ക്ലൂ ലഭിച്ചിട്ടുണ്ടാവും. അനശ്വരം എന്നുള്ളത് എന്താണ് ഒന്ന് ഒന്ന് പറയണോ ഇപ്പോൾ തന്നെ?
0: ഇല്ല, നമുക്ക് അടുത്ത ക്ലൂ കൂടെ
1: നോക്കാം. അപ്പോൾ അനശ്വരം എന്ന് കിട്ടിയ ആളുകൾ 3-ാമത്തെ ചോദ്യത്തിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. എന്താണ്
0: ചോദ്യം? അൽ ഇജാബ യൂട്യൂബ് ചാനലിലെ ഉൽഹിയത്ത് എന്ന പ്ലേലിസ്റ്റിൽ എത്ര വീഡിയോകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. അൽ ഇജാബ പ്ലേലിസ്റ്റിൽ ഉൽഹിയത്ത് കാറ്റഗറിയിൽ എത്ര വീഡിയോകൾ ഉണ്ട്?
1: എത്ര വീഡിയോകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം.
0: 22 വീഡിയോകളാണ് ഉൽഹിയത്തുമായിട്ട് ബന്ധപ്പെട്ട് അലിജാബ ചാനലിലുള്ളത്.
1: അതെ.
0: അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ലഭിച്ച ക്ലൂ എന്തായിരുന്നു?
1: മുബാറക്ക്.
0: മുബാറക്ക്, പവിത്രമായത്.
1: മുബാറക്കുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക്
0: സഹീ മുസ്ലിമിൽ വന്നിട്ടുള്ള
1: ഹദീസാണ്.
0: തീർച്ചയായിട്ടും പവിത്രമാക്കപ്പെട്ടതാണ്.
1: അതെ.
0: ഇന്നഹാ തുആമു തുഅ്മിൻ, അതെന്താണ്? വിശക്കുന്നവർക്ക് ഭക്ഷണമാണ്.
1: രോഗികൾക്ക് അല്ലെ അതൊരു ശമനമാണ് എന്നുള്ളതാണ്. രോഗികൾക്ക് ശമനവും ഭക്ഷണം,
0: ദാഹിക്കുന്നവർക്ക് വെള്ളം,
1: എല്ലാത്തിനുമുള്ള ഒരു പരിഹാരമാണ്.
0: യെസ്,
1: അതെന്തായിരിക്കും? ചിന്തിക്കട്ടെ, ശ്രോതാക്കൾ ചിന്തിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 4-ാമത്തെ ചോദ്യം.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ എത്ര തവണ കണ്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. എന്തായിരുന്നു അതിന്റെ ഉത്തരം?
1: 2 തവണ.
0: യെസ്, 2 തവണ. ആ ഉത്തരം അയക്കുമ്പോൾ കിട്ടുന്ന ക്ലൂ എന്തായിരുന്നു? ക്ലൂ
1: ഉത്തരം ജിബിരിൽ എന്ന് തന്നെയായിരുന്നു. ചോദ്യത്തിൽ തന്നെ എന്തിട്ടുണ്ട്, നമ്മുടെ ക്ലൂ ജിബിരിൽ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജിബിരിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ. അതായത് മലക്കുകളുടെ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അപ്പോൾ 5-ാമത്തെ ചോദ്യം ഇതായിരുന്നു.
0: പീസ് റേഡിയോ ആപ്പിൽ വോയിസ് ഓപ്ഷനിൽ ഹജ്ജ് പഠന കോഴ്സ് എന്ന മൊഡ്യൂളിൽ കയറിയാൽ അതിൽ ആ മൊഡ്യൂളിൽ ഹജ്ജ് പഠന കോഴ്സിൽ എത്ര ക്ലാസ്സുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു.
1: എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള
0: 32 വീഡിയോകളായിരുന്നു.
1: 32 ക്ലാസ്സുകൾ അതിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
0: അപ്പൊ ലഭിച്ചൊരു ക്ലൂ ഉണ്ട്. എന്തായിരുന്നു നമ്മുടെ ക്ലൂവിലുള്ള
1: 26/1/13 നമ്മുടെ ക്ലൂയിൽ രണ്ട് തവണയാണ് ആ സാധനം.
0: 26/1/13 വീണ്ടും
1: 26/1/13
0: ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. 26/1/13 എന്തായിരിക്കും അല്ലേ, ചിലപ്പോ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. 26/1/13 ഇപ്പോ 26-ാം തീയതി അറബി മാസം 26-ാം തീയതി 1-ാം മാസം 13-ാം ഹിജ്റ 13-ാം വർഷം ആ രീതിയിൽ ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ടാവും.
1: ചില ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതായിരിക്കും. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളിൽ കുട്ടികളുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതായിരിക്കും. അപ്പം അതുമായി കണക്ട് ചെയ്തിട്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവർക്ക് അങ്ങനെ കിട്ടി, അങ്ങനെ ചിന്തിക്കാമല്ലോ. യെസ്, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉത്തരങ്ങളിലേക്ക് എത്തിയ ആളുകൾക്ക് മുമ്പിൽ നമ്മൾ പറയുന്നു, നിങ്ങളുടെ ട്രഷർ ഏതിലാണ് കിടക്കുന്നത് എന്നുള്ളത്. എന്തായിരുന്നു അവസാനത്തെ ഉത്തരം?
0: ആ ഒരു ഹിന്റ് നമ്മൾ പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. 26
1: ഒന്ന് മുതൽ ഇങ്ങനെ തുടങ്ങാം.
0: യെസ്,
1: 1-ാമത്തെ ഓപ്ഷനിൽ 1-ാമത്തെ ക്ലൂയിൽ 14:37 അതിൽ ആയതിന്റെ തുടക്കം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് ശേഷം വരുന്ന ഭാഗം ഏതുമായി ബന്ധപ്പെട്ടതായിരുന്നു? മാ ഉ സംസം. യെസ്, മാഷാല്ല. നമ്മുടെ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞങ്ങളോടൊന്നും തോന്നരുത്, നിങ്ങളുടെ തല ഒരുപാട് ഞങ്ങൾ ഒരു പക്ഷേ ചിന്തിപ്പിച്ചിട്ടുണ്ട്, ചിന്തകൾക്ക് വിട്ടു വന്നിട്ടുണ്ട്.
0: അപ്പൊ 26/1/13 26 ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26-ാമത്തെ അക്ഷരമാണ് സെഡ് എന്ന് പറയുന്നത്. അതിൽ 26 കഴിഞ്ഞ 1-ാമത്തെ അക്ഷരം എ.
1: അപ്പോ 26 കഴിഞ്ഞ
0: 26/1 സെഡ് എ. 13-ാമത്തെ അക്ഷരമാണ് എം.
1: എം
0: അപ്പോ സം അല്ലെ. 26/1/13 സം എന്നായി. വീണ്ടും 26/1/13 സം. അങ്ങനെ സംസം എന്ന് എന്ത് ചെയ്യാം?
1: ഇംഗ്ലീഷ് ആൽഫബറ്റ് ഓർഡർ പഠിച്ച ഒരാൾക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താമെന്നർത്ഥം.
0: സംസം എന്ന ഉത്തരം ശരിയായിട്ട് അയച്ചിട്ടുള്ള 20 പേരെ ഇൻഷാല്ലാ ഇന്ന് നമ്മളെ കൃത്യം 8:30 ലൈവായിട്ട്
1: പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പൊ 2-ാമത്തെ ചോദ്യത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞല്ലോ, 3-ാമത്തെ ചോദ്യത്തിൽ ഇന്നഹ മുബാറക്കത്തുൻ ലേ, അത് ഭക്ഷിക്കുന്നവർക്ക് ഭക്ഷണമാണ്, രോഗികൾക്ക് ശമനമാണ് ലേ. എത്ര ആളുകൾ രോഗശമനത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംസം ഉപയോഗിക്കുന്നുണ്ട്.
0: നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ദശലക്ഷക്കണക്കിന് ഹാജിമാരാണ് പോയിട്ടുള്ളത്. ഇവര് തന്നെ ലിറ്ററുകൾ, കോടിക്കണക്കിന് ലിറ്റർ സംസമെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവര് അവിടെ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ടും ഇത് എന്ത് ചെയ്യുന്നില്ല,
1: പറ്റുന്നില്ല. അതാണ് അനശ്വരം എന്ന് പറയാൻ കാരണം. അന്ന് തുടങ്ങിയ സംഗതി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്നാണ് അനശ്വരം എന്നുള്ളത് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവസാനത്തെ നമ്മുടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ, അദ്ദേഹം ഇസ്മായിൽ നബിയുടെ കാൽപാദത്തിൽ നിന്ന് വന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ജിബ്രീലിൻ്റെ ഇടപെടൽ മൂലമാണ് ഉറവ പൊട്ടി വരുന്നതും ഹാജറ ബിവി സംസം എന്ന് അതിനെ വിളിക്കുന്നതും ഒക്കെ. അപ്പോൾ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ 5 ചോദ്യങ്ങളും 5 ഉത്തരങ്ങളും 5 ക്ലൂകളും കഴിയുമ്പോൾ നമുക്ക് അവസാനം എത്തിച്ചേരാവുന്ന ആൻസർ സംസം എന്നുള്ളതാണ്. അപ്പോൾ രസകരമായി നിങ്ങളെ ഒരുപാട് ചിന്തിപ്പിച്ചു ഇന്നത്തെ ഒരു ദിവസം. പീസ് റേഡിയോയുടെ കൂടെ 10 മണി മുതൽ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫൈനൽ വിജയികൾ, സമ്മാനം നിങ്ങൾക്ക് കിട്ടാനുള്ള ഫൈനൽ വിജയികൾ ആരൊക്കെയെന്നുള്ളത് ഇൻഷാല്ലാ 8:30 കൃത്യം നമ്മുടെ പീസ് റേഡിയോ ആപ്പിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻഷാല്ലാ ലൈവായിട്ട് നമുക്ക് കേൾക്കാം, കാണാം. അപ്പോൾ ഇനി ഒരു പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, ഉത്തരം തെറ്റിയ ആളുകൾ ഇത് നിർത്തിപ്പോകും. സമ്മാനമല്ലല്ലോ, പക്ഷേ ആരും നിർത്തിപ്പോകരുത്. ആരൊക്കെയാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത്, ആരൊക്കെയാണ് വിജയികൾ എന്നുള്ളത് നമുക്ക് കേൾക്കാം, കാണാം ഇൻഷാല്ലാ 8:30 നമ്മൾ
0: ലൈവിൽ.
1: ഇൻഷാല്ലാ നമ്മളായിരിക്കുമെന്ന് ഉറപ്പ് പറയുന്നില്ല. ഏതായിരുന്നാലും നിങ്ങൾക്ക് കാണാം പീസ് റേഡിയോയിലൂടെ, കേൾക്കാം ചാനലിലൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഹലോ @peaceradio.com

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏകദേശം പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിനവും കഴിഞ്ഞ് മൂന്നാമത്തെ ദിനത്തിലേക്ക്, അഥവാ നമ്മുടെ ഒരു ഇസ്ലാമികമായ കലണ്ടർ പ്രകാരം എന്താണ് മഗരിബിന് ശേഷം എന്താണ് അടുത്തൊരു ദിവസം തുടങ്ങുകയാണ്. അപ്പം ആ നിലക്ക് ഒരു രണ്ടാം പെരുന്നാൾ കഴിഞ്ഞ് മൂന്നാം പെരുന്നാളിലേക്കുള്ള ഒരു യാത്രയിലാണ് നാം ഇപ്പോൾ ഉള്ളത്.
1: അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചതേ, സമയക്കാകെ മാറിപ്പോയോ എന്ന് വിചാരിച്ച്. അപ്പോൾ കറക്റ്റ് സമയം പറഞ്ഞാൽ കറക്റ്റാണ്. അതായത് മഗരിബോടുകൂടി നമ്മുടെ ആ ദിവസം അവസാനിച്ചു അല്ലേ. ഇപ്പം നമ്മൾ
0: ദുൽഹിജ്ജ 12-ലേക്കാണ് ഇൻഷാല്ലാ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ, ഞാൻ അബ്ദുഷക്കൂർ, അതുപോലെ എൻ്റെ കൂടെ സലാം വീട്ടിയാണ് ഉള്ളത്. ഇന്നത്തെ ഈ രണ്ടാം പെരുന്നാളിൻ്റെ രാത്രി എന്നൊക്കെ നമ്മൾ പേര് പറയുന്ന ഈ രാത്രി നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്യാം, പോകാം അല്ലേ.
1: അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യാം. അതിൻ്റെ ഇടക്ക് നമുക്ക് ഒന്ന് നമ്മളൊന്ന് കൂളാക്കേണ്ടതുണ്ട്.
0: തീർച്ചയായിട്ടും മാനസികമായ ഒരു പിന്നെ ഒരു ആശ്വാസം ലഭിക്കണമെങ്കിൽ അത് കുറേ പാട്ടുകളും ചിരികളും തമാശകളും കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല. അതിലുപരി ഒരു വിശ്വാസിയുടെ മനസ്സിൻ്റെ ഉള്ളകം അത് പുളകിതമാവണമെങ്കിൽ അത് ഖുർആൻ കേൾക്കുക തന്നെ വേണം.
1: മധുരം ഖുർആൻ കേൾക്കാം. സൂറത്ത് ഇബ്രാഹിം 44 മുതൽ 52 വരെയുള്ള വചനമാണ് കേൾക്കുന്നത്, അതും മിഷാരി അൽ അഫാസിയുടെ ഖിറാഅത്തിലൂടെ.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാ അല്ലാ, വളരെ ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്. ഇടയ്ക്കൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് കണ്ണടച്ച് നമ്മൾ കേൾക്കേണ്ടതാണ് ഈ ഖുർആൻ്റെ പാരായണം. നമ്മൾ ഈ മക്കത്ത് ഹറമിലൊക്കെ നമ്മളിങ്ങനെ ഖുർആൻ പാരായണം കേട്ട് അവരുടെ കണ്ടമിടറി ഇങ്ങനെ പൂർത്തിയാക്കാൻ കഴിയാതെ അങ്ങനെ പാരായണം ചെയ്യുന്നത്
1: ഈ
0: കേട്ടിട്ടുണ്ട്.
1: ഖുർആൻ പാരായണത്തിന് സമയത്ത് നമുക്ക് പറയാനുള്ളത് വസ്തമിഉ ലഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ വെറുതെ ഒരു സമയം പോക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ കേൾക്കരുതെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം. വെറുതെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരച്ചിടാൻ വേണ്ടിയിട്ട് ഒരു ഖുർആൻ ഇട്
0: പരിപാടി സ്ഥലത്ത് ചിലപ്പോൾ
1: ആ അപ്പം അങ്ങനെ നമ്മളൊരു പാട്ടിട്ടിട്ട് സമയം കളയാൻ, വിരസത മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളത് ശ്രദ്ധിക്കാതെ ബാക്കി പരിപാടികളൊക്കെ അങ്ങനെ ആവരുത്. മറിച്ച് എന്ത് ചെയ്യണം, നമ്മളെത്രയാണോ കേൾക്കാൻ വിചാരിച്ചത് അത് മറ്റെല്ലാം മാറ്റിവെച്ച് അത് ചെവിയിൽ ആണെങ്കിൽ അങ്ങനെ അതല്ലാത്ത രൂപത്തിലാണെങ്കിൽ പൂർണ്ണ ശ്രദ്ധ അതിന് കൊടുത്തിട്ട് കേൾക്കുമ്പോഴാണ് അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുക. അപ്പം അങ്ങനെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് കേൾക്കണമെങ്കിൽ പാട്ടുകളുണ്ട്. അപ്പോൾ ആ പാട്ടുകൾ പോലും നമ്മൾ കൊടുക്കുന്ന പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയസമ്പുഷ്ടമായ പാട്ടുകളാണ്. ആ കൂട്ടത്തിൽ പാട്ട് പാടുന്ന കുട്ടികൾക്ക് മറ്റൊരവസരമുണ്ട്. അവർക്കിനി നല്ല പാട്ടുകൾ, ഇനി പാട്ടുകൾ ഏറ്റവും നന്നായിട്ട് പാടാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമായിട്ട് റേഡിയോ കൊടുക്കുന്നു. പെരുന്നാളിൻ്റെ അന്ന് പ്രത്യേകിച്ചും കുട്ടികൾക്കുള്ളൊരു അവസരമായി നൽകുന്നു. ആ അവസരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്
0: ഇൻഷാല്ലാ. നൈഷ ബിൻത് നൗഷാദാണ് ഇനി നമ്മുടെ കൂടെ നല്ലൊരു മലയാള ഗാനവുമായി കൊണ്ട് ചേരുന്നത്.

0: മഷാല്ല, അടിപൊളിയായിട്ടുണ്ട് മോളെ. സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. നമ്മൾ കേട്ട് പരിചിതമായ പാട്ടാണെങ്കിലും വളരെ തന്മയത്വത്തോടു കൂടി തന്നെ മൂക്കത് പാടാൻ പറ്റി. നൈഷ ബിൻത് നൌഷാദ്, എല്ലാവിധ മൂക്ക് അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നമുക്ക് പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ ദിന പ്രോഗ്രാമുകളുടെ അടുത്തൊരു ഘട്ടം ഇനി
1: കേൾക്കാം. നമുക്ക് ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റിന്റെ ഒരു ചർച്ചയുടെ ഒരു ഭാഗത്തിലേക്കാണ് ഇൻഷാല്ലാ ഇനി നാം പ്രവേശിക്കുന്നത്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
3: അതേസമയം ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ പത്മകുമാർ എന്ന് പറയുന്നൊരു അധ്യാപകൻ, അദ്ദേഹം ഒരു പെൺകുട്ടി എന്താണ് മറ്റേ പീഡിപ്പിച്ചു എന്നുള്ള കേസ്, പെൺകുട്ടി തന്നെ മൊഴി കൊടുത്തു കഴിഞ്ഞിട്ടും പോലീസിന് എന്തില്ല, അറസ്റ്റ് ചെയ്യാതില്ല, അവിടെ ബാലാവകാശമില്ല, മറ്റേ ചൈൽഡ്ലൈനൊന്നും എന്താണ് ഇല്ല. അപ്പോൾ അങ്ങനെ ആയിക്കൂടാ, അത് കൃത്യമായിട്ടും സർക്കാരിൻ്റെ ആവശ്യങ്ങളിലൊക്കെ ഒരു നിലപാട് ഉണ്ടാവണം. ഇനിയിപ്പോൾ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നുണ്ടാവും. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ചില നയങ്ങൾ, ഈ നയങ്ങളിപ്പോൾ നമ്മളറിയാം, നമ്മൾ പത്മശ്രീ അവരൊക്കെ ഉപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ വരും. ഇവിടേക്ക് എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്
4: 100 ലക്ഷം വാങ്ങി,
3: ആ അതിൻ്റെ അതിൻ്റെ സെക്യുലർ സ്വഭാവത്തിന് ഒക്കെ ഒരു സുരക്ഷിതം അല്ലാതെയാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വളരെ നയപരമായി തടയാൻ സർക്കാരിന് കഴിയേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ പല സ്കൂളുകളിലും പല രീതിയിലും ഫെസിലിറ്റിയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അതിൻ്റെ യൂട്ടിലിറ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ ഈ അനാവശ്യമായ ചില നിയമങ്ങൾ, അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നൊരു തൊട്ട് മുൻപാണ്, ഒരു മാസം മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഫിറ്റ്നസ്സിൻ്റെ ഇത് വരുന്നത്. എങ്ങനെ വരുന്നത്, 6 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള പിന്നെ കൺസെൻ്റ് എന്ത് ചെയ്യണം കിട്ടുമെന്ന്. അതൊക്കെ എന്താ വെച്ചാൽ ഈ മറ്റേ പ്രധാന അധ്യാപകരും മറ്റുള്ളവരൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫൊക്കെ എങ്ങനെ ഓടി നടക്കും, മാത്രമല്ല അതിന് കൃത്യമായ മാർഗ്ഗരേഖ കൊടുത്തിട്ടില്ല. ഓഫീസുകൾ പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യില്ല, അതിന് നിർദ്ദേശങ്ങളൊന്നും ഇട്ടില്ലാനും. അപ്പോൾ ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ വീഴ്ചകളാണ് ആ രീതിയിലൊന്നുള്ള തീർക്കാൻ. അതൊക്കെ ബാധിക്കുന്നത് മൊത്തം സ്കൂളിൻ്റെ ഒരു സിസ്റ്റത്തെ തന്നെ ആയിരിക്കും. ഉച്ചക്കഞ്ഞി നമുക്കറിയാം, ഉച്ചക്കഞ്ഞി പലപ്പോഴും അധ്യാപകരുടെ തലയിൽ കെട്ടിവെക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. ഒന്ന് ഉച്ചകഞ്ഞി നിർത്തിയാലും കുഴപ്പമില്ല, അതിന് അതിന് അർഹരായവർക്ക് മാത്രമാക്കി ചുരുക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അപ്പോൾ അത് വേണമെന്ന നിർബന്ധ ബുദ്ധിയിൽ പലപ്പോഴും സ്കൂളുകൾക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് വലിയ ബേർഡനാക്കിയിട്ട് മാറ്റുന്നുണ്ട്. എന്തായാലും വരുന്ന ഒരു ബജറ്റുകളിലെങ്കിലൊക്കെ അത് ഈ സ്കൂളുകൾക്ക് വേണ്ടി വകയിരുത്തുന്ന തുക കൂട്ടണം. ആ രീതിയിൽ ഉള്ള ഈ വ്യക്തമായി നടക്കേണ്ട ഈ പരിഷ്കാരങ്ങൾക്ക് ഉള്ളൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കണം. നിലവാരമുയർത്താൻ വേണ്ടതുകൾ സംഭവിക്കണം. സ്കൂളിൻ്റെ ഒരു സംസ്കാരം എന്താണെന്നുള്ളത് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരാവശ്യമുണ്ട്. അതുപോലെ പിന്നെ മഴക്കാലം വരികയാണ്, അവധി സുരക്ഷാ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. അതിലൊക്കെ എന്താ വെച്ചാൽ വ്യക്തമായ ഒരു ധാരണയോടെ മുന്നോട്ട് പോകുന്ന സർക്കാരാവണം. അതിനൊക്കെ പുറമെ എന്താ വെച്ചാൽ ഇപ്പോൾ പ്ലസ് ടു എന്തായാലും സീറ്റുകളുടെ വിഷയം ഉണ്ട്. അതൊക്കെ കരയാനും ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ മോങ്ങാനും ഒന്നും ഇടവരാതെ തന്നെ അതൊക്കെ പരിഹരിക്കണം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചോളം നല്ല തുടക്കത്തിനുള്ള നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരവസരമാണ്. പഠിച്ച് ആ ഒരു മേഖലയെ മനസ്സിലാക്കിയുള്ള സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോയാൽ പോകേണ്ടതുണ്ടെന്നുള്ളതാണ്.
5: എന്താണ് ഏഷ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ
6: ഇതിൽ? പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ശിവൻകുട്ടീൻ്റെ വിഷയങ്ങൾ പറഞ്ഞല്ലോ, ശരിക്കും അദ്ദേഹം കഴിഞ്ഞ വർഷം പിന്നെ സ്കൂള് തുറക്കുന്ന വിദ്യാലയങ്ങൾ തുറക്കുന്ന സമയത്ത് അതിന് മുൻകൂട്ടിയായിട്ട് ഒരു സർക്കുലർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സർക്കുലറിൽ ശരിക്കും അതിൻ്റെ ക്ലീനിങ് അതുപോലെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ സ്കൂളിലെ മാളം കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ അപകടങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ നിർദ്ദേശം, കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ചുറ്റുപാടുകൾ പിന്നെ വൃത്തിയാക്കാന്നുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിർദ്ദേശം ഈ പ്രാവശ്യം കണ്ടില്ല. അപ്പോൾ അതുകൂടി പിന്നെ ശരിക്കും പ്രാവർത്തികമായി കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പിന്നെ പറഞ്ഞ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ശരിക്കും വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്ലസ് ടുവിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞല്ലോ, അതിൽ
3: നിയമനങ്ങൾ
6: മാത്രമല്ല, ഇത് ഇപ്പോൾ നമ്മുടെ മലബാറിലെ ഒരു ക്ലാസ്സിൽ ഒരു പ്ലസ് ടുവിൽ ഒരു ക്ലാസ് പ്ലസ് വണ്ണിൽ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം ഇപ്പോൾ മാർജിനൽ ഇൻക്രീസ് പ്രകാരം 65 കുട്ടികളാണുള്ളത്. ഈ 65 കുട്ടികൾ തന്നെ ചിലപ്പോൾ ആ ക്ലാസ്സിലേക്ക് ഇപ്പോൾ IED കാറ്റഗറിയിലെ കുട്ടികൾ അഡ്മിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുട്ടി ഏത് ക്ലാസ്സാണോ ചോദിക്കുന്നത് അത് കൊടുക്കണം എന്നാണ് നിർദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 65 കൂടെ പ്ലസ് 7-8 കുട്ടികൾ കൂടുകയാണ്. അതിൽ 75 കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലിരിക്കുന്നുണ്ട്. അങ്ങനെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ മലബാർ ഏരിയയിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കാണാൻ പറ്റണേ. ഒരു അധ്യാപകൻ എത്രമാത്രം ഒരു കുട്ടീനെ എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. അവർ കുട്ടികളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രത്യേകമായ ഒരു ശ്രദ്ധ വേണ്ടതുണ്ടെങ്കിൽ അത് സാധിക്കാത്തൊരവസ്ഥ, പരിമിതമായ സമയം കൊണ്ട് ഇതൊക്കെ തീർക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതുപോലെ CE മാർക്കും കാര്യങ്ങളൊക്കെ കുട്ടികളെ നിരന്തരമായി നിരീക്ഷിക്കുന്നതിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു അപകടം. അതേപോലെ തന്നെ പിന്നെ അതിലൊരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും നമ്മളെ കുട്ടികൾ രക്ഷിതാക്കളൊക്കെ അറിയേണ്ട ഒരു സംഗതി. ഈ ഒരു വലിയ ഒരു പ്രയാസമായിട്ടാണ് ഈ രംഗം നോക്കിക്കാണുന്നത്. പല രക്ഷിതാക്കളും അത് നിരന്തരമായിട്ട് എന്താണ് എപ്പോഴാണ് എന്നൊന്നും അറിയാത്തൊരു സാഹചര്യമുണ്ട്. കൃത്യമായ ഒരു ഡയറക്ഷൻ ശരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കണമെന്നാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ പിന്നെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ്റെ അതിൻ്റെ കാര്യങ്ങളിപ്പോൾ തുടങ്ങി. ഇപ്പം ഇന്ന് മുതൽ അതിൽ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം മുതൽ 25 മുതൽ. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ June 3. June 3 കൂടി ഓൺലൈൻ സമർപ്പണം, അപേക്ഷാ സമർപ്പണം അതിൻ്റെ അവസാനിക്കും എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻ്റ് ഉണ്ട്, അത് 8th. June 8th. പിന്നെ ശരിയായ ആദ്യ അലോട്ട്മെൻ്റ് നടക്കുന്നത് 15th. പിന്നെ അതിലെ മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് July 1. ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റിന് കൃത്യമായ ഒരു ബോധ രക്ഷിതാക്കളും കുട്ടികൾക്ക് ഉണ്ടാവണം. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ ചില സംഗതികളൊക്കെ ഇപ്പോൾ ഈ എയ്ഡഡ് സ്കൂൾ അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ ഉണ്ട്, അതിലെ കമ്മ്യൂണിറ്റി കാറ്റഗറി കമ്മ്യൂണിറ്റിയിലേക്ക് കോട്ടയിലേക്ക് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ സംവരണമുണ്ട്. ഇപ്പോൾ മുസ്ലിം മാനേജ്മെൻ്റ് ആണെങ്കിലും മുസ്ലിം സംവരണം ഉണ്ടായി, ആ സംവരണത്തെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് പലപ്പോഴും ബോധ്യമില്ല. ഇവർ ഈ ഓൺലൈൻ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യവും ഡേറ്റും കാര്യങ്ങളൊക്കെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പിന്നെ ഈ പ്ലസ് വണ്ണിൽ തന്നെ അതിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ, അപ്പോൾ അതിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പോലെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു അഭിരുചി അനുസരിച്ചുകൊണ്ട് ആ സംഗതി കൊടുക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കാനുമുള്ള ഒരു നിർദ്ദേശങ്ങൾ, കൃത്യമായൊരു നിർദ്ദേശം രക്ഷിതാക്കൾക്കും കുട്ടികൾക്ക് ലഭിക്കണം, അതിനൊരു വിവരം കിട്ടണം. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സയൻസ് കിട്ടണം എന്നുള്ള ഒരു സാഹചര്യം പൊതുവെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സയൻസ് കിട്ടിയാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചില വേർഡ്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ കേട്ടാൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ സമ്പന്നരായ കുട്ടികളാണെങ്കിൽ അവർ ട്യൂഷന് പോയിട്ട് അവർ പഠിച്ചു വന്നിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞത്, ഒരു സയൻസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പറഞ്ഞത്, ആ സയൻസിൽ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവരുടെ ടീച്ചേഴ്സ് പറയുന്ന വാക്കുകളും കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം സയൻസിൽ നിന്ന് ഞാൻ കൊമേഴ്സിലേക്ക് ചാടിയെന്നാ. അപ്പോൾ കൊമേഴ്സിലപ്പോൾ കുറച്ചുകൂടി സിമ്പിളാണ്, കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ ആ കുട്ടി CA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആ രൂപത്തിലുള്ള കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് കൊണ്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് ശരിക്കും ഉണ്ടാകണം. അങ്ങനെ ഒരു സെലക്ഷൻ നടക്കണമെന്നാണ് ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ ക്ലാസ് തുടങ്ങുമ്പോഴും അതിൻ്റെ കുട്ടികളുടെ ഒരു ശൈലി, ഇപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട രീതി, അതിലെ പാഠപുസ്തകങ്ങൾ, പഠനം, അതുപോലെ തന്നെ അധ്യാപനം, കാര്യങ്ങളൊക്കെ കൃത്യമായ നിരീക്ഷണവും അതേപോലെ തന്നെ രക്ഷിതാക്കൾ ഇടപെടലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു ഒരുക്കം, ശരിക്ക് അതിനൊരു പ്ലാനിങ് നടക്കേണ്ട ഒരു സമയമാണിപ്പോൾ. ആ ഒരു പ്ലാനിങ്ങോടുകൂടി കുട്ടി ഏത് രൂപത്തിൽ പഠിച്ചു വരണമെന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിദ്യാഭ്യാസത്തെ നമുക്ക് പിന്നെ ഭാവിയിൽ പ്രതീക്ഷിക്കാമെന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
1: നല്ലൊരു അക്കാദമിക് ഇയർ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.
0: അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ട നല്ലൊരു ചർച്ചയാണ്. പീസ് റേഡിയോയിലും അതുപോലെ തന്നെ ഡയലോഗ് TVയിലും സംപ്രേഷണം ചെയ്തിട്ടുള്ള സമകാലികമായ വിഷയത്തെക്കുറിച്ച് ആസ്പദമാക്കിയിട്ടുള്ള വളരെ ഗഹനമായൊരു ചർച്ച നമ്മൾ കേട്ടു. ഇത് നമ്മുടെ നിലപാടുകൾക്ക് ഈയൊരു നോളജ്, ഈയൊരു വിവരം, ഈയൊരു കേൾവി ഏറെ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാല്ലാ തൽബിയ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുന്നു. കുട്ടികളുടെ പരിപാടിയാണ് ഇനിയും നമ്മൾ കേൾക്കാൻ പോകുന്നത്.
1: മലയാള കഥാകഥനം അല്ലേ? കഥാകഥനം നടത്തുക എന്നുള്ളത് വലിയ കഴിവാണ് അല്ലേ?
4: അപ്പോൾ അങ്ങനത്തെ ഒരു പുലിയുടെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടി എന്ന് പറയേണ്ടി വരും. ഏ സലാം ക, ഫൈഹ സഫിയയുടെ കഥ നമുക്ക് കേട്ട് വരാം ഇൻഷാല്ല.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒട്ടകത്തിൻ്റെ കണ്ണുനീർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിനരികിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു ഒട്ടകത്തിൻ്റെ കരച്ചിൽ കേട്ടു. അതിനെ ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഒട്ടകത്തിൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ അടുത്തു ചെന്നു കണ്ണുനീർ തുടച്ചു കൊടുത്തു. ശരീരത്തിൽ തടവി. കഠിനമായ വിശപ്പ് കൊണ്ടാണ് അത് കരയുന്നതെന്ന് നബിക്ക് മനസ്സിലായി. ആരുടേതാണ് ഈ ഒട്ടകം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. എൻ്റേതാണ്, മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു ഒരാൾ മറുപടി പറഞ്ഞു. നീ എന്തുകൊണ്ടാണ് ഇതിന് തീറ്റ കൊടുക്കാതിരുന്നത്? ഇതിന് വിശക്കില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ചോദിച്ചു. ശരിയാണ് നബിയെ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ അതിന് തീറ്റ കൊടുക്കാം. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവികളോട് കാരുണ്യമുള്ളവനായിരുന്നു.
0: മാഷാല്ലാ. അപ്പോൾ ഫൈഹ സഫിയയുടെ ഒരു ഈ കഥാകഥനം എന്ന് പറയുമ്പോൾ വെച്ചാൽ ചരിത്ര പാഠങ്ങളെയൊക്കെ ശരിക്കും ഒരു കഥ മൂഡിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ കുറച്ചുകൂടി, അപ്പോൾ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച്. ഇപ്പോൾ മോള് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. മോള് അവതരിപ്പിച്ച ഈ പ്രോഗ്രാം മുതിർന്നവർ കേൾക്കും, അതിനേക്കാൾ കൂടുതൽ ആ പ്രായത്തിലുള്ള കുട്ടികൾക്കും അത് കേൾക്കാൻ പറ്റും.
4: ഒരു പാട്ട് കേൾക്കുന്നതിനേക്കാൾ രസമാണ് ഒരു കഥ ഒരു കുട്ടി പറയുന്നത് കേൾക്കാൻ.
0: യെസ്.

0: അപ്പോൾ പ്രേമുള്ളവരെ, നമ്മൾ കഥയൊക്കെ കേട്ടു. ഇനി മറ്റൊരു പ്രോഗ്രാം റേഡിയോയിൽ കുട്ടികളോടൊക്കെ ചോദിക്കണം, നമ്മളെ എങ്ങനെയുണ്ട് റേഡിയോയിൽ ഏതൊക്കെ പരിപാടിയൊക്കെ കേൾക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് മുമ്പൊക്കെ ഞാൻ പല പ്രോഗ്രാമുകളും ചോദിക്കുമ്പോൾ കുട്ടികൾ ആദ്യം പറയുന്നതെന്നോ, ലൈവ് ടെലിവിഷൻ കോളിംഗ് പ്രോഗ്രാം. അപ്പോ അങ്ങനെയാണെങ്കിൽ അതിനൊരു വലിയ സ്ഥാനം കുട്ടികൾക്കിടയിലുണ്ട്.
1: തീർച്ചയായിട്ടും
0: ഈ പെരുന്നാൾക്കും അത് വേണമല്ലോ.
1: വേണം വേണം വേണം, അവരതിനു വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇനി വല്ലാതെ തള്ളിമറിക്കുന്നില്ല, നല്ല ഒരു പ്രോഗ്രാമിലേക്ക് ചില ആങ്കേഴ്സ് നിങ്ങളുടെ കൂടെ ചേരുന്നു, അതുപോലെ തന്നെ വ്യത്യസ്ത കൂട്ടുകാർ ഫോണിംഗ് കോളിലൂടെ ചേരുന്നു. ഇൻഷാല്ലാ ഫാമിലി ലൈവ് ടെലിഗസിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇത്രയും നേരം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അബ്ദുഷക്കൂർ കൂടെ സലാം വീട്ടി. ഇൻഷാല്ലാ ഈ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു.
0: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. Peace Radio. Tune to reality. അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillah, alhamdulillah. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, തെൽബിയ ബലിപെരുന്നാൾ സ്പെഷ്യൽ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് പീസ് റേഡിയോ വളരെ വിശേഷപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഫാമിലി ലൈവ് ടെലിക്യൂസ് നമുക്ക് പരിചിതമാണ്. ഇന്നത്തെ ഫാമിലി ലൈവ് ടെലിക്യൂസിൽ നിങ്ങളുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം, എൻ്റെ കൂടെ ണ്ടല്ലോ അല്ലെ, നമുക്ക് കോളിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ. ആരൊക്കെ വിളിച്ചിങ്ങനെ തെരപ്പേരി ഇരിക്കണ്ടാവും ഇപ്പം. അപ്പൊ ആ കോള് ഏതൊക്കെ വരുന്നില്ലേ നമുക്ക് നോക്കാം. കോൾ റെഡിയാണ്, കോളിലേക്ക് പോലേ.
3: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മുഹ്സിൻ. മുഹ്സിൻ എവിടുന്നാ മുഹ്സിനെ?
3: കൊടക്.
2: കൊടക്. ഒരു തണുപ്പ് ഇങ്ങനെ വരുന്നുണ്ട് കൊടകുന്ന്. മുഹ്സിൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? രണ്ടാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഏത്? വി ആർ സിയോ? ശരിക്ക് കേട്ടില്ല മുഹ്സിനെ, ശരിക്ക് പറയാം, നമ്മള് ശരിക്ക് കേട്ടില്ല.
3: ആ
2: ഓക്കെ, നമുക്ക് നിങ്ങക്ക് മനസ്സിലായി എന്തെങ്കിലും? ഒന്നും മനസ്സിലായിട്ടില്ല. ഏതായാലും ഏതോ ഒരു സ്കൂളാണ് തൽക്കാലം, പിന്നെ ഇനി പറയുമ്പോൾ വ്യക്തമായി പറയാം. അപ്പോ മുഹ്സിന് എന്തൊക്കെ മുഹ്സിന്റെ വിശേഷം? സുഖാണോ മുഹ്സിനെ? ആ വേറെ ആരൊക്കെ ഉണ്ടല്ലോ കൂട്ടത്തില് മുഹ്സിന്റെ കൂടെ? അതാരാ? അനിയത്തിന്റെ പേരെന്താ?
3: ഫാത്തിമ.
2: ഫാത്തിമ. ആ മുഹ്സിനിന്റെ അനിയത്തി ഫാത്തിമ മോളെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ആ ഫാത്തിമ സംസാരിച്ചിട്ട് പോണേ ഉള്ളൂ, ബാക്കി പറയണൊന്നുമില്ലല്ലോ അമ്മ. ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, റെഡിയാണല്ലോ അല്ലേ. ലംഹ, നമ്മൾ ഏതാ ആദ്യത്തെ ചോദ്യം ചോദിക്കാം മുഹ്സിനോട്? ലംഹ ചോദിക്കോ. ആ അപ്പൊ ലംഹ ചോദിക്കുന്നുണ്ട്, കേട്ടോളൂ കേട്ടോ.
3: ഖുർആനിലെ ആദ്യത്തെ സൂറത്തായ ഫാത്തിഹയിലെ പ്രധാന പ്രാർത്ഥന ഏതാണ്?
2: അല്ല, അതിന്റെ ഓപ്ഷൻ പറയും. ഓപ്ഷൻ പറയുമ്പോ അതിൽ നിന്ന് ഏതാ ഓപ്ഷൻ എന്ന് ക്ലിക്ക് ചെയ്താ മതി. ഓപ്ഷൻ പറയട്ടെ.
3: ഓപ്ഷൻ എ സമ്പത്തിന് വേണ്ടി, ഓപ്ഷൻ ബി രോഗശാന്തിക്ക് വേണ്ടി, ഓപ്ഷൻ സി സന്മാർഗത്തിന് വേണ്ടി, ഓപ്ഷൻ ഡി ദീർഘായുസ്സിന് വേണ്ടി.
2: ഇതിൽ ഏതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിട്ട് വരുന്നത്?
3: ഓപ്ഷൻ സി.
2: ഓപ്ഷൻ സി. ഏതാണത്?
3: സന്മാർഗത്തിന് വേണ്ടി.
2: അതാണോ? അതാണോ? യെസ്. അപ്പോ ഓപ്ഷൻ സി ഉറപ്പിക്കട്ടെ. ഓപ്ഷൻ സി. മുഹ്സിൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സി റെഡിയാണോ അല്ലേ നോക്കാം. ലംഹ റെഡിയാണോ? ശരിയാണോ ഉത്തരം? ശരിയാണോ?
3: ശരിയാണ്. മാഷാല്ലാ.
2: ആ ഉത്തരം ശരിയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായിരിക്കണം. മുഹ്സിൻ ആദ്യമായിട്ടാണോ വിളിക്കണത്? ഫസ്റ്റ് വിളിക്കാണോ? ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാ പിന്നെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്ത് നന്മ നൽകണമേ, പരലോകത്തും നന്മ നൽകണമേ. റബ്ബന ആത്തിന എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥന ഏത് സൂറത്തിലാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ സൂറത്ത് ആറാഫ്, ഓപ്ഷൻ ബി സൂറത്തുൽ ബഖറ, ഓപ്ഷൻ സി സൂറത്തുൽ കഹ്ഫ്, ഓപ്ഷൻ ഡി സൂറത്ത് നിസ. ഓപ്ഷൻ ബി സൂറത്തുൽ ബഖറ. അതാണോ പറഞ്ഞത്? അത്ര ഉറപ്പാണ്? ഉത്തരം ശരിയാണെന്നുള്ള അത്ര ഉറപ്പുണ്ടോ? ആരോടാ ചോദിച്ചേ? ആരാ ഉത്തരം പറഞ്ഞെന്ന്? ഫാമിലി ലേറ്റൈൽ കേസാണ്, അപ്പൊ അതുകൊണ്ട് വീട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ആരാ ഉത്തരം അത്ര ഉറപ്പിച്ചെന്നത്? മൂസിന് സ്വന്തമായിട്ട് ഉറച്ചതാണോ അതോ വേറെ ആരോ പറഞ്ഞെന്നാണോ? ആര് പറഞ്ഞു? ആയിവ മാഷാല്ല. ഉപ്പാന്റെ പേരെന്തുവാ? ആതിഫ്. വെരി ഗുഡ് മാഷാല്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ആഹാ, അപ്പൊ വലിയ സന്തോഷം, വളരെ വലിയ സന്തോഷമുണ്ട് മാഷാല്ല. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായിട്ടുണ്ടല്ലോ. യെസ്, ശരിയാണ്. അപ്പൊ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം കടന്നു. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ലംഹയിലേക്ക്. ലംഹ, മൂന്നാമത്തെ ചോദ്യം.
3: മക്കയെ ഒരു നിർഭയമായ നഗരമാക്കണേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ ആര്?
2: ഓപ്ഷൻ എ പറഞ്ഞോളൂ. ഓപ്ഷൻ പറഞ്ഞോളൂ.
3: ഓപ്ഷൻ എ മൂസ നബി, ഓപ്ഷൻ ബി ഈസ നബി, ഓപ്ഷൻ സി ഇബ്രാഹിം നബി,
2: ഓപ്ഷൻ ഡി
3: നൂഹ് നബി.
2: നൂഹ് നബി. ഏതാണ്?
4: ഓപ്ഷൻ സി.
2: ആ, ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് കിട്ടുന്നത്? ഫാത്തിമയാണ് അവിടെ ഇടയിൽ ഉത്തരം ശരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അല്ലേ. ഫാത്തിമയാണ് അതിന്റെ പിന്നിൽ കളിക്കുന്നത്. ഇത് ഉത്തരം ശരിയാണോ അല്ലേ നോക്കട്ടെ. ഉത്തരം ശരിയാണോ?
3: ഉത്തരം ശരിയാണ്.
2: അപ്പൊ ഉത്തരം ശരിയായി. മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരം ശരിയായി. സമ്മാനം നേടി. അപ്പൊ സമ്മാനത്തിന്റെ പിന്നിൽ അത് തീവ്രമായ ശ്രമം നടത്തിയ ഒരാളുണ്ട്, അത് ഫാത്തിമയാണ്. ഫാത്തിമയോട് ഇങ്ങനെ സമ്മാനത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പടപടക്കായിരുന്നു. യെസ്. അപ്പൊ ഫാത്തിമക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും, അതുപോലെ മുഹ്സിൻ അഭിനന്ദനങ്ങൾ, ഉപ്പ ആതിഫിന് അഭിനന്ദനങ്ങൾ, വീട്ടിലുള്ള എല്ലാവർക്കും പ്രത്യേകമായ സന്തോഷം. പീസ് റേഡിയോ അറിയിക്കുന്നു. നമ്മൾ അടുത്ത കോളിലേക്ക് പോയാലോ. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് അല്ലേ, രണ്ടും മൂന്നും ഉത്തരവും പറഞ്ഞ് വിജയായിരിക്കണം ആദ്യത്തെ ആള്, വിന്നർ ആയിട്ടുണ്ട്. അങ്ങനെ ഇനി ഇനി നമുക്ക് രണ്ടാമത്തെ ആളിലേക്ക് പോകണമെന്ന് തോന്നും അല്ലേ. രണ്ടാമത്തെ ആള് എവിടെ നിന്നായിരിക്കും? ലംബ ഒന്ന് ഗസ് ചെയ്യും, എവിടെ നിന്നായിരിക്കും? എവിടുന്നാന്ന് തോന്നുന്നില്ല, ഏതോ ഒരു ജില്ലയിൽ നിന്നാണ്. എന്നാ ഫസ്റ്റ് കോള് സലാം പറഞ്ഞ ഉടനെ തന്നെ എവിടുന്ന ലംഹന്ന് ഗസ് ചെയ്യണേ. ഏ, സംസാരിക്കുമ്പോ എവിടുന്നു പറയണേ, ചോദിക്കണേന്റെ മുന്നേ തന്നെ നമുക്കൊന്ന് നോക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ ഫാമിലിയിലെ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
5: തമന്നാ ഷിയാസ്.
2: തമന്നാ ഷിയാസ്. തമന്ന ഷിയാസ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നയൻത്തില്. തമന്ന ഷിയാസ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
5: ക്രിയേറ്റീവ്
2: ഇന്റർനാഷണൽ സ്കൂൾ. ഓക്കെ, തമന്ന റേഡിയോയിലേക്ക് വിളിക്കാറുണ്ടോ? സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും അവസാനമായി സമ്മാനം കിട്ടിയത്? ഇനി ഞാനെല്ലാം മഹയോട് ചോദിക്കട്ടെ, തമന്ന എവിടുന്നായിരിക്കും, ഏത് ജില്ലയായിരിക്കും?
3: കണ്ണൂർ.
2: കണ്ണൂർ എന്നാണ് നീ പറയുന്നത്? ഞാൻ പറഞ്ഞ മലപ്പുറത്തു നിന്നാണെന്ന്. തമന്നന്റെ വീട് എവിടെയാ?
5: കണ്ണൂർ.
2: അപ്പൊ ലംഹ പറഞ്ഞത് കറക്റ്റ് ആയി. കണ്ണൂർ എവിടുന്നായിരിക്കും? അതാണ് അതാണ്. അപ്പൊ ലമ്മളുണ്ടായ ലമ്മതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് തമന്നെ വിളിച്ചിട്ടുണ്ടല്ലേ? ആ, വെറുതെ അല്ല, ഞാനും വിചാരിച്ച് എങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടി. അപ്പൊ കണ്ണൂർ എവിടെയാണ് തമന്ന?
5: കുഞ്ഞിപ്പള്ളി.
2: ഓക്കെ, ശരി. അപ്പോ തമന്ന നമ്മള് ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, വെക്കേഷൻ ഒക്കെ തീർന്ന് ഇനി സ്കൂളിലേക്ക് പോകാൻ പോവാണ്. സ്കൂളൊക്കെ തുറക്കുമ്പോ എന്താ തോന്നുന്നത്? തുറക്കണോ അടക്കണോ? തുറക്കണം. പൗതി തുറന്നാ മതി അല്ലേ? പൗതി അടഞ്ഞ അടക്കട്ടെ, അങ്ങനെയാണോ? വെക്കേഷന്റെ ഒരു ഒരു ഹാങ് ഓവർ ആണ്, മാറിയിട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ ഇനി സ്കൂളൊക്കെ തുറന്ന്, സ്കൂൾ തുറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ലെമ്മന്റെ അഭിപ്രായം എന്താ, സ്കൂൾ തുറക്കണോ തുറക്കണ്ടേ? തുറക്കണം എന്നാണ്. ലെമ്മക്ക് വേഗം പോണെന്നാണ് തമന്ന പറയുന്നത്. തമന്നക്ക് പോണ്ടാന്നാ തോന്നുന്നുണ്ട്. ഏതായിരുന്നാലും വിചാരിച്ചിട്ട് കാര്യമില്ല, നിർബന്ധമായും പോയേ പറ്റൂ. ശരി, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്
5: പോവാം.
3: എന്റെ രക്ഷിതാവേ, നീ എനിക്ക് ജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ട പ്രവാചകൻ ആര്?
2: ഓപ്ഷൻ പറഞ്ഞു.
3: ഓപ്ഷൻ എ സുലൈമാൻ നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹിസ്സലാം, ഓപ്ഷൻ സി യൂസുഫ് നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ഡി ഇദ്രീസ് നബി അലൈഹിസ്സലാം.
5: ഓപ്ഷൻ എടുക്കുന്നു.
2: എങ്ങനെയാ?
5: ഓപ്ഷൻ ഒന്നുകൂടി പറഞ്ഞു.
2: ഓപ്ഷൻ ഒന്നുകൂടി പറഞ്ഞു.
3: ഓപ്ഷൻ എ സുലൈമാൻ നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹിസ്സലാം, ഓപ്ഷൻ സി യൂസുഫ് നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ഡി ഇദ്രീസ് നബി അലൈഹിസ്സലാം.
2: ഓപ്ഷൻ ഏതാണ്?
5: മുഹമ്മദ് നബി സല്ലല്ലാഹു
2: അലൈഹിസ്സലാം. ഓപ്ഷൻ ബി അല്ലേ? ഇതിപ്പോ തമന്ന ഒറ്റക്ക് പറഞ്ഞതാണോ, വീട്ടില് മറ്റുള്ളവരോടൊക്കെ ചോദിച്ചോ, എങ്ങനെയാണ് പറഞ്ഞു ഉത്തരം? ഉമ്മ പറഞ്ഞു. യെസ്, അപ്പൊ ഉമ്മയുടെ ഊഹം തെറ്റിയിട്ടില്ല. ഉമ്മ ഉറപ്പിച്ച് പറഞ്ഞാണോ? ഉറപ്പിച്ചല്ലേ? ഓക്കെ, ശരി.
3: ഉത്തരം ശരിയാണ്.
2: ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാഥ, എന്റെ ഹൃദയം നീ എനിക്ക് വിശാലമാക്കി തരണമേ, റബ്ബിശ്ശ്രീ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ ആരാണ് എന്നതാണ് ചോദ്യം.

0: കുൻതുമിനവാലിമീൻ. ഓപ്ഷൻ ഡി അല്ലാഹു അക്ബർ.
1: യെസ്, അത് ഉത്തരം ശരിയാണോ ലമ്മ? തെറ്റല്ലേ?
0: ശരിയാണ്.
1: ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. അവ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഉത്തരം ശരിയാകുമോ ഇല്ലേ എന്നറിയില്ല, നോക്കാം. മക്കളില്ലാതിരുന്ന സക്കരിയ നബി അലൈഹിസ്സലാം. മൂന്ന് ചോദ്യം കഴിഞ്ഞോ? മൂന്ന് ചോദ്യം കഴിഞ്ഞു. മൂന്ന് ചോദ്യം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചത് അതിൻ്റെ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞപ്പോൾ ഓൾക്ക് വലിയൊരു ഒരു ഇതൊന്നും തോന്നിയില്ല. അപ്പം വിചാരിച്ച് മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വിജയായിരിക്കുകയാണ്. സന്തോഷം, എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അടുത്ത ആളിലേക്ക് പോട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഞാൻ വിചാരിച്ച് ഓളിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഉത്തരം പറഞ്ഞു പോയപ്പം മൂന്നെണ്ണം കഴിഞ്ഞില്ല, ഇനിയുണ്ട് ചോദ്യങ്ങൾ. റെഡി ആയിരിക്കണല്ലോ. അപ്പോൾ ഓരോരുത്തരോരുത്തരിങ്ങനെ പിന്നെ ഫാമിലി ലൈഫിലേക്ക് സാധനം ആരൊക്കെ ഉണ്ടാവും ഇപ്പോൾ വീട്ടിൽ? ലംഹ സാധാരണ ആ അടുത്ത് കോൾ വരുന്നുണ്ട്, കോൾ എടുക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും സലാം.
0: പീസ് റേഡിയോ ഫാമിലി ലൈഫ് ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫാരിഖ് അബ്ദുള്ള.
1: ഫാരിഖ് അബ്ദുള്ളയെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഫാരിഖ് അബ്ദുള്ള കാര്യമായിട്ട് വിളിക്കല് ഈ ലൈവ് ടെലികിസിലേക്കാണ് അല്ലേ? എന്തൊക്കെയാണ് ഫാരിഖെ വിശേഷങ്ങള്? സുഖാണ്. അവിടെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഉഷാറായോ? പെരുന്നാളൊക്കെ കഴിഞ്ഞോ? ഒന്നാം തീയതി തുറക്കും. കുളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയോ? ഓട്ട പുസ്തകങ്ങളൊക്കെ റെഡിയായോ? ടെക്സ്റ്റ് ബുക്കും കിട്ടി, എല്ലാം കിട്ടി, റെഡിയാണ്. ഇനി പോയാ മതി. ഫാരിഖ് അബ്ദുള്ള നമ്മളെ റേഡിയോയിലെ ഈവനിങ് ലൈവിലെ ആങ്കർ ആണ്. ഈവനിങ് ലൈവിൽ പങ്കെടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഫാമിലി ലൈറ്റ് ലിസ്റ്റിലേക്ക് പതിവായി പല സമയത്തായിട്ട് വിളിക്കുന്ന ആളാണ്. ഇന്ന് വിജയാകില്ലേ നമുക്ക് അറിയില്ല. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. കേട്ടോളൂ കേട്ടോളൂ.
0: മക്കളില്ലാതിരുന്ന സക്കരിയ നബി നല്ലൊരു സന്താനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് ഏത് സൂറത്തിലാണ്? മക്കളില്ലാതിരുന്ന സക്കരിയ നബി നല്ലൊരു സന്താനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് ഏത് സൂറത്തിലാണ്?
1: ആ പ്രാർത്ഥന ഏത് സൂറത്തിലാണെന്നാ ഓപ്ഷൻ ഉണ്ട്. പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏത് സൂറത്തിലാണ്? മക്കളില്ലാത്ത പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അത് ഏത് സൂറത്തിലാണ്? ഓപ്ഷൻ എ സൂറത്തുൽ ബക്കറ, ഓപ്ഷൻ ബി സൂറത്തു ആലിമ്രാൻ, ഓപ്ഷൻ സി സൂറത്തു അൻഫാൽ, ഓപ്ഷൻ ഡി സൂറത്തുൽ ഹജ്ജ്. ഇതാണ് എ സൂറത്തുൽ ബക്കറ, ബി സൂറത്തു ആലിമ്രാൻ, സി സൂറത്തു അൻഫാൽ, ഡി സൂറത്തു ഹജ്ജ്. പെട്ടെന്ന് പറഞ്ഞോളൂ. മക്കളില്ലാതിരുന്ന സക്കരിയ നബി നല്ല സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഏത് സൂറത്തിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആലിമ്രാൻ ലോക്ക് ചെയ്യട്ടെ? ഉറപ്പാണ്? ഉറപ്പാണ്, ഉറപ്പാണോ ലംഹ? ശരിയാണോ? ഉറപ്പ് ഉറപ്പാവോ?
0: ശരിയാണ്.
1: ഉത്തരം ശരിയാണ്. അപ്പോ മാഷാല്ലാ. എന്നാ പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്
2: പോവാം.
0: മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്ന വചനം ഏതാണ്?
1: ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ റബ്ബന തഖബ്ബൽ മിന്ന,
0: ഓപ്ഷൻ ബി റബ്ബി ഇർഹമുഹുമ കമാ റബ്ബയാനി സായിറ,
1: ഓപ്ഷൻ സി റബ്ബന

0: ربي آتنا. أوبشن دي ربي اغفر لي.
1: بي ربي ارحمهما كما ربياني صغيرا.
0: ഉത്തരം ശരിയാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. റെഡിയാണോ? ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഏത് സൂറത്തിലാണുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സൂറത്തുൽ മുൽക്ക്, ഓപ്ഷൻ ബി സൂറത്തു നൂഹ്, ഓപ്ഷൻ സി സൂറത്ത് ആല ഇമ്രാൻ, ഓപ്ഷൻ ഡി സൂറത്ത് ഫത്ഹ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിക്കരുതേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഏത് സൂറത്തിലാണ്? ഓപ്ഷൻ എ സൂറത്തുൽ മുൽക്ക്, ബി സൂറത്തു നൂഹ്, സി സൂറത്ത് ആല ഇമ്രാൻ, ഡി സൂറത്ത് ഫത്ഹ്. ഉത്തരം ശരിയാണ്. അപ്പൊ എത്ര ചോദ്യമായി? മൂന്ന് ചോദ്യം ആയില്ലേ? ഓക്കെ, അപ്പൊ മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരം ശരിയാക്കി പറഞ്ഞു ഫാരിഖ്. വീണ്ടും വിജയായിരിക്കുകയാണ്. എല്ലാവിധ
1: അഭിനന്ദനങ്ങളും.
0: എങ്ങനെ?
1: രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ഉമ്മന്റെ അനിയത്തിയാണ് പറഞ്ഞത്.
0: അല്ലാഹ്, ഉമ്മന്റെ അനിയത്തിന്റെ പേരെന്തായിരുന്നു?
1: ബുഷറ.
0: ഓക്കെ, അപ്പൊ അവർക്കും എല്ലാവർക്കും റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷം. ഓക്കെ
1: ഓക്കെ,
0: ശരി. അസ്സലാമു അലൈക്കും.
1: വാലൈക്കും സലാം.
0: നമ്മള് കൊറേ വന്നാൾ, എത്ര ആള് വന്നിട്ടുണ്ടാവും? മൂന്ന് നാലാള്, നാലാള് ഇപ്പൊ കഴിഞ്ഞു പോയി. നാലാള് അല്ലേ? നാലാളായിണ്ടാവൂലേ? നാലാളും സമ്മാനം കൊണ്ടുപോയി. ഇനി അടുത്ത ആളിലേക്ക് നമ്മൾ പോണത്. അപ്പോ അടുത്ത ആള് ഇനി സമ്മാനം കൊണ്ടുപോലെന്ന് അറിയില്ല. ആള് വരുന്നതിന്റെ മുന്നേ ഇതാ ആള് റെഡിയാണ്. നമുക്ക് നോക്കാം ആരാണ് അല്ലേ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ഫാമിലിയിലെ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
0: കേട്ടില്ല.
3: വിജിദാൻ
0: മുബാറക്. ഒരു വിജിദാനിയായിട്ടുള്ള ഒരു ഒരു
3: വിളിദാൻ.
0: ഓക്കെ ഓക്കെ, മനസ്സിലായി. സിദാൻ ഇപ്പൊ എവിടുന്ന ആയിരിക്കും?
3: എവിടുന്നാണ് വിളിക്കുന്നത്? സിദാൻ പറയട്ടെ.
0: മംഗട കൂട്ടുന്നാണ് വിളിക്കുന്നത്. ഫിൽ ഖഫസ്,
3: ഫിൽ കീസി,
0: ഫിൽ കീസി. ഓക്കെ, അപ്പോ സിദാൻ, സിദാൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: ഇനി ഏഴുക്ക് ആണോ? ഇനി ഏഴാം ക്ലാസ്സിലേക്കാണ്. ഏത് സ്കൂളാണ് പഠിക്കുന്നത്?
0: അവിടെ ഹിഫ്ദിനാണോ?
3: ഹിഫ്ദിനാണ് പഠിക്കുന്നത്. സ്കൂൾ പഠനവും അവിടെ
0: ഉണ്ടല്ലേ. ഓക്കെ
3: ഓക്കെ, എങ്കിൽ നമുക്ക് എന്നോട് ചോദിക്കാം
0: അല്ലേ? ചോദിക്കാം. ലമ്മ ചോദിക്കോ അല്ലേ? ലമ്മ ഏതാ ചോദ്യം ചോദിക്കുന്നത്? ചോദിക്കാം.
2: ഗുഹാവാസികൾ അല്ലാഹുവോട് നടത്തിയ പ്രാർത്ഥന ഏത് കാര്യത്തിനായിരുന്നു? ഗുഹാവാസികൾ അല്ലാഹുവിനോട് നടത്തിയ പ്രാർത്ഥന ഏത് കാര്യത്തിനായിരുന്നു?
0: ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാം.
2: ഓപ്ഷൻ എ ഭക്ഷണത്തിന്, ഓപ്ഷൻ ബി സമ്പത്തിന്, ഓപ്ഷൻ സി കാരുണ്യത്തിനും സന്മാർഗത്തിനും, ഓപ്ഷൻ ഡി ശത്രുനാശത്തിന്.
0: ഓപ്ഷൻ സി. ഏതാണ് ഓപ്ഷൻ സി? എന്താ? കാരുണ്യത്തിനു അല്ലേ? അതാണിപ്പോ ഉത്തരം കണ്ടെത്തിയത്.
3: നമുക്ക് സിദാനോട് ഇതിന്റെ കൂടെ ഒരു ഉപചോദ്യം ചോദിച്ചൂടെ, ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിന് അപ്പുറം.
0: എന്തായാലും
3: ഇപ്പം സി ആണ് ഉത്തരം എന്ന് പറഞ്ഞു എങ്കിൽ കാരുണ്യത്തിനും സന്മാർഗത്തിനും ഇത് ഏത് സൂറത്തിലായിരിക്കും? ഇത് വെറുതെ ഒരു ചോദ്യമാണ്. സൂറത്ത് കഹ്ഫ്. എന്നാ പിന്നെ നമ്മൾ ഉത്തരം ശരിയാണോ അല്ലേ എന്നുള്ളത് ലമ്ഹനെ പറയട്ടെ.
0: അപ്പൊ ശരിയാണ്, ഒന്നാമത്തെ ചോദ്യം അല്ലേ ഇത്,
3: ഒന്നാമത്തെ ചോദ്യം.
0: യെസ്, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ്.
3: രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കും.
0: യെസ്, തീർച്ചയായിട്ടും.
3: സിദാന് കേൾക്കണ്ടല്ലോ അല്ലേ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? എൻ്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? ഏത് പ്രവാചകനാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? ഇതിന് ഓപ്ഷൻ വേണ്ടി വരില്ല എനിക്ക് തോന്നണേ, അത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കണോ? ഓപ്ഷൻ
0: ഓപ്ഷൻ വേണോ?
3: ചോദ്യം ക്ലിയർ ആണല്ലേ. ഓക്കെ ഓക്കെ. അപ്പം എന്റെ രക്ഷിതാവേ, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബി ഇസ്മായിൽ നബി അലൈഹിസ്സലാം, സി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഡി ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം.
0: ഉത്തരം ചോദിച്ച് പരസ്പരം ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണോ
1: പറയുന്നത്?
0: ആണ്. ചോദ്യം മനസ്സിലായല്ലോ. ചോദ്യം എന്തായിരുന്നു? എന്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ആരാണ് എന്നതാണ്. ഓപ്ഷൻ പറഞ്ഞിരുന്നു. ഓപ്ഷൻ എ
3: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ബി ഇസ്മായിൽ നബി അലൈഹിസ്സലാം, സി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഡി ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
0: ഇത് ഉറപ്പ് വരുത്തി തന്നെയാണോ അതോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണോ?
3: നേരത്തെ ബി ആണ്.
0: ഇത് ഉറപ്പ് വരുത്തിയാണ്, അതിലൊരു സംശയമില്ല.
3: ഓപ്ഷനിൽ അങ്ങോട്ടും കൊണ്ട് ചെറിയൊരു പിന്നെ ഇത് വന്നതായിരിക്കും, സംശയമായിരിക്കും അല്ലേ.
0: പിന്നെ നമ്മളത് ഉത്തരം ലോക്ക് ചെയ്യാട്ടോ. ലോക്ക് ചെയ്യാണ്, പിന്നെ ഇനി തുറക്കാൻ പറ്റില്ല. നല്ല അമ്മ പറയും. ലോക്ക് ചെയ്ത ഉത്തരം ശരിയാണോ? അല്ലേ,
2: ശരിയാണ്. മാഷാല്ലാ.
0: അപ്പൊ ശരിയാണ്,
3: ഉത്തരം ശരിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് മഹത്തായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച പ്രവാചകൻ. നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ എന്നുള്ളത്.
0: യെസ്. അപ്പോ ഇപ്പൊ ഒരു ചോദ്യം കഴിഞ്ഞു,
3: രണ്ടെണ്ണം കഴിഞ്ഞു,
0: രണ്ടെണ്ണം കഴിഞ്ഞു,
3: രണ്ടെണ്ണം ശരി. ഇനി ഇനിയുള്ളത് സമ്മാനത്തിനുള്ള ചോദ്യമാണ്, മൂന്നാമത്തെ ചോദ്യം.
2: ബാലയം പടുത്തുയർത്തുമ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നടത്തിയ പ്രാർത്ഥന ഏത്?
3: പ്രാർത്ഥന എന്താണ്?
0: ഓപ്ഷൻ വേണോ? ഓപ്ഷൻ
3: ഒന്ന് ഒന്ന് ഒന്ന് പറഞ്ഞു നോക്കേ, ഓപ്ഷൻ പിന്നെ പറഞ്ഞുതരാം.
0: കിട്ടും.
3: ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബും
0: പക്ഷെ അത് ശരിയാന്നാണ് ഇപ്പൊ നമ്മള് വിചാരിക്കണത്. ഇനിയിപ്പോ ഇവിടെ ചോദിച്ചു നോക്കട്ടെ ലമ്മന്റെ അടുത്ത്. ലമ്മ ഇത് പറഞ്ഞ ശരിയാണോ? അപ്പൊ മൂന്ന് ചോദ്യം കഴിഞ്ഞു,
3: മൂന്ന് ചോദ്യവും കഴിഞ്ഞു. ഏത് ഏതൊരു കാര്യം പ്രവർത്തനം കഴിഞ്ഞാലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കൂടിയാണ് അതല്ലേ?
0: അതെ അതെ അതെ.
3: അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കൊരു മാതൃക കൂടിയാണ് അതില് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഉത്തരം ശരിയാണ് അല്ലേ? ശരിയാണെന്ന് പറഞ്ഞു.
0: അപ്പൊ മൂന്ന് ചോദ്യത്തിന്
3: അല്ല, അതിന്റെ ആഘോഷം അവിടെ കാണിത്തോന്നുണ്ട്. ഫോണൊക്കെ ഇട്ട് പോയി
0: ഇട്ട് പോയി.
3: സിദാനും ഫോൺ ഇട്ട് ഓടിയാ?
0: ഓക്കെ, എന്നാ ഇനി ഫോൺ വെച്ചാൽ അടുത്തള്ളേക്ക് നമുക്ക് പോണം.
3: ശരി, അപ്പൊ ഉത്തരം ശരിയാണ്.
0: ഉത്തരം ശരിയായി, വിന്നർ ആയിരിക്കാണ്. സമ്മാനം ഉണ്ടാവും ഇൻഷാല്ലാ.
3: എന്തെല്ലാം ഉത്തരം പറഞ്ഞ ഉടനെ സമ്മാനം കിട്ടിയാ പിന്നെ ആയിക്കോട്ടെ, നമ്മള്
0: പണി ബാക്കി പിന്നെ കാണാം.
3: അപ്പൊ നമുക്ക് ഇനി അടുത്ത കോളിലേക്ക് പോകേണ്ടതുണ്ടാവും. എന്തായാലും
0: ഇന്നിപ്പോ ഇങ്ങനെ വന്ന കോളുകളൊക്കെ എന്ന് വെച്ചാല് ഒന്ന് മലപ്പുറം ജില്ലയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പിന്നെ
3: കൊടകുന്നാണ്
0: ഫസ്റ്റ് കൊടക്. നല്ല തണുത്തൊരു കോൾ വന്നു.
3: അതെ,
0: ശരി. അപ്പോ ഇനി പുതിയ ഒരു ആളിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. ആള് എവിടെ നിന്നായിരിക്കും നീ പറയും?
3: ഏത് ജില്ലയായിരിക്കും?
0: ഏത് ജില്ലയിൽ നിന്നായിരിക്കും?
3: അങ്ങനെ
0: എറണാകുളത്ത് നിന്നാവും ചാൻസ് ഉണ്ട് ഞാൻ പറയുന്നത്.
3: എറണാകുളത്ത്, എറണാകുളത്ത് നല്ല മഴയാണ്.
0: നല്ല മഴയാണ്.
3: അപ്പം അവിടെ ഉണ്ടാവാൻ സാധ്യതയല്ല.
0: പിന്നെ പിന്നെ കോഴിക്കോട് നിന്നാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ തിരുരങ്ങാടി ഭാഗത്തുനിന്ന് ആകാനും ചാൻസ് ഉണ്ട്.
3: അതേത് ജില്ല?
0: അത് മലപ്പുറം ജില്ല തന്നെയാണ്, പക്ഷെ ആ ഭാഗത്തു നിന്നാകാൻ ചാൻസ് ഉണ്ട്. മലപ്പുറം ജില്ല പറയുമ്പോൾ പക്ഷെ നീ ഒന്നും പറഞ്ഞില്ല, ലമ്മ ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യണം, ഫസ്റ്റ് എന്നെ സലാം പറഞ്ഞ ഉടനെ എന്നെ കോൾ റെഡിയാണ്. ആരാന്നുള്ള എവിടുന്നാന്നുള്ള പറയണം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
2: പീസ് റേഡിയോ ഫാമിലിയിലെ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: ഒന്നുകൂടെ പറയാനല്ലേ, എന്തൊരു അൻസാറ കേട്ടു.
0: ഉള്ളു കേട്ടില്ല മുള്ള, ശരിക്ക് പറ.
3: അസറ
0: അൻസാറ. അസറ അൻസാറ ഇവിടുന്ന് ആയിരിക്കും. ലമ്മ പറ.
3: ജില്ല പറഞ്ഞാ മതി.
0: ജില്ല ജില്ല അൻസാറിന്റെ അടുത്തല്ല ചോദിച്ചേ, നമ്മളെ ഇവിടെ ഒരാളുണ്ട്. നീ എവിടെ?
3: ഇവിടെ ഒരാൾ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇടുക്കിയാണ് എന്നുള്ളത്.
0: അസറ പറഞ്ഞു.
3: അതെ, അത് അവരോട് ചോദിച്ചാ വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. ശരി, എന്നാ അപ്പൊ അടുത്തതിലേക്ക് ഇൻഷാല്ല നമുക്ക് ലംഹക്ക് ചാൻസ് കൊടുക്കാം.
0: അല്ല, ഇടുക്കിയിൽ ഇപ്പൊ എന്താ അവസ്ഥ? മഴ ഉണ്ടോ?
3: ഇടുക്കിയിൽ ഇന്ന് മഴയില്ല. മഴയുണ്ടോ? ഒന്ന് പെയ്തു. ഞാൻ പേര് പറഞ്ഞപ്പോഴേക്കും എനിക്ക് പത്തനംതിട്ട എടുക്കുക, ഞാൻ അങ്ങനെ ഓടിയത് എനിക്ക്. ശരി,
0: എത്രാം ക്ലാസ്സിലാണ് അൻസാറ? രണ്ടിലേക്കാണ് പോകുന്നത്. അപ്പം അപ്പൊ ഒന്നാം ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അസറ?
3: ഒന്നാം ക്ലാസ് പോകാൻ അടിപൊളിയായിരുന്നു.
0: അടിപൊളിയാണെങ്കിൽ കുറെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഏത് പാട്ടാ പഠിച്ചത്? ഒന്ന് പാടാമോ? ഒരു ചെറിയ പാട്ട് പാടാമോ അസറ?
1: പഠിക്കാം.

0: ഒന്നാം
1: യാ റബ്ബി,
0: ഇത് ഒന്നാം ക്ലാസ് അല്ലല്ലേ
1: ഇത്
0: ശരിക്ക്.
1: എന്താ ലെവൽ! അടിപൊളി പാട്ടാണല്ലോ
0: മാഷാ
1: ഇത്. എവിടുന്നാ പഠിച്ചേ അസ്ര? എവിടുന്നാ ഈ പാട്ടൊക്കെ പഠിച്ചത്? ഫോണിൽ നിന്ന്
0: ഫോണിന്ന്
1: പഠിച്ച?
0: വിളിച്ചേ.
1: ആരാ പഠിപ്പിച്ചെന്നേ? ഉമ്മിയാണോ? സ്കൂളിലെ ടീച്ചറാണോ? സ്വന്തം പഠിച്ചാണോ? ഉമ്മിയാണ്. മാഷാ അല്ലാ. ഉപ്പ എന്ത് ചെയ്യുന്നു? ഉപ്പ
0: ജോലി ചെയ്യാണ്,
1: ആഹാ,
0: ജോലി ചെയ്യാണ്,
1: മാഷാ അല്ലാ,
0: കടയിൽ ജോലി ചെയ്യാണ്.
1: കടയിൽ ജോലി ചെയ്യണം. അപ്പോ ഉപ്പന്റെ അടുത്ത് വന്നിട്ട് പറയണം, ഉപ്പപ്പാടല്ലല്ല വീട്ടില് ഉണ്ടോ?
0: ഫാമിലി ഡൽഹിക്ക് സ്ഥലം,
1: ആ, അപ്പൊ
0: ഫാമിലി
1: എല്ലാരും ഉണ്ട്.
0: അറ്റൻഡ് ചെയ്യാൻ
1: ഓക്കെ
0: വേണ്ടി നിൽക്കുകയാണ്.
1: ഓക്കെ എന്നാ പിന്നെ.
0: ശരി, നമുക്ക് എന്തായാലും ഡൽഹിക്ക് സ്ഥലേക്ക് കിടക്കാം. ഒരു എന്തായാലും എന്താ ചോദ്യം ചോദിക്കാത്ത, വിശേഷം ചോദിക്കണേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കണ്ട. ലംഹ, നമുക്ക് അസറയോടുള്ള ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം.
2: കഠിനമായ രോഗബാധയുണ്ടായപ്പോൾ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാൻ നീയല്ലോ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ ആര്?
0: ഓപ്ഷൻ വേണ്ടി വരും തോന്നണം അല്ലേ.
1: ഓപ്ഷൻ
0: പക്ഷേ ഈ
1: കൊടുക്കാം.
0: പ്രാർത്ഥന കേട്ടാൽ തന്നെ മനസ്സിലാവും ഏത് പ്രവാചകനാണ് എന്നുള്ളത്. കഠിനമായ രോഗബാധയുണ്ടായപ്പോൾ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനെ നീയാണല്ലോ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ ആര് എന്നാണ് ചോദ്യം. വളരെ ഈസിയാണ്, വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാം, ഇല്ലെങ്കിൽ എന്താ പറയാലോ. മറ്റൊരു ആ ഓപ്ഷൻ പറഞ്ഞെടുത്തോളൂ, ചോദിച്ച്.
2: ഓപ്ഷൻ എ അയ്യൂബ് നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി ദാവൂദ് നബി അലൈഹിസ്സലാം, ഓപ്ഷൻ സി സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ഡി യാക്കോബ് നബി അലൈഹിസ്സലാം.
0: ഓപ്ഷൻ ഓപ്ഷൻ എ ആണോ ബി ആണോ പറഞ്ഞാലും മതി.
1: ഓപ്ഷൻ എ അയ്യൂബ് നബി, അതാണോ ഉത്തരം?
0: ഓപ്ഷൻ
1: അപ്പൊ ശരിയാണോ അല്ലേന്ന് ചോദിക്കാം. ലമ്മ ശരിയാണോ?
2: ശരിയാണ്,
1: ഉത്തരം ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായി. അസ്ര അൻസാറ അങ്ങനെയല്ലേ പറഞ്ഞിനി? ശരിയല്ലേ പേര്? ശരിയല്ലേ? ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം.
0: അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ശരിയായിരിക്കുകയാണ്. ഇനി രണ്ടും മൂന്നും ശരിയായി കഴിഞ്ഞാൽ ഇടുക്കിയിലേക്ക് സമ്മാനമെത്തും. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ എന്ന പ്രാർത്ഥന ഏത് സൂറത്തിലാണ്? എ സൂറത്തുൽ ഫുർഖാൻ, ബി സൂറത്തു അൽ അഹ്സാബ്, സി സൂറത്തു യാസീൻ, ഡി സൂറത്തുൽ ഇഖ്ലാസ്. ചോദ്യം ഇതാണ്: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ എന്ന പ്രാർത്ഥന ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ഫുർഖാൻ എ, സൂറത്തുൽ അഹ്സാബ് ബി, സൂറത്തു യാസീൻ സി, സൂറത്തു അൽ ഇഖ്ലാസ് ഡി. സൂറത്തുൽ ഫുർഖാൻ എന്നാണ് അസ്ര പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലമ്ഹ,
1: ശരിയാണോ?
0: ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത് ലമ്ഹയാണ്. ശരിയാണ്,
1: ശരിയാണോ?
2: ശരിയാണ്,
1: തെറ്റാണ് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ഉത്തരം ശരിയായി. അപ്പൊ ഇനിയിപ്പോ ഒരു ചോദ്യം കൂടെ ഉള്ളൂ,
0: ഒറ്റ ചോദ്യം,
1: അവസാനത്തെ ചോദ്യം. ലമ്ഹ അല്ല പിന്നെ അസ്ര അൻസാറ, ആ നീ അവിടെ ഉണ്ടല്ലോ അല്ലേ. നീ ചോദ്യം, നീ അവസാനത്തെ ചോദ്യത്തിലേക്കാ പോകുന്നത്. ആദൻ നബിയും ഹവ്വയും പാപമോചനത്തിനായി നടത്തിയ പ്രാർത്ഥന ഏതാണെന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം. അതിന് ഓപ്ഷൻ വേണോ? വേണ്ടല്ലോ.
0: അതിന്റെ ആദ്യം പറഞ്ഞാ മതിലേ, അതിന്റെ ആദ്യം പറഞ്ഞാ മതി.
1: ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ ലാ ഇലാഹ ഇല്ലല്ലാ, ബി റബ്ബന ലലംന അൻഫുസന, സി അസ്തഗ്ഫിറുല്ലാ, ഡി റബ്ബി ഗഫർലി എന്ന് തുടങ്ങുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഓർമ്മിച്ചോ? റബ്ബന ലലംന എന്നുള്ളതാണ് ഓപ്ഷൻ ബി വരുന്നത്. അത് ഓർപ്പിച്ചണോ? യെസ്. എന്നാ നിന്നെ ലോക്ക് ചെയ്ത ഉത്തരം ശരിയാണോ അല്ലേ നോക്കട്ടെ.
2: ശരിയാണ്.
1: അപ്പൊ അത് ശരിയായിരിക്കണം. മൂന്ന്
0: ഇന്നത്തെ ഇന്നത്തെ കോൾ ചെയ്ത ആളുകൾ മൊത്തേ എനിക്ക് തോന്നുന്നു ശരി ഉത്തരം പറഞ്ഞു.
1: ഇപ്പോ പണ്ടപ്പോലെയല്ല, പണ്ടത്തെ പോലെയല്ല എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ മിസ് പഠിച്ചിട്ടാണ്
0: വരുന്നത്. അത് മൊത്തം ഒന്നാമത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് വരിക എന്നുള്ളത്, ക്വിസ് ഏത് ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുക എന്നുള്ളതും ആദ്യമേ അവരറിയിപ്പ് കൊടുക്കും. അതിനനുസരിച്ച് എനിക്ക് തോന്നുന്ന ശ്രോതാക്കൾ അതിന് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് തോന്നുന്നു. കണ്ടല്ലേ, ലംഹക്ക് അതിന് സംശയമില്ല.
1: സുഖല്ലേ, സന്തോഷായില്ലേ? അപ്പൊ ഞാൻ അടുത്ത ആളിലേക്ക് പോട്ടെ.
2: അസ്സലാമു
1: അലൈക്കും. അപ്പോ ഇന്നിപ്പോ ഇനിയിപ്പോ ഇതില് ആരാണ് വിജയി ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും വിജയി ആയി മാറാണ്.
0: ഇനി നമ്മള് പിന്നെ രാവിലത്തെ മോർണിംഗ് ലൈവിലൊക്കെ ഉണ്ടാകുന്ന ക്വിസിൽ നടക്കുന്ന പോലെ ശരി ഉത്തരം പറഞ്ഞവരിൽ വിജയി ആയവരെ തിരഞ്ഞെടുക്കുന്ന അവസ്ഥ ഉണ്ടാവേണ്ടി വരും. കാരണം മൊത്തം ആളുകളും ശരി ഉത്തരം പറയുന്നൊരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ
1: പിന്നെ ഇന്നിപ്പോ ഖുർആനിലെ പ്രാർത്ഥനകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ ആ പ്രാർത്ഥനകൾ ഏതൊക്കെ ടൈപ്പിൽ, വ്യത്യസ്ത ടൈപ്പിലുള്ള പ്രാർത്ഥനകളെ ആസ്പദമാക്കിയിട്ടാണ് ചോദ്യങ്ങൾ പോകുന്നത്. അപ്പോ പലപ്പോഴും ഒരു സംശയങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ കൃത്യമായിട്ട് തന്നെ ഉത്തരം
0: പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
1: എന്നാ നമുക്ക് അടുത്ത കോൾ വരികയാണെങ്കിൽ പോവാം. ലംഹ, നേരത്തെ പറഞ്ഞ പോലെ ഈ ചോദ്യത്തൊക്കെ എൻ്റെ അടുത്താണ് ചോദിക്കണമെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ കിട്ടും. ചിലത് കിട്ടും പറ്റും. അപ്പൊ പിന്നെ ഫാമിലി ടെലിഗ്യൂസ് ആയതുകൊണ്ട് ഒപ്പനോട് ചോദിക്കാം
0: അല്ലേ.
1: അപ്പൊ ഏകദേശം എല്ലാവർക്കും കിട്ടും അല്ലേ. ഇതിന്റെ മുന്നേ ചോദിച്ചിരുന്നു, ടെലിഗ്യൂസിലേക്ക് വിളിച്ചിരുന്നു, ഇതുവരെ വിളിച്ചിട്ടില്ലേ? എങ്ങനെ
0: വിളിക്കണേ?
1: അടുത്ത കോളിലേക്ക് പോകാം.
0: ശരി.
2: പീസ് റേഡിയോ ഫാമിലി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: സൈനുൽ ആബിദ്. എന്തൊക്കെയാണ് സൈനുൽ ആബിദ് വിശേഷം?
0: സൈനുൽ ആബിദ് എവിടുന്നായിരിക്കും? സൈനുൽ ആബിദ് പറയരുത്, ഇവിടെ ഒരാള്.
2: നല്ല
0: വിശേഷം.
1: മലപ്പുറം ജില്ലയിൽ നിന്നാണ്. എന്ന് ഞാൻ പറയുന്നു, നീയോ? കോഴിക്കോട്. മലപ്പുറം തന്നെ ഉറപ്പിച്ചോ?
0: മലപ്പുറം ജില്ലയിൽ നിന്നാണ് എന്ന് ഇവിടുന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ സൈനുൽ ആബിദ്? മലപ്പുറം ജില്ലയിൽ എവിടെയാണ്? അപ്പൊ ഇവിടെ ഒരാൾക്ക് സമ്മാനം കൊടുക്കേണ്ടി വരും. മലപ്പുറം ജില്ലയിൽ എവിടെയാണ്?
2: താനൂര്.
0: ഓക്കെ. താനൂര്. ഇന്ന് കുഴപ്പമില്ലാത്ത മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ?
1: താനൂര് മാത്രം മഴ പെയ്തിട്ടില്ല.
0: നമ്മൾ പോയടുത്തൊക്കെ മഴ. അപ്പൊ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയാണ് താനൂര് മഴ ഉണ്ടാവും.
1: അവിടെ മഴ ഇല്ല. അപ്പൊ മഴ ഉള്ളടുത്ത് കഴിഞ്ഞാൽ പോരും. നല്ല തണുപ്പാണ് ഇതിലെങ്ങോട്ടൊക്കെ. അവിടെ ഭയങ്കര ചൂടാണോ?
0: ചൂടുണ്ട്.
1: എത്രാം ക്ലാസ്സിലാ പറഞ്ഞില്ല?
0: ഏഴിലാണ്.
1: സ്കൂൾ ഏതാണ്? ഇനി എട്ടിക്കാണ്. സ്കൂൾ ഏതാ? ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ. പ്ലസന്റ്. ഓ, യെസ്, ഗുഡ് ഗുഡ്. അപ്പോ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. നമുക്ക് ഉഷാറായിട്ട് പഠിക്കുന്നില്ലേ? നീ പാട്ടൊക്കെ പാടുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണോ? പാട്ട് പാടുന്ന ആളാണോ നീ? അല്ല. ആ പരിപാടി ഇല്ല.
0: പാട്ട് കേൾക്കണാണോ?
1: എന്നാ പിന്നെ
0: നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. ഇന്നത്തെ ചോദ്യത്തിന്റെ ഏരിയ ഏതാണെന്നൊക്കെ സൈനുൽ ആബിദിന് അറിയായിരിക്കും അല്ലേ? ആ, അപ്പം എന്നാൽ ചോദ്യം ലംഹ ഒന്നാമത്തെ ചോദ്യം ചോദിക്കും ഇൻഷാല്ലാ.
2: ശത്രുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ ഖുർആൻ പഠിപ്പിച്ച മുആവിദത്താനി എന്നറിയപ്പെടുന്ന സൂറത്തുകൾ ഏത്?
0: ശത്രുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് കേൾക്കുന്നില്ല.
1: ശത്രുക്കളുടെ ദുർബോധനത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഖുർആൻ പഠിപ്പിച്ച മുഅവ്വിദതൈനി എന്നറിയപ്പെടുന്ന സൂറത്തുകൾ ഏതാണ്? മുഅവ്വിദതൈൻ എന്നറിയപ്പെടുന്ന രണ്ട് സൂറത്തുകളുണ്ട്. ആ സൂറത്തിന്റെ പേര് പറയാമോ? ഒരു സൂറത്തേ ഉള്ളൂ, രണ്ട് സൂറത്താണുള്ളത്. രണ്ടും കൂടുമ്പോഴാണ് മുഅവ്വിദതൈൻ എന്ന് പറയുന്നത്.
0: സൂറത്തുൻ നാസും സൂറത്തുൽ ഫലക്കും. ഉറപ്പാണോ?
1: അതിൽ മാറ്റമൊന്നുമില്ല. ഉത്തരം ലോക്ക് ചെയ്യട്ടെ.
0: ഉത്തരം ലോക്ക് ചെയ്ത് കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലക്കും അല്ല. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും അങ്ങനെ അങ്ങനെ സംശയം ഉണ്ടോ? ലോക്ക് ചെയ്ത് കഴിഞ്ഞു നേരത്തെ. നേരത്തെ പറഞ്ഞാണ് ഉറപ്പാണ്. പിന്നെ അത്ര ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ച് നമ്മൾ സംശയിക്കാം.
1: ഉത്തരം ശരിയല്ലേ അല്ലമ്മ?
2: ശരിയാണ്,
1: ശരിയാണ്. ഓക്കെ, നവീൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്.
0: ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇതാണ്, അതിനേക്കാൾ എളുപ്പമുള്ള ചോദ്യമാണ്. സുഹൃതവാന്മാരുടെ കൂടെ എന്നെ മരിപ്പിക്കണമേ, തവഫനി മുസ്ലിമൻ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ. സുഹൃതവാന്മാരുടെ കൂടെ എന്നെ നീ മരിപ്പിക്കണമേ അഥവാ തവഫനി മുസ്ലിമൻ എന്ന് പറഞ്ഞ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ
1: ആരാണ്?
2: ഇബ്രാഹിം നബി.
1: ഓപ്ഷൻ പറയാം, കേട്ടതിന്റെ ശേഷം പറഞ്ഞാൽ മതി.
0: ഓപ്ഷൻ ഇതാണ്: എ യൂനുസ് നബി, ബി എ യൂനുസ് നബി, യൂനുസ് നബി, ബി യൂസുഫ് നബി, സി നൂഹ് നബി, ഡി ഹൂദ് നബി.
1: ഓപ്ഷൻ എ യൂനിസ് നബി, ഓപ്ഷൻ ബി യൂസുഫ് നബി, ഓപ്ഷൻ സി നൂഹ് നബി, ഓപ്ഷൻ ഡി ഹൂദ് നബി. ഏതാണ്? എല്ലാരോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ഉത്തരം ക്ലിയർ ചെയ്യാം. ഒരു ഒരു ഒരു 30-35 സെക്കൻഡ് കൂടി ഉണ്ടാവും. ണോ ഏതാ പറഞ്ഞത്? ഓപ്ഷൻ ഉറപ്പിച്ചോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി യൂസുഫ് നബി എന്നതാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ ലമ്മ?
2: ശരിയാണ് മാഷാ.
1: ഉത്തരം ശരിയാണ്. എന്നാ പിന്നെ മൂന്നാമത്തെ ചോദ്യത്തിൽ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുക. അതോടുകൂടി വിജയിയാണോ അല്ലേ എന്നുള്ളത് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ ചോദ്യം: വിമാനം, കപ്പൽ തുടങ്ങിയവയിൽ യാത്ര ചെയ്യുമ്പോൾ ഓതാൻ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥന ഏത് സൂറത്തിലാണ്? വിമാനം, കപ്പൽ തുടങ്ങിയവയിൽ യാത്ര ചെയ്യുമ്പോൾ ഓതാൻ വേണ്ടിയിട്ട് ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥന ഏത് സൂറത്തിലാണ്? ഓപ്ഷൻ എ സൂറത്തുൽ അഹ്ഖാഫ്, ഓപ്ഷൻ ബി സൂറത്തുൽ ജാസിയ, ഓപ്ഷൻ സി സൂറത്തുൽ സുഖ്റുഫ്, ഓപ്ഷൻ ഡി സൂറത്തുൽ ദുഖാൻ. ഓപ്ഷൻ സി സൂറത്തുൽ സുഖ്റുഫ്. ഓപ്ഷൻ എ ഓപ്ഷൻ എ ഓപ്ഷൻ എ സൂറത്തുൽ അഹ്ഖാഫ്, ഓപ്ഷൻ ബി സൂറത്തു ജാസിയ, ഓപ്ഷൻ സി സൂറത്തു സുഖ്റുഫ്, ഓപ്ഷൻ ഡി സൂറത്തു ദുഖാൻ. ഏതാണ്? ഏതാണ്
2: ഓപ്ഷൻ? ഡി.
0: ഡി ആണോ അതോ ബി ആണോ? ഏതാ പറഞ്ഞത്?
2: ഡി.
0: ഡി ആണ് പറഞ്ഞത്.
1: വിമാനം, കപ്പൽ തുടങ്ങിയവയിൽ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി
0: നേരത്തെ പ്രാർത്ഥന പറഞ്ഞു.
1: ആ പറഞ്ഞു, പക്ഷെ നമ്മൾ പ്രാർത്ഥന അല്ല ചോദിച്ചു.
0: ആ പ്രാർത്ഥന ഏത് സൂറത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. പിന്നെ പറഞ്ഞിരിക്കുന്നത് സൂറത്തു ദുഹാനാ പറഞ്ഞല്ലേ. സൂറത്തു ദുഖാനിൽ ഉറച്ചു
1: അതിൽ ഏതോ
0: നിൽക്കുന്നുണ്ടോ?
1: പറഞ്ഞത് ഡി എന്നുള്ളതാ പറഞ്ഞത് തോന്നുന്നു അല്ലേ?
3: ഹലോ,
1: ആ ഹലോ പറയൂ.
3: ഓപ്ഷൻസ് ഒന്ന് കൂടി പറയാ.
1: ഓപ്ഷൻ എ സൂറത്തുൽ അഹ്ഖാഫ്, ഓപ്ഷൻ ബി സൂറത്തുൽ ജാസിയ, ഓപ്ഷൻ സി സൂറത്തുൽ സുഖ്റുഫ്, ഓപ്ഷൻ ഡി സൂറത്തുൽ ദുഖാൻ.
0: സൂറത്തുൽ അഹ്ഖാഫ് ആണ് പറയുന്നത്.
1: അപ്പോ
0: ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ
1: ലോക്ക് ലോക്ക് ഇടണം. ഇതിൽ ഏതാ ലോക്ക് ഇടേണ്ടത്? ഏ ലോക്ക് ഇടാൻ പറഞ്ഞിരിക്കണം. ഉമ്മാനോട് ചോദിച്ചു, ഉപ്പാനോട് ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചോ?
0: ചെറിയൊരു കൺഫ്യൂഷൻ ഇങ്ങനെ
1: പ്രാർത്ഥന അറിയാം, നോക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല.
0: അതെ,
1: ശരി. എന്നാ പിന്നെ നമ്മളത് ഉത്തരം ലോക്ക് ചെയ്യാണ്. നമ്മൾ ചോദിക്കാം, ലംഹ ഉത്തരം ശരിയാണോ?
2: അല്ല,
1: ഉത്തരം തെറ്റാണെന്നാണ് പറഞ്ഞത്.
0: ഉത്തരം എയോ അല്ല ഡിയോ അല്ല അല്ലേ? ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്ക് ചെറിയൊരു പരിഗണന
1: അതെ
0: കൊടുക്കായിരുന്നു. എയും ഡിയോ അല്ല
1: അല്ല. ഉത്തരം ഏതാണ് പിന്നെ?
2: ഓപ്ഷൻ സി സൂറത്തു സുഹ്റഫ്.
1: ഓപ്ഷൻ സി സൂറത്തു സുഹ്റഫ് എന്നുള്ളതാണ് ഉത്തരം. സാരല്ല, അടുത്ത തവണ
0: അല്ല, അതിൽ വേറൊരു മെച്ചമുണ്ട് സൈൻ ലാബിനെ സംബന്ധിച്ച്. ഇനി അവൻ ആ ചോദ്യം നോക്കൂല. പ്രാർത്ഥന അവൻ അറിയാം,
1: പക്ഷേ
0: ഈ ചോദ്യം എവിടെ വന്നാലും
1: ഇവന്
0: മറക്കൂല. കാരണം ഇപ്പൊ അവന്റെ മൈൻഡിലേക്ക് ഒരു നെഗറ്റീവ് സാധനം നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റുന്ന അങ്ങനെയുള്ള. എന്തായാലും ഇനി ആ ചോദ്യം മറക്കൂല. ഈ സുബ്ഹാൻ അല്ലദീ സഖറലന ആ പ്രാർത്ഥന ചെയ്യാൻ വണ്ടി കയറുമ്പോഴും സൂറത്ത് സുഹ്റഫ് എന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മെച്ചം ഇതിൽ നിന്ന് കിട്ടി എന്നുള്ളത് വലിയൊരു പിന്നെ സൗഭാഗ്യമാണ്. എന്തായാലും അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ചാൻസിൽ വീണ്ടും വിളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇനി എട്ടാം ക്ലാസ്സിലേക്കാണല്ലേ സ്കൂളിലേക്ക്? ഇൻഷാല്ലാ. ആ കുഴപ്പമില്ല, രണ്ട് കാര്യം, രണ്ട് ചോദ്യത്തിനും ഉത്തരം ശരിയാക്കി. മൂന്നാമത്തതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു എങ്കിലും അവിടെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. ആ പ്രാർത്ഥന അവൻ അറിയാമെന്നുള്ളത് വലിയൊരു പ്ലസ് പോയിന്റാണ്. ഓക്കെ, ഇൻഷാല്ലാ നമ്മൾ അടുത്ത കോളർ കോളറിലേക്ക് പോകാം അല്ലേ? ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ശരി, ചില ആളുകൾക്ക് അങ്ങനെ വരുന്നുണ്ട്. ചോദ്യം ചോദിച്ചത് ഉത്തരം തെറ്റിയാലോ? അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ആണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈവിലൊക്കെ കേൾക്കുമ്പോൾ അല്ലേ, എൻ്റെ ഉത്തരം തെറ്റിപ്പോയി എങ്കിലും ഒരു കാര്യം പഠിക്കാൻ പറ്റി എന്ന് പറയുന്നല്ലേ, അതൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അതൊരു വലിയൊരു പിന്നെ പോസിറ്റീവാണ്. ഇൻഷാല്ലാ
1: അടുത്ത കോൾ റെഡി ആയിട്ടുണ്ട്.
0: അതെ, നമുക്കൊരു അവസാനത്തെ കോളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു അല്ലേ? ഇൻഷാല്ലാ.
1: എവിടുന്ന് ആവും?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ഏതോ ഒരു ഒരു കുഞ്ഞുകുട്ടിയാണ് തോന്നുന്നുണ്ട്.
0: അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഹലോ, കൊറേ നേരമായി നമ്മള് കാത്തിരിക്കുന്നു. ആരാണ്? ആര്? നിങ്ങള് കേട്ടോ?
0: അസ്വാന്നോ കേട്ടു ഞാൻ.
1: എന്താ കേട്ട്? ലംഹ ലംഹ എന്നും കേട്ടില്ല. മസ്വാന്നാണോ നെഷ്വാന്നാണോ? നെഷ്വ നെഷ്വ നെഷ്വ നെഷ്വ നെഷ്വ എവിടുന്നാ വിളിക്കുന്നേ?
0: മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി. തിരൂരങ്ങാടിയാണോ? അതോ മേലങ്ങാടിയോ? തിരൂരങ്ങാടി.
1: തിരൂരങ്ങാടിയിൽ
0: നേരത്തെ നേരത്തെ ഒരു മാഷ് ഗസ് ചെയ്തില്ലേ, തിരൂരങ്ങാടിക്കാരൻ എന്തായാലും വിളിക്കും എന്ന് പറഞ്ഞിട്ട്.
1: അപ്പോ തിരൂരങ്ങാടിയിൽ നിന്ന് നെഷ്വ എത്രാം ക്ലാസ്സിലാന്ന് പറഞ്ഞില്ല? പറഞ്ഞോ.
0: ഇല്ല, നാലാം ക്ലാസ്. ഇനി അഞ്ചിക്കാണ്. ആ അപ്പോൾ ഇനി അഞ്ചിക്കാണെങ്കിൽ ഇത്ര പതുക്കെ സംസാരിച്ചായിരുന്നു പോരാ, അത്യാവശ്യം നല്ല ഒരു പിന്നെ ഊർജത്തോടെ സംസാരിക്കണം. അടുത്താണ്
1: ആദ്യമായിട്ടാണ് വിളിക്കണം അല്ലല്ലോ
0: നെഷ്വ? ആദ്യമായിട്ടാണോ
1: വിളിക്കണേ?
0: ആ നെഷ്വ മുമ്പേ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇനി സ്ട്രോങ് ആയിട്ട് പറയാം കേട്ടോ. ഞങ്ങൾക്ക് ചെറുതായിട്ട് ഇവിടെ കേൾവിക്ക് ചെറിയ കുറവുണ്ടെന്ന് തോന്നണം. അവിടെ ഒന്നുകിൽ അവിടെ അവിടെ ആരാണ് ബഹളം വെക്കണത്? ഇമ്മമ്മയല്ല അവിടെ.
1: ഇമ്മമ്മയല്ല വെള്ളം
0: അതെ അതെ
1: വെക്കുന്നത്, വേറെ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരാൾ അവിടെ ഉണ്ട് ബഹളം വെക്കുന്ന ഒരാള്.
0: ആ
1: ആരാണേ?
2: രണ്ടുപേരുണ്ട്.
1: ആ രണ്ടു പേരുണ്ട്.
0: രണ്ടുപേരുണ്ട്.
1: ആ അതാ, ഒരു ഒരു LKG-ക്കാരിയാണോ, ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലുള്ള കുട്ടിയുണ്ടോ? ഇല്ല. ആ അതന്നെ പറഞ്ഞത് നമ്മളേ, ചെറിയ
0: അതെ,
1: കുട്ടികളാണ്.
0: ചെറിയ
1: അപ്പോൾ
0: കുട്ടികളാണ്.
1: LKG ഒന്നും അല്ല, ചെറിയ കുട്ടികളാണ്, അതിന് ചെറിയ താഴെയുള്ള കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ശരി, നമുക്കെന്നാ ചോദ്യത്തിലേക്ക് പോരെ.
0: എന്തായാലും നെസ്ബയോട്, നെസ്ബ അഞ്ചാം ക്ലാസ്സിലാണ്, ഇനി അഞ്ചു കാണാം. ചെറിയ ചോദ്യം ചോദിച്ചാൽ മതി, ചെറിയ ചോദ്യം പോരെ. ആ എന്നാൽ ചോദ്യം ശ്രദ്ധിക്ക.
2: ഞങ്ങൾ വിസ്മരിക്കുകയോ തെറ്റു പറ്റുകയോ ചെയ്താൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഏത് സൂറത്തിന്റെ അവസാനമാണ്?
1: ഞങ്ങൾ വിസ്മരിക്കുകയോ തെറ്റുപറ്റുകയോ ചെയ്താൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുത് റബ്ബേ എന്ന് തുടങ്ങുന്നൊരു പ്രാർത്ഥനയുണ്ട്, അത് ഏത് സൂറത്തിൻ്റെ അവസാനത്തിലാണ് വരുന്നത്? ഞങ്ങൾക്ക് മറവി സംഭവിക്കുക, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലേ, തെറ്റുപറ്റുക ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്ന് തുടങ്ങുന്നൊരു പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥന ഏത് സൂറത്തിൻ്റെ അവസാനത്തിലാണ്? ഓപ്ഷൻ എ.
2: ഓപ്ഷൻ എ സൂറത്തുൽ ബഖറ, ഓപ്ഷൻ ബി സൂറത്തുൽ കഹ്ഫ്, ഓപ്ഷൻ സി സൂറത്തുൽ ഹദീദ്,
1: ഹദീദ്.
2: ഓപ്ഷൻ ഡി സൂറത്തുൽ വാഖിഅ.
0: സൂറത്തുൽ ബഖറ എ.
1: ഉത്തരം
0: ഉറപ്പാണോ?
1: ലോക്ക് ചെയ്യട്ടോ, ഉത്തരം ലോക്ക് ചെയ്യാണേ, ഇനി മാറ്റാൻ പറ്റില്ല. ഓക്കെ
0: സൂറത്തുൽ ബഖറയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
2: ശരിയാണ്,
0: ഉത്തരം ശരിയാണ്.
1: അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയായിരിക്കുകയാണ്. ഇനി രണ്ടും മൂന്നുമാണ് കിട്ടേണ്ടത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്.
0: രണ്ടാമത്തെ ചോദ്യം പറയട്ടെ, എളുപ്പമുള്ള ചോദ്യമാണ്, ഉത്തരം തെറ്റിക്കാൻ പാടില്ല. മൂസ നബി അബദ്ധത്തിൽ ഒരാളെ കൊന്നപ്പോൾ നടത്തിയ പ്രാർത്ഥന ഏത് സൂറത്തിലാണ്? മൂസ നബി ഒരാളെ അബദ്ധത്തിൽ കൊന്നപ്പോൾ നടത്തിയ പ്രാർത്ഥന ഏത് സൂറത്തിലാണ്? ഓപ്ഷൻ എ സൂറത്തു അൽ ഖസസ്, ബി സൂറത്തുൽ അംബിയ, സി സൂറത്തുൽ നംല്, ഡി സൂറത്തുൽ ഹജ്ജ്. ഓപ്ഷൻ ബി. ബി ആണോ? സൂറത്തുൽ അംബിയ ആണോ?
1: ഉറപ്പില്ല തോന്നുന്നുണ്ട്.
0: മൂസ നബി അബദ്ധത്തിൽ ഒരാളെ കൊന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന ഏത് സൂറത്തിലാണ് വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഖസസ്, അംബിയ, നംല്, ഹജ്ജ്.
1: ഏതാ പറഞ്ഞേ?
0: എ ബി സി ഡി ഏതാണ്?
1: ഏതാണ്
0: എ എന്നാണ് പറഞ്ഞത്.
1: എ എന്നാണോ പറഞ്ഞത്? ഓപ്ഷൻ എ എന്നാണോ ഉത്തരം? ആ അപ്പൊ ഉറപ്പിച്ചു.
0: നേരത്തെ ബി എന്നാണ് പറഞ്ഞത്?
1: നേരത്തെ ബി എന്ന് പറഞ്ഞിരുന്നു, അത് മാറ്റി.
0: അത് മാറ്റിയോ?
1: ഇപ്പൊ എ ആയി എമൽ ഉറപ്പിക്കുകയാണ് അല്ലേ? എ ലോക്ക് ചെയ്തിട്ടുണ്ടേ?
0: ഓക്കെ
1: ലോക്കാണ്. ശരിയാണോ?
2: ശരിയാണ്.
1: ശരിയാണ്,
0: ഉത്തരം ശരിയിലേ.
1: രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ് അല്ലേ?
0: നേരത്തെ ബി പറഞ്ഞു, പിന്നെ എ ആക്കാൻ കാരണം വല്ലതുണ്ടോ?
1: ആദ്യം ബി പറഞ്ഞു.
0: പ്രത്യേകിച്ച് കാരണമില്ല, പറഞ്ഞു പറഞ്ഞു നോക്കിയതാണ്.
1: എന്നാ പിന്നെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. തനിക്ക് മാത്രം അനുയോജ്യമായൊരു രാജ്യം അഥവാ അധികാരം നൽകാൻ വേണ്ടി സുലൈമാൻ നബി പ്രാർത്ഥിച്ചു ഏത് സൂറത്തിലാണ്? തനിക്ക് മാത്രം അനുയോജ്യമായൊരു രാജ്യം അത് നൽകാൻ വേണ്ടിയിട്ട് സുലൈമാൻ നബി പ്രാർത്ഥിച്ചത് ഏത് സൂറത്തിലാണ്? രാജ്യം കിട്ടാൻ വേണ്ടിയിട്ട്, അധികാരം കിട്ടാൻ വേണ്ടി സുലൈമാൻ നബി പ്രാർത്ഥിച്ചത് ഏത് സൂറത്തിലാണ്? ഓപ്ഷൻ എ സൂറത്തു സുമർ, ബി സൂറത്തു സ്വാഫാത്ത്, സി സൂറത്തു സ്വാദ്, ഡി സൂറത്തു സബ. ഓപ്ഷൻ ഡി ആണോ? സൂറത്തു സബ എന്നാണോ ഉത്തരം?
0: കറക്റ്റ് അല്ല, പറഞ്ഞത് കറക്റ്റ് അല്ല. എ ആണോ ബി ആണോ സി ആണോ എന്ന് വ്യക്തമായി പറഞ്ഞാൽ ഒന്നും കൂടെ കേൾക്കൽ. ബി ബി ആണോ? എ ബി ബി ലാസ്റ്റ്. ഡി ആണോ ഉദ്ദേശിച്ചത്?
1: ഡി സൂറത്ത് സബ എന്നതാണ് ഉദ്ദേശിച്ചത്. അത് ലോക്ക് ചെയ്യട്ടെ, ഇനിയൊരു സംശയമില്ല. നമ്മൾ ചോദിക്കാം, ലംഹ ഉത്തരം ശരിയാണോ? ഉത്തരം തെറ്റാണ്.
0: ഉത്തരം സൂറത്തു സബ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ?
1: ആ, അവൾ പറഞ്ഞത് സൂറത്ത് സബ എന്നാണ്, പക്ഷെ ഉത്തരം സൂറത്ത് സ്വാദ് ആയത്ത് 35. സാരമില്ല, അപ്പം മനസ്സിലായല്ലോ. ആ പ്രാർത്ഥന സുലൈമാൻ നബി പ്രാർത്ഥിച്ചത് സൂറത്ത് വേഗം സൂറത്ത് സ്വാദ് എടുത്തിട്ട് 35 ആയത്തെടുത്ത് ഒന്ന് നോക്കുക. ഓക്കെ, കുഴപ്പമില്ല.
0: രണ്ടാമത്തെ ചോദ്യം ഒന്നും രണ്ടും ചോദ്യം ഉത്തരം ശരിയാക്കി, മൂന്നാമത്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്.
1: സാരമില്ല, അപ്പൊ ഇൻഷാല്ലാ വീണ്ടും വിളിക്കണം കേട്ടോ. യെസ്, വിളിച്ചതിന് സന്തോഷം അറിയിക്കുന്നു. ഇൻഷാല്ലാ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫാമിലി ലൈറ്റ് വെലിഗസ് ഇവിടെ അവസാനിക്കാൻ പോകും.
0: സമയം തീർന്നു അല്ലേ?
1: ഇനി അടുത്തൊരു കോളിന് സമയമല്ല. പക്ഷെ ഇന്ന് വന്നതിൽ ഒട്ടുമിക്ക ആളുകളും അവസാനത്തിൽ ഒന്ന് രണ്ടാളുകൾക്ക് മാത്രം, കാരണം ഇത് ഞാനിങ്ങനെ അവസാനത്തേക്ക് വന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നി പല നൽകും കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ്.
0: ചോദ്യങ്ങൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ
1: പറഞ്ഞിട്ട് കാര്യമല്ല.
0: അതെ,
1: ആദ്യത്തിലെ ആദ്യത്തിലൊക്കെ നല്ല എളുപ്പം കുറേ ഉണ്ടായിരുന്നു ലാസ്റ്റിൽ. ലമ്മ, നമ്മളപ്പം വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പം ഇതുവരെ ഈ പ്രോഗ്രാം കേട്ടവർക്കും അടുത്ത കുട്ടികൾക്കൊക്കെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കും. ഇൻഷാല്ലാ, ഫാമിലി ലൈവ് ടെലിഗിസ് ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ടെലിഗിസിൽ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. അസ്സലാമു
0: അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: Peace Radio. Tune to reality.

0: كواليتي يا جنى.
1: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഈ നിമിഷത്തിൽ നിങ്ങളുടെ കൂടെ ഞാൻ വിടി അബ്ദുൽ സലാം, എൻ്റെ കൂടെ ബഹുമാനായ നസറുല്ലാ സലായി കൂടി ഉണ്ട്. നസറുല്ലാ സലായി,
0: അതെ.
1: അപ്പം ഇന്നിപ്പോൾ നമ്മൾ സാധാരണ ഒരു ആങ്കറിംഗ് ഡെസ്കിൽ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കഴിഞ്ഞുപോയ റേഡിയോയിലെ ദിനങ്ങളിലെ വ്യത്യസ്തമായ ഇവൻറ്റുകളിലെ വിജയികളായ ആളുകളെ അവിടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു.
0: അതെ,
1: വിജയിയുടെ ലിസ്റ്റിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ഈദ് ലൈവ് ക്വിസ് വിജയികളെ പ്രഖ്യാപിക്കാനാണ്.
0: അറഫ ലൈവിന്റെ സമയത്ത് അല്ലേ?
1: ആ, അത് പിന്നെ അല്ല, ഈദ് ലൈവ് ക്വിസ് വിജയികളുടെ അറഫ ലൈവിലെ നമ്മൾ
0: ശേഷം അറഫ ലൈവിലേക്ക് പോകാം.
1: ശേഷം അറഫ ലൈവിലേക്കും അതിനുശേഷം ട്രഷ് ഹണ്ടിലേക്ക് നമ്മൾ പോകും. ആദ്യം ഈദ് ലൈവ് ക്വിസിലെ വിജയികൾ. പെരുന്നാളിന്റെ തലേന്ന് അഥവാ 27/5/2026 ചോദ്യമുണ്ടായിരുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ മകനെ ബലിയറുക്കാൻ കൊണ്ടുപോയ സ്ഥലം ഏതാണ് എന്ന ചോദ്യമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്.
0: അതെ അതെ.
1: അപ്പൊ അതിലെ വിജയികളെയാണ് പ്രഖ്യാപിക്കുന്നത്. അതിന്റെ ഉത്തരം മിന എന്നതാണ്.
0: മിന എന്നാണ് നാല് ഓപ്ഷനാണ് കൊടുത്തിരുന്നത്.
1: മൂന്ന് വിജയികൾ പറയാം, വിജയികളെ പറയാം.
0: ഒന്ന് ജമീല നിലമ്പൂർ,
1: രണ്ട് സുലൈഖ തൃക്കരിപ്പൂർ,
0: ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്.
1: അതൊരു പുതു, ഈ ഒരു പേര് ഇവിടെ വായിക്കുന്ന ഒരു പുതുമുള്ളതായി തോന്നിയില്ലേ?
0: അതെ അതെ,
1: ശരി.
0: അതല്ല, അതിലെന്താ അറിയോ, ഇതിനെ ഗൗരവത്തിൽ കാണുന്നവർ ചെറിയവരൊന്നും അല്ല എന്നുള്ളതല്ലേ. ഓക്കെ, മാഷാ.
1: ഇനി ഇതിലെ വിജയികളെ രണ്ടാമത്തെ, അതായത് 28/5/2026, അതായത് ഇന്നലെ പെരുന്നാൾ ദിനത്തിലെ ചോദ്യത്തിലെ വിജയികൾ ആരൊക്കെയാണ്?
0: ചോദ്യം എന്തായിരുന്നു അല്ലേ?
1: ചോദ്യം എന്തായിരുന്നു?
0: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
1: ഉത്തരം ബി, അൻസാറുകൾ.
0: അൻസാറുകൾ.
1: വിജയികൾ
0: ഷറഫുനിസ എടത്തനാട്ടുകര,
1: ഷംസിർ അലി,
0: നെയ്മ് പറവണ്ണ.
1: യെസ്. ഇനി പെരുന്നാൾ പിറ്റേന്ന്, അത്
0: 29-ാം തീയതി.
1: ആ, അത് 29-ാം തീയതി ഉള്ളത് ഇന്നത്തത്. അപ്പോ ഇന്ന്
0: അത് നമുക്ക്
1: ഇന്നാണ്, അത് നമുക്ക് നാളെ പ്രഖ്യാപിക്കാം.
0: നാളെയാണ് പ്രഖ്യാപിക്കുക,
1: നാളെയാണ് നമ്മളത് പ്രഖ്യാപിക്കേണ്ട. ചോദ്യം നമുക്ക് പറയാം. ചോദ്യം ഇതായിരുന്നു, ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ് എന്നുള്ളതായിരുന്നു അതിൻ്റെ ചോദ്യം.
0: അതെ, അതിൻ്റെ ഉത്തരം ഡി ആയിരുന്നു അല്ലേ?
1: ഓക്കെ,
0: മസ്ജിദുൽ ഹറാം, കഅബ.
1: ശരി, അപ്പോൾ നമ്മൾ ഇനി പ്രവേശിക്കുന്നത് അറഫ ലൈവിലേക്ക്, വിജയികളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചോദ്യം
0: അറഫ ലൈവിലെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ദുൽഹിജ്ജ മാസം 10-ന് ഹാജിമാർ നിർവഹിക്കുന്ന പ്രധാന കർമ്മം എന്താണ് എന്നായിരുന്നു ചോദ്യം.
1: ഉത്തരം ബി, ജംറത്തുൽ അഖബ, കല്ലേർ. ഇതായിരുന്നു ഉത്തരം.
0: അതെ.
1: വിജയികൾ,
0: വിജയികൾ ഒന്നാമത്തത് കൗലത്ത് ബാംഗ്ലൂർ,
1: രണ്ട് ഷാക്കിറ ജംഷീർ കോഴിക്കോട്,
0: ഷെഫിന എസ്.
1: യെസ്, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഹാജിമാർ അറഫയിൽ നിന്ന് മടങ്ങി രാത്രി താമസിക്കുന്ന സ്ഥലം ഏതാണ് എന്നതാണ്. ഉത്തരം മുസ്ദലിഫ. വിജയികൾ ആരൊക്കെ?
0: സബീൽ പി കെ,
1: സൽമത്ത്,
0: അഷ്മീർ ഷജീം.
1: യെസ്, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. പ്രിയമുള്ളവരെ, അറഫ ലൈവ് ക്വിസിലെ വിജയികളെ മൂന്നാമത്തെ ക്വിസിലേക്കാണ് പോകുന്നത്. അതിന്റെ വിജയികളെയാണ് പ്രഖ്യാപിക്കുന്നത്.
0: ചോദ്യം ഇതായിരുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറായ സ്ഥലം.
1: ഉത്തരം മിന എന്നതാണ്. അതിന്റെ വിജയികൾ ആരൊക്കെയാണ്?
0: ഒന്നാമത്തെ വിജയി സനീറ സാദിഖ്,
1: രണ്ട് ഹസീന ഷഫീഖ്,
0: മൂന്നാമത്തത് സൗദ എം ബി.
1: ചോദ്യം നാല്, ഹാജിമാർ അറഫയിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ ഏവ എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ലുഹറും അസറും എന്നതായിരുന്നു. വിജയികൾ ആരൊക്കെയാണ്?
0: ഒന്നാമത്തത് അഫ്ഹാം സാജിദ്,
1: രണ്ട് ഷിഫ ബിൻത് നാസർ പാലക്കാട്,
0: മൂന്ന് നൌഫൽ വി പി ചെറുമുഖ്.
1: യെസ്, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. പ്രിയമുള്ളവരെ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ്, അതിന്റെ വിജയികളെയാണ് പ്രഖ്യാപിക്കുന്നത്. ചോദ്യം ആദ്യം പറയാം,
0: അറഫ ദിനത്തിൽ ഹാജിമാർ ഏറ്റവും കൂടുതൽ ചെല്ലാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട പ്രാർത്ഥന ഏതാണ് എന്നാണ് ചോദ്യം.
1: ഉത്തരം ബി, തഹ്ലീൽ എന്നതായിരുന്നു ഉത്തരം. ലാ ഇലാഹ ഇല്ലല്ലാഹ്.
0: അതെ. ഒന്നാമത്തെ വിജയിയെ പറയുകയാണ് ആരിഫ് കക്കാട്,
1: രണ്ടാമത്തെ വിജയ് സൗദ എം വി,
0: മൂന്ന് ഫാത്തിമത്ത് സുഹറ.
1: യെസ്. അപ്പോൾ അറഫ ലൈവിലെ വിജയികളെയാണ് നമ്മൾ, ലൈവ് ക്വിസിലെ വിജയികളെയാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അതിമനോഹരമായ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നടന്ന വളരെ വിശിഷ്ടമായ ഒരു പ്രോഗ്രാമിൻ്റെ വിജയികളിലേക്കാണ് പോകുന്നത്. ട്രഷർ ഹണ്ടിലെ
0: വിജയികളിൽ നിന്നും കുറേ വിജയികളുണ്ട്.
1: 20 ആളുകളെ സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് അല്ലേ?
0: അതെ അതെ. അപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ട 20 ആളുകളുടെ പേരാണ് ഇനി ഇൻഷാല്ലാ നമ്മൾ പറയുക.
1: ഒരുപാട് ആളുകളിൽ നിന്ന് അല്ലേ, അതിൽ നിന്നും വിജയികളിൽ നിന്നും സെലക്ഷൻ ലഭിച്ച 20 പേരുടെ ലിസ്റ്റാണ് വായിക്കുന്നത്.
0: തീർച്ചയായിട്ടും.
1: ഒന്ന്
0: റൈഹാന ജെ കൊടക്,
1: 2 ഖദീജ കൊടക്കാട്,
0: അമാന ബിൻത്ത് ഹർഷാദ് പരപ്പനങ്ങാടി,
1: ഫരീദ തോട്ടശ്ശേരിയറ,
0: അമീർ ടി എടത്തനാട്ടുകാര,
1: ഫെമിന മറിയം തിരൂർ,
0: അൻസിയ എ വള്ളക്കടവ്,
1: ഹന ഫാത്തിമ കൽപ്പറ്റ,
0: അബ്ദുൽ ഹസീബ് പെരുമ്പലം,
1: മുഹമ്മദ് ദിൽഷാദ് മക്കരപ്പറമ്പ്,
0: നുഹ ഷിഹാബ് പത്തനാപുരം,
1: തൻവീർ തിരൂർ,
0: ഷഫീന കെ ഒ പൊന്നാനി,
1: റിൻഷിദ കൊടൂർ,
0: ഫാത്തിമ നസറീൻ നാസർ തച്ചമ്പാറ,
1: ഫാത്തിമത്തുൽ ലുബന കാസർഗോഡ്,
0: ആയിഷ സദഫ് വിളത്തൂർ,
1: ആയിഷ തസ്നീം കെ കാവനൂർ,
0: ഷൈജ കാര, ഷൈജൽ കാര,
1: യെസ്, അൽമാസ് ഫർസാന വൈത്തിരി.
0: ഈ 20 ആളുകളാണ്, ഒരുപാട് ആളുകൾ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 20 ആളുകളെയാണ് ട്രഷർ ഹണ്ടിൻ്റെ വിന്നേഴ്സായിട്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
1: അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നത് ഒരുപാട് വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളും വൈജ്ഞാനികമായ പ്രോഗ്രാമുകളും അതിൻ്റെ കൂട്ടത്തിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ പ്രോഗ്രാമുകൾ, അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ലൈവ് ക്വിസുകളും അറഫ ലൈവിലെ ക്വിസും, അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ അന്ന് ട്രഷർ ഹണ്ടും.
0: തീർച്ചയായിട്ടും ട്രഷർ ഹണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ഓരോ പെരുന്നാളുകളും നടക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ കുറച്ച് ആവേശകരമായി ഈ ഒരു വലിയ പെരുന്നാൾ നടന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ. നമ്മളൊരു നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു, ഒപ്പം ചോദ്യവും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള പാനലും കാര്യങ്ങളൊക്കെ മാഷാല്ലാ നല്ലൊരു സെക്ഷനായിരുന്നു.
1: അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ വിജയികൾക്കും
0: അഭിനന്ദനങ്ങൾ
1: നേരുകയാണ്.
0: വീണ്ടും
1: തുടർന്നും ഓരോ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക.
0: എല്ലാവർക്കും അഭിനന്ദനങ്ങൾ
1: അറിയിക്കുന്നു. പെരുന്നാൾ
0: ഒപ്പം പങ്കെടുത്ത എല്ലാവർക്കും, വിജയിച്ചവർക്ക് മാത്രമല്ല പങ്കെടുത്ത എല്ലാ ഓരോരുത്തർക്കും വീണ്ടും നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വിജയികൾക്ക് പ്രത്യേകിച്ചും നന്ദി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്.

0: വന്നിരിക്കുകയാണ്. ഞാൻ അബ്ദുള്ള സുഹേർ ചുങ്കത്ര,
1: ഞാൻ ഷമീം മണ്ടൂർ. അദൂഫ്, അപ്പോൾ വീണ്ടും നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. പെരുന്നാൾ
0: ഈ നമ്മുടെ ശ്രോതാക്കളോടുകൂടി ഇരിക്കാൻ നമുക്കൊരു അവസരം കിട്ടി.
1: ഞാൻ മനസ്സിലാക്കണം, എന്തറിയോ, ബാക്കിയുള്ള ലൈവിനേക്കാൾ കൂടുതൽ ആളുകള് പിസ്രേഡിന്റെ കൂടെ ഉള്ള ഒരു സമയമാണ് പെരുന്നാൾ ദിനങ്ങൾ.
0: അപ്പൊ
1: ഇവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഓർമ്മിപ്പിക്കാണ്, ഫസ്റ്റ് നമുക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്, പീസ് റേഡിയോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു സ്ഥാനമുണ്ട് നമുക്കറിയാം. അത് ഓർമ്മിപ്പിക്കുന്നത് നമ്മളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, ചിലപ്പോൾ വീഡിയോയിൽ നമ്മൾ കാണുന്നു, നിങ്ങൾ കാണുന്നു, പക്ഷേ നിങ്ങൾ ഒരിക്കലും കാണാത്ത ഒരുപാട് ആളുകൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പണി എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ പേരുകൾ പോലും പലപ്പോഴും നമ്മൾ ആരും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള നിസ്വാർത്ഥരായ എത്രയോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചെറിയ കുട്ടികളുണ്ടതിൽ കേട്ടോ, ഇവിടെയൊക്കെ ക്യാമറ ഒക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ചെറിയ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒഴിവ് കിട്ടുമ്പോൾ ഇവിടെ വരും, അങ്ങനത്തെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ പീസ് റേഡിയോ എന്നുള്ളൊരു സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രാർത്ഥിക്കണേ എന്ന് വീണ്ടും നിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കണം.
0: നമുക്ക് തിരുനബിയോടൊപ്പം സഞ്ചരിക്കാം.
1: ഓക്കെ, തിരുനബിയോടൊപ്പം, ഇന്നത്തെ തിരുനബിയോടൊപ്പം നമ്മളോട് കൂടെ ജോയിൻ ചെയ്യുന്നത് ആരറിയോ, യുവത്വം എന്ന ഒരു വിഷയത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ്. കേൾക്കാം നമുക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. ഇതിൽ മനസ്സും ശരീരവും ഒരുപോലെ ഊർജസ്വലമായ പ്രായമാണ് യുവത്വം എന്ന് പറയുന്നത്. യുവത്വം നമ്മുടെ ആയുസ്സിൻ്റെ നട്ടുച്ചയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ധൈര്യവും ചടുലതയും ആരോഗ്യവും ആവേശവും ശക്തിയും കരുത്തുമെല്ലാം ഒത്തുചേരുന്ന ഒരു കാലയളവാണ് യൗവന കാലഘട്ടം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു നാടിൻ്റെയും സാമൂഹിക, സാംസ്കാരികവും രാഷ്ട്രീയവുമായ വളർച്ചയ്ക്ക് അവിടുത്തെ യുവാക്കൾ നയിക്കുന്ന പങ്ക് കുറച്ചൊന്നുമല്ല. ലോകചരിത്രത്തിൽ തന്നെ ഏത് വിപ്ലവങ്ങൾ എടുത്തു നോക്കിയാലും അതിൻ്റെ പിന്നിൽ ചില യുവാക്കളുടെ പേരുകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. എന്തിനധികം നമ്മുടെ സ്വന്തം വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന, നമുക്ക് സുരക്ഷ നൽകുന്ന ആളുകൾ പോലും ഒരു വേള യുവാക്കളാണ് എന്നത് നമുക്കൊരിക്കലും പറയാതിരിക്കാൻ സാധിക്കില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ അശാസ്ത്രീയമായ നിയമത്തിലൂടെ ജനന നിയന്ത്രണം വേർപ്പെടുത്തിയ പല രാജ്യങ്ങളും ഇന്ന് അവിടെ യുവാക്കളില്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ യുവാക്കൾ, യുവത്വം, അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് യുവത്വം എന്നതിൻ്റെ നിർവചനം? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സഹോദരങ്ങളെ, യുവത്വം എന്നത് ശക്തിയുടെ അടയാളമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് നമ്മോട് പഠിപ്പിച്ച ഒരു കാര്യമാണ് സൂറത്തു റൂമിൻ്റെ 54-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ സുമ്മ ജഅല മിൻ ബഅദി ഖുവതിൻ ളഅഫൻ വശൈബ യഖ്ലഖു മാ യശാ വഹുവൽ അലീമുൽ ഖദീർ. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. അല്ലാഹു അല്ലദീ ഖലഖകും, അല്ലാഹുവാണ് സൃഷ്ടിച്ചത് നിങ്ങളെ. മിൻ ളഅഫിൻ, ബലഹീനമായ അവസ്ഥയിൽ നിന്ന്, ദുർബലമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് നിങ്ങളുടെ റബ്ബ് സുബ്ഹാനഹു വതആല. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ, പിന്നീട് ആ ദുർബലതയ്ക്ക് ശേഷം നിങ്ങൾക്ക് ശക്തിയുള്ളൊരവസ്ഥ, നല്ല കരുത്തുള്ളൊരവസ്ഥ അള്ളാഹു നൽകുകയാണ്. മുഫസ്സിറുകളായ പണ്ഡിതന്മാർ മിൻ ബഅദി ളഅഫിൻ ഖുവ, ദുർബലതയ്ക്ക് ശേഷമുള്ള ശക്തി എന്നതിനെ വിശദീകരണമായി പറഞ്ഞത് അവൻ്റെ ശബാബുൻ, അവൻ്റെ യുവത്വം, അവൻ്റെ യൗവന കാലഘട്ടം എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കണം. തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട്, സുമ്മ ജഅല മിൻ ബഅദി ഖുവതിൻ ളഅഫം വശൈബ, പിന്നീട് ഈ യുവത്വത്തിന് ശേഷം വീണ്ടും ബലഹീനതയിലേക്ക്, നരബാധിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റപ്പെടുന്നതാണ്. യഖ്ലഖു മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെ അവൻ ചെയ്യും, അവൻ സൃഷ്ടിക്കും. വഹുവൽ അലീമുൽ ഖദീർ, അവനെല്ലാം അറിയുന്നവനും സർവശക്തനുമാണ്. എല്ലാം അറിയുന്നവനായ, എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹു ചില ആളുകൾക്ക് ദുർബലമായ അവസ്ഥയിൽ തന്നെ മരണം വിധിക്കുന്നുണ്ട്. ചിലർക്ക് യൗവനത്തിലേക്ക് എത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് അവരുടെ യൗവനത്തിൽ നിന്ന്

0: വീണ്ടും ബലഹീനതയിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് അവർക്കെത്താൻ കഴിയുന്നു എന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ഒരു ശക്തിയുടെ കാലമാണ് യൗവനം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, യുവത്വം എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലും അവൻ വലിയൊരു അനുഗ്രഹമായി കാണേണ്ടതുണ്ട്. ഇപ്പോൾ ചെറുപ്പമായവരും, ഇപ്പോൾ യുവാക്കളായി നിലനിൽക്കുന്നവരും, ഇപ്പോൾ വാർദ്ധക്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഒരു കാലം അത് യൗവന കാലഘട്ടം തന്നെയാണ് എന്നുള്ളതാണ്. അനുഗ്രഹങ്ങളുടെ കലവറയായ സ്വർഗത്തോപ്പിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ വിളിച്ചു പറയുന്ന ചില വിളിയാളങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ യുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നതാണ്, ഇന്നലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദ, ഇനി നിങ്ങൾ ആരോഗ്യവാന്മാരായി കൊണ്ട് തന്നെ ഇരിക്കുക, നിങ്ങൾക്കിനി രോഗം വരുന്ന പ്രശ്നമില്ല. വ ഇന്നലക്കും അൻ തഹയു ഫലാ തമൂതു അബദ, നിങ്ങളിനി എന്നെന്നും ജീവിച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്കിനി മരണം ബാധിക്കില്ല. അടുത്തതായി പ്രവാചകൻ പറഞ്ഞു, വ ഇന്നലക്കും അൻ തശബ്ബു വലാ തഹറമു അബദ, നിങ്ങളിനി എന്നും യുവാക്കളായിരിക്കും, നിങ്ങളിനി വാർദ്ധക്യം പിടിക്കപ്പെടുകയില്ല. സ്വർഗത്തിലെ വലിയ ഒരു അനുഗ്രഹമായി പ്രവാചകൻ പറയുകയാണ്, നിങ്ങളെപ്പോഴും യുവാക്കളായിരിക്കും, നിങ്ങളെ നരക ബാധിക്കില്ല. വ ഇന്നലക്കും അൻ തനഅമു ഫലാ തബ്തഇസു അബദ, ഇനി നിങ്ങൾ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊള്ളുക, ഇനി നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിലച്ചു പോകുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ്. ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും നിലക്കുകയില്ല എന്ന് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, എത്രത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവന് അവൻ ഇപ്പോഴും യുവാക്കളെ പ്രായമായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾ, സ്വർഗവാസികൾ യുവാക്കളുടെ പ്രായമായിരിക്കും. നോക്കൂ, നിങ്ങൾ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, യദ്ഖുലു അഹ്ലുൽ ജന്നത്തി ജന്നതൻ, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്, ജുർദൻ മുർദൻ മുഖഹിലീന, കണ്ണിൽ സുറുമയിട്ടുകൊണ്ട് ശരീരത്തിൽ അധികം രോമങ്ങളില്ലാതെ ഭംഗിയുള്ളവരായിക്കൊണ്ട് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് അബിന ഉ സലാസീന ഔ സലാസുൻ വ സലാസീൻ, അവർ ഒരു 30 അല്ലെങ്കിൽ 33 ഒക്കെ വയസ്സുള്ളവരായിരിക്കും, അത്ര പ്രായം ഉണ്ടാവുള്ളൂ. അതിപ്പം ഈ 60 വയസ്സായിട്ട് മരിച്ച ആളാണെങ്കിലും അവർക്കൊക്കെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു 30 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടാവുള്ളൂ. ആ ഒരു ആരോഗ്യത്തിലായിരിക്കും അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രായത്തിൽ നമുക്ക് ചെയ്യാനുള്ള നന്മയായ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാവിധ സകല നന്മകളും നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കേണ്ടതുണ്ട്. ശാരീരികമായി ചെയ്യേണ്ട എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കി നിൽക്കുകയാണ്. ഹജ്ജ് കർമ്മം, അതിന് ശാരീരികമായി നല്ല ആരോഗ്യം ഉണ്ടാവണം, അവിടെ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള സാമ്പത്തികമായി കഴിവുള്ള ആളുകളൊക്കെ അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അതൊക്കെ ഈ ഒരു യൗവന കാലഘട്ടത്തിൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. വാർദ്ധക്യത്തിലെത്തിയിട്ട് പോകാം എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് ചിലപ്പോൾ അതിന് സാധിച്ചോളണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ആരോഗ്യം വളരെ കഷ്ടത്തിലായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, സാമ്പത്തികമായി ശേഷിയുണ്ടായിരിക്കെ, നല്ല ആരോഗ്യമുണ്ടായിരിക്കെ, ഈയൊരു സമയത്ത് ഹജ്ജിന് പോകാൻ സാധിക്കുന്നവരൊക്കെ ഹജ്ജിന് പോകണം എന്നത് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങൾ, നമസ്കാരമായിക്കോട്ടെ, നോമ്പായിക്കോട്ടെ, എല്ലാവിധ കർമ്മങ്ങളും നമുക്ക് ആരോഗ്യമുള്ളപ്പോഴാണ് ചെയ്യാൻ സാധിക്കുക എന്നത് മനസ്സിലാക്കിക്കൊണ്ട്, ഈ ഒരു യൗവന കാലഘട്ടത്തിൽ യുവാക്കളായിരിക്കുന്ന സമയത്ത് വളരെയധികം നന്മകൾ കൊണ്ട് ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തിനും പോകുന്ന യുവത്വം എന്ന ആ ഒരു ചെറിയ ഒരു കാലയളവ് അല്ലേ, അത് എന്തും നമുക്ക് ചെയ്യാൻ സാധിക്കും, എന്തും നമുക്ക് കഴിക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ആ ഒരു ചോരത്തിളപ്പുള്ള പ്രായം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ ഈ ഇന്നത്തെ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിൽ അബ്ദുള്ള മഹ്സിൻ വണ്ടൂരിന്റെ ശബ്ദത്തിൽ കേട്ടത്.
2: നമ്മുടെ വ്യത്യസ്ത ഘട്ടങ്ങളെ കുറിച്ചൊക്കെ അതിൽ പറയണ്ടല്ലേ, ശൈശവം, ബാല്യം, പിന്നെ കൗമാരം, യൗവനം, വാർദ്ധക്യം. അപ്പോൾ ഈ ഇതിലൊക്കെ ഏറ്റവും പറഞ്ഞ വാക്ക് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു, നട്ടുച്ചയാണ് അല്ലെ, ജീവിതത്തിന്റെ ഒരു നട്ടുച്ചയാണ് യുവത്വം എന്നതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇപ്പൊ വയസ്സായിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് എന്ത് ചെയ്യരുത്, വാർദ്ധക്യത്തിലേക്ക് എത്തരുത്. മനസ്സുകൊണ്ട് യുവത്വം കാത്തു സൂക്ഷിക്കാൻ എല്ലാ പ്രായക്കാർക്കും സാധിക്കണമെന്നുള്ളത്.

0: നമ്മൾ ഈദുകൾ കൊണ്ടുപോയത് മുഴുവൻ കുട്ടികളാണെന്നാണ് മൊത്തത്തിൽ നമ്മൾ പ്രേക്ഷകർ പറയുന്നത്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആഘോഷിക്കേണ്ട എല്ലാവരും ഉണ്ടെങ്കിലും കുട്ടികൾക്ക് അതൊരു പ്രത്യേക രസമൊക്കെയാണ്. അപ്പൊ പീസ് റേഡിയോയിലെ പെരുന്നാൾ ഇപ്രാവശ്യം നമ്മളെ മക്കൾ തന്നെയാണ് ആഘോഷിച്ചതും കൊണ്ടുപോയതും. അവരെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, എത്ര കുട്ടികളാണ് വ്യത്യസ്ത പ്രോഗ്രാമായിട്ട് വന്ന് കഥയിട്ട് പാട്ടുകളൊക്കെ ഇട്ട്. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടല്ലോ.
1: പാട്ട് കേൾക്കാം.
0: ആരാണ്
1: ഇന്ന്? സൽഫാ ജമീലയാണ് നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നത്.
0: ചെമ്മനാട് ജുമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടിയാണെന്നാണ് പറയുന്നത്. ആകെ ചെറിയ കുഞ്ഞു മോളാണ്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും.

0: കണ്ടിടത്തേങ്കി മക്കികളിൽ സുഖസുന്ദര നിന്ന് ഒത്ത കവൻ പുഴ പുൽക്കൊടിയല്ലേ. മക്കികളിൽ സുഖസുന്ദര നിന്ന് ഒത്ത കവൻ പുഴ പുൽക്കൊടിയല്ലേ.
1: മാഷാല്ലാ, നല്ലൊരു മനോഹരമായ ഗാനമാണ് സെൽഫ ജമീല പീസ് റേഡിയോ ഈ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളെ കൂടെ ആലപിച്ചത് അല്ലേ. മോൾക്കും മോളുടെ ഉപ്പക്കും ഉമ്മക്കും ഒക്കെ ഒരു സന്തോഷം, പീസ് റേഡിയോന്റെ സന്തോഷം നമ്മൾ പങ്കുവെക്കണം ഈ സമയത്ത്. നമ്മൾ പീസ് റേഡിയോയിലേ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അല്ലെ, നമ്മളിങ്ങനെ കേട്ട് ആസ്വദിച്ച് പോകുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ പിന്നെ പഠിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുടുംബത്തിനൊക്കെ ഏറെ ഉപകരിക്കുന്ന സ്നേഹക്കൂട് പോലുള്ള പ്രോഗ്രാം ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ കോഴ്സുകളുണ്ട്, വ്യത്യസ്തമായ കോഴ്സുകൾ. ഒരു കാര്യം എപ്പോഴാണ് കോഴ്സ് ആവുക?
2: അത് വ്യവസ്ഥാപിതമായി സമയബന്ധിതമായി പഠിക്കുകയും അതിന്റെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത്
1: പഠിക്കണം. ചോദ്യം ഉണ്ടാവും, ചോദ്യത്തിന് ഉത്തരം വേണം. ഒരു കാലൊക്കെ നിശ്ചയിക്കും, എന്നിട്ട് ആ നിശ്ചയിച്ച സമയത്തിനടുത്ത് അകത്ത് എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം,
2: സർട്ടിഫിക്കറ്റും കിട്ടണം,
1: സർട്ടിഫിക്കറ്റും കിട്ടണം, അപ്പോഴേ അതൊരു കോഴ്സ് ആവുള്ളൂ. എന്നാൽ അതിനുള്ള കോഴ്സുകൾ, അങ്ങനെയുള്ള കോഴ്സുകൾ എവിടെ ഉണ്ട്? പീസ് റേഡിയോയിലുണ്ട്. അപ്പൊ പീസ് റേഡിയോയിലെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ കോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പീസ് റേഡിയോയിലെ വ്യത്യസ്തമായ കോഴ്സുകൾ, ഇപ്പൊ 500 ഉണ്ട്. വിശുദ്ധ ഖുർആൻ ആഴത്തിലുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് 500 അവിടെ ഉള്ളത്. അബ്ദുൽ ജബ്ബാർ അൽ മദീനയുടെ അല്ലെ, അബ്ദുള്ള അബ്ദുൽ ജബ്ബാർ മദീനയുടെ വളരെ വിശദമായ, ഇപ്പൊ സൂറത്തുൽ ബക്കറയാണ് 16-ാമത്തെ പിന്നെ മൊഡ്യൂളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാത്തിഹ മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ട് അത്രയും ഡീപ്പ് സ്റ്റഡിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജുകൾ പഠിക്കണ്ടേ അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ ഏതാ?
2: അറബി.
1: അപ്പൊ അതിന്റെ ഓപ്ഷൻ വേണ്ട നമുക്ക്. യെസ്, അറബി ഭാഷ പഠനം അതിനുള്ള കോഴ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് അത്? എന്തൊക്കെയാണ്? ഞാൻ അങ്ങനെ പറയാനില്ലല്ലോ.
2: പിന്നെ ഫിഖ്ഹിന്റെ ഒരു കോഴ്സ്, അഖീദയുടെ കോഴ്സ് ഉണ്ട്. പിന്നെ സമ്മർ ക്വസ്റ്റ് ഒക്കെ, ഇതൊക്കെ കോഴ്സുകളായ
1: കോഴ്സുകൾ അപ്പൊ ലഭ്യമാണ്. അപ്പൊ നമുക്ക് വിശദമായ പഠനങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഫീച്ചറുകൾ അഥവാ കോഴ്സുകൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അത് ഉപയോഗപ്പെടുത്താം അല്ലെ. അപ്പോ കഴിഞ്ഞു പോയ കോഴ്സിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ എൻറോൾ ചെയ്ത് പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന

0: പീസ് റേഡിയോയിൽ ഇനി നമുക്ക് ഒരു സ്വരം കേട്ടാലോ.
1: സ്വാഭാവികമായിട്ടും ഹജ്ജ് പിന്നെ ഇബ്രാഹിം നബി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോ കേൾക്കേണ്ടത്.
0: ഓക്കെ, പെരുന്നാളല്ലേ, പെരുന്നാളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഗാനങ്ങളായിക്കോട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗാനം, ഇബ്രാഹിം നബിയുള്ള പടുത്തൊരു ഭവനം എന്ന് തുടങ്ങുന്ന ഒരു ഗാനം നമുക്ക് കേൾക്കാം.

0: വളരെ സുന്ദരമായ ഒരു ഗാനം കഅബയെക്കുറിച്ച്. ആ കഅബയുടെ പടുത്തുയർത്തുന്ന ഘട്ടം മുതൽ അതിൻ്റെ പവിത്രത വ്യക്തമാക്കുന്ന നല്ലൊരു ഗാനമായിരുന്നു സ്വരത്തിലൂടെ നമ്മൾ കേട്ടത്.
1: ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾക്കാനും അതിൻ്റെ ആശയം ഉൾക്കൊള്ളാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ടല്ലേ. അതിനുള്ള വേദികളാണ് പി സി ഡിയുടെ സ്വരത്തിലൂടെ നമ്മൾ ഒരുക്കുന്നത്.
0: ഇനി നമ്മൾ ഖുർആനിൽ നിന്നുള്ള ശ്രദ്ധേയമായ ചില വാചകങ്ങൾ സൂറത്തു മറിയമിലെ 16 മുതൽ 46 വരെയുള്ള വചനങ്ങൾ ഖാരി ബന്ദർ ബലീലയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ സൂറത്ത് മറിയമിലേ 16 മുതൽ 46 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്. ഖിറാഅത്ത് നിർവഹിച്ചത്
1: ബന്ദർ ബലീല.
0: ഒരു കൊച്ചു ഗാനവുമായിട്ടൊരു കൊച്ചു മിടുക്കിയാണ് ഇനി നമ്മളെ കൂടെ പിസൈഡിൽ ജോയിൻ ചെയ്യണത്. ആരാണ് അത്?
1: സൻഹ സഫിയ.
0: നമുക്കത് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫിക്കും. നല്ലൊരു കൊച്ചു ഗാനമാണ് നമ്മൾ ഒരു കൊച്ചു ശബ്ദത്തിൽ ഒരു കൊച്ചു മുടിക്കിൽ നിന്ന് കേട്ടത്. സെൻഹ സുഫിയാണ് ഈ കൊച്ചു ഗാനം നമ്മളടുത്തേക്ക് എത്തിച്ചത്. മോൾക്കും മോളുടെ കുടുംബത്തിനും പീസ് റൈഡിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പെരുന്നാൾ ആശംസകൾ നേരുകയാണ്.

0: ഇനി നമുക്ക് പ്രാർത്ഥനാ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്നാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. അബ്ദുറൌഫ് അൽ ഹൈക്കമിയുടെ ശബ്ദത്തിൽ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉറക്കിൽ നിന്ന് ഇടയിൽ ഞെട്ടി ഉണർന്നാൽ, അസമയങ്ങളിൽ ഉണർന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പ്രവാചകൻ സ്ഥലസലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാ വസുബ്ഹാനല്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ولا حول ولا قوه الا بالله اللهم اغفر لي. നമുക്ക് അറിയുന്ന ഒരുപാട് ദിക്റുകൾ കോർത്തു ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ദിക്റാണ്. മഹത്വമേറിയ ഒരുപാട് ശ്രേഷ്ഠതകളും പുണ്യങ്ങളും നിറഞ്ഞ ഒരു ദിക്റാണ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ വാക്കുകൾക്കും കണക്കറ്റ പ്രതിഫലങ്ങളാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. നാം ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ ആയിരക്കണക്കിന് നന്മകളാണ് ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നത് ഈ ദിക്റിൻ്റെ മഹത്വമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിക്റിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇത്തരം സന്ദർഭങ്ങൾ വരുന്ന സമയത്ത്, ഉറക്കിൻ്റെ ഇടയിൽ അസമയത്ത് എണീക്കുന്ന സന്ദർഭത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന ഒരാവർത്തി കൂടി: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാ വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ولا حول ولا قوه الا بالله اللهم اغفر لي. ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാ وسبحان الله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله اللهم اغفر لي.
2: ഈ പ്രാർത്ഥന പഠിക്കുക. നമുക്ക് അറിയുന്ന കുറേ ദിക്റുകൾ അത് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു അത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകം ഓർമ്മിച്ച് പറയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വ്യത്യസ്ത സന്ദർഭങ്ങളിലൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനം എന്ന പീസ് റേഡിയോ പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കാറുള്ളത്. പ്രത്യേകിച്ചും നമ്മൾക്കൊക്കെ പലപ്പോഴായിട്ട് ഉണ്ടാവുന്ന ഒരു സന്ദർഭമാണ് ഉറക്കത്തിൽ ഞെട്ടി ഉണരുക എന്നുള്ളത്. ആ സമയത്ത് നമുക്കൊക്കെ പരിചയമുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിച്ചത്, അത് ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബഹുമാനായ അബ്ദുറഹ് അൽ കമി ഈ ഒരു പ്രാർത്ഥനാ പഠനത്തിൽ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എന്തായിരുന്നാലും അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു ലാംഗ്വേജ് അല്ലെ, ആ ഒരു പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ കേൾക്കാം, വളരെ ശുദ്ധമായ ആ ഒരു ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന, കേട്ടാൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു അവതരണമാണ്. അള്ളാഹു കൂടുതൽ അദ്ദേഹത്തിന് നന്മയും ഖൈറും ബർക്കത്തൊക്കെ നൽകട്ടെ, അറിവുകൾ നൽകട്ടെ. ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ നമ്മളുടെ കൂടെ പിസ്രേഡിൻ്റെ കൂടെ നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ സ്ഥലത്ത് പ്രാർത്ഥിക്കണം. എന്തായിരുന്നാലും ഈ പെരുന്നാൾ ദിനത്തിന് രണ്ടാം ദിനവും നിങ്ങളുടെ കൂടെ അല്പസമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ അൽഹംദുലില്ല. എന്തായിരുന്നാലും പ്രാർത്ഥനയായിട്ട് ഇനിയും ഉണ്ടാവണം. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുകയാണ്, നമ്മൾ തൽക്കാലം ഒന്ന് ഇവിടെ വാങ്ങുകയാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഷമീം എം വണ്ടൂർ.

0: പീസ് റേഡിയോ ഈദ് ദിന പ്രത്യേക പരിപാടികൾക്കിടയിൽ സാമൂഹ്യ രാഷ്ട്രീയ മതരംഗത്തെ വ്യത്യസ്തരായ വ്യക്തികൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ ആദരണീയനായ റവന്യൂ വകുപ്പ് മന്ത്രി
1: എ പി അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്.
0: എ പി അനിൽകുമാർ ഈയൊരു കൂട്ടായ്മയുമായി ഏറെ അടുത്ത ബന്ധമുള്ള ആളാണ്. എനിക്കുള്ളത് വളരെ പേഴ്സണലി ഓരോ വ്യക്തിക്കും കണക്ട് ചെയ്യാവുന്ന നല്ലൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരാൾ ഒരു പൊസിഷനിലെത്തുമ്പോൾ അയാളടുത്തേക്ക് എത്താൻ ഒരുപാട് ചവിട്ടുപടികൾ ആവശ്യമില്ലാതെ എത്താവുന്ന ഒരാളാണ്. എന്നും പീസ് റേഡിയോ എന്താവശ്യപ്പെടുമ്പോഴും നമ്മളോട് വളരെ സഹകരിക്കുന്നൊരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവാം.
2: നമസ്കാരം, ഞാൻ എ പി അനിൽകുമാർ. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും തന്നെ വലിയ പെരുന്നാൾ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വലിയ പെരുന്നാൾ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് പ്രസക്തി ഏറെയുള്ള ഒന്നാണ്. നമുക്കറിയാം, ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. പക്ഷേ ഇന്ന് പരസ്പരം ത്യാഗം ചെയ്യുവാനോ പരസ്പരം സഹായിക്കുവാനോ ഉള്ള മനസ്സ് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ത്യാഗത്തിൻ്റെ സ്മരണ നമ്മുടെ മുന്നിൽ ഉണർത്തുമ്പോൾ, അതൊരാഘോഷമായി വലിയ രീതിയിൽ കൊണ്ടാടുമ്പോൾ, നമുക്ക് ആ ആഘോഷത്തോടൊപ്പം നമ്മുടെ മനസ്സ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ, ദൈവത്തിനു മുന്നിൽ നമ്മെ സമർപ്പിക്കുവാൻ ഒക്കെ ഒരു ചെറിയ ചിന്തയെങ്കിലും നമുക്കുണ്ടാവുക എന്നുള്ളതാണ് വലിയ പെരുന്നാളിനെ അതിൻ്റെ ഒരു വ്യക്തിത്വമാക്കുന്ന കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത്തരം ചിന്തകൾ നമുക്കുണ്ടാവണം, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ ഒരാഘോഷത്തിനപ്പുറത്ത് ബലി പെരുന്നാൾ നൽകുന്ന സന്ദേശത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയും. അതല്ലാതെ ഒരാഘോഷമായി മാത്രം ഒതുങ്ങാതെ ആഘോഷം നമ്മുടെ മനസ്സിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുവാനും ആ ചലനങ്ങൾ നമ്മുടെ മനസ്സിന് ത്യാഗത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ മറ്റുള്ളവരുടെമായി ബന്ധപ്പെട്ട കരുതലിൻ്റെ ഒക്കെ ഒരു ചിന്ത ഉണർത്തുവാൻ നമുക്ക് കഴിയണം. അത് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.
1: താങ്ക് യു മിനിസ്റ്റർ. താങ്കളുടെ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ എ പി ശ്രീയുടെ ഈ സന്തോഷ സുദിനത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്.
0: കൂടെ പുതിയ നിയോഗങ്ങൾ ഏറ്റെടുത്ത അങ്ങയെയും അഭിനന്ദിക്കുന്നു. പി ശ്രീയുടെ പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യും.

0: لك والملك. السلام عليكم ورحمة الله وبركاته. ലോകമെങ്ങുമുള്ള പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അൽഹംദുലില്ലാ അറഫ പ്രഭാഷണം മുതലിങ്ങോട്ട്, പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ സന്തോഷ പ്രോഗ്രാമുകൾ മുതലിങ്ങോട്ട് തുടർച്ചയായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ച സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു. വീണ്ടും ഈ ഒരു രാത്രിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ അവസരമുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ സെഷനിൽ ഷമീം സ്വലാഹിയും അബ്ദുള്ള സുഹിർ ചുങ്കത്തറയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റേഡിയോയിൽ ഞാൻ ഷെരീഫ് കാര, എൻ്റെ കൂടെയുള്ളത് നുസ്ഹാൻ രണ്ടത്തണി.
1: എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമുകൾ നമ്മളിവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലായ്പ്പോഴും എല്ലാ സമയത്തും നമ്മോടൊപ്പം പല ആളുകളും ഈ ഒരു സമയത്ത് ഈദിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ ഒത്തുചേരാണ്ട് നമ്മളിനി ഒരു ആശംസകളിലേക്ക് ഈദ് ആശംസകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈദ് ആശംസകളിലേക്ക്.
2: ഹായ്, നമസ്കാരം. ഞാൻ റിജൽ മാക്കുറ്റി. പീസ് റേഡിയോയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദീപ്തമായ സ്മരണകൾ ഉണർത്തിയാണ് ബലിപെരുന്നാൾ കടന്നു വരുന്നത്. നമ്മുടെ നാടിൻ്റെ ഐക്യവും അഖണ്ഡതയും സാഹോദര്യവും സ്നേഹവുമെല്ലാം നിലനിർത്താൻ എല്ലാ ആഘോഷങ്ങളും നമ്മളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. ബലിപെരുന്നാളിൻ്റെ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകാമെന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈദ് മുബാറക്.
0: ഈ ഈദിൻ്റെ സന്തോഷത്തിൽ നമ്മോടൊപ്പം നമ്മുടെ സാമൂഹിക ശ്രേണിയിലെ വളരെ പ്രമുഖരായ പലരും പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു ആശംസ വാക്കുകൾക്കാണ് നമ്മൾ കാതോർത്തത്. ഇപ്പോൾ നമ്മളൊരു സവിശേഷമായ പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. ശരിക്ക് പെരുന്നാൾ ഒരു വിരുന്നാണ്. പക്ഷേ നമുക്ക് ജീവിതത്തിൽ മൊത്തം ആളുകൾക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിരുന്നിനു വേണ്ടിയുള്ളൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ ട്രീറ്റ് പദ്ധതിയാണ്. ആ ഒരു ട്രീറ്റ് പദ്ധതിയെക്കുറിച്ച് അതിൻ്റെ അവതരണത്തിൻ്റെ മൂന്നാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്.
3: സ്വന്തം വീട്ടിലെ ആഘോഷത്തോടൊപ്പം അയൽപ്പക്കത്തെ പട്ടിണി മാറ്റുക എന്ന ഇസ്ലാമിക സന്ദേശം. തൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ചുണ്ണുന്നവൻ എന്നിൽ വിശ്വസിച്ചിട്ടില്ല. വിശപ്പ് രഹിത ഭവനങ്ങൾ കേവലം ഒരു ദിവസത്തെ ഭക്ഷണമല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ ഒരു വീടും പട്ടിണി കിടക്കരുത് എന്ന ലക്ഷ്യത്തോടെ പെരുന്നാൾ ദിനത്തിലെ സദഖയും വിശപ്പ് നിർമ്മാർജ്ജനത്തിനായി മാറ്റിവെക്കുക. അള്ളാഹുവോടുള്ള സ്നേഹത്താൽ പാവപ്പെട്ടവനും അനാഥനും തടവുകാരനും അവർ ആഹാരം നൽകുന്നു. അധ്യായം ഇൻസാൻ, വചനം 8. വിശപ്പ് രഹിത ഭവനങ്ങൾ. നിങ്ങളുടെ സകാത്തും സദഖകളും കൃത്യമായ കൈകളിൽ ഏറ്റവും അർഹരായവരിലേക്ക് എത്തിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നു. അനാഥരും വിധവകളും രോഗികളുമായ ഒട്ടനവധി പേർക്ക് ഇതൊരു തണലാണ്. ഉള്ളതിൽ നിന്ന് പങ്കുവെക്കുന്നതിലൂടെ ലഭിക്കുന്ന ആത്മീയ സംതൃപ്തി. നിങ്ങളുടെ പക്കൽ രണ്ടുപേർക്കുള്ള ഭക്ഷണമുണ്ടെങ്കിൽ മൂന്നാമതൊരാളെക്കൂടി അതിൽ പങ്കാളിയാക്കുക. ബുഖാരി. ഉള്ളതിൽ നിന്ന് ഒരൽപ്പം പങ്കുവെക്കാൻ കാണിക്കുന്ന മനസ്സ്, അതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്ന ഉദാരത. ഒരു വീടും വിശപ്പ് കാരണം ഇരുണ്ടുപോകരുത്. ഈ പെരുന്നാൾ ദിനത്തിൽ പ്രവാചകചര്യയെ മുറുകെ പിടിച്ച് നമുക്കൊരു നല്ല തുടക്കം കുറിക്കാം. വിശപ്പ് രഹിത ഭവനങ്ങൾ.
1: മഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് ട്രീറ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരമാണ്. പലപ്പോഴും പ്രയാസപ്പെടുന്ന ആളുകൾക്കൊരു ആശ്രയം കൂടിയാണ് പലപ്പോഴും ട്രീറ്റ് അല്ലേ. ട്രീറ്റിൻ്റെ അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ട് മനസ്സിലാക്കിയത്. നമ്മളിനി ഒരു പാട്ട് കേൾക്കാം.
0: ഓക്കെ. ഒരു കുഞ്ഞുഗാനം എന്ന് പറഞ്ഞാൽ കുഞ്ഞുഗാനം തന്നെയാണ്. കാരണം പ്ലേ സ്കൂളിൽ പഠിക്കുന്ന ഒരു വളരെ ചെറിയ പ്രായമുള്ള, ഒരു 4 വയസ്സ് പ്രായമുള്ള നമ്മുടെ കൂട്ടുകാരൻ ഇഹാൻ ബിൻ റിയാസാണ് ഒരു മലയാള ഗാനവുമായി ഇപ്പോൾ നമ്മോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നത്.

0: ബറക്കല്ലാ ഫീക്കും. ഹ്യാൻ നല്ല അടിപൊളിയായിട്ട് ഗാനം പാടി അല്ലേ? എന്തായാലും വളരെ സന്തോഷം.
1: അതെ, ഒരു ബലിപെരുന്നാളിൻ്റെ സന്തോഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ ചരിത്രങ്ങളൊക്കെ അയവറക്കാൻ നമ്മെ സഹായിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഓക്കെ, ഇനി നമ്മൾ കേൾക്കുന്നത് സുബദമാണ്. സുബദം നമുക്ക് നമ്മുടെ വിശ്വാസ മേഖലയിൽ, കർമ്മ മേഖലയിലൊക്കെ പ്രമാണങ്ങൾ എന്താണ് പറയുന്നത്, ആ പ്രാമാണികമായിട്ടുള്ള വഴികളെ അറിയാനും അബദ്ധങ്ങളെ തിരുത്താനും ഒക്കെ നമ്മൾ സഹായിക്കുന്ന പ്രോഗ്രാമാണ് സുബദം. ഇന്ന് ഈ പെരുന്നാളിൽ നമ്മോടൊപ്പം ചേരുന്നു ഫൈസൽ മൗലവി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിക്കാൻ നാം ഏവരും ബാധ്യസ്ഥരാണ് എന്നത് ആവർത്തിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വിശുദ്ധ ഇസ്ലാം അല്ലാഹുവിൻ്റെ മതമാണ് എന്നും അതുകൊണ്ട് ആ മതത്തിൻ്റെ ഏതു അധ്യാപനങ്ങളും അല്ലാഹുവും അവൻ്റെ റസൂലും തന്നെയാണ് പഠിപ്പിക്കേണ്ടത് എന്നതും ഒരടിസ്ഥാന വിഷയമായി നാം ഇതിനകം ഗ്രഹിച്ചതാണ്. അതിൽ പിൽക്കാലത്ത് കടന്നുവരുന്ന പുത്തൻ ആചാരങ്ങളെയാണ് ബിദ്അത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്നും നാം ഇതിനു മുമ്പ് മനസ്സിലാക്കി. അങ്ങനെ സമൂഹത്തിൽ കടന്നു വന്ന ധാരാളം ബിദ്അത്തുകൾ നമുക്കിന്ന് കാണാൻ സാധിക്കും. ഏതു മേഖലയെടുത്താലും, നമസ്കാരത്തിൻ്റെ കാര്യത്തിലും, നോമ്പിലും, സകാത്തിലും, ഹജ്ജിലും, ഉംറയിലും, ഖുർആൻ പാരായണത്തിലും, ദിക്റിലും, ദുആയിലും, തസ്ബീഹിലും, സ്വലാത്തിലും, നേർച്ചയിലും, അടക്കം ഏതു രംഗമെടുത്താലും അവിടെയെല്ലാം ഇന്ന് നൂറുകണക്കിന് അനാചാരങ്ങൾ കൊണ്ട് നിബിഡമാണ് എന്നത് ഒരു വാസ്തവമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു മരണപ്പെട്ട ഇക്കാലത്തെ ഹദീസ് പണ്ഡിതൻ എന്ന് മുസ്ലിം ലോകം പൊതുവെ സ്വീകരിച്ച് വിളിച്ചു പോരുന്ന ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ല, അദ്ദേഹം മയ്യത്തുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അഹ്കാമുൽ ജനായിസി വ ബിദഉഹ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. അഥവാ മയ്യത്തുമായി ബന്ധപ്പെട്ട വിധികളും അതിൽ പിൽക്കാലത്ത് കടന്നു വന്ന പുത്തനാചാരങ്ങളും എന്നതാണ് അതിൻ്റെ ആശയം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം സഞ്ചരിച്ച രാജ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്ന പരാമർശങ്ങളിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മയ്യത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിദഅത്തുകളെ അദ്ദേഹം ലിസ്റ്റ് ചെയ്തു പറയുന്നുണ്ട്. ഏറ്റവും അവസാനം അതിലേകദേശം 240 അനാചാരങ്ങൾ മയ്യത്തുമായി ബന്ധപ്പെട്ട് മാത്രം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മാത്രം അദ്ദേഹം അവിടെ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ വിഷയത്തിൽ, മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമായി 240 അനാചാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മാത്രം അദ്ദേഹം എഴുതുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒട്ടനവധി രാജ്യങ്ങളിലുള്ള നമ്മുടെയൊക്കെ നാടുകളിൽ പോലും നടമാടുന്ന എത്ര അനാചാരങ്ങൾ അതല്ലാത്തവയുമുണ്ട്. ഒരു വിഷയത്തിൽ മാത്രമാണ് ഇങ്ങനെ ഓരോന്നെടുത്താലും, ഒരു കുട്ടി ജനിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നൂറുകണക്കായ അനാചാരങ്ങൾ, ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന നൂറുകണക്കായ അനാചാരങ്ങൾ, ഒരു പുതിയ വീട് നാം നിർമ്മിക്കുമ്പോൾ ആ വീടിന് രൂപകൽപ്പന ചെയ്യുന്ന അതിൻ്റെ ആദ്യ ദിവസങ്ങൾ മുതൽ പണി ആരംഭിക്കുന്ന രംഗത്ത് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളിൽ ആ വീട് താമസമാക്കുമ്പോൾ അതിനു ശേഷവുമായി നടക്കുന്ന എണ്ണയാലൊടുങ്ങാത്ത അനാചാരങ്ങൾ സമൂഹത്തിൽ ഇന്ന് എമ്പാടുമാണ്. ഒരു യാത്രയാണെങ്കിൽ ആ യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുന്ന അവിടം മുതൽ, വിശിഷ്യ ദീർഘദൂര യാത്രകൾ, ഹജ്ജിനോ ഉംറക്കോ വേണ്ടിയുള്ള യാത്രകളാണെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകളാണെങ്കിലും സമാനമായ മറ്റു യാത്രകളൊക്കെയും ആ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി അനാചാരങ്ങൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ തുടങ്ങി ഏതു രംഗമെടുത്താലും, വിവാഹത്തിൽ, വിവാഹമോചനത്തിൽ, അതുപോലെ കുടുംബജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ, ഇനി ആരാധന കർമ്മങ്ങളിലാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം നമസ്കാരം നോമ്പ് മുതൽ എല്ലാ രംഗത്തും വരുന്ന ധാരാളം അനാചാരങ്ങൾ കൊണ്ട് ഇന്ന് വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കും. ഏതു രംഗമെടുത്താലും അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ബിദ്അത്ത്, എന്തെങ്കിലും ഒരു അനാചാരം ഇല്ലാത്ത സാഹചര്യം ഇന്നില്ല. അത് വേഷങ്ങളിലുണ്ട്, അത് ഭാഷയിലുണ്ട്, അത് സംസ്കാരങ്ങളിലുണ്ട്, അത് മറ്റു ആചാര അനുഷ്ഠാന രീതികളിലുണ്ട്, പള്ളികളുമായി ബന്ധപ്പെട്ടതുണ്ട്, ആരാധനയുമായി ബന്ധപ്പെട്ടതുണ്ട്, വിശ്വാസവുമായി ബന്ധപ്പെടുന്ന ബിദ്അത്തുകളും ഇല്ലാതില്ല. ഇങ്ങനെ തുടങ്ങി എല്ലാ രംഗത്തും ഇന്ന് അനാചാരങ്ങൾ ധാരാളമുണ്ട്. ഓരോന്ന് ഇൻഷാല്ലാ നാം പഠിക്കുകയും അത് ബിദ്അത്തും സുന്നത്തും വേർതിരിച്ച് മനസ്സിലാക്കുകയും ബിദ്അത്തിൽ നിന്ന് മുക്തമായി സുന്നത്തിലേക്കുള്ളൊരു മടക്കമാണ് സഹോദരങ്ങളെ നമുക്ക് ആ രംഗത്ത് ആവശ്യമുള്ളത്. എല്ലാ ബിദ്അത്തുകൾക്കും ഒരേ ഗൗരവമല്ല എന്നത് കൂടി നാം തിരിച്ചറിയുക. ചില ബിദ്അത്തുകൾ ഒരുപക്ഷെ മതപരമായി നിഷിദ്ധമായ ഹറാമായ തലത്തിൽ നിൽക്കുന്നുവെങ്കിൽ, മറ്റു ചില ബിദ്അത്തുകൾ വിശ്വാസത്തെ ബാധിക്കുകയും അതൊരു പക്ഷേ കുഫറിലേക്ക്, ശിർക്കിലേക്ക് വരെ ഒരു മനുഷ്യനെ നയിക്കാൻ പര്യാപ്തമാവുകയും ചെയ്തേക്കാം. ചില ബിദ്അത്തുകൾ ഒരാളെ അഹ്ലുസുന്നയുടെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കാൻ പര്യാപ്തമാവുകയും അവൻ മുബ്തദിഇ എന്ന, ബിദ്അത്തുകാരൻ എന്ന തലത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുമെങ്കിൽ, മറ്റു ചില ബിദ്അത്തുകൾ ഒരുപക്ഷെ മതത്തിൻ്റെ വൃത്തത്തിൽ നിന്ന് തന്നെയും പുറത്തുപോയി മതഭ്രഷ്ടനായി മാറാൻ പോലും കാരണമായേക്കാം. ചിലതൊരു പക്ഷേ ബിദ്അത്താണ് എന്ന് അറിയാതെ ചെയ്യുന്നവയുണ്ടാവാം. ചിലത് ബിദ്അത്താണ് എന്ന് അറിഞ്ഞിട്ടും പല ആളുകളെയും ന്യായീകരണങ്ങളിൽ പെട്ട് നല്ല ബിദ്അത്ത് എന്നും, അതുപോലെയുള്ള മറ്റു ചില ഓമനപ്പേരുകളും പരിചയപ്പെടുത്തുക വഴി അതൊക്കെയും ചെയ്യുന്നവരുണ്ടായേക്കാം. ചിലതെല്ലാം നന്മയാണെന്ന ധാരണയിലും ചെയ്യുന്നവയുണ്ടായേക്കാം. അതുകൊണ്ട് ബിദ്അത്തുകളെ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ദീനിയായ ജീവിതം, മതപരമായ ജീവിതവും ആരാധനാനുഷ്ഠാനങ്ങളും അത് പൂർണ്ണമായി സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ നിലക്കുള്ള കർമ്മങ്ങൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, അഹ്സനു അമലാണ് അല്ലാഹു സ്വീകരിക്കുക എന്ന്. സൂത്ത് മുൽക്കിൽ തബാറക്ക സൂറയിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും അല്ലാഹു തആല സൃഷ്ടിച്ചത് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്താണ് പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും ഹസനായ, ഏറ്റവും നന്മയായ അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ. എന്താണ് നല്ലതായ അമൽ? അഹ്സനു അമൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? അഹ്സനു അമലാവാൻ അത് സ്വവാബാവണമെന്നാണ്. സ്വവാബാകണമെങ്കിലോ ഇത്തിബാഴു വേണം എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ അഹ്സനു അമലായി പരിഗണിക്കപ്പെടുകയുള്ളൂ. പ്രവാചക മാതൃക ഇല്ലാത്ത, പ്രവാചക സുന്നത്തിൻ്റെ പിൻബലമില്ലാത്ത, പിൽക്കാലത്ത് കടന്നു വന്ന ഒരു കർമ്മം എത്ര ആത്മാർത്ഥമായി ചെയ്താലും, എത്ര സൂക്ഷ്മമായി ചെയ്താലും അതിന് അഹ്സനു അമൽ എന്ന വകുപ്പിൽ ഉൾപ്പെടുത്താൻ നിർവാഹമില്ല എന്നാണ്. സൂത്ത് ഇസ്രായിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയല്ലോ, വമൻ അറാദൽ ആഖിറ വസഅ ലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറ. ഒരാളുടെ അമൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ മൂന്ന് നിബന്ധനകൾ ആ കർമ്മത്തിൽ പൂർത്തിയാവേണ്ടതുണ്ട്. ഒന്ന്, അവൻ്റെ ഈമാൻ ശരിയായിരിക്കണം. വിശ്വാസം ശരിയായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ സ്വീകാര്യയോഗ്യമാകൂ എന്നർത്ഥം. അതേപോലെ ലക്ഷ്യം ശരിയാവണം. പരലോക മോക്ഷം ആഗ്രഹിച്ചുകൊണ്ടാവണം അമൽ ചെയ്യുന്നത്. ആളുകളെ പ്രീതിപ്പെടുത്തുവാനും, ആളുകൾക്കിടയിൽ പേരും പെരുമയും ഉണ്ടാകുവാനും, നാട്ടുകാർക്കിടയിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ ആളായി അറിയപ്പെടാനുമൊക്കെയാണെങ്കിൽ ആ കർമ്മങ്ങൾ സ്വീകാര്യമല്ല. മൂന്നാമത് നിബന്ധന പറഞ്ഞത് വസഅലഹ സഅയഹ, ലക്ഷ്യം നന്നായാൽ മാത്രം പോരാ, ആത്മാർത്ഥത ഉണ്ടായാൽ മാത്രം പോരാ. എന്നാൽ അതോടൊപ്പം വസഅലഹ സഅയഹ, പരലോകം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി അതിൻ്റെതായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കണമെന്നാണ്. അതിൻ്റെതായ പ്രവർത്തനം ഏതാണ്? അതിൻ്റെതായ പ്രവർത്തനം പരലോകത്തിന് വേണ്ടി പരലോകത്തിൻ്റെ പണിയെടുക്കണമെന്നാണ്. ആ പരലോകത്തിൻ്റെ പണി ഏത്? അത് അല്ലാഹുവും അവൻ്റെ റസൂലുമാണ് പഠിപ്പിച്ചു തരേണ്ടത്. പരലോകത്തിൻ്റെ റബ്ബാരോ, സ്വർഗത്തിൻ്റെ റബ്ബാരോ, അവൻ പറയണം ആ സ്വർഗത്തിലേക്കെത്താൻ എന്ത് അധ്വാനിക്കണമെന്ന്. അല്ലാതെ നമ്മുടെ വക ഉണ്ടാക്കി എടുക്കുന്ന നാട്ടിൽ നടപ്പുള്ള പാരമ്പര്യമായി ആചരിച്ചു വരുന്ന കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു തആലയുടെ സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകാമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടില്ല. അതിനാൽ അല്ലാഹുവിൻ്റെ സ്വർഗമാണ് നാം കാംക്ഷിക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി എന്ത് എന്ന് പറയേണ്ടത് അല്ലാഹു തആല തന്നെയാണ്. അതിനാൽ അവൻ പറഞ്ഞത് ചെയ്യുന്നുവെങ്കിൽ അതാണ് അഹ്സനു അമൽ. ആ അഹ്സനു അമലാണ് നമ്മിൽ നിന്ന് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. അതിനാൽ ഏത് ബിദഅത്തിനെയും നമ്മൾ ആ നിലക്ക് വേർതിരിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ബിദഅത്തുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അഥവാ ഒന്ന്, ഒരു ബിദഅത്ത് ചെയ്യുന്നവനെപ്പോഴും മതത്തിന്റെ പേരിലാണ് അതിനെ കൊണ്ടുവരിക, അഥവാ ഒരു പുണ്യമാണ് എന്ന രൂപത്തിൽ അതൊരു പ്രതിഫലാർഹമായ കാര്യമായി അത് നന്മയായി അതൊരു വലിയ നേട്ടമായി കാണുകയും അങ്ങനെ മതപരിപ്രേക്ഷ്യത്തിൽ മതത്തിന്റെ പരിവേഷത്തിൽ അതിനെ കൊണ്ടുവരികയും ചെയ്യലാണ് ബിദഅത്തിന്റെ പൊതുവായ സ്വഭാവം. അതുകൊണ്ട് തന്നെ ബിദഅത്ത് ചെയ്യുന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ കുറ്റബോധം ഉണ്ടാകുവാനും അതിൽ നിന്നും മടങ്ങുവാനുമുള്ള സാധ്യത താരതമ്യേന കുറവാണ്. ഒരു തിന്മ ചെയ്യുന്നവൻ അങ്ങനെയല്ല. ഒരു മദ്യപാനി, ഒരു വ്യഭിചാരി, ഒരു മോഷ്ടാവ് തുടങ്ങിയ തിന്മകളിൽ മുഴുകുന്ന ആളുകളൊക്കെയും ഏത് സമയത്തും ഒരു കുറ്റബോധത്തോടുകൂടിയാണ് അവൻ അക്കാര്യങ്ങളിൽ മുഴുകുക. അതിനാൽ എപ്പോഴും അവൻ അതിൽ നിന്നും മടങ്ങാൻ പശ്ചാത്തപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഒരു ബിദഅത്തിൽ മുഴുകുന്ന ഒരാൾ ഇത് നന്മയാണ് എന്നും ഇതൊരു പുണ്യമാണ് എന്നും എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നുമുള്ള ധാരണയിലാണ് അവൻ ചെയ്യുന്നത്. അതിനാൽ ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും ആ ബിദഅത്തിൽ കൂടുതൽ കൂടുതൽ ആവേശമുണ്ടാവുക എന്നതല്ലാതെ അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു മനസ്സാക്ഷിക്കുത്ത് ഉണ്ടാവുക ആപേക്ഷികമായി കുറവാണ്. പ്രഗത്ഭനായ പണ്ഡിതൻ സുഫിയാൻ സൗരി റഹിമഹുല്ലാ, അദ്ദേഹം ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ ലിഅന്നൽ മഅസിയ യുതാബു മിൻഹ വൽ ബിദ്അ ലാ യുതാബു മിൻഹ. പിശാചന് ഇബ്ലീസിന് തിന്മകളേക്കാൾ താല്പര്യം ബിദ്അത്തുകളോടാണ്. കാരണം തിന്മ അതിൽ നിന്ന് തൗബ ചെയ്യാൻ പശ്ചാത്തപിക്കാൻ സാധ്യതയുണ്ട്, ബിദഅത്തുകളിൽ നിന്ന് പശ്ചാത്തപിക്കാൻ സാധ്യത കുറവാണ്, സാധ്യത ഇല്ല എന്നാണ്. അതിനാൽ ശൈത്താൻ പിശാച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബിദഅത്തിനെയാണ്. ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ തെറ്റായ വഴിക്ക് പോകുന്നതിനേക്കാൾ ശൈത്താൻ ആഗ്രഹിക്കുന്നത് അയാൾ പുത്തനാചാരങ്ങളുടെ വഴിയെ, ബിദഅത്തുകളുടെ വഴിയെ പോകണമെന്നാണ് ശൈത്താൻ ആഗ്രഹിക്കുന്നത്. ആ വഴിയിൽ ഒരാൾ കയറിക്കിട്ടിയാൽ സ്വാഭാവികമായും അദ്ദേഹം അതിൽ മുന്നേറുകയും നാൾക്ക് നാൾ അതിൽ ആവേശം വർദ്ധിക്കുകയും അങ്ങനെ ആ ബിദഅത്തിന്റെ വഴിയിൽ തന്നെ അയാൾ പോകുകയും ചെയ്യാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ടാണ് പിശാചന് ആ വഴി കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, ബിദഅത്ത് ചെയ്യുന്നവൻ എപ്പോഴും അതിന് ദീനിന്റെ ഒരു അടിസ്ഥാനവുമായി അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് അതിന് പിൻബലമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഒന്നുകിൽ ഒരായത്ത് കൊണ്ടുവന്ന് ആ ആയത്തിലേക്ക് ഇതിനെ ചേർത്തിവെച്ച് ആ ആയത്തിന്റെ പിൻബലത്തിൽ ഇത് ചെയ്യാമെന്ന് സ്ഥാപിക്കും. അല്ലെങ്കിൽ ഒരു ഹദീസിനെ വെച്ച് ആ ഹദീസിന്റെ പിൻബലത്തിൽ ഇതിനെ ചെയ്യാൻ പറ്റുമെന്ന് അവൻ സ്ഥാപിക്കും. അത് രണ്ടുമില്ലാത്ത ഘട്ടത്തിൽ മുൻഗാമികളായ പ്രഗത്ഭരായ ആളുകളെ ബഹുമാനിക്കുന്ന വലിയ മഹാന്മാരായ ആളുകളെ പേര് മുന്നിലേക്ക് വെച്ച് അയാളുടെ പേരിൽ, അയാളുടെ മറവിൽ, അയാളുടെ അഡ്രസ്സിൽ ഈ ബിദഅത്തിനെ പരിചയപ്പെടുത്താൻ അവൻ ശ്രമിക്കാറുണ്ട്. ഏതെങ്കിലും മഹാന്റെ പേര് പറഞ്ഞിട്ടാണ്, ആ മഹാൻ ചെയ്തല്ലോ, ഈ മഹാൻ പഠിപ്പിച്ചുവല്ലോ, ഈ വലിയ മനുഷ്യന്റെ ഗ്രന്ഥങ്ങളിൽ അത് പരാമർശിക്കപ്പെട്ടുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ബിദഅത്തുകളെ ന്യായീകരിക്കുക. തെറ്റാണെന്ന് അവന് ഒരു പക്ഷെ ബോധ്യമുണ്ടാവാം, ആദ്യകാലത്ത് ഇല്ലെന്ന് അവന് തിരിച്ചറിവുണ്ടാവാം, പ്രവാചകരോ സ്വഹാബത്തോ ചെയ്തില്ലെന്ന് അവനറിയാം. എന്നാലും ആ കിതാബിതല്ലേ, ഈ കിതാബിതല്ലേ, ഈ ഇമാവ് പറഞ്ഞില്ലേ, മറ്റേ ഇമാവ് പഠിപ്പിച്ചില്ലേ, ഒരുപാട് ആളുകൾ ചെയ്തില്ലേ എന്ന ഒരു ന്യായം പറഞ്ഞ് അവരുടെയൊക്കെ മറവിൽ ഈ ഒരു വ്യാജമായ ചരക്കിനെ ചെലവഴിക്കാനാണ്, അതിനെ വിൽക്കാനാണ് പലപ്പോഴും വിദേഹത്തിൻ്റെ ആളുകൾ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ടാണ് മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെയും അള്ളാഹും റസൂലും പറഞ്ഞു വന്ന് സ്ഥിരപ്പെട്ട് കിട്ടിയാൽ പിന്നെ അവിടെ അതിനപ്പുറം ഒരാളുടെയും വാക്കിന് ഒരു വിലയും കൽപ്പിക്കാൻ പാടില്ലെന്ന് കണിശമായി പഠിപ്പിച്ചത് ഈ ഒരു വഴി അടക്കാൻ തന്നെയാണ്. ഉദാഹരണമായി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഇമാം ഉസ്സുന്ന എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന, ഇമാം അഹ്ലിസ്സുന്ന എന്ന് വിളിക്കപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. അദ്ദേഹത്തോട് ഒരു ചോദ്യകർത്താവ് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അദ്ദേഹം അത് കൃത്യമായി ഹദീസ് അടിസ്ഥാനത്തിൽ മറുപടിയും നൽകി. മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ ചോദ്യകർത്താവ് പറഞ്ഞു, ഇന്ന ഇബ്നു മുബാറക് ഖാല കദാ വകദാ. ഇബ്നു മുബാറക് അഥവാ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം ഇമാം അഹ്മദിനേക്കാൾ ഒരൽപ്പം മുൻഗാമിയാണ്. ആ ഇബ്നു മുബാറക്കിനെ പരാമർശിച്ചുകൊണ്ട് ചോദ്യകർത്താവ് പറഞ്ഞു, നിങ്ങൾ പറയുന്ന മറുപടി ഇതാണെങ്കിൽ, ഇബ്നു മുബാറക്കിന്റെ മറുപടി ഇതല്ലല്ലോ, അദ്ദേഹം ഇങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇമാം അഹ്മദ് പ്രതികരിച്ചത്, വഇന്ന ഇബ്നു മുബാറക് ലം യൻസിൽ മിനസ് സമാ എന്നാണ്. അഥവാ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ആകാശത്തു നിന്ന് ഇറങ്ങിയ ആളൊന്നുമല്ല. അഥവാ മതം പഠിപ്പിക്കാൻ, ഒരു മാതൃകാ ജീവിതം നയിക്കാൻ 100% നമുക്ക് അതേപോലെ പിൻപറ്റാൻ വേണ്ടി അല്ലാഹു തആല ആകാശത്തു നിന്ന് ഇറക്കി തന്ന ഒരു പ്രത്യേക ആളൊന്നുമല്ല ഇബ്നു മുബാറക്. അഥവാ തെറ്റുപറ്റാം, അബദ്ധങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ഇബ്നു മുബാറക് പറഞ്ഞു എന്നത് ഒരിക്കലും മതത്തിൽ ഒരു അടിസ്ഥാന രേഖയായി സ്വീകരിക്കാവുന്നതല്ല എന്നർത്ഥം. ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു, ഇന്ന ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം ഖാല കദാ വകദാ. ഇബ്നു മുബാറക് മാത്രമല്ല, ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം

ആ മനസ്സിനേക്കാൾ ബഹുമാനവും ആദരവും മതത്തിനാണ് നാം കൽപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതുപോലെ സുഹൈബ്മാളിൽ നിന്ന് സമാനമായ അധ്യാപനങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഹജ്ജുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകന്റെ മാർഗം, പ്രവാചക അധ്യാപനം ഇവിഷയത്തിൽ ഇങ്ങനെയാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. എന്നാൽ ഈ ചോദ്യകർത്താവ് ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും റളിയല്ലാഹു അൻഹുമ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്, പക്ഷേ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നു. ഖാല അബൂബക്കർ വഖാല ഉമർ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ അബൂബക്കർ പറഞ്ഞു, ഉമർ പറഞ്ഞു എന്ന് നിങ്ങൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി പറയുന്നുവോ? വല്ലാത്ത ധൈര്യം തന്നെ. ഈ നിലപാടുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് ഒരു ചരൽ മഴ ശിക്ഷയായിക്കൊണ്ട് നിങ്ങൾക്ക് വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മതത്തിൻ്റെ പേര് ബിദ്അത്തുകൾ കടന്നു വരുമ്പോൾ അത് തെറ്റാണ്, കുറ്റമാണ് എന്ന് പ്രഥമ ദൃഷ്ടിയിൽ ഒരുപക്ഷെ ബോധ്യപ്പെടണം എന്നില്ല. കാരണം ഒരു ആയത്തിൻ്റെ മറവിൽ, ഒരു ഹദീസിൻ്റെ മറവിൽ, ഒരു മഹാന്റെ മറവിലാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ അതിൻ്റെ ആളുകൾ ശ്രമിക്കാറുള്ളത്. അത് തെറ്റിപ്പോയ, അഹ്ലുസുന്നയിൽ വഴിമാറിപ്പോയ എല്ലാ പാർട്ടികളുടെയും ഒരു പൊതു സ്വഭാവമായി നമുക്കതിനെ കാണാൻ കഴിയും. ഷിയാക്കൾ എന്ന് പറയുന്ന പഴച്ച വിഭാഗം ഇസ്ലാമിൻ്റെ പേര് രംഗത്ത് വന്നു. പക്ഷേ അവർ രംഗത്ത് വന്നത് അലി നബി ത്വാലിബിൻ്റെ നബി കുടുംബത്തിൻ്റെ മറ പിടിച്ചുകൊണ്ടായിരുന്നു. അലിയുടെ പാർട്ടി എന്നുള്ള പേരിട്ടത് ഷിഅത്തു അലി, അലിയുടെ കക്ഷി, അലിയുടെ പാർട്ടി എന്നാണ് അവർ പേരിട്ടത്. അലിയുമായി ആ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം തീർച്ചയാണ്. എന്നിട്ടും അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ മറവിൽ അഡ്രസ്സിലാണ് ഈ ഒരു തെറ്റായ ആശയം, ഈ ഒരു വ്യാജ ചരക്ക് കച്ചവടം ചെയ്യാൻ, വിറ്റഴിക്കാൻ അതിൻ്റെ ആളുകൾ ശ്രമിച്ചത്. എല്ലാം അങ്ങനെ തന്നെ. ലോകത്ത് പഴിച്ചുപോയ ഏതെല്ലാം പാർട്ടികളും ആളുകളുമുണ്ടോ അവരൊക്കെയും തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരിലേക്ക് ചേർത്തിപ്പളയാൻ ശ്രമിക്കാറുണ്ട്. സൂഫിസം ലോകത്ത് വന്നു. അവർ ഹിജ്ര 200-300 കാലങ്ങളിലാണ് രംഗത്ത് വന്നതെങ്കിലും അവർ പറയുന്നത് ഞങ്ങൾക്ക് സുഹൈബത്തിന് പിൻബലമുണ്ട്, അലി നബി ത്വാലിബിലേക്ക് ഞങ്ങളെ ഈ പരമ്പര ചെന്ന് മുട്ടുന്നുണ്ട്, ഖിദർ നബിയാണ് ഞങ്ങളുടെ നേതൃത്വം വഹിക്കുന്നത് എന്ന് പോലും പറഞ്ഞുകൊണ്ട് ഒരു മഹാന്റെ പേരിൽ അറിയപ്പെടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ പേരും പറഞ്ഞ്, ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ നാടുകളിൽ ഇന്നും തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുവാനും അതുപോലെ അന്ധവിശ്വാസവും അനാചാരങ്ങളും ഇവിടെ ഊട്ടിയുറപ്പിക്കുവാനും സമൂഹത്തെ ചൂഷണം ചെയ്യാനും ശ്രമിക്കുന്ന ആളുകളും പലപ്പോഴും രംഗത്ത് വരിക, ഒന്നുകിൽ നബി കുടുംബത്തിൻ്റെ പേരിൽ തങ്ങളാണെന്ന് പറഞ്ഞ്, അഹ്ലു ബൈത്താണെന്ന് പറഞ്ഞ്, നബി കുടുംബത്തിലെ മെമ്പറാണെന്ന് പറഞ്ഞ് ആ പരമ്പരയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ നബി കുടുംബത്തിലെ ഇത്രാമത്തെ കണ്ണിയാണ് ഞാൻ, നബി കുടുംബത്തിലെ 40-ാമത്തെ പേരക്കുട്ടിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മറവിലാണ് തൻ്റെ തെറ്റായ ധാരണകളെ, തൻ്റെ ദുഷ്ചിന്തകളെ സാധിച്ചെടുക്കാൻ അവർ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അതുപോലെ മദ്ഹബിൻ്റെ മറവിൽ ഒരുപാട് തെറ്റായ രീതികൾ വരുമ്പോൾ അവിടെയും മദ്ഹബിൻ്റെ പേരും പറഞ്ഞ് ഇമാം ഷാഫിയുടെയോ ഇമാം അബൂ ഹനീഫയുടെ പേര് പറഞ്ഞ് അതിലേക്ക് വെച്ച് കാച്ചിയിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തീവ്രവാദ ഭീകരവാദ സംഘങ്ങൾ ലോകത്ത് വരുമ്പോൾ, ആധുനിക കാലഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ ISIS പോലുള്ള, അതേപോലെ അൽഖായിദ പോലുള്ള ഭീകരവാദ സംഘങ്ങൾ അവർ രംഗത്ത് വരുമ്പോൾ അവരും സ്വയം പരിചയപ്പെടുത്തുമ്പോൾ മഹാന്മാരുടെ പേരിലാണ് പറയപ്പെടുക. ഒന്ന്, അവർ ആയത്തോതും ഹദീസുകൾ പറയും. ആ ആയത്തുകൾക്കും ഹദീസുകൾക്കും സ്വന്തമായ വ്യാഖ്യാനമാണ് അവർ കൽപ്പിക്കുക. പക്ഷേ ആയത്തിൻ്റെ മറവിലാണ്, ഹദീസിൻ്റെ മറവിലാണ് അവർ രംഗത്ത് വരിക. അതുപോലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പേരവർ പരാമർശിക്കും. ഇബ്നു തൈമിയയുടെ, ഇബ്നു ഖയ്യിമിൻ്റെ, മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ, ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് സോലിഹുൽ ഫൗസാനെ പോലുള്ള പണ്ഡിതന്മാരുടെ പേരു പറഞ്ഞ് അവിടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ചില വാചകങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ വക്താക്കളാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കുവാനാണ് അവർ ശ്രമിക്കാറുള്ളത്. കാരണം അപ്പോഴേ ആളുകളെ മനസ്സിൽ ഒരു സ്വീകാര്യത ഇവരെ കുറിച്ച് ഉണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് അവരെയൊന്നും പറയാതെ ഒരാൾ ഒരു സുപ്രഭാത രംഗത്ത് വരികയും അയാൾ ഒരു ആയത്തോതുകയും ഈ ആയത്തിൻ്റെ ആശയം ഇങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഈ ഒരു തലത്തിൽ നിങ്ങളെല്ലാം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ ആരുമുണ്ടാവില്ല. അതിനാൽ എപ്പോഴും ഒരു മഹാന്റെ മറവിൽ
അറിയപ്പെടാൻ ശ്രമിക്കുന്നു. അത് മനുഷ്യ ചരിത്രത്തോളം പഴക്കം

0: ഉള്ള ഒരു യാഥാർത്ഥ്യവുമാണ്. മക്കയിലെ മുശ്രിക്കുകൾ വിഗ്രഹാരാധന കൊണ്ടുവന്നപ്പോൾ ബിംബങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് ആ ബിംബങ്ങളെ പൂജിക്കുന്ന രീതി പരിശുദ്ധമായ കഴിബാലയത്തിൽ പോലും തുടങ്ങി വെച്ചപ്പോൾ അവരതിന് ന്യായം പറഞ്ഞത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് എന്നായിരുന്നു. ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ് ഞങ്ങളുള്ളത് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ആ ഇബ്രാഹിം നബിയുടെ പേരിൽ, ഇസ്മായിൽ നബിയുടെ പേരിൽ തങ്ങളുടെ ഈ ഒരു തെറ്റായ രീതിയെ ന്യായീകരിക്കാനാണ് മക്കയിലെ ബഹുദൈവ ആരാധകന്മാർ പോലും ശ്രമിച്ചത് എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ബിദഅത്തുമായി ബന്ധപ്പെട്ട് ഈ അടിസ്ഥാന തത്വങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബിദഅത്ത് കാണുമ്പോൾ ആയത്ത് ഓതിയിട്ടുണ്ടല്ലോ, ഹദീസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് കിതാബിന്റെ പേരവർ പരാമർശിക്കുന്നുവല്ലോ എന്നത് ഒരിക്കലും ആ ബിദഅത്തിനുള്ള ന്യായീകരണമല്ല. അങ്ങനെ പല ബിദഅത്തുകളും പല പുത്തനാചാരങ്ങളും സമൂഹത്തിൽ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ ഒരുപക്ഷെ നൂറുകണക്കായ ഗ്രന്ഥങ്ങളുടെ പേരുകൾ പല പണ്ഡിതന്മാരും എടുത്തുദ്ധരിക്കും, പല ഇമാമുമാരുടെയും പേരുകൾ പരാമർശിക്കും. ആ ഇമാമിയങ്ങളൊക്കെ പിൻബലം ഇതിനുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കും. എന്നാൽ അതൊന്നും വ്യാജമായ ചില അവകാശവാദങ്ങൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുക എന്നത് കൂടി നാം ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ബിദഅത്തുകൾ ഏതു വഴിയിൽ വന്നാലും ആര് കൊണ്ടുവന്നാലും എത്ര ആളുകളുടെ പിൻബലം അതിനുണ്ടെങ്കിലും അതൊന്നും സ്വീകരിക്കാവതല്ല, അത് മതത്തിൽ കടത്തിക്കൂട്ടപ്പെട്ടവയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരമായി എല്ലാ ഖുതുബയിലും എല്ലാ പ്രഭാഷണങ്ങളിലും എടുത്തു പറയുമായിരുന്ന ഓർമ്മപ്പെടുത്തലാണ് വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ എന്ന വചനം, അഥവാ ഇന്ന ഖൈറൽ കലാമി കലാമുല്ലാ വഖൈറ സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞതിനു ശേഷം പ്രവാചകൻ പറയുന്ന വചനമാണത്. അള്ളാഹുവിൻ്റെ കലാമാണ് ഏറ്റവും ഖൈറായ കലാം, പ്രവാചകന്റെ ചര്യയാണ് ഏറ്റവും മെച്ചപ്പെട്ട ചര്യ. ശേഷം പറയുമായിരുന്നു വശറൽ ഉമൂരി മുഹ്ദസാതുഹ, കാര്യങ്ങളിൽ ഏറ്റവും ദുഷിച്ചത് പിൽക്കാലത്ത് വന്ന പുത്തനാചാരങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ വന്ന മുഹ്ദസാത്തുകൾ പുത്തനാചാരങ്ങൾ എല്ലാം ബിദ്അത്താണ്, അനാചാരമാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ അനാചാരങ്ങളും വഴികേടാണ്, മാർഗഭ്രംശമാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, മാർഗഭ്രംശങ്ങൾ മുഴുവനും നരകത്തിലുമാണ് എന്ന പ്രവാച അധ്യാപനം ഈ വിഷയത്തിൽ ഒരു അടിസ്ഥാന പാഠമായി നാം സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പുതിയ നമസ്കാരം വന്നാലും പുതിയ നോമ്പുണ്ടായി വന്നാലും പുതിയ വിക്രകളും ദുആകളും തസ്ബീഹും സലാത്തും ഉടലെടുത്താലും മതത്തിൻ്റെ പേരിൽ ആ നിരക്കളെ എന്തെല്ലാം ഏതെല്ലാം എവിടെയെല്ലാം കടന്നു വന്നാലും അതിലൊക്കെ ആയത്തോതി എന്നതുകൊണ്ട് ഹദീസ് ഉദ്ധരിച്ചു എന്നതുകൊണ്ട് ഏതെങ്കിലും മഹാന്റെ പേരിൽ അത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ട് അതൊരിക്കലും മതമാവുകയില്ല. ഈ ലോകത്തെല്ലാവരും അത് സ്വീകരിച്ചാലും എല്ലാവരുടെയും പിൻബലം അതിലുണ്ടായാലും ലോകവ്യാപകമായി അത് ആചരിക്കപ്പെട്ടാലും അത് മതമാവുകയുമില്ല. നമ്മുടെ നാടുകളിൽ ചില ബിദഅത്തുകൾ ന്യായീകരിക്കാൻ അങ്ങനെയാണ് ഇപ്പോൾ പുരോഹിതന്മാരൊക്കെ ശ്രമിക്കാറുള്ളത്. ലോകത്തെ പല രാജ്യങ്ങളിലും അത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ വീഡിയോ എടുത്ത് അതിൻ്റെ ന്യൂസ് എടുത്തുകൊണ്ട് ഇതാ ലോകത്തിൻ്റെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇക്കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇതിന് ഒരു മറയാക്കി പിടിക്കാൻ ന്യായീകരിക്കാനും വേണ്ടി ശ്രമിക്കുന്ന രീതികൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ലോകത്ത് എവിടെ ഉണ്ടായാലും ശരി, അത് മതമാവുകയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ ഹഖ്ന്ന് പറഞ്ഞാൽ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് മവാഫഖൽ ഹഖ്, ഹഖിനോട് യോജിക്കുന്നതെന്തോ അതാണ് അൽ ജമാഅ, ശരിയായ സത്യത്തോട് യോജിച്ചു വരുന്ന കാര്യമെന്തോ അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, നമ്മുടെയൊക്കെ സ്വീകരിക്കാൻ പറഞ്ഞ അൽ ജമാഅത്ത് എന്നാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല അദ്ദേഹം ധാരാളം തവണ പറഞ്ഞു വെച്ചൊരു വാചകമാണ്, നീ ഹക്കിനെ പിൻപറ്റുക. ആ ഹക്കിന്റെ വഴിയിൽ ആളത്ര കുറവാണെങ്കിലും ശരി, അതിനെ പ്രയാസപ്പെടുത്തേണ്ടതില്ല. ബാത്തിലെ മാർഗം നീ ഒഴിവാക്കുക. ബാത്തിലെ വഴിയിൽ ധാരാളം ആളുകളുണ്ടെങ്കിലും അതിനെ പ്രയാസപ്പെടുത്തേണ്ടതില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഹക്കിനോട് യോജിക്കുന്ന കാര്യമാണ്. ഒരു കുന്ത വഹ്ദക്, നീ മാത്രമാണെങ്കിലും ശരി, ലോകത്ത് ഒരു സത്യം വിളിച്ചു പറയാൻ നീ ഒരാൾ മാത്രമേയുള്ളൂ, ബാക്കി എല്ലാവരും ആ സത്യം നിരാകരിച്ചവരാണ്, അതിന് വഴിമാറിപ്പോയവരാണ്, പുറംതിരിഞ്ഞു നിന്നവരാണ്. എന്നാൽ പോലും മഹാഭൂരിപക്ഷം ആളുകളും ആ വഴിക്കാണല്ലോ. ഞാനൊരാൾ മാത്രം ഇപ്പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഇതെങ്ങനെ സത്യമാകുമെന്ന ന്യായം ഇവിടെ ന്യായമല്ല എന്നർത്ഥം. ഭൂരിപക്ഷമല്ല സത്യത്തിൻ്റെ വസ്തുതയുടെ മാനദണ്ഡമെന്ന് തിരിച്ചറിയുക. പ്രമാണത്തിൻ്റെ വചനങ്ങൾ ഉദ്ധരിക്കുന്നു എന്നതല്ല മാനദണ്ഡം? മുൻഗാമികളെ പേരുകൾ പരാമർശിക്കുന്നുണ്ടോ? ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ? എന്നതല്ല മാനദണ്ഡം. നേരെ മറിച്ച് പ്രമാണങ്ങളെ ശരിയായ വിധം ഉൾക്കൊള്ളുകയും ആ പ്രമാണങ്ങളിൽ നിന്ന് ശരിയായ റൂട്ടിൽ അതിനെ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ നബിയിൽ നിന്ന് സ്വഹാബിമാർ പഠിച്ച, സ്വഹാബത്തിൽ നിന്ന് കൈമാറി കിട്ടിയ ശരിയായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണോ? എങ്കിൽ അതുമാത്രമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആചാരമായി അനുഷ്ഠാനമായി സ്വീകരിക്കാൻ പറ്റുക. അല്ലാത്തവയൊന്നും ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടാൻ നിർവാഹമില്ല എന്നത് അടിസ്ഥാനപരമായി ബിദഅത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അറിയാതെ ബിദഅത്തിൽ പോയി ചാടുകയും അവരെല്ലാം ഈ വഴിക്കില്ലേ, ഭൂരിപക്ഷം അങ്ങനെയല്ലേ, നാട്ടുകാരെല്ലാം അങ്ങനെയല്ലേ, കാലങ്ങളായി നമ്മുടെ നാടുകളിൽ നടക്കുന്ന രീതി അങ്ങനെയല്ലേ, മഹല്ലും മഹല്ല് കമ്മറ്റിയും ഈ വഴിയിലല്ലേ എന്ന തുടങ്ങിയ ന്യായങ്ങൾ, വളരെ ബാലിശമായ ദുർബലമായ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് ബിദഅത്തുകളെ ന്യായീകരിക്കുവാനും അതിന് വക്താവായി മാറുവാനും അവസാനം നാളെ പരത്രികമായ ലോകത്ത് ഭയാനകമായ നരകാഗ്നിയിൽ ചെന്ന് ആപ്പരിക്കുവാനും സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഗൗരവമായി നാം ബിദഅത്തുകളെ കാണുക, ബിദഅത്തുകളോട് പൂർണ്ണമായും വിട പറയുക, ജീവിതത്തിൽ ബിദഅത്തില്ല എന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കുക, സുന്നത്തിലൂടെ മാത്രം മുന്നേറുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഓക്കെ, നമ്മൾ അൽഹംദുലില്ലാ, നമ്മൾ സുബദത്തിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മോടൊപ്പം ചേർന്ന ബഹുമാനായ പണ്ഡിതൻ ഫൈസൽ മൗലവിയാണ്. നമ്മളിനി നമ്മുടെ ക്വിസിൻ്റെ സമയമായിട്ടുണ്ട്. ക്വിസ് നമ്മൾ നേരത്തെ കേട്ടതാണ് ചോദ്യം, എങ്കിലൊരിക്കൽ കൂടി നമ്മൾ ചോദ്യം കേൾക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്ക, ഇനിയും ഉത്തരം വായിക്കാത്തവരുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ലൈവ് ക്യൂസ് എന്ന് പറയുന്ന പ്രോഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും അതിൻ്റെ കൂടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൂടി ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് ഉത്തരം അയക്കുക. എന്തായാലും നമ്മുടെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
2: ലോകത്ത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ഓപ്ഷൻ എ മസ്ജിദുൽ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ സി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറാം കഅബ.
3: ഓക്കെ, നമ്മൾ ക്വിസ് പ്രോഗ്രാമാണ് കേട്ടത്.
1: നമ്മൾ ഇനി പോകുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിലേക്കല്ലേ.
3: ഓക്കെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമുക്കറിയാം, ഖുർആൻ പാരായണത്തിൽ അബദ്ധങ്ങൾ ഉണ്ടായാൽ അത് വലിയ നഷ്ടം പരലോകത്തുണ്ടാകും, നമ്മൾ ഓതുന്ന ആശയം തന്നെ മാറിപ്പോകും. അതുകൊണ്ട് ഖുർആൻ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ തിരുത്താനുള്ളൊരു സുവർണാവസരമാണ് അത്തഹ്സീൻ എന്ന പ്രോഗ്രാം നമുക്ക് നൽകുന്നത്.
1: അൽഹംദുലില്ലാഹ്, ഈ അത്തഹ്സീൻ പ്രോഗ്രാം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് പ്രോഗ്രാം നമ്മൾ പീസ് റേഡിയോയിൽ സംപ്രേഷണം ചെയ്തത്. ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ആണ് പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉണ്ടാകാറുള്ളത്.
3: ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ തുടക്ക വചനങ്ങൾ, അവ പാരായണം ചെയ്യുന്ന സമയത്ത് വരുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നതാണ് ഇപ്പോഴുള്ള നമ്മുടെ എപ്പിസോഡുകളിൽ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോയിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്, ഈ ഒരു പ്രോഗ്രാം നമുക്ക് കേൾക്കാൻ കഴിയുക. നേരത്തെ എങ്ങനെയാണ് മെയിൻ റേഡിയോയിലേക്കും ഖുർആൻ റേഡിയോയിലേക്കും നമ്മൾ മാറേണ്ടത് എന്നതൊക്കെ കഴിഞ്ഞ നമ്മുടെ സെഷനുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണ രംഗത്ത് നമുക്ക് ഏറെ സഹായകമാകുന്ന അത്തഹ്സീൻ പ്രോഗ്രാം, അതിനെ ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക.
1: ഓക്കെ, നമ്മളിനിയൊരു ചെറിയൊരു സംസാരത്തിലേക്കാണ് പോകുന്നത്.
3: കുഞ്ഞു വരികളിൽ വലിയ ആശയങ്ങൾ നമുക്ക് പങ്കുവെക്കാറുള്ള ആ ഒരു ചെറിയ സെഷനിലേക്ക് നമുക്ക് കാതോർക്കാം.
1: മാഷാല്ലാ, എന്തായാലും നമ്മളൊരു കുഞ്ഞു കുറച്ച് വരികളിലൂടെ, കുഞ്ഞു വരികളിലൂടെ ഒരുപാട് വലിയ ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സെഷനാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനിയൊരു കൊച്ചു കൂട്ടുകാരിയുടെ ഒരു മലയാള ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആരാണ് അവതരിപ്പിക്കുന്നത്?
3: അസ്വ ഷഫീഖ്.
1: അസ്വ ഷഫീഖിൻ്റെ ഗാനത്തിലേക്ക്.
4: ഉടനെ കഴുത്തൻ്റെ അറുക്കു ബാപ്പാ,

ആട്ടിക്കാനി മോനെ ഇതാ നിന്നെ പോറ്റം സുഖം എൻ്റെ.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്വ, നല്ല അടിപൊളി ഗാനമാണ് ആലപിച്ചത്. എന്തായാലും ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈർ. ഇനിയും പീസ് റേഡിയോ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുക അല്ലേ?
2: ഓക്കെ, ഇനി നമ്മളിപ്പോൾ ജമീൽ ആപ്പിനെ കുറിച്ച്, നമ്മുടെ പെരുന്നാൾ ദിവസത്തെ നമ്മൾ പങ്കെടുത്ത സെഷനിൽ ഒരു ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് അവിടെ ഖുർആനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ അദ്ക്കാറുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ ജമീൽ ആപ്പിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്കറുകൾ, നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ, കൃത്യമായ ഉച്ചാരണത്തോടെയും അർത്ഥത്തോടെയും ഒക്കെ അത് ഓതാൻ സഹായിക്കുന്ന ജമീൽ ആപ്പിലെ അദ്ക്കാർ ഓപ്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. നമുക്ക് അത് കണ്ടെത്താൻ ഉള്ള ചില മാർഗങ്ങളാണ് പറയുന്നത്.
1: ഓക്കെ, ജമീൽ ആപ്പ് അത് പ്ലേ സ്റ്റോറിൽ നിന്നും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാതെ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ജമീൽ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് തുറക്കാൻ തന്നെ ജമീൽ ആപ്പിൻ്റെ ഹോം സ്ക്രീനിലെ ഏറ്റവും താഴെ വലത് ഭാഗത്തായി നമുക്ക് പുസ്തകം തുറന്നു പിടിച്ചിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ ഐക്കണോട് കൂടിയ അദ്ക്കാർ എന്നൊരു ടാബ് നമുക്ക് കാണാൻ കഴിയും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാവുന്നതാണ്.
2: ഇതിൽ പ്രഭാത പ്രാർത്ഥനകൾ, ഇപ്പോൾ അത് മോർണിംഗ് അദ്ക്കാർ, അതുപോലെ തന്നെ വൈകുന്നേരത്തെ ദിക്കറുകൾ, ഈവനിങ് അദ്ക്കാർ എന്നൊക്കെ ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ, നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, എങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് കേൾക്കാൻ നമുക്ക് സാധിക്കും.
1: മാത്രമല്ല അറബി വരികൾക്ക് പുറമേ അതിൻ്റെ മലയാള അർത്ഥവും ഓരോ ദിക്കറും എത്ര തവണ അതാണ് ചൊല്ലേണ്ടത് എന്നുമുള്ള വ്യക്തമായ എണ്ണവുമൊക്കെ അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുകൂടി ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകതയാണ്.
2: അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അത് ജമീൽ എന്ന് പറയുമ്പോൾ പ്രസംഗങ്ങൾ കേൾക്കാൻ, അത് ഓഡിയോ ആയി കേൾക്കാം, നല്ല ലെങ്തി ആയിട്ടുള്ളത് വേണമെങ്കിൽ അത് ക്ലിപ്പുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വായിക്കാൻ സഹായകമാകുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഖുർആൻ പാരായണത്തിനുള്ള സംവിധാനമുണ്ട്, ഖിബില ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ക്കാറുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ആയിട്ട് ഓരോ സമയത്ത് കേൾക്കുന്ന, ഓരോ വെള്ളിയാഴ്ചകളിലും വരുന്ന ഖുതുബകൾ കേൾക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. ഇതൊക്കെ നമ്മെ സഹായിക്കുന്ന, ഇതൊക്കെ നമുക്ക് നൽകുന്ന ജമീൽ ആപ്പിനെ പരിചയപ്പെടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാഷാല്ലാ, അങ്ങനെ പെരുന്നാൾ അതിൻ്റെ സന്തോഷങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെയാണ്. നമുക്കറിയാം ഇത് ബലിപെരുന്നാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ 10 ഈദുൽ അദ്ഹയുടെ ദിവസം ബലി ദിവസവും, അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ട് അയ്യാമു തശ്രീഖിൻ്റെ 11, 12, 13 ദിവസങ്ങളും ആഘോഷത്തിൻ്റെ ദിവസങ്ങളായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആഘോഷത്തിലും സന്തോഷത്തിലും നമ്മൾ തുടരുകയാണ്. ഈ തെൽബിയ പ്രോഗ്രാമിൽ 5 തവണ നമുക്ക് പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ഇന്നലെയും ഇന്നുമായി ഉണ്ടായി. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇനിയും സന്തോഷങ്ങളിൽ, ആഹ്ലാദങ്ങളിൽ, ആനന്ദങ്ങളിൽ, അറിവും ആശ്വാസങ്ങളുമൊക്കെ പകർന്ന് പീസ് റേഡിയോയിലൂടെ നമുക്കിനിയും കണ്ടുമുട്ടണം. കേട്ടും പറഞ്ഞും ഒന്നിച്ച് നമുക്ക് യാത്ര തുടരണം. ഇൻഷാല്ലാ ഇന്നത്തെ തെൽബിയ പ്രോഗ്രാമുകൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെയുടെ പ്രഭാതത്തിൽ വീണ്ടും പെരുന്നാൾ സന്തോഷങ്ങളുമായി പ്രിയ കൂട്ടുകാർ നമ്മെ തേടിയെത്തും.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ അന്നൂർ.

0: പീസ് റേഡിയോ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സമ്പൂർണ്ണ സമഗ്രമായ പഠന പദ്ധതിയാണ് അന്നൂർ ഖുർആൻ പഠന പദ്ധതി. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനി നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وَبِهِ نَسْتَعِينُ وَالصَّلَاةُ وَالسَّلَامُ عَلَى رَسُولِهِ الْأَمِينِ وَآلِهِ وَصَحْبِهِ أَجْمَعِينَ ثُمَّ أَمَّا بَعْدُ. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ فَمَنْ شَهِدَ مِنْكُمُ الشَّهْرَ فَلْيَصُمْ എന്ന ആയത്തിന്റെ ഭാഗമാണ് മനസ്സിലാക്കുകയുണ്ടായത്. ഈ ഒരു ഭാഗം, അതിലെ ഓരോ പദങ്ങളും വലിയ ആശയത്തെയും മതവിധികളെയുമാണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഫ എന്ന ആയത്തിൻ്റെ തുടക്കത്തിൽ പ്രയോഗിക്കപ്പെട്ടത് ഫഉൽ ഫസീഹയാണ്. അതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചു പോവുകയുമുണ്ടായി. ഇനി ഈ തുടർച്ചയിൽ മൻ ഷഹിദ മിൻകുമു ശഹ്റ ഫലിയസും ബാക്കിയുള്ള പദങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അതിലെ വിജ്ഞാനങ്ങളും വിധികളും പഠിക്കുന്നതോടൊപ്പം മൻ എന്നുള്ളത് വല്ലവരുമായാൽ എന്ന അർത്ഥത്തിൽ ഷർത്തിയയാണ്. ഷഹീദ മിൻകും, നിങ്ങളിൽ നിന്ന്. ഷഹീദ, ഇവിടെ ഷഹീദ എന്ന് പറഞ്ഞാൽ ഹദറ, സന്നിഹിതനായി, ഹാജരായി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഷഹീദ എന്നത് ആലിമ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, അറിഞ്ഞു മനസ്സിലാക്കി. ഷഹീദ എന്നത് ഷാഹദ, ദർശിച്ചു, കണ്ടു എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. റഅ. അപ്പോൾ ഇവിടെ മൻ ഷഹീദ മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും സന്നിഹിതനായാൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വല്ലവരും അറിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വല്ലവരും കണ്ടാൽ, ഇങ്ങനെ മൂന്ന് നിലക്കർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. ഷഹീദ എന്ന് പറഞ്ഞാൽ സന്നിഹിതനായി, പങ്കെടുത്തു, പങ്കാളിയായി, ഹാജറായി എന്ന അർത്ഥത്തിൽ ധാരാളമായി പ്രയോഗിക്കപ്പെടുന്ന പദമാണ്. കൂടുതലും അതിൻ്റെ പ്രയോഗം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഷഹീദ ബദ്രൻ, ഷഹീദ ഉഹദൻ എന്നൊക്കെ ചില സഹാബികളെ പരിചയപ്പെടുത്തും. ഷഹീദൽ മഷാഹിദ മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ മഷ്ഹദുകളിലും ഹാജറായി, പങ്കെടുത്തു യുദ്ധങ്ങളിൽ, അതേപോലെ പ്രധാന സംഭവങ്ങളിലൊക്കെ പങ്കെടുത്തു എന്ന അർത്ഥത്തിൽ അംറ് ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു നിവേദനത്തിൽ കാണാം. അംറ് ഇബ്നുൽ ജമൂഹ് റജുലൻ ആ അറജ ഷദീദൽ അറജ എന്നാണ്. അദ്ദേഹം ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയായിരുന്നു. ഷദീദൽ അറജ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുടന്ത്, വളരെ ശക്തമായ മുടന്തായിരുന്നു. വക്കാനല്ലഹു ബനൂന അർബഅത്തുൻ, അദ്ദേഹത്തിന് നാല് മക്കളുണ്ടായിരുന്നു, ആൺമക്കൾ. എന്നിട്ട് അവരെ കുറിച്ച് പറയുമ്പോൾ വേണം നമ്മുടെ പ്രയോഗം. യഷ്ഹദൂന മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഷാഹിദ അംസാലൽ ഉസുദ്. ആ മക്കൾ നാല് പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധമുഖങ്ങളിൽ പങ്കാളികളാകുമായിരുന്നു, ഹാജരാകുമായിരുന്നു, സിംഹങ്ങൾ കണക്കെ എന്നാണ് അംസാലൽ ഉസുദ്. ഉഹുദ് യുദ്ധത്തിൽ അംറു ബിനുൽ ജമൂഹ് തൻ്റെ ഈ മുടന്തേറ്റി, വൈകല്യമേറ്റി ഉഹുദിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ മക്കൾ വാപ്പാനെ തടഞ്ഞു. ഇന്ന അള്ളാഹ കഥ ആദറ, അള്ളാഹു അങ്ങേക്ക് ഒഴിവൈവ് നൽകിയിട്ടുണ്ട്, മുടന്തുള്ള ആളുകൾ അവസ്ഥയിൽ ജിഹാദില്ല, അതുകൊണ്ട് വാപ്പ പങ്കെടുക്കണ്ട, ഞങ്ങൾ പങ്കെടുക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് അംറു ബിനുൽ ജമൂഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് മക്കൾ തന്നെ തടയുന്നതും എനിക്ക് യുദ്ധത്തിൽ പങ്കാളിയാകണമെന്ന് അറിയിക്കുന്നതും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഒഴിവുകഴിവ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ ആഗ്രഹം, വല്ലാഹി ഇന്നി ലാ അർജു അൻ അതാ ബി അർജത്തി ഹാദിഹി ഫിൽ ജന്ന, എൻ്റെ ഈ മുടന്തേന്തി എനിക്ക് സ്വർഗത്തിൽ കാലുകുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട്, അള്ളാഹു നിങ്ങൾക്ക് ഒഴിവുകഴിവ് നൽകിയിരിക്കുന്നു, താങ്കൾക്ക് ജിഹാദ് നിർബന്ധമല്ല. മക്കളോട് പറഞ്ഞു, പാപ്പാനെ തടയേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല, ഒരു വേള അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് ഷഹാദത്ത് അരുളിയേക്കാം, അതുകൊണ്ട് തടയേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പങ്കെടുത്തു, ഉഹുദിൽ ഷഹീദായി എന്നത് ചരിത്രം. ഇവിടെ യഷ്ഹദൂന മാ റസൂലില്ലാ അൽ മഷാഹിദ് അംസാലൽ ഉസ്ദ് എന്ന് പറഞ്ഞല്ലേ, അവിടെ ഷഹീദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യഷ്ഹദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്നിഹിതരാകുക, ഹാജരാവുക എന്ന അർത്ഥത്തിൽ, അതാണ് അതിൻ്റെ പൊതുവെയുള്ള പ്രയോഗം. എന്നാൽ ഷഹീദ എന്നുള്ളത് ആലിമ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവിടെ ഷഹീദ എന്ന് പറഞ്ഞാൽ ആലിമ എന്ന അർത്ഥത്തിലാണെന്ന് തഫ്സീറുകളിൽ കാണാം, അറിഞ്ഞു മനസ്സിലാക്കി എന്ന അർത്ഥത്തിൽ. അതേപോലെ മൻ ഷഹീദ മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും കാണുകയായാൽ, അവിടെ റഅ എന്ന അർത്ഥത്തിൽ ആരെ കാണുകയായാൽ, അഷ്ഷഹ്റ ഈ മാസത്തെ, ചിലർ അവിടെ ഒരു വിഷയം പറഞ്ഞത്, ഈ മാസം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമല്ല, മാസം എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് ഉദയചന്ദ്രനുകൾക്കിടയിൽ ഉള്ള കാലപരിധിയാണ് മുദ്ദത്ത്, അത് ദൃശ്യമായ ഒന്നല്ല. അപ്പോൾ അതിനെ കണ്ടാൽ എന്ന് പറയുന്ന അർത്ഥം സൂക്ഷ്മമല്ല. അപ്പോൾ പറയപ്പെട്ടത് ഇവിടെ അഷ്ഹർ എന്ന് പറഞ്ഞാൽ ഹിലാൽ അഷ്ഹർ, മാസത്തിൻ്റെ ഉദയചന്ദ്രൻ, അതിനെ കണ്ടാൽ എന്നാണ് ഉദ്ദേശം. മൻ ഷഹിദ മിൻകും അഷ്ഹർ എന്ന് പറഞ്ഞാൽ ഹിലാൽ അഷ്ഹർ, മാസത്തിൻ്റെ ഉദയചന്ദ്രനെ പടിഞ്ഞാറ ചക്രവാളത്തിൽ കാണും വല്ലവരും കാണുകയായാൽ, അങ്ങനെ അർത്ഥം പറഞ്ഞ പണ്ഡിതരുണ്ട്. പക്ഷെ ഏറ്റവും സുവിദിതമായ അർത്ഥം ഹവറ എന്ന അർത്ഥമാണ്. നിങ്ങളിൽ നിന്ന് വല്ലവരും ഈ മാസത്തിൽ സന്നിഹിതരായാൽ, ഹാജറായാൽ, എങ്ങനെ ഹാജറായാൽ, അതാണ് ആഖിലൻ, ബാലിഗൻ, മുഖീമൻ, സഹീഹൻ, ഇങ്ങനെയൊക്കെ ഹാജറായാൽ, ബുദ്ധിയുള്ളവനായി, പ്രായപൂർത്തി എത്തിയവനായി, തദ്ദേശവാസിയായി, അരോഗ അവസ്ഥയിൽ, അതേപോലെ തന്നെ മുക്കല്ലഫൻ, വിധിവിലക്കുകൾ ബാധകമായവനായി ഈ മാസത്തിൽ ഹാജറുള്ളവനായാൽ, സന്നിഹിതനായാൽ എന്നാണ്. ആഖിലൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവനായി, ബാലിഗൻ പ്രായപൂർത്തി എത്തിയവനായി, മുഖീമൻ മുസാഫിറല്ല യാത്രക്കാരനല്ലാതെ തദ്ദേശവാസിയായി, സഹീഹൻ മരീദല്ല പിന്നെ ആരോഗ്യവാനായി, മുക്കല്ലഫൻ വിധിവിലക്കുകൾ ബാധകമായവനായി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഋതുമതിയായാൽ, അതേപോലെ പ്രസവരക്തമുള്ളവരായാൽ അവർക്ക് നോമ്പില്ലല്ലോ, അതേപോലെ തന്നെ വിധിവിലക്കുകൾ ബാധകമല്ലാത്ത അവസ്ഥയിൽ, ബുദ്ധിയുടെയൊക്കെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ അവർക്ക് നോമ്പ് നിർബന്ധമല്ലല്ലോ. അള്ളാഹു നമുക്കൊക്കെ ആഫിയ തരുമാറാവട്ടെ. അപ്പോൾ ഇവിടെ വല്ലവരും ഹാജറായാൽ, എങ്ങനെ ഹാജറായാൽ, ഇതാണ് ആഖിലൻ, ബാലിഗൻ, മുഖീമൻ, സഹീഹൻ, മുഖല്ലഫൻ, ഈ അവസ്ഥയിൽ ഹാജറായാൽ, അതാണ് അതിൻ്റെ അർത്ഥം. മൻ ഷഹീദ മിൻകും, ഇവിടെ നിങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞു. നിങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ആരാണ് ഈ നിങ്ങൾ? ആ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല തുടക്കത്തിൽ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ വിളിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കുതിബ അലൈക്കും അസിയാം, നിങ്ങളുടെ മേൽ സിയാം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. കമ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലകും, നിങ്ങൾ തഖ്വ പ്രാപിക്കാൻ വേണ്ടി. പിന്നെ അയ്യാമം മഅദൂദാത്, ഫമൻ കാന മിൻകും മരീദൻ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ മിൻകും എന്നതിലെ സർവനാമം, അതുകൊണ്ട് ഉദ്ദേശം നോമ്പിൻ്റെ നിർബന്ധ കൽപ്പന വിശ്വാസികളെ വിളിച്ചാണ് നടത്തിയത്, യാ അയ്യുഹല്ലദീന ആമനു, അതിലേക്കാണ് മടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വാസികളിൽ നിന്ന് മൻ ഷഹീദ അശ്ഹർ, ഈ മാസത്തിൽ സന്നിഹിതരാകുന്നവർ, ഹാജരാകുന്നവർ എന്നാണ്. അപ്പോൾ വിശ്വാസികൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നോമ്പ് നിർബന്ധമാക്കിയത്. വിശ്വാസികൾ അവർ സന്നിഹിതരായാൽ, മാസം അറിഞ്ഞാൽ, മാസോദയം ദർശിച്ചാൽ അവർക്കാണ് നോമ്പ് നിർബന്ധം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഷ്ഹറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഷഹിദ എന്നതിനെ ഹദറ എന്ന അർത്ഥം പറയുമ്പോൾ മഫ്ഊലു ഫീഹി അംബർഫു സമാൻ, അതാണ് ഇവിടെ വ്യാകരണത്തിൽ അതിൻ്റെ സ്ഥാനം. മാസത്തിൽ വല്ലവരും ഹാജറായാൽ, എന്നാൽ ഷഹിദ എന്നതിന് അലീമ അറിഞ്ഞു, അല്ലെങ്കിൽ റാ കണ്ടു എന്നർത്ഥം പറയുമ്പോൾ ഇവിടെ അഷ്ഹറ എന്നുള്ളത് മഫ്ഊലു ബിഹി, മാസത്തിനെ കണ്ടാൽ, മാസത്തെ അറിഞ്ഞാൽ എന്നർത്ഥത്തിൽ. ഏതായാലും അഷ്ഹർ എന്നുള്ളത് ഷഹ്റു റമദാൻ, റമദാൻ മാസമാണ്. നിങ്ങൾ വിശ്വാസികളിൽ നിന്ന് ഈ റമദാൻ മാസത്തെ വല്ലവരും കണ്ടു, അല്ലെങ്കിൽ മാസത്തിൽ വല്ലവരും ഹാജറുള്ളവരായി, നോമ്പെന്ന വിധി ബാധകമാകും വിധം സന്നിഹിതനായി, ഹാജറായി എങ്കിൽ ഫല്യസുംഹു, ഫ അപ്പോൾ ലിയസുംഹു, അവൻ ആ മാസം അതിൻ്റെ പകലിൽ നോമ്പെടുക്കട്ടെ എന്നാണ്. ഇവിടെ ഫ എന്നത് മൻ എന്ന ഷർത്ത് അതിൻ്റെ ജവാബിൽ വന്ന ഫയാണ്. ഇവിടെ ലാമ് ലിയസും എന്നുള്ളത് ലാമുൽ അമർ, ഈ യസും മുഹു എന്നുള്ളത് വർത്തമാന ഭാവി കാലക്രിയയാണ്, അതിൻ്റെ രൂപത്തിലാണ്. അവിടെ നോമ്പെടുക്കട്ടെ എന്ന കൽപ്പനക്രിയയുടെ അർത്ഥത്തിലാണ് ഈ ക്രിയ എന്നുള്ളത് അറിയിക്കാനാണ് ഈ ലാമുൽ അമർ. ലിയസും മുഹു, അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ എന്ന കൽപ്പനക്രിയയാണ്, അതറിയിക്കുന്ന ലാമാണ് ലാമുൽ അമർ. ഇവിടെ ഹു എന്ന് പറഞ്ഞാൽ ഈ സർവനാമം അത് മടങ്ങുന്നത് ഷെഹറിലേക്കാണ്. ആ മാസത്തിൽ നോമ്പെടുക്കട്ടെ എന്നാണ്. ആ മാസത്തിൽ നോമ്പ് നിശ്ചയിക്കപ്പെട്ടത് ഫജറിന്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള പകലിലാണ്. അപ്പൊ ഫല്യസും മുഹു എന്ന് പറഞ്ഞാൽ ഫല്യസും നഹാറ അഷഹർ, നഹാറ റമദാൻ, പകലിന്റെ റമദാന്റെ പകലിൽ, മാസത്തിന്റെ പകലിൽ അവർ സോം നോമ്പെടുക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഉദ്ദേശം. ഈ ഭാഗം കുറെ മസാലകളെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. ഈ ഒരായത്തിൽ നിന്ന് പല വിധികൾ പണ്ഡിതന്മാർ മനനം ചെയ്തും ഗവേഷണം നടത്തിയും ഉണർത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന്, മാസം ഉറപ്പിക്കാൻ ഉദയചന്ദ്രനെ ദർശിക്കുകയാണ് വേണ്ടത്, അതാണ് അടിസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ ഷഹീദ മിൻകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മാസം ഉറപ്പിക്കാൻ ബാലചന്ദ്രനെ ദർശിക്കുക, ഉദയചന്ദ്രൻ കാണപ്പെടുക, ഇതാണ് അടിസ്ഥാനം. അല്ലെങ്കിൽ മാസം 30 തികയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് സൂമൂലി റുയതിഹി വ അഫ്തിറു ലി റുയതിഹി, മാസ ദർശനം, അതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കുക, അതിനനുസരിച്ച് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. വൻ സുകൂലഹ, മാസപ്പിറവിയുടെ ദർശനം, അതിനനുസരിച്ച് നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഫൈൻ ഹുമ്മ അലൈക്കും ഫാത്തിമു സലാസീൻ, ഇനി മാസദർശനത്തിന് തടസ്സമായി അന്തരീക്ഷം മേഘാവൃതമാണ് എങ്കിൽ, പടിഞ്ഞാറ് ചക്രവാളം മേഘാവൃതമാണ് എങ്കിൽ നിങ്ങൾ 30 തികയ്ക്കുക. വൈൻ ഷഹിദ ഷാഹിദാനി മുസ്ലിമാനി ദവാ അദ്ലിൻ ഫസൂമു അഫ്തിറു, മുസ്ലിമീങ്ങളായ രണ്ട് സാക്ഷികൾ, നീതിമാന്മാർ, മാസ ദർശനത്തിന്റെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക, നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഹദീസുകൾ ഈ നിലക്ക് വന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തെ അനുസ്മരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ, ഞങ്ങൾ നിരക്ഷരായ ഒരു ഉമ്മത്താണ്. ലാ നക്തുബു, ഞങ്ങൾ എഴുതൂല. എഴുതൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബികൾ ഭൂരിഭാഗവും എഴുത്ത് അഭ്യസിച്ചവരായിരുന്നില്ല എന്നർത്ഥത്തിൽ. എഴുത്തറിയുന്നവരും അറബികളിലുണ്ടായിരുന്നു, പക്ഷേ പൊതുവെ എഴുതുന്നവരല്ല എന്നർത്ഥത്തിൽ. വല നഹ്സുബു, ഗോളശാസ്ത്ര പരിജ്ഞാനം, ഗോളശാസ്ത്ര ഗണിതം, അത് വശമുള്ളവരും അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞു. അഷ്ഹുറു ഹാകദാ വഹാകദാ വഹാകദാ, മാസം ഇപ്രകാരമാണ്. അങ്ങനെ 3 തവണ 10 വിരലുകൾ നിവർത്തി കാണിച്ചു. നാണ മാസം 30 ദിവസമാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, വഹാകദാ വഹാകദാ, പിന്നെ തള്ളവിരൽ മടക്കി പിടിച്ചിട്ട് വഹാകദ എന്ന് പറഞ്ഞു. അപ്പോൾ 10, 20, പിന്നെ വിരൽ മടക്കി പിടിച്ചിട്ട് പറയുമ്പോൾ 9, അപ്പോൾ 29. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ കാണിച്ചു. മറത്ത യകൂനു സലാസീൻ വ മറത്തൻ തിസാം വ ഇശ്രീൻ, ഒരിക്കൽ 30 ആയിരിക്കും, ഒരിക്കൽ 29 ആയിരിക്കും മാസം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ വിവരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫസൂമു ലി റുയതിഹി, അതുകൊണ്ട് നിങ്ങൾ മാസം കണ്ടാൽ നോമ്പെടുക്കുക. വാഫ്തിറു ലി റുയതിഹി, മാസം കാണുന്നതിനനുസരിച്ച് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക. ചില നിവേദനങ്ങളിൽ ഫലാ തസൂമു ഹത്താ തറൌൽ ഹിലാൽ, നിങ്ങൾ ഹിലാലിനെ കാണുന്നത് വരെ, അഥവാ ബാലചന്ദ്രൻ, ഉദയചന്ദ്രൻ, അതിനെ നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കരുതേ. വലാ തുഫ്തിറു ഹത്താ തറൌ, ബാലചന്ദ്രനെ നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യരുതേ. ഫൈൻ ഹുമ്മ അലൈക്കും, ഇനി ചക്രവാളം മേഘാവൃതമായി മാസദർശനം അസാധ്യമായാൽ ഫാഖ്മിലുൽ ഇദ്ദത സലാസീൻ, നിങ്ങൾ മാസം 30 തികക്കുക. ചില നിവേദനങ്ങളിൽ ഫഖ്ദുറു ലഹു സലാസീൻ, അപ്പോൾ നിങ്ങൾ 30 കണക്കാക്കുകയും നിർണയിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പം മാസം ഒരു ഉദയചന്ദ്രൻ മുതൽ അടുത്ത ഉദയചന്ദ്രൻ വരെയുള്ള കാലപരിധിയാണ് ഷെഹർ. മാസം തുടങ്ങുന്നത് റമദാനാണ് എങ്കിൽ ഷാബാൻ 29 ബാലചന്ദ്രൻ്റെ ഉദയമുണ്ടായാൽ റമദാൻ തുടങ്ങുകയായി. റമദാൻ തുടങ്ങി, പിന്നെ റമദാൻ 29 ബാലചന്ദ്രൻ്റെ ഉദയം ദൃശ്യമായാൽ, ഷവാൽ പിറ കണ്ടാൽ റമദാൻ അവസാനിക്കുകയായി. പിറ കാണുന്നതിന് തടസ്സമുണ്ടായാൽ മാനം മേഘാവൃതമായി, അന്തരീക്ഷം പൊടി മാറി, ദൃശ്യം അസാധ്യമായിട്ടുണ്ടെങ്കിൽ, അതിന് അസൗകര്യമുണ്ടായിട്ടുണ്ടെങ്കിൽ മാസം 30 തികക്കാൻ പറഞ്ഞു. എന്നിട്ട് 30 തികച്ച് പിന്നീട് അടുത്ത മാസം എണ്ണാനും തുടങ്ങാനും കൽപ്പിച്ചു. പ്രമാണ വചനങ്ങളുടെയൊക്കെ തേട്ടവും വിധി പ്രകാരമാണ്. ഇവിടെ പറയുന്നതും മൻ ഷഹിദ മിൻകുമു ശഹർ ഫലിയസും എന്നതിലും മാസത്തെ ദർശിക്കുന്ന വിഷയം, ദർശിച്ചത് അറിയുന്ന വിഷയം, അല്ലെങ്കിൽ മാസത്തിൽ സന്നിഹിതമാകുന്ന വിഷയം, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പണ്ഡിതന്മാരിൽ വലിയൊരളവ് ബാലചന്ദ്രൻ്റെ ദർശനം അല്ലെങ്കിൽ മാസം 30 തികക്കൽ, ഇതാണ് മാസം ഉറപ്പിക്കുവാനുള്ള ആധികാരിക ശറഈ മതപരമായ സ്രോതസ്, അടിസ്ഥാനം എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ മാസം ഉറപ്പിക്കുന്നതിൽ ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതത്തെ ആശ്രയിക്കാമോ? ഗോളശാസ്ത്ര ഗണിതത്തെ മാസം ഉറപ്പിക്കാൻ ആശ്രയിക്കാം, അവലംബിക്കാം എന്ന് പറയുന്ന ചിലരുണ്ട്. അവരുടെ നിലപാട് നടേ നമ്മൾ കേട്ട പ്രമാണ വചനങ്ങളുടെ എല്ലാം തേട്ടത്തിനും വിധിക്കും എതിരാകുന്ന അഭിപ്രായമാണ്. കാരണം മാസം ദർശിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ വചനം അറിയിച്ചു. തിരുമൊഴികൾ ആ വിഷയത്തിൽ ധാരാളമായി തിരുദൂതരുടെ കൽപ്പന വന്നത് നമ്മളിവിടെ കേൾക്കേണ്ടായി. ലാ തസൂമു ഹത്താ തറൌൽ ഹിലാൽ, ഹിലാലിനെ നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയുണ്ട്. വലാ തുഫ്തിറു ഹത്താ തറൌഹു, അതിനെ കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കേവലം ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതത്തെ മാസം ഉറപ്പിക്കാനും മാസം അവസാനിച്ചത് അറിയിക്കാനും ആശ്രയിക്കുക എന്നുള്ളത് പ്രമാണബദ്ധമല്ല, സൂക്ഷ്മമല്ല എന്നുള്ളതാണ്. എന്നാൽ ചിലർ ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതത്തെ കാഴ്ചക്കുള്ള സാധ്യതയെ തീരുമാനിക്കാൻ, കണ്ടു എന്ന സാക്ഷ്യത്തെ ഉറപ്പിക്കാൻ ആശ്രയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാസം കാണാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ? മാസം ഉറപ്പിക്കാൻ വിശിഷ്യ നോമ്പ് ഉറപ്പിക്കാൻ, ഈദുൽ ഫിത്തർ ഉറപ്പിക്കാൻ, ഈദുൽ അദ്ഹ ഉറപ്പിക്കാൻ, അറഫ ഉറപ്പിക്കാൻ മാസദർശനം തന്നെയാണ് അടിസ്ഥാനം, ശരിയായ അവലംബം. മാസം ദർശിക്കാതെ ഇവ ഉറപ്പിക്കാൻ പാടുള്ളതല്ല. എന്നാൽ മാസദർശനത്തിൻ്റെ, ബാലചന്ദ്ര ഉദയത്തിൻ്റെ സാധ്യതയെ തീരുമാനിക്കാൻ ഗോളശാസ്ത്ര ഗണിതത്തെ അവലംബിക്കാമോ? ഒരാൾ മാസദർശനം അവകാശപ്പെട്ടാൽ അത് പരിശോധിക്കാൻ, ഉറപ്പാക്കാൻ ഗോളശാസ്ത്ര ഗണിതത്തെ അവലംബിക്കാമോ? അത് അവലംബിക്കാം. കാഴ്ചയുമായി വരുന്നവൻ്റെ വിഷയം അത് സന്ദേഹപരവും സംശയാസ്പദവുമാണ്. ഗോളശാസ്ത്ര ഗണിതം അത് ഖണ്ഡിതവും സൂക്ഷ്മവുമാണ് എന്നതിനാൽ ദർശന സാധ്യതയെയും കണ്ടു എന്ന സാക്ഷ്യത്തെയും ഉറപ്പിക്കാൻ ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതം, കണക്ക് അത് അവലംബയോഗ്യമാണ് എന്ന് നിരീക്ഷിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ഇത് ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു മൂന്ന് അഭിപ്രായങ്ങൾ മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ, വിശിഷ്യ റമദാൻ മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കുണ്ട് എന്നുള്ളത് ഇവിടെ ഒന്ന് അനുസ്മരിച്ചു എന്ന് മാത്രം. കാരണം ഈ ആയത്ത് മാസദർശനമാണ് അവലംബം, മതപരമായ അടിസ്ഥാനം എന്ന് പറയുന്നവരുടെ ഏറ്റവും വലിയ തെളിവാണ്. അതിനാലാണ് ഈ വിഷയത്തിൽ വന്ന ആ അഭിപ്രായ വ്യത്യാസം അനുസ്മരിച്ചത്. ഒപ്പം മനസ്സിലാക്കേണ്ടത് ഈ മാസം ഉറപ്പിക്കുവാൻ കേവലം ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതത്തെ ആശ്രയിക്കുക എന്നതിനെ പൂർവസൂരികൾ അതിശക്തമായി അപലപിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. റാഫുദികളായ ഷിഈ തീവ്രവാദികളാണ് ആ അഭിപ്രായത്തെ മുഖവിലക്കെടുത്ത് മുന്നോട്ട് പോയവർ. അഹ്ലു സുന്നത്തിലേക്ക് ചേർക്കുന്ന ചില ഫുഖഹാക്കൾക്കും ആ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ മാലിക് മദ്ഹബിൽ സുപ്രസിദ്ധനായ അബുൽ വലീദുൽ ബാജി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇപ്രകാരം കാണാം. വ ഇജ്മാ ഉസ്സലഫി സാലിഹ് ഹുജ്ജത്തുൻ അലൈഹിം, കേവലം ഗണിതത്തെ മാസം ഉറപ്പിക്കുന്നതിൽ ആശ്രയിക്കുക എന്നതിന് സലഫു സാലിഹിൻ്റെ ഇജ്മാ, അഭിപ്രായ ഐക്യം അവർക്കെതിരിലുള്ള പ്രമാണമാണ്. ഇബ്നു ബസീസ വഹുവ മദ്ഹബുൻ ബാത്തിൽ, അതൊരു നിരർത്ഥകമായ ആദർശമാണ്, അഭിപ്രായമാണ് എന്നാണ് പറഞ്ഞത്. ഫഖദ് നഹത്തി ശരീഅത്തു അനിൽ ഖൗദി ഫി ഇൽമി നുജൂം, ഈ നക്ഷത്ര ശാസ്ത്രം, ഗോളശാസ്ത്രം, അതിൽ ചൂഴ്ന്നു പോവുക, കൂലങ്കഷമായി പഠനം അല്ലെങ്കിൽ അതിൽ നിരതമാവുക എന്നത് ശരഈ വിരോധിച്ച വിഷയമാണ്. ലിഅന്നഹ ഹദസുൻ വ തഖ്മീൻ ലൈസ ഫിഹ ഖത്ഉൻ വ ലാ ദന്നു ഗാലിബിൻ, അത് കേവലം ചില ധാരണകളും വിചാരങ്ങളുമാണ്, ഖണ്ഡിതമല്ല, ബലപ്പെട്ട ഊഹവുമല്ല ഗോളശാസ്ത്ര കണക്ക്. മാന്നഹു ലൗ ഇർതബത്തൽ അംറു ബിഹാ ലദാഖ്, ഗോളശാസ്ത്രത്തെ ദിനീ വിഷയങ്ങൾ ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ വിഷയം ഇടുസായി പോകും. ഇതിലായി ആരിഫു ഇല്ലൽ ഖലീൽ, ഈ ഗോളശാസ്ത്രം അതിൻ്റെ കണക്കൊക്കെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം പരിജ്ഞാനുള്ള ഒരു വിഷയമാണ്, ദീൻ പൊതുവെ ജനങ്ങൾക്കൊക്കെയാണ്. അതുകൊണ്ട് ഈ മാസം ഉറപ്പിക്കാനുള്ള വിഷയം ഗോളശാസ്ത്രവുമായി കൂട്ടിക്കെട്ടിയിട്ടുണ്ട് എങ്കിൽ സാധാരണക്കാർക്ക്, പൊതുജനങ്ങൾക്ക്, മഹാഭൂരിപക്ഷം ആളുകൾക്ക് അതിനാശ്രയിച്ച് മാസം ഉറപ്പിക്കുക എന്നുള്ളത് സാധിക്കാതെ വരും. എപ്പോഴും തരപ്പെടുന്നതും സാധ്യമാകുന്നതും മാസ ദർശനമാണ്, അതനുസരിച്ചുള്ള മാസം ഉറപ്പിക്കലാണ്. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ പ്രാമാണികർ പറയുന്നത്. ഇബ്ൻ ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫതഹുൽ ബാരിയിൽ ഈ ഒരു ഭാഗം വിശദീകരിച്ചു നൽകിയത് വായിക്കാൻ സാധിക്കും. ഏതായാലും മാസത്തെ ദർശിക്കുക, ബാലചന്ദ്രനെ ഉദയചന്ദ്രനെ കാണുക, അതാണ് മാസം ഉറപ്പിക്കാൻ പ്രമാണവചനങ്ങൾ അറിയിക്കുന്ന മാനദണ്ഡം. അതിന് സൗകര്യപ്പെട്ടാൽ മാസം 29 പിറന്ന് 29 പ്രദോഷത്തിൽ മാസ ദർശനം അസാധ്യമായി, അല്ലെങ്കിൽ അസൗകര്യപ്പെട്ടാൽ മാസം 30 തികച്ച് പിന്നീട് അടുത്ത മാസം എണ്ണിത്തുടങ്ങുക. ഇതാണ് ആധികാരികമായിട്ടുള്ള സ്രോതസ് പ്രമാണവചനങ്ങളുടെ അറിയിപ്പ്. മാസദർശനത്തിന് സഹായകമായി സൂക്ഷ്മദർശിനികളെ, ഖഗോള ദൂരദർശിനികളെ, ഇതര അത്യാധുനിക സംവിധാനങ്ങളെ, പ്ലെയിനുകൾ, ഹെലികോപ്റ്ററുകൾ തുടങ്ങിയുള്ള സംവിധാനങ്ങളെ ഒക്കെ ഉപയോഗപ്പെടുത്താം മാസദർശനത്തിന് വേണ്ടി. പക്ഷേ മാസദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമ്പ് തീരുമാനിക്കപ്പെടേണ്ടത്, നോമ്പ് അവസാനിച്ചതായി തീരുമാനിക്കപ്പെടേണ്ടത്, അതേപോലെ ഇതര ദീനി കർമ്മങ്ങളും. ഇതാണ് പ്രമാണങ്ങളോട് കൂറു പുലർത്തി പ്രമാണങ്ങളനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ സുരക്ഷിതമായ വീക്ഷണം എന്നതാണ് ഇവിടെ ഉണർത്താനുള്ളത്. ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫലിയസും എന്ന വചനത്തിൻ്റെ തേട്ടത്തിൽ മറ്റു ചില സുപ്രധാന മസാലകൾ കൂടിയുണ്ട്. അത് ഈ ആയത്ത് പഠിച്ചു പോകുമ്പോൾ പഠിക്കൽ അനിവാര്യമായ വിഷയങ്ങളും ഭാഗങ്ങളുമാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് തുടർന്ന് പഠിക്കാൻ പേയതിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി സമഗ്രമായ പദ്ധതി ഒരുക്കുകയാണ് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലൂടെ. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
3: ചോദ്യമൊന്ന്, ഷഹീദ എന്ന വാക്കിന് ഈ നൽകിയിരിക്കുന്ന അർത്ഥങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ റഅ കണ്ടു, ഓപ്ഷൻ ബി ഹലറ സന്നിഹിതനായി, ഓപ്ഷൻ സി സാഫറ യാത്ര ചെയ്തു. ചോദ്യം രണ്ട്, ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫല്യസും എന്ന ആയത്തിൽ അഷ്ഷഹർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഷഹറു ഷവ്വാൽ, ഓപ്ഷൻ ബി ഷഹറു റമദാൻ, ഓപ്ഷൻ സി ഷഹറു മുഹറം. ചോദ്യം മൂന്ന്, അമ്രബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ പ്രത്യേകതയായി പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ കഠിനമായ മുടന്തുള്ള വ്യക്തിയായിരുന്നു, ഓപ്ഷൻ ബി അന്ധനായ വ്യക്തിയായിരുന്നു, ഓപ്ഷൻ സി അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു.
4: أعوذ بالله من الشيطان الرجيم

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. ഹജ്ജിന്റെ പ്രതിഫലം എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുല്ല മഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ടതാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മം. കഴിവുള്ള ആളുകൾ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ ഇസ്ലാം പരിപൂർണമല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസീൻ, അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇസ്ലാമിനെ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിനെ അഞ്ച് കർമ്മങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോന്നും എണ്ണി പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ അവസാനമായി കൊണ്ട് പറയുകയാണ്, വഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, എത്തിപ്പെടാൻ സാധിക്കുന്ന മുഴുവൻ ആളുകളും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് ആ അഞ്ച് കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ മൂന്നാം അധ്യായം സൂറത്തു ആലുംബ്രാനിൻ്റെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, എത്തിപ്പെടാൻ സാധിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നത് നിർബന്ധ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണേ, ഹജ്ജ് ചെയ്യണം ഉംറ ചെയ്യണം എന്നത് ഒരു നിർബന്ധ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിവും ശേഷിയും സമ്പത്തുമുള്ള ആളുകൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജ് ചെയ്യണം എന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് എതിരഭിപ്രായമില്ലാത്തതാണ്. കാബാലയം വരെ എത്തിപ്പെടാൻ തനിക്ക് ആരോഗ്യമുണ്ട്, അതിനുവേണ്ട ഭക്ഷണം തൻ്റെ കയ്യിലുണ്ട്, വെള്ളമുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും തൻ്റെ കയ്യിലുണ്ട്, എന്നിട്ടും അവൻ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു വലിയ അപരാധമായി കൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ കാണുന്നത്. ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവനെപ്പറ്റി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫല അലൈഹി അയ്യമൂത്ത യഹൂദിയൻ ഔ നസ്രാനിയ, അവൻ ജൂതനായിട്ടോ ക്രിസ്ത്യാനി ആയിക്കൊണ്ടൊക്കെ മരിക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെ മരിച്ചേക്കാം, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. മനഃപൂർവ്വം ഹജ്ജ് ചെയ്യാത്തവൻ ചിലപ്പോൾ യഹൂദിയാവും അല്ലെങ്കിൽ നസ്രാനിയാവും, അങ്ങനെയൊക്കെ ആയിരിക്കും മരിക്കുക, അതവനുള്ള ശിക്ഷയാണ് എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ പ്രാധാന്യവും മഹത്വവും അറിയിക്കുന്ന അനവധി നിരവധി ഹദീസുകൾ ചരിത്രങ്ങളിലും പ്രവാചക വചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ, കൃത്യമായ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചാൽ, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. ഹജ്ജ് ചെയ്താൽ പകരം സ്വർഗം തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, അൻ ഹജ്ജലില്ല, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ, അശ്ലീലതയില്ലാതെ, കുറ്റം ചെയ്യാതെ, തിന്മകളൊന്നുമില്ലാതെ ഒരാൾ ഹജ്ജ് ചെയ്താൽ, റജഅഖയൗമിൻ വുലിത്തഹു ഉമ്മഹു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ അവനൊരു ശുദ്ധ പ്രകൃതിയിലായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള തിന്മയുണ്ടാവില്ല, ഒരു തിന്മ പോലും ചെയ്യാത്തവനെപ്പോലെയായിരിക്കും അവനുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹജ്ജ് ചെയ്യുക എന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിക്കൊണ്ട് മാറണം. അതിനുവേണ്ട ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. ഓരോ വർഷവും ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തും ആരോഗ്യവുമുള്ള ആളുകൾ അടുത്ത വർഷം ചെയ്യാം, അല്ലെങ്കിൽ പ്രായമാവട്ടെ അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതെ തൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള നിർബന്ധ കർമ്മമായ ഹജ്ജ് അത് വേഗത്തിൽ തന്നെ ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് പറയുന്നുണ്ട്, മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫലിയതഅജ്ജൽ, അവൻ അതിന് വേഗത്തിൽ നിർവഹിച്ചു കൊള്ളട്ടെ. മറ്റൊരു റിവായത്തിൽ പ്രവാചകൻ പറഞ്ഞു, തഅജ്ജലു ഇലൽ ഹജ്ജി, നിങ്ങൾ ഹജ്ജിന് വേണ്ടി ധൃതി കാണിക്കണം, ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ താല്പര്യം കാണിക്കണം. ഫ ഇന്ന അഹദകും ലാ യദ്രി മാ യഅറുല്ലഹു, കാരണം തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. സഹോദരങ്ങളെ, എല്ലാ സൗകര്യങ്ങളും ഒത്തുചേരുമ്പോഴേക്ക് ചിലപ്പോൾ ശാരീരികമായ വല്ല പ്രയാസം ഉണ്ടായാലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാലോ, അതുകൊണ്ട് നിങ്ങളത് പിന്നേക്ക് മാറ്റി വെക്കരുത്, അത് നീട്ടിവെക്കരുത്, ഹജ്ജിന് കഴിവുണ്ടായിരിക്കെ നിർബന്ധമായും അത് വേഗത്തിൽ നിർവഹിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു സുദീർഘമായ ഹദീസിൽ ഹജ്ജിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി സഹാബത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫബക്ക തൊവീലൻ, ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ കരയുന്നുണ്ട്, ദീർഘമായി കരയുകയാണ്. വഹവ്വല വജ്ഹഹു ഇലൽ ജിദാർ, തൻ്റെ മുഖം മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ താൻ കരയുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമരിലേക്ക് തിരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരയുകയാണ്. ഇത് കണ്ട മകൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉപ്പ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? താങ്കൾക്ക് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ സ്വർഗം കൊണ്ട്? താങ്കൾ സ്വർഗവാസിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും താങ്കൾ എന്തിനങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ രണ്ട് തവണ ആവർത്തിച്ച് ചോദിക്കാൻ അവസാനം അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന അഫ്ളല മാനു ഐദു ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ്, ഈ കാര്യം വിശ്വസിക്കുക എന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഫ്ളലായിക്കൊണ്ട് കാണുന്നൊരു കാര്യമാണ്. പക്ഷേ മോനെ, എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നി ഖദ് കുൻതു അലാ അത്ബാഖിൻ സലാസ്, എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ആദ്യത്തേതെന്താ? ലഖദ് റഅയ്തുനി വമാ അഹദുൻ അഷദ്ദ ബഅ്ദൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിന്നി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റാരെക്കാളും വെറുപ്പ് എനിക്കുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. വല അഹബ്ബ ഇലയ്യ അയ്യകൂന ഖദ് ഇസ്തംകൻതു മിൻഹു ഫഖതൽതുഹു, പ്രവാചകൻ പോകുന്ന വഴിയിൽ ഒളിച്ചിരുന്ന് പ്രവാചകൻ അതിലൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ്റെ മേലെ ചാടി വീണ് അലാൻ റസൂലിനെ കൊല്ലാൻ പോലും എനിക്ക് മടിയില്ലാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഫലവു മുത്തു അലാ തിൽക്കൽ ഹാൽ, ആ കാലത്തെങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ ലകുൻതു മിൻ അഹ്ലിന്നാർ, ഞാൻ ഉറപ്പായി നരകത്തിലേക്ക് പോവായിരുന്നു. ഫലം മാജ അലല്ലാഹു ഇസ്ലാം ഫി ഖൽബി, പക്ഷേ പിന്നീട് അള്ളാഹു എൻ്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിനിട്ട് തന്നപ്പോൾ അതയത്തു നബിയ, ഞാൻ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് പ്രവാചകനോട് ഞാൻ പറഞ്ഞു, ഉബ്സുത് യമീനക ഫല ഉബായിഅക, അതാണ് റസൂല, കയ്യൊന്നും ഇങ്ങോട്ട് നീട്ട്, ഞാനൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ തൻ്റെ വലത് കൈ നീട്ടിത്തന്നു. ഫഖബൽതു യദി, ആ നീട്ടിത്തന്ന കൈയിലേക്ക് എൻ്റെ കൈ ഞാൻ വെക്കാതെ ഞാനത് പിൻവലിക്കുകയും, ഇത് കണ്ട പ്രവാചകൻ എന്നോട് ചോദിച്ചു, മാ ലക്കയ അംർ, എന്ത് പറ്റി അംറെ നിനക്ക്, എന്താ നീ കൈ വലിച്ചത്? ഞാൻ പറഞ്ഞു, അറത്തു അൻ അഷ്തരിത്ത റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ബൈഅത്ത് ചെയ്യണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളുണ്ട്. പ്രവാചകൻ ചോദിച്ചു, തെശ്ചരിത്തു ബിമാത, എന്താണ് അംറെ നിൻ്റെ നിബന്ധന? ഞാൻ പറഞ്ഞു, അയ്യോ ഫറലീ, എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടുമോ പ്രവാചകരെ? ധാരാളം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പൊറുക്കപ്പെടുമോ പ്രവാചകരെ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അമാ അലിം ത അംറെ, നിനക്കറിയില്ലേ? അന്നൽ ഇസ്ലാമ യഹ്ദി മുമാ കാന ഖബലഹു, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതുവരെയുള്ള മുഴുവൻ പാപങ്ങളും മായ്ക്കപ്പെടുമെന്ന്. അന്നൽ ഹിജ്റത തഹ്ദി മുമാ കാന ഖബലഹ, ഒരാൾ ഹിജ്റ പോയാൽ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് നിനക്കറിയില്ല അംറേ? വ അന്നൽ ഹജ്ജ യഹ്ദി മുമാ കാന ഖബലഹു, ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ തിന്മകളൊക്കെ അവനിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് നിനക്കറിയില്ല അംറേ എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എല്ലാ തെറ്റുകളും അള്ളാഹു പൊറുക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷവാനായി, ഞാൻ മുസ്ലിമായി, പ്രവാചകൻ അതിയായി സ്നേഹിക്കുന്നവനായി, അള്ളാഹുവിൻ്റെ റസൂലിനോട് അതിയായ ബഹുമാനം കാരണം എനിക്ക് പ്രവാചകനെ പൂർണ്ണമായൊന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്രമേൽ പ്രവാചകനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലൗ മുത്തു അലാ തിൽക്കൽ ഹാൽ, ആ സമയത്തെങ്ങാനും ഞാൻ മരിച്ചാൽ റജഉത്തു അൻ അകൂന മിൻ അഹ്ലിൽ ജന്ന, എനിക്ക് സ്വർഗം പ്രതീക്ഷിക്കാമായിരുന്നു. ഇസ്ലാമിലേക്ക് വന്ന് ഹജ്ജൊക്കെ ചെയ്ത സമയത്താണ് ഞാൻ മരിച്ചതെങ്കിൽ എനിക്ക് സ്വർഗം പ്രതീക്ഷിക്കാം. പക്ഷേ സുമ്മ വലീന അഷ്യ, പിന്നീട് ഞങ്ങൾ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലത്ത് മിസറിൻ്റെയും ഹിംസിൻ്റെയും ഒക്കെ ഗവർണറായി സ്ഥാനം കൊണ്ട വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, മാ അദ്രി മാ ഹാലീ ഫിഹ, ഈ സമയത്ത് ഞാൻ മരിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങൾ നോക്കൂ, നിങ്ങളൊരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് പ്രവാചകൻ ഈ ഒരു സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്രയും മഹത്വമുള്ള കർമ്മം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തവണ നമ്മിൽ നിന്ന് ഹജ്ജിന് പോകുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നിന്നൊക്കെ പോകുന്നവർക്ക് അവർക്കെല്ലാം മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം ഹജ്ജിന്റെ പ്രതിഫലം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
2: ഹലോ @peaceradio.com. മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കുപോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. സൂറ അന്നഹലിലെ 62-ാമത്തെ വചനത്തിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 62-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 61-ാമത്തെ

ويجعلون لله ويجعلون لله ويجعلون لله

ويجعلون لله ما يكرهون وتصف ألسنتهم

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ നഹ്ലിലെ 62-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഫർ സലഫി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് നുറുങ്ങുകൾ. മൊബൈൽ ഫോണും കുട്ടികളുടെ ഭക്ഷണശീലവും, തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങൾ. രചന നിർവഹിച്ചത് ഡോക്ടർ ഹിസാന ജഹാൻ. ശബ്ദാവതരണം നിർവഹിച്ചത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
5: മൊബൈൽ ഫോണും കുട്ടികളുടെ ഭക്ഷണശീലവും, തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങൾ. ഡോക്ടർ ഹിസാന ജഹാൻ. മൊബൈലില്ലെങ്കിൽ കുട്ടി പട്ടിണിയിലാണ് ഡോക്ടറെ. ഇന്ന് മിക്ക മാതാക്കളുടെയും സ്ഥിരം പല്ലവിയായി ഇത് മാറിയിരിക്കുന്നു. മൊബൈൽ ഉപയോഗത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായ മാതാപിതാക്കൾ പോലും കുഞ്ഞിന്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി കാർട്ടൂണുകളെ ആശ്രയിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതൊരു സൗകര്യമായി നമുക്ക് തോന്നാമെങ്കിലും, നമ്മുടെ മക്കളുടെ ഭാവിയെയും ഭക്ഷണ സംസ്കാരത്തെയും ഇതെങ്ങനെ ബാധിക്കുന്നുവെന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. തൊടുമ്പോൾ അത് അവരുടെ സെൻസറി വികസനത്തിന് സഹായിക്കുന്നു. ഒരു കുഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയുക എന്നതിലുപരി പല ലക്ഷ്യങ്ങളും നാം മുന്നിൽ കാണേണ്ടതുണ്ട്. ഭക്ഷണത്തിലൂടെ ഒരു കുഞ്ഞിന് ലഭിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: കാഴ്ച. ഭക്ഷണം കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് തലച്ചോറിൽ ചില പ്രതികരണങ്ങൾ ഉളവാക്കുന്നു. ഭക്ഷണത്തിന്റെ നിറവും മണവും തിരിച്ചറിയാൻ ഇത് കുഞ്ഞിനെ സഹായിക്കുന്നു. സ്പർശനം. കുഞ്ഞ് ഭക്ഷണം തൊടുമ്പോൾ അത് അവരുടെ സെൻസറി വികസനത്തിന് സഹായിക്കുന്നു. ഭക്ഷണത്തിന്റെ രൂപവും ഘടകങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്നത് പുതിയ കാര്യങ്ങളിൽ പരിചയപ്പെടാനുള്ള താൽപ്പര്യം അവരിൽ ജനിക്കുന്നു. രുചി. ഓരോ ഉരുളയും വായിലെത്തുമ്പോൾ അതിന്റെ രുചി തിരിച്ചറിയാനും അതിനനുയോജ്യമായ രീതിയിൽ അത് സംസ്കരിക്കാനുമുള്ള പ്രക്രിയ കുഞ്ഞിന്റെ തലച്ചോറിൽ നടക്കുന്നുണ്ട്. ഒരു ടിവിയുടെയോ മൊബൈലിൻ്റെയോ മുന്നിലിരുത്തി നമ്മൾ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നടക്കുന്നുണ്ടോ എന്ന് നാം സ്വയം വിലയിരുത്തണം. സ്ക്രീനിൽ നോക്കി ഭക്ഷണം കഴിക്കുന്ന കുട്ടിയോട് അരമണിക്കൂറിന് ശേഷം നീ എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ പലപ്പോഴും അവർക്ക് ഓർമ്മയുണ്ടാകില്ല. ഈ രീതി ശീലമാകുമ്പോൾ ഭാവിയിൽ പുതിയൊരു ഭക്ഷണം രുചിച്ചു നോക്കാനോ ഭക്ഷണമെന്ന ആസ്വാദനത്തെ അനുഭവിച്ചറിയാനോ കഴിയാത്ത ഒരു തലമുറയായി അവർ വളരാനും സാധ്യതയുണ്ട്. നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? തുടക്കത്തിലേ ശ്രദ്ധിക്കണം. 6-ാം മാസത്തിൽ ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ മൊബൈൽ നൽകുന്ന ശീലമൊഴിവാക്കാം. പണ്ട് നമ്മൾ കാക്കയെയും പൂച്ചയെയും കാണിച്ച് ഭക്ഷണം കൊടുത്തതുപോലെ പ്രകൃതിയോടിണങ്ങിയ രീതികളിലേക്ക് തിരിച്ചുപോകുന്നതാണ് ഉചിതം. ക്ഷമ ശീലിക്കുക. ഈ രീതിയിൽ ഭക്ഷണം നൽകുമ്പോൾ സാധാരണയേക്കാൾ ഇരട്ടി സമയമെടുത്തേക്കാം. ചിലപ്പോൾ വിളമ്പിയ ഭക്ഷണത്തിന്റെ പകുതിയെ കുഞ്ഞു കഴിച്ചു എന്നും വരാം. എങ്കിലും ആരോഗ്യകരമായ ശീലമാണ് അത്. അതാണ് ഏറ്റവും നല്ലത്. സ്ക്രീൻ ടൈം നിയന്ത്രിക്കുക. കുട്ടികൾക്ക് അനുവദനീയമായ സ്ക്രീൻ ടൈം നൽകുമ്പോൾ അത് ഭക്ഷണസമയത്താവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തിന്റെ പൊതുനിയമം. ജെൻഡൽ പാരന്റിംഗ് രീതികൾ പിന്തുടരുമ്പോഴും ഭക്ഷണസമയത്ത് മൊബൈൽ വേണ്ട എന്നത് ഒരു കുടുംബ നിയമമായി നടപ്പിലാക്കുക. അടുത്തൊരു തലമുറയുടെ ആരോഗ്യകരമായ ഭാവിക്കും നല്ല ശീലങ്ങൾക്കും വേണ്ടി മാതാപിതാക്കൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ അനിവാര്യമാണ്.
4: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഡോക്ടർ ഹിസാന ജഹാൻ രചന നിർവഹിച്ച നുറുങ്ങുകൾ.

0: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
1: Email hello@peaceradio.com.
2: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തുൽ ഹജ്ജിലെ 5-ാം വചനം, ഭാഗം 2. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم.

0: ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج.
1: പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ 5-ാമത്തെ ആയത്തിൻ്റെ ഒരു പകുതി ഭാഗമാണ് നമ്മൾ പഠിച്ചത്. അഥവാ പുനരുദ്ധാനത്തിൽ സംശയമുള്ള ആളുകൾക്ക് തെളിവായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഓരോ ഘട്ടങ്ങൾ വിശദീകരിക്കുന്നതായിരുന്നു. അതിൽ ആദ്യ ഭാഗം ഒരു മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് ഒരു ബീജത്തിൽ നിന്നും ആ ബീജം രക്തപിണ്ഡമായി, പിന്നീട് അതൊരു മാംസപിണ്ഡമായി, അത് രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമൊക്കെയായി മാറി. ആ രൂപം നൽകപ്പെട്ട മാംസപിണ്ഡത്തെ അള്ളാഹു നിശ്ചയിച്ച ഒരു അവധി വരെ ഗർഭപാത്രത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും പിന്നീട് അതൊരു കുഞ്ഞായി ആ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചത്. ഇനി ആ പുറത്തേക്ക് വന്ന ഒരു കുഞ്ഞായി ജനിച്ച ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. നമുക്കതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. സുമ്മ നുഖ്രിജുകും തിഫ്ല, പിന്നീട് നാം നിങ്ങളെ ഒരു കുഞ്ഞായി ഉമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പറയുകയാം, സുമ്മ ലിതബ്ലുഗു അശുദ്ധകും, സുമ്മ ലിതബ്ലുഗു അശുദ്ധകും, പിന്നീട് നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണമായ ശക്തി പ്രാപിക്കുന്നതുവരെയും നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നർത്ഥം. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും, നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണമായ ആ ഒരു ശക്തി അത് പ്രാപിക്കുന്നതുവരെ, അതെത്തുന്നതുവരെയും അള്ളാഹു നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നു. അഥവാ കുഞ്ഞായിരുന്നു, ആ കുഞ്ഞ് പിന്നീട് വളർന്ന് ഒന്നുമറിയാത്ത ഒരവസ്ഥയിൽ നിന്നും ആ കുഞ്ഞ് വളർന്നു വന്ന് പിന്നീടതിൻ്റെ ഓരോ ഘട്ടങ്ങൾ, അവൻ്റെ കൗമാരപ്രായവും അവൻ്റെ യൗവനവും അവൻ്റെ ബാല്യവും അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കടന്നു വരികയാണ്. ഗർഭപാത്രത്തിൽ അവൻ ഒരു ബീജമായിരുന്നു, പിന്നെ രക്തപിണ്ഡമായി, പിന്നെ മാംസപിണ്ഡമായി, പിന്നെ അതിന് രൂപം നൽകപ്പെട്ട് അതിൻ്റെ അവയവങ്ങളെല്ലാം വളർന്ന് അതൊരു മനുഷ്യൻ്റെ രൂപമായിട്ട് ഒരു കുഞ്ഞായിട്ട് ഉമ്മയുടെ വയറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പുറത്തു വരുന്നു. പിന്നീട് അതിനെ അതിൻ്റെ ഓരോ ഘട്ടമായി വളർത്തിക്കൊണ്ട് വരികയാണെന്നർത്ഥം. ആ പ്രസവിക്കുമ്പോൾ ഒരു കഴിവുമില്ലാത്ത, ഒരറിവുമില്ലാത്ത ഒരു കുഞ്ഞായിരുന്നു. പിന്നീട് അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് വളരുകയാണ്. ആദ്യം അവൻ വെറും മലർന്നു കിടന്ന് കരയാൻ മാത്രം കഴിയുന്ന ഒരു കുഞ്ഞ്, പിന്നീട് കമിഴ്ന്നു കിടക്കുന്നു, പിന്നീട് മുട്ടുകുത്തുന്നു, ഇരിക്കുന്നു, പിടിച്ചു നടക്കുന്നു, അങ്ങനെ പിന്നീട് അവൻ ഓടുന്നു, ചാടുന്നു. അങ്ങനെ അവൻ്റെ ബാല്യവും കൗമാരവും യൗവനവും അങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ അവൻ കടന്നങ്ങനെ പോവുകയാണ്. അങ്ങനെ കടന്നു പോകുന്നതിനിടയിൽ വമിങ്കും മയ്യുതവഫ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ തന്നെ മരണപ്പെട്ടു പോകുന്നവരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ തന്നെ മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. പിന്നെയോ, വമിങ്കും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമർ, വമിങ്കും നിങ്ങളുടെ കൂട്ടത്തിൽ മൻ യുറദ്ദു തള്ളപ്പെടുന്നവരുണ്ട്, ഇലാ അർദലിൽ ഉമർ, പ്രായത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രായാധിക്യം വരെയും അവശേഷിപ്പിക്കപ്പെടുന്ന ആളുകളും ഉണ്ട് എന്നർത്ഥം. ഇവിടെ തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ആളുകൾ നേരത്തെ തന്നെ മരണപ്പെട്ടു പോകുന്നു. യുവാവായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവന്റെ ബാല്യകാലത്ത്, അവന്റെ കൗമാര കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അവന്റെ യുവത്വ കാലഘട്ടത്തിൽ ഇങ്ങനെ നേരത്തെ തന്നെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ, അതാ വമിങ്കും മയ്യുതവഫ, നിങ്ങളിൽ നിന്ന് നേരത്തെ തന്നെ മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. വമിങ്കും നിങ്ങളുടെ കൂട്ടത്തിൽ മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, ആ പ്രായത്തിന്റെ അങ്ങേ തലയിലേക്ക് തള്ളപ്പെടുന്ന ആളുകളുമുണ്ട്. എന്താണ് ആ ഒരു അവസ്ഥ പിന്നീട് വിശദീകരിക്കുക, ഒരറിവ് നേടിയതിന് ശേഷം പിന്നീട് ഒന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക്, എല്ലാ അറിവും നേടിയിട്ട് പിന്നീട് ഒരറിവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു, അവനെ തള്ളപ്പെടുന്നു എന്നർത്ഥം. അഥവാ ഒരു മനുഷ്യന്റെ തുടക്കവും ഒടുക്കവും ഏകദേശം ഒരേപോലെ ആയിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വിശദീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അവൻ ഒരറിവുമില്ലാതെയാണ് അവനെന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. അതേപോലെ തന്നെ അവന്റെ പ്രായത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തുമ്പോ ഒരു അറിവും അവന് ഇല്ലാതെ, അഥവാ എല്ലാം മറന്നുപോയി, പ്രായത്തിന്റെ നമ്മളതിന് ചെന്നിയെന്നോ അതുപോലെയൊക്കെയുള്ള പേരുകളൊക്കെ പല ആളുകളും പറയും, അഥവാ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നീട് അവൻ എന്താണ് പറയുന്നത്, അവൻ എന്താണ് ചെയ്യുന്നത്, ഇതൊന്നും അവൻ എന്ത് ചെയ്യുകയില്ല, അറിയുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുഞ്ഞ് ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും, അവൻ ചെയ്യും. അതാണ് എന്ന് പറഞ്ഞത്. ആ അറിവിന് ശേഷം ഒന്നും അറിയാത്ത ഒരവസ്ഥ ഉണ്ടാകും എന്നർത്ഥം. ഇത് ഇതേ കാര്യം സൂറത്ത് റൂമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുല്ലദി ഖലഖകും മിൻ ളഅഫിൻ, അല്ലാഹു നിങ്ങളെ ഒരു ദുർബലതയോടെയാണ് അവൻ സൃഷ്ടിച്ചത്. ആ ദുർബലത എന്ന് പറയുന്ന ത്വിഫിൽ എന്ന അവസ്ഥയാണ്, ആ സൃഷ്ടിച്ച ജനിച്ച സമയത്ത് ഒന്നിനും കഴിവില്ലാത്ത ഒരവസ്ഥ. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ, പിന്നീട് ആ ദുർബലതയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ശക്തി നൽകി. അഥവാ അവന്റെ ബാല്യവും കൗമാരവും യൗവനവും അതേപോലെ അവന്റെ എല്ലാ ആ ആരോഗ്യവും അറിവും കഴിവും ഒക്കെയുള്ള ആ ഒരവസ്ഥ അവൻ എന്ത് ചെയ്യുന്നു, വന്നു ചേരുന്നു. സുമ്മ ജഅല മിൻ ബഅദി ഖുവത്തിൻ ളഅഫ വശൈബ, പിന്നീട് ആ ശക്തിക്ക് ശേഷം, ആ കഴിവിന് ശേഷം വീണ്ടും അവന് നരയും ദുർബലതയും അല്ലാഹു ഉണ്ടാക്കുന്നു എന്നർത്ഥം. അഥവാ ആ ബാല്യം കൗമാര യൗവനൊക്കെ കഴിഞ്ഞ് ആ വാർദ്ധക്യ അവസ്ഥയിലേക്ക് എത്തും. ആ വാർദ്ധക്യ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവന് അറിവിൽ, അവന്റെ അറിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നു, ഓർമ്മ നശിച്ചു പോകുന്നു, ശാരീരികമായ ശക്തിയെല്ലാം നശിച്ചു പോകുന്നു, തലയുമൊക്കെ നരച്ച് ആ ഒരവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുന്നു. അതാണ് ആ ആയത്തിലൂടെ, സൂറത്ത് റൂമിലെ 54-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ദുർബലതയോടുകൂടിയാണ്. ആ ദുർബലതയ്ക്ക് ശേഷം ശക്തി നൽകി, ആ ശക്തിക്ക് ശേഷം വീണ്ടും ദുർബലത നൽകി. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലികൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈആ, നിങ്ങളെ പ്രായത്തിന്റെ അങ്ങേ തലയിലേക്ക് തള്ളിവിടുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഏതുപോലെ അറിവിന് ശേഷം പിന്നീട് ഒന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നത് വരെയും നിങ്ങളെ തള്ളിവിടുന്ന ഒരവസ്ഥയും ഉണ്ട്. അത് മനുഷ്യന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ. അപ്പോൾ ഒരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞെങ്ങനെ വളർന്ന് വലുതായി പ്രസവിക്കുന്നു, ആ പ്രസവാനന്തരം അവന്റെ വളർച്ച, അവന്റെ ബാല്യവും അവന്റെ കൗമാരവും അവന്റെ യൗവനവും അവന്റെ വാർദ്ധക്യവും, ചില ആളുകൾ അവിടേക്ക് എത്താതെ നേരത്തെ മരണപ്പെട്ടു പോകുന്നു, മറ്റു ചില ആളുകൾ അവന്റെ പ്രായത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തി ആ ദുർബലാവസ്ഥയിൽ എത്തിയതിനു ശേഷം മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു മണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട് എങ്കിൽ ആ മണ്ണിൽ പിന്നീട് അതൊരു ബീജമായും രക്തപിണ്ഡമായും മാംസപിണ്ഡമായും ഗർഭാശയത്തിൽ നിങ്ങളെ കൊണ്ടുവന്ന് അവിടെ വളർത്തി വലുതാക്കി ഒരു കുഞ്ഞാക്കി നിങ്ങളെ കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിവുണ്ട് എങ്കിൽ ആ പ്രസവിച്ച ഒരു കുഞ്ഞിനെ അവന്റെ ബാല്യവും കൗമാരവും യൗവനവും ഈ പ്രായങ്ങളിലൂടെ എല്ലാം കൊണ്ടുപോകുവാൻ അള്ളാഹുവിന് കഴിവുണ്ട് എങ്കിൽ അങ്ങനെ അതിനിടയിൽ അള്ളാഹു അവനെ മരിപ്പിക്കുന്നു, മറ്റു ചില ആളുകൾ പ്രായത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തിക്കുന്നു, ഇതിനെല്ലാം അള്ളാഹുവിന് കഴിവുണ്ട് എങ്കിൽ മനുഷ്യ നീ സംശയിക്കേണ്ട എന്നാണ് ഈ പറഞ്ഞത്. നീ സംശയിക്കേണ്ടതില്ല, രണ്ടാമതൊരിക്കൽ കൂടി നിന്നെ പുനരെഴുന്നേൽപ്പിക്കാൻ. അതാണ് ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ്, ആ പുനരുദ്ധാനത്തെക്കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ ഇങ്കുന്തും ഫീ റൈബിം മിനൽ ബഅസ്, ആ പുനരുദ്ധാനത്തെക്കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്ത് ഓർമ്മപ്പെടുന്നത്. നിങ്ങൾ സംശയിക്കേണ്ട, ഇതിനെല്ലാം അള്ളാഹുവിന് കഴിവുണ്ട് എങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി നിങ്ങളെ ജീവിപ്പിക്കാനും അള്ളാഹുവിന് കഴിവുണ്ട് എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി ഇതിൻ്റെ ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് രണ്ടാമത്തെ ഒരു തെളിവ് കൂടി അള്ളാഹു ഇവിടെ സമർത്ഥിക്കുകയാണ്. അതിപ്രകാരമാണ്, നിനക്ക് ഭൂമിയെ വരണ്ടുണങ്ങിയതായിട്ടു കാണാം. വതറാ, നിനക്ക് കാണാം. അൽ അർല, ഭൂമിയെ. ഹാമിദത്തൻ, അത് വരണ്ടുണങ്ങിയതായിട്ട് നിനക്ക് കാണാം. ഫൈദാ അൻസൽനാ അലൈഹൽ മാ, അങ്ങനെ നാം അതിൻ്റെ മേൽ വെള്ളമിറക്കിക്കഴിഞ്ഞാൽ. ഫൈദാ അൻസൽനാ, നാം ഇറക്കിയാൽ. അലൈഹ, അതിൻ്റെ മേൽ. അൽ മാ, വെള്ളത്തെ നാം അതിൻ്റെ മേൽ ഇറക്കിയാൽ. ഇഹ്തസ്സത്ത്, അതിങ്ങനെ ഇളകുമെന്നാണ്. വറബത്, അത് വളർന്നിങ്ങനെ വരും. വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, ബഹീജ് എന്ന് പറഞ്ഞാൽ നയനാനന്ദകരമായ, കണ്ണിന് കുളിർമ നൽകുന്ന, ആനന്ദം നൽകുന്ന. മിൻ കുല്ലി സൗജിൻ, എല്ലാ ഇനങ്ങളിലും പെട്ട. സൗജ് എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ഇനങ്ങളിലും പെട്ട ചെടികളെ. അംബതത്ത്, അതിന്റെ വളർന്നു വരികയും ചെയ്യുന്നു. അപ്പോ ഇവിടെ ഭൂമി വരണ്ടുണങ്ങിയതായി കിടക്കുന്നു, അങ്ങനെ നിനക്കതിനെ കാണാം. പിന്നീട് നാം അതിലേക്ക് മഴ വർഷിപ്പിച്ചു കഴിഞ്ഞാൽ അത് മുഖേനെ ആ ഭൂമി ഇളകുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെടികളിങ്ങനെ വളർന്നു വരികയും പിന്നീട് കണ്ണിന് കുളിർമയേകുന്ന പലതരത്തിലുള്ള പല ഇനങ്ങളിൽപ്പെട്ട ചെടികളായിട്ടത് വളർന്നു വരികയും ചെയ്യുന്നു എന്നർത്ഥം. ഇതുപോലെ എന്തു ചെയ്യുന്നു, നിങ്ങളെ പുനരുന്നേൽപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ വരണ്ടുണങ്ങിയ ഒരു ഭൂമി, ഒരു പക്ഷേ ഇനി അവിടെ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് തോന്നിയിടത്ത് ഒരു മഴ വർഷിച്ച ആ ഭൂമി അങ്ങ് നനയുമ്പോയേക്ക് അത് ഇളകുന്നു എന്നാണ് പറഞ്ഞത്. അത് ഇളകുന്നു എന്ന് പറഞ്ഞാൽ തഹറക്കത് ബിൻ നബാത് എന്നാണ് തഫ്സീറിൽ നൽകിയത്. തഹറക്കത് ബിൻ നബാത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചെടികളിങ്ങനെ പൊട്ടിമുളച്ചു വരുമ്പോൾ ഭൂമി ഇങ്ങനെ ഇളകും. ഭൂമി ഇളകാൻ ഒന്നാകെ ഇളകുക എന്നല്ല, ആ ഭൂമി മണ്ണ് പിളർത്തിക്കൊണ്ട് അതിൻ്റെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, വരുന്നു എന്നാണ്. വറബത്സ് അഥവാ ഇർത്തഫഅത്സ് എന്നർത്ഥം. അത് മുളച്ച് ഉയർന്നു പൊങ്ങുന്നു, അതാണ് വളരുന്നു എന്ന് പറഞ്ഞത്. അത് അങ്ങനെ ഉയർന്ന് പൊങ്ങുന്നു എന്നാണ്. പിന്നെ അംബതത് മിൻ കുല്ലി സൗജിൻ ഐ സുൻഫിൻ മിൻ അസ്നാഫിൻ നബാത്സ്, ചെടികളുടെ എല്ലാ ഇനങ്ങളിലും പെട്ടത് വളർന്നു വരുന്നു. അബഹീജ് എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ആളുകൾക്ക് സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന അത്തരത്തിലുള്ള ചെടികളെ എന്ത് ചെയ്യുന്നു, വളർത്തി. ഇത്തരത്തിൽ നിങ്ങൾ മരിച്ച് മണ്ണായിപ്പോയി കഴിഞ്ഞാലും പിന്നീട് അവിടെ നിന്ന് നിങ്ങളെ രണ്ടാമതൊന്ന് എഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് പ്രയാസമില്ല. ഏതുപോലെ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ നിന്നും ഒരു ചെടിയെ വളർത്താൻ അള്ളാഹുവിന് കഴിയുന്നതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞ നിങ്ങളെ രണ്ടാമതൊന്നുകൂടെ എഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് പ്രയാസമില്ല എന്നർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കേണ്ട, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, കൈഫ യുഹയില്ലാഹുൽ മൗത്ത, മരിച്ച ആളുകളെ അള്ളാഹു എങ്ങനെയാണ് ജീവിപ്പിക്കുക? ഖാല, അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അമറർത ബി അർലി മിൻ അർലിക മുജ്ദിബ, നീ ഇങ്ങനെ വരണ്ടുണങ്ങിക്കിടക്കണ ഭൂമിയുടെ അടുത്തൂടെ നീ നടന്നു പോയിട്ടുണ്ടോ? പിന്നീട് നീ അതിങ്ങനെ പച്ച പിടിച്ച് നല്ല രൂപത്തിൽ കിടക്കുന്ന ആ ഭൂമിയിലൂടെ നീ നടന്നു പോയിട്ടുണ്ടോ? കാല, അപ്പൊ ചോദിച്ച ആള് പറയാം, നഅം, ഉണ്ട്, ഞാൻ അതേപോലെയുള്ള സ്ഥലത്തൂടെ നടന്നു പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, കാല കദാലിക നുശൂർ, കദാലിക നുശൂർ, അപ്രകാരമാണ് പുനരെഴുന്നേൽപ്പ്, അപ്രകാരമാണ് രണ്ടാമത് അള്ളാഹു നമ്മെ എഴുന്നേൽപ്പിക്കുക. അഥവാ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ ഒരു തരി പച്ചപ്പ് പോലും, ഒരു ചെടി പോലും, ഒന്നും ഒരു പുല്ല് പോലും കാണാത്ത ആ ഭൂമി കുറെ കഴിയുമ്പോൾ പച്ചപ്പ് നിറഞ്ഞതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാണുന്നു. അപ്പൊ ഒന്നുമില്ലാത്ത ആ ഭൂമിയിൽ അള്ളാഹുവിന് ആ ചെടികളെ മുളപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അപ്രകാരം മരിച്ചുപോയ മനുഷ്യ, നീ ഈ ഭൂമിയിൽ ലയിച്ചു പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് നിന്നെ പുനരെഴുന്നേൽപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്നർത്ഥം. സഹോദരങ്ങളെ, ഈ എപ്പിസോഡിലും കഴിഞ്ഞ എപ്പിസോഡിലുമായിട്ടാണ് ഈ സൂറത്തുൽ ഹജ്ജിന്റെ 5-ാമത്തെ ആയത്ത് നമ്മൾ വിശദീകരിച്ചത്. യാ അയ്യുഹന്നാസു ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ്, അല്ലയോ മനുഷ്യരെ, പുനരുദ്ധാനത്തെക്കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് തെളിവുകളെ അള്ളാഹു ഇവിടെ ഉണർത്തുകയാണ്. ഒന്ന്, ഒരു മനുഷ്യന്റെ ജീവിതഘട്ടങ്ങൾ അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലും അങ്ങനെ പ്രസവിച്ച് മരിക്കുന്നതുവരെയുള്ള അവന്റെ വളർച്ചയും വിശദീകരിക്കുന്നു. രണ്ടാമതായിട്ട്, വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിലേക്ക് മയവർഷിപ്പിക്കുമ്പോൾ അവിടെ നിന്നും ചെടികൾ മുളച്ചുണ്ടാകുന്നത് പോലെ മരിച്ചു കഴിഞ്ഞാൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹു കഴിയും എന്ന് മനുഷ്യന് ബോധ്യമുള്ള അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് തെളിവുകളെ മനുഷ്യരുടെ മുമ്പിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വെക്കുകയാണ് എന്നർത്ഥം. കൃത്യമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, മനുഷ്യന്റെ മരണത്തോടുകൂടിയെല്ലാം അവസാനിക്കുകയല്ല എന്നും രണ്ടാമതൊരിക്കൽ കൂടി അവനെ പുനരെഴുന്നേൽപ്പിക്കുമെന്നും അത് അള്ളാഹുവിന് പ്രയാസമുള്ള ഒരു കാര്യമല്ല എന്നുമൊക്കെ ഈ ആയത്ത് കൃത്യമായി മനസ്സിരുത്തി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത്തരത്തിൽ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഒന്നുകൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം. യാ അയ്യുഹന്നാസു ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്ന ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫതിൻ സുമ്മ മിൻ അലഖതിൻ സുമ്മ മിൻ മുളഖതിൻ മുഖല്ലഖതിൻ വഗൈരി മുഖല്ലഖതിൻ ലിനുബയ്യിന ലകും وَنُقِرُّ فِي الْأَرْحَامِ مَا نَشَاءُ إِلَى أَجَلٍ مُّسَمًّى ثُمَّ نُخْرِجُكُمْ طِفْلًا ثُمَّ لِتَبْلُغُوا أَشُدَّكُمْ وَمِنكُم مَّن يُتَوَفَّى وَمِنكُم مَّن يُرَدُّ إِلَى أَرْذَلِ الْعُمُرِ لِكَيْ لَا يَعْلَمَ مِن بَعْدِ عِلْمٍ شَيْئًا

0: ഹഫീജ്. കൃത്യമായി പഠിക്കുക, അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തുൽ ഹജ്ജിലെ 5-ാം വചനം, ഭാഗം 2. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
2: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാരചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, മക്കയുടെ തീരത്ത്. ഇറാഖിന്റെ പൗരാണിക നാമം മെസോപൊട്ടേമിയ, രണ്ടു നദികൾക്കിടയിലുള്ള രാജ്യമെന്നർത്ഥം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ സമതലമായ പ്രദേശം. ഇറാഖ് ലോകത്തിലെ ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളിലൊന്നായിരുന്നു. യൂറോപ്പിനെയും ഏഷ്യയെയും സ്വാധീനിച്ച സംസ്കാരങ്ങൾ ഉടലെടുത്തത് മെസോപൊട്ടേമിയയിലാണ്. ഷിർക്കിന്റെ മടിത്തട്ടിൽ വിഗ്രഹ വിൽപ്പനക്കാരനായ പിതാവിന്റെ മകനായി തൗഹീദിന്റെ ധ്വജവാഹകൻ ഇബ്രാഹിം ജനിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പിതാവും നാട്ടുകാരും വിഗ്രഹാരാധനക്കാരായിരുന്നുവെന്നത് പ്രസിദ്ധമാണ്. സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും അവർ ആരാധിച്ചു വന്നിരുന്നു. രാജാക്കന്മാരെ ആരാധ്യന്മാരായി കരുതലും അക്കാലങ്ങളിൽ സാധാരണമായിരുന്നു. പിതാവാകട്ടെ ക്ഷേത്രത്തിലെ പൂജാരിയും ബിംബങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവനും. പുത്രൻ ചെറുപ്പം മുതൽക്കേ സ്വതസിദ്ധമായ ബുദ്ധിയോടും വിവേകത്തോടും കൂടി വളർന്നുവന്നു. പ്രായം തികഞ്ഞപ്പോഴേക്കും അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ തൻ്റെ ഇടവും നൽകി. പിതാവും മറ്റും മരം, കല്ല് മുതലായവ കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കളെ ദൈവമാക്കി ആരാധിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് അദ്ദേഹം പരസ്യമായി പ്രബോധനം ചെയ്യുവാൻ തുടങ്ങി. പിതാവുമായും നാട്ടുകാരുമായും ഭരണാധിപരുമായും അദ്ദേഹം പല വാഗ്വാദങ്ങളും നടത്തി. അവരെ പിന്തിരിപ്പിക്കുവാനായി ഒരിക്കൽ നക്ഷത്രമാണ് തന്റെ ദൈവമെന്നും, പിന്നീട് നക്ഷത്രം മാഞ്ഞുപോയപ്പോൾ അത് ആരാധിക്കപ്പെടുവാൻ കൊള്ളുകയില്ല, ചന്ദ്രനാണ് തന്റെ രക്ഷിതാവെന്നും, അതും അസ്തമിക്കുന്നതിനാൽ അതുമല്ല ഏറ്റവും വലിയതായ സൂര്യനാണ് തന്റെ റബ്ബ് എന്നും വാദിച്ചു. പിന്നീട് സൂര്യനും അസ്തമിച്ചു പോകുന്നതു നിമിത്തം ഇതൊന്നും തന്നെ ആരാധ്യനാകുവാൻ കൊള്ളുകയില്ലെന്നും, ആകാശഭൂമികളുടെ രക്ഷിതാവ് മാത്രമാണ് റബ്ബായിരിക്കുവാൻ അർഹനെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പക്ഷേ നാട്ടുകാർ ചിന്തിക്കുവാൻ ശ്രമിക്കാതെ ഭീഷണിക്കും തർക്കത്തിനും ഒരുമ്പെടുകയാണുണ്ടായത്. ഇബ്രാഹിം നബിയെ ദൈവപാതയിൽ നിന്ന് പിന്മടക്കുവാൻ അന്നത്തെ രാജാവ് ഒരു പരിശ്രമം നടത്തി. ജീവിപ്പിക്കുന്നവനും മരണപ്പെടുത്തുന്നവനുമാണ് തന്റെ ദൈവമെന്നല്ലേ താൻ പറയുന്നത്, എന്നാൽ അത് രണ്ടും ഞാൻ ചെയ്യുന്നുവല്ലോ എന്ന് രാജാവ് പറഞ്ഞു. അതായത്, ഞാൻ പലരെയും കൊലപ്പെടുത്തുകയും കൊല്ലേണ്ടുന്ന പലരെയും കൊലപ്പെടുത്താതെ വിട്ടയക്കുകയും ചെയ്യുന്നുവല്ലോ എന്നർത്ഥം. രണ്ടുപേരെ വിളിച്ച് ഒരുവനെ കൊല്ലുകയും മറ്റേവനെ വിട്ടയക്കുകയും ചെയ്തു കാണിച്ചുവെന്നും പറയപ്പെടുന്നു. ബാലിശമായ ഈ വാദം കണ്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു മറുകൈ പ്രയോഗിച്ചു. എന്നാൽ തന്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു, താനത് പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക, ഇതായിരുന്നു അത്. ഇതിൽ രാജാവിന് ഉത്തരം മുട്ടിപ്പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുമായി വാഗ്വാദം നടത്തിയതും അദ്ദേഹത്തിന്റെ ശത്രുവായിരുന്നതുമായ രാജാവിന്റെ പേർ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. നംറൂദ് എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിയുടെ സന്തതികളിൽപ്പെട്ട ഹാമിന്റെ മകനായ കൂശിന്റെ മകനാണ് നംറൂദ് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ നംറൂദ് എന്ന പേരിൽ ഒന്നിലധികം പ്രാചീന രാജാക്കൾ ഉണ്ടായിട്ടുള്ളതായി ബാബിലോണിയയുടെയും അശ്രൂവിന്റെയും ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതുകൊണ്ട് അവരിൽ ഏത് നംറൂദാണ് അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന നംറൂദെന്ന് തീർത്തു പറയുക പ്രയാസമാണ്. ബൈബിളിൻ്റെ ഒരു വ്യാഖ്യാന നിഘണ്ടുവായ വേദപുസ്തക നിഘണ്ടുവിൽ നിന്നും ചില ഉദ്ധരണികൾ ഇവിടെ നമുക്ക് പലതും മനസ്സിലാക്കാൻ ഉതകുന്നുണ്ട്. ഒന്ന്, അബ്രഹാമിൻ്റെ സമകാലീനായ ഹമ്മുറബി എന്ന രാജാവാണ് ആദ്യമായി ബാബേൽ പട്ടണം അല്ലെങ്കിൽ ബാബിലോൺ രാജ്യത്തിൻ്റെ തലസ്ഥാനമായത്. ബാബിലോൺ രാജ്യവും അശ്ശൂർ രാജ്യവും പ്രത്യേക രാജ്യങ്ങളായിരിക്കുമ്പോൾ ഈ രണ്ടു രാജ്യങ്ങൾക്കും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ബാബിലോൺ പട്ടണം ബാബിലോണ്യരുടെ അതിവിശിഷ്ടമായ ഒരു കോട്ടയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കാലത്ത് ഒന്നിലധികം രാജാക്കളുടെ വാഴ്ച നടന്നിട്ടുണ്ടാകുന്നതിന് വിരോധമില്ലല്ലോ. ഹമ്മുറബിക്ക് അമ്രാഫൽ എന്നും പേരുണ്ടാകാൻ അവകാശമുണ്ടെന്ന് അടുത്ത ഉദ്ധരണിയിൽ നിന്നും ഗ്രഹിക്കാം. അബ്രഹാം തേരഹിന്റെ പുത്രനായിരുന്നു. അവൻ ദക്ഷിണ മെസോപ്പൊട്ടേമിയയിൽ കൽദേയരുടെ ഊർപട്ടണത്തിൽ ജാതനായി അനേക വർഷങ്ങളിൽ അവിടെ താമസിച്ചു. ബാബിലോണിയർ ഹമ്മുറബി എന്ന് വിളിച്ചിരുന്ന അമ്രാഫൽ ബാബിലോണിയയിലെ രാജാവായിരുന്ന കാലത്ത്, ഏകദേശം ക്രിസ്തുവിന് മുമ്പ് 2300 വർഷങ്ങൾക്ക് മുമ്പ്, അബ്രഹാം ഊർപട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തു വന്ന് പാർത്തു. തന്റെ ജീവിതകാല പര്യന്തം കനാനിലും മിസ്രയേമിലും അവിടെവിടെ കൂടാരമടിച്ചു താമസിച്ചു. ഇവനും ബാബിലോണിക്കാരും ഇങ്ങനെ ദേശഭേദം ഭവിച്ചതു മാത്രമല്ല, ഭക്തിയിലും വളരെ വ്യത്യാസമുണ്ടായിരുന്നു. അവരെപ്പോലെ ഇവൻ വളരെ ദൈവങ്ങളെ ആരാധിക്കാതെ യഹോവയെ, സാക്ഷാൽ ദൈവത്തെയാണ് തനിക്കും തന്റെ കാലത്തിനും ദൈവമെന്ന് തീരുമാനിച്ച് അവനെ മാത്രം ആരാധിച്ചു വന്നു. വേദപുസ്തക നിഘണ്ടു, പുറം 18.
5: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം പീസ് റേഡിയോ. നുറുങ്ങുകൾ.
6: മനസ്സിനെ ബാധിക്കുന്ന രോഗം. രചന R.M. ഇബ്രാഹിം, വെളുത്തൂർ. ശരീരത്തിലുള്ള രോഗത്തേക്കാൾ മാരകമാണ് പലപ്പോഴും മനസ്സിനുണ്ടാകുന്ന രോഗം. അസൂയ, പക, വിദ്വേഷം എന്നിങ്ങനെ പലവിധ രോഗങ്ങളും മനസ്സിനെ ബാധിക്കുന്നവയാണ്. സ്ത്രീകളുമായി സംസാരിക്കുവാൻ ഇടകിട്ടിയാൽ തങ്ങളുടെ ഹൃദയത്തിലെ രോഗം പ്രകടമാക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവരെ സൂക്ഷിക്കണം. അത്തരക്കാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു പ്രവാചക പത്നിമാരോട് കൽപ്പിക്കുന്നത് കാണുക. പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റു ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയസ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകന്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 33:32-33 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും പരസ്പരം തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാനും നീ പറയുക. വിശുദ്ധ ഖുർആൻ 24:30-31 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പരസ്പരം ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും ചേഷ്ടകളും ഇസ്ലാം വിലക്കുകയും ചെയ്തു. ശരീരത്തിന്റെ വടിവും നിമ്നോന്നതികളും പ്രകടമാക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം ഇസ്ലാമിക ദൃഷ്ടിയാ പാപമാണ്. മുഖവും മുൻകൈയുമൊഴികെയുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീകൾ നിർബന്ധമായും മറച്ചിരിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുമ്പോൾ, ഇസ്ലാം വിരോധം കൊണ്ട് അന്ധത ബാധിച്ചവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അപരിഷ്കൃത നിയമമായിട്ടേ അതിനെ കാണാൻ കഴിയുകയുള്ളൂവെങ്കിലും, വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അപഗ്രഥിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിൻ്റെ വേഷവിധാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുന്നതാണ്. പെണ്ണിനെ ദുഷ്ടചിന്തയോടെ മാത്രം കാണുന്നത് ദുഷിച്ച മനസ്സിൻ്റെ അടയാളമാണ്. അത്തരക്കാരിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു നോട്ടത്തെ അല്ലെങ്കിൽ അനുനയരൂപത്തിലുള്ള സംസാരത്തെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നതിൻ്റെ അടയാളമായി അവർ കാണും. സ്ത്രീകളുടെ വ്യക്തിത്വം അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. ചില വിമർശകർ പറയുന്നത് പോലെ പുരുഷന്മാർക്ക് മാത്രം പരിഗണന നൽകുന്ന മതമല്ല. പരലോകത്ത് തങ്ങൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കർമ്മങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായ പുരുഷന്മാർ സ്ത്രീകൾ, സത്യസന്ധരായ പുരുഷന്മാർ സ്ത്രീകൾ, ക്ഷമാശീലരായ പുരുഷന്മാർ സ്ത്രീകൾ, വിനീതരായ പുരുഷന്മാർ സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ധാരാളമായി അള്ളാഹുവെ ഓർമ്മിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ഇവർക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കിവെച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 33 അധ്യായം 35 വചനം.
7: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ വർഷങ്ങളായി താൻ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ താൻ ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ, അതിൽ സ്ഥാപിക്കപ്പെട്ട വിഗ്രഹങ്ങൾ, പ്രതിമകൾ, ആരാധ്യ വസ്തുക്കൾ, വർഷങ്ങളോളം അതെല്ലാം കണ്ടും കേട്ടും വളർന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരു ദിവസം രാത്രി, നല്ല നിലാവുള്ള ഒരു രാത്രി, അന്ന് വെറുതെ തൻ്റെ ടെറസിന് മുകളിൽ കണ്ണു തുറന്ന് ആകാശത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിലൊരു ചിന്ത തോന്നി. ആകാശത്തു കാണുന്ന ഭൂമിയെക്കാളും വിശാലവും വലുപ്പമുള്ളതുമായ ഈ നക്ഷത്രങ്ങളും ഭൂമിക്ക് മുഴുവനും പ്രകാശമായി നിൽക്കുന്ന ഈ ചന്ദ്രനും സൂര്യനുമെല്ലാം സൃഷ്ടിക്കുന്നതിലും അതവിടെ കൊണ്ടുപോയി നിശ്ചയിക്കുന്നതിലും അതിനെ നിലനിർത്തുന്നതിലുമൊന്നും ഈ ആരാധിക്കപ്പെടുന്ന പ്രതിരൂപങ്ങൾക്കോ ബിംബങ്ങൾക്കോ വല്ല പങ്കുമുണ്ടാകുമോ എന്ന് പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങളുണ്ടായി. ആ മാറ്റം അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ, സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിലേക്കും ഇസ്ലാമിൻ്റെ സുന്ദരമായ വെളിച്ചം സ്വീകരിക്കുന്നതിലേക്കും എത്തിച്ചു എന്നത് സത്യസന്ധമായും സംഭവിച്ച ഒരു സംഭവമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് ഈ സംഭവം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്നമാ അഅലുക്കും ബിവാഹിദത്തിൻ, ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. എന്തു പറയണം ഒരാളോട്? വിശ്വാസത്തെ സ്വീകരിക്കാത്ത, മനസ്സ് തുറക്കാത്ത, നന്മയിലേക്ക് ജീവിതത്തെ മാറ്റാൻ തയ്യാറല്ലാത്ത ഒരാളോട് എന്തു പറയണമെന്നാണ്? ഇന്നമാ അഇലുക്കും വിവാഹിത, നിങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ. ആരോടാണ് ഈ പറയണത്? വളരെ വ്യക്തമായ ഖുർആനിക സത്യവുമായി വന്ന് നല്ല ഒരു പവൻമാറ്റ ജീവിത മാതൃക കൂടെ ജീവിക്കുന്നവർക്ക് കാണിച്ചു കൊടുത്ത മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത തൻ്റെ അനുയായികളോട് പറയുകയാണ്, തൻ്റെ സമുദായത്തോട് പറയുകയാണ്, ഒരൊറ്റ കാര്യം, അത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യൂ. എന്താണ് ആ കാര്യം? അൻ തഖൂമൂ ലില്ലാഹി മസ്നാ വ ഫുറാദാ സുമ്മ തതഫക്കറൂ. നിങ്ങൾ ഒരാളായിട്ടോ അല്ലെങ്കിൽ രണ്ടാളായിട്ടോ നിങ്ങളൊന്ന് തയ്യാറായി നിന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒന്ന് വേറിട്ട് നിന്ന് ചിന്തിക്കൂ. നിരന്തരമായി നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വാപ്പകാരണവന്മാർ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം അസത്യങ്ങളും അയാഥാർത്ഥ്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ വഴിതെറ്റിക്കുന്ന പല സംഗതികളുമുണ്ട്. പക്ഷെ അതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ഒഴുക്കിൻ്റെ ഭാഗമായി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നന്മയിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ ഒരു സ്പാർക്ക്, ഒരു ചെറിയ തീപ്പൊരി നമ്മുടെ ചിന്തയിൽ എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞാൽ ഒരു വ്യക്തി അത്ഭുതകരമായി മാറും. അതാണ് മനുഷ്യെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ, എന്നെക്കുറിച്ച് ഭ്രാന്തൻ എന്ന് ഇവിടെയുള്ള ആളുകൾ പറയുമ്പോൾ ഭ്രാന്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എന്നെയും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഭ്രാന്തുള്ളവനാണോ എന്ന് നിങ്ങൾ സ്വന്തം ചിന്തിക്കൂ. നൂറാളുകൾ പറയുമ്പോൾ ഭ്രാന്തനായിരിക്കും എന്ന് വിചാരിക്കുന്നതിലുപരി ഭ്രാന്ത് എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ കൂടെയുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഉൾക്കൊണ്ട് എനിക്ക് ഭ്രാന്തുണ്ടോ നിങ്ങൾ നോക്കി. എന്നാണ് സൂറത്തു സബയിലെ 46-ാമത്തെ വചനത്തിൽ പറയുന്നത്. സുഹൃത്തുക്കളെ, സത്യത്തിൻ്റെ തീരത്തേക്ക് കടന്നു വരാൻ ഒരു ചിന്ത അനിവാര്യമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആലോചനകളുടെയും ചിന്തകളുടെയും മാത്രമേ നമുക്ക് മാറാൻ പറ്റൂ. അല്ലാത്തിടത്തോളം കാലം ശീലിച്ചു ജീവിച്ചു മുന്നോട്ടു പോകുന്ന ഒരു ജീവിത സാഹചര്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകും. അതെത്ര ബുദ്ധിശൂന്യമാണെങ്കിലും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ നിങ്ങൾ, തൊട്ടിപ്പുറത്ത് പാല് കിട്ടാഞ്ഞിട്ട് വിഷമിച്ചു കിടക്കുന്ന, വയറൊട്ടിക്കിടക്കുന്ന ഒരു പിഞ്ചു പൈതൽ തനി നിലത്ത് വിരിപ്പ് പോലും വിരിക്കാതെ കിടക്കുന്നു. തൊട്ടപ്പുറത്ത് വലിയ വലിയ കുടങ്ങളിലും ബക്കറ്റുകളിലും പാല് നിറച്ച് ആ പാലുകൊണ്ട് പൂജ നടത്തുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ബലിപീഠങ്ങളിൽ പാലൊഴിച്ചുകൊണ്ട് കഴുകുകയും പാലുകൊണ്ട് എന്ത് ചെയ്യുന്നു, നേർച്ച നടത്തുകയും ചെയ്യുന്ന, ബലി നടത്തുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പൂജാകർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്ന രംഗങ്ങൾ. ഇവിടെ ചിന്തിപ്പോകുന്ന, കുടിക്കാൻ വേണ്ടി പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് തന്ന ആ പാല് വെറുതെ ഒരു സ്ഥലത്ത് ഒഴിച്ചു കളയുമ്പോൾ അതിലെന്തോ ഒരു യുക്തിഹീനത ഇല്ലേ എന്നു ചിന്തിക്കുവാൻ നമ്മുടെ മനസ്സ് പര്യാപ്തമാവാത്ത എന്താണ്, ചിന്താശേഷിയും ആലോചനാശേഷിയും ഒന്നും മനുഷ്യന് ഇല്ലാഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ, പക്ഷെ ചിന്തിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആലോചനക്കും ചിന്തകൾക്കും വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്നാമതെന്താണ്, നമ്മൾ ജീവിക്കുന്ന അതിവിശാലമായ ഈ ലോകത്തെ, ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാകുക. വമാ ഖദറുല്ലാഹു ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട വിധം കണക്കാക്കുന്നില്ല. അന്ത്യനാളിൽ വലത്തെ കയ്യിൽ ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും ചുരുട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഒരു മഹാശക്തിയാണവൻ. വസ്സമാവാത്തു മത്തുവിയ്യാത്തും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രിക്കുൻ. എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം, ഇതിൻ്റെ സൃഷ്ടിന്റെ മഹത്വം? സുഹൃത്തുക്കളെ, അത് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമുക്ക് ഓർമ്മ വരിക. ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച്. ഈ ഭൗതിക ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ എന്തെല്ലാം ഉന്നതമായ സ്ഥാനങ്ങൾ, വലിയ വലിയ രാജാധികാരങ്ങൾ, സമൂഹത്തിൽ വലിയ ആദരവിൻ്റെ മഹത്വങ്ങൾ, വലിയ പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ എന്തെല്ലാം കഴിവുള്ള ആളുകളുടെ ചരിത്രങ്ങളും കഥകളും നമ്മൾ വായിക്കുന്നു. പക്ഷെ ഒരു നിമിഷം, ഒരു നിമിഷം ആത്മാവ് വേർപെടുന്നതോടുകൂടെ അവരൊന്നുമല്ലാതാവുന്നു. ഈ ഭൗതിക ജീവിതത്തിൽ അവർ പടുത്തുയർത്തിയ എല്ലാ കോട്ടകളും നിമിഷങ്ങളെക്കൊണ്ട് തകർന്നു വീഴുന്നു. എന്ത് മനസ്സിലാക്കണം? ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരത. അപ്പോൾ എന്താണ് ചിന്തിക്കുക? എന്തിനാണ് ഈ ജീവിതം? എന്താണ് ഈ ജീവിതത്തിൻ്റെ പ്രയോജനം? അവിടെ ഒരു ആലോചന മനസ്സിക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി സമ്പാദിക്കുകയും ജീവിതത്തെ ആസ്വദിക്കുകയും അതിൻ്റെ ആസ്വാദനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിഷമിക്കുകയും ചെയ്തിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഈ ദുരിയാവ് നൈമിഷികമാണെന്നും നിസ്സാരമാണെന്നും മനസ്സിലാക്കുമ്പോൾ ഈ ജീവിതം കൊണ്ട് എന്തു നേടണം, ഈ ജീവിതം കഴിഞ്ഞ് എവിടേക്ക് പോകും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു സ്വയം മാറ്റമുണ്ടാവുകയാണ്. ജീവിതം വലിയൊരു മാറ്റത്തിന് വിധേയമാകുന്നതായിട്ടാണ് നമുക്ക് ആ സന്ദർഭത്തിൽ കാണാൻ പറ്റുക. അപ്പോൾ ആലോചനകളും ചിന്തകളുമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ഒരു ശരിയായ വഴിയിലേക്ക് അവനെ തിരിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ബുദ്ധിയോടുകൂടെ നല്ല വിവേകത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാകുന്നത് കൊണ്ട് സമർത്ഥൻ ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ തൻ്റെ കാര്യങ്ങളെ വളരെ പെട്ടെന്നും വളരെ പിന്നെ തന്ത്രപരമായും നേടാൻ പറ്റുന്ന ആൾക്കാണ് നമ്മൾ സമർത്ഥം എന്ന് പറയാം. തൻ്റെ ഭൗതികമായ ജീവിതങ്ങളെ, കാര്യലാഭങ്ങളെ, ദേഹേച്ഛകളെ. എന്നാൽ അൽ കയ്യിസ് മെൻ ദാന നഫ്സ, ആരാണ് സമർത്ഥൻ? എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും, എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ സുഹൃ വലയത്തിൽ പെട്ടാലും, തനിക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ ചെയ്യാതെ നിൽക്കാൻ പറ്റുന്ന ആത്മശക്തി ആർക്കുണ്ടോ അവനാ ബുദ്ധിമാൻ. കാരണം ഇപ്പൊ തൽക്കാലം അത് ചെയ്താൽ നാളെ അതുമൂലം വരാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഇപ്പോഴത്തെ സുഖവും ഇപ്പോഴത്തെ ചില ലാഭങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവൻ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? അൽ കയ്യിസു മൻ ദാന നഫ്സ വഅമിലി ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നു ധാരാളം ആളുകളെ കുറിച്ച്, എന്താണ് എന്തായാലും ബിസിനസ്, ലോകത്തുള്ള മുഴുവൻ ബിസിനസ് സ്ഥാപനങ്ങൾ, ലോകത്തുള്ള എല്ലാ രാജ്യത്തിലും അയാൾക്ക് വീടുകൾ, എന്തൊരു സമർത്ഥൻ, എന്തൊരു സമർത്ഥനായിട്ടുള്ള ജോലിക്കാരൻ, എന്തൊരു സമർത്ഥനായ സാങ്കേതിക വിദഗ്ധൻ എന്നൊക്കെ നമ്മൾ പറയും. സാമർത്ഥ്യമെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇത്തരം സാമർത്ഥ്യങ്ങളെല്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിജീവികൾക്കും മഹാന്മാർക്കും എല്ലാം സ്വന്തം ജീവിതത്തിൽ ഒരു സദാചാരബോധത്തോടുകൂടെ തൻ്റെ വ്യക്തിത്വത്തിനും മനസ്സിനും ശരീരത്തിനും പ്രതികൂലമായ തിന്മകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ ഒൽ ആജിസ്, അവനാണ് അശക്തൻ. മൻ അത്ബ അനഫ്സഹു ഹവാഹ, തൻ്റെ മനസ്സിൻ്റെ തേഹേച്ഛകൾ എന്തൊക്കെയുണ്ടോ, ഈ സമർത്ഥന്മാരൊക്കെ കള്ളുകുടിക്കുന്നു, ഈ സമർത്ഥന്മാരൊക്കെ അശ്ലീലങ്ങളെ കാണുന്നു, അങ്ങനത്തെ സമർത്ഥൻ സമർത്ഥനല്ല. തന്നെ നശിപ്പിക്കുന്ന നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും മാറി നിൽക്കാൻ പറ്റാത്ത ഒരുത്തൻ, എന്ത് ബുദ്ധിയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഇനിയും മാറ്റിപ്പണിയാൻ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുരോഗതികൾ ഉണ്ടാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആലോചിക്കാൻ, ചിന്തിക്കാൻ. നമ്മുടെ കണ്ണുകൾ എവിടെ തുറന്നു വച്ചാലും പുതിയ ചിന്തകൾക്കുള്ള കാരണമാകട്ടെ ഓരോ നോട്ടവും. നമ്മുടെ കാതുകൾ എവിടെ തുറന്നു വച്ചാലും കേൾക്കുന്ന ഓരോ വാക്കുകളും നമ്മളെ പരിവർത്തിപ്പിക്കുന്ന പുതിയ ആലോചനകൾക്ക് തീക്കൊളുത്തുന്നതായിരിക്കണം നമ്മുടെ കേൾവികൾ. നാം ജീവിതത്തിൽ എവിടെയിരുന്നാലും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ആലോചനകൾക്ക് പ്രേരിപ്പിക്കണം. അങ്ങനെ ദൈവാസ്തിത്വത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും എല്ലാം ചിന്തിച്ചും ആലോചിച്ചും സ്വയം ഒരു മാറ്റത്തിന് വിധേയനായി എന്നും പുതിയ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച് പുതിയ പുതിയ ഒരു വ്യക്തിയായി തീരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ.
9: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: പീസ് റേഡിയോ ഇൻസൈഡ് പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഇസ്ലാമിലെ സംസ്കരണ ചടങ്ങുകൾ എത്ര സുന്ദരം. അവതരണം അബ്ദുറൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സംസ്കരിക്കുന്ന രൂപം പല നാടുകളിലും വ്യത്യസ്തമായിരിക്കും. അത് മതങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറുമെന്നത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ പോലും വ്യത്യസ്തമായ മതക്കാർ ഒരു മനുഷ്യനെ, മരിച്ച മനുഷ്യനെ പിന്നീട് സംസ്കരിക്കുന്ന രൂപം വ്യത്യസ്തമാണ്. ചിലർ കുഴികളിൽ അടക്കുന്നു, മറ്റു ചിലർ ദഹിച്ചു കളയുന്നു, കത്തിച്ച് ചാമ്പലാക്കുന്നു, മറ്റു പല മാർഗത്തിലൂടെ സംസ്കരണം നടത്തുന്ന ശൈലികൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇസ്ലാമിൻ്റെ സംസ്കരണ രീതി അതേറ്റവും ഭംഗിയുള്ളതും ആദരവ് നിറഞ്ഞതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അത് പ്രകൃതിദത്തമായ കാര്യമാണ് എന്നും ചില പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ആദം അലൈഹിസ്സലാമിൻ്റെ രണ്ടു മക്കൾ, അവർ തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായി. രണ്ടുപേരും ബലികർമ്മം നടത്തി. എന്നാൽ അതിൽ നിന്ന് ഒരാളുടേത് മാത്രമാണ് സ്വീകരിക്കപ്പെട്ടത്. ആ സ്വീകരിക്കപ്പെട്ട വ്യക്തിയോട് സ്വീകരിക്കപ്പെടാത്ത വ്യക്തി

മനുഷ്യനെ എങ്ങനെ സംസ്കരിക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാക്കയെ അവിടെ നിയോഗിക്കുന്നത്. ആ കാക്ക വന്ന് ആ കാക്കയുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു കാക്ക മരണപ്പെട്ടപ്പോൾ ആ കാക്കയെ മറമാടുന്ന രൂപം ഒരു കാക്കയിലൂടെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ കാക്ക വന്ന് കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് മരിച്ച കാക്കയെ മറമാടുന്ന രൂപം കണ്ടപ്പോൾ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് പ്രകൃതിദത്തമായി കൊണ്ട് തന്നെ ലോകസ്രഷ്ടാവ് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ ഈ കർമ്മങ്ങൾ ഓരോന്നും പരിശോധിച്ചു നോക്കിയാൽ മറ്റു ഇതര സംസ്കാരങ്ങളിൽ നിന്നും ഇതര സംസ്കരണ ചടങ്ങുകളിൽ നിന്നെല്ലാം ആ മരിച്ച മയ്യത്തിനോടുപോലും ആദരവ് കാണിക്കുന്ന മതമാണ് ഇസ്ലാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഓരോ ചലനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്ത ആദരവ് പോലെ തന്നെ മരിച്ചതിന് ശേഷവും ആ മയ്യത്തിനോട് ആദരവ് കാണിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ വരുമ്പോൾ പോലും നല്ല ആത്മാവാണെങ്കിൽ ആ റൂഹ് ആദരവോടുകൂടിയാണ് വരുന്നത് എന്നാണ്. അതിൻ്റെ സുദീർഘമായ ഹദീസിൻ്റെ വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നല്ല ആത്മാവാണെങ്കിൽ ഈ ദുനിയാവിൽ നന്മകൾ ചെയ്ത് നല്ല വിശ്വാസിയായി ജീവിച്ച് അങ്ങനെ മരണത്തോടടുക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോൾ കണ്ണെത്താ ദൂരത്ത് ഒരു കൂട്ടം മലക്കുകൾ ആദ്യം വന്നിരിക്കുന്നതാണ്. ശേഷം സ്വർഗത്തിൻ്റെ പുടവയുമായി കൊണ്ട് മലക്കുൽ മൗത്ത് വരും. ഈ ദുനിയാവിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മുന്തിയ ഇനം കസ്തൂരിയുമായി കൊണ്ടാണ്, സുഗന്ധദ്രവ്യവുമായി കൊണ്ടാണ് ആ മലക്ക് വരുന്നത്. റൂഹിനെ പിടിക്കുമ്പോൾ ഏറ്റവും മാന്യമായി കൊണ്ടും ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ടുമാണ് റൂഹിനെ പിടിക്കുന്നത്. അങ്ങനെ ആ മയ്യത്ത് അവിടെ റൂഹിനെ പിടിച്ച് മലക്കുകൾ മടങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിപ്പിക്കുന്നിടത്ത് ആ ആത്മാവിനെ ആദരിക്കും എന്നാണ്. ഇനി ഒരു മുസ്ലിമു മരിച്ചാൽ ആ മുസ്ലിമിനെ ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ആ ഒരു ആദരവോടുകൂടി ആ മയ്യത്തിനെ സമീപിക്കും. അതിൻ്റെ കണ്ണുകൾ ആദ്യം അടയ്ക്കും. അത് വിരൂപമാകുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കും. അപ്പോൾ വായ തുറന്നു വരുന്ന സമയം അത് കാണാനൊരു വിരൂപമാണ്, അല്ലെങ്കിൽ ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വായ തുറക്കാതെ മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാക്കാത്ത രൂപത്തിൽ മയ്യത്തിനോടുള്ള ആദരവും മയ്യത്തിനോടുള്ള ബഹുമാനവും കാരണം ആ വായ തുറക്കാതിരിക്കാൻ അത് കൂട്ടിക്കെട്ടും. ശേഷം കാലുകൾ കൂട്ടിക്കെട്ടും. പിന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു അധ്യാപനത്തിൽ കാണാൻ കഴിയും, ശരീരത്തിൻ്റെ വളവുകൾ ചുളിവുകൾ മാറി നേരെ സ്റ്റെഡിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കൈകൾ കാലുകൾ ഒന്ന് നിവർത്തി വയ്ക്കുന്ന സമയം അവിടെ എല്ലുകളെ പൊട്ടിക്കരുത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ വേദന എടുക്കുന്നത്, എല്ലുകൾ പൊട്ടിച്ചാലുള്ള പ്രയാസം എന്താണോ അതുപോലെ മയ്യത്തിനും പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മയ്യത്തിനോടും അക്രമം കാണിക്കരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ആ മയ്യത്തിനോട് ആദരവ് കാണിക്കണം എന്നാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആദരവുള്ളതുപോലെ മരിച്ചതിന് ശേഷവും മയ്യത്തിനോട് ആദരവുണ്ടാകണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനം എടുത്തു നോക്കിയാലും നിങ്ങൾ നോക്കൂ, മയ്യത്തിനെ ആദ്യം വൃത്തിയാക്കുന്നു. സ്വാഭാവികമായും മരിക്കുന്ന സമയത്ത് അതിൻ്റെ വെപ്രാളം കാരണം ചിലപ്പോൾ മലവും മൂത്രവും വേസ്റ്റുമൊക്കെ പോയെന്ന് വരാം. അവിടെയെല്ലാം അതിനെയെല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ നിന്ന് ശുദ്ധീകരിച്ച് ചെറിയ അശുദ്ധിയിൽ നിന്ന് ഒതുവെടുക്കുകയും വലിയ അശുദ്ധി മാറാൻ കുളിപ്പിക്കുകയും അത് തന്നെയും കുളിപ്പിക്കുമ്പോൾ 3 തവണ കുളിപ്പിക്കുന്നു, ഒറ്റയാക്കി അവസാനിപ്പിക്കുന്നു. അവസാനം ഒഴിക്കുന്ന വെള്ളം കസ്തൂരി കലർത്തിയ അല്ലെങ്കിൽ കർപ്പൂരം കലർത്തിയ വെള്ളമാകുന്നു, അതായത് സുഗന്ധം ലഭിക്കാൻ വേണ്ടി. അങ്ങനെ തുടങ്ങി അതിനെ ആദരിച്ച് ബഹുമാനിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ഏറ്റവും നല്ല വസ്ത്രം കൊണ്ട് അതിനെ പൊതിഞ്ഞ് ആ രൂപത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്നതാകട്ടെ, മയ്യത്തിനെ മറമാടാൻ വേണ്ടി കൊണ്ടുപോകുന്നതാകട്ടെ, അതുപോലും ഇസ്ലാമിൻ്റെ ഭംഗി നമുക്ക് എടുത്തു കാണിച്ചു നൽകുന്നുണ്ട്. മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ശബ്ദമോ തീയോ അനുഗമിക്കാൻ പാടില്ല എന്നാണ്. മയ്യത്തിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അങ്ങനെ മയ്യത്തിനെ കൊണ്ടുപോകുന്നു, മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുന്നു, ആ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിച്ച മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ മയ്യത്തിന് പുറത്തു കൊടുക്കാൻ, ഇളവുകൾ ലഭിക്കാൻ,
മരണാനന്തര ജീവിതത്തിൽ വിജയം ലഭിക്കാൻ. ഇങ്ങനെ തുടങ്ങി ആ മയ്യത്തിനോട് കാണിക്കുന്ന എല്ലാവിധ ആദരവും ബഹുമാനവും നമുക്ക് ഇസ്ലാമി

0: ഇന്ത്യൻ ആചാരങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ്. ഇനി ആ മയ്യത്തിനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാളും ആ ഒരു തീ പോലും സ്പർശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾ പെട്ടെന്നുണ്ടായ സ്പാർക്കിൽ കട കത്തിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിവിടാനും അതിലകപ്പെട്ട ആളുകളെ രക്ഷിക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നതുപോലെ മരണശേഷവും അതിനോട് ആദരവ് വേണം എന്നതുകൊണ്ട് തന്നെ, അതിനെ രക്ഷിക്കണം എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സേഫായ രൂപത്തിൽ മറമാടുന്നു. അതിൻ്റെ കുഴിയുടെ ആഴം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മറ്റു മൃഗങ്ങൾ വന്ന് തോണ്ടി അതിനെ ആ മണ്ണ് മാന്തി മയ്യത്തിൻ്റെ ഇറച്ചിയെ കടിച്ചു കൊണ്ടുപോകാത്ത രൂപത്തിൽ ആഴത്തിൽ കുഴിയെടുക്കുന്നു. പിന്നീട് ആ കുഴിയിൽ ഇറക്കി വെക്കുന്നത് പോലും ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ മൂന്ന് സൈഡും താങ്ങി രണ്ട് സൈഡിലും ആളുകൾ പിടിച്ച് നടുവിലും ആളു പിടിച്ച് അത് ചരിയാതെ ഒന്ന് വളയാതെ ഒന്നൊടിയാതെ ഏറ്റവും നല്ല രൂപത്തിൽ ആദരവോടുകൂടി ഇറക്കി വെക്കുകയാണ് മയ്യത്തിനെ. ആ മയ്യത്തിൻ്റെ മേൽ നേരെ മണ്ണിട്ട് മൂടുകയുമല്ല, പിന്നെ പലവകൾ അടുക്കി അല്ലെങ്കിൽ എന്താണോ സംവിധാനം ആ നാട്ടിൽ ഉള്ള സംവിധാനങ്ങൾ വച്ച് പിന്നെ അതിൻ്റെ മേൽ മണ്ണ് നേരെ ശരീരത്തിൽ സ്പർശിക്കാത്ത രൂപത്തിൽ അതിൻ്റെ മുകളിൽ സ്ലാബുകൾ വെച്ചോ മറ്റോ മണ്ണിനെ മൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മയ്യത്ത് മറമാടുന്ന വിഷയങ്ങളാകട്ടെ, മയ്യത്തിൻ്റെ അതിനുവേണ്ടി കുഴിക്കുന്ന കുഴിയാകട്ടെ, അങ്ങനെ തുടങ്ങിയ എല്ലാ സംഗതികളും ഏറ്റവും നല്ല മാതൃകാപരമായ സംസ്കരണ രീതിയാണ് ഇസ്ലാമിൻ്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മാത്രമല്ല, ഇതൊക്കെ ചെയ്യുന്ന ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറയുകയാണ്, മൻ ഷഹീദൽ ജനാസ, ആരെങ്കിലും ഒരു ജനാസയുടെ അരികിൽ സാക്ഷിയായി, ഹത്ത യുസല്ലി ഫലഹു ഖിറാത്ത്, അത് മയ്യത്തിനെ സന്ദർശിക്കുക എന്നത് മാത്രമല്ല ആ മയ്യത്ത് നിസ്കരിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവനൊരു ഖിറാത്ത് പ്രതിഫലമെന്നാണ്. തീർന്നില്ല, പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വമൻ ഷഹീദ ഹത്ത തുദ്ഫന കാന ലഹു ഖിറാത്താൻ. ഇനി മയ്യത്ത് നിസ്കരിക്കുകയും ആ മയ്യത്തിനെ മറമാടുന്നതുവരെ അവിടെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതിന് സാക്ഷിയായി കഴിഞ്ഞാൽ, പിന്നെ അവന് രണ്ട് ഖീറാത്ത് എന്നാണ്. അപ്പോൾ ഖീറാത്ത് എന്താണെന്ന് സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല, അത് സ്വഹാബികൾക്കും അന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ചോദിക്കുകയാണ്, ഖീല വമൽ ഖീറാത്താൻ, എന്താണ് റസൂലെ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ, ഖീറാത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മിസ്ലുൽ ജബലൈൻ അൽ അദീമൈൻ, രണ്ട് മല പോലെയാണ്, വമ്പിച്ചതായ രണ്ടു മല പോലെയാണ് എന്ന്. ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും ഉഹുദ് മലയോളം വലിപ്പമാണ് ഒരു ഖീറാത്തിന്. അപ്പോൾ രണ്ട് ഖീറാത്തിന് രണ്ട് ഉഹുദ് മലയോളം വലിപ്പമുള്ള നന്മയാണ് ആ മനുഷ്യന് കിട്ടുന്നത് എന്നാണ്. അപ്പോൾ ഒരു മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിനോടുള്ള ആദരവും ബഹുമാനവും അതിന് ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം കണ്ടോ ഇത്ര വലുതാണ്. അപ്പോൾ ആ മയ്യത്തിനോടുള്ള ആദരവും ബഹുമാനവും എത്ര കാണിക്കണം എന്നതുകൂടി ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ സംസ്കരണ രൂപവും ഇസ്ലാമിൻ്റെ ഒരു മയ്യത്തിനോട് ഒരു മരിച്ച വ്യക്തിയോട് കാണിക്കേണ്ട ആദരവും ബഹുമാനവും എല്ലാം ഏറ്റവും സുന്ദരമാണ് എന്ന് ഈ സംഗതികളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും ഇസ്ലാമിൻ്റെ നന്മകളെ പുൽകുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാമിലെ സംസ്കരണ ചടങ്ങുകൾ എത്ര സുന്ദരം എന്ന തലക്കെട്ടിലായിരുന്നു അവതരണം. അബ്ദുർ റൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം? പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും, നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും, നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും, അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
3: ഇസ്ലാമിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ വിശ്വപ്രസിദ്ധമാണ് ഇമാം നവവി റഹിമയുടെ റിയാദു സ്വാലിഹീൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. വിശുദ്ധ ഖുർആാനും പ്രവാചകചര്യയും ആധാരമാക്കി കർമ്മപരവും വിശ്വാസപരവുമായി വിശദീകരിക്കുന്ന ഈ കൃതി മിക്ക ഇസ്ലാമിക സർവകലാശാലകളിലും മത അധ്യാപന കേന്ദ്രങ്ങളിലും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു റിയാദു സ്വാലിഹീൻ. പാപമോചനവും പദവികൾ ഉയർത്തപ്പെടലും. അവതരണം അഷ്റഫ് സലഫി, വാണിയമ്പലം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 185-ാമത്തെ അധ്യായം ബാബു ഫളിൽ വുദു, വുദുഇന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നിടത്ത് 130-ാമത്തെ ഹദീസ്, വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖത്വായ വയർഫഉ ബിഹി ദറജാത്ത്. ഖാലു ബലാ യാ റസൂലുള്ളാഹ്. ഖാല ഇസ്ബാഉൽ വുദൂഇ അലൽ മകാരിഹ് വകസ്റത്തുൽ ഖുത്വാ ഇലൽ മസാജിദ് وانتظار الصلاة بعد الصلاة فذلكم الرباط رواه مسلم.
5: സഹോദരങ്ങളെ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിൽ ഖത്വായ, അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാമ ഒരു കാര്യത്തിൻ്റെ മേൽ, ഏതാണ് ആ കാര്യം? യംഹുല്ലാഹു ബിഹി, അതുകൊണ്ട് അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്, പോക്കിക്കളയുന്നതാണ് ഖത്വായ, പാപങ്ങൾ, തെറ്റുകൾ, തിന്മകൾ. സിൻസ് വയർഫഉ ബിഹി ദറജാത്ത്, ആ കാര്യം കൊണ്ട് പദവികൾ, ദറജകൾ ഉയർത്തപ്പെടുന്നതാണ്, ഉയർത്തുന്നതാണ്. കാലു, അപ്പോൾ അവർ പറഞ്ഞു, ചോദിച്ചു, ബലായ റസൂലല്ലാ, അതേ അള്ളാഹുവിൻ്റെ റസൂല്. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബാഖുൽ വുദൂഇ അലൽ മക്കാരിഹ്, വെറുപ്പുള്ള സന്ദർഭങ്ങളിൽ, അനിഷ്ടകരമായ സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ വുദൂ ഇസ്ബാഖ് ചെയ്യുക, പൂർണ്ണമായി വുദൂ ചെയ്യുക. വ കസ്റത്തുൽ ഖുത്വ ഇലൽ മസാജിദ്, മസ്ജിദുകളിലേക്ക് കാലടികൾ വർദ്ധിപ്പിക്കുക. വൻതിളാറു സ്വലാ ബഅദ സ്വലാ, ഒരു നമസ്കാര ശേഷം മറ്റൊരു നമസ്കാരം കാത്തിരിക്കുക. ഫദാലിക്കുമുർ റിബാത്ത്, ഫദാലിക്കുമുർ റിബാത്ത്, അതാകുന്നു റിബാത്ത്, അത് നിങ്ങൾക്ക് റിബാത്താണ് എന്നത്. സഹോദരങ്ങളെ, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത് അലാ അദുല്ലുക്കും അലാ ഉനബ്ബിഉക്കും ഔ അലാ ഉഖ്ബിറുക്കും, അതാണ് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ഹദീസുകളുടെ പ്രയോഗങ്ങൾ വ്യത്യസ്തമായ ഹദീസുകളിൽ അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം തൻ്റെ സ്വഹാബത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ആ കാര്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും അതിൻ്റെ പ്രാധാന്യത്തെ ഉണർത്തുവാനും വേണ്ടി അവർ ശ്രദ്ധ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണുന്ന ചില പ്രയോഗങ്ങളാണത്. അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അലാ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അലാ ഉഖ്ബിറുക്കും, ഈ രൂപത്തിലുള്ളത്. അപ്പോൾ പാപമോചനം ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ഏറെ ലഭിക്കുന്ന ദറജകൾ, പരലോകത്ത് പദവികൾ ലഭിക്കുന്നതായ കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു സബീലുൽ ഇസ്തിഫ്ഹാം, ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി കേൾക്കുന്ന ആൾക്ക് അതിൽ ശ്രദ്ധിക്കുവാൻ വേണ്ടി, കാര്യത്തിൻ്റെ ഗൗരവം ഉണർത്തുവാൻ വേണ്ടിയാണ് ഇപ്രകാരം പറയുന്നത് എന്നത്. അവർ പറഞ്ഞു, ബലായ റസൂലല്ലാ നബ്യഇന അഖ്ബിർന, ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും എന്താണത്? അപ്പോൾ മൂന്ന് കാര്യങ്ങളാണിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നത്. ഒന്ന്, ഇസ്ബാഖുൽ വുദൂഇ അലൽ മക്കാരിഹ്, അതായത് ഒരു മനുഷ്യൻ അയാൾക്ക് പ്രയാസമുള്ളതായ സന്ദർഭത്തിൽ പൂർണ്ണമായി വുദൂ ചെയ്യുക. ഒന്നുകിൽ അയാൾക്ക് പനിയുണ്ട്, അയാൾ വെള്ളം കൊണ്ട് വുദൂ ചെയ്യുക എന്നുള്ളത് അയാൾക്കൊരു വെറുപ്പുള്ള അനിഷ്ടകരമായ പ്രയാസകരമായ കാര്യമാണ്. അതല്ല എങ്കിൽ കാലാവസ്ഥ നല്ല തണുത്തതാണ്, അവിടെയാണെങ്കിൽ ചൂടുള്ള വെള്ളവുമില്ല, നല്ല തണുത്ത വെള്ളവുമാണ്. അപ്പോൾ ഒരു അനിഷ്ടകരമായൊരവസ്ഥയാണ് ആ തണുത്ത വെള്ളം കൊണ്ട് തണുപ്പുള്ള സമയത്ത് വുദൂ ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ മഴയുള്ള സന്ദർഭമാണ്, അവിടേക്ക് എത്താനും വുദൂ ചെയ്യാനൊക്കെ ഒരു പ്രയാസമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചുറ്റും വെള്ളമുള്ള ഒരു അവസ്ഥയാണ്, പോകാനും വരാനൊക്കെ ഒരു പ്രയാസമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അനിഷ്ടകരമായ സന്ദർഭം, ആ ഒരു പ്രയാസത്തിൽ ഒരു ഉപദ്രവമില്ലാതെ പൂർണ്ണമായി വുദൂ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, മായ്ക്കപ്പെടുന്നു, ദർജകൾ ഉയർത്തുന്നതാണ്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് തണുപ്പുള്ള സമയത്ത് തണുത്ത വെള്ളം കൊണ്ട് തന്നെ വുദൂ ചെയ്യണമെന്നതല്ല, ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നതുമല്ല. അങ്ങനെ പറയേണ്ടതില്ല, ഞാൻ തണുത്ത വെള്ളം കൊണ്ട് തന്നെ വുദൂ ചെയ്യും, നല്ല തണുപ്പുള്ള സന്ദർഭത്തിൽ ചൂടുവെള്ളം കൊണ്ട് ഞാൻ വുദൂ ചെയ്യുകയില്ല, അങ്ങനെയല്ല, അത് ഗൈറു മശ്റുആണ്, അങ്ങനെ ശറഈ പഠിപ്പിച്ചിട്ടില്ല. അതായത് ഒരു പ്രയാസം, അനിഷ്ടകരമായ സന്ദർഭത്തിലും ആ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി ആ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ചൂടുവെള്ളവുമുണ്ട്, നല്ല തണുപ്പുള്ള വെള്ളവുമുണ്ട്, തണുത്ത കാലാവസ്ഥയുമാണ്. ഏതായിരിക്കും ഏറ്റവും യോജിച്ചത്, നമ്മൾ ഇഷ്ടപ്പെടുക? ചൂടുവെള്ളം കൊണ്ടാണ്. മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശക്കർത്തും ആമൻതും, അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തുന്നത്, നിങ്ങൾ വിശ്വസിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെക്കൊണ്ട് ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കൽ ഒരാൾ വെയിലിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. അയാളോട് ചോദിച്ചു, മാഹാദ, ഇതെന്താണ്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, വെയിലത്ത് നിൽക്കാൻ, ചൂടിൽ നിൽക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോടത് വിരോധിച്ചു, തണലത്തേക്ക് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മനുഷ്യൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അവന് ഐച്ഛികമോ നിർബന്ധമോ അല്ലെങ്കിൽ അവനോട് കൽപ്പിക്കപ്പെട്ടതോ അല്ല.

ഉപദ്രവകരമായ കാര്യങ്ങൾ, പ്രയാസകരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇബാദത്തുകളെല്ലാം എളുപ്പമാക്കാനാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസർ വലാ യുരീദു ബിക്കുമുൽ ഉസർ. അവനേറ്റവും മഫ്ദലായത് വളരെ എളുപ്പമുള്ള രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്, ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവുക എന്നുള്ളതല്ല. എന്നാൽ പ്രയാസങ്ങളെ അവൻ സഹിക്കുന്നു, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു എങ്കിൽ അതിന് അവന് പ്രതിഫലം ലഭിക്കും. അതാ അവനങ്ങനെ തെരഞ്ഞെടുക്കുന്നതല്ല, ഒരു പ്രയാസമുള്ളൊരു സന്ദർഭം ഉണ്ടായി, അപ്പോൾ ആ ഒരു സമയത്ത് അപ്രകാരം നിർവഹിക്കുന്നു എന്നുള്ളത്. സഹോദരങ്ങളെ, നിസ്കാരം, അസ്വലാത്ത്, നമസ്കാരം എന്നുള്ളത് ഇസ്ലാമിൻ്റെ റുക്കനുകളിൽപ്പെട്ട ഒരു റുക്കനാണ്. അതിന് വലിയ ഫളുണ്ട്, സ്ഥാനമുണ്ട്, അതിന് വലിയ മൻസിലത്തുണ്ട്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ സുന്നത്തുൻ നബവിയ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല മലക്കുകളോട് അഭിമാനം പറയും നമസ്കരിക്കുന്നവരായ തൻ്റെ അടിമകളെ സംബന്ധിച്ച്, നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് അപ്രകാരമാണ്. അപ്പോൾ ഒന്ന്, വുദു ചെയ്യുക എന്നതിൻ്റെ ശ്രേഷ്ഠത, മഹത്വം, അത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന, ദരജകൾ ഉയർത്തപ്പെടാൻ കാരണമാകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ഈ ഹദീസിൽ പറഞ്ഞത് കസറത്തുൽ ഖുതാ ഇലൽ മസാജിദ്, മസ്ജിദുകളിലേക്ക് കാലടികൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഫീഹി ദലീലുൻ അലാ അന്നൽ ജമാഅത്ത തകൂനു ഫിൽ മസ്ജിദി വലാ തകൂനു ഫിൽ ബൈത്ത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഇതിൽ ദലീലുണ്ട്, ജമാഅത്തുകൾ പള്ളിയിലാണ് നടക്കേണ്ടത്, വീടുകളിലല്ല. ഒരു മനുഷ്യൻ എത്രത്തോളം മസ്ജിദുകളിലേക്ക് കാലടികൾ വർദ്ധിപ്പിക്കുന്നുവോ അവന് പ്രതിഫലം നൽകപ്പെടും, അള്ളാഹു അവൻ്റെ ദർജകൾ ഉയർത്തും, അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സാബിത്തായി വന്ന ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇദാ തവദ്ദഅ ഫഅഹ്സന അൽവുദുഅ, ഒരാൾ ഏറ്റവും നന്നായി വുദു ചെയ്തു, സുമ്മ ഖറജ ഇലൽ മസ്ജിദി, പിന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടു, ലാ യുഖ്രിജുഹു ഇല്ല സ്വലാ, നമസ്കാരമല്ലാതെ അവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല, ലം യഖ്തു ഖുത്വതൻ, ഒരു കാലടിയും അവൻ വെക്കുന്നില്ല, ഇല്ലാ റുഫിഅത്ത് ലഹു ബിഹാ ദറജ, അവനൊരു ദറജ അതുകൊണ്ട് ഉയർത്തപ്പെട്ടിട്ടല്ലാതെ, വഹുത്ത് അൻഹു ബിഹാ ഖത്വഇഅ, ഒരു തിന്മ അവനിൽ നിന്ന് മായ്ക്കപ്പെട്ടിട്ടല്ലാതെ, ഓരോ സ്റ്റെപ്പും ഓരോ കാലടിയും അവന് വെക്കുന്നില്ല എന്ന്. വഹാദിഹി നിഅമത്തുൻ അളീമ, ഇത് വലിയ മഹത്തായ അനുഗ്രഹമാണ്. മാത്രമല്ല, ഫൈദാ സ്വല്ലാ ലം തസലിൽ മലായിക്കത്തു തുസല്ലി അലൈഹി മാദാമ ഫി മുസല്ല, അവൻ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് ആ മുസല്ലയിൽ തന്നെ ഇരിക്കുമ്പോൾ അവനു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, അള്ളാഹുമ്മ സല്ലി അലൈഹി, അള്ളാഹുമ്മ റഹംഹു, അള്ളാഹു അനുഗ്രഹം നൽകണേ, അള്ളാഹു മഗ്ഫിർ ലഹു, അവന് പുറത്തു കൊടുക്കണേ. വലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തീൻ മൻ തദറ സ്വലാഹ്, നമസ്കാരം കാത്തിരിക്കുന്ന സമയം അത്രയും ഓരോരുത്തരും നമസ്കാരത്തിലാണ് എന്ന്. അപ്പോൾ ഇവിടെ കസ്റത്തുൽ ഖുത്വാ എന്നത് അയ്യച്ചിയൽ ഇൻസാൻ വിൽ മസ്ജിദി വലു മിംബുഅദിൻ, അപ്പോൾ ദൂരെ നിന്നാണെങ്കിലും നടന്നു വരിക എന്നുള്ളത് പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. വലൈസൽ മഅന അയ്യത്തഖസ്സദ ത്വരീഖ അൽ ബഈദ്, എന്നാൽ അതിനെന്തർത്ഥമില്ല, ദീർഘമേറിയ വഴി തിരഞ്ഞെടുക്കണം എന്നതിനർത്ഥമില്ല. എവിടെയാണുള്ളത്, അവിടുന്ന് നടന്നു വരാൻ ശ്രദ്ധിക്കുക. തൻ്റെ സാധാരണഗതിയിൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു ആദത്തനുസരിച്ച് നടക്കുക, ദൂരം ഉദ്ദേശിച്ചുകൊണ്ടല്ല. ചിലപ്പോൾ അടുത്തായിരിക്കാം, കുറച്ച് ദൂരമുള്ള വീടുകളുണ്ടാവാം, ഏതായിരുന്നാലും നടന്നു പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മൂന്നാമതായി ഹദീസിൽ പറയപ്പെട്ട കാര്യം ഇൻതിളാറു സ്വലാ ബഅദ സ്വലാ, ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുക. ഒരു നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ അടുത്ത നമസ്കാരം വരെയും ആഗ്രഹിച്ച്, അത് പ്രതീക്ഷിച്ച്, അതിഷ്ടപ്പെട്ടുകൊണ്ട് കാത്തിരിക്കുക. അപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞു, അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ മനസ്സിൽ മഗ്രിബും നമസ്കാരം കൂടി കഴിഞ്ഞിട്ട് പോകുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ കാത്തിരിക്കുന്നു. മഗ്രിബ് കഴിഞ്ഞു, ഇഷാവും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ കാത്തിരിക്കുന്നു. വഹാക്കതായക്കുന് കൽബുഹു മുഅല്ലഖബിൽ മസാജിദ്, ഇങ്ങനെ മസ്ജിദുമായി കൽബിണങ്ങിയവരായ ഒരു മനുഷ്യർ ഓരോ നമസ്കാരം കഴിഞ്ഞാലും അടുത്ത നമസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, അത് കാത്തിരിക്കുന്ന ആളുകൾ, ഇതൊക്കെ തന്നെയും സഹോദരങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, ദറജകൾ ഉയർത്താൻ കാരണമാകുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ്. ഫദാലിക്കുമൊരു റിബാത്ത്, ഫദാലിക്കുമൊരു റിബാത്ത്, അത് റിബാത്താണ്, റിബാത്താണ് എന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക്. അൽ മുറാബത്ത വൽ മുദാവമാലൽ ഖൈർ, നന്മയിൽ പതിവായി നിത്യമായി കെട്ടിയിടുന്ന ഒരവസ്ഥയാണുള്ളത്, തുടരുന്ന അവസ്ഥയാണുള്ളത്. യായു അല്ലദീന ആമനുസ്ബിറു വസ്വാബിറു വറാബിത്തു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, അല്ലേ വിശ്വാസികളെ ക്ഷമിക്കൂ, ക്ഷമയിൽ മുന്നേറൂ. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തു ആലെ ഇമ്രാനിലെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത് ഈയൊരു കാര്യം.

0: മണിയായുല്ലദീനാമനുസ്ബിറു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുക, ക്ഷമയിൽ മികവ് കാണിക്കുക, പ്രതിരോധ സന്നദ്ധരാകുക. റാബിത്തു എന്നാണ് മുറാബത്തത്ത്, ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവസ്ഥക്ക് റിബാത്ത് എന്ന് പേര് പറയപ്പെടുന്നു. അതാണ് സഹോദരങ്ങളെ, അത് അത്രയും വലിയ ഗൗരവമുള്ള ഒരു വിഷയമായിക്കൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നന്മയിൽ സ്ഥിരമായി തുടരുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല പുണ്യം നേടുന്ന, നന്മകൾ കരസ്ഥമാക്കുന്ന എല്ലാ ഇബാദത്തുകളിലും ഇഖ്ലാസോടുകൂടി മുന്നേറാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാപമോചനവും പദവികൾ ഉയർത്തപ്പെടലും എന്ന വിഷയമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം അഷ്റഫ് സലഫി, വാണിയമ്പലം.

0: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ലിനി സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. സ്നേഹക്കൂടിൽ പ്രൊഫസർ ഹാരിസ്ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു. നമുക്ക് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു സഹോദരിയുടെ ഒരു സംശയമാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. അവർ പറയുന്നത്, 19-ാമത്തെ വയസ്സിൽ അവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അതുവരെ നല്ല ദീനിയായ ഒരു ചുറ്റുപാടിൽ ജീവിക്കുകയായിരുന്നു. പിന്നെ ഭർത്താവ് വിദേശത്തായതുകൊണ്ട് തന്നെ ഫോൺ ചാറ്റിങ്ങും കോളും ഒക്കെ ചെയ്ത് രാത്രി ഉറങ്ങാനും വൈകി. അങ്ങനെ ഒരു നിസ്കാരവും കാര്യങ്ങളൊക്കെ ഡിലേ ആയി പോകുന്നൊരവസ്ഥ വന്നു. അങ്ങനെ 5-6 വർഷങ്ങളായി. ഇപ്പോൾ അവരെന്താ വെച്ചാൽ കുറേ നിസ്കാരവും കാര്യങ്ങളൊക്കെ പോയി. അതുപോലെ ഇപ്പം തന്നെ വീഡിയോ കോളും ഒക്കെ ചെയ്തിട്ട് അതൊരു തെറ്റായി അവർ അങ്ങനെ കാണുന്നു. വലിയ തെറ്റായിട്ട് അവർ കാണുന്നു. അപ്പോൾ പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ പഴയ ഒരു ഈമാൻ അവർക്കില്ല. പണ്ട് നിസ്കാരം കൃത്യമായി, തഹജ്ജുദ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ദീനിയായി ജീവിച്ചിരുന്നവരാണ്. ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. വീട്ടിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും ചിലപ്പോൾ നിസ്കാരം ഒഴിവായതാണ് എന്ന് ഭർത്താവ് കുറ്റപ്പെടുത്താറുണ്ട്. അപ്പോൾ എന്താണ് ഒരു പഴയ ആ ഒരു ഈമാനികമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ എന്ത് ചെയ്യണമെന്നുള്ള ആവശ്യം?
4: നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ദീനിൻ്റെ ഹലാലുകളും ഹറാമുകളൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ നമുക്ക് വരുന്നൊരു ഉദാസീനത, അതാണ് ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള കാരണം, രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് മറവിയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒരു ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് നമ്മുടെ മനസ്സിലുള്ള കുറേ ഉത്ബോധനങ്ങളും ധാരണകളും എന്തു ചെയ്യും, നമ്മൾ മറന്നു പോവുകയാണ്. രണ്ടാമത്തൊരു കാര്യം എന്താണ്, അസ്മാണ്. അസ്മ അസ്മ പറഞ്ഞാൽ ഒരു മനോദൃഢത. ഞാൻ അങ്ങനെ ചെയ്തിരിക്കും, ഞാൻ എൻ്റെ നിസ്കാരം കണിശമായി നിർവഹിച്ചിരിക്കും, ഞാൻ തെറ്റായ കാര്യങ്ങളൊന്നും ഞാൻ എന്തു ചെയ്യൂല, ഒരിക്കലും ഞാൻ പ്രവർത്തിക്കൂല എന്ന നമ്മുടെ ഒരു തീരുമാനശേഷിയുണ്ട്. അപ്പോൾ ആദനബി അലൈഹി സ്ലാമിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ആദനബിനോട് അള്ളാഹ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായി ആദനബി പ്രവർത്തിച്ചപ്പോൾ അള്ളാഹ പറഞ്ഞ് പിന്നെ അദ്ദേഹം മറന്നുപോയി. അതേപോലെ തന്നെ വലം നജിദ് ലഹു അസ്മ എന്നാണ്, അദ്ദേഹത്തിന് ഞാനൊരു തീരുമാനശേഷി കണ്ടില്ല എന്നാണ്. ഇപ്പോൾ മനുഷ്യന് പറ്റുന്ന എല്ലാ തെറ്റുകൾക്ക് പിന്നിലും ഇതാണുള്ളത്. ഒന്ന്, നമ്മൾ എന്തു ചെയ്യുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു മറവി നമുക്ക് സംഭവിക്കുന്നു. രണ്ടാമത്തെ, ഞാൻ ഇങ്ങനെ പോവുള്ളൂ എന്ന ഒരു കണിശത ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഈ സഹോദരിക്ക് 19 വയസ്സ് വരെയൊക്കെ അത് വളരെ കണിശമായി പാലിച്ചു പോയി, പക്ഷേ ഇപ്പോൾ അത് സാധ്യമാകുന്നില്ല എന്നാണ്. ഇതിൽ നമ്മൾ വലിയൊരു പോസിറ്റീവ് കാണുന്നത്, ഗുണം കാണുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ഈമാൻ ദുർബലമായി നമ്മളൊരു തെറ്റായ വഴിക്ക് പോകുമ്പോൾ അതിലൊരു കുറ്റബോധവും ഒരു വിഷമവും എനിക്ക് തിരിച്ചു വരണം എന്നൊക്കെയുള്ള ഒരു മനസ്താപമുണ്ടല്ലോ, ഇത് വലിയൊരു ഈമാൻ്റെ ലക്ഷണമാണ്. അതില്ലാതെ ആവണമല്ലോ എന്ത് ചെയ്യേണ്ടത്, പേടിക്കേണ്ടത്. കാരണം പിന്നെ അയാൾ തിരിച്ചു വരവ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സഹോദരിക്ക് അതുണ്ട്, അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, എനിക്ക് തോന്നുന്നത് കുറച്ച് ജീവിത തിരക്കുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഒന്ന് വന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ക്രമീകരിക്കുക. നമ്മുടെ ജോലികളൊക്കെ മടി കൂടാതെ വേഗത്തിൽ ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രീ ആകാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം, ആഴ്ചയിൽ നടക്കുന്ന വല്ല ഖുർആൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ജുമാ ഖുതുബകളിലോ ഒക്കെ പങ്കെടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിനെപ്പോഴും ആ ഒരു നനവും ഒരു ഉത്ബോധനവും ഒരു വെളിച്ചവും ഇടക്കിടക്കിടക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അതോടൊപ്പം എന്താണ്, അവരെന്തൊക്കെയാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു ഷെഡ്യൂൾ, ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കുക. ഇന്ന സമയത്ത് സുബഹിസ്കരിക്കും, ഇന്ന സമയത്ത് ലോറിസ്കരിക്കും, ഒരു ദിവസം ഇത്ര ആയത്ത് ഞാൻ കാണാതെ പഠിക്കും, ഇത്ര ആയത്ത് ഓതും, ഇന്ന പരിഭാഷയിൽ നിന്ന് ഇത്ര പേജ് ഞാൻ വായിക്കും, ഇങ്ങനെയൊക്കെ ഒരു കണിശമായ ചിട്ടുണ്ടാക്കിയിട്ട് അത് വളരെ ശക്തമായി ഫോളോ ചെയ്ത് പോവുക. പിന്നെ മറ്റൊന്ന്, ഇവർക്ക് അള്ളാഹുവിൻ്റെ സഹായം വേണമല്ലോ. രാവിലെയും വൈകുന്നേരം അധികാറുകളൊക്കെ നേരെ ചൊല്ലി അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന, അള്ളാഹു എന്നെയാണ് സന്മാർഗത്തെ ചോദിക്കുന്നു, തഖ്‌വയെ ചോദിക്കുന്നു എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ ശരിക്കും പ്രാർത്ഥിച്ച് അള്ളാഹുവോട് ചോദിച്ച് മുന്നോട്ട് പോയാൽ സാധിക്കുന്നാണ് ഞാൻ മനസ്സിലാക്കണം.
3: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ല അഭിവൃദ്ധിയുള്ളവരാണ്, അവർക്ക് ഉംറക്ക് ഉംറ ചെയ്യണം എന്നവർക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഭർത്താവ് പറയുന്നത് കുറച്ചുകൂടിയൊക്കെ പ്രായമായിട്ട് പോയി ചെയ്യാം, ഇപ്പോൾ ഇതൊക്കെ ഒരു പാഷനായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നവർ പറയണം. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ട്, ഇനി എൻ്റെ ഗോൾഡ് വിറ്റിട്ട് തന്നെ എനിക്ക് പോകാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം കൂടെ വരുന്നില്ല, അതിന് അനുവാദം തരുന്നില്ല. പിന്നെ അവർ പൊതുവെ കുടുംബം മൊത്തത്തിലൊരു പിശുക്കന്മാരാണ് എല്ലാ രൂപത്തിലും. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം പിന്നെ വളരെ ശുഷ്കിച്ച് ഗവൺമെൻറ് ജോലിയായിരുന്നു, പക്ഷേ എല്ലാത്തിനും ഒരു അളവും കാര്യവും ഒക്കെ പറഞ്ഞപ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ അവർ പറയുന്നത് റമദാനിലിപ്പോൾ ഒരു ജ്യൂസ് കുടിക്കുന്നത് പോലും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കണക്ക് പറയും. അങ്ങനത്തെ ഒരാളാണ്, അയാളുടെ മകനാണല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ഭർത്താവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക? കാരണം തനിച്ചെന്തായാലും പോകാൻ അനുവാദമല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാളൊന്ന് ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്യണമെന്നാണ്?
4: ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ജീവിതത്തിൽ ഒരിക്കൽ നമ്മളൊരു ഉംറ അല്ലെങ്കിൽ ഹജ്ജ് ഒക്കെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കടമയാണ്, സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ സഹോദരിക്കിപ്പോൾ ഒരു ഉംറ ചെയ്യുക എന്നുള്ളത് അവർക്ക് ശേഷിയുണ്ട് എന്നവർ പറയുന്നുണ്ട്. അവർക്കൊരു ഉംറക്കിപ്പോൾ പോകാനുള്ള ആരോഗ്യപരവും സാമ്പത്തികവുമായ ശേഷിയുണ്ട്. അപ്പോൾ അത് അവർക്ക് നിർബന്ധമാണ്, മനസ്സിലല്ലേ? പിന്നെ ഇപ്പം നമ്മളിപ്പോൾ അള്ളാഹു റസൂലൊന്നും തീരില്ല, നിങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊന്നും ചെയ്യേണ്ട, നിങ്ങളത് വയസ്സായിട്ട് ചെയ്താൽ മതി എന്ന് നമ്മളോടും തീരില്ല പറഞ്ഞിട്ടില്ല. എപ്പോഴാണോ ഫൈനിസ് മനസ്സ് താഴേലേക്ക് എപ്പോഴാണോ നമുക്ക് അതിന് ശേഷി ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ചെയ്യണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരി ഇപ്പം ചെയ്യണം. അപ്പോൾ നിർബന്ധമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ നിസ്കരിക്കേണ്ട എന്ന് ഭർത്താവ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നിസ്കരിക്കേണ്ട, നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുക, അത് നമുക്ക് എന്ത് ചെയ്യുക, അള്ളാഹുവിനെതിരായിക്കൊണ്ട് ഭർത്താവിനെ അനുസരിക്കാൻ പറ്റും. നിസ്കരിക്കുമ്പോൾ മൂപ്പർ പറയുകയാണ് ഇനി അന്നെ എൻ്റെ കൂടെ കൂട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടേതായ വഴി നോക്കേണ്ടി വരും, നിർബന്ധമായ കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ ഈ യത്സത്തിൽ ഉംറ എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിന് പോകാനുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യണം, നടത്തണം. അപ്പോൾ അതിന് ഭർത്താവിൻ്റെ നല്ലൊരു സമ്മതത്തോടെയും അനുവാദത്തോടെയും പോകണതാണ് നല്ലത്, കാരണം കുടുംബ ബന്ധം പിന്നെയും തുടർന്ന് പോകേണ്ടതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ പ്രാധാന്യവും മഹത്വമൊക്കെ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറ്റണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പറ്റാവുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ ഒക്കെ ആയ ആളുകളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുക. നല്ല നിലയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ വലിയ തർക്കത്തിനൊന്നും പോവാതെ വളരെ ഒരു സങ്കടത്തിലും വിഷമത്തിലും എന്ത് ചെയ്യാണ് എന്നെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ അനുവദിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. എങ്ങനെയായാലും പോകാൻ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ അവനാ സ്വന്തം നിലക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് വലിയൊരു തെറ്റായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: ഒരു പെൺകുട്ടിയാണ്, അവൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കത് കഴിഞ്ഞിട്ട് 3 വർഷമാണ്, ഒരുമിച്ച് താമസം തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അവളെന്നെ പറയണത് എനിക്ക് അന്തല്ലാത്ത കാലത്ത് അങ്ങനെ പെട്ടുപോയി എന്നിട്ട് പറഞ്ഞ തുടക്കം തന്നെ ആമുഖം തന്നെ അങ്ങനെയുള്ളത്. അപ്പോൾ അവൾ പറയുന്നത് വെച്ചാൽ ഭർത്താവിന് മറ്റു സ്ത്രീ പെൺകുട്ടികളുമായിട്ടൊക്കെ പലരുമായിട്ടും എന്നിട്ട് ചാറ്റിങ്ങും ഇതൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിലെല്ലാം. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യും, പിന്നെ വേറെ ഒന്ന് തുടങ്ങും. ഇങ്ങനൊരു ഏർപ്പാട് പൊതുവേ ഉണ്ട്, അതിപ്പോൾ വർക്ക് സ്പേസിലാണെങ്കിലും എല്ലായിടത്തും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, പിന്നെ വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ദരിദ്ര കുടുംബവുമാണ്, പിന്നെ ഞാൻ അയാളെ ഒഴിവാക്കി പോരെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരാശങ്ക എന്ന് വെച്ചാൽ ഇപ്പോൾ ഗർഭിണിയാണ്, 9 മാസമായി നിൽക്കുന്നു, ഇനിയും ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ഞാൻ എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്.
4: നമ്മൾ സാധാരണ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഇവളെന്നെ പണി ഞാൻ അറിയാത്തൊരു കാലത്തിൽ പെട്ടുപോയതാണെന്ന് പറയണ്ടല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇങ്ങനെ ആ സമയത്ത് ഭയങ്കര ആവേശത്തിൽ ഇയാളെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ പെൺകുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്, നീ എടുക്കുന്ന തെറ്റായ തീരുമാനമാണ്, ഇങ്ങനെ ഒരു അഫെയറായി വന്നൊരു പ്രേമം ഒരു കല്യാണത്തിൽ പോകുന്നത് നല്ലതല്ല, അയാളെടുക്കൽ നിനക്ക് സുരക്ഷിതത്തില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. അതെന്താന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഒരാൾ ഒരു സ്ത്രീയുമായി ഒരു അവിഹിത ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ പ്രേമം എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ അവിഹിത ബന്ധം സ്ഥാപിക്കുന്ന ഒരാൾ, അത് അയാളുടെ ഒരു നാച്ചുറാണ്, അയാളുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് ഇന്നേറ്റ് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു, ഇനിയൊരു പെണ്ണിനോടും സ്ഥാപിക്കൂല എന്ന് വിശ്വസിക്കുന്നത് എന്താണ്? തെറ്റാണ്. ഇവരേറ്റ് ബന്ധം സ്ഥാപിച്ച പോലെ ഇപ്പോഴും അയാൾ എന്ത് ചെയ്യുന്നു? പല സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് അഫെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം. അതായത് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവൻ്റെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, അയാൾ എന്ത് ചെയ്തു? നമ്മുടെ പാരൻസൊന്നും അറിയാതെ നമ്മളുമായിട്ടൊരു ബന്ധം സ്വകാര്യമായി ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് അയാളുടെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ. ആ ഒരു യോഗ്യത അയാൾക്ക് ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അത് എപ്പോഴും അയാൾ ആവർത്തിക്കാം. അത് അയാൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ഇവരെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ മാറി ചിന്തിക്കും, എനിക്ക് ഇത് അബദ്ധമായിപ്പോയി, എനിക്ക് പുറകോട്ട് പോകണം. അപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അപ്പം നീ ഗർഭിണിയായിരിക്കും, നിനക്ക് കുട്ടി ഉണ്ടാവും, നീ വിചാരിച്ച മാതിരി അവിടുന്ന് എന്ത് ചെയ്യില്ല, പോരാൻ പറ്റൂല. അവന് പോണതിന് വിരോധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവൾക്ക് പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിനെ അയാൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ആ ഉമ്മ ശ്രദ്ധിക്കാൻ എന്താണ്? എപ്പോഴും ബാധ്യസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലൊരു തകരാറും സ്വഭാവദൂഷ്യങ്ങളുള്ള ഒരാളെ നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായൊരു പരിഹാരം. അയാളിപ്പോൾ ഈ സ്വഭാവമായിട്ട് മുന്നോട്ട് പോയാൽ അയാൾക്ക് കുടുംബം, ആരും പെണ്ണും അയാളെ കൂടെ നിൽക്കില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നാം മാത്രമായി എന്തായാലും ഒരു മുസ്ലിം ആയിരിക്കുമല്ലോ അയാൾ. അയാളെ കൺവിൻസ് ചെയ്ത് ബോധ്യപ്പെടുത്തി ഒരു നല്ല ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്നപ്പോൾ ഒരു ഹിതായത്തിലാക്കുന്ന ഒരാളെ ഹിതായത്തിലേക്ക് കൊണ്ടുവന്നൊരു കൂലിയും കിട്ടും, നമ്മുടെ കുടുംബജീവിതം നന്നായി പോവുകയും ചെയ്യും. അത് പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. ഇനി ഒരു നിലക്കും ഇങ്ങനെയൊന്നും പോവില്ല, നന്നാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ നമ്മളെ വഴി സ്വീകരിക്കുന്നതിനും എന്തില്ല, കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ഗർഭിണിയാണല്ലോ, ഒരു പ്രസവമൊക്കെ ആകുന്നത് വരെ ഒരു ശ്രമം നടത്തി വെക്കുക, എന്നിട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക? ഒരു അവസാനത്തൊരു വാർണിംഗ് ഒക്കെ കൊടുത്ത്, ഒരു താക്കീതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ മുന്നോട്ട് പോകണം ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കോ, അല്ല മനംമാറ്റം ഉണ്ടാകുമോ എന്നൊക്കെ ശ്രമിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്.
3: മറ്റൊരു സഹോദരിയാണ്, അവർ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി, ഒരു കുട്ടിയുണ്ട്, രണ്ടാമത്തെ ഇപ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇവരുടെ ഭർത്താവ് അന്യ സ്ത്രീകളെ, അവരുണ്ടാകുമ്പോൾ തന്നെ, ഇപ്പോൾ അവരൊരുമിച്ച് പോകുമ്പോൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മറ്റു സ്ത്രീകളെ നോക്കുന്നു, ശ്രദ്ധിക്കുന്നു, അവരെ സൗന്ദര്യം ആസ്വദിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് വലിയ തെറ്റിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം അവർക്കെന്ന് വെച്ചാൽ, അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിഞ്ഞാണെങ്കിൽ പോലും അവരെ കാണുമ്പോൾ വല്ലാതെ ശ്രദ്ധിക്കുകയും, അതുപോലെ ഇപ്പോൾ ഇവരെ പ്രസൻറ്റിൽ തന്നെ ഇപ്പോൾ ഭാര്യ ഉണ്ടാകുമ്പോൾ പോലും അവളോട് നന്നായി അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു, അവളോട് കുറച്ചുകൂടി അറ്റാച്ചാകാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ ഇവർക്കൊരു തോന്നൽ. അപ്പോൾ ആ തോന്നൽ ഇവർക്ക് ഇങ്ങനെ ഓരോ വീട്ടിൽ റൂമിലൊക്കെ ആകുമ്പോഴും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. ഇപ്പോൾ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒറ്റക്കാകുമ്പോൾ അപ്പോൾ അദ്ദേഹം പുറത്തു പോയല്ലോ, ഇനിയിപ്പോൾ ആ പെണ്ണിനെ കാണുമോ, അവരോട് സംസാരിക്കുമോ, ഇനിയിപ്പോൾ ഒരു കല്യാണമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോഴും അവളെ കാണുമോ? അപ്പോൾ അവൾ പോകുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നത് ആ പെണ്ണ് വരാതിരിക്കട്ടെ, ആ പെണ്ണ് വരാതിരിക്കട്ടെ എന്നുള്ള ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. കുടുംബമായതുകൊണ്ട് തന്നെ വീണ്ടും കാണാനും കണ്ടുമുട്ടാനും സംസാരിക്കാനും ഒക്കെ അവർക്ക് എന്തുണ്ട്, അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുവരെ ഭർത്താവിനോട് ഞാനത് പറഞ്ഞിട്ടില്ല, നിങ്ങളവരെ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ ഇനി അത് പറയാൻ പറ്റുമോ, പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഒക്കെ ഉള്ളൊരു പേടി, എന്താണ്, എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടതെന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്.
4: ഇതിലിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, എൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കുമോ, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ സ്വീകരിക്കുമോ, വേറെ ഏതെങ്കിലും പെണ്ണുകൾ താല്പര്യമുണ്ടോ എന്ന്, എത്ര വിശുദ്ധനായി ജീവിക്കുന്നൊരു ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനെക്കുറിച്ച് ഭാര്യയ്ക്ക് ഒരു ആശങ്ക ഉണ്ടാവും. ശരി, അത്തരം ആശങ്കകളിൽ നിന്ന് എന്ത് ചെയ്യും, ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയങ്ങൾ ഉത്ഭവിക്കും. എനിക്കിങ്ങനെ തോന്നുക, ഇതിന് രണ്ട് സാധ്യത ഉണ്ട്. ഒന്നതൊരു സംശയമാവാനുള്ള സാധ്യത ഉണ്ട്. അതെ, ആ ഭർത്താവിനോടുള്ള അതീവമായ ഇഷ്ടവും താല്പര്യവും കൊണ്ട് എന്ത് ചെയ്യുക വെച്ചാൽ അദ്ദേഹം ആരെങ്കിലും നോക്കുമോ പോവോ എന്നൊക്കെ ഉള്ള ഒരു താല്പര്യത്തിനാണ് എന്തിന്. മറ്റെന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ വായ നോക്കി അവരെ ആസ്വദിക്കുകയാണെന്നൊന്നും പറയണത് നമുക്ക് അത്ര വിശ്വസനീയമല്ല. കാരണം എന്തായാലും നമുക്കൊരു മാന്യത ഉണ്ടാവുമല്ലോ, നമ്മൾ വേറൊരാളെ മുഖത്തൊക്കെ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ പറ്റി സംശയിക്കൂലേ. എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇയാളൊരു മോശക്കാരനാണ്. അപ്പോൾ നമ്മൾ 10 സ്ത്രീകളെ കണ്ടാൽ 10 സ്ത്രീകളെന്താ വിചാരിക്കുക, ഇയാളൊരു ആൾ ശരിയില്ല എന്ന് വിചാരിക്കൂലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആളുകൾ അങ്ങനെയൊക്കെ നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവനവൻ്റെ ഒരു മാന്യതയെ സംരക്ഷിക്കാൻ ശ്രമിക്കൂലേ. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ കുടുംബത്തിലുള്ള സ്ത്രീകളാകുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി അടുത്ത് പെരുമാറിയേക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവരെക്കുറിച്ച് കൂടുതൽ സംശയം ഉണ്ടാവാൻ കാരണം. ഞാൻ പറഞ്ഞ പ്രത്യക്ഷമായൊരു തെളിവോ കാര്യങ്ങളോ കിട്ടാത്തിടത്തോളം കാലം അയാൾ നോക്കുന്നുണ്ടാവില്ല. എൻ്റെ ഒരു തോന്നലായിരിക്കുമെന്ന് വിചാരിച്ച് സമാധാനിക്കലായിരിക്കും നന്നായിരിക്കാൻ തോന്നുന്നത്. ഇനിയിപ്പോൾ അയാൾ അങ്ങനെ ഉദ്ദേശിക്കുന്നൊന്നുമില്ലാന്ന് വിചാരിക്കുക, എന്നിട്ട് വെറുതെ അയാളുടെ പോയിട്ട് നിങ്ങൾ കണ്ട സ്ത്രീകളൊക്കെ നോക്കാറുണ്ടാൽ അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമായിരിക്കും. അങ്ങനത്തെ ഒരു ആരോപണം അങ്ങനെ ചിന്തിക്കാത്തൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും? അത് നമ്മൾ തമ്മിലുള്ള വിശ്വാസത്തിനെ നഷ്ടപ്പെടുത്തി കളയാനുണ്ടാവും. എന്തെങ്കിലും ഒരു സ്ത്രീയോട് തെറ്റായി പെരുമാറിയോ, ഒരു ബാഡ് ടച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വകാര്യമായിട്ടുള്ള മൊബൈലിൽ എന്തെങ്കിലും ചാറ്റിങ്ങോ, അല്ലെങ്കിൽ എന്തെങ്കിലും അശ്ലീലങ്ങൾ മൊബൈലിൽ കാണേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്നതിലൊരു ശരി കാണാം. മറ്റത് വേറെ തകരാറുകളൊന്നുമില്ലാത്ത ഒരാളാവുമ്പോൾ ഇങ്ങനെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവരെന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഉണ്ടാവില്ലാന്ന് തൽക്കാലം മനസ്സമാധാനിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അള്ളാഹുക്കല്ലേ അറിയാം, മനസ്സിലുള്ള കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കലായിരിക്കും നന്നായിരിക്കും.
3: ഒരു സഹോദരിയാണ് അവർ, പിന്നെ കുറച്ച് വിശദമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ ഒരു തീരുമാനം, ജീവിതത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് കത്ത് എഴുതിയിട്ടുള്ളത്. അവർ പറയുന്നത് 24 വർഷമായി അവർ വിവാഹം കഴിഞ്ഞിട്ട് 4 മക്കളുണ്ട്. മൂത്ത മകൻ നിക്കാഹ് കഴിഞ്ഞു, അപ്പോൾ അത്രയും വലിയൊരു മകനുമുണ്ട്. അവർ പറയുന്നത് ഞാനിപ്പോൾ ഒരു മദ്രസയിൽ ഒരു വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭർത്താവ് വിദേശത്തായിരുന്നു, ഡ്രൈവർ ജോലിയായിരുന്നു. അപ്പോൾ അവരങ്ങനെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പിന്നീട് സൗദിയിലേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹം നാട്ടിൽ ലീവ് എടുത്ത് നിന്നപ്പോൾ, അപ്പോൾ അവരറിയാത്ത എന്തൊക്കെയോ ജോലികൾ ചെയ്തു. അത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല, എന്തോ ഒരു തെറ്റായ ജോലി ആയിരുന്നു എന്നവർ അങ്ങനെ ഊഹിക്കുന്നു. ഇപ്പോൾ അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ വീട് വെച്ചതിൽ ഒരു 700,000 രൂപ കടമുണ്ടായിരുന്നു. അത് അവരുടെ പിന്നെ അവകാശം കിട്ടിയപ്പോൾ സമയത്ത് അതൊക്കെ വിറ്റിട്ട് അവരത് അങ്ങനെ വീട്ടി. അപ്പോൾ നാട്ടിലൊരു പണിക്ക് ഇയാൾ പോകില്ല, വലിയ മടിയനാണ്. അപ്പോൾ എങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോകുന്നത് വെച്ചാൽ കടം വാങ്ങിയും അങ്ങനെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ. പിന്നീടാണ് അവരറിയുന്നത് അവർ പലിശക്കൊക്കെ പണം വാങ്ങുകയും അങ്ങനത്തെ, അതായത് വീട് പണയം വെച്ചും മറ്റുള്ളതൊക്കെ പണയം വെച്ചും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇവർ തമ്മിൽ എന്തായി, പ്രശ്നങ്ങളായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവർ വീട്ടിലേക്ക് അവരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അവർ പിന്നെ അയാൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഈ ഏർപ്പാടിനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പലിശക്കുള്ള ഇതാണെങ്കിൽ, ഹറാമായ ഒരു വിഷയത്തിലാണെങ്കിൽ ഞാനില്ല, ഞാനും എൻ്റെ മക്കളും ഇല്ല. നിങ്ങൾ അധ്വാനിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരാം, അതല്ലെങ്കിൽ ഞാനില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ അവർക്കൊരു തീരുമാനം, ഇപ്പോൾ അതൊരു ഇസ്ലാമിക മദീനിയായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുടുംബമായതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊരു തീരുമാനം കിട്ടണം. ഞാൻ അവരെടുത്ത ആ ഒരു ഡിസിഷൻ നല്ല തന്നെയാണോ, അതല്ല ഇപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു ഇത്രയും വർഷങ്ങളായി, 24 വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് എല്ലാം സഹിച്ചിട്ട്. കാരണം ഇതുവരെ ഇപ്പോൾ അവരെന്നെ പറയുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനെ ഇതുവരെ ഒരാളുടെ മുമ്പിലും മോശക്കാരനായി ചിത്രീകരിച്ചിട്ടില്ല. എനിക്കറിയാമായിരുന്നിട്ടും ഞാൻ എൻ്റെ കുടുംബത്തിലോ അവരെ കുടുംബത്തിലോ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ എപ്പോഴും നല്ലൊരു മാന്യനായിക്കൊണ്ട് തന്നെയാണ് കൊണ്ടുനടന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ അയാൾ ഇപ്പോഴും അത്തരം കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ മദ്യപാനം തുടങ്ങിയിട്ടുണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതൊന്ന് പിന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക?
4: നമുക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവണം എന്ന് വെച്ചാൽ അദ്ദേഹം ശരിയായ ഒരു ദീനിയായ ഒരാളല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അയാൾ മദ്യപാനം ആരംഭിച്ചു, വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കില്ല, പലിശയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എന്താണ് ശരിക്കും ഒരു ദീനിയായ ഒരാളല്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇനി ദീനിയായിട്ട് എന്ത് ചെയ്യണം, ഒരു നല്ല ഒരവസ്ഥ ഉണ്ടാകി വന്നാൽ അയാളിൽ ഭയങ്കര മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ദീൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഒരു പരലോകബോധം ഉണ്ടായി, നിസ്കാരമൊക്കെ ഒന്ന് കണക്ഷമാക്കി ഒരു നല്ല മനുഷ്യൻ, അത് അങ്ങനെ ഒരു ചേഞ്ച് വരുന്നതോടുകൂടെ ഈ കംപ്ലയിൻസ് കംപ്ലീറ്റ് എന്താവും, മാറിക്കിട്ടും. അയാൾക്കൊരു മതപരമായ ഒരു മാറ്റമാണ് ഉണ്ടാവേണ്ടതെന്നാണ്. അപ്പോൾ ആ മാറ്റത്തിന് അയാളെ നിർബന്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇപ്പോൾ ഇവർ പോരണം എന്ന് അവർക്ക് അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ദീനിയായിട്ട് മാറണം എന്ന ഒരു കണ്ടീഷൻ അയാളെ മുന്നിൽ വെക്കാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്യാം, ആലോചിക്കുക. അത്
3: അവർ ഡിമാൻഡ് വെച്ചു, നിങ്ങളിതൊക്കെ നിർത്തി നല്ലവർക്ക് ജീവിക്കുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പം അയാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവുള്ളൂ, അതിന് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി.
4: അപ്പം അങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം. അപ്പം പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയത് എന്താ വെച്ചാൽ അയാളെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് ഇവർ താല്പര്യപ്പെടുന്നതെങ്കിൽ എന്ത് ചെയ്യാച്ചാൽ അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങളോ കടം വാങ്ങലുകളോ പലിശയോ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കാം. അയാൾ എന്ത് ചെയ്തു അതൊക്കെ അയാളിലേക്ക് അവസാനിക്കും എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ അയാളിൽ നിന്ന് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുകയാണെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വഴി കണ്ടെത്തി ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് അയാളിപ്പോൾ അയാളുടെ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങൾക്കും ഈ കടം വാങ്ങലിനും പലിശക്കും ഒക്കെ ഇവർ കൂട്ടുനിന്ന് അവരിൽ നിന്ന് പണം കൊടുത്ത് കടം വാങ്ങിക്കൊടുക്കുന്നൊരവസ്ഥയിലാകുമ്പോൾ അയാൾ എന്ത് ആപത്തുകൾ ഉണ്ടാക്കിയാലും അതിനൊക്കെ എന്ത് ചെയ്യും, ഇവർക്കും അതിലൊരു ഭാഗവാക്കാകും. അപ്പോൾ ഭർത്താവാണെങ്കിലും നിങ്ങളുടെ ഇടപാട് മറ്റ് കാര്യങ്ങളൊന്നും തീരരുത്, അതിലൊന്നും ഞാൻ ഇടപെടൂല, നിങ്ങൾ എന്ത് കടം വന്നാലും അത് വീട്ടാൻ ഞാൻ ഉണ്ടാവില്ല, അതിൻ്റെ ബാധ്യതകളൊന്നും ഞാൻ ഏറ്റെടുക്കൂല, നിങ്ങൾ വാങ്ങിയ കടത്തിന് ആരും എൻ്റെ അടുത്ത് വരേണ്ടതില്ല എന്ന് പറയാം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ മദ്യപാനമൊക്കെ തുടങ്ങി എനിക്കവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു പോരും. അപ്പോൾ എനിക്ക് ശാരീരികമായോ സാമ്പത്തികമായോ ഒന്നും ബുദ്ധിമുട്ട് വരുന്ന നിലക്കുള്ള ഒരു ബന്ധത്തിനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവരുടെ കാര്യം സേഫാക്കിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയ രൂപം ഉണ്ടെങ്കിൽ സ്വീകരിക്കാം.
3: ഓക്കെ. പിന്നെ മറ്റൊരു സഹോദരി, അവർ അവരെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവധി ദിവസങ്ങളിലുമെല്ലാം, അവധി ദിവസങ്ങളിലും അല്ലെങ്കിൽ മറ്റു സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കസിൻ്റെ റൂമിലേക്ക് അവർ പോകാറുണ്ട്. അപ്പോൾ അത് ഭാര്യയ്ക്ക് ഇവിടെ ഭാര്യ നാട്ടിലാണ്, അപ്പോൾ അങ്ങനെ പോകുന്നത് അവർക്കൊരു താല്പര്യക്കുറവ്, ഭാര്യയ്ക്കൊരു അസ്വസ്ഥത, അങ്ങനെ ശരിയല്ലല്ലോ, അവിടെ മറ്റൊരു പെണ്ണും കുട്ടിയും അദ്ദേഹം ഒക്കെയാണുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഗൾഫിൽ വന്ന സമയം മുതലേ ഞാൻ അവരെ കൂടെയാണ്, അവർ എന്നെ സഹായിക്കുന്നു, ഞാനും പിന്നെ അവരുടെ ഒരു സഹായത്തിലാണ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ട്, അതിലൊരു തെറ്റായിട്ടൊന്നുമില്ല. പക്ഷെ ഇവർക്ക് എന്താ ഇവരും പറയുന്നത് തെറ്റായിട്ടൊന്നുമില്ല, പക്ഷേ അവ ഒരു വേറെ ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് എല്ലാ കാര്യത്തിലുണ്ട്, അപ്പോൾ അദ്ദേഹം അത് ശരിയല്ലല്ലോ, മറ്റൊരു പെണ്ണ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളത് ഇവർക്ക് ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഒന്ന് ഭർത്താവും ഞാനും നല്ല സ്നേഹത്തിൽ കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നം പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രശ്നം ഉണ്ടായി വരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു പ്രശ്നമാണോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണോ, എന്നെയാണോ അത് ചികിത്സിക്കേണ്ടത്, അതല്ല ഞാൻ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണോ വേണ്ടത്, എന്താണ് അതിൻ്റെ പരിഹാരം?
4: ഇതിൽ പിന്നെ മനസ്സിലാക്കുന്നത് ഇവരെ ഭർത്താവ് ഇതിനോടുള്ള അവരുടെ അങ്ങേയറ്റ സ്നേഹം താല്പര്യം കൊണ്ടും തൻ്റെ ഭർത്താവ് ഒരു പിന്നെ മറ്റൊരു സ്ത്രീയുമായിട്ടൊരു കണക്ഷൻ വരുമോ എന്നുള്ള ഒരു പേടിയിലാണ് ഇയാൾക്കുന്നത്. അപ്പം നമ്മൾ മറുവശം ചിന്തിക്കുമ്പോൾ ഇതേ ഒരു പേടി ഇയാൾ ചെല്ലുന്ന വീട്ടിലൊരു പുരുഷണ്ടല്ലോ. അപ്പോൾ ഇയാളിവിടെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും അയാളും തമ്മിൽ വല്ല കണക്ഷനും ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി സത്യത്തിൽ ഇവരെപ്പോലെ അയാൾക്കുണ്ടാവണം. അയാൾക്ക് അങ്ങനെ എത്ര കാലം ഇടപഴകിയിട്ട് എന്തെങ്കിലും സംശയം തോന്നിക്കണമെങ്കിൽ ഇയാളവിടെ പടി കടത്തൂലല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ ഗൾഫിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സന്ദർശനങ്ങൾ നടത്തും, അതുപോലെയുള്ളൊരു സംഗതി ഉള്ളൂ. വേറെ ഇതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അയാളെക്കുറിച്ച് ഇത്രയും കാലം ജീവിച്ചിട്ടും ഇവർ കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ വെറുതെ അതാലോചിച്ചിങ്ങാട്ട് ഇടങ്ങേറായി അവമോ അച്ചരെയും പ്രശ്നങ്ങളും ഉണ്ടാക്കാതൊക്കെയായിരിക്കും നന്നായിരിക്കുക. പിന്നെ വേണമെങ്കിൽ പറഞ്ഞു നോക്കാൻ പറ്റും, എനിക്ക് നിങ്ങളെ 100% വിശ്വാസമാണ്, എന്ത് ചെയ്യാണ് നിങ്ങളവിടെ പോകണോണ്ട് ഒരു കുഴപ്പമില്ല, അവിടെ ഇപ്പം ഇങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിലും ഇതില്ല, നിങ്ങളവളെ നോക്കുന്നോ സംസാരിക്കുന്നോ ഒന്നും എനിക്കൊരു വിശ്വാസക്കുറവ്. പക്ഷേ എന്തോ അറിയില്ല, നിങ്ങൾ അങ്ങോട്ട് പോകുക അറിയുമ്പോൾ എനിക്കൊരു ഇടങ്ങേറ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോകണം എന്നെ അറിയിക്കാതെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ അത്യാവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ പോവാതെക്കുക, എന്നാൽ എനിക്കൊരു മനസമാധാനം കിട്ടും എന്ന് വേണമെങ്കിൽ അയാളോട് പറയാം. അതൊരു കച്ചറയിലേക്ക് പോകും, നിങ്ങളവിടെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കണില്ല, നിങ്ങൾക്ക് അവിടെ എന്തോ സംബന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു കച്ചറയിലേക്ക് പോകണേക്കാൾ നല്ല ഇത് സത്യസന്ധമായി ഉള്ളത് പറയാം. എന്ത്, നിങ്ങളെനിക്ക് വിശ്വാസമാണ്, നിങ്ങളാണ്ട് പോണതുകൊണ്ട് ഇങ്ങനത്തെ അപകടം പറ്റുന്നൊന്നും എനിക്ക് വിശ്വാസമല്ല, പിന്നെ അവിടെ അവരുടെ ഭർത്താവ് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് നിങ്ങളത് എന്തെങ്കിലും മോശം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളങ്ങോട്ട് കടത്തൂലല്ലോ, ഒക്കെ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളങ്ങോട്ട് പോകുക അറിയുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങോട്ട് പോവാതൊക്കെയാണ് എനിക്ക് ഇഷ്ടം, എന്നാൽ എനിക്ക് സമാധാനമാണല്ലോ ഇവിടെ എന്നൊന്ന് പറഞ്ഞു നോക്കിയതിന് കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം.
3: ഒരു സഹോദരനാണ്, വലിയ പ്രായമൊന്നുമില്ല, ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അയാൾ പറയുന്നത് ഞാനൊരു ഇസ്ലാമിക് പ്രബോധനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ എനിക്ക് കുറേ ദൂഷ്യ ഫലങ്ങളുണ്ട്. ഞാൻ ഗൾഫിലാണെങ്കിൽ ഞാൻ മാസ്റ്റർബേഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ പലരെയും ഞാൻ എന്താ വെച്ചാൽ പലർക്കും പല ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ വന്നാൽ അവർക്ക് ഞാനത് നികത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു സഹോദരിയുമായി ഒരു സ്ത്രീയുമായിട്ട് അയാൾ ചെറിയൊരു ചാറ്റിംഗ് ബന്ധമുണ്ടായി. അവരെന്ത് വെച്ചാൽ സംശയങ്ങളൊക്കെ ചോദിക്കും, ചില മസാലകളൊക്കെ ചോദിക്കും, അത് ഞാനങ്ങനെ യൂട്യൂബ് ലിങ്ക് കൊടുക്കും, അങ്ങനെയായിരുന്നു. പിന്നീട് അതങ്ങനെ മറ്റൊരു രൂപത്തിലേക്ക് അത് വളർന്നു. അവർക്ക് സത്യത്തിൽ എന്നോടൊരു ഒരു ബഹുമാനമുള്ള ഒരു അടുപ്പമാണ് ശരിക്കുള്ളത്. പക്ഷേ എനിക്കവരോട് അങ്ങനെയല്ല തോന്നിയത്. അങ്ങനെ ഒരു മോശമായ ചാറ്റിംഗ് നടത്തി, അത് അവരുടെ കുട്ടി ആരോ മകനാരോ കണ്ടിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അയാൾക്കൊരു കുറ്റബോധം, ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഒരാളാണ്, എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്, എന്നെക്കുറിച്ച് വലിയ മതിപ്പാണ് ആളുകൾക്ക്, പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്, കുറേ തിന്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ എന്തു ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്.
4: അതെ അതെ, അത് സത്യസന്ധമായിട്ടുള്ളൊരു ചിന്തയാണ്. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മുടെ ഈ ലൈംഗികമായ ജീവിതത്തിലുള്ള വൈകൃതങ്ങൾ എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ഒരു വീക്ക്നെസ്സാണത്. എല്ലാവരിലും ഉണ്ട് ആ ഒരു ഇത്. അതെല്ലാവരും മാനേജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിപ്പോൾ അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ളതാണല്ലോ ഈ വികാരം എന്നുള്ളത്. അപ്പോൾ അതെല്ലാ മനുഷ്യന്മാർക്കുണ്ട്. അത് നമ്മൾ ഹലാലായ വഴിക്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറവുകളും പ്രശ്നങ്ങളും വരുമ്പോഴും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്യും, പലപ്പോഴും ഇങ്ങനത്തെ ടെൻഡൻസികൾ വരും. അതിപ്പോൾ ഒരു അന്യസ്ത്രീയെ നമ്മൾ സംസാരിക്കുമ്പോൾ കാണുമ്പോൾ ബന്ധപ്പെടുമ്പോൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഏത് സമയത്തും മനുഷ്യനെ തെറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സുരക്ഷിതത്വം എന്താ വെച്ചാൽ ആ ഒരു ഏരിയക്ക് നമ്മൾ ഹലാലായ നിലക്കാണെങ്കിൽ പോലും കടക്കാതിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സൂക്ഷ്മതക്ക് നല്ലത്. അപ്പോൾ ഒരു സ്ത്രീയെ നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫത്വ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ശരി, എന്തു ചെയ്യാണ്, സ്വകാര്യമായി രണ്ട് പേര് ചാറ്റ് ചെയ്യാതക്കലാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പബ്ലിക്കായിട്ട് നമ്മളെ വീട്ടിലെ ഭാര്യമാർക്കും കുട്ടികൾക്കൊക്കെ കാണത്തക്ക വിധത്തിലുള്ള പബ്ലിക്കായിട്ടുള്ള നിലക്കേ അത് ചെയ്യാവൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവില്ല, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനത്തെ ചില ബന്ധങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുണ്ടാകുമ്പോൾ അത് ഒരു തിന്മയിലേക്ക് എത്തും. കാരണം അതുകൊണ്ടല്ല അല്ലോ വിരോധിച്ചത്. അപ്പോൾ അത് എത്താത്ത ആൾക്കാരുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് അവിശ്വസനീയമായ കാര്യമാണ്. എല്ലാവരാണെങ്കിലും എത്തും. വമാ ഉപരി ഉനഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസുവോ. അതിപ്പോൾ യൂസുഫ് നബി പറഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട്, യൂസുഫ് പിന്നെ ആ സുലൈഹ പറഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട്. എന്തായാലും അതിൻ്റെ ആശയം അതാണ്, ഞാൻ എന്നെ ഒഴിവാക്കി പറയണില്ല, തെറ്റുകളൊന്നും സംഭവിക്കില്ല എനിക്ക്, ഞാൻ പറയണില്ല. തീർച്ചയായും മനസ്സ് തെറ്റുകൾ സംഭവിക്കുന്നതാണ്, അപ്പോൾ എല്ലാവർക്കും സംഭവിക്കും. അപ്പോൾ ഈ സഹോദരനോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പിന്നെ തിന്മകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇത്തരം കണക്ഷൻസ് സ്ത്രീകളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്ന അവസരങ്ങൾ അത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അയാൾക്ക് ഒരു മനസ്സമാധാനം കിട്ടും, സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ പറ്റും ചെയ്യും.
3: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, അവരുടെ ഭർത്താവ് ഡ്രൈവർ ജോലിയാണ്. അപ്പോൾ അവർ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത് പിന്നെ സാധാരണ ഭർത്താവ് ക്ഷണിക്കുമ്പോൾ ഭാര്യ വന്നിട്ടില്ലെങ്കിലാണ് അതിന് കുറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ എന്നവർ ചോദിക്കുന്നു ഭർത്താവിനെ ക്ഷണിക്കുമ്പോൾ. കാരണം ഇദ്ദേഹം അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്തില്ല, തീരെ താല്പര്യമില്ല. ഇപ്പോൾ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊരിക്കലൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹം ആ കാര്യത്തിന് മുതിരുന്നുള്ളൂ. അപ്പോൾ എന്നാൽ അവർ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള പലരും ഒരേ ജോലി ചെയ്യുന്നവർ പലരും അവരുടെ കുടുംബത്തിലൊക്കെ സാധാരണ രൂപത്തിൽ നടക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരാതിരിക്കട്ടെ, ഒരു താല്പര്യം വരാതിരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് ഒരു ഭർത്താവിനോട് എങ്ങനെ ഇത് പറയും, എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും എന്നാണ് അവർ ചോദിക്കുന്നത്.
4: അല്ല, ഇതിലിപ്പോൾ അങ്ങനത്തെ സങ്കീർണ്ണതൊന്നുമില്ല. സാധാരണ ഇപ്പോൾ നബിൻ്റെ അടുക്കൽ വന്നിട്ട് തന്നെ ഒരു പുരുഷൻ്റെ ശേഷിക്കുറവിനെക്കുറിച്ച് പരാതിപ്പെട്ടതായിട്ട് നമ്മൾ ഹദീത്തുകൾ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്ന കാര്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ്, ഒരു ഭർത്താവിന് വേണ്ടെന്ന് വെക്കാൻ പോലും ഒരു സ്ത്രീക്ക് എന്തുണ്ട്, അവകാശമുണ്ട്. പൊതുവേ പുരുഷന്മാരിൽ എന്തുണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു കോമണായി സാധാരണ ഒരു താല്പര്യക്കുറവ് കാണലില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇനി പല കാരണങ്ങളാണ്. ഒന്നിപ്പോൾ ഇത് എന്തെങ്കിലും അവിഹിതമായ ബന്ധങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പോൺ സൈറ്റുകൾ കണ്ട് അശ്ലീലങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും മാസ്റ്റർബേഷനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ലൈംഗിക വൈകൃതങ്ങൾ ജീവിക്കുന്ന ആളുകൾക്ക് പൊതുവേ ഭാര്യമാരോട് അടുപ്പം താല്പര്യം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായ രോഗങ്ങൾ, ഷുഗർ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ എന്താ വെച്ചാൽ ഈ ജന്മനാ തന്നെ എന്താണ് ഇത്തരം ഹോർമോൺസുകൾ വേണ്ട രൂപത്തിൽ വർക്ക് ചെയ്യാത്ത ആളുകൾ, അപൂർവം ചെറിയ ശതമാനം ആളുകൾ അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അദ്ദേഹം ഒരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതൊന്നും താല്പര്യമില്ലാത്തത് എന്ന് പഠിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെൻ്റെ ഭർത്താവാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എനിക്ക് ഹലാലാക്കിയത് നിങ്ങളെ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ എന്താണ് നിർവഹിച്ചു തരൽ നിങ്ങളുടെ നിർബന്ധമായ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് താല്പര്യപ്പെടുന്നില്ല എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായൊരു മറുപടി എനിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയാം. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും, അയാൾ അയാളുടെ തകരാറുകൾ പറയാം, അതിനൊരു ചികിത്സ ആവശ്യമാണ്, ചികിത്സയ്ക്ക് മുന്നോട്ട് പോകാം. ഇങ്ങനെ നമ്മൾ വളരെ കണിശമായി ആവശ്യപ്പെട്ടിട്ടും അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചില തീരുമാനങ്ങളിലേക്ക് പോകേണ്ടിരുന്നു പറയാം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഇന്ന് ഒരു പ്രതികരണങ്ങൾ ഉണ്ടാവുക, അദ്ദേഹം സഹകരിക്കാതൊക്കെ ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക ചെയ്യുകയാണെങ്കിൽ വേറെ വഴികൾ ആലോചിക്കണം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ.
3: തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ബഹ്റദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. സ്നേഹക്കൂടിൽ ഇതുവരെ നമ്മോടൊപ്പം സംസാരിച്ചിരുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
1: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Peace Radio, മക്കയുടെ തീരത്ത്. ഹജ്ജ് സാർത്ഥവാഹക സംഘം, പ്രാർത്ഥനാനിർഭര മനസ്സുമായി തീർത്ഥാടക ലക്ഷ്യങ്ങൾ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരം കഅബ പുനഃസ്ഥാപിക്കുകയും ശേഷം ജനങ്ങളോട് ഹജ്ജിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. നാം അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെപ്പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും. സൂറത്തുൽ ഹജ്ജ് വചനം 27. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഹജ്ജിനായി കഅബയിലേക്ക് തീർത്ഥാടകർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും കാലശേഷവും ജനങ്ങൾ ഈ കൽപ്പന സ്വീകരിച്ചു പോരുന്നു. കാലക്രമേണ ചില അനാചാരങ്ങൾ കടന്നുവരികയും കഅബയിൽ ജനങ്ങൾ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. വിഗ്രഹാരാധനയെ എതിർത്തിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും പുത്രൻ ഇസ്മായിൽ നബിയുടെയും വിഗ്രഹങ്ങളെയും അവർ ആരാധിച്ചുവന്നു. ഓരോ ആവശ്യത്തിന് ഓരോ ദൈവങ്ങൾ എന്ന നിലയിൽ 360 ബിംബങ്ങളെ അവർ ആരാധിച്ചു പോന്നു. അവർ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുകയോ

0: ഉറപ്പിക്കൽ. പിന്നീട് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ സമൂഹത്തോട് കൽപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രാവർത്തികമാക്കുകയായിരുന്നു. പരിപൂർണാർത്ഥത്തിൽ അള്ളാഹുവിന് സർവസ്വവും സമർപ്പിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി മുസ്ലിങ്ങളിൽ കഴിവുള്ളവർ മതപരമായ അനുഷ്ഠാനമായി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിലേക്ക് നടത്തുന്ന തീർത്ഥാടനമാണ് ഹജ്ജ്. ദുൽഹജ്ജ് മാസം 8 മുതൽ 12 വരെയുള്ള ദിനങ്ങളിലാണ് മക്കയിലേക്കുള്ള തീർത്ഥാടനവും അതോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളും സവിശേഷമായും നടക്കുന്നത്. വർഷം തോറും നടന്നുവരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനമായ ഹജ്ജ് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ അവസാനത്തേതാണ്. കഅബ പുതുക്കിപ്പണിത ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഭാര്യ ഹാജറ എന്നിവരുടെ ഓർമ്മകളും അവരുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളുമാണ് ഹജ്ജിൻ്റെ അനുഷ്ഠാന തലം. നിശ്ചിത മീഖാത്തുകളിൽ വെച്ചുള്ള ഇഹ്റാമോടുകൂടി തുടങ്ങി കഅബയ്ക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും സഫാ മർവ കുന്നുകൾക്കിടയിലുള്ള നടത്തവും അറഫയിലെ പ്രാർത്ഥനാ നിർഭരമായ മഹാസംഗമവും മുസ്ദലിഫയിലെ രാപ്പാർക്കലും മിനയും ജംറയിലെ കല്ലേറും ബലികർമ്മവും ഹജ്ജിൻ്റെ വിവിധങ്ങളായ കർമ്മതലങ്ങളാണ്. ഹജ്ജിലെ പ്രധാന ദിനമാണ് ദുൽഹജ്ജ് 9. ഹാജിമാർ അറഫാ മൈതാനിയിൽ സംഗമിക്കുന്ന ദിനം. ഇവിടെ വച്ചാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രപ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്. ഹജ്ജ് സ്വീകാര്യമായ രീതിയിൽ ചെയ്തു മടങ്ങുന്ന ഹാജി പാപമുക്തനായ ശിശുവിനെ പോലെയാണ്. അവർക്ക് പ്രതിഫലമായി സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തീർത്ഥാടക ലക്ഷ്യങ്ങളുടെ ലക്ഷ്യങ്ങളെ അള്ളാഹു സഫലീകരിക്കട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: പീസ് റേഡിയോയിൽ ഇനി വഴികാട്ടി. സ്വയം സംരംഭകത്വം നാം അറിയേണ്ടത്. നമ്മോടൊപ്പം ചേരുന്നത് ജാസിർ സബ്രി, കൂടെ ഡോക്ടർ ബഷീർ വിപി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ വഴികാട്ടി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വഴികാട്ടി എന്ന ഈയൊരു പ്രോഗ്രാമിൽ നമ്മൾ എടുക്കുന്നത് സ്വയം സംരംഭകത്വവുമായി ബന്ധപ്പെട്ട, എൻ്റർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ്. ഈയൊരു ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ രംഗത്ത് കോൺസിസ്റ്റ് എന്ന് പറയുന്ന എറണാകുളം ബേസ്ഡ് കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ ജാസിർ സബരിയാണ്. ജാസിർക്ക
3: സ്വാഗതം.
2: ഈ താങ്കളുടെ ഒരു കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ താങ്കൾ ഇതിലേക്ക് വരുന്ന ഒരു എൻട്രിയെക്കുറിച്ച് ഒന്ന് നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാമോ?
3: കോൺസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥാപനം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ സിസ്റ്റം ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ബേസിക്കലി ഒരു ഓവറോൾ ഐഡിയ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് മനസ്സിലാവാൻ അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അണ്ടറിലുള്ള സോളാർ പവർ പ്ലാന്റുകൾ കുറേ സ്ഥലം കേരളത്തിലൊട്ടുക്കും ഉണ്ട്. ഈ സോളാർ പവർ പ്ലാന്റുകളുടെ ഓരോ പവർ പ്ലാന്റിലുള്ള ഓരോ മൊഡ്യൂൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ, അവിടെ എന്തെങ്കിലും മെയിൻ്റനൻസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡിസിഷൻ അവർ എടുക്കുന്നത് ഈ എല്ലാ പ്ലാന്റിൽ നിന്നുള്ള ഡാറ്റ അവരുടെ വൈദ്യുതി ഭവനിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ചില മോണിറ്ററുകളിൽ അത് കണ്ടുകൊണ്ടാണ്. ആ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തത് കോൺസിസ്റ്റാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒമാൻ ആസ് എ കൺട്രി, അക്രോസ് ഒമാൻ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളുണ്ട്. അത് സെൻട്രലൈസ്ഡ് ആയിട്ട് ഇതുപോലെ കൺട്രോൾ ചെയ്യുന്ന, ആ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യുന്ന വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ ഇൻഫർമേഷൻസ് മോണിറ്റർ ചെയ്യുന്ന പിന്നെ ഒരുപാട് റീജിയണൽ കൺട്രോൾ സെൻ്ററുകളും ഒരു സെൻട്രൽ കൺട്രോൾ സെൻ്ററും ഉണ്ട്. അവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ ആൻഡ് മോണിറ്ററിങ് സിസ്റ്റംസ്, അത് പവർ സിസ്റ്റംസിലാവാം, റിന്യൂവബിൾ എനർജി ആവാം, വാട്ടർ ആവാം, ഓയിൽ ആൻഡ് ഗ്യാസ് ആവാം, ഇത്തരം ഇൻഡസ്ട്രികളിൽ ചെയ്യാന്നുള്ളതാണ് കോൺസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2: തീർച്ചയായും ഈയൊരു ഏതു രംഗത്തേക്ക് കടന്നു വരാനും ചില ഇൻസ്പിറേഷൻസ് ഉണ്ടാവുമല്ലോ. താങ്കൾ ഈയൊരു രംഗത്തേക്ക് കടന്നു വരാൻ താങ്കൾക്ക് പ്രേരകമായ ഒരു ഇൻസ്പിറേഷൻ ഒന്ന് പങ്കുവെക്കാമോ?
3: ഞാൻ ആക്ച്വലി ഒരിക്കലും എൻ്റർപ്രണർഷിപ്പ് കടന്നു വരണം ആഗ്രഹിച്ച ഒരാളല്ല. കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും ജോലിയിൽ പ്രവേശിക്കണം, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓട്ടോമേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ജോലിയിൽ പ്രവേശിച്ചതിൻ്റെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി മാറാൻ വേണ്ടിയിട്ട് ഒരു മുമ്പുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു. വേറെ രണ്ട് ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ആ രണ്ട് ഓപ്പർച്യൂണിറ്റിയും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ചില സ്ഥിതിവിശേഷങ്ങളുണ്ടായി. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് ഇങ്ങനെ ഇനി എന്ത് എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇനിയും ജോബിനൊക്കെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഉള്ള പ്ലാനിലിരിക്കുമ്പോൾ പിന്നെ എൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചു, നിനക്ക് ഒരു ജോലി അറിയാലോ, ആ അത് നിനക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആകെ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളൂ, അത് ഞാനത് കൺസിഡർ ചെയ്തതല്ല, അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പോലും. കാരണം ഇതെങ്ങനെ സെല്ല് ചെയ്യുക, ഇതെങ്ങനെ എൻകാഷ് ചെയ്യും, മറ്റേത് നമ്മൾ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിയാൽ മതിയല്ലോ, ഇതെങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ല, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ രണ്ട് മാസം കൂടി വെറുതെ ഇരുന്നപ്പോൾ ജോലി കപ്ലൈ ഒക്കെ ആയിട്ട് ഞാൻ രണ്ട് മാസം കൂടി, പിന്നെ അന്ന് ഈ 2008 സമയത്ത് ഒരു റിസഷനായിരുന്നു, പിന്നെ ഒരു ജോലി കിട്ടലൊന്നും അത്ര എളുപ്പമല്ല എന്നൊക്കെയുള്ള രൂപത്തിൽ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങി നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയൊരു ഗുണം എന്താ വെച്ചാൽ, ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിൽ എനിക്ക് പകരം അവർ, ഞാൻ ചെറിയൊരു കമ്പനി ആയിരുന്നു, അവിടെ രണ്ട് എഞ്ചിനീയേഴ്സ് ഉള്ളായിരുന്നു, ഒരാൾ കോയമ്പത്തൂർ, ഒരു ബാംഗ്ലൂർ, ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഈ ബാംഗ്ലൂരിലെ കസ്റ്റമേഴ്സിന് സർവീസ് കിട്ടാതെ അവർ വേറെ ആളെ വിളി, എന്താ പറയുക, ഇവർ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഞാൻ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിന് ഞാൻ അഭേദ്യമായ ആ സേവനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹോളിഡേയ്സിൽ അവർ ചിലപ്പോൾ വിളിക്കും എന്തെങ്കിലും കാര്യങ്ങൾക്ക്, അപ്പോൾ ഞാൻ പോവും. അപ്പോൾ അവിടെയുള്ള ഒരു സീനിയറായിട്ടുള്ള ഒരു സതീഷ് കുമാർ എന്നൊരു സാറുണ്ട്, പുള്ളി എന്നെ വിളിച്ചു എൻ്റെ നമ്പറിൽ, എന്നിട്ട് ജാസിർ ഐ നീഡ് യുവർ ഹെൽപ്പ്, ഞങ്ങൾക്കൊരു ഓഡിറ്റ് ഉണ്ട്, ഒരു ചെറിയ വർക്ക് ഉണ്ട്, ഒന്ന് വരുമോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഐ വാസ് വെരി ഹാപ്പി, ഞാൻ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുന്നു, വെൽക്കം എന്ന് പറഞ്ഞ് ഞാൻ പോയി. പോയി ഞാൻ എനിക്ക് ആ വർക്ക് ചെയ്തു കൊടുത്തു. പിന്നെ എനിക്ക് മുമ്പത്തെ സാലറി 15,000 rupees ആയിരുന്നു, ഒരു ദിവസം വർക്കിന് എനിക്ക് 10,000 rupees അയാൾ ഇൻവോയ്സ് ചെയ്ത് തരാൻ പറഞ്ഞു, 10,000 rupees ഈ പെയ്ഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൊള്ളാം. അപ്പോൾ ഞാൻ പിന്നെ അത് റിപ്പീറ്റ് വരുമെന്നൊന്നും അറിയില്ല, പക്ഷെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്തു, തിരക്കേണ്ടത് നമുക്കൊന്ന് ചെയ്തു നോക്കാവുന്ന ട്രൈ, പിന്നെ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, ആ സമയമാണ് ഏജ് 24 years. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പാർട്ട്ണറെ കിട്ടിയാൽ തുടങ്ങാമെന്നുള്ള നിലക്ക് ഞാൻ ഇങ്ങനെ പാർട്ട്നേഴ്സിനെ അന്വേഷിച്ച് ക്ലാസ്മേറ്റ്സിനും അവരൊക്കെ വിളിച്ചു. അങ്ങനെ എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ട് ഒരാളാണ് ആദ്യമായിട്ട് ഒരു പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള നിലക്ക് വന്നത്. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്, നമ്മൾ തുടങ്ങി ഒരു 3 months ഞങ്ങളൊക്കെ ഇങ്ങനെ ഓഫീസിലിങ്ങനെ ഇരിക്കുകയാണ്, ഓരോ ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് വെറുതെ, എന്താ ചെയ്യാന്നൊന്നും ഒരു ഐഡിയ ഇല്ല, പലതും ഇങ്ങനെ പല ആൾക്കാരും വിളിക്കും ട്രൈ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനിടക്ക് എനിക്ക് പിന്നെ ഒരു നമ്മുടെ ഒരു റിലേറ്റീവ് വഴി ഒരു ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ഒരു ഒരു വർക്ക് ചെയ്യാനുള്ള. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ ഒരു വർക്ക് കിട്ടി, പിന്നെ ദെൻ ഇറ്റ് വാസ് ലൈക്ക് ഹിസ്റ്ററി, പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നു തുടങ്ങി.
2: ഈ സ്വാഭാവികമായും ഒരു ഒരു ജോലി നേടുക എന്നതിനപ്പുറം ഇത്തരത്തിൽ എൻട്രപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് ചലഞ്ചസ് സ്വാഭാവികമായും നമ്മൾ നേരിടേണ്ടി വരും. ജാസിർക്കയുടെ ഒരു എക്സ്പീരിയൻസിൽ അത്തരത്തിൽ എടുത്തു പറയാവുന്ന ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു?
3: അതിലേറ്റവും വലിയ ചലഞ്ച് ഞങ്ങൾ ഫേസ് ചെയ്തത് പിന്നെ കോവിഡാണ്. കോവിഡിൽ കാരണം എനിക്ക് ആ ചലഞ്ച് വന്നതിന് ശേഷം ബാക്കിയെല്ലാ ചലഞ്ചും മറന്നു എന്നുള്ളതാണ്, അത്രയും വലിയൊരു ചലഞ്ചായിരുന്നു. ഞങ്ങൾ 2009 തുടങ്ങിയത്, കോവിഡ് വന്നത് 2020. ഞാൻ ആ സമയത്ത് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ഉണ്ടാകുന്ന തലയാഴ്ച ഞാൻ സൗദി അറേബ്യയിലെ ഒരു ബിസിനസ് ട്രിപ്പിലാണ്. അപ്പോൾ ഞാനിവിടുന്ന് ആ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പോകുമ്പോൾ തന്നെ ഞാൻ ശ്രീലങ്കൻ എയർലൈൻസിലാണ് പോകണം. അപ്പോൾ കൊളംബോയിൽ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ മുമ്പ് ആ എയർപോർട്ട് വഴി പോയിട്ടില്ല, എന്താ ആശുപത്രി നടക്കണ പോലെ എയർപോർട്ടിൽ നടക്കണമെന്ന് ഞാൻ കരുതി, ഒരു ഐഡിയ ഇല്ല കോവിഡിനെ പറ്റി. അപ്പോൾ ചൈനയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി, അവിടെ എത്തുമ്പോൾ കോവിഡൊക്കെ കേൾക്കുന്നുണ്ട്, പിന്നെ എയർപോർട്ട് ഷട്ട് ഡൗൺ ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു ഒരു സത്യമാണെന്ന് പോലും അറിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ അന്നത്തെ പ്രീ കോവിഡിൽ ഞങ്ങളുടെ ഒരു 99% ഓഫ് ദ ബിസിനസ്സും സൗദി അറേബ്യയിലായിരുന്നു. ഈ കഴിഞ്ഞ ട്രിപ്പ് ഞങ്ങൾ വന്നിട്ട് പിന്നെ ഈ കസ്റ്റമേഴ്സിൻ്റെ പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലും ചിലത് സ്ലോ ആവുകയും പുതിയതൊന്നും ഇല്ലാതാവുകയും നമ്മൾ ഓൾമോസ്റ്റ് ഒരു ബ്ലാങ്ക്. ഇനി കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ പ്രോബ്ലം എന്താ വെച്ചാൽ IT പോലെയല്ല, ഞങ്ങളുടെ കമ്മീഷനിങ് ഉണ്ടാവും, അപ്പോൾ ആൾക്കാർ ട്രാവൽ ചെയ്യാതെ ഞങ്ങളുടെ ബിസിനസ് നടക്കില്ല. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ സ്റ്റേഷൻ ചെയ്യണം. പിന്നെ അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് മോഡൽ അങ്ങനെയല്ല, ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ആവശ്യമുള്ള സമയത്ത് പോയി വർക്ക് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളൊരു മോഡലാണ്. അപ്പോൾ അത് ഇനി നടക്കില്ല എന്നുള്ളത് ഒരു കുറച്ച് ദിവസം കൊണ്ടാണ് ബോധ്യപ്പെട്ടു. അതൊരു ഭയങ്കര ചലഞ്ചായിരുന്നു. പിന്നെ ആ സമയത്ത് ഒരുപാട് ഒരുപാട് പ്രയാസപ്പെട്ടു, പിന്നെ നമ്മൾക്ക് സ്റ്റാഫിനെ റീറ്റെയിൻ ചെയ്യാനും ഇതൊക്കെ. പക്ഷേ ഓക്കെ, എല്ലാവരും ഒരുമിച്ച് നിന്നു, പിന്നെ നമ്മൾ ഒരുപാട് മെഷേഴ്സ് അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടെടുത്തു. പിന്നെ പരമാവധി ആളുകളുടെ ജോലി പോവാതെ സാലറിയൊക്കെ പിന്നെ ഓക്കെ ഒരു സാലറി പ്ലഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഹാഫ് മന്ത് സാലറി എടുക്കുക, പിന്നെ ബാക്കി ഡിലേഡായിട്ട് ടേക്ക് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി അത് എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ നല്ല പേയുള്ള അപ്പോൾ ജൂനിയേഴ്സിനൊക്കെ നമ്മൾ ഫുൾ പേ കൊടുത്തു, നല്ല പേയുള്ള ആൾക്കാർക്കൊക്കെ ലോക്ക്ഡൗണിൽ ഈ ഒരു മോഡിലേക്ക് വന്നു. അങ്ങനെ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് പോയി, കാരണം കുറച്ച് സമയം എടുത്തല്ലോ പിന്നെ ഓപ്പൺ ആവും. മാത്രമല്ല സൗദി അറേബ്യൻ്റെ സ്റ്റൈൽ മാറി, അവിടെ ഭരണമാറ്റവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, അതിൻ്റെ മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് മോഡലൊന്നും പിന്നെ വർക്ക് ചെയ്യാതായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞങ്ങൾ രണ്ടാമത് ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യും നമ്മൾ. അപ്പോൾ ഞാൻ ആലോചിച്ചു 2009 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു കൊല്ലം എക്സ്പീരിയൻസും അറിവില്ലായ്മയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10-12 വർഷത്തെ അറിവും എക്സ്പീരിയൻസും നെറ്റ്വർക്കും കണക്ഷൻസും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഞങ്ങളുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ, നമുക്ക് വിചാരിക്കാം ആദ്യമായിട്ട് തുടങ്ങണം എന്ന് വിചാരിക്കും, ഇതൊക്കെ നമുക്ക് ഉണ്ട്, ഇപ്പോൾ പോസിറ്റീവാണല്ലോ, നെറ്റ് പോസിറ്റീവാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഡേ 1 തൊട്ട് തുടങ്ങണ പോലെ തുടങ്ങി. വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഫസ്റ്റ്. നമ്മൾ ഇന്ത്യയിൽ കുറച്ച് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കോവിഡൊക്കെ കഴിഞ്ഞൊരു 2022 ആയപ്പോഴേക്ക് പിന്നെ ഞങ്ങൾ തിരിച്ച് ഗൾഫിലെ മാർക്കറ്റിൽ തന്നെ പുതിയ മാർക്കറ്റ്സ് കുറച്ചും കൂടി, കുവൈത്ത്, ഒമാൻ, പിന്നെ കുറച്ച് സെൻട്രൽ ഏഷ്യൻ മാർക്കറ്റ്സ്, പിന്നെ ഇപ്പോൾ കുറച്ച് US മാർക്കറ്റ്സിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ആ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത് പൊസിഷൻ ചെയ്തിട്ടുള്ളത്.
2: ഈ എന്റർപ്രണർഷിപ്പ് ഏരിയയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ളത്, നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലേ നമുക്കിതിലേക്ക് ഇറങ്ങാൻ കഴിയൂ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ആഡ് ചെയ്യാനുള്ളത്?
3: ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കോളേജിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു, കാരണം അന്നൊന്നും കോളേജിലൊന്നും ഈ ടൈപ്പ് പ്രൊമോഷൻസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒരുപാട് എൻ്റർപ്രണർഷിപ്പ് സെല്ലുകൾ, പിന്നെ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം, അത് ഇത്, പിന്നെ സ്റ്റാർട്ടപ്പ് മിഷൻസ്, കേരള ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, ഒരുപാട് കാര്യങ്ങൾ, മെൻറ്റർഷിപ്പ്, അത് ഇത്, ഫണ്ടിങ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇറങ്ങുന്ന സമയത്തൊന്നും ഇങ്ങനെ അത് കേട്ടിട്ടല്ല, സ്റ്റാർട്ടപ്പ് തന്നെ ഞാൻ കോളേജിൽ നിന്നൊക്കെ കഴിഞ്ഞ ശേഷം ബാംഗ്ലൂരൊക്കെ പോയപ്പോഴാണ് കേട്ടത്, ഇവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഒരു സ്റ്റാർട്ടപ്പ് എന്താ പറയുക, ഒരു ഒരു ബൂം, ഒരു ചെറിയൊരു ഒരു എക്സ്പ്ലോഷൻ തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. പല ആളുകളും അതിലേക്ക് ഇറങ്ങുന്നുണ്ട്, അതിനെപ്പറ്റി ഭയങ്കര വാദോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ എല്ലാം ബിസിനസ്സാണ്, ഓക്കെ, റിയൽ ബിസിനസ്സുകളാണ്, ഓക്കെ, അതിൽ ഒരു ഫാൻസി ആയിട്ടൊന്നും കാണേണ്ടതില്ല ആക്ച്വലി. അപ്പോൾ അത് ഒരു ബിസിനസ് തുടങ്ങാൻ പല മാർഗങ്ങളുണ്ട്. ഒന്ന് നമുക്ക് പിന്നെ ഇപ്പം, പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരു ബിസിനസ് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ സ്റ്റാർട്ടപ്പും ബിസിനസ്സും തമ്മിൽ അതിൻ്റെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ടെർമിനോളജികൾ. ആക്ച്വലി സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ടെർമിനോളജി ശരിക്കും ഉപയോഗിക്കുന്നത് ഹൈലി സ്കെയിലബിൾ, അല്ലെങ്കിൽ ഒന്ന് ഹൈലി സ്കെയിലബിൾ ബിസിനസ്സിനെ കുറിച്ചാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് ചെയ്തു ഭയങ്കര വലിയ ബിസിനസ്സാവുക, ഓക്കെ. രണ്ട്, ഫാസ്റ്റ് സ്കെയിലബിളാണ്, ഭയങ്കര സ്പീഡിൽ. അതായത് നമ്മൾ, ഞാനൊരു പ്രാവശ്യം പി സി മുസ്തഫയായിട്ട് ഇങ്ങനെ ഒരു 1-to-1 സെഷനിൽ ഇരുന്നിരുന്നു, നമ്മുടെ ഓർഗനൈസർ
2: സെഷനിലായിരുന്നു.
3: എഡ്ബിസിൽ ഇരുന്ന സമയത്ത് പുള്ളിയിട്ട് പല വിഷയം സംസാരിച്ചപ്പോൾ പുള്ളി ഈ കാര്യം വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു അനാലജി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ പരിപാടി വൺ ഡേ ഇൻ്റർനാഷണൽ മാച്ച് പോലെയാണ്. ഈ ക്രിക്കറ്റിൽ എല്ലാ ബോളും സിക്സ് അടിക്കലാണ് ഏറ്റവും നല്ലത്. അതായത് എല്ലാ ബോൾ, അതായത് ബാറ്റ്സ്മാൻ എന്താ ശ്രമിക്കണത്, അടിച്ച്
2: നിരത്തുക,
3: ഔട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ നേരെ മറിച്ച് കൺവെൻഷനൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ചെയ്യുക, നമ്മൾ നമ്മുടെ ഫണ്ട് തന്നെ ഉപയോഗിച്ച് സ്ലോ ആയിട്ട് ഗ്രോ ചെയ്ത് വരിക എന്നുള്ളത് ഒരു ടെസ്റ്റ് മാച്ച് പോലെയാണ്. എല്ലാം സിക്സ് അടിക്കാൻ പറ്റൂല, പക്ഷെ ഇങ്ങനെ ഗെയിമിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം, ഔട്ടാവരുത്. അപ്പോൾ മറ്റൊടുത്ത് പറഞ്ഞാൽ ഒന്നിൽ ഔട്ടായിട്ട് വേറെ തുടങ്ങും. അപ്പോൾ രണ്ട് മോഡാണ്. അപ്പോൾ നമ്മുടെ അതിന് വേണ്ട എനർജി, അതിന് വേണ്ട ഐഡിയൻ്റെ സ്ട്രെങ്ത്, പിന്നെ നമ്മൾ കണ്ട സ്കെയിലബിൾ എന്ന് പറയുമ്പോൾ തന്നെ ചില ഐഡിയകളെ സ്കെയിലബിൾ ഉള്ളൂ, എല്ലാ ഐഡിയയും സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ പക്ഷെ നമുക്കൊരു ആസ് എ ബിസിനസ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ ഇങ്ങനത്തെ വലിയ ഐഡിയകൾ തന്നെ വേണമെന്നില്ല, ഒരു റീസണബിളി ഗുഡ് ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില ആൾക്കാർക്ക് മറ്റേ വലിയ സ്കെയിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഒഡാസിറ്റിയും അതിനുള്ള സ്ട്രെങ്ത്തും ക്ഷമയും ഇതൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ആൾക്കാർക്ക് അത് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഈ രണ്ട് സംഗതിയുണ്ട്. ഇനി ഇപ്പോൾ ഇനി സ്റ്റാർട്ടപ്പ് മോഡിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഈ ഐഡിയ ഉള്ള ആളുകൾക്ക് ഗവൺമെൻറ് ഗ്രാൻഡ് തൊട്ട് പിന്നെ ഏഞ്ചൽ ഫണ്ടിങ്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്, പിന്നെ അങ്ങനെ പോയിട്ട് പബ്ലിക് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു റൂട്ടാണുള്ളത്. ഇനി കൺവെൻഷണൽ ബിസിനസ് സംബന്ധിച്ചോളം മുമ്പ് ഉള്ള സാധാരണ റൂട്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് ലോൺ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിളായ റൂട്ടല്ല. അപ്പോൾ അതൊരു അടഞ്ഞ വാതിലാണ്, അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. നേരെ മറിച്ച് അവിടെ നമുക്കല്ലാത്ത നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ പാർട്ട്നേഴ്സ് ആക്കിക്കൊണ്ട് നമുക്ക് തുടക്കത്തിൽ തുടങ്ങാൻ പറ്റും. നമ്മുടെ ലാഭമോ കാര്യങ്ങളോ അവരായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. ഒരു വെൽത്ത് ഷെയറിങ് ഒരു മെക്കാനിസം ഉണ്ടാക്കേണ്ടി വരും. പിന്നെ നമ്മൾ സ്ലോ ആയിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്ത് പോകുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. വലിയ ഭയങ്കര സ്കെയിലബിൾ ബിസിനസ് മോഡലാണെന്ന് വിശ്വസിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു പിന്നെ 15 വർഷമായി. ഒരു 2030 ഒരു 150 crore ടേൺ ഓവർ എത്തുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഒരു 2030 എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു 20 years എടുക്കും. നമ്മൾ നേരെ കുറച്ച് ഒരു സ്റ്റാർട്ടപ്പ് ചിലപ്പോൾ 5th കൊല്ലം ഈ പോയിന്റ് മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സ്ലോ സ്റ്റഡി സംഭവം. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഭയങ്കരമായിട്ട് വേണ്ട ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. നമുക്ക് ഓരോ പ്രോജക്റ്റ് എടുത്താലേ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ വേണം. ഒരുപാട് ഞങ്ങൾ ശ്രമിച്ച് പല ഓപ്ഷൻസും ഫണ്ടിങ്ങിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പുള്ളി ചെയ്തിട്ടും അല്ലൊക്കെ. ഇപ്പം വളരെ റീസെൻ്റായിട്ട് ഈ കോവിഡ് ടൈമിൽ സംഭവിച്ച ഒരു സംഭവമാണ് റഹബാർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇസ്ലാമിക് ഫൈനാൻസ് ചെയ്യുന്ന ഒരു ഒരു കമ്പനിയുണ്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട്. ഞങ്ങളിപ്പോൾ അവരെ ഫണ്ടിങ് സ്വീകരിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് സിസ്റ്റം. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കൂടുതൽ സിസ്റ്റംസ് ഇനി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നാലാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിൽ പിടിച്ചെക്കാൻ പറ്റുള്ളൂ, ബിസിനസ് ഫീൽഡിൽ. അല്ലെങ്കിൽ ആൾക്കാർ കൺവെൻഷനിൽ നമ്മളെ മുമ്പ് ചെയ്ത പോലെ ബാങ്കിലേക്ക് പോകും. പിന്നെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്. ഭയങ്കര പ്രയാസമാണ് അങ്ങനെ പിടിച്ച് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് രൂപത്തിനും കയ്യിൽ നമ്മുടെ കയ്യിൽ തന്നെ ഒരുപാട് പൈസ ഉണ്ടാവണമെന്നില്ല. ബട്ട് എഗെയിൻ നമ്മൾ വേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങി ചെയ്യുമ്പോൾ ദർ ഷുഡ് ബി എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. പിന്നെ നമ്മൾ വേറെ ആൾക്കാരെ പൈസ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി വേണം, ഒരു ട്രൂത്ത്ഫുൾനെസ് വേണം, നമ്മൾ കാര്യങ്ങൾ അവരായിട്ട് കൺവേ ചെയ്യണം. പിന്നെ ഈ പൈസ ഇടുന്ന ആൾക്കാരോടും പറയാനുള്ളത്, ഇൻവെസ്റ്റിംഗ് ഇൻ എ ബിസിനസ് ഈസ് നോട്ട് ലൈക്ക് ലെൻഡിങ് മണി. പൈസ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഓൾ ചാൻസ് ദാറ്റ് ചില ആൾക്കാർ വിചാരിക്കണമെന്ന് വെച്ചാൽ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഒന്നെങ്കിൽ ലാഭം കിട്ടും അല്ലെങ്കിൽ ലാഭം കിട്ടില്ല. ക്യാപിറ്റൽ പോകും എന്നുള്ള കാര്യം പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ യു ലൂസ് ഓൾ ദ ക്യാപിറ്റൽ, ദർ ഈസ് എ ചാൻസ്. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. അതുകൊണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, എപ്പോഴും നമുക്ക് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു ഗൾഫിൽ നിന്ന് വന്ന ആൾ, അയാളെ കീശയിൽ ഒരു 50 lakh ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 50 lakh പോയിട്ട് ഒരു ബിസിനസ്സിൽ ഇടരുത്.
2: അതെ,
3: അറ്റ്ലീസ്റ്റ് അപ്പോൾ ഒരു റിസ്ക്ക് വേറൊരാൾ റൺ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ഫണ്ട് ഇടുകയാണെങ്കിൽ നമുക്ക് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു സൈസ് എമൗണ്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ.
2: തീർച്ചയായും ഈ ഒരു എന്റർപ്രണർഷിപ്പ് ഡ്രീം ചെയ്യുന്ന യങ് പ്രൊഫഷണൽസിനോട് പ്രത്യേകിച്ച് എന്ത് അഡ്വൈസാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്?
3: ഡെഫിനറ്റ്ലി പിന്നെ ഇതിന് ഞാൻ ആദ്യമേ എന്റർപ്രണർ ആവണം എന്നിങ്ങനെ ആസ്പയർ ചെയ്ത ഒരാളല്ല. പക്ഷെ ഞാനിതിൽ വന്ന് ഈ ഒരു 2009 ഈ 25 ഒരു 16 വർഷത്തോളം ഞാൻ പല അപ്സ് ആൻഡ് ഡൗൺസ് കൂടെയൊക്കെ കയറിപ്പോയപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഒരു പല എന്റർപ്രണേഴ്സും അതൊരു ഭംഗിവാക്ക് പറയാനോ എന്ന് നമുക്ക് തോന്നും, പക്ഷെ ഇതിൽ പൈസ കിട്ടണമല്ല. ബിക്കോസ് യു ആർ ദ ലാസ്റ്റ് പേഴ്സൺ വിൽ ഗെറ്റ് പെയ്ഡ്. മനസ്സിലായോ? അപ്പം ഞാനൊരു മാസം എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ ആദ്യത്തെ സാലറി കൊടുക്കുക, നമ്മളെ സപ്ലയേഴ്സിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക, എല്ലാ ടാക്സ് അടക്കുക എന്നിത്യാദി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിലാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ. ഒരു ഐ മീൻ ടോക്കിംഗ് അവിടുത്തെ മന്ത്ലി പേയ്മെൻറ്റ്. ചിലപ്പോൾ നമ്മൾ ഓവറോൾ നമുക്ക് നമ്മളെ കമ്പനി ഗ്രോ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും. അതേപോലെ നമുക്ക് ലാഭത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിലും എല്ലാ ലയബിലിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പൈസ കിട്ടുക എന്നുള്ള മാത്രമാണ് ഒരാളെ ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ ബിസിനസ്സിലായിരിക്കും ചിലപ്പോൾ ഒരു സന്തോഷം കിട്ടിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഓക്കെ, പൈസ ഉണ്ടാവുമ്പോൾ പൈസ കിട്ടും, പക്ഷേ അതല്ലാതെ നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരുപാട് ആൾക്കാരെ കരിയർ ഗ്രോത്തിൽ നമുക്ക് നല്ല പിന്നെ ഒരു പങ്ക് വഹിക്കാൻ പറ്റും. നമ്മൾ അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റും, അവർക്ക് അവർ ഗ്രോ ചെയ്യണം നമ്മളിങ്ങനെ കാണും, അവർ നന്നായി പോകണം, അവർ നല്ല കുടുംബം ബിൽഡ് ചെയ്യണം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേസമയം നമ്മൾ ചെയ്യുന്ന പണി ഇന്നെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ, അപ്പം എനിക്കിഷ്ടമുള്ള എപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമേ ബിസിനസ് ചെയ്യാൻ
2: പാടുള്ളൂ.
3: ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോയിട്ട് വേറെ ആളൊപ്പം പാർട്ണറാവുക, പരിപാടികൾ ചെയ്യരുത്. അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഞാൻ പറഞ്ഞു, എൻ്റെ പാഷനായിരുന്നു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ എത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പ്രോജക്റ്റിൽ നിന്ന് ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും ആ സംഗതി വർക്ക് ചെയ്ത്, ഇപ്പോൾ ഞാൻ എന്താ പറയുക, ചില പ്രോജക്റ്റൊന്നും ചിലപ്പോൾ നമുക്ക് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, പക്ഷേ ആ സംഗതി വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ യു വിൽ ഗെറ്റ് എ ഫീൽ ഓഫ് എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമുക്ക് നല്ല പാഷനേറ്റ് ആയിട്ടുള്ള, വെറും മണി മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലാതെ ഒരു ഹയർ ലെവലിൽ നമുക്ക് ചില കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സാധനമായിട്ട് ഇതിനെ കണ്ടാൽ ദിസ് ഈസ് വെരി എൻജോയബിൾ, പക്ഷെ അറ്റ് ദ സെയിം ടൈം വെരി ചലഞ്ചിങ്.
2: തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ബീസ് റേഡിയോയുമായി താങ്കളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടുള്ള വളരെ വാല്യുവബിൾ ആയിട്ടുള്ള പോയിന്റ്സ് പങ്കുവച്ചതിൽ. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ജസാകുമുല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ബീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വഴികാട്ടി, സ്വയം സംരംഭകത്വം നാം അറിയേണ്ടത് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർത്തത് ജാസിർ സബ്രി, കൂടെ ഡോക്ടർ ബഷീർ വിപി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ കർമ്മസരണി, ഹദീസ് 15, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത്, ഭാഗം 1. അവതരിപ്പിക്കുന്നത് ഹംസ മദീനി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ അല്ലദി ഹദാന ലിഹാദ ഉമാ കുന്നാലിൻ ഹദദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബി സിദ്നാ ഇൽമ. ബഹുമാന്യ സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അടിസ്ഥാനമാക്കി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മസരണിയിലൂടെ നമ്മൾ. 14-ാമത്തെ ഹദീസ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി 15-ാമത്തെ ഹദീസിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മളെടുക്കുന്ന ഈ കർമ്മസരണി അൽഹംദുലില്ലാ കൂടുതൽ വിശദമായി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ കാണേണ്ടതുണ്ട്. 15-ാമത്തെ ഹദീസ് ഹുസൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമുക്കറിയാം ഹുസൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ സ്വാഹിബു സിർറി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സ്വഹാബിയാണ്. കാരണം മദീനയിൽ മുസ്ലീങ്ങളായി അറിയപ്പെടുകയും എന്നാൽ ഉള്ളിൽ നിഫാഖ് കാപട്യം നിലനിർത്തുകയും ചെയ്തിരുന്ന പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിച്ചു കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയിലൂടെയുള്ള അറിവുകളായിരിക്കാം പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ വരാനിരിക്കുന്ന ഒരുപാട് ഫിത്നകൾ, കുഴപ്പങ്ങൾ, ആ കുഴപ്പങ്ങളുടെ സമയത്ത് അതിൽ ദിശാബോധം നൽകുന്ന, ഉമ്മത്തിന് വിവരങ്ങൾ നൽകുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ട് തനിക്ക് ശേഷം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാളായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതുകൊണ്ടായിരിക്കും കൂടുതൽ കാലം ജീവിച്ച ഹുസൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിനെ ഇത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. കാരണം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സമൂഹത്തിലെ വ്യത്യസ്ത കുഴപ്പങ്ങൾ, രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ അതിന് നേതൃത്വം നൽകുന്നവർ പലപ്പോഴും ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇജ്തിഹാദ് നടത്തിയിട്ട് ആ ഇജ്തിഹാദിൽ പിഴച്ചതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ഇസ്ലാം സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയും എന്നാൽ അവസരം കിട്ടിയ ഒരു സന്ദർഭത്തിൽ അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ പലരുമുണ്ടാകും. അതിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നവരെ തിരിച്ചറിയാൻ, അതറിയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇവൻ്റെ അടിസ്ഥാനം ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ടേയായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ചില രഹസ്യങ്ങൾ ഈ മനുഷ്യന് പറഞ്ഞുകൊടുത്തത്. ഏതായാലും അദ്ദേഹത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഷ്റബു ഫി ആനിയത്തി ദഹബി വൽ ഫില്ല, നിങ്ങളൊരിക്കലും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പുകളിൽ കുടിക്കരുത്. വലാ തഅ്കുലു ഫീ സിഹാഫിഹിമ, അവ രണ്ടും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലേറ്റുകളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു കാരണം, എന്തുകൊണ്ട് ഞാനിത് വിരോധിക്കുന്നു എന്ന് പറയാൻ അതുകൂടി പറയുമ്പോഴാണല്ലോ ആളുകൾക്ക് ഒരു വിധി പറയും, ചെയ്യണം ചെയ്യരുത്, അങ്ങനെയാകണം ഇങ്ങനെയാകണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. എന്നാൽ അതിൻ്റെ കാരണം കൂടി അറിഞ്ഞാൽ വളരെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും കഴിയും. അല്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ടാകും, അതിൻ്റെ പിന്നിലൊരു ഹിക്മത്തുണ്ടാകും, ഒരു കാരണമുണ്ടാകും എന്നറിയുന്നവരാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരത് ഒഴിവാക്കേണ്ടത്, ഒഴിവാക്കുന്നതും ചെയ്യേണ്ടത് ചെയ്യുകയുമൊക്കെ ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും ഒരു കാര്യത്തിൻ്റെ കാരണം കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു പ്രാപ്യമായ അറിവ് അതുകൂടി കിട്ടുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിന് കൂടുതലൊരു ബസീറത്ത്, കൂടുതലൊരു ഉൾക്കാഴ്ചയോടുകൂടി ആ കാര്യം നിർവഹിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ, ചെയ്യാൻ ചെയ്യാതിരിക്കാൻ ഇതൊക്കെ നമുക്ക് കഴിയും. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളിലും, ഖുർആനാകട്ടെ ഹദീസുകളാകട്ടെ, ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പറയും. പലപ്പോഴും പല കാര്യങ്ങൾ, ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് ചെയ്യണം എന്നത് കാരണങ്ങൾ പറയും. അതൊരു പ്രധാനമാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ചില പാഠങ്ങളുണ്ടല്ലോ. നമ്മൾ വെറും കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നവരും വിരോധങ്ങൾ പറയുന്നവരും മാത്രമാകരുത്. നമ്മുടെ മക്കളോടാണെങ്കിലും, നമ്മുടെ കുട്ടികളോട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോട്, പണി ചെയ്യുന്ന ആളുകളോട്, അവരോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് വെറും ഒരു കൽപ്പന മാത്രമല്ല, അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നത് അവർക്കു കൂടി അത് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്കൊരു ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന ചില കാര്യങ്ങൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇതിലൊരു പാഠമാണ്. അള്ളാഹുക്കിപ്പോൾ നമ്മളോട് ഇന്നെ ചെയ്യണം, അതിന്നതിനു വേണ്ടിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കൊക്കെയുള്ള പാഠമാകാനും, നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചയോടുകൂടിയും മനസ്സറിഞ്ഞും അത് ചെയ്യാനും ഒരു സമാധാനത്തോടുകൂടി അത് നിർവഹിക്കാനുമുള്ള ഒരു അവസരം അതെല്ലാവർക്കും ഉണ്ടാകണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് ആനിയത്തുൽ ദഹബ്, ആനിയത്തുൽ ഫില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ, സ്വർണം വെള്ളി, അവ രണ്ടിൻ്റെയും പ്ലേറ്റുകളും കപ്പുകളും പാത്രങ്ങൾ. അപ്പോൾ പാത്രങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിട്ട് ഒന്നും, അത് ഗ്ലാസ്സാകട്ടെ, കപ്പുകളാകട്ടെ, അതേപോലെ തന്നെ ബൗളുകളാകട്ടെ, പ്ലേറ്റുകളാകട്ടെ, ഇതുപോലുള്ളതൊന്നും നിങ്ങൾ അതിൽ കഴിക്കരുത്, ഭക്ഷിക്കരുത്, കുടിക്കരുത് എന്നതാണ് ഈ ഹദീസിലുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ എന്തിനാണ് ഇത് വെള്ളവും ആയി ബന്ധപ്പെട്ട് പറയുന്ന, അല്ലെങ്കിൽ ശുദ്ധിയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സ്വർണവും വെള്ളിയുടെയും പാത്രങ്ങൾ പറയുന്നത്? ഇതൊരു പ്രധാനമായൊരു കാര്യമാണല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ഡിതന്മാർ ഈ ശുദ്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളമാണ്. ഈ വെള്ളം അത് എടുത്തു വെക്കേണ്ടുന്ന പാത്രം എങ്ങനെയായിരിക്കണം, അത് പാത്രത്തിലാണല്ലോ എടുത്തു വെക്കേണ്ടത്, സൂക്ഷിച്ചു വെക്കേണ്ടത്, അത്തരം ചില കാര്യങ്ങൾ, അത് ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള പാത്രങ്ങളിലായിരിക്കണം എന്നതുകൂടി ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിക്കൊണ്ട്, ഇതൊരു ബാബായിട്ടാണ്, ബാബുൽ ആനിയ എന്ന് പറഞ്ഞിട്ട് ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ പാത്രങ്ങളെ സംബന്ധിച്ച് പറയുക എന്നത് സാധാരണമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ശരിക്കും ഇപ്പോൾ ഈ പാത്രങ്ങളെ സംബന്ധിച്ച് ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണം കഴിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട അശ്രീബത്ത്, അതേപോലെ തന്നെ പാനീയങ്ങളുടെ കാര്യങ്ങൾ, അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് പറയാം. പക്ഷെ അതിനേക്കാളും ബന്ധം ഇവിടെയാണ് ഉള്ളത് എന്നതുകൊണ്ടാണ്, കർമ്മശാസ്ത്രപരമായുള്ള ബന്ധം ഇവിടെയാണ് എന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന്, പാത്രങ്ങൾ പൊതുവിൽ ഏത് തരം പാത്രമാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒന്ന് ഹറാമാണ് എന്ന് പ്രത്യേകമായി ശരീഅത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കണം. അല്ലാത്തവയെല്ലാം അത് അനുവദിക്കപ്പെട്ടതാണ് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും, ഇപ്പോൾ ഒരു നജസായ വസ്തു കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം, കാരണം അത് നജസാണല്ലോ. നജസല്ലാത്ത മറ്റെന്ത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തു പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്വർണം, രണ്ട് വെള്ളി. ഈ രണ്ട് വസ്തുക്കൾ നമുക്ക് പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ, അഥവാ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹ ലഹും, അത് അവർക്കുള്ളതാണ്, ഫിദ്ദുന്യ, ദുനിയാവിൽ, അഥവാ അവിശ്വാസികളായ ആളുകൾക്ക് ദുനിയാവിൽ ഉപയോഗിക്കാനുള്ളതാണ് അത്, നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ചില പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ. ആ കൂട്ടത്തിൽ ഒന്നാണ്, ഇത് മനുഷ്യർ പാത്രങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, കുറേ സ്വർണം പാത്രങ്ങളായിട്ട്, സ്വർണമായിട്ട് സമ്പത്തുള്ളവന് അങ്ങനെ വരും. അതോടുകൂടി സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സമ്പത്ത് വ്യവസ്ഥ അത് തകരും. കാരണം സ്വർണം വെള്ളിയാണല്ലോ പൈസയുടെ അല്ലെങ്കിൽ നാണയങ്ങളുടെയൊക്കെ മൂല്യമായിട്ടുള്ളത്. അങ്ങനെ മൂല്യമായിട്ടുള്ള ഈ സാധനം ഈ പാത്രങ്ങളായിട്ട് കിടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ടുന്ന, ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങേണ്ടുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ റസൂൽ അത് വിരോധിച്ചതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞത്, അത് ഭക്ഷണമായിട്ട്, ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ ഇത് കാണുമ്പോൾ അവനക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ പോലും ഇല്ല. പൈസൻ്റെ അടിസ്ഥാനം സ്വർണവും വെള്ളിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വാങ്ങാനുള്ള പൈസ, ഭക്ഷണം വാങ്ങാനുള്ളത് പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ മറ്റുള്ളവൻ ഉള്ളവൻ അത് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള തളികയായിട്ടും വെള്ളം കുടിക്കാനുള്ള പാത്രമായിട്ടും ഉപയോഗിക്കുമ്പോൾ അവരുടെ മനസ്സെത്രമാത്രം പൊട്ടിപ്പോവും. അതുകൊണ്ട് പാവപ്പെട്ടവരുടെ മനസ്സിനൊരു ആശ്വാസവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എതിർത്തത്, ഇത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് എന്നാണ്. മറ്റൊന്ന്, സ്വർണത്തിൻ്റെ പാത്രത്തിൽ കുടിക്കുക, വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അഹങ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു ആഡംബരത്തിൻ്റെയും ഒരു ഇസ്റാഫ്, അമിതവ്യയത്തിൻ്റെയും ഒക്കെ മേഖലയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ എതിർത്തത് എന്ന്. പക്ഷേ ഈ ന്യായങ്ങളൊക്കെ ഇവിടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഒരു പക്ഷേ ന്യായമായിട്ട് നമുക്ക് പറയാൻ പറ്റിയേക്കും. അതിനേക്കാൾ വലിയൊരു ന്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ന്യായമുണ്ടെങ്കിൽ, ഒരു കാരണമുണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ പാവപ്പെട്ടവൻ്റെ ഹൃദയം തകരും അതുകൊണ്ടാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഹൃദയം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ തകരൂലേ? ഇപ്പോൾ വലിയ ഒരു മനുഷ്യന് അവൻ്റെ സമ്പത്തിൻ്റെ ഇതിനനുസരിച്ച് വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീടുണ്ടാക്കാം, മറ്റവൻ ഒരു ചാളയിൽ ഒരു ചെറിയ കുടിലിൽ കഴിയുന്ന ഒരവസ്ഥ. ഇസ്ലാമികമായിട്ട് തെറ്റൊന്നുമില്ലല്ലോ അതിനെ. അവനെ സഹായിക്കണം, എല്ലാം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവന് ഭക്ഷണത്തിന് സഹായിക്കണം, വീടില്ല എന്നുണ്ടെങ്കിൽ വീടിന് സഹായിക്കണം. ഇതേപോലുള്ള ഒരു കൊട്ടാരം അവനും ഉണ്ടാക്കി കൊടുത്താലേ എനിക്ക് ഈ കൊട്ടാരത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാളൊരു ഒരു വാഹനം വാങ്ങാൻ തീരെ കഴിവില്ലാത്ത, അവനവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു വാഹനം ഇല്ലാത്ത ആളുകളുണ്ട്. എന്നാൽ വേണ്ടത്ര സമ്പത്തുള്ള കോടികളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അവൻ്റെ കോടികളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആയി അതെന്താ, ഇവിടെ എത്ര മനുഷ്യന്മാർ ഒരു വാഹനം ഒരു ബൈക്ക് പോലും ഇല്ലാത്തവരെത്ര ആൾക്കാരുണ്ട്, ഒരു സൈക്കിൾ പോലും വാങ്ങാൻ കഴിയാത്തവരെത്ര ആളുകളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് വേറെയാണ്. അതുകൊണ്ട് അതൊരു ന്യായമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് അതൊരു പ്രയാസമാകും. ആളുകൾ സ്വർണവും വെള്ളിയുമൊക്കെ സാമ്പത്തിക രംഗത്ത് ഉപയോഗിക്കേണ്ടുന്ന അങ്ങാടികളിലേക്ക്, കച്ചവടത്തിനും അതേപോലെ തന്നെ ബിസിനസ് രംഗത്തേക്കുമൊക്കെ ഇറക്കേണ്ടുന്ന വസ്തു അതിങ്ങനെ പാത്രമാക്കിയിട്ട് തീന്മേശയിൽ വെക്കേണ്ട ഒരു സാധനമല്ല. അതുകൊണ്ടാണ് നബി വിരോധിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ശരിക്കും പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. കാരണം ഒരാൾക്ക് എത്ര വേണമെങ്കിലും സ്വർണം ആഭരണമാക്കി ഉപയോഗിച്ചുകൂടെ? ആണിനോ പെണ്ണിനോ ആഭരണം എത്രയാണ്? അത് സ്ഥിരം ഉപയോഗിക്കുന്നതുണ്ടാകും, എടുത്തു വെച്ച് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതുണ്ടാകും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭരണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കാം, അതൊക്കെ അനുവദിക്കപ്പെട്ടതാണല്ലോ. അപ്പോൾ അതായിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളിലും ഒരു നിയന്ത്രണം, ഇത്രയേ ഒരു പെണ്ണിന് ആഭരണമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിയന്ത്രണം വെക്കേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും ഇസ്ലാം വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അതുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല അഹങ്കാരം വരും, ഒരു അമിതവ്യയം എന്ന നിലക്ക് അതുകൊണ്ടാണ് വിരോധിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് എന്നും പറയാൻ പറ്റില്ല. കാരണം സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഒക്കെ എത്രയോ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇന്ന് ലോകത്തുണ്ടല്ലോ, ലോഹങ്ങളായിട്ട് തന്നെയുണ്ടല്ലോ, രത്നങ്ങളും അതേപോലെ തന്നെ മറ്റു പല വസ്തുക്കളുമായിട്ടുണ്ടല്ലോ. ഇത്തരം വസ്തുക്കൾ കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുകയാണ്, ഒരു ബൗളുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു കപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് അതിന് തെറ്റൊന്നുമില്ല, ഇസ്ലാമികമായിട്ട് അതിന് തെറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് അതുകൊണ്ടുമല്ല. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു കാരണം, ആ കാരണം എന്നേക്കും ശരിക്കുമുള്ള ഒരു കാരണം തന്നെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതെന്താണ്? ഇന്നഹാ ലഹും ഫി ദുനിയ വലക്കും ഫിൽ ആഖിറ എന്നതാണ്. ഇത് ദുനിയാവിൽ അവർക്കുള്ളതാണ്. ഈ ദുനിയാവിൽ അവർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ദുനിയാവിൽ അവർക്ക് അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അള്ളാഹ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നല്ല, അവരുപയോഗിക്കുന്നതാണ് എന്നാണ് അതിനർത്ഥം. മാത്രമല്ല അവരെല്ലാവർക്കും അത് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അത് കിട്ടുമെന്നാണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നെ, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് എന്നാണ്. ദുനിയാവ് ആഗ്രഹിക്കുകയാണെങ്കിൽ, ആജിലത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവ്, പെട്ടെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് കിട്ടണമെന്നൊരാൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, അള്ളാഹ് ഉദ്ദേശിക്കുന്നതേ കൊടുക്കുള്ളൂ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാ അമുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാഫിറുകൾക്കും ദുനിയാവിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പ് പടച്ചവും കൊടുക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്ലേറ്റുകൾ പടച്ചവും കൊടുക്കും എന്നൊന്നുമില്ല. അതിൻ്റെ ചിലർക്ക് കൊടുക്കും, അവർക്കത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മതപരമായി നമ്മുടെ ഈ ഒരു ദീനിൻ്റെ ഈ ശരീഅത്തിൻ്റെ വിരോധമുണ്ട്. എന്നാൽ അവർ ഈ ശരീഅത്ത് സ്വീകരിക്കാത്തവരായതുകൊണ്ട് തന്നെ അവരങ്ങനെ ഉപയോഗിക്കുന്നു. അവരങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് മറ്റൊന്നും അതിലില്ല. അത് അവരുപയോഗിക്കട്ടെ, അവരുപയോഗിക്കട്ടെ, നിങ്ങളത് ഉപയോഗിക്കാൻ നിൽക്കണ്ട എന്ന ഒരു സന്ദേശമാണ് അതിലുള്ളത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയാനും ഒരു കാരണമുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പിൽക്കാലഘട്ടത്തിൽ വലിയ സമ്പന്നനായി ജീവിച്ച ഒരാളാണ്. കാരണം ഇസ്ലാമിൽ ഒരാൾ ഇത്രയും സമ്പത്തുണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കണക്കൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരുമാനങ്ങളും വലിയ സമ്പത്ത് ഉള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തിന് സേവകരും ജോലിക്കാരും ഒക്കെ ആയിട്ടുള്ള വലിയ രൂപത്തിൽ തന്നെ ജീവിച്ച ഒരാളാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അതോടൊപ്പം അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം അത്തരം ഒരു ആഡംബരത്തോടു കൂടിയുള്ള ഒരു ജീവിത രൂപമുണ്ടെങ്കിലും അങ്ങേയറ്റത്തെ ദീനും തഖ്വയും ഒക്കെ നിലനിർത്തിയിരുന്ന, ഇബാദത്തുകളിലും മറ്റുമൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന, ദീനീ കാര്യങ്ങളിൽ വളരെയേറെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് പിൽക്കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാവരും ഖൈറിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഷെറിനെപ്പറ്റി ചോദിച്ചിരുന്നു. എന്തിനാണത്? ഖൈർ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആരും ചോദിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ വശങ്ങൾ ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇബാദത്തുകളാണ് എങ്കിലും, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സദഖയും മറ്റു കാര്യങ്ങളുമാണ് എങ്കിലും, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും മേഖലകളാണെങ്കിലും ഇഷ്ടം പോലെ ദീനിലുണ്ട്, ഇബാദത്തുകളുടെയും ഇടപാടുകളുടെയും ഒക്കെ കാര്യത്തിൽ. എന്നാൽ ഷെറോ, ഷെറിനെ പറ്റി ആരും ചോദിക്കണില്ല. ഖുർആനും ഹദീസും ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് എന്നല്ലാതെ ആരും ചോദിച്ചറിയണില്ല. ഞാൻ അതായിരുന്നു ചോദിച്ചിരുന്നത്. കാരണം പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഷെറുകൾ, ഷെറിങ്ങനെ പിന്നീടും പിന്നീടും വന്നുകൊണ്ടിരിക്കുമല്ലോ. ശരിയത്ത് അത് ഖൈറ്, ആ ഖൈറിൻ്റെ മേഖല അല്ലെങ്കിൽ ഖൈറിൻ്റെ വഴികൾ, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ഖൈറിൻ്റെ വഴികൾ. ഷെറ് അത് പിന്നീട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മഖാഫത്ത് അയ്യുതിരിക്കനീന, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നത് ഷെറിനെ പറ്റിയാണ്. അപ്പോൾ അത്രമാത്രം ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ ആഡംബരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുഭിക്ഷതയുടെയും കൊടുമുടിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോഴും അയാൾക്ക് ജീവിതത്തിൽ തഖ്വയും ജീവിതത്തിൽ സൂക്ഷ്മതയും ഒക്കെ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് സ്വഹാബികളുടെ ഇത്തരം ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നോക്കുക, ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും ആരാണ്? ഏറ്റവും വലിയ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കുടുംബത്തിന്, ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിനാണല്ലോ ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുള്ളത്, അധികാരം നൽകിയിട്ടുള്ളത്. അതൊക്കെ ഉണ്ടാകുമ്പോഴും ലോകത്ത് ഇബാദത്തിൻ്റെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഇബാദത്ത്, ഏറ്റവും നല്ല ആബിദ് എന്ന നിലക്ക് നമുക്ക് എടുത്തു കാണിച്ചു തന്ന ആരാ? ദാവൂദ്. ദാവൂദ് അലൈഹി സ്വലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി പറഞ്ഞത് നിങ്ങളാരെങ്കിലും നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാവൂദ് അലൈഹി സ്വലാം നോമ്പെടുക്കുന്ന പോലെ എന്ത് ചെയ്യട്ടെ, നോമ്പെടുക്കട്ടെ, അതിലേറെ നിങ്ങൾ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സുഭിക്ഷതയുടെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇബാദത്തിൻ്റെ രംഗത്തും അതേപോലെ തന്നെ ജീവിതത്തിലെ സൂക്ഷ്മതയുടെ രംഗത്തും ഒരേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഹദീസ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ എന്ന് തന്നെ നമുക്ക് പറയാം, അവിടെ അദ്ദേഹത്തിൻ്റെ സേവകനോട് എന്തോ ഒരു പാനീയം അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് ഒരു വെള്ളിയുടെ പാത്രത്തിലാണ്, വെള്ളിയുടെ കപ്പിലാണ് എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആ പാത്രം വാങ്ങിയിട്ട് അദ്ദേഹത്തിനൊരു ഏറു കൊടുത്തു. കാരണം എന്ത് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ സേവകന് ഇതിനു മുമ്പും ഇതുപോലെ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യരുത്, ഇത് നമുക്ക് കുടിക്കാൻ പറ്റിയതല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തിരുന്നു. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇന്നീ നഹൈതുഹു അൻ യസ്ഖിയനി ഫീഹി, ആ പാത്രത്തിൽ എനിക്ക് വെള്ളം തരരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. എന്നിട്ടും ഒരുപക്ഷെ ഇവൻ മുസ്ലിം അല്ലാതിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം, എന്നിട്ടും അദ്ദേഹത്തെ കൊണ്ട് ഇതിൽ കുടിപ്പിക്കണം, അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച ഒരു കാര്യം ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന ഒരു രൂപത്തിൽ അയാൾ പ്രവർത്തിച്ചത് കൊണ്ട് അദ്ദേഹം ആ കപ്പെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം തന്നെ അപ്പുറത്തും നിൽക്കുന്ന ആളുകളോട് പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ചെയ്ത് കണ്ടിട്ട് എന്തൊരു ക്രൂരതയാണ് ഞാൻ ചെയ്തത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഇന്നീ നഹൈതുഹു അൻ യസ്ഖിയനി ഫീഹി, ഈ പാത്രത്തിൽ കുടിക്കാൻ പാടില്ല എന്ന് ഞാൻ അവനോട്, എനിക്ക് വെള്ളം തരരുത് എന്ന് അവനോട് പറഞ്ഞിരുന്നു. ലാ തഷ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫില്ല വലാ തഅ്കുലു ഫീ സിഹാഫിഹിമ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവനിത് ചെയ്തതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്ന ഒരു രംഗം. ഈ ഹദീസ് അദ്ദേഹം പറയാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഈ ഹദീസ് ഇൻഷാല്ലാ ഇതിൻ്റെ ഗുണപാഠങ്ങളിലേക്ക്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളിലേക്ക് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഒരു ദർസിൽ കടക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: നിങ്ങൾ ഇതുവരെ കേട്ടത് കർമ്മസരണി ഹദീസ് 15, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത് ഭാഗം 1, അവതരിപ്പിച്ചത് ഹംസ മദീനി.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സൊലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
3: മാസപ്പിറവി മറവിൽ കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ഇതിന്റെ വിധി എന്ത് എന്നാണ്?
4: ഇത്തരം വിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. മാസം മറഞ്ഞു കണ്ടാൽ അത് ഗുണകരമല്ല, ശുഭകരമല്ല എന്നുള്ളതായ വിശ്വാസം അത് എല്ലാ മാസങ്ങളുടെയും വിഷയത്തിൽ പലരും വെച്ച് പുലർത്തുന്നുണ്ട്. സഫർ മാസത്തെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് കൂടുതൽ ഒരു അന്ധവിശ്വാസമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ ഇത്തരം അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്ത് അന്ന് സംസാരിച്ചു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലാ സഫറ, പ്രയാസങ്ങളും രോഗവും കൊണ്ടുവരുന്ന സഫർ മാസം ഇല്ല എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു. പക്ഷേ പിൽക്കാലത്ത് മുസ്ലിമീങ്ങളിൽ അന്ന് ജാഹിലിയത്തിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ പലരും പടർത്തി, അതിന്നും പലരിലും നിലകൊള്ളുന്നു എന്നുള്ളതാണ്. മാസം മറഞ്ഞു കണ്ടു എന്നതിനാൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് പ്രധാനം. മാസം കാണുമ്പോൾ അത് മറഞ്ഞു കണ്ടാലും തെളിഞ്ഞു കണ്ടാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ഇരക്കുക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ പഠിപ്പിച്ച ദുആ, അള്ളാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വസ്ലി ഇസ്ലാം റബ്ബുന വ റബ്ബുക അല്ലാഹ് എന്നുള്ള ദുആ. അതോടുകൂടി നമുക്ക് സമാധാനമായി, സുരക്ഷയായി, അൽഹംദുലില്ല, അള്ളാഹു സുബ്ഹാന തആല കബൂലാക്കിയാൽ. ഇതാണ് ആ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്.
3: ഇസ്ലാമിൽ മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കൽ അനുവദനീയമാണോ എന്നാണ്?
5: രോഗങ്ങൾക്ക് 2 തരം ചികിത്സാ വിധികളാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, അള്ളാഹു ഏതൊരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിനൊക്കെ മറുമരുന്ന് ചികിത്സയുണ്ട്. അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അവന് അതിനെക്കുറിച്ച് അജ്ഞനായി എന്നാണ്. മരണമൊഴിച്ച് ബാക്കി എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ഒന്ന്, അത് ചികിത്സിക്കേണ്ടത് അറിവിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ കണ്ടെത്തിയ മരുന്നുകളാണ്. അത് നാട്ടുവൈദ്യമാകാം, ഇംഗ്ലീഷ് വൈദ്യമാകാം, ഏത് വൈദ്യരൂപത്തിലാകട്ടെ, അറിവിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും കണ്ടെത്തലിൻ്റെയും അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാവുന്ന ശരീരത്തിന് ദോഷകരമല്ലാത്ത മരുന്നുകൾ. മറ്റൊന്ന് റുഖിയ അഷറഈയ, ഖുർആൻ ഹദീത്തുകൾ വന്ന റുഖിയക്ക് ഉപയുക്തമായ വാക്യങ്ങൾ ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള

ഊതിയിരുന്നത് എന്നാണ്. അവിടെ മുഅവ്വിദാത്ത് ഉപയോഗിച്ചുകൊണ്ട് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിന്നാസ് എന്നിവ ഓതി കയ്യിലൂതി ശരീരത്തിൽ തടവി ഈ രൂപത്തിൽ മന്ത്രിച്ചു എന്നാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസകരമായൊരു സാഹചര്യമുണ്ടായപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന യാ മുഹമ്മദ് ഇഷ്തകൈത, മുഹമ്മദ് നബിയെ താങ്കൾക്ക് പ്രയാസം നേരിട്ടുവല്ലേ, നബി അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ബിസ്മില്ലാഹി അർഖീഖ് മിൻ കുല്ലി ഷൈഇൻ യുദീഖ് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക്ക് ബിസ്മില്ലാഹി അർഖീഖ്. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ താങ്കൾക്ക് മന്ത്രിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് മന്ത്രിച്ചതായി കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള റുഖിയകൾ, ഒന്ന് ഒരു ഊതലില്ലാതെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. മറ്റ് ചില വേളകളിൽ അല്പം ഉമിനീര് കലർന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. മറ്റു ചില ഹദീത്തുകളിൽ അല്പം തുപ്പൽ കലർന്ന രൂപത്തിൽ മന്ത്രിച്ചതായും കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ പ്രവാചകൻ്റെ മരണാസന്ന വേളയിൽ രോഗമുണ്ടായപ്പോൾ ആയിഷ ബീവി പറയുന്നു, ജഅൽതു അൻഫുസു അലൈഹി വഅംസഹുഹു ബിയദി നഫ്സിഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നഫത്ത് നടത്തി, അല്പം ഉമിനീര് കലർന്ന രൂപത്തിൽ ഊതുന്നതിനാണ് നഫത്ത് എന്ന് പറയുക. അതേപോലെ തന്നെ ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ ഒരു ഗ്രാമമുഖ്യന് വിഷം തീണ്ടിയപ്പോൾ സ്വഹാബിമാരിൽപ്പെട്ട ഒരാൾ അവർക്ക് മന്ത്രിച്ചു കൊടുത്തു എന്ന ഹദീത്തിൽ ഫജഅല യത്ഫുലു വയഖ്റഉ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സൂറത്ത് അൽഫാത്തിയ ഓതുകയും എന്നിട്ട് അല്പം ഉമിനീര് അല്ലെങ്കിൽ തുപ്പൽ കലർന്ന രൂപത്തിൽ ഊതുകയും ചെയ്തിരുന്നു എന്നാണ്. വജമഅ ബുസാഖഹു വയത്ഫിലു ഫബറഅ, അദ്ദേഹം തുപ്പൽ ഉള്ള രൂപത്തിൽ ഊതുകയും അങ്ങനെ അദ്ദേഹത്തിന് രോഗം ശമനമാകുകയും ചെയ്തു എന്നൊക്കെ ഹദീത്തിൽ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ നഫസും നഫഹും തഫ്ലും ഒന്നുമില്ലാത്ത രൂപത്തിലും റുഖിയകൾ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം നേരിട്ട വേളയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് റുഖിയ നടത്തിയപ്പോൾ അവിടെ ഊത്തിനെക്കുറിച്ചോ ഉമിനീര് കലർന്ന രൂപത്തിൽ ഊന്നതിനെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ അനുവദനീയമാണ്. ഇവിടെ ഖുർആൻ ഓതി ഈ രൂപത്തിലൊക്കെ നമ്മൾക്ക് കയ്യിൽ ഊതി ശരീരത്തിൽ തടവാവുന്നതാണ്. എന്നാൽ ഇതിലപ്പുറം വെള്ളത്തിൽ ഊതി കുടിക്കുവാൻ പാടുണ്ടോ ഇല്ലയോ എന്നത് രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ കാണുവാൻ സാധിക്കും. ഒരു ഭാഗം പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എങ്കിലും ഇതൊരു ചികിത്സാ മുറയാണല്ലോ, അതുകൊണ്ട് ചികിത്സക്ക് നിഷിദ്ധമല്ലാത്ത ഏതൊരു മാർഗവും ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് വെള്ളത്തിൽ മന്ത്രിച്ച് ഊതി അത് കുടിക്കാവുന്നതാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ ഏറ്റവും ശരിയായ നിലപാടായി മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതോ വലുതോ ആയ എല്ലാ കാര്യങ്ങളും അറിയിച്ചു തന്നു. പല രോഗങ്ങൾക്കുള്ള ശമനം, സിദ്ധ ഔഷധങ്ങൾ, മരുന്നുകൾ റസൂലുള്ളാഹി ചെയ്തു കാണിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. അതേപോലെ തന്നെ റുഖിയ നടത്തി ഖുർആൻ കൊണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടും അവയല്ലാത്തത് കൊണ്ടും റുഖിയ നടത്തി റസൂലുള്ളാഹി കാണിച്ചു തന്നു. അവയിൽ നഫഹ ഇല്ലാതെയും ഊത്ത് ഇല്ലാതെയും ഊത്ത് ഉള്ള രൂപത്തിലും ഉമിനീർ പാറ്റിയ രൂപത്തിലുമൊക്കെ കാണിച്ചു തന്ന റസൂൽ, അതിനേക്കാൾ വലിയ രൂപത്തിൽ ഖുർആൻ ഓതി വെള്ളത്തിൽ ഊതാൻ പറ്റുമായിരുന്നുവെങ്കിൽ എല്ലാ നന്മകളും കാണിച്ചു തന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അറിയിച്ചു തരുമായിരുന്നു. ഇപ്പോൾ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് മന്ത്രിക്കുവാൻ റസൂലുള്ളാഹി അറിയിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള റുഖിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ പഠിപ്പിച്ച റസൂൽ ആ രൂപത്തിൽ വെള്ളത്തിൽ ഓതി മന്ത്രിച്ച് പിന്നീട് കുടിക്കുവാൻ പറ്റുമായിരുന്നുവെങ്കിൽ അത് അറിയിച്ചു തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ശരിയായ നിലപാടായി മനസ്സിലാക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ചു തന്ന രൂപത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചു തന്ന രൂപത്തിലുള്ള റുഖിയകൾ ഉപയോഗിക്കുക,
അതല്ലാത്ത രൂപത്തിൽ റുഖ്യകൾ ഉപയോഗിക്കുന്നു.

0: ഉപയോഗിക്കാതിരിക്കുക എന്നാണ്. ഖുർആൻ പരിപൂർണമായി മന്ത്രിക്കാവുന്ന ആയത്തുകളും സൂറത്തുകളുമൊക്കെയാണുള്ളത്. ഒരു നിശ്ചിത ആയത്ത്, ഒരു നിശ്ചിത സൂറത്ത് ഓതിയാൽ അതിന് ഔഷധമുണ്ട് എന്ന് പറയണമെങ്കിൽ തീർച്ചയായും അതിന് അതിൻ്റേതായ ആധികാരികമായ സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെയും ഇങ്ങനെ വെള്ളത്തിൽ മന്ത്രിച്ചൂതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരാത്ത സ്ഥിതിക്ക് എല്ലാ നന്മകളും അറിയിച്ചു തന്ന പ്രവാചകൻ കാണിച്ചു തന്ന മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആലം.
1: വിവാഹാലോചനയുടെ ഭാഗമായി പെണ്ണു കാണുന്ന സമയത്ത് പെൺകുട്ടിയുടെ ഔറത്ത് എന്താണ്, എങ്ങനെയായിരിക്കണം പെൺകുട്ടിയുടെ വസ്ത്രധാരണം എന്നാണ്?
0: വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മരണം വരെ ഒരു പക്ഷേ നിലനിൽക്കേണ്ട ഈ കുടുംബജീവിതം സന്തോഷകരമായി തീരുവാൻ ഭാര്യയും ഭർത്താവും പരസ്പരം ഇഷ്ടപ്പെടണമെന്നും അതുകൊണ്ട് തന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് പെൺകുട്ടിയെ അവളുടെ വലിയിൻ്റെ അനുമതിയോടുകൂടി ചെന്ന് കാണുകയും പരസ്പരം ഇഷ്ടപ്പെടുകയും വേണം എന്ന് ഇസ്ലാം നിർദ്ദേശിച്ചു. സ്ത്രീക്ക് പോലും താൻ ഭാര്യയാകുവാൻ പോകുന്ന ഭർത്താവിൻ്റെ മുമ്പിൽ അയാൾ തനിക്ക് കുഫുവാണോ യോജിച്ചതാണോ എന്ന് തുറന്നു പറയുവാനുള്ള അവസരം, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടം നോക്കുവാനുള്ള അവസരം ഇസ്ലാം നിർദ്ദേശിക്കുകയുണ്ടായി, അനുമതി കൊടുത്തു. അങ്ങനെ ഒരു പുരുഷൻ വിവാഹം കഴിക്കുവാൻ വേണ്ടി പോകുന്ന സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ഏത് രൂപത്തിലുള്ള ഭംഗിയാണ് ധരിക്കേണ്ടത്, വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നാണല്ലോ ചോദ്യം. അതിലൊന്നാമത് മനസ്സിലാക്കേണ്ടത് അനിസ്ലാമികമായ വസ്ത്രം ധരിക്കുവാൻ പാടില്ല. രണ്ട്, അവനും അവളും തനിച്ചിരിക്കുവാൻ പാടില്ല. വലിയിൻ്റെ കീഴിലായിരിക്കണം അവൾ അയാളുമായി കാണേണ്ടത്. അതേപോലെ തന്നെ ശരീരത്തിൽ മറ്റുമൊക്കെ ഉണ്ടാകുന്ന ന്യൂനതകൾ മറച്ചുവെക്കുന്ന രൂപത്തിൽ, ഒരുപക്ഷെ കറുത്ത ശരീരമാണെങ്കിൽ അത് വെളുപ്പിക്കുക, അങ്ങനെ വഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും പാടില്ല. കാരണം അത് കുടുംബജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അല്പം ചെറിയൊരു രൂപത്തിൽ അണിഞ്ഞൊരുങ്ങുക എന്നത് കുഴപ്പമല്ല എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സബിയ അൽ അസ്ലമിയയുടെ ഭർത്താവ് സഅദ് ബിൻ ഖൗല റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ആ വേളയിൽ സബി ആ ഗർഭിണിയായിരുന്നു. മരണപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ വേളയിൽ അവര് പ്രസവിച്ചു. അങ്ങനെ പ്രസവാനന്തരം തജമ്മലത് ലിൽ ഖിതാബ്, വിവാഹം അന്വേഷിക്കുന്നവർക്ക് വേണ്ടി അവര് തജമ്മലത് എന്നാണ് ഉപയോഗിച്ചത്, ഭംഗിയായി നിലകൊണ്ടു എന്നാണ്. അവ നല്ല ഭംഗിയിടയ്ക്ക് ഒരു വസ്ത്രം ധരിച്ചു എന്നർത്ഥം. അപ്പോൾ അബുസനാബിൽ ഇബിന് ബഅക്കക് എന്ന് പറയുന്ന സ്വഹാബി ഒന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇങ്ങനെ മാലി അറാക്കി മുത്തജമ്മില, എന്താ ഇങ്ങനെ ഭംഗിയുടെ വസ്ത്രം ധരിച്ചിരിക്കുന്നത്, ഒരു പക്ഷേ നീ വിവാഹം ആഗ്രഹിക്കുന്നുണ്ടായേക്കാം അല്ലേ, എന്നാൽ നീ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കണം എന്ന് പറഞ്ഞു. അവർക്ക് സംശയമായി, കാരണം ഇസ്ലാമിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഗർഭിണിയാണ് എങ്കിൽ അവളുടെ ഇദ്ദ അവസാനിക്കുന്നത് പ്രസവിക്കുന്നതോടുകൂടിയാണ്, ഗർഭിണിയല്ല എങ്കിൽ 4 മാസവും 10 ദിവസവുമാണ്. ഇവിടെ അബുസനാബിൽ പറഞ്ഞത് 4 മാസവും 10 ദിവസവും കാത്തിരിക്കണമെന്നാ. അവർ മനസ്സിലാക്കിയത് ഇങ്ങനെ പ്രസവിക്കലാണ് എന്ന. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി കാര്യം ചോദിക്കുകയും പ്രസവിച്ചതോടുകൂടി തന്നെ നിന്റെ ഇദ്ദ അവസാനിച്ചു, ഇഹ്ദാദ് അവസാനിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. ഏതായത് ഹദീസിൽ അവർ പ്രസവിച്ചതിന് ശേഷം വിവാഹം അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി തജമ്മലത്ത്, അവർ ഭംഗിയോടുകൂടി വസ്ത്രവും മറ്റുമൊക്കെ സ്വീകരിച്ചു എന്നാണ്. അതുകൊണ്ട് കേവലം ഒരു സാധാരണ രൂപത്തിൽ പെണ്ണ് കാണാൻ വരുന്ന പിന്നെ ചെറുക്കൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പുരുഷൻ്റെ മുമ്പിൽ ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള ഒരു ഭംഗി അത് ധരിക്കുന്നത് ഉടുക്കുന്നത് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കുക. ഏതായിരുന്നാലും തന്നെയുള്ള ന്യൂനതകൾ മറച്ചുവെക്കുന്ന രൂപത്തിൽ ഒരു വഞ്ചനയുടെ ഭംഗി ഒരിക്കലും സ്വീകരിക്കുവാൻ പാടില്ല എന്നും കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് അല്ലാഹു തആല ആലം.
1: ആർത്തവ സമയത്ത് നഖം മുറിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
2: ആർത്തവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഇന്നും വ്യാപകമായ പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അവർ കുളിക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല, മുടി ചീകരുത്, ഇങ്ങനെയൊക്കെ മുടി ചീകിയാൽ മുടി കൊഴിഞ്ഞു പോകും എന്നൊക്കെ തുടങ്ങിയ തെറ്റിദ്ധാരണകൾ. ഇതിനെക്കുറിച്ച് നമ്മൾ ഈ തെറ്റിദ്ധാരണകളെക്കുറിച്ചാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന ഹാദാ ശൈഉൻ കതബഹുല്ലാഹു അലാ ബനാതി ആദം, ആർത്തവം എന്ന് പറയുന്നത് ആദമിൻ്റെ പുത്രിമാർക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് ആർത്തവമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഭാര്യഭർത്തൃ ബന്ധം പാടില്ല. നിസ്കാരം, നോമ്പ്, തവാഫ്, മുസാഫ് തൊടുക, പള്ളിയിൽ താമസിക്കുക പോലുള്ള അവർക്ക് വിലക്കപ്പെട്ട കാര്യങ്ങളാണ് എന്നൊഴിച്ചാൽ അവർക്ക് സാധാരണ പോലെ കുളിക്കുക, അതേപോലെ നഖം മുറിക്കുക, മുടി വെട്ടുക, കക്ഷത്തിലെ മറ്റും മുടി നീക്കം ചെയ്യുക, മുടി ചീവുക തുടങ്ങിയ അവരുടെ സാധാരണ ജീവിതത്തിലെ പ്രവൃത്തികളൊന്നും വിലക്കില്ല. അതൊക്കെ അവർക്ക് അനുവദനീയമാണ്. മറ്റു ചിന്തകളും അതുപോലെ തന്നെ വിശ്വാസങ്ങളൊക്കെ ഒരു അന്ധവിശ്വാസമായിട്ട് ഇന്നും നിലനിന്നു പോരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം മുസഹഫ് തൊടാതെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും മറ്റ് ദിക്റുകൾ ചൊല്ലുന്നതും ഖുർആൻ ക്ലാസുകളിലും മറ്റും പങ്കെടുക്കുന്നതൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഹജ്ജ് യാത്രയിൽ മക്കയുടെയും മദീനത്തിൻ്റെയും ഇടയിലുള്ള സരിഫ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആർത്തവുണ്ടായി. അങ്ങനെ അവർ വല്ലാതെ വിഷമിച്ചു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഇഫ് അലി കമാ യഫ് അലുൽ ഹാജ്, ഹാജിമാർ ചെയ്യുന്നത് പോലെയൊക്കെ നീയും ചെയ്യുക. ഗൈറ അല്ലാത്ത തൂഫി ബിൽ ബൈത്തി ഹത്താ തുഹുരി, നീ ആ ശുദ്ധിയാകുന്നതുവരെ കാബയെ തവാഫ് ചെയ്യരുത്, അല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചു കൊള്ളാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ആർത്തവകാലത്ത് അവർക്ക് കുളിക്കുന്നതിനോ അല്ലെങ്കിൽ നഖം മുറിക്കുന്നതിനോ മുടി വെട്ടുന്നതിനൊന്നും യാതൊരു വിലക്കുകളുമില്ല. അവ സാധാരണ പോലെ അനുവദനീയമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു ആലം ബിസ്സവാബ്.
1: ഒരു മുസ്ലിമിന് താടി വടിക്കൽ അനുവദനീയമാണോ? ഇനി അനുവദനീയമല്ലെങ്കിൽ ചില സർവീസുകളുടെ ട്രെയിനിങ് സമയത്ത് താടി വടിക്കൽ നിർബന്ധമാണെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇസ്ലാമിൽ ഇളവുണ്ടോ എന്നാണ്.
3: താടി വളർത്തുക എന്നത് വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ ഒരു ചിഹ്നമാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവൻ താടിയുള്ളവരാണ്, സ്വഹാബിമാർ മുഴുവൻ താടിയുള്ളവരാണ്. ധാരാളം ഹദീസുകളിൽ താടി സമൃദ്ധമാക്കുവാനും അത് വളർത്തുവാനും താടിയെ വെറുതെ വിടുവാനും എല്ലാം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. താടി വടിച്ചു കളയാൻ നമുക്ക് അനുവാദമില്ല. ചില ജോലികളുടെ ഭാഗമായി താടി വടിക്കാൻ ചിലപ്പോൾ നിർബന്ധിക്കാറുണ്ട്. അവിടെയും താടി വടിക്കാൻ ഉള്ള അനുവാദം നമുക്കില്ല. ഒരുപക്ഷെ ആ ജോലി തൽക്കാലം വേണ്ടെന്ന് വെക്കാം. അതിനു പകരം അല്ലാഹു തആല മറ്റൊരു ജോലി നമുക്ക് നൽകാതിരിക്കില്ല. അല്ലാഹു തആലക്ക് വേണ്ടി വല്ലതും ഒരാൾ തിരിച്ചാൽ അതിനേക്കാൾ ഖൈറായത്, ഗുണകരമായത് അല്ലാഹു തആല അവന് പകരം നൽകാതിരിക്കില്ല എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് താടി വടിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു ജോലി മേഖല ഒഴിവായി അല്ലാത്ത മേഖലയിലേക്ക് പോകലാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും അഭികാമ്യം. അതേസമയം ആ ജോലിയിൽ നമ്മുടെ ഒരു സേവനം അനിവാര്യമാണ്. നാം ചെയ്തെങ്കിൽ മാത്രമേ ആ ജോലി കൃത്യമായി നടക്കുകയുള്ളൂ. മറ്റാര് കൈകാര്യം ചെയ്താലും അത് നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും മുസ്ലിമീങ്ങൾക്കുമെല്ലാം ദോഷകരമായി വരാനേ നിർവാഹമുള്ളൂ. നമ്മളത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരുപാട് നന്മകൾ അതിലൂടെ മനുഷ്യകുലത്തിന്, മുസ്ലിം സമുദായത്തിന് ഒക്കെ ചെയ്യാൻ കഴിയും എന്ന് ബോധ്യമുണ്ട്. നമ്മളല്ലാതെ മറ്റാളും അത് കൈകാര്യം ചെയ്യാനിട്ട് അർഹരായവർ ഇല്ലതാനും അത്തരം ഘട്ടങ്ങൾ ഒരു പക്ഷേ അതിനേക്കാളും വലിയ ഒരു മസ്ലഹത്ത് എന്ന് മനസ്സിലാക്കി ആ മസ്ലഹത്തിന് മുൻതൂക്കം നൽകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നല്ലാതെ മൊത്തത്തിൽ പറയുമ്പോൾ അത്തരം ജോലികൾ നമുക്ക് നന്മയല്ല. അതൊഴിവാക്കി ശരിയായ അനുവദനീയമായ ഒരു ജോലിയിലേക്ക് പോകാനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ.
1: അടുത്ത ചോദ്യം ഇപ്രകാരമാണ്. എനിക്ക് 30 വയസ്സായി. ഞാൻ നിസ്കരിക്കുന്ന ആളാണ്. പക്ഷേ ചില വക്തുകൾ സമയത്തിന് ചെയ്യാറില്ല, വൈകിപ്പോകും. അതിലിപ്പോൾ പശ്ചാത്തപമുണ്ട്. നഷ്ടപ്പെട്ടു പോയതും കഥ ആയിപ്പോയതുമായ നിസ്കാരങ്ങൾ ഇനി എന്തു ചെയ്യും എന്നാണ്.
4: തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നമസ്കാരം എങ്ങനെയാണ് കലാഹ് വീട്ടേണ്ടത്, അതല്ലെങ്കിൽ എന്താണ് ഇനി അതിനുള്ള പരിഹാരം എന്നതാണ് സഹോദരൻ്റെ ചോദ്യം. പണ്ഡിതന്മാർക്കിടയിൽ കലാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പ്രത്യേകിച്ചും നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിൻ്റെ കലാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. രണ്ടു വിഭാഗക്കാരാണ് പ്രധാനമായും അതിലുള്ളത്. ഒന്ന്, നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഓർമ്മ വരുന്ന സമയത്ത് നിസ്കരിക്കുക എന്ന ഹദീസിലേക്ക് ഖിയാസ് ചെയ്തുകൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിസ്കാരങ്ങൾ മുഴുവനായിക്കൊണ്ട് നിസ്കരിച്ച് വീട്ടുക എന്നുതന്നെയാണ് അതിലൊന്നാമത്തെ വിഭാഗം ആളുകൾ പറയാറുള്ളത്. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായവും. രണ്ടാമത്തെ വിഭാഗം ആളുകൾ പ്രസ്തുത വിഷയത്തിൽ പറയാറുള്ളത്, ഉസുറോടുകൂടിയാണ് ഒരാൾ നിസ്കാരം ഒഴിവാക്കിയത് എങ്കിൽ നിസ്കാരം ഒഴിവാക്കിയതിൻ്റെ പിന്നിൽ കാരണമുണ്ട്. കാരണമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറക്കമോ മറവിയോ ആണ് എങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ ഉണർന്ന സമയത്തു തന്നെ നിസ്കരിക്കുക എന്നതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ നസിയ സ്വല, ആരെങ്കിലും നിസ്കാരം മറന്നു, ഫൽ യുസല്ലിഹ ഇദാ ദക്കറഹ, അവനത് ഓർക്കുന്ന സമയത്ത്, അതവന് ഓർമ്മ വരുന്ന സമയത്ത് അവൻ നിസ്കരിച്ചു കൊള്ളട്ടെ. ലാ കഫാറത്ത ലഹ ഇല്ലാ ദാലിഖ്, അതല്ലാതെ അവന് യാതൊരു രൂപത്തിലുമുള്ള പ്രായച്ചിത്തമില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഔ നാമ അൻഹ, അവൻ ആ നമസ്കാരത്തെ തൊട്ട് ഉറങ്ങി എന്നുമുണ്ട്. അഥവാ ഉറക്കത്തിൽപ്പെടുകയും ഉണർന്നപ്പോഴേക്കും നമസ്കാരത്തിൻ്റെ സമയം കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണർന്ന ഉടനെ തന്നെയാണ് അവൻ നിസ്കരിക്കേണ്ടത് എന്നുകൂടി ഹദീസിൽ കാണാൻ സാധിക്കും. ഈ രണ്ടു കാരണങ്ങളിൽ ഒരാൾക്ക് നമസ്കാരം നഷ്ടപ്പെടുകയാണ് എങ്കിൽ അവൻ ഉണർന്ന സമയത്തും ഓർമ്മ വരുന്ന സമയത്തും പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ വീണ്ടെടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അതേസമയത്ത് അശ്രദ്ധയിലായിക്കൊണ്ട് ഒരാൾ നിസ്കാരം ഒഴിവാക്കുകയാണ്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെയാണ് ഒരാൾ നിസ്കാരം ഒഴിവാക്കുന്നത് എങ്കിൽ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് വല യസിഹു മിൻഹു ഖലാഉഹ ഫി അസഹി ഖൗലി അൽ ഉലമാഇ, പണ്ഡിതന്മാരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും സഹിഹായ നിലപാട് അവൻ ഖലാഉ വീട്ടിയാൽ പോലും അത് ശരിയാവുകയില്ല എന്നതാണ്. അവന് ചെയ്യേണ്ടത് തൗബ മാത്രമാണ്. നഷ്ടപ്പെട്ട നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവന് സങ്കടമുണ്ടാകണം. ഇനി ഒരിക്കൽ പോലും അത്തരത്തിൽ തൻ്റെ ഭാഗത്തുനിന്നും നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കളിതമാശ കടന്നു വരികയോ അതല്ലെങ്കിൽ അത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവുകയോ ചെയ്യുകയില്ല എന്നു തീരുമാനിക്കുകയും തൻ്റെ ബാക്കിയുള്ള കാലഘട്ടത്തിൽ കൃത്യമായി നിസ്കാരങ്ങൾ നിർവഹിക്കുകയും സുന്നത്തായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അതിനുള്ള പ്രായച്ചിത്തമായി പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതാണ് ആ വിഷയത്തിൽ ഇബ്നു ഹസം റഹിമഹുല്ല തൻ്റെ മുഹല്ലയിൽ പറയുന്നത് കാണാൻ സാധിക്കുക. പ്രസ്തുത വിഷയമാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ റഹിമഹുല്ല, അതുപോലെ തന്നെ ഇമാം ഷൗക്കാനി, ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി, അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുല്ല, ഇബ്നു ഉസൈമീൻ തുടങ്ങിയ ആളുകളെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതിനവർ തെളിവ് പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത്ത് ആലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇലെ ആയത്താണ്. വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമയബന്ധിതമായി കൊണ്ട് നിർബന്ധമാക്കിയ കർമ്മമാണ് നിസ്കാരം. അതുകൊണ്ടുതന്നെ ആ സമയത്തു നിന്നും ബോധപൂർവം ഒരാൾ അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ അത് നിർവഹിക്കുവാൻ അയാൾക്ക് യാതൊരു അവസരവുമില്ല എന്ന് തന്നെയാണ് ഈ ആയത്തിൽ നിന്നും അവർ തെളിവ് പിടിച്ചത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ നസിയ സ്വലാത്തൻ ഫല്യുസല്ലിഹ ഇദാ ദക്കറഹ ലാ കഫാറത്ത ലഹ ഇല്ലാ ദാലിക്, ആരെങ്കിലും മറന്നതാണ് എങ്കിൽ അവനത് നിസ്കരിച്ച് വീട്ടിക്കൊള്ളട്ടെ, അതല്ലാത്ത മറ്റു പ്രായച്ചിത്തമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ മറവിയുമല്ല നിസ്കാരം ഒഴിവാക്കുവാനുള്ള കാരണമായി പറഞ്ഞിട്ടുള്ളത്. മറന്നതാണ് എങ്കിൽ ഓർമ്മ വരുന്ന സമയത്ത് നിസ്കരിച്ചു വീട്ടുകയാണ് ചെയ്യേണ്ടത്. നിസ്കരിച്ചു വീട്ടുവാൻ പറഞ്ഞത് ഉദുറുള്ള ആളുകളോടാണ്, മറന്നയാളുകളോടാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയവുമാണ്. അപ്പോൾ ഈ രണ്ടു നിലപാടുകളാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കുള്ളത്. ഒന്ന്, ഏതായിരുന്നാലും ഖലാഉ വീട്ടേണ്ടതുണ്ട്. മറന്നാണെങ്കിലും ശരി, ഉറങ്ങിയതാണെങ്കിലും ശരി, ബോധപൂർവം ഒഴിവാക്കിയതാണെങ്കിലും ശരി, അവൻ ഖലാഉ വീട്ടേണ്ടതുണ്ട്. രണ്ടാമത്തെ നിലപാട്, മറന്നതോ ഉറങ്ങിയതോ ആണ് എങ്കിൽ അവൻ ഖലാഉ വീട്ടുകയാണ് വേണ്ടത്. പ്രവാചകൻ്റെ ഹദീസുകളിൽ അത് കൃത്യമാണ്. മാത്രവുമല്ല, മറന്നതല്ല, ബോധപൂർവമാണ് എങ്കിൽ ഖലാഉ വീട്ടുവാൻ പ്രത്യേകമായി ശറഇൽ നിർദ്ദേശം വരാത്തതുകൊണ്ടുതന്നെ അവൻ തൗബ ചെയ്യുകയും അത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് മടങ്ങാതിരിക്കുകയുമാണ് വേണ്ടത്. കാരണം ബോധപൂർവം ആരെങ്കിലും ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക പോലും ചെയ്യുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നമസ്കാരങ്ങൾ നഷ്ടപ്പെടാതെ നോക്കുക എന്നതാണ് സഹോദരൻ കാര്യമായി ചെയ്യേണ്ടത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഖലാഉ വീട്ടണമെന്നതാണ്. എന്നാൽ പ്രസ്തുത വിഷയത്തിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയും ഇബ്നു ബാസ് റഹിമഹുല്ലയും മുൻഗാമികളുടെ കൂട്ടത്തിൽ നിന്നും ഇബ്നു ഹസമിനെ പോലെയുള്ള ആളുകളും ഇബ്നു തീമിയെ പോലെയുള്ള ആളുകളുമെല്ലാം പറഞ്ഞത് പ്രസ്തുത വിഷയത്തിൽ അവർ സുന്നത്തുകളെ വർദ്ധിപ്പിക്കുകയും തൗബ ചെയ്യുകയും ചെയ്യുക എന്നതാണ്. അല്ലാഹു അലം ബിസ്സവാബ്.
5: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
6: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം പീസ് റേഡിയോ നുറുങ്ങുകൾ.
9: ഏകാന്തതയിലെ മൗനനൊമ്പരങ്ങൾ. രചന ഹനീഫ് കതിരൂർ. രാത്രി വളരെ വൈകിയിരിക്കുന്നു. കഠിനമായ ചൂടിന്റെ ദിനങ്ങളിലാണ്. ഗ്യാസ് സപ്ലൈയിലെ ജോലി കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ എന്നും ഇങ്ങനെയാണ്. രാത്രി ഒരുപാട് പിന്നിട്ടിട്ടുണ്ടാവും. ഫോണിൽ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടാറില്ല. നിരാശയും സങ്കടവും നിറഞ്ഞ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നു. ഡ്രൈവർ കം സെയിൽസ്മാൻ എന്ന പദവി 3-നില കെട്ടിടത്തിനു മുകളിൽ ഗ്യാസ് കുറ്റി ചുമന്ന് എത്തിക്കുമ്പോൾ മാത്രമാണ് ഈ പദത്തിൻ്റെ അലങ്കാരമോർത്ത് ഉള്ളിൽ ചിരി വരുന്നത്. നാട്ടിലെ വിവരങ്ങളറിഞ്ഞിട്ടില്ല. കുറച്ചു ദിവസങ്ങളായി ഫോൺ നോക്കാറില്ല. വാട്സപ്പിൽ ആവശ്യങ്ങളുടെയും പരാതികളുടെയും ഒരു നീണ്ട നിര തന്നെയുണ്ടാവും. മനസ്സിനെ ആഹ്ലാദിപ്പിക്കാത്തതിലൊന്നും മനസ്സ് ശ്രദ്ധിക്കില്ലല്ലോ. എന്നാലും ഇന്നയാൾ ഫോൺ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. വാട്സപ്പിൽ ആദ്യം തന്നെ അയാളുടെ ശ്രദ്ധ ഉടക്കിയത് അയാളുടെ സഹോദരിയുടെ മെസ്സേജിലേക്കാണ്. അയാൾ മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടു ഒരു നീണ്ട കുറിപ്പ്. അയാൾ വായിച്ചു തുടങ്ങി. സ്നേഹപൂർവം ഇക്കക്ക് ആമിന് എഴുതുന്നത്, ഇക്കാക്ക ഞങ്ങളെ ഓർക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. 4 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ 4-5 തവണകൾ മാത്രമാണ് ഇക്ക ഫോൺ ചെയ്തത്. പണ്ട് സൗദിയിൽ പോയ നാളുകളിലൊക്കെ ഇക്ക എത്ര നല്ല കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ബന്ധങ്ങളുടെ നൂലിഴകൾ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. കാണാനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടികളൊക്കെ മാമൻ വിളിക്കുന്നില്ല എന്ന പരാതിയിലാണ്. അമ്മായിയോട് വിവരങ്ങൾ തിരക്കാറുണ്ട്. കൊറോണ വന്ന് എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ മരിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു. അൻവർ കാക്ക് സഹോദരിയുടെ ഭർത്താവ് വല്ലപ്പോഴും കിട്ടുന്ന പണി മാത്രമാണ് ഏക ആശ്രയം. ഉമ്മ പോയതിനു ശേഷം പൊരേലെ കാര്യങ്ങളൊക്കെ കഷ്ടമാണ്. ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ എല്ലാറ്റിനും ഒരാളുണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും കൊറോണയുടെ ഭീകരത വാർത്തയിൽ കേൾക്കാറുണ്ട്. അവിടെയും അങ്ങനൊക്കെ തന്നെയായിരിക്കും എന്ന് കരുതുന്നു. നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവരും പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തു. ഇക്കയും എടുത്തു കാണുമെന്ന് കരുതുന്നു. കുത്തിവയ്പ്പിന് പഞ്ചായത്തിൽ പോയപ്പോൾ നമ്മുടെ പപ്പി ടീച്ചറെ കണ്ടിരുന്നു. ടീച്ചറൊക്കെ ചോദിക്കുകയുണ്ടായി. നമ്മുടെ വലിയ പറമ്പത്തെ ഹാരിസ് ടീച്ചറെക്കുറിച്ച് കഥയൊക്കെ എഴുതിയിരുന്നു. അത് പീസ് റേഡിയോ അവതരിപ്പിച്ചിരുന്നു. ഇക്ക പീസ് റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക വിഷയത്തെക്കുറിച്ച് സലഫികൾ അവതരിപ്പിക്കുന്ന ഒരു അമൂല്യ ശ്രവ്യാനുഭവമാണത്. അതിലെ പ്രോഗ്രാമുകൾ പിൻപറ്റി ഒരാൾക്ക് കൃത്യമായ ഇസ്ലാമിക ജീവിതം നയിക്കാൻ കഴിയും. ഇക്ക അതൊന്ന് ശ്രദ്ധിക്കണം. മരണം നമുക്കടുത്ത് തന്നെയുണ്ട്. പരലോക മോക്ഷത്തിനു വേണ്ടി ഒരു വലിയ സത്യം തന്നെയാണ്. ഇക്കാക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. മഴ നനഞ്ഞ ഒരു ബാല്യത്തിൻ്റെ സ്കൂൾ വരാന്തയിലൂടെ അയാൾ പപ്പി ടീച്ചറുടെ കൂടെ കുറേ നേരം സഞ്ചരിച്ചു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അയാൾ അനിയത്തിക്കുട്ടിയുടെ ഓർമ്മകളിൽ ആഴ്ന്നിറങ്ങി. വിശ്വാസകാര്യത്തിൽ അനിയത്തിയുടെ ജാഗ്രത തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. 32 വർഷത്തെ പ്രവാസ ജീവിതം മനസ്സിനെ കടുപ്പിച്ചിരിക്കുന്നു. 800 റിയാലിൻ്റെ പദവിയിൽ ജീവിതത്തെ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബന്ധങ്ങളുടെ ആഴവും പരപ്പും കൈമോശം വന്നിരിക്കുന്നു. അയാൾ അയാളുടെ മനസ്സിൽ അപ്പോൾ തന്നെ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ശിഷ്ടകാലം ഇബാദത്തോടുകൂടി തൻ്റെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ജോലിയിൽ മുഴുകി ജീവിക്കണം. ആ രാത്രി ഉറങ്ങാതെ അയാൾ തൻ്റെ നാടിൻ്റെ ചിന്തയിൽ സുബഹിബാങ്കിനെ വരവേറ്റു.
10: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
11: പീസ് റേഡിയോവിൻ്റെ ചരിത്രം, സമൂഹത്തിൽ പ്രവാചകന്റെ ആശയ സ്വാധീനം, വിഷയം അവതരിപ്പിക്കുന്നു മുൻഷിദ് ഒട്ടുമ്മൽ.
12: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. മക്കയിൽ പ്രയാസങ്ങൾ സഹിക്കാൻ വയ്യാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വരികയും അവിടുത്തെ അൻസാരികളുടെ തണലുകളിൽ ഈ മുഹാജിറുകൾ കഴിച്ചുകൂടുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾക്കും അൻസാറുകൾക്കുമിടയിൽ തുല്യതയില്ലാത്ത സാഹോദര്യ ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സാഹോദര്യ ബന്ധം മുഹാജിറുകൾക്കും അൻസാറുകൾക്കുമിടയിൽ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സാമൂഹിക തലത്തിൽ ഒരു കരാറും അതേപോലെ തന്നെ ആശയ സ്വാധീനങ്ങളും സൃഷ്ടിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചു. വിശിഷ മദീന എന്ന് പറഞ്ഞാൽ തന്നെ ജൂതന്മാർ അധികം താമസിക്കുന്ന ഒരു സ്ഥലമാണ് മദീന. അപ്പം അവിടുത്തെ ആളുകൾക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രീതിയിലാണ് സ്വാധീനം ചെലുത്തിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസാറുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ കാലങ്ങളായിക്കൊണ്ട് അവരിൽ ഉണ്ടായിരുന്ന യുദ്ധങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആശയങ്ങൾ അവിടെ പ്രകടമായത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ നാവിൽ നിന്ന് വരുന്ന ഏതൊരു വാചകങ്ങൾക്കും അത്രയും പ്രസക്തിയും അതേപോലെ തന്നെ അതിൻ്റെ ഗൗരവവും മദീനയിൽ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ കാലിക പ്രസക്തമായിട്ടുള്ള ചില വാചകങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രവാചകനോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഏറ്റവും ഖൈറായ ഇസ്ലാം ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുത്ഈമു ത്തആമ, ഭക്ഷണം നൽക, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽക. വതഖ്റഉ സ്സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, പരിചയമുള്ളവനോടും പരിചയമില്ലാത്തവനോടും സലാം പറയാം. ഈ രീതിയിലുള്ള സ്വഭാവത്തിൻ്റെ മേഖലകളിലും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാചകങ്ങളും അതിനനുസരിച്ച് പ്രവാചകൻ്റെ ജീവിതവും അവിടെ മാതൃകയായിരുന്നു. പ്രശസ്തനായിട്ടുള്ള ജൂത പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹിബിൻ സലാം. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടനാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അദ്ദേഹം പറയുന്നത്, പ്രവാചകനെ ഒറ്റ നോട്ടത്തിൽ ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം എന്നുള്ളത് അതൊരു പ്രവാചകൻ തന്നെയായിരുന്നു എന്നാണ്. സത്യം മാത്രം പറയുന്ന, കളവുകൾ പറഞ്ഞ് ശീലിക്കാത്ത ഒരു അവസ്ഥാവിശേഷമാണ് പ്രവാചകനിൽ അദ്ദേഹം കണ്ടത്. അതുകൊണ്ട് തന്നെ ജൂതനായിരുന്ന ആ വ്യക്തിക്ക് പോലും ഇസ്ലാം സ്വീകരിക്കാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ല. ഞാൻ ആ ഒരു വാചകം അവിടെ പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഭൂരിഭാഗം ജൂതന്മാർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. പിന്നീട് അവരെന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവരുടെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. കാരണം വ്യക്തമായിക്കൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനത്തെക്കുറിച്ച് അഥവാ അവസാന കാലഘട്ടത്തിൽ വരുന്ന പ്രവാചകനെക്കുറിച്ച് തൗറാത്തിലും ഇഞ്ചിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അബ്ദുല്ലാഹിബിൻ സലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വകവെക്കാതെ തങ്ങളുടെ പാരമ്പര്യമോ അതേപോലെ തന്നെ തങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സമൂഹത്തിലുണ്ടായിരുന്ന സ്വാധീനങ്ങളോ ഒന്നും വകവെക്കാതെ സത്യം മുന്നിൽ കണ്ടപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കാഴ്ചവെച്ചിട്ടുള്ള പ്രവാചകൻ്റെ ആ ഒരു ആശയങ്ങളാണ്, അതേപോലെ തന്നെ പ്രവാചകൻ്റെ ജീവിത രീതികളാണ്, അവിടുത്തെ ജനങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത വാചകങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വസിയാവുകയില്ല, ഹത്ത യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സീ, സ്വന്തത്തിന് എന്തൊരു കാര്യമാണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്കും കൂടി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വസിയാവുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അവിടുത്തെ സാഹോദര്യ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ പറയുന്നു, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, വിശ്വാസികൾ പരസ്പരം തമ്മിലൊരു കെട്ടിടം പോലെയാണ്, യശുദ്ധ ബഅദഹു ബഅദ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി പകരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമത്തെ എല്ലാം നിലക്കും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് തൻ്റെ മുസ്ലിമായിട്ടുള്ള സഹോദരൻ്റെ അഭിമാനത്തെ ക്ഷതം വരുത്തരുത്, അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തുകയാണ്. ലാ തബാഗളു, നിങ്ങൾ പരസ്പരം കോപിക്കരുത്. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങളെന്തായിരിക്കണം? സഹോദരങ്ങളായി വർത്തിക്കണം. അതേപോലെ തന്നെ വലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാലിൻ, മുസ്ലിമായിട്ടുള്ളൊരു സഹോദരന് തൻ്റെ സഹോദരനോട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ മിണ്ടാതെ നിൽക്കാൻ പാടില്ല. ആ രീതിയിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. വയർഹമുക്കു മൻ ഫിൽ സമാഇ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യുമെന്നുള്ള. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു മാനുഷിക പരിഗണന, അതേപോലെ തന്നെ സഹവർത്തിത്വത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ, ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതത്രയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ പ്രഖ്യാപനം എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വീക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആധുനികമായിക്കൊണ്ട് മാനുഷിക മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്നത് 1948 ശേഷമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമൊക്കെയാണ് ആ രീതിയിൽ മാനുഷിക മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്ന രീതിയിൽ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജീവിച്ചിരുന്ന ജൂതന്മാരുമായിക്കൊണ്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അത് അത്യാവശ്യമാണ്. കാരണം വ്യത്യസ്ത മതങ്ങളായിക്കൊണ്ട് ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ അതുപോലെയുള്ളൊരു ഉടമ്പടി എന്തുകൊണ്ടും അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുമായിക്കൊണ്ട് ഒരു കരാറിന് മുന്നിട്ടിറങ്ങുന്നത്. എന്നിരുന്നാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ജൂതന്മാരുടെ ഒരു പൊതു സ്വഭാവം എന്ന് വെച്ചാൽ തന്നെ കരാർ ലംഘിക്കുക എന്നുള്ളതാണ്. അത് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് എടുത്തു കാണിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, അവകുല്ലമ അഹദു അഹദൻ, ഏതൊരു കരാറും അവർക്ക് വന്നു കിട്ടിയാലും, നബദൂഹു ഫരീഖു മിൻഹും, അവരിൽ നിന്നൊരു വിഭാഗം ആ കരാറിനെടുത്ത് വലിച്ചെറിയും. ബൽ അക്സറുഹും ലായു മിനൂൻ, അവരിൽ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നവരല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല അവരെക്കുറിച്ച് പറയാണ്. ഈയൊരു സ്വഭാവം ജൂതന്മാരുടെ ഒരു പ്രത്യേകതയാണ്. കരാറുകൾക്ക് യാതൊരു വിലയും നൽകാത്ത, യാതൊരു മാന്യതയും നൽകാത്ത ഒരു സ്വഭാവം ജൂതന്മാർക്കുണ്ടായിരുന്നു. എന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊരു സമാധാന ഉടമ്പടിയിലേർപ്പെടുകയാണ്. ആ ഒരു ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് തന്നെ മദീന എന്നുള്ള പ്രവിശ്യയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അവർ ഇരു കൂട്ടരും ഐക്യത്തോടുകൂടി ജീവിക്കേണ്ട ആവശ്യകതയും മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഉടമ്പടി മുന്നിൽ വെക്കുന്നത്. ഇവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഉടമ്പടിയിൽ മതവുമായി ബന്ധപ്പെട്ട് വന്ന ചില കരാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജൂതന്മാർക്ക് അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായി കൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് അവരുടെ മതവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായി കൊണ്ട് ജീവിക്കാവുന്നതാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തിയൊരു കരാറാണ്. അതേപോലെ തന്നെ അവർക്ക് സ്വതന്ത്രമായി കൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകളും എല്ലാം സാധാരണ രീതിയിൽ നടത്താവുന്നതാണ്. എന്നാൽ അതേപോലെ തന്നെ ഈ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ മദീനയുടെ പുറത്ത് നിന്ന് ആര് ആക്രമിക്കാൻ വന്നാലും, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കാണ് അതിൻ്റെ ഒരു സാധ്യത കുറച്ചും കൂടി കൂടുതലുള്ളത്. കാരണം ഖുറൈശികളുടെ ഭീഷണിയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയിട്ടും മുക്തമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു കരാറും വ്യവസ്ഥയും അവിടെ വെക്കുന്നത്. മദീനക്ക് പുറത്ത് നിന്ന് ആരക്രമിക്കാൻ വന്നാലും ഒന്നിച്ച് നിന്ന് അതിനെ എതിരിടും എന്ന ഒരു വ്യവസ്ഥയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെക്കുകയാണ്. ഈ ഒരു കരാറുകളൊക്കെ ആദ്യഘട്ടത്തിൽ അവർ പാലിച്ചു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഈ കരാറുകളൊക്കെയും യാതൊരു വിലയും നൽകാതെ ഇവർ തന്നെ തള്ളിക്കളഞ്ഞൊരവസ്ഥാവിശേഷം പിന്നീട് ഈ ചരിത്രത്തിൽ വരുന്നുണ്ട്. ഇൻഷാല്ലാ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട ഈ കരാറിൽ ഒപ്പുവെക്കുകയും പ്രത്യക്ഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും അനുയായികളോടും ഏറ്റവും നല്ല രീതിയിൽ അവിടുത്തെ ജൂതന്മാർ പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ കരാറുകളൊക്കെ പുച്ഛിക്കുന്ന രീതിയിൽ എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കുവാനുള്ള ശ്രമം പോലും ജൂതന്മാരിൽ നിന്നുണ്ടായി എന്നുള്ളത് ഖേദകരം തന്നെയാണ്. ആ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് മുനാഫിക്കുകളുടെ രംഗപ്രവേശനം. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെയും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
11: നിങ്ങൾ ഇതുവരെ കേട്ടത് നബി ചരിത്രം, സമൂഹത്തിൽ പ്രവാചകന്റെ ആശയ സ്വാധീനം. വിഷയം അവതരിപ്പിച്ചത് മുൻഷിദ് ഒട്ടുമ്പൻ.
13: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. ആത്മീയ ചര്യകൾക്ക് അനന്യമായ സവിശേഷതയുണ്ട്. ഹജ്ജ് അതിൻ്റെ അനുഷ്ഠാനവും പൂർത്തീകരണവുമാണ്. വിശ്വാസികൾക്ക് ഒരു സവിശേഷ മാനസിക നിലയെ ഹജ്ജ് സമ്മാനിക്കുന്നു. ഹജ്ജ് നവീകരണത്തിനുള്ളതാണ്. നവജാത ശിശുക്കളെപ്പോലെ വിശുദ്ധരായവർ ഉന്നത ലക്ഷ്യങ്ങളിലേക്ക് നിരന്തരം സഞ്ചരിക്കുന്ന ആത്മീയോത്കർഷമാണിത്. മതാത്മകതയുടെ വിശുദ്ധാനുഭൂതി അനുഭവിക്കാൻ മനസ്സും ശരീരവും ചൈതന്യവത്താകണം. ഒരു മനുഷ്യായുസിൻ്റെ നവീകരണത്തിന് സാമ്പത്തിക ശാരീരിക ക്ഷമതയുള്ളവർ ആ വിശുദ്ധ ഗേഹത്തിലേക്ക് തീർത്ഥാടനം പോകുന്നു. ഒരർത്ഥത്തിൽ കണ്ണുനീരിൻ്റെ വിശുദ്ധിയുള്ള സ്ഥലമാണ് മക്ക. ആ മരുഭൂപ്രദേശത്തെയും അതിൻ്റെ ആത്മാവിനെയും അതിലെ ജീവിതത്തെയും രൂപപ്പെടുത്തിയത് ആ മണലാരണ്യത്തിൽ ജീവിതം തുടങ്ങിവെച്ച ഹാജറയും പുത്രൻ ഇസ്മായിലുമായിരുന്നു. ഹാഗാറിൻ്റെ വിയർപ്പും കണ്ണീരുമാണ് മക്ക എന്ന നഗരത്തെ സൃഷ്ടിച്ചത്. ഹാജറും ഇസ്മായിലും കാൽ പതിപ്പിച്ചിടത്താണ് സംസം ഉറവയൊഴുകിയത്. അങ്ങനെയാണ് മക്ക ചരിത്ര പ്രസിദ്ധമായത്. അങ്ങനെയാണ് മക്ക നീരുറവയുടെ ദേശമായത്. അങ്ങനെയാണ് മക്ക ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായത്. മക്കയെ കണ്ണുനീരിൻ്റെ താഴ്വര എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് വിശുദ്ധിയെ സൂചിപ്പിക്കുന്നുണ്ട്. പുണ്യയാത്രികരുടെ പ്രാർത്ഥനയുടെയും പശ്ചാത്താപത്തിൻ്റെയും കണ്ണുനീരാണ് മക്കയെ വിശുദ്ധമാക്കി നിലനിർത്തുന്നത്. അതാണ് ഭൂമിയുടെ സംസം, ജീവിതത്തിൻ്റെ സമാശ്വാസമാണത്. അങ്ങനെ ഓരോ മനുഷ്യഹൃദയത്തിലും നീരുറവകളുടെ ദേശമായി മക്ക പരിലസിച്ചുകൊണ്ടേയിരിക്കുന്നു. കഅബാലയത്തിന് നാല് മൂലകളുണ്ട്. ഒരു മൂലയിൽ കറുത്ത ശിലാഖണ്ഡമുണ്ട്, ഹജറുൽ അസ്വദ്. ആദർശപിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമും അള്ളാഹു തആലയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമാണിത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സഹായത്തോടെ പടുത്തുയർത്തിയ വിശുദ്ധ മന്ദിരമാണ് കഅബ. പിന്നീടുണ്ടായ പുനർനിർമ്മാണ പ്രക്രിയകൾക്കു ശേഷം ഇബ്രാഹീമിൻ്റേതായി അവശേഷിച്ചതാണ് ആ കറുത്ത ശിലാഖണ്ഡം. തവാഫ് ചെയ്യുന്ന തീർത്ഥാടകർ ആ കല്ലിനെ ചുംബിക്കുകയോ തൊടുകയോ പ്രതീകാത്മകമായി അതിനു നേരെ കൈ ഉയർത്തുകയോ വേണം. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞതുപോലെ അതൊരു കല്ല് മാത്രമാണ്. ദിവ്യത്വത്തിൻ്റേതായ പ്രത്യേക അപ്രമാദിത്വമൊന്നും ആ ശ്യാമശിലയ്ക്ക് കൽപ്പിക്കേണ്ടതില്ല. മഹാനായ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ളവർ അതിനെ ചുംബിച്ചതുകൊണ്ട് നമുക്കും അതിനെ ചുംബിക്കാം. ഹജറുൽ അസ്വദിനെ തൊടുമ്പോൾ നാം ചരിത്രത്തെയാണ് തൊടുന്നത്. നോക്കുന്നവനെ ആകർഷിക്കുന്ന സൗന്ദര്യമോ അലങ്കാരമോ ആ കറുത്ത കല്ലിനില്ല. കല്ലിനെ തൊടുകയോ വലം കൈ അതിൻ്റെ നേർക്ക് നീട്ടുകയോ ചെയ്യുന്നതോടെ പുണ്യതീർത്ഥാടകർ പ്രവാചകന്മാരായ ഇബ്രാഹീമിൻ്റെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കയ്യിൽ പിടിച്ച് ഉടമ്പടി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചരിത്രത്തെ തൊടുകയാണ്. പൈതൃകങ്ങളെ അവഗണിക്കാനാവില്ല, അവ ദിശയും വഴികാട്ടിയുമാണ്. ചരിത്രം മാർഗം തെളിക്കുന്നത് നമ്മുടെ ജീവിതമോക്ഷത്തിലേക്കാണ്. ആദർശാനുസാരികളാവുക നാം. 59 അധ്യായത്തിലെ 7 വചനത്തിൽ പറഞ്ഞതുപോലെ, പ്രവാചകന്മാർ നിങ്ങൾക്ക് കൊണ്ടുവന്നത് സ്വീകരിക്കുക, പ്രവാചകന്മാർ നിഷിദ്ധമാക്കിയത് നിങ്ങളും ഉപേക്ഷിക്കുക.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
14: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറേ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും പ്രയക്കും ഉണ്ടാകും, നമ്മുടെ സുജൂതുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
15: ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വേറിട്ടൊരു ബീഹാറി കല്യാണ കാഴ്ചകൾ. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടി, കൂടെ നസറുല്ലാ സ്വലാഹി.
16: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, പീസ് റേഡിയോ ദൃശ്യം, അതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ടും അവിടുത്തെ ചില കാഴ്ചകളും കാര്യങ്ങളും, ഒപ്പം അവസാനിപ്പിച്ചപ്പോൾ നമ്മളൊരു വിവാഹത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നതും അവിടുത്തെ ഒരു
17: കല്യാണ വിശേഷമാണ് നമുക്കുള്ളതും
16: ഒക്കെ ആയിട്ട് നമ്മൾ ആണ് അവസാനിപ്പിച്ചിരിക്കുകയാണ്.
17: നമ്മൾ ഏകദേശം എത്ര സമയം ഉണ്ടാവും അവിടെ കല്യാണത്തിൽ എത്താൻ? ഒരു 10.5 മണിക്കൂറോളം യാത്ര ചെയ്തു.
16: 20 കിലോമീറ്ററേ ഉള്ളൂ.
17: 20 കിലോമീറ്റർ.
16: പൂർണ്ണിയയിൽ നിന്നും കുറച്ച് അകന്നുണ്ട്.
17: ആദ്യം നേരെ വണ്ടി, നമ്മൾ കയറിയ വണ്ടിയിൽ നമുക്കൊരു ഒരാളെ അവിടെ എന്ത് ചെയ്തു, വഴി കാണിക്കാൻ
16: വേണ്ടി വഴികാട്ടിയായിട്ട് ഒരാൾ.
17: വഴികാട്ടിക്കും ഒന്നും സംസാരിക്കാൻ നമ്മൾ കഴിയുന്നില്ല, നമ്മളെ നോക്കി ചിരിക്കാന്നല്ലാതെ.
16: ഇവനാണ്,
17: അവന് വഴി അറിയില്ലാണോ?
16: വഴി അറിയില്ല, അതാണ് വലിയ ചുറ്റ്. വഴികാട്ടിയായിട്ട് ഇവൻ എന്തിനാണ് കയറ്റിയത് ഇവനും
17: അവനും അറിയില്ല. പെട്ടെന്ന് അവൻ ആരോ ഒന്ന് കയറ്റിയതാണ്. മറ്റേ വണ്ടി എത്രയോ ദൂരത്തേക്ക് പോയി.
16: അവിടം വരെ ഇവൻ ചിരിച്ച് മണ്ണ് കപ്പി എന്ന് പറയില്ലേ, അമ്മാതിരി ചിരി ഇരിച്ചിട്ടുണ്ട്. കാരണം ഇവൻ എന്തിനാണ് കയറ്റിയതെന്ന് വെച്ചാൽ നമുക്ക് വഴി കാണിച്ചതറിയില്ല. ഇവരാണെങ്കിൽ നേരെ പോവുകയും ചെയ്തു. അത് പോകുന്നതിനിടയിൽ നമ്മൾ എണ്ണ അടിക്കാൻ കയറി. അവിടെ നിന്നാണ് നമുക്ക് ഇവനെ കയറ്റി തരുന്നത്.
17: എണ്ണ അടിക്കുന്ന ഇടത്തുനിന്ന്,
16: പെട്രോൾ പമ്പ് നിന്ന്. പെട്രോൾ പമ്പ് വരെ നമ്മൾ അവരെ കൂടെ പോയി. പിന്നെ അവർ എന്ത് ചെയ്തു,
17: വഴി കാണിക്കാൻ
16: ആ മുടുക്ക് വഴിയിലൂടെയാണ് പോവുക. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവനെ കയറ്റാന്ന് പറഞ്ഞാൽ നമ്മളെ
17: ഒട്ടും വഴി അറിയാം.
16: വണ്ടിയിലേക്ക് തള്ളി കയറ്റി. അവിടം വരെ ഇവൻ ചിരിച്ച്. കാരണം എന്താ അറിയോ, ഇവനോട് വഴി ചോദിച്ചാൽ ഇവൻ മേലേക്ക് നോക്കും.
17: ഇവനറിയില്ല, അവസാനം വേറെ കല്യാണത്തിൽ പോയി ഇറങ്ങി.
16: വേറെ കല്യാണത്തിൽ പോയി ഇറങ്ങി.
17: അപ്പൊ ആ കല്യാണം അല്ലാന്ന് മനസ്സിലായി.
16: പോകുന്ന വഴിയിൽ ഈ ഒരു പാടത്തിൽ ഒരു ഒരു വയലിനെ നടുവിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കല്യാണം. നമ്മൾ ഇതന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. നമ്മൾ ഡ്രൈവർ നേരെ വണ്ടി സൈഡാക്കി ചെന്ന് അന്വേഷിച്ചപ്പോ ഇത് നിങ്ങൾ വിചാരിച്ചാൽ അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു.
17: അങ്ങനെ ഏതായാലും നമ്മള്
16: വീണ്ടും കുറെ മുന്നോട്ട് പോയി. ഏകദേശം കുറച്ച്
17: കറങ്ങി
16: ഇറങ്ങി നമ്മളവിടെ അവിടെ എത്തുന്നു.
17: അത്രയും ഒരു ഒരു പഴയ എന്ന് പറഞ്ഞാൽ കുഗ്രാമം തന്നെ അല്ലേ, ഒക്കെ ഒരു ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ. പക്ഷെ കല്യാണത്തിന്റെ അവിടെ പറഞ്ഞ പോലെ അലങ്കാരങ്ങളാണ്, വല്ല എന്താ പന്തലൊക്കെ,
16: ശാമിയാന മൊത്തം മറച്ച്. പിന്നെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ സാരി കൊണ്ട് ഇങ്ങനെ
17: ഡെക്കറേഷൻ
16: ചെയ്തിട്ട് പൂവൊക്കെ ഉണ്ടാക്കി കൊലുസൊക്കെ തൂക്കി,
17: അതേപോലെ
16: അതേ സിസ്റ്റം. പുറത്തേക്ക് കുറച്ചൊരു പിന്നെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു പന്തൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉള്ളിൽ ഫുള്ള് നാടൻ സംഭവങ്ങളൊക്കെ ഒതുക്കി വെച്ച്
17: കല്യാണത്തിന്റെ ചെറുക്കം നേരെ ഒരു ചെറിയൊരു പന്തൽ കിട്ടിയിട്ട് ആ പന്തലിന്റെ സ്റ്റേജിൽ പോയിട്ട് അവിടെ ഇരിക്കും.
16: അവിടെ ഇരിക്കും. അത്
17: എത്ര സമയം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം
16: ഒന്നാമത് അവിടെ വൈകാൻ കാരണം അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കല്യാണത്തിന്റെ ആ ഉസ്താദ് തന്നെയാണ് ഇവിടെയും പിന്നെ കാർമ്മികത്വം ചെയ്യാനുള്ളത്. അപ്പൊ അവര് വരാൻ വേണ്ടിട്ടുള്ള ചെറിയൊരു വൈകൽ അവിടെ ഉണ്ടായി. പിന്നെ അവിടുത്തെ കല്യാണ ആചാരങ്ങളാണ് നമ്മൾ ശരിക്കും നമ്മളെ എന്ത് ചെയ്ത് എക്സൈറ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു ഒരു കാഴ്ചയായിട്ട് തോന്നിയത്. അവിടെ പുതുമാരൻ അവിടെ സ്റ്റേജിൽ പോയിട്ടിരിക്കുന്നു. പെണ്ണിനെയോ അതുമായി ബന്ധപ്പെട്ട ഒരാളെയും
17: ഇല്ല,
16: സ്ത്രീകളെ ഒന്നും അവിടെ കാണൂല.
18: നമ്മളവിടുന്ന് നേരെ വ്യത്യാസമാണ്,
19: നമ്മളെ നേരെ വ്യത്യാസം.
18: പെൺകുട്ടിയെ കാണൂല, പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീമിനെ അവിടെ കാണൂല, അവരൊക്കെ അപ്പുറത്തവരുടെ ആ വീട്ടിലോ അല്ലെങ്കിൽ അനുബന്ധ സ്ഥലങ്ങളിലോ ആയിരിക്കും. ഇത് ഇവനെ റഹ്മത്തിനെ അവിടെ കൊണ്ടേയിരുത്തുന്നു. രണ്ടാളിയന്മാർ, അതായത് പെങ്ങളുടെ ഭർത്താവും രണ്ട് പെങ്ങന്മാരുടെ ഭർത്താവ് അപ്പുറത്തപ്പുറത്തിരിക്കുന്നു. പിന്നെ ഉള്ളത് ഉസ്താദ് വന്നതിന് ശേഷം ഈ കല്യാണത്തിൻ്റെ മൂത്താപ്പാർ നമ്മൾ പറയില്ലേ, അതായത് കാരണവന്മാർ, അവിടെ കാരണവന്മാർക്കാണ്
19: സ്ഥാനം.
18: ഇപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ശരിക്കും അതെടുത്ത് പോയിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മളെ നാട്ടിലും അതന്നെ
19: ഉണ്ടായിരുന്നു.
18: ഇപ്പോഴും നമ്മുടെ ഏകദേശം തെക്കൻ മലബാർ ഏരിയയിലേക്കൊക്കെ
19: ഉണ്ട്.
18: ആ നാദാപുരം കണ്ണൂരാ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥാനം ഈ
19: ചോദിക്കും, സംബന്ധം ചോദിക്കും.
18: അതെ അതെ അതെ ഉണ്ട്.
19: ഇവിടെ നമ്മളെ നാട്ടിലെ മലബാർ ഏരിയ നമ്മൾ ഈ ഭാഗത്ത് അതെ
18: തീരല്ല, ഇല്ല തീരല്ല.
19: അവിടെ ഇറങ്ങി സംബന്ധം ചോദിക്കും
18: അമ്മാവന്മാർക്കാണ്, അതായത് ഉമ്മയുടെ ആങ്ങളമാർ, അതിൽ മൂത്ത ആങ്ങൾക്കാണ് വലിയ അവിടെ ഒരു സ്ഥാനം കല്യാണത്തിൻ്റെയൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അന്ന് അവർ അവരെ അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ നടക്കൂല,
19: നടക്കില്ല.
18: അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവരെ കയ്യിലുണ്ടാവുക. ഈ സ്റ്റേജിൻ്റെ തൊട്ട് മുമ്പിൽ അവിടെ വന്നിരിക്കുന്നു. പെണ്ണിനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ഇവർ വരിക. ആര്? ഈ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആണിൻ്റെ അപ്പളുടെ വീട്ടിൽ അപ്പളൻ്റെ വീട്ടുകാർ വരിക. വന്നിട്ട് ഓരോന്ന് പെണ്ണിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെ തൊട്ടപ്പുറത്തിരുത്തുന്നു. ജനമധ്യത്തിൽ എല്ലാവരും കാണുന്ന ഇതിൽ തന്നെ അപ്പോഴേക്കും അവർ ഒരു ചെറിയ സ്നാക്സും ഒരു
19: കുറേ വെള്ളമൊക്കെ ആയിട്ട് മീട്ട
18: എല്ലാം കൂടെ ആയിട്ട് ഒരു പെട്ടിയാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കും. അത് തിരിക്കത് കഴിഞ്ഞതിന് ശേഷമാണ് അതിനവർ പറയണതിന് പിന്നെ ഇതാണ് മീട്ട സൽക്കാർ, പിന്നെ മധുര സൽക്കാരാണ്. ആ മധുര സൽക്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കൈമാറ്റം. അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നിക്കാഹ് നടത്താൻ,
19: നിക്കാഹ് നടത്താനുള്ളത്
18: അനുവാദമുള്ളൂ.
19: അതെ. അതിൽ എന്തൊക്കെയുണ്ട് കൊടുക്കണെങ്കിൽ?
18: അതിൽ വാപ്പാക്കുള്ള ഉമ്മാക്കുള്ള ഡ്രസ്സ്, പിന്നെ ആങ്ങൾ അവിടെ ആരൊക്കെയാണോ ആങ്ങളെ പെങ്ങളായിട്ടുള്ളത്, പെണ്ണിൻ്റെ ജ്യേഷ്ഠത്തി അനിയത്തി, അവർക്കുള്ള ഒക്കെ ഡ്രസ്സ്, പിന്നെ വാച്ച്, ഇവർക്ക് കേട്ടുള്ള വാച്ച്.
19: ഏകദേശം ഒരു 10,000-20,000 രൂപ സാധനങ്ങൾ ഉണ്ടാവും.
18: 20 ആവാൻ സാധ്യതയില്ല, അതിന് മേലുണ്ടാവും,
19: അതിന് മേലുണ്ടാവും. അത്രയും സാധനങ്ങൾ ഉണ്ട്.
18: പിന്നെ
19: അങ്ങനെ എടുത്തെടുത്ത് കൈമാറി.
18: പിന്നെ 7,000 രൂപ.
19: ആ 7,000, അത് നോട്ടായിട്ടില്ലേ,
18: പൈസ ആയിട്ട് എണ്ണി തിട്ടപ്പെടുത്തി അവരിങ്ങോട്ട് പറയും. പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അഥവാ ഇത് പെണ്ണിനുള്ള മഹറാണ്, സ്ത്രീധനല്ല. നമ്മളോട് നേരെ തിരിച്ചാളോ, ഇത് പെണ്ണിനുള്ള മഹർ, ഞങ്ങൾ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നവർ ചോദിക്കും. ചോദിക്കുമ്പോൾ അതൊക്കെ അവർ വെക്കാനുള്ള ഒരു പാത്രവും കാര്യമൊക്കെ ഉണ്ട്, അത് വെക്കുന്നു, എടുത്തെടുത്ത് വെക്കുന്നു, എല്ലാം കൂടെ കൊണ്ടുപോകുന്നു, പിന്നെയും വെക്കുന്നു, അങ്ങനെയല്ലോ. ഒരുപാട് സാധനമുണ്ട്. അത് വെച്ച് അവർ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ വിളിക്കുന്നു. ഉസ്താദ് അവിടെ നിന്ന് നിക്കാഹ്.
19: ആ നിക്കാഹിൻ്റെ കാര്യം ഞാൻ ഈ ഉസ്താദ് വരും വരും എന്നത് കഴിഞ്ഞാൽ തീർക്കാൻ കുറച്ച് സമയമൊക്കെ ഉണ്ടാവും വിചാരിച്ചിരിക്കുമ്പം. അത് വെറും ഒരു
18: കടലാസിലെ
19: വായനയാണ്.
18: അതേ ഉള്ളൂ, കടലാസിൽ
19: സംബന്ധിച്ചു. ഇതേ പണിയിനപ്പുറത്ത് പിന്നെ പെണ്ണിൻ്റെ അടുത്തും പോയിട്ട്
18: അനുവാദം വാങ്ങണം.
19: അനുവാദം,
18: അതായത് ഇവിടുന്ന് അവർ ഉറുദുവിലാണല്ലോ അവരിങ്ങനെ പറയണെന്ന് വെച്ചാൽ, ഇന്ന ആളിൻ്റെ പിന്നെ മകൻ നിങ്ങളുടെ മകളെ കല്യാണം അന്വേഷിച്ച് അല്ലെങ്കിൽ കല്യാണത്തിന് നിക്കാഹിന് ഒരുങ്ങി വന്നിരിക്കുന്നു. അത് അഡ്രസ്സും കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് സമ്മതമാണോ? അവിടുന്ന് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട്
19: ഈജാബും കപൂലും,
18: ഈജാബും കപൂലും. അപ്പം ഇന്ന ആളുടെ മോളെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരുന്നു, നീ അത് സ്വീകരിക്കാൻ തയ്യാറാണോ? അപ്പോൾ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? പറയണം. അതാണ് അവിടുത്തെ നിക്കാഹിൻ്റെ ആ ഒരു രീതി. നമ്മൾ നേരെ തിരിച്ച് നമ്മൾ ഇവിടുത്തൊക്കെയാണ് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും അത് നല്ലൊരു കാഴ്ചയായിരുന്നു. വരുന്നവർ പൈസ കൊടുക്കുന്നു, അതുപോലെ തന്നെ മാല ഇടുന്നു, പിന്നെ ആശീർവാദങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ ഉടനെ പിന്നെ ഫുഡിന്,
19: പിന്നെ ഫുഡിന്,
18: ഫുഡാണ്
19: വേറെ ഔഫ്, വല്ലാത്ത ഫുഡ് തന്നെയാണ് അല്ലേ.
18: ഫുഡ് നല്ലൊരു,
19: നമ്മൾ വിചാരിക്കും നെയ്ച്ചോറോ ബിരിയാണി എന്തെങ്കിലും അല്ല, വെറും ചോറ്, സാദാ ചോറ്.
18: സാദാ ചോറ്, അത് നമുക്ക് ചിരിക്കാൻ. നമ്മളെന്താ അറിയോ, നമ്മളെ നാട്ടിൽ മന്തിയും ബിരിയാണിയും ഗൾഫ് അറേബ്യൻ ഫുഡ്സ് കാര്യങ്ങളൊക്കെ തിന്ന് ശീലിച്ചുകൊണ്ടാണ് നമ്മളെ കല്യാണത്തിന്. ഇവരെ കല്യാണത്തിന് വെറും ചോറും ഇറച്ചിയും എന്ന് പറഞ്ഞാൽ അത് സംഭവമാണ്,
19: സംഭവമാണ്.
18: കാരണം അതില്ലാത്തൊരു,
19: കാരണം അതില്ലാത്ത ആ ഗ്രാമത്തിലെ ഈ കല്യാണത്തിലേക്ക് വന്ന് നോക്കിക്കണ കുറെ പാവപ്പെട്ട കുട്ടികൾ,
18: എത്ര ആളുകൾ നോക്കിക്കണ ഗേറ്റിന്റെ അവിടെ അല്ലേ,
19: ആ ഗേറ്റിന്റെ സൈഡിൽ ഇങ്ങനെ.
18: നമുക്ക് സത്യം പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നാത്തൊരു അവസ്ഥ ഉണ്ടായി. കാരണം ആളുകൾ ഇത് കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സിസ്റ്റാണത്. ഞാൻ മുമ്പ് പിന്നെ അതേപോലെ ഒരു കല്യാണത്തിന് ഫുഡിന് വേണ്ടി മാത്രം, അതായത് ഭക്ഷണത്തിന്റെ സമയത്ത് ചെന്ന സമയത്ത് ഇതേപോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ വൈകിട്ടുണ്ടായിരുന്നു, അത് ബീഹാർ തന്നെ. ബീഹാറിൽ നിന്ന് ഞങ്ങൾ വേറൊരു യാത്ര കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് അവിടുന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു കല്യാണം, നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ മുത്തി റഹ്മാൻ മൗലാനെ കൊണ്ടുപോകുന്നു. ചെല്ലുന്ന സമയത്ത് എല്ലാ കല്യാണത്തിൻ്റെ എല്ലാ ഏകദേശ ചട്ടവട്ടങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ തിരക്കാണ്. അപ്പോൾ ഉസ്താ ഈ ഞങ്ങൾ കൊണ്ടുപോയ മൗലാന പറഞ്ഞു, ഇവിടെ ഏത് കല്യാണം ആണെങ്കിൽ ഇതേപോലുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ വരും, പുറത്തുനിന്നുള്ള ആൾക്കാരാണത്, അവർ വരും. അവർക്ക് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയുണ്ടല്ലോ,
19: അത് കിട്ടണം.
18: അതും കൂടെ നമ്മൾ എന്ത് ചെയ്യൂല, കളയാൻ പാടില്ല.
19: അത് കൊടുക്കും,
18: അതവിടെ അതവർ കൊണ്ടുപോകും. വീട്ടിലേക്ക് കൊണ്ടുപോകും. അതെ, അപ്പൊ ആ നമ്മള് ഞാൻ എനിക്ക് ചിരിച്ചപ്പോ എനിക്കൊരു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പ്രയാസം വെച്ചാൽ നമ്മൾ വെറും ചോറ് നമ്മൾ ചിരിക്കേണ്ട അവസ്ഥയല്ല. അത്രയും പിന്നെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന അവർക്ക്
19: തീർച്ചയായും
18: വെറും ചോറും
19: അല്ലെ, നമ്മൾ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നത്.
18: യെസ്, അതെ.
19: പക്ഷെ പക്ഷെ എനിക്ക് ഗംഭീര
18: നല്ല ഫുഡ്, നല്ല ഗംഭീര ഫുഡായിരുന്നു.
19: ചോറാന്നുള്ളതിൽ
18: അതെ ബീഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സലാഡിന്റെ ഒരു
19: സലാഡ് കാര്യങ്ങൾ,
18: സലാഡിന്റെ ഒരു എന്താ
19: പറയുന്നത്
18: പ്രവാഹം ഒന്നിച്ച് സലാഡ് പിന്നെ പപ്പടവും കാര്യങ്ങളും അങ്ങനെ നല്ലൊരു നല്ല സദ്യ, നല്ലൊരു ഫുഡ് കഴിച്ചു. നമ്മൾ പെട്ടെന്ന് നമുക്ക് പോകണം,
19: കാരണം നമുക്ക് തിരിച്ചെത്തിയിട്ട് വേണം.
18: മറ്റേ നമ്മളെ വണ്ടിക്കാരന് വേറെ തിരക്കൂടുണ്ട്, 4:30 അവിടെ എത്താൻ പറഞ്ഞിട്ട്
19: ഫ്ലൈറ്റ് ഇവിടെ പോകണ്ട,
18: മൗലാന എയർപോർട്ട് കാക്കി കൊടുക്കാം അവിടുത്തെ നമ്മളെ മദീനിനെ. ആ ഒരു തിരക്കിലാണ് മൂപ്പരുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്ക് പിടിച്ച് റഹ്മത്തിനോടും കുടുംബക്കാരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ വണ്ടിക്കാരന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിലാണ്,
19: വേഗതയിലാണ് പോകുന്നത്.
18: മാരക സ്പീഡാണ്,
19: മാരക സ്പീഡ്.
18: ഹൈദർ
19: ഹൈദർ
18: ഹൈദർ
19: ഹൈദരാണ്. ഒരുപാട് ഊട് വഴികളിലൂടെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഒരു ഒരു ഒരു വിസ്മയകരമായ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം.
18: അതിന്റെ ഇടയിലാണ് നമ്മൾ ഇന്ന് പോത്ത് സവാരിയൊക്കെ കണ്ടത്.
19: ആ
18: ഒരു പോത്തുകളെ ആളുകൾ കൂളായിട്ട് ആളുകൾ പോത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യണതൊക്കെ നമ്മൾ അതിന്റെ ഇടയിലാണ് കണ്ടത്. പിന്നെ നേരെ നമ്മള് ബസുമതിയ ലക്ഷ്യം വെച്ചാണ് പോണത്. നേരെ വൈകുന്നേരം ഏകദേശം 4 ആ 4:30 സമയമാകുമ്പോഴേക്ക് നമ്മളോട്
19: മഗ്രിബ് ആകുമ്പോഴേക്കല്ലേ,
18: ആ 4:30 ആകുമ്പോഴേക്കും ആ മഗ്രിബ് പറഞ്ഞാൽ 5:30 മഗ്രിബ്, അതുകൊണ്ടാണ് മഗ്രിബ് എന്ന് പറഞ്ഞത് ഞങ്ങൾ. യെസ്, അപ്പം 4:30 ആകുമ്പോൾ നമ്മളോട് എത്തിയെത്തുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. ഈ ഡ്രൈവറല്ലേ ഹൈദർ, അപ്പം നമ്മൾ കുറച്ച് കഴിച്ചപ്പോൾ ബാക്കി വെച്ച സാധനം ഉണ്ടല്ലോ,
19: ആ
18: ഇതൊക്കെ അവൻ
19: എടുത്ത് വെച്ചിട്ട്
18: കവറിലാക്കി വെച്ച്
19: കൊണ്ടുപോകാൻ
18: വീട്ടിൽ കൊണ്ടുപോകാൻ ഭയങ്കര സന്തോഷത്തിലാണ്.
19: അവൻ്റെ
18: വീട് നിൽക്കുന്ന സൈഡ് കൂടെ പിന്നെ നമ്മൾ പോയത്. വണ്ടി നിർത്തുന്നു, അവൻ വീട്ടിലേക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങുന്നു, പിന്നെ കുട്ടികളെ വിളിക്കുന്നു, അവൻ വാങ്ങിയ അതിൻ്റെ ഇടയിൽ നമ്മൾ മീൻ വാങ്ങാൻ നിന്നിരുന്നു മീൻ മാർക്കറ്റിൽ. അവൻ്റെ വീട്ടിലേക്ക് മീൻ വാങ്ങി, മീനും ഒപ്പം ഈ നമ്മളവിടെ നിന്ന് കല്യാണത്തിൽ നമ്മൾ പൊതിഞ്ഞ ആ സാധനം, പാക്കുള്ള സാധനം കുട്ടികൾക്ക് കൊടുക്കുന്ന, കുട്ടികൾ ഭയങ്കര
19: സന്തോഷം.
18: ഭയങ്കര അവൻ്റെ മൂത്ത മോനാണ് വന്നത് ഹൈദറിൻ്റെ. നമ്മൾ നേരെ മഗ്രിബിന് മുമ്പ് തൊട്ട് മുമ്പേ കോളേജിലെത്തുന്നു. അവർ മൗലാനയും കൊണ്ട് അവർ യാത്ര പോയി.
19: നമ്മൾ ബിജ്ലി ചൗക്ക് വഴിയാണ് എത്തിയതെന്ന് തോന്നുന്നു.
18: ബിജ്ലി ചൗക്ക് വഴി, ബിജ്ലി ചൗക്ക് നിന്നാണ് നമ്മൾ പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ അവിടെ ഇറങ്ങിയിട്ട്, മീട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി. നമ്മൾ നേരെ മദ്രസയിലെത്തുന്നു. പിന്നെ ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞ സ്ഥലത്ത് നമുക്കൊന്ന് പോകണം എന്ന് പറയുന്നു. അതിനിടയിൽ മൗലാന നമ്മളോട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ നേപ്പാളിലൊന്ന് പോയിട്ട് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ നേപ്പാളിലേക്ക് പോകാനുള്ള
19: പിറ്റേന്നാണ് നേപ്പാളിലേക്ക് പോകാനുള്ള.
18: അതിരാവിലെ നമ്മൾ നേപ്പാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നേപ്പാളി യാത്രയാണ് ശരിക്കും ഇതിൽ കല്യാണത്തിന് തൊട്ട് പിന്നെ നമുക്കൊരു യാത്രയുടെ ഒരു ഫീല് തരുന്നത്. നമ്മൾ നേരെ അവിടുന്ന് ഒരു വണ്ടി വിളിച്ചാണ്ട് പിന്നെ ജോഗ്ബനിയിൽ എത്താണ്. ജോഗ്ബനിയിൽ എത്തുമ്പോൾ ഇത് ജോഗ്ബനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യ നേപ്പാൾ ബോർഡറാണ്. അവിടം വരെ ട്രെയിനുള്ളൂ,
19: അതെ
18: ട്രെയിൻ പോവുകയാണെങ്കിൽ അവിടം വരെ ട്രെയിനുള്ളൂ. പിന്നെ ജോഗ്ബനിയിലെത്തി നമ്മൾ അവിടുന്ന് ബോർഡർ കടന്നു. പിന്നെ നമുക്കവിടുന്ന് പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഒരു ഓട്ടോ പിടിച്ചു. അവിടുന്ന് ബസ് സ്റ്റാൻഡ് ധരൺ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ചെല്ലുകയാണ്, ഇല്ല ജോഗ്ബനി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. ജോഗ്ബനി ബസ് സ്റ്റാൻഡ് ചെന്നിട്ട് അവിടുന്ന് നേപ്പാൾക്ക് ബഡേറ്റാറിലേക്ക് കയറണമെങ്കിൽ ബസ് കയറി പോയിട്ട് ധരണിലെത്തി, ധരണിൽ നിന്ന് പിന്നെ വണ്ടി
19: കയറി ഫുഡ് കഴിക്കാൻ നമ്മൾ
18: തീരുമാനം. ആ ധരണിലെത്തുമ്പോഴുള്ള കാഴ്ചകൾ നല്ല രസമുള്ള,
19: നമ്മൾ ഫുഡും തിരഞ്ഞ് നടക്കുന്നുണ്ട് പല സ്ഥലത്തും.
18: അതെ,
19: കാരണം അപ്പം ആ സമയത്ത് ഫുഡിന് എന്തോ താഴെയുള്ള ഹോട്ടലുകളൊന്നും കിട്ടാനില്ല,
18: കിട്ടാനില്ല മാത്രമല്ല
19: ഹോട്ടലുകളും കിട്ടണം,
18: കിട്ടാനില്ല എന്ന് മാത്രമല്ല പുറത്ത് മൊത്തം പന്നിയിറച്ചി,
19: ആ പന്നിയിറച്ചിയും
18: പിന്നെ ഫ്രൈ ചെയ്തിട്ടും
19: ഫ്രൈ ചെയ്തും
18: ഈ കമ്പിയിൽ കോർത്ത് ഗ്രില്ലാക്കിയിട്ടൊക്കെ വെച്ച്
19: വലിയൊരു
18: കാഴ്ചയാണ് അത്. രണ്ട് സംസ്കാരം തന്നെയായി മാറും.
19: അതായത്
18: നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേരെ നേപ്പാളിൽ കയറുമ്പോൾ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലും ഈ ആളുകളുടെ സംസാരം, ആളുകളുടെ എല്ലാം പെട്ടെന്ന് മാറുന്നൊരു,
19: നമുക്കൊരാൾ അവിടെ കണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഫുഡിന്റെ സ്ഥലത്തുണ്ട് നമസ്കരിക്കും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്
18: നമ്മളെ കൂട്ടി കൊണ്ടുപോയി.
19: ആ കൂട്ടി കൊണ്ടുപോയിട്ട് നമ്മൾ എത്രയോ നടന്നു
18: ഒരേ
19: നടന്നു മലയുടെ മുകളിൽ ഒരു സൈഡ് എത്തി. പക്ഷെ നല്ല ഫുഡ് നമ്മൾ കഴിച്ചു,
18: നല്ല ഫുഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത
19: ആ
18: പിന്നെ വിലയായിട്ടുള്ളു.
19: അതെ അതെ അതെ അതെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ
18: നേരെ ധരൺ സ്റ്റാൻഡിലേക്ക്
19: വരുമ്പോഴാണ് അവിടെ ഈ ജൻസി വിപ്ലവത്തിന്റെ ചില അലയോലികളൊക്കെ നമ്മൾ
18: കാണുന്നത്. അവിടെ ആളുകൾ ബസ് സ്റ്റാൻഡിൽ വലിയ സമ്മേളനങ്ങളൊക്കെ ആയിട്ട്, പക്ഷെ നമുക്ക് അത് അറിയണ്ടായിരുന്നു,
19: അറിയില്ല
18: എന്താന്നുള്ളത് നമുക്കറിയില്ല.
19: കുറച്ചേരൊക്കെ നോക്കി നിന്ന്
18: നമ്മൾ
19: നേരെ വണ്ടി നോക്കി,
18: അതെ, അവിടുന്ന് പിന്നെ നമ്മൾ ഷെയർ ടാക്സിക്കാണ് നേപ്പാളിൽ കയറണം. പാടിയട്ടാറിലേക്ക്
19: നേപ്പാളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ സിമ്മിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് സിമ്മൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട്. റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിമ്മൊക്കെ
18: മാറ്റി, രണ്ട് സിമ്മ് മാറ്റിയിട്ടുണ്ട്. ബഷീർ മാസ്റ്റർ സിമ്മ് മാറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ
19: നമുക്ക് അവിടുന്ന് ഒരു സിമ്മ്
18: തന്നിട്ടുണ്ടായിരുന്നു. ആ
19: മദ്രസയിൽ ഒരു ഉസ്താദ് തന്നു,
18: അവിടെ അടുത്ത് തരണായിരുന്നു. അത് വേറൊരു സംഭവമാണ്,
19: വേറൊരു ഐഡിയ പരമായി നമുക്ക് തന്നതാണ്. അവന്റെ സിമ്മ് ഒന്ന് റീചാർജ് ചെയ്തിട്ട് നമ്മൾ ഒരു നാക്കിലൂടെ വിളവിട്ട്
18: രക്ഷപ്പെട്ടതാണ്.
19: എന്നാലും കുഴപ്പമില്ല, ഓനം കിടക്കട്ടെ എന്ന് വിചാരിച്ചു.
18: നമ്മൾ നേരെ നേപ്പാളിലേക്ക് മാറി. നേപ്പാളിലേക്ക് മാറുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് ക്യാഷ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്.
19: ആ ക്യാഷ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നു
18: ഇവിടെ.
19: പക്ഷെ നമ്മള് കയറി വണ്ടിയിൽ നമ്മള് വല്ലാതെ അടങ്ങാറാക്കിയാച്ചാല് അതില് ഇരിക്കാൻ നമുക്ക്
18: 18 ആളാണ്
19: ആ ഒരു വണ്ടിയിൽ.
18: 12 ആള് പോകേണ്ട വണ്ടിയിൽ 18 ആള് ടൈറ്റായിട്ട്. പക്ഷെ ആ കയറ്റ അത്രയും ഈ വണ്ടി പെട്രോളോ ഡീസലോ വണ്ടിയല്ല,
19: ആ ഇലക്ട്രിക്
18: വണ്ടിയാണ്. അത്രയും വലിയ കയറ്റവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വണ്ടി കയറുന്നുണ്ട്. 18 ആളെയും വെച്ച് കയറിയിട്ടുണ്ട്. അത് വലിയൊരു സംഭവം തന്നെയാണ്.
19: ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് എന്റെ സൈഡിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ പിന്നെ എങ്ങനെ പറയണ്ടേ കേട്ടോ പോണെന്നൊക്കെ ചോദിക്കുമ്പോൾ, പിന്നെ ഫേസ്ബുക്ക് കിട്ടൂല, നിരോധിച്ചിരിക്കുന്നു, അങ്ങനെ പറഞ്ഞു. നമുക്ക് ഇതൊക്കെ എന്തിന്റെ പേരിലാണ് എനിക്ക് മനസ്സിലായില്ല.
18: ചെന്നിട്ടേ കിട്ടിയിട്ടില്ല,
19: പിന്നെ കിട്ടിയിട്ടില്ല,
18: നമുക്കിത് അറിയില്ല.
19: നെറ്റ് ഉണ്ടാവില്ല, വാട്സപ്പ് കിട്ടില്ല. പക്ഷേ വാട്സപ്പ് എപ്പോഴെങ്കിലും ഇടക്കൊക്കെ വാട്സപ്പ് കിട്ടി.
18: നമ്മൾ നേരെ അവിടെ എത്തുമ്പോൾ ഏകദേശം മഗരിബായിട്ടുണ്ട്. മകരീവിനെ തൊട്ട് മുമ്പേ
19: നേപ്പാൾ
18: മലയിടുക്കുകളിലൂടെയുള്ള യാത്ര ഭയങ്കര രസമുള്ള ഒരു യാത്രയാണത്. മലയിടുക്ക് എന്ന് പറഞ്ഞാൽ നേപ്പാൾ മൊത്തം രണ്ട് സൈഡും, അതായത് നേപ്പാളിൻ്റെ അങ്ങേ സൈഡും നമ്മളിപ്പോൾ ഈ പോണ വടേട്ടാർ സൈഡും രണ്ടും അത്യാവശ്യം നല്ല മലനിരകളാണ്. ഇപ്പോൾ കുത്തനെയുള്ള മലനിരകളിലൂടെ പോയി നമ്മൾ അതിൻ്റെ ഏറ്റവും എൻഡ് വടേട്ടാർ ഒരു ടൗണിലാണ് നമ്മൾ എത്തുന്നത്.
19: അവിടുന്ന് നമ്മൾ കുറേ റൂം പല സ്ഥലത്തു നിന്ന് അന്വേഷിച്ച് നടന്ന് കുറേയൊക്കെ അങ്ങനെ കറങ്ങി നടന്ന അവസാനം നിങ്ങൾ മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ്.
18: അതെ അതെ അതെ,
19: അവിടേക്ക് നമ്മൾ ചെന്നെത്തിയാണ്. റൂം നമുക്ക് കിട്ടി
18: കിട്ടി നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം, 5 ചാക്ക് കുറഞ്ഞ പൈസ റൂം കിട്ടി.
19: പിറ്റേന്നുള്ള പ്രഭാത കാഴ്ചകളാണ് അവിടുന്ന്. നമ്മളൊരു കാഞ്ചൻജംഗ മലനിരകൾ കാണുന്ന കാഴ്ചകളൊക്കെ അവിടുന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് രാവിലെ മിലിറ്ററി ഏരിയകളിലൂടെ കുറച്ചൊരു കടന്നിട്ട് യാത്ര
18: അവരുടെ മിലിറ്ററി ഏരിയയിൽ.
19: നേപ്പാൾ മിലിറ്ററി, നേപ്പാൾ മിലിറ്ററിന്റെ
18: കാഞ്ചൻഗംഗയുടെ ശരിക്കുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നത് ഇവിടുന്ന്
19: കാണണമെങ്കിൽ
18: നല്ല
19: ഡാർജിലിംഗ് തന്നെയാണ്.
18: ആ ഡാർജിലിംഗ് ആണ്, ഭയങ്കര കാഴ്ചയാണത് ശരിക്കും. അതിന്റെ മഞ്ഞ് മൂടി
19: നമ്മളതിന്റെ ചെറിയൊരു ഏരിയ അവിടുന്ന്
18: കണ്ടിട്ടുണ്ട്,
19: ദൂരുന്ന് ഇങ്ങനെ ഞങ്ങൾ കാണിച്ചെന്ന ഒരു ഭാഗം.
18: മഞ്ഞ് മൂടി ആ സൂര്യനെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോഴുള്ള ആ സ്വർണ്ണ കളറിനെ നമ്മൾ അവിടെ നിന്നിപ്പം ഇവിടുന്ന് കണ്ടെ. നമ്മള് ഈ വടേറ്റാർന്ന് കണ്ടത്, വടേറ്റാർന്ന് നമ്മൾ രാവിലെ അന്ന് രാത്രി നമ്മൾ അവിടെ നിന്നു. നല്ല ഒരു തണുപ്പും, അതായത് താഴെ നല്ല ചൂടായിരുന്നു.
19: ഇത് നമ്മൾ നല്ല തണുപ്പാണ്
18: ഇന്ത്യയിൽ നമ്മൾ നിൽക്കുമ്പോൾ നല്ല ചൂടും, ഇവിടെ എത്തുമ്പോൾ നല്ല തണുപ്പും, അത്യാവശ്യം നല്ല കാലാവസ്ഥയും.
19: അല്ല അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മളേ പിറ്റത്തെ ദിവസം നമ്മൾ
18: രാവിലെ
19: പുറപ്പെടാൻ തിരിച്ചറിഞ്ഞല്ലേ
18: അവിടുന്ന്. അതേശം തിരിച്ചറങ്ങളതിലായിരുന്നു.
19: അപ്പൊ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു.
18: അതെ, അവിടുന്ന് കുറച്ച് സ്ഥലങ്ങൾ കാണുന്നുണ്ട്.
19: ഒരു അതൊരു വ്യൂ പോയിന്റ് അല്ലേ.
18: അതെ അതെ അതെ, ഡാർജിലിംഗിലെ അല്ല ഈ
19: ബഡേറ്റാറിലെ
18: ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഒരു പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മൾ അവിടെ കറങ്ങി,
19: അവിടേക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം നേരെ തിരിച്ചു പോകുന്നവരാണ്.
18: അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും അല്ലേ, ഫുഡിലൊക്കെ എന്ന് പറഞ്ഞാല് അപ്പൊ പറിച്ചെടുക്കുന്ന പച്ചക്കറികള് ഉള്ള ഫുഡുകളാണ് കാര്യമായിട്ട്. പിന്നെ ഉണ്ട് നമുക്ക് പറ്റാത്ത പിഗ്, പിന്നെ ഇതുണ്ട്
19: കാര്യങ്ങളുണ്ട്,
18: അല്ലാത്ത ഹലാലായിട്ടുള്ള ഫുഡുകളും കിട്ടുന്ന ഏരിയകളുണ്ട്. പക്ഷേ അതൊക്കെ മെയിൻ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ രണ്ട് സംസ്കാരം, അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാവേ, ദേഷ്യം പിടിക്കേ,
19: ശാന്തമാണല്ലോ,
18: ശാന്തം, വളരെ ശാന്തം. നമ്മളിവിടെയൊക്കെ ഹോട്ടലിലൊക്കെ കൊണ്ട് പോയി കഴിഞ്ഞാൽ പൊറോട്ട ഓർഡർ ചെയ്യുന്നു, ചിക്കൻ ഓർഡർ ചെയ്യുന്നു, അതിനൊക്കെ വച്ചുമ്പോഴാണ്
19: ഓരോ കൾച്ചറും രണ്ട് വഴിക്ക് ഇങ്ങനെ ശാന്തമായി ഒഴുകുകയാണ്. ഒന്നൊന്നായിട്ട് ക്ലാഷ് ആവുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല, പ്രശ്നങ്ങളില്ല,
18: വളരെ ശാന്തമായി. മിക്കവാറും കടകളിലൊക്കെ സ്ത്രീകളാണ് കച്ചവടക്കാരായിട്ടുള്ളത്. പോലീസുകാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല
19: വളരെ മാന്യമായിട്ട്
18: മാന്യമായി സംസാരിക്കുന്നു. നമുക്ക് ഈ റൂട്ടുകളും കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവർ അതിൻ്റെ റൂട്ട് മാപ്പ് കാര്യങ്ങളെല്ലാം പുസ്തകങ്ങൾ ബുക്ക്ലെറ്റുകളൊക്കെ തരുന്നു. പിന്നെ നല്ലൊരു സൗഹൃദം പങ്കിടുന്ന ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ അവിടെ ഉള്ളത്.
19: അപ്പൊ അതിമനോഹരമായ കൺകുളിർമയാർന്ന കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പ്രഭാതത്തിൽ പിറ്റേന്ന് നമ്മള്
18: നേരെ
19: തിരിച്ച് ചൊരറിലേക്ക് വീണ്ടും ചൊരറങ്ങി
18: പോകും.
19: ഇറങ്ങിപ്പോയിട്ട് ജോഗ്ബനിയിൽ എത്തുമ്പം മനുഷ്യ കടൽ അതിലേക്കാണ് ചെന്ന് ചേരുകയാണ് നമ്മള്. ആകെ ബഹളമായ
18: നേരെ അവിടുന്ന് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നേരെ
19: തിരിച്ചു വരികയാണ്
18: ഒരു ബഹളത്തിന്റെ.
19: പിന്നെ കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ജോഗ്ബനി,
18: അവിടെ വേറെ വിഷയം കൂടെ ഉണ്ട്,
19: നമ്മൾ പോകുന്നത്
18: ജെൻസി കത്താണ്.
19: ആ കത്താണ്
18: അതിൻ്റെതായ ഒരു പ്രയാസം അവര് കാണിക്കുന്നുണ്ട്, നമുക്ക് അറിയില്ലോ,
19: അറിയില്ല.
18: അവരവരുടെ ഭാഷയിലൊക്കെ സംഭവം പറയുന്നുണ്ട്, ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനം പറയുന്നുണ്ട്. ജെൻസി നന്നായി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നേപ്പാളിൽ
19: കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു.
18: അതെ അതെ അതെ അതെ, നേപ്പാളിന് ശരിക്കും അവിടെ ഇളകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ നമുക്കത് പുറത്തേക്ക് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ ജോഗ്ബനി എത്തുന്നു. അവിടെ കുറച്ച് ഡ്രസ്സും അതുപോലെ തന്നെ മീഠ
19: കുറച്ച് പർച്ചേസുകളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മള്. പക്ഷെ ആ പർച്ചേസിന് തന്നെ ബോഡി ആകെ ടയർഡ് ആയി.
18: അതെ, ഒന്നാമത് മേലിന് തണുപ്പ്,
19: ഒക്കെപ്പാടെ
18: കിടന്നപ്പോഴേക്ക് ചൂട്, ഭയങ്കര ചൂട്. ലസ്സി നന്നായി ആസ്വദിച്ചു,
19: ലസ്സി ആസ്വദിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ആ ലാസ്റ്റ് ആ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് നിസ്കാരം കഴിഞ്ഞ അവിടെ പള്ളി, വലിയൊരു പള്ളി, പണി പൂർത്തിയാത്ത പള്ളിയാണെങ്കിലും
18: അതിന്റെ ഇടയിൽ പോകുന്ന വഴിയിൽ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അത് കണ്ടു, പിന്നെ ഇനി മേലാൽ ശർക്കര തിന്നൂല എന്ന രൂപത്തിലേക്കുള്ള
19: കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും തോന്നൂല.
18: അതെ അതെ, അത് കഴിഞ്ഞു നമ്മൾ നേരെ നാട്ടിലേക്ക്.
19: പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ ചോദിക്കുമ്പോൾ
18: സൂപ്പറിലേക്ക്.
19: പക്ഷെ അവിടുന്ന് ഓട്ടോ കിട്ടാത്തപ്പോൾ നമുക്ക് പിന്നെ കുറച്ചുകൂടി സൗകര്യം ഇരിക്കാൻ നല്ല രസമായി തോന്നിയ 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, അല്ല 4-3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രം ചുറ്റി കിടക്കുന്ന ടോട്ടോ. പക്ഷെ ടോട്ടോനോട് നമ്മൾ പറയും

0: അവിടുന്ന് മകരീബ് ഒക്കെ ആയി നമ്മള്.
1: അതിന്റെ അടുക്ക് ബാറ്ററി ചാർജ് കുറേ പ്രശ്നങ്ങൾ
0: ഓഫ് ആയൊക്കെ ചെയ്ത വണ്ടി,
1: ബാറ്ററിക്കാണ് വണ്ടി.
0: നമ്മള് മകരീബ് ആകുമ്പോൾ അവിടെ എത്തി. എത്തിയ സമയത്ത് നമ്മള് ഇവന്റെ ഈ നമ്മളെ ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കിയ
1: അവിടെ പോണം
0: തീരുമാനിച്ചിരുന്നു. പക്ഷെ അന്നത് നടന്നില്ല. അന്ന് അവരുടെ പൂജ അവധിയൊക്കെ
1: അവധിയായിട്ട്,
0: അതുകൊണ്ട് ഇന്നില്ല എന്ന് പറഞ്ഞപ്പം തിരിച്ച് നമ്മൾ നേരെ ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മളിവിടെ എത്തിയപ്പോൾ ഇവൻ്റെ അടുത്ത് ചെന്നു. ചെന്ന സമയത്ത് എന്തല്ല, ഇവൻ തുടങ്ങിയിട്ടില്ല, പണി തുടങ്ങിയിട്ടില്ല. അപ്പോഴേ നമുക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ടെൻഷൻ തുടങ്ങി. കാരണം സാധനങ്ങളെല്ലാം അവൻ്റെ വീട്ടിലെത്തിച്ചു, അവൻ പണി ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഓരോ ന്യായം പറഞ്ഞാണ്ട് അത് പൂജയായിരുന്നു, പൂജ വെക്കാനും എടുക്കാനുള്ള സമയം ഒക്കെ നമ്മൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ഏകദേശം അതിൻ്റെ ഒരു ധാരണയിലെത്തി. അവരുടെ ലേഡീസ് ക്യാമ്പസ് കൊണ്ട് നമ്മളൊന്ന് സന്ദർശിച്ചു. അവിടുത്തെ ഉസ്താദന്മാരും കാര്യങ്ങളൊക്കെ കണ്ടു. അന്ന് അവിടെ പരീക്ഷ നടന്നു.
1: ആ പരീക്ഷ നടക്കുകയാണ്,
0: തറയിലിരുന്നാണ്
1: നമ്മൾ. അത് നല്ലൊരു ഒരു അനുഭവമായിരുന്നു. കുട്ടികളെല്ലാം തറയിരുന്ന് പരീക്ഷ ചെയ്തതിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇത് ബെഞ്ച് ഡെസ്കിൻ്റെ ഒരു ആവശ്യകത ഒക്കെ ശരിക്കും അവിടെ ബോധ്യപ്പെടുന്നു.
0: അതെ,
1: അത് കഴിഞ്ഞ് നമ്മൾ യാത്രക്കുള്ള ഒരുക്കങ്ങളാണ്.
0: അതെ, പിന്നെ തിരിച്ചു വരാനുള്ള 7-ാം തീയതി നമ്മൾ തിരിച്ചു പോരാ.
1: പിന്നെ തിരിച്ചു പോരാ
0: 8-ാം തീയതി തിരിച്ച് നമ്മൾ പോരുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്, ദർഭംഗയിൽ നിന്ന് നമുക്ക് വണ്ടിയുള്ളത്.
1: അതും ദർഭംഗയിലേക്ക് നമ്മൾ ആക്കി തരുന്നുണ്ട്.
0: അതെ, അതും ഒരു മരണപ്പാച്ചിലാണ് വേണമെങ്കിൽ പറയാം.
1: ഡ്രൈവറായി
0: ഹൈദറാണ്. കറക്റ്റ് ടൈമിൽ നമ്മൾ ഇറങ്ങി, ഏകദേശം കറക്റ്റ് ടൈമിൽ തന്നെ.
1: പക്ഷെ അപ്പോഴേക്കൊരു മെസ്സേജ് വന്നു, നിങ്ങളെ ഫ്ലൈറ്റ്
0: വൈകിട്ടുണ്ട്,
1: വൈകിട്ടുണ്ട് ഇപ്പോഴല്ല എന്ന് പറഞ്ഞു.
0: അതെ അതെ അതെ അതെ, അത് നമുക്ക്
1: വെറുതെയായിരുന്നു. അത് എന്തോ കാരണം കറക്റ്റ് ടൈം തന്നെയാണ്.
0: അതെ, നമുക്ക് മെസ്സേജ് ഫേക്ക് മെസ്സേജ് വന്നതാണ്.
1: എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചാ.
0: പക്ഷെ നമ്മൾ നേരത്തെ എത്താന്ന് പറഞ്ഞു, ഹൈദർ തന്നെയാണ് പറഞ്ഞത്, വൈകി എന്ന് പറഞ്ഞാലും വേണ്ട, നമുക്ക് നേരത്തെ എത്താന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിന് അവിടെ എത്തുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഒന്നുകൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ഫുഡും കാര്യങ്ങളും നമ്മൾ വാങ്ങുന്നു. അവർ നമ്മളെ യാത്ര അയക്കുന്നു നേരെ നമ്മൾ വീണ്ടും കാലിക്കറ്റിലേക്ക്.
1: നമ്മളുള്ള യാത്ര
0: കാലിക്കറ്റിലേക്കാണ്, ഹൈദരാബാദ് വഴി കാലിക്കറ്റിലേക്ക് നമ്മളെത്തുന്നു. അങ്ങനെ ഒരു മനോഹരമായ രണ്ടാമത്തെ ഒരു ബീഹാർ സൂപ്പോൾ യാത്ര അവിടെ അവസാനിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ല അടുത്ത എപ്പിസോഡുകളിൽ സൗകര്യത്തിനനുസരിച്ച് പ്രേക്ഷകരോട് സംസാരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു യാത്രയെ ആസ്വദിക്കുകയും അതോടൊപ്പം നമ്മുടെ ഈ അനുഭവങ്ങൾ കേൾക്കുകയും ചെയ്ത ഓരോരുത്തർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. വിസ് റേഡിയോ ഈ ദൃശ്യം ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ദൃശ്യം, വേറിട്ടൊരു ബീഹാറി കല്യാണ കാഴ്ചകൾ. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വീട്ടി, കൂടെ നസറുല്ലാ സുലാഹി.
3: ഇന്നത്തെ ലോകം വേഗത്തിൽ മാറുന്നു, ചോദ്യങ്ങൾ കൂടുന്നു, പക്ഷേ മറുപടികൾ പലപ്പോഴും മങ്ങിയതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് തെറ്റാണോ? സംശയങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസക്കുറവാണോ? അല്ലെങ്കിൽ അത് സത്യം അന്വേഷിക്കുന്ന മനസ്സിന്റെ അടയാളമാണോ? ഇവിടെ തുടങ്ങുന്നു ഫേസ് ടു ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എന്നത് വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പ്രഭാഷണമല്ല, ഒരു ഉപദേശവേദിയുമല്ല. ഇത് യുവമനസ്സുകളുടെ സംശയങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു സംവാദവേദിയാണ്. ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നു, ദൈവമുണ്ടോ? ഇസ്ലാം ഇന്നത്തെ ലോകത്തോട് പൊരുത്തപ്പെടുമോ? സ്വാതന്ത്ര്യവും വിശ്വാസവും തമ്മിൽ സംഘർഷമുണ്ടോ? സോഷ്യൽ മീഡിയ, ബന്ധങ്ങൾ, ജീവിത ലക്ഷ്യം, എവിടെയാണ് സത്യം? ഫേസ് ടു ഫെയ്ത്ത് ഈ ചോദ്യങ്ങളെ ഒന്നും ഒളിപ്പിക്കുന്നില്ല, അവയെ മുഖാമുഖം സധൈര്യം പ്രമാണബലത്തിൽ നേരിടുന്നു. ഫേസ് ടു ഫെയ്ത്ത്, ഇത് വികാരത്തിന്റെ ചൂടല്ല, ബോധത്തിന്റെ വെളിച്ചമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും തള്ളിപ്പറയുന്നില്ല, പകരം തിരിച്ചുപിടിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, നന്മയുടെ വഴി കാണിക്കുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു യാത്ര. സംശയം അവസാനമല്ല, അത് തുടക്കമാണ്. ഫേസ് യുവർ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് യുവർ ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് കേൾക്കാം വിസ്ഡം ഡയലോഗ് ടിവിയിൽ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ട്, അല്ലേ? ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത്, ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരം എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ എന്ന വിജ്ഞാന പരമ്പരയുടെ 157-ാം ഭാഗത്തിൽ ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിന്റെ 9-ാം ഭാഗമാണ് ഇന്ന് സലഫി ദുറൂസിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് പതിവ് പോലെ അബൂബക്കർ സലഫി.
3: സലാം അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസം, അതിൻ്റെ പ്രത്യേകത, അത് മനുഷ്യൻ്റെ ഫിത്രത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഫിത്രത്തിൽ നിന്ന് മാറി ജീവിക്കുമ്പോൾ, അത് ഉണർത്താൻ പല വഴികൾ അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ളൊരു സംവിധാനം, അതിനെപ്പറ്റിയാണ് അല്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗം പറഞ്ഞത്. അത് പ്രതിസന്ധികൾ നൽകുക എന്നതാണ്. പ്രതിസന്ധികൾ നൽകിയാൽ അത് റബ്ബിലേക്ക് മടങ്ങാനുള്ള ഒരു പ്രേരകം അതിലുണ്ട്. പക്ഷേ പലരും പ്രതിസന്ധികളെ വളരെ മോശമായിട്ട് കാണുന്നവരുണ്ട്. ചിലരെങ്കിലും അത് റബ്ബിനെതിരെ പരാതിപ്പെടാൻ, എന്തുകൊണ്ടാണ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർ, അതുപോലെ നാവ് കൊണ്ട് പ്രതികരിക്കുന്നവർ, ശരീരം കൊണ്ട് പ്രതികരിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ നല്ലവരായ മനുഷ്യർ ആ പരീക്ഷണത്തിൻ്റെ തത്വം എന്താണ്, അതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെന്തു ചെയ്യും? സഹിക്കും, ക്ഷമിക്കും. അവർക്ക് റബ്ബിനെതിരെ പരാതിയില്ല, കാരണം ഇതെനിക്ക് പ്രതിഫലം കിട്ടാനാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നാണ് അവർ ചിന്തിക്കുക. അപ്പോൾ അത്തരക്കാർക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ നാല് വിഭാഗമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സോലി അൽ ഹുസൈമി പറയുന്നത്. പരീക്ഷണങ്ങളുടെ നേരെ മനുഷ്യരുടെ നിലപാട് സ്വീകരിക്കുന്നവർ, നാല് തരം നിലപാട് സ്വീകരിക്കുന്നവർ, അതിലൊന്നും രണ്ടും നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേതെന്താണ്? അറിള ബി അൻ യുർദൽ ഇൻസാൻ ബിൽ മുസീബ, പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുന്നവർ. പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുക, അത് നിർബന്ധമായ കാര്യമൊന്നുമല്ല, സുന്നത്തായ ഒരു കാര്യമാണ്. പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കണം, കാരണം പലരും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ റബ്ബിനെതിരെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ആശ്വാസം ചോദിക്കണം വേണ്ട. പക്ഷേ ഉയർന്ന മനസ്സുള്ള ചിലർ അവരെന്ത് ചെയ്യുന്നറിയോ, അവരെ സംബന്ധിച്ചാണ് പ്രതിസന്ധികൾ എത്ര വന്നാലും അപ്പോൾ അവർക്ക് റബ്ബിനെപ്പറ്റിയുള്ള തൃപ്തി വർദ്ധിക്കുകയാണ്. അതൊരു അത്ഭുതകരമായ അവസ്ഥയാണല്ലോ അത്. അപ്പം അതിനെപ്പറ്റി അദ്ദേഹം പറയണം, ഇത് മുസ്തഹബായ ഒരു കാര്യമാണ്, നിർബന്ധമായ കാര്യമൊന്നുമല്ല. പക്ഷേ അങ്ങനെ പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, കാരണം എൻ്റെ റബ്ബ് എന്നെ തൃപ്തിപ്പെട്ടു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാനിത് സഹിക്കുന്നു, എനിക്കിത് തൃപ്തിയാണ്, റബ്ബിലേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കാൻ ഇതൊക്കെ അത്തരം ആൾക്കാർക്ക് കാരണമാകുമെന്നാണ്. ഇനി നാലാമത്തേത്, ആ പ്രതിസന്ധി തന്നതിന് നന്ദി കാണിക്കുന്ന നാലാമത്തേത്, ഇത് വവ് അഹ്ലൽ മറാത്തിബ്. ഈ നാല് മർത്തബകൾ ഏറ്റവും ഉന്നതമായ മർത്തബയാണത്. എന്നാൽ റബ്ബ് ഒരു പരീക്ഷണം തന്നതിന് ഇവൻ നന്ദി കാണിക്കുന്നു എന്നാണ്. എനിക്ക് പരീക്ഷണം തന്നല്ലോ, അതുകൊണ്ട് റബ്ബെ നിനക്ക് നന്ദി. ആ നന്ദി കാണിക്കൽ പല രൂപത്തിലായിരിക്കും, പ്രവർത്തനങ്ങൾ കൊണ്ട്, നാവ് കൊണ്ട്, അതുപോലെ അവൻ്റെ ഹൃദയം കൊണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ശരി, അതൊക്കെ അവനക്ക് നന്മകൾക്ക് പുറമെ വീണ്ടും വീണ്ടും നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇത്തരം ആൾക്കാർക്ക് പരലോകത്ത് കിട്ടുന്ന ഗുണം അത് വർണ്ണനൻ്റെ അപ്പുറത്താണ്. അത് കാണുമ്പോൾ ഈ ലോകത്ത് വലിയ പരീക്ഷണങ്ങളൊന്നും കിട്ടാതെ സുഖമായി ജീവിച്ച്, എന്നാൽ വലിയ തെറ്റുകളും ചെയ്യാതെ സ്വർഗത്തിന് അർഹത നേടിയവരുണ്ടാവുമല്ലോ. അപ്പം അവരും പരീക്ഷണം നേരിട്ടൊരു സ്വർഗത്തിൽ ഒരേ തട്ടിലല്ല, വലിയ വ്യത്യാസം ഉണ്ടാവും. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുള്ളതാണ്. എന്താണ് അതിലുള്ളത്? യവദ്ദു അഹ്ലുൽ ആഫിയ യൗമൽ ഖിയാമ, ഖിയാമത്തിനന്ന് ഈ ദുനിയാവിൽ സുഖമായി ജീവിച്ചിരുന്നവർ ആഗ്രഹിക്കും. ഹീന യൗത അഹ്ലുൽ ബല അസ്സവാബ്, പരീക്ഷണങ്ങൾ ഈ ലോകത്ത് നേരിട്ടവർക്ക് അതിൻ്റെ പ്രതിഫലം പരലോകത്ത് നൽകുന്നത് കാണുമ്പോൾ ഈ ലോകത്ത് സുഖമായി ജീവിച്ചവർ ആഗ്രഹിക്കും. ലൗ അന്ന ജുലൂദഹും കാനത്ത് ഖുരിലത് ഫി ദുനിയ ബിൽ മഖാരിൽ, ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെയും തൊലികളൊക്കെ കത്രികകൾ കൊണ്ട് കഷ്ണം കഷ്ണമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്കറിയാം, ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ തൊലി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വേദനയുണ്ട്. കാരണം മനുഷ്യന് ഏറ്റവും കൂടുതൽ വേദന അവൻ്റെ തൊലി കളിക്കുമ്പോഴാണല്ലോ. അപ്പം അത് ഇന്നൊരാൾക്ക് അങ്ങനെ പരീക്ഷണം കിട്ടുമ്പോൾ പലരും ഇഷ്ടപ്പെടില്ല. പക്ഷേ അങ്ങനെ പരീക്ഷണങ്ങൾ നേരിടുകയും അല്ലെ, അതോ അതിന് സമാനമായതോ അല്ലെ, അത്രയൊന്നും ഇല്ലെങ്കിലും മറ്റുള്ള പരീക്ഷണങ്ങളൊക്കെ ഈ ലോകത്ത് നിന്ന് ഏറ്റുവാങ്ങിയത് തൃപ്തിപ്പെട്ടു പോയവർക്ക് പരലോകത്ത് കിട്ടുന്ന മഹാ അനുഗ്രഹങ്ങൾ അത് കാണുമ്പോൾ, ഇതൊന്നും ഇത്തരം പരീക്ഷണങ്ങൾ ഇല്ലാതെ ലോകത്തോട് വിട പറഞ്ഞു പോയവരുണ്ടല്ലോ, അവരാഗ്രഹിക്കുകയാണ്, ഞങ്ങളും ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളും അങ്ങനെ കഷ്ണിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ തൊലി ശരീരത്തിൽ ഇങ്ങനെ വേർപ്പെടുത്തി ആ രൂപത്തിലുള്ള മർദ്ദനങ്ങൾക്ക് വിധേയരായിരുന്നുവെങ്കിൽ എന്തെല്ലാം പ്രതിഫലം ഇവിടെ കിട്ടുമായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ പരീക്ഷണങ്ങൾ അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇമാം വഹബുവിന് മുനബ്ബി ഒരിക്കൽ പറഞ്ഞു, ലായക്കൂനു റജുലു ഫഖീഹൻ കാമിലൽ ഫഖീ, പൂർണ്ണമായ വിവരമുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ വിവരമുള്ളവനാവണമെങ്കിൽ, ഒരാളെപ്പറ്റി ദീനെപ്പറ്റി കൃത്യമായ വിവരമുണ്ടൊരാൾക്ക് എന്ന് നമുക്ക് പറയണമെങ്കിൽ, ഹത്ത യഅദ്ദൽ ബല നിയമ, പരീക്ഷണത്തെ അനുഗ്രഹമായി എണ്ണണം. പരീക്ഷണങ്ങളെ അനുഗ്രഹങ്ങളായി എണ്ണുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫഖീഹുകൾ, മതത്തെപ്പറ്റി ആഴത്തിൽ അറിഞ്ഞവർ എന്നാണ് അദ്ദേഹം പറയുന്നത്. വയൗദ്ദർ റഹ മുസീബ, ഇതുപോലെ സുഖം അനുഗ്രഹങ്ങളുണ്ടല്ലോ ഇവിടെ ആഡംബര ജീവിതം, സുഖം അതൊരു മുസീബത്താണ്, പരീക്ഷണമാണ് എന്നാണ് അവൻ അറിയേണ്ടത്. അതല്ല എന്ന റബ്ബ് അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാനിനി വളരെ ഉഷാറാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു എനിക്ക് തന്നിട്ടുള്ളത് എന്നാണ് അത്തരക്കാർ ചിന്തിക്കേണ്ടത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള വിവരമുള്ളവർ എന്നാണ് ഇവിടെ ഇമാം ഇബ്നു മുനബ്ബി നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ ലോകത്ത് പുത്തരിയല്ല, നമുക്കറിയാം. പ്രതിസന്ധികൾ അള്ളാഹു അടിമകളോട് വെറുപ്പുള്ളത് കൊണ്ട് നൽകുന്നതല്ല, അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ കിട്ടും. എത്ര അധർമ്മിയാണെങ്കിൽ അവനൊന്ന് റബ്ബിലേക്ക് മടങ്ങട്ടെ എന്ന നിലക്ക് പരീക്ഷണങ്ങൾ കൊടുക്കും. പക്ഷെ ആ പരീക്ഷണത്തിൻ്റെ സമയം മാത്രം റബ്ബിലേക്ക് മടങ്ങി വീണ്ടും പഴയ ജീവിതം തുടങ്ങുന്നവരുണ്ട്. അതിൽ നിന്നൊക്കെ ഇവർ മാറണം. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന അമ്പിയാക്കളാ നമുക്കറിയാം. നൂഹ് അലൈഹിസ്സലാം 950 കൊല്ലം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് റബ്ബിന് വല്ല ഉറപ്പുണ്ടായിട്ടാണോ? അല്ലല്ലോ, മറിച്ച് റബ്ബിന് അങ്ങേയറ്റം അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഉലുൽ അസ്മിൽപ്പെട്ടൊരു പ്രവാചകനാണ് അദ്ദേഹം. ഇതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിന് വേണ്ടി ജീവിച്ചപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ, പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ല പ്രയാസം ഉണ്ടായിരുന്നോ? ഒരു അപ്പുറമുള്ള അതൊക്കെ അദ്ദേഹം തൃപ്തിപ്പെടുക ചെയ്തിട്ടുള്ളത്, അതിലൊക്കെ അദ്ദേഹം സന്തോഷം കണ്ടെത്തുക ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രശ്നത്തിൽ ഹിജ്റ പോകേണ്ടി വന്നിട്ടുണ്ട്, ഒട്ടേറെ നാടുകളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്, അതുപോലെ അഗ്നികുണ്ഠത്തിൽ എറിയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് റബ്ബിനെതിരെ എന്തെങ്കിലും ഒരു പരാതി അദ്ദേഹം പറഞ്ഞോ? മറിച്ച് റബ്ബിൽ വിശ്വാസം വർദ്ധിക്കാൻ, കൂടുതൽ കൂടുതൽ റബ്ബിനെ അറിയാനാണ് ഇവർക്ക് ഇതൊക്കെ കാരണം. അതിനുവേണ്ടിയാണ് റബ്ബ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ. മൂസാ അലൈഹി സ്ലാമിനെ പറ്റി നമുക്കറിയാം, ഫിറോവിൻ്റെ ഭാഗത്തു നിന്നുള്ള മർദ്ദനങ്ങൾ, അതിനൊക്കെ പുറമെ സ്വന്തം മണികൾ എന്നൽക്കറിയപ്പെടുന്ന ഇസ്രായേലിൽ നിന്ന് പോലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട മനുഷ്യനാണ്, പ്രവാചകനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് മൂസാ അലൈഹി സ്ലാം. ഇതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷം നിരന്തരമായി മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ വിശ്വസിച്ച് ദുർബലരായ മുസ്ലിങ്ങളും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മക്കാരുടെ മർദ്ദനങ്ങൾ സഹിക്കാൻ കഴിയാതെ ത്വായിഫിലേക്ക് പോയി, അവിടെയും പ്രശ്നങ്ങൾ. ഇതൊക്കെ നബി തിരുമേനിയോട് വല്ല ഉറപ്പുള്ളതുകൊണ്ടായിരുന്നു? ഇല്ല, പ്രതിസന്ധികൾ വരുമ്പോൾ അറിയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താ? ഇന്ന മാലുസ്രിയുസ്ര, പ്രയാസങ്ങളുടെ കൂടെയാണ് എളുപ്പം. ഇത് ഇസ്ലാമിൻ്റെ ഒരു അഖീദയാണ്, നമ്മൾ മനസ്സിലാക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കൊരു ആശ്വാസം വരാനുണ്ട്. അമ്പിയാക്കളുടെ ചരിത്രമൊക്കെ അങ്ങനെ. നൂഹ് അലൈഹി സ്വലാം അവസാനം എന്തായി? തിൽക്കമിൻ അമ്പായിൽ വൈ നൂഹി ഇലൈക് മാ കുൻതു തഅലമു അൻത വലഖൗമുക മിൻ ഖബ്ലി ഹാദാ, ഇതൊക്കെ വൈബിയായ വിവരമാണ്. കാരണം നൂഹ് അലൈഹി സ്വലാമിൻ്റെ കഥകൾ മുഴുവനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സ്വലമൊക്കെ അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ട് പറയാം, ഇതൊക്കെ വൈബിയായ അദൃശ്യമായ കാര്യങ്ങൾ താങ്കളെ നമ്മൾ അറിയിച്ചതാണ്, താങ്കൾക്കും താങ്കളുടെ ജനതക്കൊന്നും ഇത് അറിയുമായിരുന്നില്ല. എന്നിട്ട് പറയാം, ഫസ്ബിർ, ആകെ ക്ഷമിക്കുക, ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു പരിഹാരമുണ്ട്, ഇതൊക്കെ അവസാനിക്കുന്നൊരു സമയം ഇവിടെ വെച്ചിന് തരും. കാരണം ഇന്നല്ല അഖിബത്തലിൽ മുത്തഖീൻ, തീർച്ചയായും അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അപ്പോൾ പ്രതിസന്ധി നേരിടുന്ന മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? അക്രമികൾ ളാൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളൊക്കെ റബ്ബിലേക്ക് മടങ്ങുക. ആ മടക്കത്തിൽ അവർ വിചാരിക്കും ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്, ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട്, ഇനിയൊരു തുറവി നമുക്ക് ലഭിക്കും. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇരുപത്തിലൊക്കെ മർദ്ദിച്ചു, പിന്നെ അവിടുന്ന് ഇപ്പോൾ ത്വായിഫിലെ സംഭവത്തിന് ശേഷം പിന്നെ നബി തിരുമേനിയുടെ ജീവിതത്തിലെ തുറവികളുടെ ചരിത്രങ്ങളാണ്. ത്വായിഫിൽ നിന്ന് മടങ്ങി ഒരു തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ പിന്നെ മലക്കുൽ ജിബാല് വന്നു നബിൻ്റെ അടുത്ത്. അത് വല്ലാത്തൊരു ആശ്വാസമാണല്ലോ. എന്നിട്ട് പറഞ്ഞു, താങ്കളെ എറിഞ്ഞ ആക്രമിച്ച അവരെ രണ്ട് മലകൾക്കിടയിൽ വെച്ചിട്ട് നമ്മൾ തകർക്കണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചാൽ മതി. പക്ഷേ ഈ രൂപത്തിലൊക്കെ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടും വികാരത്തിനടിമപ്പെടാതെ നബി തിരുമേനി പറഞ്ഞതെന്താ? അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കണം, അവരെ ശിക്ഷിക്കണ്ട. നബിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയായിരുന്നത്, കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഉഹുദ് യുദ്ധത്തേക്കാൾ വലിയ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പോൾ റസൂൽ തിരുമേനി ആയിഷ ബിയോട് പറഞ്ഞുണ്ട് എന്നിട്ട് പറഞ്ഞ് തോയിവിലെ സംഭവം പറഞ്ഞു. അങ്ങനെയുള്ള പ്രതിസന്ധി വന്നിട്ട് പോലും റബ്ബിനെതിരെ പരാതിയില്ല, അക്രമിച്ചവർക്കെതിരെ പരാതിയില്ല, മറിച്ച് അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം റസൂൽ തിരുമേനി ദീർഘവീക്ഷണം, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം എന്തായിരുന്നു? അവരിപ്പോൾ എന്നെ ആക്രമിക്കുന്നതിന് ചിലപ്പോൾ അവരെന്നെ നന്നാവും, ഒരു വിവരമില്ലാത്തത് കൊണ്ടാണ്. ഇനി അഥവാ അവർ നന്നാവുന്നില്ല, അവരുടെ മക്കൾ, അവരുള്ള വരുന്ന മക്കളൊക്കെ ഈ തൗഹീദിന് വേണ്ടി ശബ്ദിക്കുന്നവരും അതിൻ്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ ആവാമല്ലോ. അപ്പോൾ എന്തൊരു ദീർഘവീക്ഷണമാണ്! അങ്ങനെ തന്നെയായി. പിൽക്കാലത്ത് അബൂർ സിദ്ദീഖിൻ്റെ കാലത്ത് ചില സക്കാത്ത് നൽകിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴൊക്കെ അബൂർ സിദ്ദീഖിനെ കൂടെ ഉറച്ചു നിന്നവരായിരുന്നു ഈ തോയ്ഫിലെ മുസ്ലിങ്ങൾ എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ കാണുന്നു അള്ളാഹുവല്ലം. അപ്പോൾ ഏതായാലും ശരി, ഇവിടെ നബി തിരുമേനിക്ക് പിന്നെ പ്രതിസന്ധികൾക്ക് ശേഷം പിന്നെ വിജയങ്ങൾ, വീണ്ടും വിജയങ്ങൾ, ഒരുപാട് തുറവികൾ, ഇതാണ് നമ്മൾ കാണുന്നത്. പിന്നെ നബി തിരുമേനിൻ്റെ അടുത്ത് കുറേ ജിന്നുകൾ വന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവർ കേട്ടു. വൈദ് സൊറഫ്നയിലേക്ക് നഫറമിനൽ ജിൻ, അതൊക്കെ ആശ്വാസമാണല്ലോ, ഇത്ര പ്രതിസന്ധിൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ മലക്കുൽ ജിബാലിനെ പറഞ്ഞയച്ചു. പിന്നെ ഇവരും മക്കയിലും ത്വായിഫിലെ ജനങ്ങളും തൽക്കാലം വിശ്വസിക്കുന്നില്ലെങ്കിലും ഈ ഖുർആൻ കേൾക്കാൻ മറ്റൊരു കൂട്ടർ വന്നു, അവർ വിശ്വസിച്ചു, അത് വല്ലാത്തൊരു ആശ്വാസമാണ്. ഒരു പറ്റം ജിന്നുകളെ താങ്കളുടെ അടുത്തേക്ക് നമ്മൾ തിരിച്ചുവിട്ട സന്ദർഭം ഓർക്കുക. അവർ ഇസ്തമ്യൂനൽ ഖുർആൻ, അവരെന്തു ചെയ്തു? ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടു. ഫലമഹലറു, അങ്ങനെ ഖുർആൻ ഓതുന്ന സ്ഥലത്തെത്തി അവർ പറയാൻ സിത്ത് ആരും ഇണ്ടരുത്. അങ്ങനെ ഖുർആൻ ഓതി കഴിഞ്ഞപ്പം ഉടനെ തന്നെ വല്ലോ ഇലാ ഖൗമി മുന്തിരിൻ, അവരങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങളായി. ശുദ്ധ ഖുർആൻ കേട്ട മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, അവരുടെ ബാധ്യത അവർ മനസ്സിലാക്കി. ഇത് കേൾക്കാത്ത അവരുടെ ജിന്നു വർഗത്തിലേക്ക് അവർ പോയിട്ട് ദഅവത്ത് നടത്തുകയാണ്. അപ്പോൾ വലിയൊരു സമൂഹം താങ്കൾ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, നബി തിരുമേനിക്ക് വലിയ സന്തോഷം നൽകുന്ന വിഷയമാണിതൊക്കെ. അതിനുശേഷം ഇസ്റ മിഅ്റാജ് എന്ന വലിയ സംഭവം ഉണ്ടായാലോ, ഇസ്റ മിഅ്റാജ്. അപ്പോൾ എന്തായാലും വലിയൊരു പാഠം പണ്ഡിതന്മാർ പറയാം, തൽക്കാലം ഈ മക്കയിലെ ത്വായിഫിലെ ജനങ്ങളൊക്കെ താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല, അതൊന്നും മൈൻഡ് ചെയ്യാവുന്നൊരു വിഷയമല്ല, വളരെ ചെറിയൊരു കാര്യമാണത്. താങ്കളുടെ സ്വീകരിക്കാത്ത ആകാശലോകം, അതാണല്ലോ ഇസ്റാവും മിഅ്റാജും. എന്തൊരു അത്ഭുതമാണത്! അവിടെ നബി തിരുമേനി കണ്ട കാഴ്ചകൾ, മറ്റൊന്ന് ഇസ്റാവിൽ തന്നെ ഉള്ള ചില സംഭവം, രണ്ട് മാസത്തെ വഴിദൂരമുള്ള ആ സ്ഥലം, അങ്ങനെയുള്ള അവിടെ എത്തി മസ്ജിദുൽ അഖ്സയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ അള്ളാഹു അവിടെ സംവിധാനിച്ചത് എന്താണെന്നറിയോ? ലോകത്ത് കഴിഞ്ഞുപോയ നബിമാരെ മുഴുവനും ഹാജരാക്കി, എന്നിട്ട് അവർക്ക് ഇമാമായി നിസ്കരിച്ചു. അപ്പോൾ നബി തിരുമേനി ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ, വലിയ പ്രയാസത്തിലായിരുന്നു ആദ്യം. ഒന്ന്, തൻ്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചു, അതേപോലെ അബൂ തോലി മരിച്ചു. അവരുണ്ടാകുമ്പോൾ തന്നെ അവരുടെ എതിരാളിയുടെ അക്രമം കൂടുതലായിരുന്നു. എന്നാൽ അവരൊക്കെ ഒരു പരിധി വരെ അബൂ തോലിബ് സംരക്ഷിച്ച് നിർത്തിയിരുന്നു നബിക്കെതിരെയുള്ള അക്രമങ്ങൾ. പുറത്ത് അക്രമം ഉണ്ടെങ്കിലും വീട്ടിൽ ചെന്ന ഖദീജ റളിയല്ലാഹുള്ളത് കൊണ്ട് വല്ലാത്തൊരു സമാധാനമായിരുന്നു. പക്ഷെ അവർ മരിച്ചു, അതുകൊണ്ട് ദുഃഖത്തിൻ്റെ കൊല്ലം എന്നാണ് ആ കൊല്ലത്തിന് പറയാം. അതിനുശേഷം നബി ത്വായിഫിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ വന്നു. പിന്നതാ ഇന്നമാൽ ഉസ്രി യുസ്ര എന്ന് പറഞ്ഞതുപോലെ പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ട്, പിന്നെ എളുപ്പത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അങ്ങനെയാണ് ഇസ്റ മിഅ്റാജ്. നബിനെ അറിയിക്കണം, അതിൻ്റെ മുമ്പ് ആകാശലോകത്തുള്ള മുഴുവൻ താങ്കളോടൊപ്പമുണ്ട്, ഇത്ര ഇത്ര മലക്കുകൾ, അതുപോലെ അവിടെയുള്ള അമ്പിയാക്കൾ, പല അമ്പിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടല്ലോ. അതിനുമുമ്പ് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് തന്നെ ലോകത്തുള്ള അമ്പിയാക്കൾക്കൊക്കെ ഇമാമായിട്ട് നബി തിരുമേനി വെക്കുകയാണ്. അപ്പോൾ റസൂൽ തിരുമേനിക്ക് എന്തൊരു സമാധാനമാണ്! റബ്ബിന് തന്നോട് അങ്ങേറ്റ ഇഷ്ടമാണ് എന്ന് അറിയിക്കുന്ന വിഷയങ്ങളാണുള്ളതൊക്കെ. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാർ അമ്പിയാക്കളാണല്ലോ. ആ അമ്പിയാക്കളുടെ ഇമാം എന്ന് പറയുമ്പോൾ എന്തൊരു മഹത്വമാണത്! മറ്റൊരു കാര്യം അറിയിക്കുന്നുണ്ട്, എന്താ? ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെയും പ്രബോധന വിഷയം ഒരേ ഒരു കാര്യമാണ്, എല്ലാവരുടെയും അഖീദ വിശ്വാസം ഒന്നാണ്. അപ്പോൾ അവരുടെ അഖീദയിൽ ഐക്യം, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ലോകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ തന്നെ മനുഷ്യർക്ക് അള്ളാഹ് നൽകിയ ആ സന്ദേശം, മനുഷ്യരെ സൃഷ്ടിച്ചത് മുതൽ റബ്ബ് നൽകിയ ആ സന്ദേശം, അതിൽ നിന്നാണ് മനുഷ്യർ തെറ്റ് ജീവിക്കുന്നത്. അതിൽ നിന്ന് തെറ്റുമ്പോഴൊക്കെ നബിമാരെങ്ങനെ പറഞ്ഞേക്കും, അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഇതാണ് ഈ അൽഫിത്തുറത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്രാഅനും മിഹ്റാജിനും ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിലുള്ള ആശ്വാസത്തിൻ്റെ വഴികൾ. പിന്നെ നബി തിരുമേനി ഹജ്ജിൻ്റെ സമയത്ത് അവിടെ ഒട്ടേറെ ആൾക്കാർ ഹജ്ജിന് വരും, അവരുടെ അടുത്ത് പോയി ഓരോ ഗോത്രത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹു എന്നെ ദൂതനായി പറഞ്ഞയച്ചിട്ടുണ്ട്, ഞാൻ അന്ത്യദൂതനാണ്, നിങ്ങൾ അംഗീകരിക്കണം, അംഗീകരിച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ഈ നേരം പലരും വിശ്വസിച്ചില്ല. പക്ഷേ അവിടെയും വേറൊരു വാതിൽ തുറക്കപ്പെടുകയാണ്. മദീനയിൽ നിന്ന് വന്ന അന്ന് യസരീബ് എന്നായിരുന്നു മദീനക്ക് പറഞ്ഞിരുന്നത് എതിരാളികളൊക്കെ. പിന്നെ റസൂൽ അതിൻ്റെ പേര് മാറ്റി. ആ യസരീബ് എന്ന സ്ഥലം, അവിടെ നിന്ന് ഒരു എട്ടോ ഏഴോ ആൾക്കാർ ഖസറജ് ഗോത്രത്തിൽപ്പെട്ട പിൽക്കാലത്ത് അൻസാറികളായ ഔസ് ഖസറജ് ഉണ്ടല്ലോ, അതിൽ ഖസറജ് ഗോത്രത്തിൽപ്പെട്ട എട്ട് ആൾക്കാർ നബി തിരുമേനിയുടെ സംസാരം കേട്ടു, ഞാനൊരു നബിയാണ് എന്ന് പറയുന്നത്. ഉടനെ അവർ പരസ്പരം ഒന്ന് അടക്കം പറഞ്ഞു. മദീനയിൽ വെച്ച് അല്ലെങ്കിൽ യസരീബിൽ വെച്ച് ജൂതന്മാർ നമ്മളെ ഭയപ്പെടുത്തുന്ന നബി അതായിരിക്കും ഈ നബി. അതായത് മദീനയിൽ യുദ്ധമുണ്ടാവും അറബികൾ യഹൂദികൾ, അപ്പോൾ യഹൂദികൾ തോൽക്കും. അവർക്ക് പല കുതന്ത്രങ്ങളുണ്ടെങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ അവർ തോൽക്കും. അപ്പോൾ തോൽക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾക്കൊരു നബി വരാനായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്, എല്ലാ ലക്ഷണങ്ങളും ഒത്തിട്ടുണ്ട്. ആ നബി വന്നാൽ അദ്ദേഹത്തെ പിന്തുടർന്ന് ഞങ്ങൾ നിങ്ങളെ തകർത്ത് കളയും, ഒന്നടങ്ങ് നശിപ്പിക്കും. അപ്പോൾ ആ അറബികൾ പാവം ഇതുവരെ നബിമാരൊക്കെ അവരുടെ കൂട്ടത്തിൽ നിന്നാണ് വന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും, ഏതായാലും വരുന്നത് വരട്ടെ എന്ന നിൽക്കായിരുന്നു അവരന്ന് പെരുമാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരിത് മക്കയിൽ വെച്ച് കേൾക്കുകയാണ്, ഞാൻ നബിയാണ് എന്ന് പറയുന്നൊരു മനുഷ്യന്. ഉടനെ അവർ പരസ്പരം പറഞ്ഞു, ജൂതന്മാർ ഭയപ്പെടുത്തുന്ന നബി ഇതാ വന്നിരിക്കുന്നു, നമുക്ക് ആദ്യം വിശ്വസിക്കാം, നമുക്കെന്നെ നബിൻ്റെ ആൾക്കാരാണ്, നബിനെ മറ്റുള്ളവർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ വിശ്വസിച്ചു. അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ റസൂൽ കൊടുത്തു. പിന്നെ വീണ്ടും അടുത്ത കൊല്ലവും കുറേ ആൾക്കാർ വീണ്ടും വന്നു. പിന്നെ വരുന്ന 80 ആൾക്കാരാണ്. അവിടെ വെച്ചാണ് അഖബ ഉടമ്പടി, രണ്ടാമത്തെ ഉടമ്പടി. അതിൻ്റെ കാര്യപ്പെട്ട വിഷയം എന്തെന്നറിയോ? നബി തിരുമേനി മദീനയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ നബിയുടെ കഷ്ടപ്പാടുകൾ ഇവിടെ ഈ ദാവത്തിന് അത് സ്വീകരിക്കാൻ പറ്റാത്ത മണ്ണാണ് തൽക്കാലം മക്കയെങ്കിലും അവിടെ നിന്ന് തൽക്കാലം മാറണം. ഇനി അതിന് പറ്റുന്ന മണ്ണുള്ള പ്രദേശം, അല്ലെ, അത് സ്വീകരിക്കുന്ന ഹൃദയങ്ങളുള്ള മനുഷ്യർ, അത് തൽക്കാലം മദീനയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതിനുള്ള തീരുമാനങ്ങളെടുക്കാനാണ് രഹസ്യമായ രാത്രി അഖബയിൽ നബി തിരുമേനിയെ അവർ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യണം. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മദീനയിലേക്ക് പോകുന്നത്. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയും പരീക്ഷണങ്ങളും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ശിക്ഷയാണ് എന്ന് മനസ്സിലാകാം. ചില ശിക്ഷകളുണ്ടാവും, തകർക്കുന്ന ശിക്ഷകൾ, അതിനെപ്പറ്റില്ല പറയുന്നത്. അധർമ്മത്തിലൂടെ ജീവിക്കുന്നവരെ മനസ്സൊന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ, അവൻ്റെ ഫിത്രത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കും. അതുപോലെ അനുഗ്രഹം കിട്ടുമ്പോൾ അശ്രദ്ധ വരുന്ന സത്യവിശ്വാസികളും പരീക്ഷണങ്ങൾ കൊടുക്കും. വീണ്ടും വീണ്ടും അവർ ഫിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് തന്നെ മടങ്ങട്ടെ എന്ന നിലക്ക്. അപ്പോൾ അത് ഗുണത്തിനാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അള്ളാഹു എല്ലാവിധ പ്രതിഫലങ്ങളും ഗുണങ്ങളും നമുക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
2: ജസാകുമുല്ലാഹു ഖൈറ. നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന വൈജ്ഞാനിക പരമ്പരയുടെ 157 ഭാഗമാണ് ഇന്ന് സലഫി ദുറൂസിലൂടെ നിങ്ങൾ കേട്ടത്. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൻ്റെ 9 ഭാഗം അവതരിപ്പിച്ചത് പതിവ് പോലെ ബഹുമാന്യനായ അബൂബക്കർ സലഫി.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: ഇപ്പോ നമ്മള് മധുരം ഖുർആൻ ഒന്ന് കേട്ടാലോ?
4: യെസ്.
3: മാഷാല്ലാ, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, ഷമീൽ സാറേ, നമ്മൾ ഈ മധുരം ഖുർആൻ വ്യത്യസ്തമായിട്ട് ഓരോ വചനങ്ങളും വ്യത്യസ്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നില്ലേ. ശരിക്കും നമുക്ക് ആ ഒരു വചനത്തിൻ്റെ ആശയത്തെ നേരത്തെ കൂടി അറിയുന്നൊരവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, അതൊരു ശരിക്കും എന്താ നമുക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ഒരു പുതുക്കിട്ട് സമ്മാനം കൊണ്ടുവന്ന് തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്ക് അതിൻ്റെ ഒരു ആശയം ഒന്ന് പറയാൻ തോന്നുന്നു.
1: അതെ, ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവീൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവീൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവീൻ എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവീൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കംഫർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു സ്വാർത്ഥത കൂടിയില്ലേ? അപ്പോൾ അവിടെ നമ്മൾ അതൊന്നൊഴിവാക്കി വേറെ ആൾക്കൂടി ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇരുത്തത്തിൽ മാത്രമല്ല, വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന
1: ഒരു
0: ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള എത്ര വലിയൊരു ആശയമാണിത്. ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരു വിശ്വാസം സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാൻ ശ്രമം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ? എല്ലാവരുടെയും ഒരു മനം കവർന്ന അൽഹംദുലില്ലാ, അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത്, ശബ്ദ പരിശീലനം ഇതൊക്കെ കിട്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അൽ അഫാസി കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അൽ അഫാസി എന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്നത് പറയേണ്ട ആവശ്യമല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലുമൊക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോ എന്നും അറിയില്ല. പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കുകയാണ്. അതായത് ഒന്ന് ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ടീമാണ്, നമ്മൾ വേറെയാണ് അല്ല. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ഇരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്നു മനസ്സിലെ, പണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ദാനം ചെയ്യാനുള്ള 3 അടിസ്ഥാന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത്. ഫഖീറുകളായ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അവകാശം നൽകുക എന്നതിൽ ഇസ്ലാമിനെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു. ആ വിഷയത്തിൽ പ്രവാചകനെ തോൽപ്പിക്കാൻ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ അടിച്ചു വീശുന്നൊരു കാറ്റുപോലെയായിരുന്നു എന്ന് സ്വഹാബികൾ മറ്റു പല ഹദീസുകളിലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥ പുണ്യം എന്താണ് എന്നറിയിക്കാൻ സൂറത്തുൽ ബഖറ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ലൈസൽ ബിറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്‌രിബ്, മശ്രിഖിലേക്കോ മഗ്‌രിബിലേക്കോ നിങ്ങളുടെ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യം. ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين. അല്ലാഹുവിലും പരലോകത്തിലും അന്തി ദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലുമെല്ലാം വിശ്വസിക്കുക എന്ന കാര്യം. وآت المال على حبه ذوي القربى واليتامى والمساكين وابن السبيل. ധനത്തോട് സമ്പത്തിനോട് അതിനോടൊക്കെ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിലും കുടുംബമുള്ള ആളുകൾക്കും അനാഥരായ ആളുകൾക്കും പാവങ്ങൾക്കും വഴിയാത്രക്കാർക്കും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പണം ചിലവഴിക്കുന്നതിലാണ് പുണ്യമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ മുഅ്മിൻ, ഒരു യഥാർത്ഥ മുസ്ലിമായ വ്യക്തി ദാനധർമ്മം ചെയ്യുന്നയാളായിരിക്കണം എന്നുള്ളതാണ്. തൻ്റെ കുടുംബക്കാരുടെ അവസ്ഥ എന്താണ്, തൻ്റെ അയൽപ്പക്കത്തുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്, അവരൊക്കെ എല്ലാ ദിവസവും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അതല്ല പട്ടിണിയിലാണോ, ഇതൊക്കെ പരിശോധിക്കുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ മുഅ്മിനായ വ്യക്തി. ലോക സമൂഹത്തിൽ എവിടെയും പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ എന്ന് ചിന്തിക്കാനെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ മുഅ്മിനാവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബിയെ ഏറ്റവും വലിയ ഔദാര്യവാനാക്കിയതും പ്രവാചകനോട് ദാനധർമ്മം ചെയ്യാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞതും മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിലൊന്നാമതായി കൊണ്ട് അല്ലാഹു പറഞ്ഞത്, വഅംഫിഖൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലഫീന ഫീ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ചിട്ടുള്ള ധനത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക. അഥവാ സമ്പത്ത് മനുഷ്യർക്കാർക്കും സ്വന്തമായിട്ടുള്ളതല്ല, അത് അല്ലാഹു തൽക്കാലത്തേക്ക് നിങ്ങളെ ഏൽപ്പിച്ചതാണ് എന്ന് സാരം. അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് അല്ലാഹു നൽകി എന്നുള്ളത് മാത്രമാണ്. ധനം അത് അള്ളാഹുവിൻ്റെ തന്നെയാണ്, മറ്റാരതുമല്ല, ആർക്കും അതിൽ അവകാശമല്ല. അത് ഒരു ഉത്തരവാദിത്തപൂർവ്വം അത് കൈകാര്യം ചെയ്യുക എന്നതുകൊണ്ട് എന്നതിന് വേണ്ടി മാത്രം അത് നമ്മളുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് അല്ലാഹു ഏൽപ്പിച്ചതാണ് എന്നുള്ളത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ ഒന്നുമില്ലാത്തവരായിക്കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. പിന്നീട് അല്ലാഹു നൽകിയതാണതൊക്കെ, അതിൽ നിന്ന് നമ്മൾ ചിലവഴിക്കണം എന്നുള്ളതാണ്. അല്ലാഹു കൊടുക്കാൻ പറഞ്ഞവർക്കൊക്കെ നമ്മളത് നൽകണം. രണ്ടാമതായി കൊണ്ട് അല്ലാഹു പറയുന്നു, ഈ സമ്പത്ത് മുഴുവൻ അത് അല്ലാഹു നൽകിയതാണ് എങ്കിലും അതിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമെന്ന്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്തൊന്ന് ചിലവഴിച്ചാലും അല്ലാഹു പകരം തത്തുല്യമായത് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിന് പകരമായിട്ട് അല്ലാഹു നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ ദാനധർമ്മം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ സമ്പത്ത് അവിടെ കുറയുന്നില്ല. എല്ലാ പ്രഭാതത്തിലും ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഅത്തി മുൻഫിഖൻ ഖലഫ, അല്ലാഹുമ്മ അഅത്തി മുൻഫിഖൻ ഖലഫ വ അഅത്തി മുൻസിഖൻ തലഫ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്നവർക്ക് നീ പകരമായി നൽകണേ. നിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇരട്ടിയായിക്കൊണ്ട് നീ നൽകണേ. എന്നാൽ വ അഅത്തി മുൻസിഖൻ തലഫ, പിശുക്ക് കാണിക്കുന്നവർക്ക് നീ പാപ്പരത്വം നൽകണമേ, അവരുടെ എല്ലാ സമ്പത്തും നീ നശിപ്പിച്ച് കളയണേ റബ്ബേ എന്നതാണ് ആ പ്രാർത്ഥന. സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥനയാണിത്. സ്വതക്ക നൽകാത്തവരുടെ, സകാത്ത് നൽകാത്തവരുടെ ധനം അവർക്ക് ഉപകാരപ്പെടില്ല, അവർ ദരിദ്രരായി മാറും. എന്നാൽ സകാത്തും സ്വതക്കയും നൽകുന്നവൻ അല്ലാഹു ബറക്കത്ത് നൽകും ജീവിതത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു നൽകിയതാണ് നമ്മുടെ ധനം, നമ്മുടെ മുഴുവൻ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ മക്കൾ, എല്ലാം അല്ലാഹു നമുക്ക് നൽകിയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നാം മറ്റുള്ളവർക്ക് ദാനമായി നൽകണം. അങ്ങനെ ചെയ്താൽ അല്ലാഹു അതിനെ നമുക്ക് ഇരട്ടിയാക്കിക്കൊണ്ട് തിരിച്ചു നൽകുമെന്ന് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുക. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാനുള്ള മൂന്നാമത്തെ പ്രചോദനം എന്താ? അല്ലാഹു പറയുന്നുണ്ട്, മരണാനന്തര ജീവിതത്തിലെ വമ്പിച്ച പ്രതിഫലം തന്നെയാണ്. മരിച്ചതിന് ശേഷം നമ്മൾ ഖബറിലാവട്ടെ, ഇനി ഖബർ ജീവിതം കഴിഞ്ഞിട്ടുള്ള പരലോക ജീവിതമാവട്ടെ, ഏതൊരവസ്ഥയിലായിക്കോട്ടെ, ദാനധർമ്മം കൊണ്ട് അള്ളാഹു നമുക്ക് നല്ല ശാന്തി നൽകും, സമാധാനം നൽകും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. അല്ലാഹു പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറം വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, രാവും പകലുമൊക്കെ രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്ന ആളുകളില്ലേ, അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് പറയുകയാണ്, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം അവർക്കുള്ളതാണ്, വമ്പിച്ച പ്രതിഫലം അവർക്കതിനുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. റബ്ബിൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കണക്കുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മാത്രവുമല്ല, വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊന്നും ഭയപ്പെടേണ്ടി വരില്ല, അവരൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട, പേടിക്കണ്ട. വലാഹും യഹ്സനൂൻ, അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല, പേടിക്കേണ്ടതില്ല. എത്തരത്തിലുള്ള ആളുകളാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച ആളുകൾ, ദാനധർമ്മം ചെയ്ത ആളുകൾക്കുണ്ടാവുന്ന പ്രതിഫലമാണിത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊണ്ട് പണം നാം ചിലവഴിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഈ ഉമ്മത്തിലെ നല്ലവരായ ഭരണാധികാരികളും അല്ലാത്തവരും വലിയ ഔദാര്യവാന്മാരായിരുന്നു. കാരണം പ്രിയമുള്ളവരെ, മരണാനന്തര ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ചില കർമ്മങ്ങൾ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണത്? ഏതാണ് ആ പ്രവർത്തനം? അൽമൻ അല്ലമഹു വനശ്രഹു, നിങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്ത നന്മയായ ഒരു അറിവ്, അതനുസരിച്ച് ആരൊക്കെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അതിൻ്റെ പ്രതിഫലമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വവലദൻ സ്വാലിഹൻ തറക്കഹു സ്വാലിഹായ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ മരണാനന്തര ജീവിതത്തിലും നമുക്ക് ഉപകരിക്കുന്നതാണ്. വവർറസ മുസ്ഹഫൻ, ഒരു ഖുർആൻ നമ്മളാർക്കെങ്കിലും കൊടുത്തു, അതിൽ നിന്ന് ആരെങ്കിലും പാരായണം ചെയ്യുന്നുണ്ടോ ആ പാരായണം ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഔ മസ്ജിദൻ ബനാഹു, ഒരു പള്ളി നമ്മളുണ്ടാക്കി, ആരൊക്കെയോ ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഔ ബൈത്തൻ ലിഇബിൻ സബീലി ബനാഹു, വഴിയാത്രക്കാരന് വേണ്ടി താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കുകയോ ഒരു വീടുണ്ടാക്കി കൊടുക്കുകയോ ചെയ്താൽ അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നമ്മുടെ ഖബറിലേക്കും എത്തിക്കുന്നതാണ്. ഔ നഹ്റൻ അജ്റഹു, ഒരു പുഴ അല്ലെങ്കിൽ ഒരു കിണർ ജനങ്ങൾക്ക് വേണ്ടി, വെള്ളത്തിൻ്റെ ആവശ്യമായ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ വെള്ളം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ കിണർ നമ്മൾ കൊടുത്താൽ, ആ പുഴ നമുക്ക് അവരിലേക്ക് ഇങ്ങനെ ഒഴുക്കി കൊടുത്താൽ ഖബറിലേക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഔ സദഖത്തൻ അഖ്റജഹു ഫി സിഹത്തിഹി വഹയാത്തിഹി, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് നൽകിയ ദാനധർമ്മം അതിൻ്റെ പ്രതിഫലം നമ്മുടെ മരണശേഷവും നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് ഉദാരമായി സംഭാവന ചെയ്യുക. അങ്ങനെ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ദാനം ചെയ്യാനുള്ള മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ, വിഷയം അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേൾക്കുന്നത്.
2: സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ അന്ന് ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് യൂത്തിൻ്റെ ഒക്കെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ട്. യൂത്ത് വോട്ടർമാരുടെ 102 സീറ്റിൽ നമ്മൾ അതും കൂടി എണ്ണണമല്ലോ. അപ്പോൾ ഈ ഒരു പ്രതീക്ഷക്കൊത്ത് സർക്കാരിന് എന്താണ് തിരിച്ച് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു കരുതൽ ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് അമിത് മാഷ് എന്ന്
3: അല്ല, മറ്റ് ഒരു പക്ഷേ ഇപ്പം 3 പ്രതിപക്ഷമുണ്ട് എന്നുള്ളതാണ്. ഇത് CPM നയിക്കുന്ന ഇടതുപക്ഷം മുന്നണിയുണ്ട്, BJP മോശമല്ലാത്ത
2: 3
3: പിന്നെ സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ശക്തമായി നിലനിന്ന ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 3 പ്രതിപക്ഷത്തിനെയും ഒരേ സമയം നേരിടേണ്ടി വരുമെന്നുള്ളത് കൃത്യമായ ബോധ്യത ഉണ്ടാകണം. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ഇൻകുംബൻസി ഇല്ലെന്ന്. എന്നുവെച്ചാൽ ഭരണവിരുദ്ധ വികാരം വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കപ്പെട്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഒരു സർക്കാർ വരുന്നത്. അപ്പോൾ ആ ജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാകും. അപ്പോൾ അവിടെ എന്തായാലും സർക്കാർ ആദ്യമേ വെച്ചാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തിനെതിരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്? അവർ കൃത്യമായിട്ടും അവർക്ക് മടുപ്പുണ്ടാക്കിയ, വെറുപ്പുണ്ടാക്കിയ, എതിർപ്പുണ്ടാക്കിയ ചില കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സംഭവിക്കാതിരിക്കുകയും അതിൽ വേണ്ട റെക്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണോ ഇത് വരുത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചില വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആരാണോ ഈ നിലവിലുണ്ടായിരുന്ന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാക്കിയത്, ഏതുതരം ശക്തികളാണോ അതിന് സർക്കാരിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത്, അത്തരക്കാരെ പൂർണ്ണമായി മാറ്റി നിർത്താൻ, അത്തരം പ്രവണതകളെ പൂർണ്ണമായിട്ട് മാറ്റാൻ സർക്കാരിന് കഴിയണം. അപ്പോൾ എന്ന് വെച്ചാൽ പൊതുവെ നമുക്കറിയാപ്പോൾ ഒരിക്കലും തെറ്റുപറ്റാത്തവരാണ് ഭരണാധികാരികൾ എന്ന രൂപത്തിലുള്ള ഒരു തരം ധാർഷ്ട്യം പലപ്പോഴും സർക്കാരുകൾക്ക് സംഭവിക്കും. അപ്പോൾ ജനങ്ങൾ എന്തു പറഞ്ഞാലും അത് കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരവസ്ഥ. അപ്പം എനിക്ക് ഒന്നാമത് പറഞ്ഞു വെച്ചാൽ ഇവിടെ വേണ്ടതെന്ന് തന്നെയാണ്, തിരുത്താൻ തയ്യാറുള്ള ഒരു സർക്കാർ ഉണ്ടാവുക എന്നുള്ളതാണ്. കേൾക്കാൻ തയ്യാറുള്ള ഒരു സർക്കാർ ഉണ്ടാവുക, അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സർക്കാർ ഉണ്ടാവുക, ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ ജനങ്ങളിലൊരു ശബ്ദം ശ്രവിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പഴയ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു നവകേരള യാത്ര നടത്തിയിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ജനങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പേപ്പറുകൾ കയ്യിൽ കിട്ടിയിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു ചോദിച്ചാൽ, അപ്പോൾ ആ രീതിയിൽ ആളുകളെ കളിയാക്കുന്നൊരു നാടകമാകാൻ പാടില്ല. കൃത്യമായിട്ടും അവരെ കേൾക്കുകയും അവരോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണോ ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യാൻ പറ്റണം. അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനൊന്നും എന്ത് നിൽക്കരുത്. പലപ്പോഴും ഇപ്പോൾ ജനങ്ങൾക്ക് ചിലപ്പോൾ സമരം ചെയ്യേണ്ടി വരും, പ്രാദേശികമായ സമരങ്ങളുണ്ട്. അപ്പോൾ കോഴിക്കോട് ഇപ്പോൾ ഞെളിയൻ പറമ്പിൽ ആളുകൾ സഹി കിട്ടുന്നത് എന്ത് ചെയ്യുന്നു, അവർക്ക് മൂക്ക് പൊത്താതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോഴാണൊരു ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നത്. അത്തരത്തിലൊരു സമരത്തിലേക്ക് വരുമ്പോഴേക്ക് അത് സർക്കാർ വിരുദ്ധമാണ്, അവർ വർഗീയവാദികളാണ്, അല്ലെങ്കിൽ ഭീകരന്മാരാണ് എന്ന രൂപത്തിലൊന്നും ജനങ്ങളെ കാണാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ഏതൊരു ഭരണകൂടത്തിൻ്റെ കീഴിലാണെങ്കിലും ജനങ്ങൾക്ക് ചില സമയങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചിലപ്പോൾ സമരമാർഗം ഉപയോഗിക്കേണ്ടി വരും. അതിന് അതിൻ്റേതായ ഒരു എന്താണ് അനുധാവന ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സർക്കാർ ചെയ്യേണ്ടത്. മറ്റൊന്ന് വെച്ചാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായ ഒന്നാണ് പോലീസ് സേന. പോലീസ് സേനയ്ക്കകത്ത് ചിലത് സംഭവിക്കുന്നു എന്നുള്ള വളരെ എന്താ പറയുക, സാധാരണ ജനങ്ങളല്ല MLA ഒക്കെ പബ്ലിക്കായി തന്നെ തെളിവുകളടക്കം ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ ഒരു സേനയിൽ തിരുത്തലുകൾ വരേണ്ടി വരും. അപ്പോൾ ഒരു ജനകീയത ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ പോലീസിൽ നിന്ന് നീതി ലഭിക്കുമെന്നുള്ള തോന്നലുണ്ടാക്കുക, ഒപ്പം ഒരു കടന്നു ചെല്ലാവുന്ന ആളുകൾക്ക് അവരുടെ പരാതിയുമായിട്ട് ചെല്ലാവുന്ന ഒന്നായിട്ടൊരു സ്റ്റേഷനും തീരം മാറണം. ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ വിഷയം വലിയ വാചകത്തിലാണ് കേന്ദ്രവും സംസ്ഥാനമൊക്കെ അത് പറയാറില്ലേ. പക്ഷെ നമുക്കറിയാം അതിൽ ഫലത്തിൽ സംഭവിച്ചത് എന്താണ്, ഇത് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ചിലവർക്ക് മാത്രമായിട്ട് അത് കൊടുക്കുക, മറ്റു ചിലരുടെ കണ്ണീരിന് വിലയില്ലാതെയാവുന്നൊരവസ്ഥ, അത് സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ സർക്കാരിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിൽ വലിയൊരു വിഭാഗം അത്തരത്തിൽ സ്ത്രീകൾ തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ വോയിസിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം കിട്ടണം. പിന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്തായാലും കുറേയധികം കേസുകൾ, അതായത് പിന്നെ ഇല്ലാത്ത കേസുകൾ, ഇപ്പം എൻ ആർ സിക്ക് നമുക്ക് അടക്കം അറിയാം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസുകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം, പിൻവലിക്കാൻ കഴിയുന്നത് പിൻവലിക്കണം, അല്ലെങ്കിൽ സർക്കാർ കോടതിയിൽ വെച്ച് എന്ത് ചെയ്യണം, അത് ആ രീതിയിൽ പ്രോസിക്യൂഷൻ നമുക്കറിയാലോ സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഡാൻസ് ഓഫ് പോലുള്ള ഈ സംവിധാനങ്ങൾ, അതൊക്കെ എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളത് വിമർശകരായ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കാൻ അർഹതയില്ലാത്തതാണെങ്കിൽ അത് പിരിച്ചുവിടണം. മാത്രമല്ല അതിൻ്റെ ഒരു പ്രീ ഹിസ്റ്ററി പരിശോധിച്ച് അതിൽ ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. മറ്റൊന്ന് നമുക്കറിയാം വിദ്യാഭ്യാസത്തിലാണ്. വിദ്യാഭ്യാസത്തിനകത്ത് രണ്ട് കാര്യം പ്രധാനമായിട്ട് പറയാറുള്ളത്, ഒന്നെന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങൾ നടത്തരുത്. അതായത് ഒരു ഒരു ഗുണവുമില്ലാത്ത വിദ്യാഭ്യാസത്തിനോ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കൊന്നും ഒരു ഗുണവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ചിലപ്പം അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, ഇപ്പോൾ നമുക്ക് പറയാം ജെൻഡർ എന്ന് പറയുന്നത് ഇവിടെ എന്തോ ഇതുകൊണ്ടാണ് ലോകം മാറാൻ പോകുന്നതെന്നുള്ള പോലെ അതിൽ മാത്രമായിരുന്നു ട്രെയിനിങ്ങുകൾ വരെ തീരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളല്ല ആവശ്യം. ജെന്യൂനായ നിലക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ ഔന്നത്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന, നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ആസ്പിറേഷൻസ് ഉള്ള കുട്ടികൾ ഉള്ളൊരു രാജ്യമാണ്. അവരുടെ ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ രീതിയിൽ സമ്പന്നമായ സ്ട്രോങ് ആയ ഒന്നാക്കി മാറ്റാൻ പറ്റണം. അതിന് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് വരികയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടാകും. അത് ആ രീതിയിൽ നിർവഹിക്കാൻ കഴിയണം. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കേരളത്തിലൊരു ചെറിയ ഡിവൈഡുണ്ട്, തെക്കും വടക്കും നമ്മൊരു ഡിവൈഡുണ്ട്. ആ ഡിവൈഡ് സീറ്റുകളുടെ മാത്രമല്ല ടീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷന് ഒക്കെ എന്താണ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഇത് പരിഹാരത്തിന് വിധേയമാകണം. ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതൊരു അനീതിയല്ല എന്നും ഇതൊരു നീതിയാണ് എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പരിഹാരത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഒരുപാട് സംവരണ അട്ടിമറികൾ നടന്നിട്ടുണ്ട്, ധാരാളം അപ്പോയിൻമെൻറ്റ്സിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മളെന്ത് എടുത്തു കൊടുക്കാൻ റെഡിയാണ്. അത് പരിഹരിക്കൽ നിർബന്ധമാണ്. അത്തരത്തിലെന്താ വെച്ചാൽ അനീതിപൂർവ്വം ജോലി നേടിയവരുണ്ടെങ്കിൽ അത്തരക്കാർക്കെതിരെ എന്ത് നടപടിയാണോ സ്വീകരിക്കാൻ പറ്റുക, ആ നടപടികൾ സ്വീകരിക്കണം. കാരണം ഇതൊക്കെ തിരുത്തപ്പെടേണ്ടത് തിരുത്തിയിട്ടില്ലെങ്കിൽ ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെ ആരോഗ്യത്തെ അത് കാലാകാലത്തേക്ക് ബാധിക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന് വെച്ചാൽ ഈ തൊഴിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ പറഞ്ഞത് അതൊക്കെ എന്ത് ചെയ്യണം. ഞാൻ കേട്ടെന്നുവെച്ചാൽ ഈ സർക്കാർ പുറത്തു പോകുന്നതിൻ്റെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് നമുക്കറിയാവുന്ന ഒരു സ്ത്രീയോട്, അടുത്തുള്ള ഒരു പ്രദേശത്തെയാണ്, അവരോട് ചോദിച്ചപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് പിന്നെ അവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജോലിയുടെ ഈ പിന്നെ ടേം എന്താച്ചാൽ പൂന്തോട്ട ഇതെന്നുള്ളതാണ് നോക്കുക, ഗാർഡനറാണ്. അപ്പോൾ ചോദിച്ചു അതിപ്പോൾ എനിക്ക് ആ പരിപാടി അറിയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞാൽ അതൊന്നുമില്ല, അവിടെ വെച്ചാൽ ഈ മറ്റേ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ കൊണ്ടുപോയിട്ട് പൂവ് കൊണ്ടുപോയിട്ട് വെക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതുകളുള്ളൂ. പക്ഷെ അതൊക്കെ വളരെ നിഗൂഢമായി ഇത്തരം അപ്പോയിൻമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അതൊക്കെ ആവശ്യമില്ലാത്ത, അതായത് വഴിവിട്ട് നടത്തിയ നിയമനങ്ങൾ തിരുത്തപ്പെടേണ്ടത് തന്നെ ഉണ്ട്. പി എസ് സി എന്താ വെച്ചാൽ പലപ്പോഴും എക്സാം നടത്തുന്നു, ലിസ്റ്റ് ഉണ്ടാക്കുന്നു, ഒരുപാട് തൊഴിൽ അന്വേഷകരായ യുവാക്കളെ നിരാശയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെയാണോ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതെന്ന് തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്നാൽ ഈ പാലിക്കാൻ കഴിയാത്ത ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജനങ്ങളെ

ഫണ്ടുകൾ എനിക്ക് ഒന്നും രണ്ടല്ല 10-80% ഫണ്ടുകൾ ഈ രീതിയിൽ വകമാറ്റി ചിലവഴിച്ചിട്ടുണ്ട്. അത് തിരിച്ചു ചെയ്യാൻ പറ്റിച്ചാൽ അത് ചെയ്യണം, അല്ലെങ്കിൽ ഇനിയൊരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ള സർക്കാർ പിന്നെ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം. പല കരാറുകളും വഴിവിട്ട കരാറുകൾ പലതും നൽകിയത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും നമുക്കറിയാവുന്നൊരു കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വന്ദേമാതരം ചൊല്ലുന്നതല്ല പ്രശ്നം, മറിച്ച് കേരളത്തിൽ കൂടെ ഇത്തരത്തിലുള്ള ഒരു ഒരു ചുവയുള്ള ഒരു രാഷ്ട്രീയം, അത്തരമൊരു അന്തരീക്ഷം കൊണ്ടുവരാനുള്ള ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ ഉള്ളൊരു പ്രതിരോധം ഇവിടെ ആവശ്യമുണ്ട്. കാരണം ഇവിടെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് ഞങ്ങൾക്കത് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് കമൻസ്, അവിടെ നമുക്കറിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പേരെടുത്ത് പറയുന്നത് വെച്ചാൽ കോൺഗ്രസ് എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കുന്നേ വേണല്ലോ. അദ്ദേഹം വലിയ ഉയർന്ന പദവിയിലാണ് ഇപ്പം നീന്ത ഇരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ NSS എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റേ എന്താ നമ്മുടെ നേതാവിനെ വരുന്ന സുകുമാരൻ നായർ എന്തെങ്കിലും തെറ്റായി ഒന്നും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ്. പക്ഷെ അങ്ങനെ അത്രമാത്രം ബ്ലൈൻഡായി പത്രം വായിക്കാത്ത ഒരാളാണ് അദ്ദേഹമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ ചാനലൊന്നും കാണാത്ത. പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു മാന്യമായ രൂപത്തിലായിരിക്കണം ഏത് സമുദായ നേതാക്കളുടെയും ഈ പ്രസ്താവനകളും പ്രതികരണങ്ങളൊക്കെ. അല്ലാത്ത പക്ഷം അതിലിടപെടേണ്ടത് അത്യാവശ്യമായിട്ട് വരും. ഇപ്പം നമുക്കറിയാം, ഈ നമ്മുടെയൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്തുണ്ട് ചില കുട്ടികളിങ്ങനെ തോണ്ടും എന്നാണ്, ഞാൻ ടച്ചോക്കട ഉണ്ട്. അങ്ങനെ നമ്മളെങ്ങാനും കഷ്ടകാലത്തിന് ഒന്ന് കൊടുത്താൽ ഓൻ അപ്പം കരഞ്ഞ് വിളിച്ചെന്ത് ചെയ്യും, മാഷ്ടർത്ത് കൂടും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മറ്റേ ഹെഡ് മാഷ്ടർത്ത് കൂടും, എന്നിട്ട് എന്ത് പറയും, ഇന്ന മറ്റോൻ ടച്ചു പറയും. അപ്പോൾ തച്ചോൻ എന്ത് ചെയ്യും, കുറ്റക്കാരനായിട്ട് മാറും, ഓൻ നല്ല അടിയും കിട്ടും. ഇപ്പോൾ നമ്മുടെ മഹാനായ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാക്കി അദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയോ ഒന്ന് ചെയ്താൽ പ്രതിപക്ഷം എല്ലാം കൂടെ 86 വയസ്സ് ആലോചിക്കണം. അപ്പോൾ ആ വയോവൃദ്ധനെ എന്താണ് അറസ്റ്റ് ചെയ്യിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ഞാൻ ഭയപ്പെടുന്നത് എന്താ വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് സാമ്പത്തിക ഈ വിവാദങ്ങളൊക്കെ ഇവിടെ പൊങ്ങി വരാനിടയുണ്ടെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു മുൻകൂർ മറ അദ്ദേഹം ഉണ്ടാക്കുകയായിരിക്കും. എന്തായാലും അതൊക്കെ കൃത്യമായിട്ടൊരു ധാരണ വേണം. ഏറ്റവും എനിക്ക് സർക്കാരിൻ്റെ ഇവിടെ പറയാനുള്ള കാര്യം വെച്ചാൽ ഇവിടെ ഉദ്യോഗസ്ഥർ മാറുന്നില്ല, ഉദ്യോഗസ്ഥർ അവിടെ അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. ഇവരാണ് പൊതുവെ ഭരണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. നേരത്തെ നിഷാദ് സലഫി പറഞ്ഞ പോലെ ഇതിലിപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി സതീശൻ, വിടി സതീശൻ പോലും എന്താണ് ആദ്യമായിട്ടാണ് മന്ത്രിയായിട്ട് മാറുന്നത്. സ്വാഭാവികമായും അതൊരു ഭരണ പരിചയത്തിലെ കുറവെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഇൻട്രിക്കസീസ് ഉണ്ടാവും, ഒരുപാട് ആഴത്തിലുള്ള നൂലാമാലകളുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ പരിചയിക്കാത്ത പലർക്കും തെറ്റുപറ്റാൻ വളരെ എളുപ്പമാണ്. ഇന്നതാണെന്ന് പറയുമ്പോൾ അറിയാതെ എളുപ്പപ്പെടും. അത്തരത്തിലുള്ള ഈ അപകടങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യം വാണിംഗ് കൊടുക്കണം. ഏതെങ്കിലും നിലയിൽ ഈ വഴി തെറ്റിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നു. കാരണം വെച്ചാൽ ഉദ്യോഗസ്ഥ ദുർഭരണം സംഭവിക്കുക പലപ്പോഴും ഈ മറ്റേ മന്ത്രിമാരുടെ ഭരണ പരിചയത്തിൽ നിന്ന് ആയിരിക്കും. അതിനൊരിക്കലും അവസരമുണ്ടാകരുതെന്നുള്ളതാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ പ്രവാസികൾ ഒക്കെ വലിയ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ. തിരിച്ചു വരവുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പോളിസി ആ വിഷയത്തിൽ ഉണ്ടാക്കുകയും എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി, വഖഫ് ബോർഡ്, ഇത്തരത്തിലുള്ള കുറേ ബോഡികളുണ്ട്. ഇതിലൊക്കെ എന്താ വെച്ചാൽ മാന്യമായ നിലയിൽ എല്ലാവർക്കുമുള്ള പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അതിനിപ്പോൾ ദേവസ്വം ബോർഡാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഏതൊരു ഇതിനെയും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വിഭാഗീയമായിട്ടോ അല്ലെങ്കിൽ പരിമിതമായ അർത്ഥത്തിൽ ചിലർ മാത്രം പ്രീണിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഇതുകളുണ്ടാകരുത് എന്നുള്ളതാണ്. പിന്നെ ഈ മാർക്കറ്റിൽ ഇടപെടുക എന്നുള്ളത്, സർക്കാർ മാർക്കറ്റിൽ ഇടപെടുക എന്നുള്ളത് പ്രധാനമാണ്. അതിനേത് രീതിയിലാണോ കഴിയുക എന്നുള്ളത് ചെയ്യണം. പിന്നെന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകാവുന്ന ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടാകും, അതിനെ അതിജീവിക്കേണ്ട എങ്ങനെയെന്നുള്ളൊരു മുൻകൂർ ധാരണ ഈ സർക്കാരിന് ഉണ്ടാകണം. എന്തായാലും എനിക്ക് തോന്നിച്ചാൽ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയിലാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളാണ് അവർ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. PR വർക്കല്ല പ്രധാനം, സോഷ്യൽ സർവേയാണ്. സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ടാവുക. ഒപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ ട്രാപ്പുകൾ ഉണ്ടാവും,
ആ ട്രാപ്പുകളിൽ വീഴാതിരിക്കലും വളരെ പ്രധാനമാണ്. എന്തായാലും ഒറ്റ വാക്കിൽ

0: എന്നാൽ ഭരണകൂടം കൊണ്ട് ദുരുപയോഗങ്ങൾ ഉണ്ടാകരുത്. അത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ട ഒരു ഒരു വിജിലൻസ് ഉണ്ടല്ലോ, ആ വിജിലൻസ് അവിടെ നിലകൊള്ളണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യവിചാരം. സ്ത്രീകളിലും മുതിർന്നവരിലും സാധാരണ കാണുന്ന വേദനകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജസിൽ കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യവിചാരം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ് ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കഷനായി വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആണ് നമ്മളോടൊപ്പം ഇപ്പോഴും ഉള്ളത്. നമ്മുടെ ആളുകളിൽ ഏതൊക്കെ പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഒരിക്കൽ പോലും അറിയാത്ത മനസ്സിലാക്കാത്തൊരു ഒരു ഫീലിങ്സാണ് വേദന. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വേദനയുടെ വില. അതുകൊണ്ട് തന്നെ കുറച്ച് ഏജായി കുറച്ച് പ്രായമായ ആളുകളിൽ, അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളിലൊക്കെ വേദന കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അവർ പറയാറുണ്ട്. എന്താണ് ഇതിന് പരിഹാരം? ഏതൊക്കെ വേദനകളാണ് സാധാരണ ഈ ആളുകൾക്ക് ഉണ്ടാവാറുള്ളത് എന്നതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇൻഷാല്ലാ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ ജസീൽ കെ ആണുള്ളത്. ഇൻഷാല്ലാ ഡോക്ടറെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വലൈക്കും അസ്സലാം.
1: കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ വേദനകളെക്കുറിച്ച് മൊത്തത്തിലൊരു ഐഡിയ, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നുണ്ടാണ് വേദനകൾക്കുള്ള ചെറിയ പരിഹാരങ്ങളും എല്ലാ കുറച്ച് ടിപ്പുകളൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ പ്രായ ആളുകളിൽ അവർ വേദന കാരണം ഉറങ്ങാൻ പോലും പറ്റാറില്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, കാരണം പറയാറുള്ളത് വേദനയാണ്. ഇന്നലെ ഇപ്പോൾ എനിക്ക് ആരാധനകൾ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം വേദന കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണിത്. പ്രായമുള്ള ആളുകളിൽ ഈ വേദന ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എന്താണ് അതിനുള്ള പരിഹാരം? സാധാരണ വേദന വരുമ്പോൾ ശരിക്ക് ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ കരയുന്നതാണല്ലോ നമ്മൾ കാണാം പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ അവർ വേഗം ഒരു മരുന്നിലേക്ക് ചാടുന്നതിന് മുമ്പ് ആ വേദനയും അതിൻ്റെ പരിഹാരങ്ങളും ഒന്ന് ഡോക്ടറൊന്ന് പറയാമോ?
2: എന്തായാലും വാർദ്ധക്യം നമുക്ക് തടയാൻ പറ്റുന്നൊരു സംഗതിയല്ല. അപ്പോൾ വാർദ്ധക്യത്തിൽ വേദനകൾ സ്വാഭാവികമാണ്, പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും, അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർദ്ധക്യം വരുമ്പോൾ നമ്മളെ ഈ കൊളാജൻ കുറയും, അതായത് നമ്മളെ ഈ ലിഗമെൻ്റ് ടെൻഡൻ എന്നൊക്കെ പറയില്ലേ പാടകൾ, ഈ മസിലിൻ്റെ അറ്റങ്ങളാണ് അത് വരിക. അവിടെ നമുക്ക് ഈ പറയുന്ന സംഗതികൾ സ്വാഭാവികമായിട്ടും കുറയും. അതാ കുറയും മാത്രമല്ല, കോശങ്ങൾ നശിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് തന്നെ തിരിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ തോത് കുറയും. അതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്രമല്ല വെള്ളത്തിൻ്റെ അംശം കൂടി ഈ പ്രായമായ ആളുകളിൽ എല്ലാ ടിഷ്യൂലും കുറയും, അവരെ സ്കിന്നും ഒക്കെ നമുക്കറിയാമല്ലോ, സ്കിന്നൊക്കെ അവരങ്ങനെ ചുളിഞ്ഞു വരും. അപ്പം അത് എഗെയിൻ ഈ കൊളാജനും വെള്ളം കുറയുന്നതാണ്. അപ്പോൾ ഇതന്നെയാണ് അവരെ വേദനകളിലേക്കും നയിക്കുന്നത്. അപ്പം അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് മുട്ടുവേദന ആയിരിക്കും പറയാം. അപ്പോൾ ഈ മുട്ടുവേദനയിൽ നമ്മൾ ഈ തേയ്മാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രശ്നം കൊണ്ട് മുട്ടിൻ്റെ ഉള്ളിൽ പാട്, മുട്ടിൻ്റെ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വെയിറ്റ് ബെയറിംഗ് ജോയിൻ്റ് ആണ്. അപ്പം നമ്മൾ ശരീരം എത്ര വെയിറ്റ് ഉണ്ടോ അത് കുറേ സമയം നിന്നാൽ നമ്മൾ അവിടെയാണ് അതിനെ വഹിക്കുന്നത്. നടുവിൻ്റെ അവസ്ഥ തന്നെയാണ്, നമ്മൾ നട്ടെല്ലിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ അധികം നിൽക്കുന്നത് ഒഴിവാക്കുക. നടത്തം ഒരു പ്രശ്നമായിട്ട് പറയുന്നില്ല, കാരണം നടക്കുന്ന സമയത്ത് നമ്മൾ ഡൈനാമിക്കാണ് ശരീരം, ആ വെയിറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നൃത്തം ഇങ്ങനെ ഒഴിവാക്കുക, ഒരേ കുറേ സമയം നിൽക്കുന്നത് ഒഴിവാക്കിയാൽ നല്ലതാണ്, പ്രത്യേകിച്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടി കയറുക ഇറങ്ങുക. ഒരു 70 കിലോ ഉള്ള ഒരാൾ പടി സ്പീഡിൽ കയറുകയാണെങ്കിൽ അയാളെ മുട്ടിൽ 70 കിലോ അല്ല, അത് ചിലപ്പോൾ 100 കിലോ അല്ലെങ്കിൽ 90 കിലോ ആണ് അവിടെ വരുന്ന ഇമ്പാക്റ്റ് ഫോഴ്സ്. ഒരു സമയത്ത് വരുന്നത് സ്പീഡിൽ ഇറങ്ങിയാലും ഇതന്നെ സംഭവിക്കുന്നത്, ആ വെയിറ്റിനേക്കാളും കൂടുതൽ ഫോഴ്സ് വരികയാണ്. അപ്പം അത് മുട്ടിൻ്റെ വേദന ഉള്ളൊരു ഈ പരമാവധി പടികേറിലിറങ്ങൽ ഒഴിവാക്കുക. ഇനി ചെയ്യുകയാണെങ്കിൽ പതുക്കെ ചെയ്യുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ. അത് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യം, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മസിൽസ് വീക്കായി തുടങ്ങും പ്രായമാകുമ്പോൾ. ഏകദേശം 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മസിൽ വീക്കായി തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുക, മസിൽ സ്ട്രെങ്തനിങ് ചെയ്യുക. ഇപ്പോൾ പ്രായമായ ആളുകളിൽ തന്നെ ഇപ്പോൾ നമ്മളടുത്ത് വരുന്ന രോഗികളിൽ എക്സസൈസ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടോ, അവരിൽ ആ വ്യത്യാസം കാണാനുണ്ട്. അവരിൽ ഈ പറയുന്ന ഡീഹൈഡ്രേഷനും ഈ കൊളാജൻ നഷ്ടപ്പെടുന്നതും ഒക്കെ ഒരു പരിധി വരെ അവർക്ക് തടയാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ വാർദ്ധക്യം തടയാൻ പറ്റൂലെങ്കിലും കുറച്ചും കൂടി നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നുണ്ട്. മാത്രമല്ല അവർ കുറേ കൂടി ആക്റ്റീവ്, മെൻ്റലി അവർ ആക്റ്റീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, അതിന് നമ്മൾ ഒരുപാട് ജിമ്മിൽ പോയി ഓടിക്കാട്ടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ ഓടാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഒരു മസിൽ ആലോചിക്കരുത്, നമ്മൾ ഹാർട്ടും എല്ലാ നമ്മൾ ശരീരം മൊത്തം ആലോചിക്കണം. പിന്നെ ഉറക്കം, ഉറക്കം ഇല്ലെങ്കിൽ വേദന കൂടും, അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ അമിതമായിട്ട് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ഈ സ്ട്രെസ് ഒഴിവാക്കുക, അത് ചെറുപ്പക്കാരും ചെയ്യേണ്ടതാണ്. പക്ഷെ പ്രായമായ ആളുകളിൽ ചിലപ്പം നമ്മൾ വിചാരിക്കാത്ത പ്രശ്നത്തിലൊക്കെ ആവുക ഒരു സ്ട്രെസ് വരിക. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഈ നമ്മളെ സി എൻ്റെ ഒക്കെ കാലത്ത് ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് മുട്ടുവേദന കൂടിയ ഒരാളൊക്കെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പം അത്തരം സംഗതികൾ നമ്മൾ ആവശ്യമില്ലെങ്കിൽ വെറുതെ അത് അതിൽ അങ്ങനെ. അപ്പോൾ അവരത് ഒന്നിക്കെ നമ്മൾ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പം സ്ട്രെസ്സ്, ഉറക്കം ഇതെല്ലാം ബാധിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പരിധി വരെ. പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് ഓയിൻമെൻറ്റുകൾ ഉപയോഗിക്കാം, ചൂട് തണുപ്പ് പിടിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. ചൂട് പിടിച്ചാലൊക്കെ വേദന കുറയും, റെസ്റ്റ് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി.
1: പ്രായമായ ആളുകൾക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ അവരുടെ ശരീരത്തിൽ ഇതിൻ്റെയൊക്കെ കുറവുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നതാണ് വേദനകൾ. അപ്പോൾ അതിനെ റിക്കവറി ചെയ്യാൻ ഡോക്ടർ എക്സസൈസുകൾ പറഞ്ഞ കൂട്ടത്തിൽ, നമ്മളിപ്പോൾ ഒരു കിടക്കുന്ന ഒരാളാണെങ്കിൽ, കുറച്ച് കിടപ്പിലുള്ള ആളാണെങ്കിൽ, അവർക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ?
2: ഉണ്ട്. കിടക്കുന്ന ആളുകൾക്ക് പൊതുവേ ഈ പറഞ്ഞ മുട്ടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ അവർ പറയലുള്ള സാധ്യത കുറവാണ്, നേരത്തെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ കിടന്നുകൊണ്ട് ഇപ്പോൾ കാലിൻ്റെ ഈ തൊടൻ്റെ മസിലുകളെ സ്ട്രെങ്തനിങ് ചെയ്യുക. അപ്പോൾ ഒരു ടർക്കി റോൾ ചെയ്തിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് അത് അമർത്തുക, അങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യുക. പിന്നെ അവരെ കൈ, അവർക്ക് അവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടവ കൈയായിരിക്കും. അപ്പം ഈ സ്ട്രോക്ക് വന്ന അങ്ങനത്തെ കൈയല്ല, അതിനും നമ്മൾ എന്ത് ചെയ്യുക, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എക്സസൈസ് ചെയ്താലേ പിന്നീട് ആ കൈയിൻ്റെ ബലം കുറച്ചെങ്കിലും ഉള്ളത് നിലനിർത്താനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനോ കഴിയുള്ളൂ. അപ്പം കൈയിനെ ബലപ്പെടുത്താനുള്ള ചെറിയ ഡംബലുകൾ, പിന്നെ ഈ സോഫ്റ്റ് ബോൾ ഇങ്ങനെ അമർത്തിയിട്ട് ഫിംഗർ മസിൽസിൻ്റെ എക്സസൈസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.
1: ഭക്ഷണത്തിൽ ഇവർ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
2: ഭക്ഷണത്തിൽ ഇല്ല, അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം അമിതമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കാൻ നോക്കണം, അതൊരു പ്രധാന ഘടകമാണ്. ഈ പ്രായമാകുമ്പോൾ നമ്മൾ നമ്മളെ ഒരു നാടിൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പം ചെറുപ്പക്കാർ മാറിത്തുടങ്ങി. പക്ഷേ പ്രായമുള്ള ആളുകൾ ഒരു പക്ഷേ ഇപ്പോഴും ആ ഒരു കൂടുതൽ അരി ഭക്ഷണം അങ്ങനെയൊക്കെ പോകുന്നുണ്ടാവും. അപ്പം കൂടുതൽ പ്രോട്ടീൻ കഴിക്കാൻ നോക്കുക, അതും വല്ലാതാവാൻ അഡ്വൈസ് അല്ല. അപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക, പക്ഷേ പ്രോട്ടീൻ കുറച്ചും കൂടി കൂട്ടുക. അതിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കൊളാജൻ കാര്യങ്ങളൊക്കെ കൂടുക. ഈ കൊളാജൻ മാത്രം സപ്ലിമെൻ്റായിട്ടൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ചില പ്രായമുള്ളവരിൽ ചിലപ്പോൾ ഡോക്ടർമാർ അത് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ നമുക്കത് പറയാൻ കഴിയില്ല. നോക്കിയിട്ട്
1: തുടർച്ചയായി ഉണ്ടാകുന്ന വേദനകൾ, അതിലിപ്പോൾ ഡോക്ടർ ഏജ് ആയ ആളുകൾക്ക് ഉണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതുപോലെ തന്നെ പ്രായ ആളുകളിൽ കാണുന്നതാണ് ബാക്ക് പെയിന്. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും കുറച്ചൊരു ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ പറയാറുണ്ട്. അതിനെന്താണ് ഡോക്ടർ, വരാതിരിക്കാൻ, ഇപ്പോൾ വരാതിരിക്കാൻ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ? വന്ന ആളുകൾക്ക് എന്തെങ്കിലും റിക്കവറൻസിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കൊടുക്കാനുണ്ടോ?
2: ബാക്ക് പെയിന് ഒരു 95% നമുക്ക് ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ എക്സസൈസുകളിലും മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ അവർക്ക് ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും, അത് ഈ വേദന സംഹാരി മരുന്നുകൾ താൽക്കാലികമാണ്. ചിലപ്പം ബാക്ക് പെയിൻ നിലവിൽ ഉള്ള ഒരാൾ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങിയാലും അവർക്ക് ചിലപ്പോൾ വർഷത്തിൽ ഒന്നോ രണ്ടോ എപ്പിസോഡ് അത് കൂടുന്നൊരു സാഹചര്യം ഉണ്ടാവാം. ആ സമയത്ത് വേദന സംഹാരിയൊക്കെ കൊടുക്കുക എന്നല്ലാതെ അത് അല്ലാത്ത ഘട്ടത്തിൽ അവർ ഈ ബാക്ക് പെയിൻ കുറയാനുള്ള മറ്റ് ചില സപ്ലിമെൻസും മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ട് എക്സസൈസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെ പറ്റും. 5% സർജറിയിലേക്ക് പോകേണ്ടി വരും. അത് പ്രായരിൽ പൊതുവെ കുറവാണ്. അങ്ങനെ ഈ ചെറുപ്പം ഉള്ള ആളുകളിലാണ് കൂടുതലും അങ്ങനെ സർജറിയിലേക്ക് പോകുന്നത് കണ്ടുവരാറുള്ളത്. സ്ത്രീകളിലെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, സ്ത്രീകളിൽ ഈ ബാക്ക് പെയിൻ ഈ പ്രസവത്തിൻ്റെ സമയത്ത് അവരൊരു പോസ്ചറിൻ്റെ ഒരു വ്യത്യാസം വരും. അവരെ വയറ് ഇങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു സമയത്ത് അവരെ ബാക്കിൽ ആ ഒരു വളവ് വരും. ആ സമയത്ത് അവിടെ ഒരു ഇത് വരും. പൊതുവെ ബാക്ക് പെയിനെ പൊതുവെ എല്ലാവരും ഒറ്റ സാധനമായിട്ടൊക്കെയാണ്, ഡിസ്കിൻ്റെ പ്രശ്നമായിട്ടൊക്കെയാണ്. ചിലപ്പോൾ അത് ഡിസ്കിൻ്റെ പ്രശ്നം ആവണമെന്നില്ല, ചിലപ്പോൾ അത് അവിടെയുള്ള ചെറിയ ഫേസ് ഹെഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ജോയിൻറ്റുകളുണ്ട്, അതിലുള്ള പെയിനാവും. ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ചിലപ്പോൾ കാലിലേക്കും മറ്റൊക്കെ പെയിനായിട്ട് വരും. അപ്പം അതിനും എക്സസൈസ് ചെയ്യുക. പിന്നെ ഈ പ്രസവം കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ വയറിൻ്റെ മസിൽ സ്ട്രെങ്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വേദനകൾ പരിഹരിക്കാൻ പറ്റും. സിസേറിയനാണ് വേറൊരു വലിയ പ്രശ്നം. പലപ്പോഴും ആളുകൾ അതിനെ കണക്ട് ചെയ്യൽ ആ ഇഞ്ചക്ഷൻ വെച്ച സൂചിയുമായിട്ടാണ്. സൂചിയാണ് പ്രശ്നക്കാരെന്നുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് സൂചിയല്ല പ്രശ്നം, ഈ സിസേറിയൻ ചെയ്യുമ്പോൾ വയറ് കീറിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഈ മുന്നിലത്തെ വയറ് വലിയൊരു സപ്പോർട്ടാണ് ഈ ബാക്കിലെ ഈ സ്പൈൻ്റെ നട്ടലിൻ്റെ. അപ്പം അത് സ്ട്രെങ്തനിങ് ചെയ്യാണ് ശരിക്കും വേണ്ടത്. പക്ഷേ സിസേറിയൻ കഴിഞ്ഞ് ഉടനെ അതിനെ എക്സസൈസ് ചെയ്യരുത്, കാരണം ആ മസിൽ കൂടി യോജിക്കാനുള്ള സമയമെടുക്കും. പുറത്ത് തൊലി 7 ദിവസം കൊണ്ട് ഉണങ്ങും, പക്ഷെ ഉള്ളിലെ മസിൽ ഉണങ്ങാൻ സമയമെടുക്കും. അപ്പോൾ നേരത്തെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെർണിയ പോലത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ അഗെയിൻ നമ്മൾ യൂട്രസ് കോൺട്രാക്ട് ചെയ്ത് അതിനൊരു 38 ദിവസം ഒരു സമയമെടുക്കും. നമ്മൾ പഴയ കാലത്ത് 40 എന്ന് പറയുന്നത് 38 ദിവസമാണ് അത് കാണുന്നത്, ആ ഒരു സമയം യൂട്രസ് തിരിച്ച് ആ സ്റ്റേജിലെത്താൻ. അത് ആ സമയത്തും വല്ലാണ്ട് എക്സസൈസും കാര്യങ്ങളിലേക്ക് പോകാതിരിക്കണത് നല്ലതാണ്. പക്ഷേ ചില എക്സസൈസുകൾ ചെയ്യണം, ഇപ്പോൾ പെൽവിക് മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യണം, അങ്ങനെ ഈ ഗുഹ്യഭാഗത്തുള്ള മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യണം, അതൊക്കെ ചെയ്യാം. പക്ഷെ മറ്റ് എക്സസൈസുകളിലേക്ക് പോവാതെ, പക്ഷേ അതേസമയം റീഹാബിലിറ്റേഷൻ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിലൊക്കെ പോകുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് നമുക്കൊരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് 6 മാസത്തിനുശേഷം, അപ്പോൾ ഏകദേശം മസിൽ ഉണങ്ങിയിട്ടുണ്ടാവും, എന്നിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു 6 മാസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പരിഹരിക്കപ്പെടാം.
1: ഓക്കെ ഡോക്ടർ, ഇപ്പം സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനകളെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ഒ പി തന്നെ ഒരു പക്ഷേ സ്ത്രീകൾ കുത്തിച്ചുളർക്കുക, തരിപ്പ് അങ്ങനത്തെ കുറേ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ടല്ലോ, ഇത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതലുണ്ടാവുക എന്ന് ഒന്ന് പറഞ്ഞ്, സ്ത്രീകൾക്കാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് പറയാം?
2: സ്ത്രീകൾക്ക് തന്നെ തീർച്ചയായിട്ടും സ്ത്രീകളിലാണ് കൂടുതൽ അങ്ങനെ. അത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ഫൈബ്രോമയാൾജി എന്നാണ് പണ്ട് അതിനെ ഇങ്ങനെ പറഞ്ഞിരുന്നത്. പിന്നെ അതൊരു വാദവുമായിട്ട് ഒരു കണക്ട് ചെയ്ത് പറയാറുണ്ട്, ഒരു സിറോ നെഗറ്റീവ് സ്പോണ്ടിലാർത്രോപതി എന്നൊക്കെയാണ് നമ്മളെ ഭാഷ. പക്ഷേ യഥാർത്ഥത്തിൽ അത് ശരീരം മൊത്തം വേദന, അവർക്ക് ചിലപ്പോൾ ഷോൾഡറിലാവും വേദന, കാലിൻ്റെ അടിയിൽ തണുപ്പ് കാലം വരുമ്പോൾ അത് കൂടും, കാലിൻ്റെ അടിയിൽ വേദന വരും. പിന്നെ ഈ കയ്യിലേക്ക് ചിലവർക്ക് തരിപ്പ് വരും, പുറത്ത് വേദന വരും, അത് ഈ നട്ടലിനാവില്ല, ഈ ബാക്ക് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് വേദന വരുന്ന ആളുകളുണ്ട്, ഇങ്ങനെയൊക്കെ വരും, ചിലർക്ക് മുട്ടുവേദന അങ്ങനെയൊക്കെ വരും. അപ്പം ഈ ഒരു സംഗതി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ട്രെസ്സും എല്ലാം ഇതിന് കണക്റ്റഡ് ആണ്. പിന്നെ രണ്ടാമത് സ്ത്രീകളിൽ ആർത്തവകാലത്ത് അവർക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവും, അപ്പോൾ അവർ ഹീമോഗ്ലോബിൻ്റെ അളവ് രക്തത്തിൽ കുറയുമ്പം അത് തിരിച്ച് റീപ്ലെനിഷ് ചെയ്യാനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും അവർ ശ്രദ്ധിക്കാത്ത ആളുകളിൽ അത് കൂടാം. തൈറോയിഡുമായി ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ വേദന വരുന്നവരുണ്ട്. പിന്നെ ഈ വേദനകൾ കാരണം തലവേദന അതിൻ്റെ കൂടെ വരുന്ന ആളുകളുണ്ട്.
1: വേദന ഒരു തലവേദനയായി മാറും,
2: മസിൽസൊക്കെ പെയിൻ ആകുമ്പോൾ തലവേദനയായിട്ട് കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കുക, നല്ല ഉറക്കം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സ്ത്രീകളിൽ കാണുന്ന ഒരു വലിയ പ്രശ്നം അവർ കുറേ നിന്ന് ജോലി ചെയ്യും. അധ്യാപകരെക്കാളും കൂടുതൽ ഒരുപക്ഷെ നിൽക്കുന്നത് സ്ത്രീകളാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഞാനവരോട് പറയും, ആദ്യം അവർ ചിരിക്കും, ഇത് നിങ്ങൾ ഉള്ളി കട്ട് ചെയ്യുന്നതും തക്കാളി കട്ട് ചെയ്യുന്നതും ഇരുന്നിട്ടാക്കണം, പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം നിൽക്കുക, അതും തന്നെ നിങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് കുക്ക് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ചിരിക്കും. പക്ഷേ അത് പിന്നെ അവർ ശ്രമിച്ച് നോക്കുന്നവരിൽ അവരെന്നെ വന്ന് പറയും അത് ഫലപ്രാപ്തി കാണുന്നുണ്ടെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലത് മരുന്ന് അത്യാവശ്യമാണ്, ഈ വേദന സഹിച്ചു കഴിഞ്ഞാൽ വേദന കൂടുക ചെയ്യുള്ളൂ, അങ്ങനെയുണ്ട്. പലരും വിചാരിക്കുക കുറച്ച് സഹിച്ചാൽ ഇനി ശരിയാവും എന്നുള്ളൊരു ധാരണയെല്ലാം. അപ്പോൾ അത് ബ്രെയിന് കൂടുതലായിട്ട് അതിനെ സെൻസിറ്റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം മരുന്ന് കൊടുക്കേണ്ട ഘട്ടത്തിൽ മരുന്ന് കൊടുത്ത് കുറച്ചിട്ട് പതുക്കെ കുറച്ച് കൊണ്ടുവരാനാണ് നോക്ക്.
1: നിന്ന് കുറേ സമയം ജോലി ചെയ്യുന്നത് മുട്ടിനാണോ അതോ ബാക്ക് പെയിനാണോ കൂടുതൽ വരുന്നത്?
2: രണ്ടും പ്രശ്നം മുട്ടും പ്രശ്നമാണ്, ബാക്ക് പെയിനും പ്രശ്നമാണ്. മുട്ടായിരിക്കും കൂടുതൽ പ്രയാസമുണ്ടാക്കുക, കാരണം നമ്മൾ വെയിറ്റാണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ ഈ ബാക്ക് പെയിനേക്കാളും മുട്ടിനാ പ്രശ്നം വരും. ബാക്ക് പെയിൻ രണ്ടിനും അഡ്വൈസബിൾ അല്ല നിർത്തം. ബാക്ക് പെയിൻ ഉള്ളവരോടും മുട്ടുവേദന ഉള്ളവരോടും നമ്മൾ പറയുന്നൊരു സംഗതിയാണ് നിൽക്കരുത് അധികം എന്നുള്ളത്. നടക്കലവർക്കൊരു പ്രയാസമല്ല. അതുപോലെ കയറ്റം കയറുക ഇറങ്ങുക, പ്രത്യേകിച്ച് സ്റ്റെപ്പ് കയറുക ഇറങ്ങുക, ഇത് പരമാവധി അവർ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.
1: ഈ സെയിൽസ്മാൻ്റെ ജോലി ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ സംബന്ധിച്ചിടത്തോളം നിന്ന് സെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവരോട് ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്? ഒരേ പൊസിഷൻ തന്നെ നിന്ന് ചെയ്യുന്ന ആൾക്കാർ
2: നൃത്തം പരമാവധി ഒഴിവാക്കണം. അത് സെയിൽസ്മാനായാലും ഒരു 4 മണിക്കൂർ നിന്ന് സർജറി ചെയ്യുന്ന സർജനായാലും അധ്യാപകനായാലും നിങ്ങൾ ചിലത് നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. ഇരുന്ന് സർജറി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, ഇരുന്ന് സെയിൽസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, നടന്ന് അധ്യാപനം ചെയ്യാനുള്ള സൗകര്യം വേണം, നടന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം വേണം. നടക്കുകയാണെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല, നടക്കൽ ഇതിനൊന്നും ഒരു ദോഷമായിട്ട് പറയുന്നില്ല. വേദനിക്കുന്നുണ്ടെങ്കിൽ വേദന ഒരു പക്ഷേ കൂടി തോന്നിയേക്കാം, പക്ഷേ ഈ പ്രശ്നത്തിന് വഷളാക്കില്ല. നൃത്തം പ്രശ്നം, പ്രത്യേകിച്ച് വെയിറ്റ് ഉള്ള ആളുകൾ, ഈ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് അത്ര പ്രായോഗികമാവില്ല പലരെ പല ആളുകളുടെ കാര്യത്തിലും. അവർക്കതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പം ഈ സ്ത്രീകളുടെ കാര്യത്തിൽ തന്നെ ഈ അവർ ചിലപ്പം വെയിറ്റ് കുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് വലിയ പ്രയാസമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അവരെ ബാക്കി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവർ അപ്പുറത്ത് വെയിറ്റ് കുറയ്ക്കാൻ, അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വരും, അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്.
1: ചടഞ്ഞിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കും നടന്ന് അവരൊക്കെ ഇടയ്ക്ക് ഞാൻ നടന്ന് പഠിക്കണതാണല്ലോ, അപ്പം അതിന് പിന്നിലൊരു സയൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായതട്ടോ.
2: തീർച്ചയായിട്ടും അത് ചടഞ്ഞിരുന്ന് പഠിക്കലൊക്കെ അത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പം ഈ അങ്ങനെ പഠിത്തത്തിലെ സ്ട്രെസ്സും കൂടി കൂട്ടി കുഴക്കുകയാണെങ്കിൽ അവർക്കത് ഈ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് അവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറ്റിന്ന് പോകാൻ തോന്നുക, അങ്ങനെ അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. വയറുറക്ക, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
1: ഇപ്പം മക്കളെ ഒരു ഒരു ടേബിളിൻ്റെ തൊട്ട് അടുത്തൊരു കസേര ഇട്ട് കസേരയിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കുന്ന രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്, ശരിക്കും മക്കളെ ഇടയ്ക്കൊന്ന് നടക്കാനും നടന്നു വായിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് കൂടുതൽ ഇതുപോലത്തെ ഒന്ന് റിലാക്സ് ഒക്കെ ഡോക്ടർ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനൊക്കെ സാധ്യതകളുണ്ട്.
2: IT പ്രൊഫഷണൽസും
1: IT
2: പ്രൊഫഷണൽസ് കുറേ വരാറുണ്ട്. അവരെ പ്രശ്നം ഈ ഇങ്ങനെ ഇരുത്തം അവർക്ക് എണീക്കാൻ പറ്റില്ല, കാരണം അവരെ കോൺസെൻട്രേഷൻ അവരെ ജോലിയിലാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ബോധം ഇങ്ങനെ പോവും, ഇത് എണീറ്റ് നടക്കണം എന്നൊക്കെ ഉള്ളത്. മറ്റേത് പഠിക്കുന്നവർ പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 40 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ അവർക്കൊരു ഇത് വരും. അവരെ പോസ്റ്റർ, ഇരിക്കുന്ന പോസ്റ്റർ കറക്റ്റ് ചെയ്യണം, ഇടയ്ക്കൊന്ന് നടക്കണം, അങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട് നമ്മൾ.
1: ഡോക്ടർ നേരത്തെ സ്ത്രീകളോട്, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് പറഞ്ഞു, ഒന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ സാധിക്കുന്ന ചില ജോലികളെങ്കിലും ഇരുന്ന് ചെയ്യാം, ബാക്കിയുള്ളത് നിന്ന് ചെയ്യാം, കുറച്ചൊക്കെ ഇടയ്ക്കൊരു നടത്തം അങ്ങനെ ശീലാക്കണത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പലരും എന്താ ചെയ്യച്ചാൽ ഈ നടക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെറിയൊരു സ്പേസിൽ തന്നെ എല്ലാം കൂടി ഒതുക്കി വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കാണാറുള്ളത്, അടുക്കളകളെ ചുരുക്കുന്ന ഒരു സിസ്റ്റമാണ് കാണുക. എന്നാൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് വിശാലമായൊരു അടുക്കള വേറെ ഉണ്ടാവും. അപ്പോൾ ശരിക്കൊന്നിങ്ങനെ ഒരു ജോലിക്കിടയിൽ ഒരു ചെറിയൊരു മൂവ്മെൻ്റ് നല്ലതാണെന്നാണ് ഡോക്ടർ അഭിപ്രായം.
2: മൂവ്മെൻ്റ് നല്ലതാണ്, പക്ഷേ ഈ നൃത്തം ഒഴിവാക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൂവ്മെൻറ്റിൽ കുഴപ്പമൊന്നുമില്ല, അവരെ ആരോഗ്യം വെച്ച് അവർക്ക് മൂവ് ചെയ്യാം, കുഴപ്പമില്ല. ഈ നൃത്തമാണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. സ്ത്രീകൾ അടുക്കളയിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പം വീട്ടിൽ വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഫുഡ് വേസ്റ്റേജ്. എല്ലാവരും പറയും ഭക്ഷണം കളയരുത്, ഒരുപാട് പേര് പട്ടിണി എടുക്കുന്നത്. പക്ഷേ ഈ ബാക്കിയായ ഭക്ഷണം ആരാ കഴിക്കുന്നത്? അത് പിറ്റത്തെ രാവിലെ സ്ത്രീകളാണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളോട് എന്താ പറയുക, അവർ ആ വീടിൻ്റെ റാണിയാണെന്നോ എന്ത് പറഞ്ഞാലും ശരി, അവരാ ലീഡർഷിപ്പിലേക്ക് വരണം. അതായത് വീട്ടിൽ 10 പത്തിരി ബാക്കിയായാൽ ആ 10 പത്തിരി അവർ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ എൻ്റെ തടി കൂടിയെന്നോ അല്ലെങ്കിൽ എനിക്ക് ഷുഗർ വന്നൊന്നും പറയില്ല, കാര്യമില്ല. അപ്പം ആ അതൊക്കെ വലിയ സ്ട്രെസ്സാണ്. ഇപ്പോൾ വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ച് 10 ആളെ വിളിച്ചു, 5 പേരെ വന്നുള്ളൂ, ബാക്കി 5 പേരെ ഭക്ഷണം ബാക്കിയായി, ആരെ കഴിക്കുക? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അവരെ സ്ട്രെസ് ലെവലും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ രാത്രി ഉറങ്ങുന്നത് ഒക്കെ ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല ഉറക്കത്തിൻ്റെ, അങ്ങനെ കുറേ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതെല്ലാം ഈ സ്ത്രീകളെ വേദനകൾ ഒരുപാടായിട്ട് കൂട്ടുന്നുണ്ട്.
1: പുതുതലമുറ പൊതുവെ എപ്പോഴും ജോലി അതുപോലെ തന്നെ ബിസി ലൈഫാണ്. ജോലി അതേപോലെ തന്നെ അവരുടെ പിന്നെ നിത്യ കർമ്മങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ടിട്ട് ബിസിയായിട്ടുള്ള ഓട്ടാണ്. അപ്പോൾ അവർക്ക് ഡോക്ടർക്ക് ഇത്തരം വേദനകൾ വരാതിരിക്കാൻ എന്ത് ഗൈഡ് ലൈൻസാണ് കൊടുക്കാനുള്ളത്?
2: പുതുതലമുറനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും സ്ക്രീൻ ടൈം ആയിരിക്കും അവരേറ്റവും വലിയൊരു സംഗതിയായിട്ട് പറയാവുന്നത്. ഇപ്പോൾ ഈ മൈഗ്രെയിൻ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അവരോട് രാത്രി നേരത്തെ ഉറങ്ങണം, സ്ക്രീൻ ടൈം കുറക്കണം, ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ ഫോൺ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് എങ്കിലും ഒഴിവാക്കണം. ബ്ലൂ ലൈറ്റാണ് അതിലൊരു വലിയ വില്ലനായിട്ട്. അത് പറയുമ്പോൾ അവർക്ക് അത് പറ്റുന്നില്ല എന്നാണ് പറയുക. അപ്പോൾ എന്താ പറ്റാതെ എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അവരത് കേൾക്കാൻ. കാരണം അവരെ ഇൻഫർമേഷൻ ഗ്യാതറിങ് ഫുള്ള് ഇപ്പം നമ്മളീ പറയുന്ന റീൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു പക്ഷേ ആദ്യമൊക്കെ നമ്മൾ ചിരിക്കും, പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലാവില്ല ഇവർ ലോകവിവരം കിട്ടുന്നത് ഇവർക്ക് ഇതിൽ നിന്നാണ്. അപ്പോൾ അവർക്കത് ഒരു പക്ഷേ ലോകത്ത് വിപ്ലവം നടക്കുന്നവരെ ചിലപ്പോൾ റീൽസുമായിട്ടായിരിക്കാം. അപ്പം ചിലപ്പോൾ അത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം അവരും അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കി കുറക്കണം. രണ്ടാമത് അവരെ പൊസിഷനിങ് ഭയങ്കര പ്രശ്നം. ഇപ്പോൾ സ്ക്രീൻ ടൈം അപ്പം നമ്മളാണെങ്കിലും ഫോൺ നോക്കാൻ നമുക്കൊരു പ്രത്യേക പൊസിഷൻ, നമ്മളിങ്ങനെ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ ഒരു അതിന് പുതിയ പദങ്ങൾ വരെ വന്നു തുടങ്ങി അങ്ങനെ കഴുത്ത് വെച്ചിട്ട് വേദന വരുന്നതിന്. അപ്പം അത് പൊസിഷനിങ് കറക്റ്റാണ്, അതായത് ഇങ്ങനെ വല്ലാണ്ട് തല കുനിച്ചിട്ടോ തല പൊക്കി നോക്കിയിട്ടോ അങ്ങനെ തല നോർമൽ രീതിയിൽ നിലനിർത്തിയും കൊണ്ട് തന്നെ അവർ ഉപയോഗിക്കാൻ നോക്കുകയെന്നുള്ളത്. ഐ ടി പ്രൊഫഷണൽസ് നേരത്തെ പറഞ്ഞ പോലെ അവരും ഈ ഒരു പ്രശ്നം വല്ലാതെ ഫേസ് ചെയ്യുന്നുണ്ട്. അവർ ഈ മോണിറ്റർ അവരെ ഈ കണ്ണിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെവലിൽ നിലനിർത്താൻ ഒക്കെ നമ്മൾ പറയുമ്പോഴാണ് പലർക്കും അത് പറ്റുന്നില്ല. ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ ചിരിച്ച് വെച്ച് താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ കുറേ സമയം കുനിഞ്ഞിരുന്ന് നോക്കുന്നൊക്കെ പ്രയാസങ്ങൾ അവർ അനുഭവപ്പെടുന്നുണ്ട്.
1: ഓക്കെ, ഏതായാലും നമ്മളിപ്പം വൃദ്ധരായ ആളുകളിൽ നിന്ന് തുടങ്ങി സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പുതുതലമുറക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. ഏതായാലും കുറഞ്ഞ സമയമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവച്ചു. ജസാക്കല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആയിരുന്നു. അദ്ദേഹം കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ഹബ്ബിലെ ഇൻവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം 2 എപ്പിസോഡുകളിലൂടെയായി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ജസാക്കല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യ വിചാരം, സ്ത്രീകളിലും മുതിർന്നവരിലും സാധാരണ കാണുന്ന വേദനകൾ എന്ന വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ ജസീൽ കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: നാം ഇനി കേൾക്കുന്നത് റിയാദു സ്വാലിഹീൻ, യാത്രയിലെ ഉറക്കം എന്ന വിഷയത്തിൽ അഷ്റഫ് സലഫി വാണിയമ്പലം നമ്മോടൊപ്പം ചേരുന്നു.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിബീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ നാം ഇന്ന് ഇമാം നബവി റഹിമഹുള്ള 168-ാമത്തെ അധ്യായം, യാത്രയിൽ പാലിക്കേണ്ടുന്ന ആദാബുകൾ മര്യാദകൾ വിശദീകരിക്കുന്ന ബാബിൽ നിന്നുള്ള 963-ാമത്തെ ഹദീസ്. വഅൻ അബി ഖതാദത്ത റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം إذا كان في سفر فعرس بليل اضطجع على يمينه وإذا عرس قبيل الصبح نصب ذراعه ووضع رأسه على كفه رواه مسلم. أبو قتادة رضي الله عنه لن رواية تين حديث الذي أخبر إنه كان رسول الله صلى الله عليه وسلم إذا كان في سفر نبي صلى الله عليه وسلم ياتري لايال ഫഅർറസ ബിലൈലിൻ, രാത്രിയിൽ ഇറങ്ങി താമസിക്കുകയാണ്, ഇറങ്ങി റെസ്റ്റ് എടുക്കുകയാണ് എങ്കിൽ ഇൽത്തജ അല യമീനിഹി, തൻ്റെ വലത് കൈയിലാണ് അദ്ദേഹം കിടക്കാറുള്ളത്. അത് കൈയിങ്ങനെ നാട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ. വൈദ അർറസ കുബൈല സുബഹി നസബ ദിറാഹു, രാത്രിയിലാണ് ഇറങ്ങിക്കിടക്കുന്നത് എങ്കിൽ വലത്തെ കൈയിൻ്റെ മേൽ ചാഞ്ഞു കിടക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈദ അറസ ഖുബൈല സുബഹി, സുബഹിയുടെ തൊട്ടു മുമ്പുള്ള അവസ്ഥയിലാണ് രാത്രി ഉറങ്ങുന്നത് എങ്കിൽ നസബ ദിറാഹു, തൻ്റെ മുഴം കൈ മുട്ടിങ്ങനെ കുത്തിവെച്ചിട്ട് ആ കൈപ്പത്തിയിലാണ് കിടക്കാറുള്ളത്. വ വള റഹു അല കഫിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല അവിടുത്തെ കൈപ്പത്തിയിലാണ് വെച്ചുകൊണ്ട് സൈഡിലേക്ക് തിരിഞ്ഞ് ആ കൈ കുത്തി നിർത്തി അതിന്മേൽ കിടക്കും. ഖാലൽ ഉലമാ, പണ്ഡിതന്മാർ പറയുന്നു, ഇന്നമ നസബ ദിറാഅഹു, തൻ്റെ മുഴം കൈ അത് നാട്ടിവെച്ചാൽ, ലി അല്ലാ യസ്തഗരിഖ ഫിന്നൗം, ഒരു ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള ഉറക്കം ഉണ്ടാവുകയില്ല. ഫതഫൂത സ്വലാത്തു സുബഹി അൻ വഖ്തിഹ, എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു, സുബഹി നമസ്കാരം അതിൻ്റെ സമയത്ത് നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ കൂടി. ഔ അൻ ഔവലി വഖ്തിഹ, അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കാൻ. അതല്ല നമ്മൾ സാധാരണഗതിയിൽ കിടക്കുകയാണ് എങ്കിൽ കൈ ഇങ്ങനെ കവിളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സാധാരണ രൂപത്തിൽ കിടക്കുകയാണെങ്കിൽ നല്ല വലതുവശം ചേർന്നുകൊണ്ട് കിടക്കുക, ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ആ രൂപത്തിൽ കിടക്കുമ്പോൾ ശരീരത്തിനും അതുപോലെ തന്നെ ഉറക്കം ലഭിക്കാനും ഒക്കെ റാഹത്തായിട്ട് ഉറങ്ങാൻ പറ്റും. എന്നാൽ സുബഹിയുടെ തൊട്ടു മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നത്. യാത്ര, ദീർഘമായ യാത്ര ചെയ്ത് എവിടെയെങ്കിലും ഇറങ്ങി കിടക്കുകയാണെങ്കിൽ ഇനി സുബഹിക്ക് കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത് അങ്ങനെ ഡീപ്പായി ഉറങ്ങിപ്പോകാതിരിക്കാൻ, സുബഹി നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടതിനാൽ കൈ ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ട് ആ കൈപ്പത്തിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലവെച്ചിരുന്നത്. സഹോദരങ്ങളെ, എത്രത്തോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ ആരാധനാ വിഷയങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നുവെന്നും, മാത്രമല്ല സ്വഹാബത്ത് അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ വാക്കുകളും പ്രവർത്തനങ്ങളും മൗനാനുവാദങ്ങളും ഒക്കെ ഗൗരവത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി അത് മനസ്സിലാക്കുകയും അത് പിന്തുടരുകയും അത് പഠിക്കുകയും ചെയ്തിരുന്നു എന്നതെല്ലാം നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തതും യാത്രാമധ്യേ രാത്രിയിൽ ഇറങ്ങി താമസിക്കുന്നതും ഉറങ്ങുന്നതും ആയ കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെ അബു ഖതാദ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലായാൽ, അറസ ബിലൈലിൻ, അറസ ബിലൈലിൻ എന്ന് പറഞ്ഞാൽ നസല ഔവല ലൈലി ലിനൗമി വൽ ഇസ്തിറാഹ, രാത്രിയുടെ ആദ്യ സമയത്താണ് റെസ്റ്റിന് വേണ്ടി ഉറക്കത്തിന് വേണ്ടി ഇറങ്ങുന്നത് എങ്കിൽ, നാമ അല ജംബിഹിൽ ഐമൻ, വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് ചാഞ്ഞുകൊണ്ട് ഉറങ്ങാറുണ്ട്. വജ അല റസുഹു അല വിസാദ ചിന വൈരിഹ, അവിടുത്തെ തല തലയിണയിലോ മറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ സുന്നത്ത് പ്രകാരം ഉറങ്ങാറുണ്ട്. ലി യുഅച്ചി അന്നഫ്സഹല്ലാഹാമിനോം, എന്തിനു വേണ്ടിയാണ്, നമ്മുടെ ശരീരത്തിനും ഒരു ഹക്കുണ്ട്, അതിൻ്റെ ഓഹരിയുണ്ട്. ഉറക്കമെന്നത് ശരീരത്തിന് നൽകേണ്ടുന്ന അവകാശമാണ്. എന്നാൽ യാത്ര ദൈർഘ്യമേറിയ യാത്രയിലും മറ്റും നേരം വൈകിയൊക്കെ, ഒക്കാന ഇത നാമ ആഹിറ ലൈൽ, അതായത് ഖുബൈല വഖ്തിൽ ഫജർ, ഫജറിൻ്റെ തൊട്ടു മുമ്പ് രാത്രിയുടെ അവസാന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നത് എങ്കിൽ, നസബ ദിറാഅഹു, അവിടുത്തെ മുഴം കൈ അത് നാട്ടിവെക്കും വലത്തെ കൈ. വ വദഅ റസുഹു അലാ കഫിഹി, കൈപ്പത്തിയിലാണ്, ആ കൈത്തണ്ടയിലാണ്, കഫിലാണ് ആ പാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തല വെക്കാറുണ്ടായിരുന്നത്. അത് വദാലിക ഖൗഫൻ അൻ യഗലിബഹുന്നൗം, ഉറക്കം അതിജയിച്ചു പോകുമോ, അങ്ങനെ സുബഹി നമസ്കാരം നിർവഹിക്കുന്നത് അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുവാൻ സാധിക്കാതിരിക്കുമോ, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടത് കാരണത്താലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചെയ്തത്. മാത്രമല്ല വസ്തിഅമാലുൽ യമീൻ ഇന്ദനവും, ഉറങ്ങുന്ന സമയത്ത് വലത് ഭാഗം തന്നെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നിരുന്നു എന്നത് ആ ഒരു സുന്നത്തിൽപ്പെട്ടതാണ്. ലിഷറഫി തയാമുനി വ ഫളീലത്തിൽ ആമ ഫി കുല്ലി ഷൈം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും വലതിനെ മുന്തിച്ചിരുന്നു എന്ന് നമുക്ക് പ്രത്യേകം കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദത്തിൽപ്പെട്ടതായിരുന്നു, മാത്രമല്ല ഈ ഉമ്മത്തിന് സുന്നത്തായി പഠിപ്പിച്ചതും അതാണ്. അതിൽ മറ്റു പല പ്രയോജനങ്ങളും ഉണ്ടാവാം, മെഡിക്കലി പ്രൂവ് ചെയ്തതും മെഡിക്കലി തെളിയിക്കപ്പെട്ടതും അല്ലാത്തതുമായത്, അത് നമുക്ക് അവിടെ ഉദ്ദേശിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചെയ്തു എന്നത് നമുക്ക് പിന്തുടരുവാൻ മതിയായതാണ് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിന് വേണ്ട റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്, ഉറങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വല യൻസ ഇബാദത്ത് റബ്ബഹു, തൻ്റെ റബ്ബിനുള്ള ഇബാദത്ത് അത് മറന്നു പോവരുത്, അതും നഷ്ടപ്പെട്ടു പോവരുത്. അത് ആദ്യ സമയത്ത് തന്നെ ഫജറിൻ്റെ ആ ഫസ്റ്റ് സമയത്ത് തന്നെ നിർവഹിക്കണം, അതിനുവേണ്ടി എഴുന്നേൽക്കണം. അതുകൊണ്ടൊരു ഡീപ്പായിക്കൊണ്ട് ആഴത്തിലുള്ള ഉറക്കിനു വേണ്ടി മുതിരാറുണ്ടായിരുന്നില്ല എന്ന് സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫജർ നമസ്കാരം ഒരിക്കലും അത് നഷ്ടപ്പെടാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ചര്യ, അവിടുത്തെ നിർദ്ദേശങ്ങൾ. സുബഹി നമസ്കാരം ഒരാൾ നിർവഹിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാവൽ, പ്രൊട്ടക്ഷൻ അവന് ലഭിക്കുന്നതാണ്. ഫജർ നമസ്കാരത്തിന് മുമ്പുള്ള, സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ട് റക്അത്ത് നമസ്കാരം, അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് റക്അത്തുൽ ഫജ്രി ഖൈറുൽ ലക മിനദ്ദുനിയ വമാ ഫീഹ, ഈ ദുനിയാവും അതിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാളും നിനക്ക് ഖൈറായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിലായിരുന്ന സന്ദർഭത്തിലും എങ്ങനെയാണ് വർത്തിച്ചത് എന്ന് ഇവിടെ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ ആദ്യ സമയത്ത് ഉറങ്ങുകയാണെങ്കിൽ കൃത്യമായി ഇഷ കഴിഞ്ഞ് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം വെറുതെ കളയാറുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഉറങ്ങുകയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. രാത്രിയുടെ അന്ത്യയാമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരവും മറ്റുമായിക്കൊണ്ട് കഴിച്ചു കൂട്ടാറുണ്ടായിരുന്നത്. യാത്രയും മറ്റുമായിക്കൊണ്ട് പോകുന്ന സന്ദർഭങ്ങളിൽ ശരീരം ക്ഷീണിച്ച് പ്രയാസപ്പെടുന്ന ആ ഒരു സന്ദർഭങ്ങളിൽ സുബഹിക്ക് മുമ്പാണ് റെസ്റ്റിന് വേണ്ടി, അതല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലം, ഇടം കാണുന്നത് എങ്കിൽ അവിടെ ഇറങ്ങിയാൽ എങ്ങനെ കിടന്നിരുന്നു എന്നതുപോലും സ്വഹാബികൾ ശ്രദ്ധിക്കുന്നു. ആ ഉറക്കം ആഴത്തിലാവുകയും അങ്ങനെ സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി നിശ്ചയമായും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സുബഹി നമസ്കാരം ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എത്രയാണ് ആളുകൾ 12 മണിവരെ, 1 മണിവരെ, 2 മണിവരെയൊക്കെ വെറുതെ മൊബൈലിൽ കളിച്ചിരുന്നു കൊണ്ട് അവസാന സമയത്ത് ഷെയ്ത്താൻ അങ്ങനെയാണ് പിശാച്ച് മനുഷ്യരെ തെറ്റിക്കുന്നത്. അള്ളാഹുവിനോട് നിർവഹിക്കേണ്ടുന്നതായ നിർബന്ധ ബാധ്യത, ഒരു വിശ്വാസി നിർവഹിക്കേണ്ട ഫജർ നമസ്കാരം, അതിൽ നിന്ന് മനുഷ്യനെ ഉറക്കിക്കളയുന്നു ഷെയ്ത്താൻ. അപ്പോൾ പല ആളുകളും അങ്ങനെയാണ് രാത്രിയിൽ വെറുതെ സമയം കളഞ്ഞ്, യാതൊരു പ്രയോജനവുമില്ലാതെ സമയം കളഞ്ഞ് രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് ഫജർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആ ഒരു കാര്യം, ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടത്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, വഫീ ഹാദ ദലീലുൻ അലാ അന്നൽ ഇൻസാന യംബഗി അൻ യസ്തഅമിലൽ മുനബ്ബിഹ ഫിൻ നൗമി മിൻ അജലി അല്ലാ തഫൂതഹു സ്വലാത്ത്. ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു ഹദീസിൽ അതിൽ ദലീലുണ്ട്. നിശ്ചയമായും മനുഷ്യൻ അനിവാര്യമായി നിർബന്ധമായി ഉണർത്തപ്പെടേണ്ട ഒരു, അലേർട്ടാവേണ്ട ഒരു കാര്യമാണ് ഉറക്കത്തിൻ്റെ വിഷയത്തിൽ. ഒരിക്കലും നമസ്കാരം നഷ്ടപ്പെട്ടു പോകാൻ കാരണമാവരുത്. അതാണ് ഫഇന്ന നസ്ബർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിറാഅഹു മിൻ അജലി അയ്യൻതബിഹ, ആ വിഷയത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഉണർത്തൽ എന്നുള്ള നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോവരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് കൈയിങ്ങനെ നാട്ടിവെച്ചുകൊണ്ട് അതിന്മേൽ ആ കൈപ്പത്തിയിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരാവണം. അത് ആദാബു സഫറിലായിരുന്നാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അറിയിക്കുന്ന സുന്നത്തുകളിൽപ്പെട്ടതാണ്. അവ ക്ഷീണവും മറ്റുമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എവിടെ ഇറങ്ങി താമസിക്കണം, അതിന് പറ്റിയ സ്ഥലമായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന സമയം നഷ്ടപ്പെടുന്നതും, അതുപോലെ നമുക്ക് നിർബന്ധമായും നിർവഹിക്കേണ്ടുന്നതായ കാര്യങ്ങൾ. ഇപ്പോൾ പല, ഇനിയിപ്പോൾ ദുനിയാവിൻ്റെ കാര്യങ്ങളായിരുന്നാലും ശരി, ഇപ്പോൾ ട്രെയിനുണ്ട്, ബസ്സുണ്ട്, ഫ്ലൈറ്റുണ്ട്, നമ്മുടെ യാത്രയിൽ പല സ്ഥലങ്ങളിലും പോയി നിൽക്കുമ്പോൾ അവസാന സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയിക്കൊണ്ട് എല്ലാം മിസ്സാവുന്ന അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട്. അതില്ലാതിരിക്കാൻ, ആ ഇത്ര സമയത്ത് എൻ്റെ ട്രെയിൻ വരും, എൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയമാണ്, അതല്ലെങ്കിൽ ബസ് വരുന്ന സമയമാണ്, അപ്പോൾ ഞാനവിടെ ഇരുന്നാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ടൊരു ജാഗ്രത. ആ ജാഗ്രത ദുനിയാവിൻ്റെ വിഷയത്തിലായിരുന്നാലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നതെല്ലാം ഈ ഒരു ഹദീസിൽ നിന്ന്, സംഭവത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ യാത്രാ മര്യാദകളിൽ രാത്രിയുടെ ആദ്യ സമയങ്ങളിലും അവസാന സമയങ്ങളിലും ഏത് സന്ദർഭങ്ങളിലായിരുന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, ആ രൂപത്തിൽ അതിനെ പിന്തുടരുവാൻ, ആ സുന്നത്തിനെ പിന്തുടരുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
3: മാഷാ അല്ലാ ബറകല്ലാ. നമ്മൾ ഇതുവരെ കേട്ടത് യാത്രയിലെ ഉറക്കം എന്ന വിഷയത്തിൽ അഷ്റഫ് സലഫി വാണിയമ്പലം അവതരിപ്പിച്ച റിയാദുസ് സ്വാലിഹീനാണ്.

നമുക്ക് ഇൻഷാല്ലാ കുറച്ചൊന്ന് ഫീഡ്ബാക്കുകൾ നമുക്കൊന്ന് ആരൊക്കെ അയച്ചു എന്ന് വായിച്ച് നോക്കാം. ആ സമയത്ത് എല്ലാവരും ഒരു പാട്ട് കേൾക്കട്ടെ. ഈ സമയത്ത് ഇൻഷാല്ലാ നമ്മൾ പി സി ഓഡിയോ സ്വരം പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ആ സ്വരത്തിലേക്ക് നമുക്ക് പോകാം ഇൻഷാല്ലാ. വളരെ മനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ് ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിയായ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു വിഷയമാണ് മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ വിശ്വാസികൾക്കേറെ ദുരന്തങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ച ഫിറൗനുമായി ബന്ധപ്പെട്ട ചരിത്രം. അത് പറയുമ്പോൾ ഫിറൗനിൻ്റെ ക്രൂരതയും ഫിറൗനിൻ്റെ ധിക്കാരവുമൊക്കെ വിശദമായി ഖുർആൻ ആവർത്തിച്ച പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ സന്തതികളെ ഏറെ കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത അധികാരത്തിൻ്റെ ആ മർക്കടമുഷ്ടിയിൽ വിശ്വാസികളെ ഏറെ ഉപദ്രവിച്ച ഫറോവയുടെ ചരിത്രം. അതിന് ഒടുക്കം ഫിർഔൻ മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും വിശ്വാസികളെയും പിടികൂടുവാൻ വേണ്ടി പിന്നാലെ കൂടുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നാട് വിട്ടുപോകുന്ന, ഹിജറ പോകുന്ന മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഇസ്രായേൽ സന്തതികളെയും വകവരുത്താൻ ഫിറൗനും പട്ടാളവും പിന്നാലെ കൂടി. എന്നാൽ ചെങ്കടൽ പിളർന്ന് അതിലൂടെ ഒരു സുഗമമായ ഉണങ്ങിയ വഴി രൂപപ്പെടുകയും മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയും വിശ്വാസികളും ആ വഴിയിലൂടെ നടന്ന് കടലിൻ്റെ മറുകര എത്താൻ അത് നിമിത്തമാവുകയും ചെയ്തപ്പോൾ ഫിറൗനും പട്ടാളവും അവരെ പിന്തുടർന്ന് കടലിൻ്റെ ഒറ്റ നടുവിലെത്തിയപ്പോൾ ആ കടലിനെ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലാഹു ആക്കുകയും അങ്ങനെ ഫിറൗനും കൂട്ടരും മുങ്ങി നശിക്കുകയും ചെയ്ത ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അതിനുശേഷം അൽ യൗമ നുനജ്ജീക ബിബദനിക്, ഇന്നേ ദിവസം നിന്റെ ജഡത്തെ നാം സംരക്ഷിക്കും എന്നു പറഞ്ഞ ആ ഒരു പ്രയോഗം, അത് പലരും പല രൂപത്തിലാണ് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത്. ഖുർആനിൻ്റെ ദൈവീകത വിളിച്ചോതുന്ന നിരവധി അനവധി പരാമർശങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഖുർആനിക വചനങ്ങൾക്ക് സ്വന്തം അഭിപ്രായപ്രകാരം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകി ഒപ്പിച്ച് ഖുർആനിന് ഇല്ലാത്ത അല്ലെങ്കിൽ ഖുർആനിന് ആവശ്യമില്ലാത്ത അമാനുഷികതയുണ്ടാക്കുവാൻ ഉള്ള ശ്രമം ചിലരിലെങ്കിലും നമ്മൾ കാണാറുണ്ട്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ധാരാളമുണ്ട്. എമ്പാടും ആരുടെയും മുന്നിൽ നമുക്ക് അവതരിപ്പിക്കുവാനും ഖുർആനിൻ്റെ അജയ്യത ബോധ്യപ്പെടുത്തുവാനും പറ്റിയ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പരാമർശങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഓരോരുത്തരുടേതുമായ ചിന്തകളും അതേപോലെ തന്നെ ഭാവനകളും അനുസരിച്ച് ഖുർആനിന് ചില ദൈവീകതകളും അതേപോലെ തന്നെ അമാനുഷികതകളും ഒക്കെ സമ്മാനിക്കാൻ വേണ്ടി ഗവേഷണം നടത്തുന്ന ആളുകൾ, അത് ഖുർആനിന് ഗുണകരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഗുണകരമല്ല എന്ന് മാത്രമല്ല, ദോഷമാണ് പലപ്പോഴും അതുണ്ടാക്കുക. ഇസ്ലാമിക പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണിത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി തന്നെ നമ്മൾ അവതരിപ്പിക്കണമെന്നതിൽ സംശയമില്ല. അതിൽ നാം ഒട്ടും മടി കാണിക്കേണ്ടതുമില്ല, ആരെയും ഭയപ്പെടേണ്ടതുമില്ല. എന്നാൽ ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലാത്തതും നമ്മുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം ശരിയായി തോന്നിയതും നമ്മുടേതായ അഭിപ്രായമായി അത് പറയാമെന്നല്ലാതെ ഖുർആനിൻ്റെ വചനമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമായി, അള്ളാഹു പറഞ്ഞൊരു സംഗതിയായി അതിനെ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല. എന്തു പറ്റുമെന്ന് ചോദിച്ചാൽ, ആ പ്രസ്തുത പരാമർശത്തിലെ ബാലിശത അത് ശരിയല്ല എന്ന് ആരെങ്കിലും പിന്നീട് വ്യക്തമാക്കിയാൽ വിമർശിക്കപ്പെടുന്നത് അജയ്യമായ ഖുർആനിക വചനങ്ങളായിരിക്കുമെന്നത് നമ്മൾ തിരിച്ചറിയണം. ഖുർആനിൻ്റെ ദൈവികതക്ക്, ഇസ്ലാമിൻ്റെ അജയ്യതക്ക്, പടച്ചവൻ്റെ വാക്കുകൾക്ക് വിലയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ട് ഒരാൾ വ്യക്തിപരമായി പറയുന്ന ഒരു വീക്ഷണമാണെങ്കിൽ അത് ഖുർആനിൻ്റെ വചനമായി, അള്ളാഹുവിൻ്റെ ആശയമായി, പ്രവാചകൻ്റെ അധ്യാപനമായി ഒന്നും പറയാൻ നിൽക്കരുത്. അവരുടെ അഭിപ്രായം എന്ന നിലയിൽ തന്നെ നിഗമനങ്ങളായി മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. വളരെയധികം ആളുകൾ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സൂക്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 92-ാമത്തെ വചനം. ഫിർഔനിൻ്റെ ജഡം ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായിട്ടാണ് പലരും ഈ സൂക്തമുദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നത്. വാസ്തവത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ ആയത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരാമർശം അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സൂറത്ത് യൂനസിലെ 92-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? എന്നാൽ നിന്റെ പിറകെ വരുന്നവർക്ക് വേണ്ടി, നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിന് വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിന്നാലെ വരുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമാകാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. ഇന്നേ ദിവസം നിന്റെ ശരീരത്തെ നാം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായും മനുഷ്യരിൽ വളരെയധികം ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകുന്നു. ഇങ്ങനെയാണ് ഈ ആയത്തിൻ്റെ പരിഭാഷ, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്താണ് ആ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? സ്വയം ദൈവമാണ് എന്ന് വാദിച്ച ധിക്കാരിയായ ഫറോവ 79-ാം അധ്യായം സൂറത്തു നാസിആത്തിൽ 24-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ ഇലാഹ് റബ്ബ്, വേറൊരു ആരാധ്യൻ നിങ്ങൾക്കുള്ളതായി എനിക്കറിയുകയില്ല എന്നൊക്കെ അയാൾ പറഞ്ഞല്ലോ. അപ്പോൾ സത്യദൈവമായ അള്ളാഹു ആ ഫറോവയെ ആ ആളുകൾക്ക് ജനതയ്ക്ക് മുമ്പിൽ തന്നെ അവൻ്റെ മോശമായ പര്യവസാനം കാണിച്ചു കൊടുക്കുകയായിരുന്നു ഫിറൗനിനെ, ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കൊല്ലുന്നതിലൂടെ. ധിക്കാരികളുടെ അന്ത്യം അപ്രകാരമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സർവ മുഫസ്സിരീങ്ങളും വ്യാഖ്യാനിച്ചതിൻ്റെ ഏകദേശ രൂപവും ഇപ്രകാരം തന്നെയാണ്. ഖുർആനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആയത്തിൽ പറഞ്ഞ ദൃഷ്ടാന്തം അതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അനുയായികളെയും പിടികൂടുവാൻ പുറപ്പെട്ട ഫറോവ എന്നാൽ സമുദ്രത്തിൽ മുങ്ങിച്ചാവുകയും കരക്കടിയുകയും ചെയ്തു എന്നതാണ് ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജഡത്തെക്കുറിച്ചാണ് നിന്റെ ശരീരം നാം സംരക്ഷിക്കും രക്ഷപ്പെടുത്തുമെന്ന് ഖുർആൻ പറഞ്ഞത് എന്ന് പറയാൻ വാസ്തവത്തിൽ നമുക്ക് സാധിക്കുകയില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പ്രസ്തുത ജഡം ആ ഫറോവയുടേത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റിയ രേഖകളും തെളിവുകളുമില്ല. അത് നിഗമനങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഫറോവയുടെ ജഡമാകട്ടെ അല്ലാതിരിക്കട്ടെ, ആ ജഡത്തെ എല്ലാവർക്കും ദൃഷ്ടാന്തത്തിനായി കാലാകാലം ഖിയാമത്ത് നാൾ വരെയും നിലനിർത്തുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു പറഞ്ഞത് എന്താണ് എന്ന് ആ വചനത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ഇന്നേ ദിവസം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്, ആളുകൾക്ക് ദൃഷ്ടാന്തമായി, ചരിത്രത്തിലൊരു പാഠമായി. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് മാത്രം കിട്ടിയ, അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയും അതിനുശേഷം വന്ന ജനതയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും ഒന്നും കണ്ടിട്ടില്ലാത്ത ആ ഫറോവയുടെ ബോഡി, അത് കാണുന്നതിലും അത് സൂക്ഷിക്കുന്നതിലുമാണ് അത്ഭുതവും ദൃഷ്ടാന്തവും. എങ്കിൽ അവർക്കൊന്നും ആ ദൃഷ്ടാന്തം കിട്ടിയില്ല എന്നല്ല വരിക. അപ്പോൾ സ്വാഭാവികമായും ആ ജഡം കിട്ടലും അത് സംരക്ഷിക്കലുമല്ല അവിടുത്തെ ഗുണപാഠങ്ങളുള്ളത്. ഇനി ആ ജഡം മ്യൂസിയത്തിൽ ഇരിക്കുന്ന ആ ശവശരീരത്തിന് ഏതാനും വർഷങ്ങളെ അതിൻ്റെ പഴക്കമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഖുർആൻ പറഞ്ഞ 100 ആണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം നാം നിന്റെ ശരീരത്തെ അൽ യൗമ നുനജ്ജീക ബിബദനിക എന്ന് പറഞ്ഞത്, നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞത്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ ധിക്കാരിയായ ഫറോവയുടെ സ്വയം പ്രഖ്യാപിത ദിവ്യത്വത്തിൻ്റെ ദൈവികവാദം അയാൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം ആ ജനതയുടെ മുമ്പിൽ എങ്ങനെയാണ് തുറന്നു കാണിക്കപ്പെടുക? ദൈവമായ ഫറോവ അദൃശ്യനായി നിലകൊള്ളുന്നു എന്നായിരിക്കും അവരിൽ പലരും തെറ്റിദ്ധരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുവാനുള്ള സാധ്യത. അതുകൊണ്ട് ആ ദിവസം തന്നെ അവരുടെ മുന്നിലേക്ക് ജീർണിച്ച അവസ്ഥയിൽ ദുർബലനായ ആ ഫറോവയുടെ ജഡം അവർക്ക് തിരിച്ചു കിട്ടിയെന്നാണ്. ഇനി ആ ഒരു ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ തകരാറുകളോ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ആരുടെയെങ്കിലും ഇടപെടലുകൾ കൊണ്ടോ ഒക്കെ സംഭവിച്ചേക്കാം. ഒരു ബോംബ് സ്ഫോടനത്തിലൂടെ

0: വിശദീകരിച്ച മുഫസ്സിരീങ്ങളിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന്, സ്വഹാബത്തിൻ്റെ വാക്കുകളിൽ നിന്ന്, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വിവരണങ്ങളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ആ ജഡം കിട്ടിയതല്ലല്ല അത്ഭുതമുള്ളത്. അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിൽ കാണുന്ന ജഡം അത് ഫറോവയുടെ ജഡമാണ്, അത് ലോകാവസാനം വരെ സംരക്ഷിക്കും എന്ന് പറയുന്നതിലല്ല അതിലെ അത്ഭുതമുള്ളത്. മറിച്ച് ആ ജഡം കാണുകയും കിട്ടുകയും ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസികൾ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, അവർ ആ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ അവർക്ക് പാഠങ്ങളാണ്. അതേപോലെ ഇങ്ങനെ ഒരു സാധ്യത, അതിനെക്കൂടി നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, അഥവാ ആ ജഡത്തിന് എന്തെങ്കിലും തകരാറുകളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചാൽ ഖുർആനിൻ്റെ പ്രഖ്യാപനത്തിന് അതൊരിക്കലും പോറലേൽപ്പിക്കുകയില്ല. ഖുർആൻ ആ ജഡം കാലാകാലം സംരക്ഷിക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണുകയും പഠിക്കുകയും ചെയ്യണം. അതാരുടെയെങ്കിലും തോന്നലുകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്തുകൊണ്ട് ഖുർആൻ പറയാത്ത കാര്യത്തെ, അള്ളാഹു പറയാത്ത കാര്യത്തെ ഖുർആൻ പറഞ്ഞതായി, അള്ളാഹു പറഞ്ഞതായി അവതരിപ്പിക്കുന്നത് വലിയ അപകടവും ദുരന്തവുമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മേഖലയിലും തികഞ്ഞ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: أعوذ بالله من الشيطان الرجيم
2: فلا تحسبن الله مخلف وعده

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: കലിമത്ത് തൗഹീദിന്റെ തൂക്കവും മഹത്വവും എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി മൗലവി.

0: السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. ما بعد، പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഇമാം തുർമുദി അതേപോലെ ഇമാം ഇബ്നു ഹിബ്ബാൻ എന്നിവരൊക്കെ തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുള്ള അല്പം ദീർഘമായ ഒരു ഹദീസിൻ്റെ പ്രധാന ഭാഗം ആശയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്ദുല്ലാഹിബിൻ അമർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബ്ദുല്ലാഹിബിൻ അമർ ബിനുൽ ആസ് അൽ ഖുറശി അസ്സഹ്മി, മഹാനായ അമർ ബിനുൽ ആസ് റളിയല്ലാഹുവിൻ്റെ മൂത്ത പുത്രനാണല്ലോ അബ്ദുല്ലാഹിബിൻ അമർ. ഹിജ്റക്കും 27 ജനിക്കുന്നത്. ഹിജ്റ 65 അദ്ദേഹത്തിൻ്റെ മരണം. 700 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. അറബി ഭാഷ മാത്രമല്ല, ഖുർആൻ മാത്രമല്ല, സിറിയാനി ഭാഷയും കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹം തൗറാത്ത് നന്നായി വായിക്കുകയും തൗറാത്തിലുള്ള നിർദ്ദേശങ്ങൾ നിയമങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയും കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാം. അബ്ദുല്ലാഹിബിൻ അമർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്ന്, അതായത് സൃഷ്ടികളിൽ എൻ്റെ ഉമ്മത്തിൽ നിന്ന് അന്ത്യദിനത്തിൽ വിചാരണക്കായി ഒരാളെ തിരഞ്ഞെടുക്കും. അദ്ദേഹത്തിന് 99 രേഖാപുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏടുകൾ, അദ്ദേഹം ചെയ്ത തിന്മയുടെ വലിയ ചാർജ് ഷീറ്റ് എന്ന നിലക്ക് 99 രേഖകൾ അയാളുടെ മുമ്പിൽ നിവർത്തിവെക്കും. ഓരോ രേഖയും കണ്ണത്താ ദൂരത്തോളമുണ്ട് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് അല്ലാഹു ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ശൈഅ, ഈ കാര്യത്തിൽ നിന്ന്, ഈ രേഖകളിലുള്ള വല്ലതും നീ നിഷേധിക്കുന്നുണ്ടോ? എന്നിട്ട് അല്ലാഹു ചോദിക്കുമെന്നാണ്, അളമക കഥബത്തി അൽ ഹാഫിളൂൻ, എൻ്റെ എഴുത്തുകാർ മലക്കുകൾ താങ്കളോട് വല്ല അതിക്രമവും കാണിച്ചിട്ടുണ്ട്, താങ്കൾ ചെയ്യാത്ത തെറ്റ് താങ്കളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നെങ്ങാനും താങ്കൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല റബ്ബേ എന്ന് പറയുകയും അദ്ദേഹം എല്ലാം അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ്. അള്ളാഹു അവനോട് ചോദിക്കേണ്ടത് നിനക്ക് വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ടോ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? അപ്പോഴും അദ്ദേഹത്തിന് മറുപടി ലായ റബ്ബ്, ഇല്ല റബ്ബേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. ബല ഇന്നലക്ക ഇന്ദന ഹസന വ ഇന്നഹു ലാ ളുൽമ അലൈക ലിയൗം, തീർച്ചയായിട്ടും നമ്മുടെ അടുക്കൽ നിനക്ക് ചില നന്മകളുണ്ട്, ഇന്ന് നിന്റെ മേൽ ഒരിക്കലും അന്യായം വരികയില്ല, ഇന്നൊരിക്കലും നിനക്ക് നിന്റെ മേൽ അന്യായം കാണിക്കുകയില്ല. അന്യായമോ അനീതിയോ നിസ്സാരമാണെങ്കിൽ പോലും അതൊരിക്കലും നിന്നോട് കാണിക്കാൻ പോകുന്നില്ല, ഇല്ലാത്തൊന്നും നിന്റെ പേരിൽ ചാർത്തൊന്നുമില്ല. എന്നിട്ട് അള്ളാഹു ഒരു ബിത്താഖത്ത്, ഒരു കാർഡ്, ഒരു ചെറിയ കർമ്മരേഖ, ഒരു രേഖ, മറ്റേനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു ബിത്താഖ എന്ന് പറഞ്ഞാൽ കാർഡ് എന്നാണല്ലോ, അത് പുറത്തെടുത്ത് അതിലുണ്ടായിരിക്കും എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, സാക്ഷ്യവചനങ്ങൾ, അദ്ദേഹം പ്രഖ്യാപിച്ച, അദ്ദേഹം അംഗീകരിച്ച, ഈ മനുഷ്യൻ ഈ തെറ്റ് ഒരുപാട് ചെയ്ത ഈ മനുഷ്യൻ അംഗീകരിച്ച സാക്ഷ്യവചനം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നന്മയുടെ രേഖ അത് മാത്രമാണെന്ന് ചുരുക്കം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമാണെന്നും ഞാൻ ദാ സാക്ഷ്യം വഹിക്കുന്നു എന്ന രേഖ അത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഉഹ്ലുർ വസനക്, നിന്റെ ആ തൂക്കം, മീസാൻ, അത് ഹാജറാക്ക്, അതിൽ തൂക്കി നോക്ക്. ഫയഖൂൽ, അവൻ പറയും, യാ റബ്ബ് മാ ഹാദിഹിൽ ബിത്താഖത്തു മാ ഹാദിഹി സിജില്ലാത്ത്, അള്ളാഹുവേ, ഈ കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഈ രേഖകൾക്ക് മുമ്പിൽ ഈ ചെറിയ കാർഡ്, ഈ ചെറിയൊരു രേഖ, അതുകൊണ്ട് എന്ത് കാര്യമാണ് എന്നവൻ ചോദിക്കും. ഫഖാൽ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പറയും, ഫ ഇന്നക ലാ തുദ്ലമു, തീർച്ചയായിട്ടും നീ അതിക്രമിക്കപ്പെടുകയില്ല, അതായത് അന്യായമായോ അനീതിയായോ നീ ഒരിക്കലും ലുനിമിന് വിധേയനമാവുകയില്ല, അതായത് നീ മീസാനിൽ, നന്മയുടെ മീസാനിൽ അത് എത്ര നിസ്സാരമാണെങ്കിലും അത് വരാതിരിക്കില്ല എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, ഫദു തൂല സിജില്ലാത്തു ഫീ കിഫ്ഹി ഫീ കിഫത്തിൻ വൽ ബിതാഖത്തു ഫീ കിഫത്തിൻ ഫതാശത്തി സിജില്ലാത്തു വസഖുലത്തിൽ ബിതാഖ വലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹി ഷൈഉൻ. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ അവസാനത്തിൽ നമ്മെ അറിയിക്കുന്നത്? ഫതൂല ഉസ്സിജില്ലാത്ത് ഫി കിഫത്തിൻ, അങ്ങനെ ആ സിജില്ലാത്തുകൾ അദ്ദേഹത്തിന്റെ ആ തിന്മയുടെ 99 രേഖകളും ഒരു കിഫത്തിൽ വെക്കും. അതായത് ഒരു തുലാസിൽ ഒരു ഭാഗത്ത് അത് വെക്കുമെന്നാണ്. എന്നിട്ടോ വൽ ബിത്താഖത്ത് ഫി കിഫത്തിൻ, മറ്റൊരു മറ്റ് ബിത്താ, ചെറിയ ബിത്താഖ, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞ ആ സിജിൽ, ആ ഒരു രേഖ, അത് ഒരു തട്ടിലും വെക്കും. ഫതാശത്ത് സിജില്ലാത്ത്, അപ്പോ ആ സിജില്ലാത്തുകളൊക്കെ ഭാരം കുറയും. വസക്കുലത്തിൽ ബിത്താഖ, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്നുള്ള ആ രേഖ, അത് കനം കൂടും, അതിന് ഭാരം കൂടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. എന്നിട്ട് ഇങ്ങനെ കൂടി പറയുന്ന പോലെ അയസ്കുലു മഅസ്മില്ലാഹി ഷൈഉൻ, അള്ളാഹുവിന്റെ നാമത്തോടൊപ്പം ഭാരമേറുന്ന വേറൊന്നും തന്നെയില്ല. അതായത് ഇന്ന സിഖ്ല കലിമത്ത് തൗഹീദ് അക്ബർ വഅഅളം, കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമുണ്ടല്ലോ, അത് മറ്റെന്തിനേക്കാളും ഭാരമേറുന്നതാണ്. അതിനോട് ഭാരം ശരിയാവാൻ മറ്റൊന്നിനുമാകില്ല എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുക, നമ്മളെ അറിയിക്കുകയാണ്. അപ്പോൾ കലിമത്ത് തൗഹീദിന്റെ പ്രാധാന്യം, അതിന്റെ സ്ഥാനം, നാളെ അതിന്റെ ഭാരം എന്ന് എത്രമാത്രമുണ്ട് എന്ന് തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് ബോധ്യപ്പെടുന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. ഒരു നിനക്കും അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന സത്യസാക്ഷ്യത്തിന് വിരുദ്ധമാകാതെ ജീവിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. തൗഹീദിൽ കലർപ്പില്ലാതെ ഇഖ്ലാസോടുകൂടി, ഖാലിസായ തൗഹീദോടുകൂടി ജീവിക്കേണ്ടതുണ്ട് എന്നറിയിക്കുന്നതോടൊപ്പം മീസാൻ എന്നത് യാഥാർത്ഥ്യമാണെന്ന സന്ദേശം കൂടി ഈ വചനം, ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കലിമത്ത് തൗഹീദിന്റെ അതിൻ്റെ മഹത്വവും തൂക്കവുമൊക്കെ ഓർത്തുകൊണ്ട് അതിൻ്റെ വാഹകരായി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെ കേട്ടത് പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നടത്തിയിട്ടുള്ള തിരുമൊഴികളാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
2: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. നിമ്രോദ് അശൂറിൽ നീനവേ എന്ന പട്ടണം പണിത് അവിടെ തന്റെ രാജ്യം സ്ഥാപിച്ചു എന്നും ബാബിലോൺ അഥവാ ബാബേൽ എന്ന നഗരം നിർമ്മിച്ചു എന്നും പറഞ്ഞിരിക്കുന്നു. ബാബിലോണിയ ഭാഷയിൽ ഇവന്റെ പേരും അവർ ആരാധിച്ചുവന്ന മെരോദോക്ക് എന്ന ദേവന്റെ പേരും ഒന്നായിരുന്നതുകൊണ്ട് അവർ അവനെ ദേവനായി വിചാരിച്ചുവന്നു എന്ന് അറിയാവുന്നതാണ്. പിന്നീട് അമ്രാഫിൽ രാജാവിനെ പറ്റി ഇങ്ങനെ പറയുന്നു, അബ്രഹാമിനോട് യുദ്ധം ചെയ്ത ഷീനാർ ബാബിലോൺ രാജാവായ അമ്രാഫിലും പുരാതന ബാബിലോണി രാജാവായ ഹമ്മുറബിയും ഒരേ ആൾ തന്നെയെന്ന് ചിലർക്ക് തോന്നിയാലും പണ്ഡിതനായ ഉള്ളി ഈ കാര്യത്തെക്കുറിച്ച് സംശയിക്കുന്നു. വേദപുസ്തക നിഘണ്ടു പുറം 26. നമ്രൂദും ബാബിലോണിയർ പറയുന്ന ആദ്യ രാജാവായ ഗിൽഗാമേശും ഒരു രാജാവ് തന്നെയാണെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. ഭാഗം 201. ചുരുക്കി പറഞ്ഞാൽ നമ്രൂദിനെ സംബന്ധിച്ച് ശരിയായ ഒരു വിവരണം നമുക്കിവിടെ ലഭിക്കുക സാധ്യമല്ല. ഇസ്ലാം ചരിത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ട ഒരു രാജ്യമാണല്ലോ ഇറാഖ്. ആ സ്ഥിതിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ സ്വരാജ്യമായിരുന്ന പ്രാചീന ഇറാഖിന്റെ ഒരു സാമാന്യ വിവരം അറിയുന്നത് അസ്ഥാനത്താവുകയില്ല. ഇറാഖിന്റെ പല ഭാഗങ്ങളും പല കാലത്തും പല പേരുകളായി അറിയപ്പെട്ടിട്ടുണ്ട്. പല ഭരണകൂടങ്ങളും അവിടെ കഴിഞ്ഞുപോയിട്ടുമുണ്ട്. കൂടുതൽ വിശ്രുതമായ രണ്ടു രാഷ്ട്രങ്ങളായിരുന്നു അശൂറും ബാബിലോണിയയും. ഇരു രാജ്യങ്ങളുടെയും ചരിത്രം തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണുള്ളത്. രണ്ടും ഓരോ കാലത്ത് ചുരുങ്ങിയും വികസിച്ചും അന്യോന്യം ലയിച്ചും കൊണ്ടുയിരുന്നിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ യുദ്ധം, കെട്ടിട നിർമ്മാണം, ശില്പവേല, നായാട്ട് മുതലായവയിലും വിദ്യാഭ്യാസ വിഷയങ്ങളിലും സമർത്ഥന്മാരായിരുന്നു. ശത്രുക്കളോട് അവർ ക്രൂരരായി പെരുമാറിയിരുന്നു. ഇരു രാജ്യക്കാരും തമ്മിൽ പൊതുവിൽ ബഹുദൈവ ആരാധകരായിരുന്നു. ബാബിലോണിക്കാർക്കില്ലാത്ത ഒരു ദൈവമായിരുന്നു അശൂർ ദേവത. ഇത് അശൂരികൾക്ക് മാത്രമുള്ളതായിരുന്നു. ബാബിലോണിയയിൽ രാജാക്കളേക്കാൾ പുരോഹിതന്മാർക്കും അശൂറിൽ മറിച്ചുമായിരുന്നു സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തം പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൂറത്ത് ഇബ്രാഹിം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 49, 50, 51 ഈ മൂന്ന് ആയത്തുകളാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ ഹസൻ അൻസാരിയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താല്പര്യവും ഉഹ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിലെ 49 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള ആയത്ത് നമുക്ക് ആദ്യമായിട്ടൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം വതറൽ മുജ്രിമീന യൗമയിദിൻ മുഖറനീന ഫിൽ അസ്ഫാദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു തആല യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്തു. ഭൂമി ഭൂമിയല്ലാത്തതായും ആകാശങ്ങൾ ആകാശങ്ങളല്ലാത്തതായും മാറ്റപ്പെടുന്ന ദിവസം. വ ബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകനായ സർവാധികാരിയായ അള്ളാഹുവിങ്കലേക്ക് ഖബറുകളിൽ നിന്ന് അവർ പ്രത്യക്ഷപ്പെട്ടു വരികയും ചെയ്യുമെന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് എന്താണ് അള്ളാഹു പറയുന്നത്? വ തറൽ മുജിരിമീന. മുജിരിമീൻ എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ. അപ്പോൾ വ തറൽ മുജിരിമീന, കുറ്റവാളികളെ നിനക്ക് കാണാം. യൗമ ഇതിൻ, അന്നേ ദിവസം, അന്നേ ദിവസം കുറ്റവാളികളെ നിനക്ക് കാണാം. എങ്ങനെ കാണാം? മുഖറനീന, കൂട്ടിച്ചേർക്കപ്പെട്ടവരായിട്ട്, കൂട്ടിച്ചേർക്കപ്പെട്ടവരായിട്ട് നിനക്ക് കാണാം. എന്തില്? ഫിൽ അസ്ഫാദ്. അസ്ഫാദ് എന്ന് പറഞ്ഞാൽ കുടുക്കുകൾ, ആമങ്ങൾ, ചങ്ങലകളിൽ. അപ്പോൾ അന്നത്തെ ദിവസം മുജിരിമീങ്ങളായ ആളുകളെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായി നിനക്ക് കാണാവുന്നതാണ്. വത്തറൽ മുജിരിമീന, കുറ്റവാളികളെ നീ കാണും. യൗമൈദിൻ, അന്നേ ദിവസം. മുഖറനീന, ബന്ധിക്കപ്പെട്ടവരായിട്ട്. ഫിൽ അസ്ഫാദ്, ചങ്ങലകളിൽ. അപ്പോൾ അന്നത്തെ ദിവസം കുറ്റവാളികളെ ചങ്ങലകളിൽ കൂട്ടി ബന്ധിക്കപ്പെട്ടവരായി നിനക്ക് കാണാവുന്നതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത്. അപ്പോൾ ചങ്ങലകളിൽ കൂട്ടി ബന്ധിക്കപ്പെട്ടവരായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർ പരസ്പരം ചങ്ങല കൊണ്ട് കൂട്ടി ബന്ധിക്കപ്പെടുമെന്നും അവരുടെ അവയവങ്ങൾ തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കപ്പെടുമെന്നും ഒക്കെ അതിന് അർത്ഥം വരാവുന്നതാണ്. അപ്പോൾ അന്നത്തെ ദിവസമുള്ള കുറ്റവാളികളുടെ ഒരവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ഇനി അടുത്ത ആയത്ത് നോക്കൂ. സറാബീലുഹും മിൻ ഖത്റാനിൻ വതഖശ വുജൂഹഹുമുന്നാർ. സറാബീലുഹും, സിർബാൽ, സറാബീൽ എന്ന് പറഞ്ഞാൽ അവരുടെ കുപ്പായങ്ങൾ. അവരുടെ കുപ്പായങ്ങൾ അതെന്തിനാലായിരിക്കും? മിൻ ഖത്റാനിൻ. ഖത്റാൻ എന്ന് പറഞ്ഞാൽ പന്തം കൊണ്ടുള്ളതായിരിക്കും, ടാറ് കൊണ്ടുള്ളതായിരിക്കും. വ തഹിഷ, അതേപോലെ തന്നെ മൂടുകയും ചെയ്യും, പൊതിയുകയും ചെയ്യും. എന്തിനെ? വുജൂഹഹും, അവരുടെ മുഖങ്ങളെ മൂടുകയും ചെയ്യും. അന്നാറു, നരകം അവരുടെ മുഖങ്ങളെ മൂടുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതെന്താണ്? സറാബീലുഹും, അവരുടെ കുപ്പായങ്ങൾ മിൻ ഖത്റാനിൻ. എന്തുകൊണ്ടായിരിക്കും? പന്തം കൊണ്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ടാറ് കൊണ്ടുള്ളതായിരിക്കും. വതഖശ, മൂടുകയും ചെയ്യും. വുജൂഹഹും, അവരുടെ മുഖങ്ങളെ. അന്നാറു, അഗ്നി മൂടുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. ഖത്റാൻ എന്ന വാക്കിനാണ് നമ്മൾ കീൽ അല്ലെങ്കിൽ ടാറ് എന്ന അർത്ഥം നമ്മൾ പറയുന്നത്. വേഗം തീ പിടിച്ച് ആളി കത്തുന്നതും അതേപോലെ തന്നെ ഉഷ്ണം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതുമായ ഒരു ദ്രാവകമായിരിക്കും, ഒരു പദാർത്ഥമായിരിക്കും അവരുടെ കുപ്പായമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താണ്? സറാബീലുഹും, അവരുടെ സിർബാലുകൾ, അവരുടെ കുപ്പായങ്ങൾ, മിൻ ഖത്റാനിൻ, എന്തിനാലുള്ളതായിരിക്കും? പന്തം കൊണ്ടുള്ളതായിരിക്കും, തീപ്പന്തം കൊണ്ടുള്ളതായിരിക്കും. വതഗ്ഷ, അതേപോലെ തന്നെ മൂടുകയും ചെയ്യും. വുജൂഹഹും, അവരുടെ മുഖങ്ങൾ, അന്നാർ, നരകം അവരുടെ മുഖങ്ങളെ മൂടുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യം എന്താണ്? അടുത്ത ആയത്ത് നോക്കൂ. ലിയജ്സി അല്ലാഹു കുല്ല നഫ്സിം മാ കസബത്ത് ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ലിയജ്സിയ, പ്രതിഫലം നൽകാൻ വേണ്ടി. ലിയജ്സിയ മഅന പ്രതിഫലം നൽകാൻ വേണ്ടി. ആര്? അല്ലാഹു. അല്ലാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ആർക്ക്? കുല്ല നഫ്സിൻ, എല്ലാ നഫ്സുകൾക്കും. മാ കസബത്ത്, അത് സമ്പാദിച്ചതിന്. അപ്പോൾ ഓരോ വ്യക്തിക്കും അത് പ്രവർത്തിച്ചതിന് അല്ലാഹു പ്രതിഫലം നൽകാൻ വേണ്ടി എത്രേ അത്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സരീഉൽ ഹിസാബ്, വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത് എന്താണ് ശ്രോതാക്കളെ? അല്ലാഹു ലി യജ്സി അല്ലാഹു കുല്ല നഫ്സിമ്മാ കസബത്ത്, ഓരോ വ്യക്തിക്കും അവർ സമ്പാദിച്ചതിന് അല്ലാഹു പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിചാരണ ചെയ്യുക എന്നുള്ളത് അല്ലാഹു ശരിയാണ്, അവൻ അങ്ങേയറ്റത്തെ വേഗത്തിൽ ചെയ്യുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നേരത്തെ വിശദീകരിച്ച ആ കാര്യം എന്താണ്? അക്രമികളായ ആളുകളെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായിട്ട് നിനക്ക് കാണാൻ കഴിയുമെന്നാണ്. അവയവങ്ങൾ ബന്ധിക്കപ്പെട്ട രൂപത്തിൽ, അതല്ല അവരെ കൂട്ടി ബന്ധിക്കപ്പെട്ട രൂപത്തിൽ. അങ്ങനെയും അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചങ്ങലകളിൽ അവരെ ബന്ധിക്കപ്പെട്ടവരായിട്ടാണ് അവരെ കൊണ്ടുവരിക. മാത്രമല്ല, അവർക്ക് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതെന്താണ്? സറാബീലുഹും മിൻ ഖത്റാനിൻ, പന്തം കൊണ്ടുള്ള, തീപ്പന്തം കൊണ്ടുള്ള, ചൂട് അധികരിപ്പിക്കുവാനും പെട്ടെന്ന് തീ പിടിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു വസ്ത്രമാണ് അവർക്ക് കൊടുക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുമാത്രമല്ല, വതഗ്ഷാ വുജൂഹഹുമുന്നാർ, അവരുടെ മുഖങ്ങളെ നരകം മൂടിക്കളയും. അപ്പോൾ എന്തായിരിക്കും പ്രിയപ്പെട്ട ശ്രോതാക്കളെ അന്നത്തെ ഒരവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് സൂറത്തു ഹജ്ജിൽ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഖുത്തിഅത്ത് ലഹും സിയാബു മിന്നാരിൻ വയുസബ്ബു മിൻ ഫൗഖി റുഊസിഹിമുൽ ഹമീം. നരകത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ പറഞ്ഞത് എന്താണ്? ഖുത്തിഅത്ത് ലഹും സിയാബു മിന്നാരിൻ, നരകത്തിനാലുള്ള വസ്ത്രം അവർക്ക് മുറിച്ചു കൊടുക്കപ്പെടും. പിന്നെ വയുസബ്ബു മിൻ ഫൗഖി റുഊസിഹിമുൽ ഹമീം, അവരുടെ തലക്കുമീതെ ചൂടുള്ള വെള്ളം ചൊരിയപ്പെടുമെന്നാണ്. സബ്ബ യുസബ്ബു എന്ന് പറഞ്ഞാൽ ചൊരിയപ്പെടുക. വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ദണ്ടുണ്ടായിരിക്കും അവർക്ക്. ആ ദണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മലയെ അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത് തകർന്ന് തരിപ്പണമാകും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രഹരമുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ തീർത്തുന്നില്ല. യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ്, അവരുടെ ആമാശയങ്ങളിലുള്ളതും അവരുടെ തൊലികളുമൊക്കെ തിളച്ചു പൊന്തും എന്ന് അള്ളാഹു വിശദീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു താക്കീത് നൽകുന്നത്. എന്നിട്ട് ഇതിൻ്റെ കാരണമായിട്ട് അള്ളാഹു പറഞ്ഞ എന്താണ്? ലിയജ്സി അല്ലാഹു കുല്ല നഫ്സിമാ കസബ്, ഓരോ മനുഷ്യനും അവരവർ അധ്വാനിച്ചതിന് അള്ളാഹു കൂലി കൊടുക്കുകയാണ്. ഇന്നല്ലാഹ സരിയോ ലി ഹിസാബ്, അള്ളാഹു ആകട്ടെ ഏറ്റവും വേഗത്തിൽ കൂലി കൊടുക്കുന്നവനാണ്. സരിയെ ഉൽ ഹിസാബ്, കൂലി കൊടുക്കുന്നവനാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലിയജ്സി അല്ലാഹു കുല്ല നഫ്സിമാ കസബത്ത്, ഇന്നല്ലാഹ സരിയുൽ ഹിസാബ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ക്ലാസ്സോടുകൂടി സൂറ അവസാനിക്കുകയാണ്. ഈ സൂറയിലെ അവസാനത്തെ ആയത്താണ് പഠിക്കുന്നത്. ഏതാണത്? ഹദാ ബലാഗുൽ ലിന്നാസി വലിയുന്ദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ് വലിയദ്ദക്കറ ഉലുൽ അൽബാബ്. ഹദാ ബലാഗുൽ ലിന്നാസ്, ഹദാ ബലാഗുൽ ലിന്നാസ്. ബലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പറയല്ലേ ബലാഗ്, ബലാഗ് മായന സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ ഹദാ ബലാഗുൽ ലിന്നാസ്, ഇത് ആർക്കുള്ള ബലാഗാണ്? നാസിനുള്ള, മനുഷ്യർക്കുള്ള എത്തിച്ചു കൊടുക്കലാണ്, സന്ദേശമാണ്. തീർന്നില്ല. വലിയുന്ദറൂബിഹി, പിന്നെയോ? ഇതുമൂലം അവർക്ക് നെതറ യുന്ദറു എന്ന് പറഞ്ഞാൽ താക്കീത് നൽകപ്പെടും, മുന്നറിയിപ്പ് നൽകപ്പെടും. അപ്പോൾ ഇതുകൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെടുവാനും വേണ്ടിയാണ്. വലിയ അലമു, അവർ മനസ്സിലാക്കുവാനും. എന്ത്? അന്നമാഹുവ ഇലാഹും വാഹ്, നിശ്ചയമായി കാര്യമെന്ന് പറയുന്നത് ഇലാഹ്, അവൻ ഏകനാകുന്നു, ആരാധ്യൻ ഏകനാകുന്നു. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ. ഉലുൽ അൽബാബ്, അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി. വലിയദ്ദക്കറമാന ഉറ്റാലോചിക്കാൻ വേണ്ടിയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഉറ്റാലോചിച്ച് കാര്യം ഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരിൽ വളരെ കൃത്യമായി ഉണ്ടാകേണ്ടെന്നൊരു സ്വഭാവം എന്താണ്? ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ മനുഷ്യർക്ക് എത്തിക്കാനുള്ള ഒരു ബലാഗാണ്. അതേപോലെ തന്നെ ഇതവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്താണ് മുന്നറിയിപ്പ്? ഒരേ ഒരു ആരാധ്യൻ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് മനുഷ്യർക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടുന്നത് ആരാണ്? ബുദ്ധിമാന്മാർക്ക് മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. അപ്പോൾ ഹദാ ബലാഗുൽ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. വലിയുന്ദറു ബിഹി, അതുകൊണ്ട് താക്കീത് നൽകപ്പെടാൻ വേണ്ടി. വലിയ അലമു, മനസ്സിലാക്കാനും. മന്നമാഹുവ, തീർച്ചയായും ഇതാണ് കാര്യം. ഇലാഹും വാഹിദ്, ആരാധ്യൻ ഏകനാണ്. വലിയ ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകൾ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടി എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി എന്ന് പറയുന്നതിൻ്റെ ലക്ഷണം എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ അംഗീകരിക്കുകയും അതേപോലെ തന്നെ അതിനെ പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കാര്യം നമ്മൾ വളരെ പരമപ്രധാനമായി ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിരുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് ചാഞ്ചല്യമുണ്ടാകാൻ പാടില്ല, നമുക്ക് സംശയമുണ്ടാകാൻ പാടില്ല. അള്ളാഹു ഏകനാണ് എന്ന വിഷയത്തിൽ നമുക്ക് സംശയലേതുമില്ലാതെ മുന്നോട്ടു പോകാൻ റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
4: ജസാകല്ലാഹു ഖൈറാ, ബറകല്ലാഹു ഫീക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഹൃദയവസന്തത്തിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. കുറ്റവാളികളുടെ ശിക്ഷയെക്കുറിച്ച് സൂറത്ത് ഇബ്രാഹീമിലെ 49, 50, 51 വചനങ്ങളിൽ ഉണ്ടായിരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആശയമാണ് ഇവിടെ ബഹുമാനനായ ഹസൻ അൻസാരി നമ്മളോട് പങ്കുവച്ചത്. ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിലൂടെയായി ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. ഹൃദയവസന്തം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.

വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ, കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്, അവർ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.

0: പീസ് റേഡിയോയിൽ ഇനി കേൾക്കാം സവിശേഷം. മനസ്സ് നിറഞ്ഞ അംഗീകാരം. ഹറമിലേക്ക് രാജകീയ അതിഥിയായി പർപ്പൂർ മൗലവി, ഭാഗം രണ്ട്. സവിശേഷത്തിൽ കുഞ്ഞു മുഹമ്മദ് മദനി പർപ്പൂർ സംസാരിക്കുന്നു.
1: ഇപ്രാവശ്യത്തെ പ്രത്യേകിച്ച് ഒരു അതിഥിയായി പോകുമ്പോൾ സാധാരണയായി